ആകാശവാണി കൊച്ചി FM 102.3. എല്ലാവർക്കും നമസ്കാരം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 20 സെക്കൻഡും. ഇന്ന് ശകവർഷം 1948, വൈശാഖം 31, കൊല്ലവർഷം 1201, ഇടവം 7. 2026 മെയ് മാസം 21 തീയതി വ്യാഴം. 102.3 മെഗാഹെർട്സിൽ കൊച്ചി FM നിലയത്തിൽ നിന്ന് ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. സുപ്രഭാതം. എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത പരിപാടികളിലേക്ക് സ്നേഹപൂർവം സ്വാഗതം.

0: ആകാശവാണി കൊച്ചി FM 102.3.
1: സുഭാഷിതം.
2: ഇന്നത്തെ സുഭാഷിത ചിന്ത ഡോക്ടർ APJ അബ്ദുൽ കലാമിന്റെ യുവാക്കളിൽ ആത്മചൈതന്യത്തിന്റെ വികാസം എന്ന പ്രസംഗത്തെ ചേർത്തു പിടിച്ചാണ്. നമ്മുടെ നാട്ടിൽ നടന്ന രണ്ട് വിവാദ വിഷയങ്ങളാണ് അധ്യാപകനെ അവഹേളിക്കൽ. വിദ്യാർത്ഥികൾ പരസ്യമായി മാപ്പു പറഞ്ഞു. കുട്ടിയെ തല്ലിച്ചതച്ചതിൽ അധ്യാപിക മാപ്പു പറഞ്ഞു. എന്താണിങ്ങനെ മാപ്പു പറയേണ്ടി വരുന്നത്? നമ്മളിൽ പലർക്കും സമയം കിട്ടുമ്പോൾ ഒരുവട്ടം ഇന്നത്തെ നവമാധ്യമങ്ങളും മറ്റുമൊന്ന് പരിശോധിക്കൂ. യുവസമൂഹത്തിന്റെ താൽപര്യം, മുന്നേറ്റം ഒന്ന് പരിശോധിക്കൂ. ചില കാര്യങ്ങൾ നമ്മുടെയൊക്കെ മനസ്സിൽ ദുഃഖമുണ്ടാക്കുന്നതല്ലേ? ഇനി നമുക്ക് APJയുടെ പ്രസംഗ വിഷയത്തിലേക്ക് വരാം. ഇന്ത്യൻ സംസ്കാരത്തിന്മേലുള്ള അധിനിവേശം, അവിശ്വാസം, അഴിമതി, വഞ്ചന, ഭയം, പണം സമ്പാദിക്കൽ, ഇത്തരം ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന സന്ദർഭത്തിൽ അജയ്യമായ ആത്മചൈതന്യമെന്ന സ്വന്തം കവിത ഉദ്ധരിക്കുന്നു അദ്ദേഹം. കവിത ഇങ്ങനെയാണ്: ഞാൻ കടലിൽ നീന്തുകയായിരുന്നു. ഒന്നൊന്നായി തിരമാലകൾ വന്നു. ലക്ഷ്യത്തിലെത്താനായി ഞാൻ നീന്തിക്കൊണ്ടേയിരുന്നു. പക്ഷേ ഒരു തരംഗം, ശക്തമായ തരംഗം എന്നെ കീഴ്പ്പെടുത്തി. അതെന്നെ സ്വന്തം ദിശയിലേക്ക് കൊണ്ടുപോയി. എത്രയോ നേരം വലിച്ചു കൊണ്ടുപോയി. തരംഗശക്തിയിൽ സ്വയം നഷ്ടപ്പെടവേ എന്നിൽ ഒരു ചിന്ത മിന്നിമറഞ്ഞു. അതെ, അതാണ് ധൈര്യം. ലക്ഷ്യസ്ഥാനത്ത് എത്താനുള്ള ധൈര്യം, ശക്തമായി തോൽപ്പിക്കാനുള്ള ധൈര്യം, വിജയിക്കാനുള്ള ധൈര്യം. മനസ്സിൽ ധൈര്യവുമായി അജയ്യമായ ചൈതന്യം നിറഞ്ഞ് ഞാൻ ലക്ഷ്യത്തിലെത്തി, എന്റെ ദൗത്യത്തിലെത്തി. യുവാക്കളിൽ ഉപയോഗശൂന്യമായ അധികോർജത്തിനെക്കുറിച്ചാണ് പിന്നീട് അദ്ദേഹം പറഞ്ഞത്. വായുചലനശാസ്ത്രത്തിന്റെ നിയമമനുസരിച്ച് വൻ തേനീച്ച ഒരിക്കലും പറക്കാൻ പാടുള്ളതല്ല. കാരണം അതിന്റെ ചിറകിന്റെ വിസ്തൃതിയുമായി ബന്ധപ്പെടുത്തി ശരീരത്തിന്റെ വലിപ്പവും ഭാരവും രൂപവും നോക്കിയാൽ ശാസ്ത്രീയമായ പറക്കൽ അസാധ്യമാണ്. ശാസ്ത്ര സിദ്ധാന്തങ്ങളൊന്നും അറിയില്ലാത്ത വൻ തേനീച്ച മുന്നോട്ടു കുതിച്ച് എവിടെയും പറന്നു നടക്കുന്നു. കാരണം അതിനു പറക്കേണ്ട ആവശ്യമുണ്ട്, അതുകൊണ്ട് പറക്കുന്നു. പിന്നീട് സന്നിഹിതരായ യുവജനങ്ങളോടും അധ്യാപകരോടും അദ്ദേഹം നിങ്ങളുടെ അധികോർജത്തെ തിരിച്ചറിയണമെന്നും യോഗ്യമായി ഉപയോഗപ്പെടുത്തണമെന്നും ആഹ്വാനം ചെയ്തു. ഇത് വേണ്ടത്ര ഉപയോഗിക്കുന്നവരാണ് ഭിന്നശേഷിക്കാർ എന്ന അദ്ദേഹം ലീഡ് ഇന്ത്യ 2020 എന്ന പേരിൽ 2006 ആന്ധ്രാപ്രദേശിൽ ആരംഭിച്ചു.

0: ഉദ്ധരിച്ച സംവിധാനത്തെ ഉദാഹരിച്ചു പറഞ്ഞു. നിങ്ങൾക്ക് ആരായി തീരാനാണ് ആഗ്രഹം എന്ന ചോദ്യത്തിന് കാഴ്ചശക്തിയില്ലാത്ത 9-ാം ക്ലാസ്സുകാരന്റെ മറുപടി, ഞാൻ കാഴ്ചശക്തി തകരാറുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റായി തീരും എന്നായിരുന്നു. ഒരിക്കൽ പ്രസംഗവും സംവാദവും അവസാനിപ്പിച്ച് മടങ്ങുമ്പോൾ 18 വയസ്സുള്ള പോളിയോ ബാധിച്ച് നടക്കാൻ വയ്യാത്ത കുട്ടി അമ്മയോടൊപ്പം വേദിയിൽ വന്ന് പറഞ്ഞു, എന്റെ പേര് ശൈലേഷ്, ഹരാലി ഗ്രാമത്തിൽ നിന്നു വരുന്നു. താങ്കൾ സ്വപ്നം കാണാൻ പറഞ്ഞു. എന്റെ സ്വപ്നം ചെസ് കളിയിൽ ഗ്രാൻഡ് മാസ്റ്റർ ആവുക എന്നതാണ്. ഞാൻ കഠിനമായി പരിശ്രമിക്കും. അദ്ദേഹം ശൈലേഷിന് വേണ്ട അനുഗ്രഹവും നൽകി. അധ്യാപകരോടും അദ്ദേഹം പറഞ്ഞു, ആരെയും മനഃപൂർവ്വം ശിക്ഷിക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല. മറ്റൊരു മെഴുകുതിരിയെ കത്തിക്കുന്ന ഒരു മെഴുകുതിരിയായി വിദ്യാർത്ഥികളുടെ മനസ്സുകളെ ജ്വലിപ്പിക്കാൻ നിങ്ങൾക്കു സാധിക്കണം. അധ്യാപക വിദ്യാർത്ഥി സമൂഹത്തിന് ദൃഢചിത്തരായി രാഷ്ട്രഹിതചിന്തയോടെ പ്രവർത്തിക്കാൻ കഴിയണം. പക്ഷപാതങ്ങളോ ജാതിവർണ്ണ രാഷ്ട്രീയ ചിന്തകളോ ഇല്ലാതെ സ്വയം വളരാനും വളർത്താനും എല്ലാവർക്കും കഴിയട്ടെ എന്നാശംസിക്കുന്നു.
1: സുഭാഷിതം.
2: അവതരിപ്പിച്ചത് ഡോക്ടർ പി കെ ശങ്കരനാരായണൻ.
3: ആകാശവാണി FM വാർത്തകൾ.
4: പതിനാറാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ ആദ്യ 2 ദിവസങ്ങളിലെ കാര്യപരിപാടികൾ. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. സ്പീക്കറായി തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയും ഡെപ്യൂട്ടി സ്പീക്കറായി ഷാനിമോൾ ഉസ്മാനെയുമാണ് UDF പരിഗണിക്കുന്നത്. ഈ മാസം 29-ാണ് നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. June 1 മുതൽ 3 വരെ ദിവസങ്ങളിൽ നയപ്രഖ്യാപനത്തിന്മേൽ നന്ദിപ്രമേയ ചർച്ചകൾ നടക്കും. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം അടുത്ത ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. ഗർഭാശയ ഗള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് HPV വാക്സിനേഷൻ കോഴിക്കോട് ജില്ലയിൽ പുരോഗമിക്കുന്നു. 14 വയസ്സ് പ്രായക്കാരായ 6,797 പെൺകുട്ടികളാണ് ജില്ലയിൽ ഇതുവരെ വാക്സിൻ എടുത്തത്. കോഴിക്കോട്ടെ മുതിർന്ന മാധ്യമ പ്രവർത്തകനും ദേശാഭിമാനി വാരിക സീനിയർ അസിസ്റ്റന്റ് എഡിറ്ററുമായിരുന്ന TK രമേഷ് ബാബു അന്തരിച്ചു. സംസ്കാരം രാവിലെ 11-ന് കുറ്റ്യാടിയിലെ വീട്ടുവളപ്പിൽ. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെ ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിന് 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. കൊൽക്കത്ത ഈഡൻ ഗാർഡനിൽ മഴ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ 148 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 4 വിക്കറ്റ് ശേഷിക്കെ ലക്ഷ്യം മറികടന്നു.
3: ആകാശവാണി FM വാർത്തകൾ.
4: ആകാശവാണി കൊച്ചി FM 102.3. അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 6:10 പ്രഭാതഗീതം, 6:27 കാർഷിക വാർത്തകൾ വിപണി, 6:32 പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, ജി ശങ്കരക്കുറുപ്പിന്റെ അന്തർദാഹം എന്ന കവിത, 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 FM ഡയറി ആദ്യഭാഗം, ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, നാട്ടുവിശേഷം, സേവന വാർത്തകൾ, 7 മണിക്ക് മഹീദം മലയാളം, ഈ ഗാനം ഇന്നത്തെ ഗാനം, സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി, ആരോഗ്യക്കുറിപ്പുകൾ, ദീപസ്തംഭ മഹാശ്ചര്യം, 7:25 വാർത്തകൾ, 7:35 FM ഡയറി തുടരും. സമകാലികം: എടുക്കാം HPV വാക്സിൻ, ചെറുക്കാം സെർവിക്കൽ ക്യാൻസറിനെ. നോവൽ പാരായണം: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ, എന്ത് പഠിക്കണം എന്താകണം. 8 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 ചിത്രപതംഗം, സിനിമാറ്റോഗ്രാഫർ സനു ജോൺ വർഗീസ് പങ്കെടുക്കുന്ന പരിപാടി. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ VPS ലേക്ക് ഷോർ. 9 മണിക്ക് FM മോർണിംഗ് സെലക്ഷൻസ്. 10 മണിക്ക് സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീതലഹരി. 11 മണിക്ക് പരിഷവാദ്യം, കാവിൽ സുന്ദരന്മാരാരും സംഘവും അവതരിപ്പിക്കുന്നു.
5: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
6: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 12 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം. 12:05 ലളിത ഗാനങ്ങൾ. 1 മണിക്ക് ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 2 മണിക്ക് ആകാശവാണി FM വാർത്തകൾ വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ. തത്സമയ ഫോണിൻ പരിപാടിയിൽ ക്യാൻസർ രോഗം സത്യവും മിഥ്യയും, ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അജു മാത്യു മറുപടി നൽകുന്നു. 4 മണിക്ക് ആകാശവാണി FM വാർത്തകൾ, 4 മണിപ്പൂക്കൾ, വാട്സാപ്പ് സന്ദേശകാന പരിപാടി. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻവാണി. വിത്തറിഞ്ഞു വേണം വിളവിറക്കാൻ. കാലടി സ്വദേശി ഇട്ടിയച്ചനും കൊച്ചുറാണിയും കാർഷിക അറിവുകൾ പങ്കുവയ്ക്കുന്നു. ആടൊഴിയാതെ ഒരു കൂട്, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് കോടിശ്ശേരി സ്വദേശി മിനി രാജൻ. 7:35 FM ഈവനിംഗ്. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപ്പറ്റ പന്തിരികുലം. രാത്രി 8:05 യുവവാണി. ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത NSS വോളണ്ടിയർ ഗായത്രി ജയൻ കൃഷ്ണനുമായി അഭിമുഖം. അവസാന ഭാഗം. 8:45 നോബൽ പാരായണം. 8:50 മഹിതം മലയാളം. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 നാടകം ഇത്തിൽ കണ്ണി. രചന എൻ കൃഷ്ണപിള്ള, സംവിധാനം ടി എൻ ഗോപിനാഥൻ നായർ. രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. ഇതോടെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കഴിഞ്ഞു. ആകാശവാണി കൊച്ചി FM 102.3. ഇനി 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ. ഡെലറിലെ
1: ദിസ് ഇസ് ആകാശവാണി, ദി ന്യൂസ് റെഡ് ബൈ ശഗുൻ ചോപ്ര. Prime Minister Narendra Modi returned to New Delhi after successfully concluding his visit to Italy, marking the final leg of his five-nation official tour. India and Italy yesterday announced the upgradation of their ties to a special strategic partnership, marking a major step forward in bilateral relations. The two countries signed several agreements in areas including agriculture, critical minerals, Ayurveda, science and technology, and facilitation of mobility of Indian nurses from India to Italy. Both nations also signed MOUs for curbing tax crimes, money laundering and terror financing. In a joint press statement with his Italian counterpart, Giorgia Meloni, in Rome, Prime Minister Narendra Modi said, "Italy is renowned worldwide for design and precision, and India's identity is that of a powerhouse of scale, talent and affordable innovation." The Prime Minister said, "India and Italy will move forward on the principle of design and develop in India and Italy and deliver for the world." He said the India-Italy Defence Industrial Roadmap has paved the way for co-development and co-production. India and Italy will celebrate 2027 as the year of culture and tourism to promote cultural exchanges and strengthen dialogue between the two ancient civilizations. Italian Prime Minister Giorgia Meloni said the initiative will help deepen mutual understanding and further strengthen cultural diplomacy between the two countries. She said stronger ties between countries are measured not only through political and economic relations, but also through connections between people and societies. Union Education Minister Dharmendra Pradhan held a meeting with representatives of major social media platforms including Meta, Google and Telegram yesterday, raising serious concerns over the growing spread of misinformation related to competitive examinations, particularly through Telegram channels and anonymous online groups. The meeting was crucial ahead of the re-examination of NEET UG 2026 on 21st of June. In West Bengal, re-poll will be held in Falta Assembly constituency in South 24 Parganas district today. Voting will start at 7 a.m. and conclude at 6 p.m. A total of 6 candidates are in the fray, including 2 independents. Trinamool Congress candidate Jahangir Khan has announced that he would not contest the election. However, his name remains on the ballot formally as the deadline for withdrawal of candidature has already passed. The BJP's candidate is Devanshu Panda. The Congress has fielded Abdul Razak Mulla, while the CPIM has fielded Sambhu Nath Kurmi. West Bengal government has begun handing over land to Border Security Force for barbed wire fencing.

സ്വാഗതം പ്രിയമുള്ളവരെ. ഇപ്പോൾ പ്രഭാതഗീതം. കെ എസ് ചിത്ര, ശ്വേത മോഹൻ, മധു ബാലകൃഷ്ണൻ, അനു ലിനീഷ് എന്നിവർ പാടിയ ഭക്തിഗാനങ്ങൾ. ആദ്യഗാനം കെ എസ് ചിത്ര ആലപിച്ചത്, മായ ഗോപബാല. ഗാനരചന കെ സി കേശവപിള്ള.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ:
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
0: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: മങ്ങാതെ മായാതെ മനസ്സിൽ തെളിയുക, മംഗള ചണ്ഡികാദേവി. ഈ ഗാനം ആലപിച്ചത് ശ്വേതാ മോഹൻ. ഗാനമെഴുതിയത് ഹരിയേറ്റുമാനൂർ. സംഗീതം KM ഉദയൻ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: അടുത്ത ഗാനം മധു ബാലകൃഷ്ണൻ ആലപിച്ചത്, ചരാചരങ്ങൾ തൻ മനസ്സ്വരൂപമായ മൂർത്തകി. ഗാനരചന വിജയചന്ദ്രദാസ്, സംഗീതം SK വേണുഗോപാൽ.

കെ എസ് ചിത്ര, ശ്വേത മോഹൻ, മധു ബാലകൃഷ്ണൻ, അനു ലിനീഷ് എന്നിവർ പാടിയ ഭക്തിഗാനങ്ങളാണ് പ്രഭാതഗീതത്തിൽ നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ കാർഷിക വാർത്തകൾ. കേരള കാർഷിക സർവകലാശാലയുടെ വിജ്ഞാന വ്യാപന വിഭാഗത്തിന് കീഴിലുള്ള കമ്മ്യൂണിക്കേഷൻ സെന്ററിൽ അലങ്കാര മത്സ്യകൃഷി, വളർത്തു മത്സ്യകൃഷി എന്നീ വിഷയങ്ങളിൽ 6 മാസത്തെ പ്രായോഗിക പരിശീലന പരിപാടി നടത്തുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 8547070773 എന്ന നമ്പറിൽ വിളിക്കുക. 8547070773. റബ്ബർ ബോർഡിന് കീഴിൽ പ്രവർത്തിക്കുന്ന നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റബ്ബർ ട്രെയിനിങ്ങിൽ ഒരു ഫാക്കൽറ്റി ട്രെയിനിയെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിക്കാൻ അപേക്ഷകൾ ക്ഷണിച്ചു. അപേക്ഷകർ പോളിമർ റബ്ബർ ടെക്നോളജിയിൽ BTech അല്ലെങ്കിൽ MTech ബിരുദമുള്ളവരും 2026 May 1 30 വയസ്സ് കവിയാത്തവരുമായിരിക്കണം. താൽപ്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, വയസ്സ്, പ്രവൃത്തി പരിചയം തുടങ്ങിയവ തെളിയിക്കുന്നതിനുള്ള അസൽ രേഖകളും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകളും സഹിതം ഇന്ന് രാവിലെ 9:30 NIRT പുതുപ്പള്ളിയിലുള്ള ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 04812353127 04812353127. വെബ്സൈറ്റ് വിലാസം www.rubberboard.in www.rubberboard.in. ഓർക്കുക, ഇന്ന് രാവിലെ 9:30. നാളികേര വികസന ബോർഡ് നടപ്പിലാക്കുന്ന സുസ്ഥിര ഉൽപാദനക്ഷമത വർധനവിനുള്ള സമഗ്ര കേര വികസന പദ്ധതിയിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. ഈ പദ്ധതിയിലേക്ക് അപേക്ഷകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി നാളെയാണ്. അപേക്ഷാ ഫോറത്തിനും കൂടുതൽ വിവരങ്ങൾക്കും വെബ്സൈറ്റ് സന്ദർശിക്കുക. coconutboard.gov.in coconutboard.gov.in. കാർഷിക നിർദ്ദേശം. തവാരണയിൽ വിത്തുതേങ്ങ ഈ സമയത്ത് പാകാവുന്നതാണ്. 1.5 മീറ്റർ വീതിയിൽ 30 സെന്റിമീറ്റർ ഉയരത്തിൽ സൗകര്യമുള്ള നീളത്തിൽ തവാരണകൾ ഉണ്ടാക്കിയ ശേഷം 30 സെന്റിമീറ്റർ വരികൾ തമ്മിലും നിരകൾ തമ്മിലും അകലം പാലിച്ച് തെങ്ങയുടെ കണ്ണ് മുകൾ ഭാഗത്ത് വരത്തക്ക വിധം പാകണം. മഴ കിട്ടിയ പ്രദേശങ്ങളിൽ പുതിയ തെങ്ങിൻ തൈകൾ നടാം. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള കുഴികളിൽ ഗുണമേന്മയുള്ള തൈകൾ തെരഞ്ഞെടുത്ത് 7-8 മീറ്റർ അകലത്തിൽ നടണം. നട്ടുകഴിഞ്ഞ തൈയുടെ കണ്ണിഭാഗം മണ്ണിരപ്പിൽ നിന്ന് ഉയർന്നിരിക്കണം. തൈകൾക്ക് കാലവർഷക്കാറ്റിൽ ഉലച്ചിൽ തട്ടാതിരിക്കാൻ താങ്ങുവെച്ച് കെട്ടണം. നിങ്ങൾ കേട്ടത് കാർഷിക വാർത്തകൾ. ഇനി വിപണി. വെളിച്ചെണ്ണ ക്വിൻ്റലിന് 24,600 രൂപ, കൊപ്ര 14,700, കുരുമുളക് ഗാർബിൾഡ് 72,400 രൂപ, അൺഗാർബിൾഡ് 70,400 രൂപ, റബ്ബർ RSS 4 25,800, RSS 5 25,500 രൂപ. നിങ്ങൾ കേട്ടത് വിപണി. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:32. പ്രധാന പത്രവാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജ മെലോനിയുമായി റോമിൽ പ്രതിനിധിതല ചർച്ചകൾ നടത്തി. വ്യാപാര നിക്ഷേപം, പുതു സാങ്കേതികവിദ്യ എന്നീ മേഖലകളിൽ സഹകരണം ശക്തമാക്കാൻ തീരുമാനിച്ചു. സംസ്ഥാനത്തെ പുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് ഔദ്യോഗിക വിജ്ഞാപനമായി. മുഖ്യമന്ത്രി VD സതീശൻ ധനകാര്യം, പൊതുഭരണം, തുറമുഖം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യും. ആഭ്യന്തരം, വിജിലൻസ്, കയർ രമേശ് ചെന്നിത്തലയ്ക്ക്. വ്യവസായം, IT, വാണിജ്യം എന്നീ വകുപ്പുകളുടെ ചുമതല PK കുഞ്ഞാലിക്കുട്ടിക്ക്. ആരോഗ്യവും ദേവസ്വവും K മുരളീധരന്. AP അനിൽകുമാർ റവന്യൂ മന്ത്രി. വൈദ്യുതി വകുപ്പിന്റെ ചുമതല സണ്ണി ജോസഫ് വഹിക്കും. സിൽവർ ലൈൻ അർദ്ധ അതിവേഗ റെയിൽവേ പദ്ധതി റദ്ദാക്കി. ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ വിജ്ഞാപനങ്ങളും റദ്ദാക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു.

0: പാൽ വില ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിച്ചു മിൽമ. ജൂൺ 1 മുതൽ വില വർധന നിലവിൽ വരും. ജി സുധാകരൻ പ്രോടേം സ്പീക്കറായി ചുമതലയേറ്റു. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ഫുട്ബോൾ കിരീടം ആർസെനലിന്. നിങ്ങൾ കേട്ടത് പ്രധാന പത്രവാർത്തകൾ.
1: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
2: ആരോഗ്യക്കുറിപ്പുകൾ ചൊവ്വാ വ്യാഴം
1: രാവിലെ 7:15 മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം.
2: ഫോൺ 94 97 45 79 70.
0: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ക്യാൻസർ രോഗം സത്യവും മിഥ്യയും, ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അജു മാത്യു മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ 0484 24 26 397 അല്ലെങ്കിൽ 0484 24 26 387, 9446 45 588 88 എന്ന നമ്പറിൽ വിളിക്കുക. സമയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണി മുതൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര, പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
4: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
5: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കാവ്യധാരയിൽ ശ്രോതാക്കൾ കേട്ടത് ജി ശങ്കരക്കുറുപ്പിന്റെ അന്തർദാഹം എന്ന കവിത. ആലാപനം കെ ആർ ഗിരീഷ് കുമാർ.
1: ഇനി പ്രകൃതിയുടെ രുചികൾ മാത്രം ആസ്വദിക്കൂ. ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര. പ്രായോജകർ ഗ്രീൻ മൗണ്ട് സ്പൈസസ് പ്രൈവറ്റ് ലിമിറ്റഡ്, നെല്ലിക്കുഴി PO, കോതമംഗലം.
4: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. ഇന്നത്തെ സ്വർണവില
5: എന്നും രാവിലെ 10:30
4: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
5: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
6: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്. ഈ ഗാനം ഇന്നത്തെ
2: ഗാനം. പ്രകൃതിയുടെ രുചി.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
5: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15.
7: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ചില്ലജാലകം. നിറമിഴും ജീവിതത്തിലെ ജാലക കാഴ്ചകൾ. പുതുമയുള്ള പശ്ചാത്തലങ്ങളിൽ അവതരണത്തിന്റെ മനോഹാരിതയിൽ ഒരു ചലച്ചിത്രഗാന പരിപാടി. ഹൃദയത്തിൽ മുത്തുകൾ പോലെ സൂക്ഷിച്ച ഗാനങ്ങളിലൂടെ ഒരു യാത്ര. ചില്ലജാലകം എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 10:30. പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 10:30. കേൾക്കാൻ മറക്കല്ലേ ചില്ലജാലകം, പ്രത്യേക ചലച്ചിത്രഗാന പരിപാടി.
9: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ന്യൂട്രീഷനിസ്റ്റ് ഡോക്ടർ മുംതാസ് ഖാലിദ് ഇസ്മയിൽ മറുപടി നൽകുന്നു. നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നറിയാൻ താൽപ്പര്യമുള്ളവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 0484-24-26-397, 0484-24-26-387 അല്ലെങ്കിൽ 9446-45-58-88 എന്ന നമ്പറിൽ വിളിക്കുക. നാളെ ഉച്ചകഴിഞ്ഞ് 3 മുതൽ വിഷയം നല്ല ആരോഗ്യത്തിനായി ഭക്ഷണമെങ്ങനെ കഴിക്കണം. അറിയിപ്പ് കഴിഞ്ഞു.

രാവിലെ 8:05 ചിത്രപതംഗം. സിനിമാറ്റോഗ്രാഫർ സനു ജോൺ വർഗീസ് പങ്കെടുക്കുന്ന പരിപാടി. 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ ബി പി എസ് ലെക്ചർ. ഒൻപത് മണിക്ക് എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. രാവിലെ 11 പരീക്ഷ വാദ്യം കാവിൽ സുന്ദരൻ മാരാരും സംഘവും അവതരിപ്പിക്കുന്നു. ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ കുടലിന്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഡോക്ടർ ഷാൻ എസ് ബി സംസാരിക്കുന്നു. വൈകിട്ട് 6:50 കിസാൻ വാണി. വിത്തറിഞ്ഞു വേണം വിളവിറക്കാൻ. കാലടി സ്വദേശി ഇട്ടിയച്ചനും കൊച്ചുറാണിയും കാർഷിക അറിവുകൾ പങ്കുവയ്ക്കുന്നു. ആടൊഴിയാതെ

കോഴിക്കോട്. അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് കൊടുശ്ശേരി സ്വദേശി മിനി രാജൻ. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 43:12. പ്രിയമുള്ളവരെ 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ, തുടർന്ന് 6:55 മുതൽ FM ഡയറി.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
1: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
2: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സയ്യിദ് അലി ശിഹാബ് തങ്ങൾ. പ്രധാന വാർത്തകൾ. 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 5 രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36-ാം രക്തസാക്ഷിത്വ ദിനം രാജ്യം ഇന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സാമൂഹ്യ പ്രതിബദ്ധതയും രാജ്യത്തിന് മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. ആഗോളതലത്തിൽ ഭീതി പരത്തുന്ന എബോള വൈറസിനെതിരായ വാക്സിൻ സജ്ജമാകാൻ 9 മാസം വരെ സമയമെടുത്തേക്കുമെന്ന് ലോകാരോഗ്യ സംഘടന. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെയാണ് സമ്മേളനം ആരംഭിക്കുക. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ ആദ്യ 2 ദിവസങ്ങളിലെ കാര്യപരിപാടികൾ. ഇന്ന് രാവിലെ 9 മണിക്ക് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ആരംഭിക്കും. ഇന്നലെ ഗവർണർക്ക് മുൻപിൽ സത്യപ്രതിജ്ഞ ചെയ്ത പ്രോടെം സ്പീക്കർ ജി സുധാകരനായിരിക്കും മറ്റംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടത്തുക. നാളെ രാവിലെ 9 മണിക്കാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും UDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി എന്ന് അറിയിച്ചിട്ടുണ്ട്. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി 29-ാം തീയതിയാവും സഭ ചേരുക. June 1, 2, 3 തീയതികളിൽ നയപ്രഖ്യാപനത്തിനുമേലുള്ള ചർച്ചയും തുടർന്ന് വോട്ടെടുപ്പും നടക്കും.
2: 5 രാജ്യങ്ങളിലെ ഔദ്യോഗിക സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. സന്ദർശനത്തിന്റെ അവസാനഘട്ടത്തിൽ ഇറ്റലിയിലെത്തിയ പ്രധാനമന്ത്രി ഇരു രാജ്യങ്ങളും തമ്മിലെ ബന്ധം പ്രത്യേക തന്ത്രപ്രധാന പങ്കാളിത്തം എന്ന നിലയിലേക്ക് ഉയർത്തിയതായി പ്രഖ്യാപിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
4: കാർഷിക മേഖല, നിർണായക ധാതുക്കൾ, ആയുർവേദം, ശാസ്ത്ര സാങ്കേതിക വിദ്യ എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ ഇന്ത്യയും ഇറ്റലിയും നിരവധി കരാറുകളിൽ ഒപ്പുവച്ചു. ഇതോടൊപ്പം ഇന്ത്യൻ നഴ്സുമാർക്ക് ഇന്ത്യയിൽ നിന്ന് ഇറ്റലിയിലേക്ക് മാറുന്നതിന് നടപടികൾ എളുപ്പമാക്കുന്ന സുപ്രധാന കരാറും ഒപ്പുവച്ചിട്ടുണ്ട്. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദ ഫണ്ടിംഗ് എന്നിവ തടയുന്നതിന് നിർണായക ധാരണാപത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയുമായി റോമിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ഡിസൈനിംഗിലും കൃത്യതയിലും ഇറ്റലി ലോകപ്രശസ്തമാണെന്നും വിപുലമായ ശേഷി, പ്രതിഭ, താങ്ങാനാവുന്ന നവീകരണങ്ങൾ എന്നിവയാണ് ഇന്ത്യയുടെ മുഖമുദ്രയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഷിപ്പിംഗ്, തുറമുഖങ്ങളുടെ നവീകരണം, ലോജിസ്റ്റിക്സ്, ബ്ലൂ ഇക്കോണമി എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒന്നിച്ച് പ്രവർത്തിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. നരേന്ദ്രമോദിയുടെ ആദ്യ ഉഭയകക്ഷി ഇറ്റലി സന്ദർശനമാണിത്.
2: സാംസ്കാരിക കൈമാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും ഇരു പുരാതന നാഗരികതകൾ തമ്മിൽ ആശയവിനിമയം ശക്തമാക്കുന്നതിനുമായി 2027 ഇന്ത്യ ഇറ്റലി സംസ്കാര ടൂറിസം വർഷമായി ആഘോഷിക്കാൻ ഇരു രാജ്യങ്ങളും തീരുമാനിച്ചു. പരസ്പര ധാരണ ആഴത്തിലാക്കാനും ഇരു രാജ്യങ്ങളും തമ്മിലെ സാംസ്കാരിക നയതന്ത്രം കൂടുതൽ ശക്തിപ്പെടുത്താനും ഈ സംരംഭം സഹായിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു. ഇന്ത്യ സുസ്ഥിരവും കാലാവസ്ഥയെ പ്രതിരോധിക്കുന്നതും ഭാവിക്ക് അനുയോജ്യമായതുമായ കാർഷിക ആവാസ വ്യവസ്ഥ കെട്ടിപ്പടുക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഇറ്റലിയിലെ ഫുഡ് ആന്റ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ അഗ്രികോള മെഡൽ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി.

0: റോമിലെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷൻ ആസ്ഥാനത്ത് നടന്ന ചടങ്ങിൽ FIO ഡയറക്ടർ ജനറൽ ക്യു ഡോങ്യു ആണ് മെഡൽ സമ്മാനിച്ചത്. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കർഷകർക്കും കാർഷിക ശാസ്ത്രജ്ഞർക്കും തൊഴിലാളികൾക്കും ബഹുമതി സമർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഭക്ഷ്യ കാർഷിക സംഘടനയുടെ അഗ്രികോള മെഡൽ നേടിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിനന്ദിച്ചു. ദശലക്ഷക്കണക്കിന് ഇന്ത്യൻ കർഷകർക്കും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ടവർക്കും ആദരമാണ് ബഹുമതിയെന്ന് അമിത്ഷാ സാമൂഹ്യമാധ്യമ പോസ്റ്റിൽ പറഞ്ഞു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ 5 പ്രതികളെ ഡൽഹി കോടതി അടുത്ത മാസം 2 വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു. മംഗിലാൽ ഖാദിക്, വികാസ് ബിവാൾ, ദിനേശ് ബിവാൾ, യാഷ് യാദവ്, ധനഞ്ജയ് ലോകഖണ്ഡേ എന്നിവരെയാണ് കസ്റ്റഡിയിൽ വിട്ടത്. മറ്റൊരു പ്രതി ശുഭം ഖൈർനാറിന്റെ CBI കസ്റ്റഡിയും കോടതി നീട്ടിയിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36th രക്തസാക്ഷിത്വ ദിനം രാജ്യം ഇന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയുടെ 6th പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധി 1991 May 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ LTTE തീവ്രവാദികൾ നടത്തിയ ചാവേർ ആക്രമണത്തിലാണ് രക്തസാക്ഷിത്വം വഹിച്ചത്. ദിനാചരണത്തോടനുബന്ധിച്ച് രാജ്യത്തുടനീളം വിപുലമായ അനുസ്മരണ ചടങ്ങുകൾ നടക്കും. ന്യൂഡൽഹിയിലെ വീർഭൂമിയിൽ രാജീവ് ഗാന്ധിയുടെ സമാധി സ്ഥലത്ത് കോൺഗ്രസ് നേതാക്കളും പ്രമുഖ വ്യക്തികളും പുഷ്പാർച്ചന നടത്തും. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തോടനുബന്ധിച്ച് രാവിലെ കോഴിക്കോട് DCC ഓഫീസിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടക്കും. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സമൂഹത്തോടുള്ള പ്രതിബദ്ധതയും രാജ്യത്തിന്റെ മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ ഈ വർഷത്തെ സംസ്ഥാനതല സഹവാസ ക്യാമ്പ് ഐക്യ 2026 തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ഗവർണർ. SPC ദേശീയ തലത്തിൽ നടപ്പാക്കേണ്ടതാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. വിവിധ ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 939 കേഡറ്റുകളാണ് 6 ദിവസത്തെ വാർഷിക റെസിഡൻഷ്യൽ ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. ഈ മാസം 25 പരേഡോടെ ക്യാമ്പ് സമാപിക്കും. സംസ്ഥാനത്തെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗം അടുത്ത ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് ചേരും. മന്ത്രി രമേശ് ചെന്നിത്തല യോഗത്തിൽ അധ്യക്ഷത വഹിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആഗോളതലത്തിൽ ഭീതി പരത്തുന്ന എബോള വൈറസിന്റെ പുതിയ വകഭേദത്തിനെതിരായ വാക്സിൻ പൂർണ്ണ സജ്ജമാകാൻ 9 മാസം വരെ സമയമെടുത്തേക്കുമെന്ന് ലോകാരോഗ്യ സംഘടന അറിയിച്ചു. എബോളയുടെ ബുന്ദി ബുഗ്യോ എന്ന പ്രത്യേക വകഭേദത്തിനെതിരായ വാക്സിൻ കണ്ടെത്താൻ ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നിലവിൽ ഈ വൈറസ് വകഭേദത്തിനെതിരെ സാധ്യതാ പട്ടികയിലെ 2 വാക്സിനുകൾ വികസിപ്പിച്ചു വരികയാണെന്നും എന്നാൽ ഇവയൊന്നും ഇതുവരെ ക്ലിനിക്കൽ പരീക്ഷണങ്ങൾക്ക് വിധേയമാക്കിയിട്ടില്ലെന്നും ലോകാരോഗ്യ സംഘടനയുടെ ഉപദേശകനായ ഡോക്ടർ വാസിമൂർത്തി അറിയിച്ചു. എറണാകുളം തടിയിട്ട് പറമ്പ് പാരിയത്തുകാവ് ഉന്നതിയിലെ 7 ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള പോലീസ് നടപടി നിർത്തിവെക്കാൻ മന്ത്രി രമേശ് ചെന്നിത്തല DGPക്ക് നിർദ്ദേശം നൽകി. സുപ്രീംകോടതി വിധിപ്രകാരം നടന്ന കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിൽ കലാശിച്ചതിനെ തുടർന്നാണ് നടപടി നിർത്തിവെക്കാൻ മന്ത്രി നിർദ്ദേശം നൽകിയത്. കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്നു. 60 രൂപ പ്രീമിയം ഈടാക്കിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
1: കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ 2025 മുതലുള്ള 17,343 വിദ്യാർത്ഥികൾ ഈ പദ്ധതിയിൽ അംഗമാകും. ഇതിൽ 70% പെൺകുട്ടികളാണ്. 125 കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ഇതിന്റെ ഭാഗമാകും. 5 ലക്ഷം രൂപയുടെ പോളിസി നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്നാണ് സർവകലാശാല നടപ്പാക്കുന്നത്. പോളിസി രേഖകൾ നാളെ രാവിലെ താവക്കരയിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ നടക്കുന്ന ചടങ്ങിൽ കൈമാറും. വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു ഉദ്ഘാടനം ചെയ്യും. ഉദ്ഘാടന ചടങ്ങിന് ശേഷം പദ്ധതിയെക്കുറിച്ച് വിവിധ കോളേജുകളിലെ പ്രിൻസിപ്പൽമാർക്കും ക്യാമ്പസ് ഡയറക്ടർമാർക്കും വിശദീകരിക്കും.
0: IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 വിക്കറ്റിന് പരാജയപ്പെടുത്തി. കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിൽ മഴ തടസ്സപ്പെടുത്തിയ മത്സരത്തിൽ 148 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത 4 വിക്കറ്റ് ശേഷിക്ക് ലക്ഷ്യം മറികടന്നു. ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് നിശ്ചിത 20 ഓവറിൽ 8 വിക്കറ്റിന് 147 റൺസ് നേടി. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അന്തർജില്ലാ അണ്ടർ 19 വനിതാ ക്രിക്കറ്റ് ടൂർണമെന്റിൽ മധ്യമേഖലാ മത്സരങ്ങളിൽ പാലക്കാടും തൃശൂരും ജേതാക്കളായി. തെക്കൻ മേഖലാ മത്സരങ്ങളിൽ ആലപ്പുഴയും തിരുവനന്തപുരവും വടക്കൻ മേഖലയിൽ വയനാടും മലപ്പുറവും വിജയിച്ചു. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന 68th തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ May 23 തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലെ ബാസ്കറ്റ്ബോൾ കോർട്ടിൽ ആരംഭിക്കും. കളരിപ്പയറ്റിലെ മെയ്പയറ്റ് മുതൽ അങ്കത്താരി വരെ 13 ഇനങ്ങളിലാണ് മത്സരങ്ങൾ. കണ്ണൂർ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കയ്യേറ്റം ചെയ്തുവെന്ന പരാതിയിൽ 25 പേർക്കെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തു.

0: പഞ്ചായത്തിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം നീക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ DYFI നടത്തിയ മാർച്ചിനിടെ പ്രസിഡന്റ് ബി സത്യഭാമയുടെ ചേംബറിൽ തള്ളിക്കയറിയവർ കയ്യേറ്റം ചെയ്തതായാണ് പരാതി. വിദ്യാർത്ഥികളുടെ സുരക്ഷിതയാത്ര ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് മലപ്പുറം ജില്ലയിലെ സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന തുടങ്ങി. യാന്ത്രിക ക്ഷമത, സുരക്ഷാ സംവിധാനം, ബ്രേക്ക് സംവിധാനം, തീകെടുത്താനുള്ള സൌകര്യം, സീറ്റിംഗ്, GPS വേഗനിയന്ത്രണ സംവിധാനം തുടങ്ങിയവയെല്ലാം പരിശോധിക്കും. കാലവർഷത്തെ നേരിടാൻ എറണാകുളം ജില്ല പൂർണ്ണ സജ്ജമാണെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ കലക്ടർ ജി പ്രിയങ്ക അറിയിച്ചു. DDMA അവലോകന യോഗത്തിലാണ് കലക്ടർ ഇക്കാര്യം അറിയിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. 16 നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. അംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. 5 രാജ്യങ്ങളിൽ ഔദ്യോഗിക സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36 രക്തസാക്ഷിത്വ ദിനം രാജ്യം ഇന്ന് ഭീകരവിരുദ്ധ ദിനമായി ആചരിക്കുന്നു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അച്ചടക്കവും സാമൂഹ്യ പ്രതിബദ്ധതയും രാജ്യത്തിന് മാതൃകയാണെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. IPL ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് മുംബൈ ഇന്ത്യൻസിനെ 4 പരാജയപ്പെടുത്തി.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 6:55:24. സ്വാഗതം, സുപ്രഭാതം പ്രിയമുള്ളവരെ.

പ്രത്യാശയോടെയുള്ള കാത്തിരിപ്പ് ഓരോ പ്രഭാതവും നന്മയാൽ സമൃദ്ധമാകട്ടെ എന്ന ശുഭചിന്ത. ഈ ദിനം നമ്മുടെ പ്രതീക്ഷകൾ സാഫല്യമണയട്ടെ. അറിവിൻ്റെ വഴിയിലൂടെ സ്വരരാഗലയമായി കേൾക്കാം FM ഡയറി.

0: ആദ്യം ചിന്താശകലം. മനുഷ്യ അസ്തിത്വത്തിന്റെ രഹസ്യം ജീവിച്ചിരിക്കുക എന്നതിലല്ല, ജീവിച്ചിരിക്കാൻ ഒരു കാരണം കണ്ടെത്തുക എന്നതിലാണ്. മനുഷ്യ അസ്തിത്വത്തിന്റെ രഹസ്യം ജീവിച്ചിരിക്കുക എന്നതിലല്ല, ജീവിച്ചിരിക്കാൻ ഒരു കാരണം കണ്ടെത്തുക എന്നതിലാണ്. ദസ്തവേസ്കി. എഫ് എം ഡയറിയിൽ ഇന്നത്തെ ചോദ്യം: ഇനോളഗെ എന്ന വിമാനത്തിന്റെ പ്രത്യേകത എന്താണ്? ഇനോളഗെ എന്ന വിമാനത്തിന്റെ പ്രത്യേകത എന്താണ്? ഉത്തരം വിശദമായി പറയാം. പതിവ് പോലെ എഫ് എം ഡയറി അവസാനിക്കുന്നതിന് മുൻപ്, 8:30 തൊട്ടു മുൻപ്.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: സേവന വാർത്തകൾ. എറണാകുളം ജില്ലയിലെ വിമുക്തി ഡി അഡിക്ഷൻ സെന്ററിലെ മെഡിക്കൽ ഓഫീസറുടെ ഒഴിവിലേക്കും ജില്ലാ മാനസികാരോഗ്യ പരിപാടിയിലെ സ്റ്റാഫ് നഴ്സ് ഒഴിവിലേക്കും താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. സൈക്കാട്രിസ്റ്റ് തസ്തികയ്ക്ക് MBBS അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയും സൈക്കാട്രിയിൽ PG യോഗ്യതയ്ക്ക് മുൻഗണനയും ട്രാവൻകൂർ കൊച്ചി മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. സ്റ്റാഫ് നഴ്സ് തസ്തികയ്ക്ക് GNM അല്ലെങ്കിൽ BSc നഴ്സിംഗ് യോഗ്യതയും KNMC രജിസ്ട്രേഷനും ഉണ്ടായിരിക്കണം. 18 മുതൽ 43 വയസ്സ് വരെയുള്ളവർക്കാണ് അവസരം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഈ മാസം 26 രാവിലെ 11 മണിക്ക് എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസിന്റെ ചേംബറിൽ നടക്കുന്ന വാക്കിംഗ് ഇന്റർവ്യൂവിനായി അസൽ സർട്ടിഫിക്കറ്റുകളുമായി ഹാജരാകേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0484236802.

0: 0.02. എറണാകുളം പൂത്തോട്ട ശ്രീനാരായണ ലോ കോളേജ് 2026 എൽ എൽ ബി പ്രവേശന പരീക്ഷയ്ക്കുള്ള സൗജന്യ ഓൺലൈൻ കോച്ചിംഗ് പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു. നാളെ മുതൽ ആരംഭിക്കുന്ന ഒരു മാസത്തെ ക്രാഷ് കോഴ്സാണിത്. കൂടുതൽ വിവരങ്ങളറിയാൻ 0484279377 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 0484279777. ചാവറ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ ചാവറ ഫിലിം സ്കൂൾ, ചാവറ മൂവി സർക്കിൾ ഫിലിം സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന 8th നാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഈ മാസം 30-31 തീയതികളിലായി കൊച്ചി ചാവറ കൾച്ചറൽ സെന്ററിൽ നടത്തുന്നു. 5 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയുള്ള സിനിമകൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ MP ഫോർമാറ്റിൽ ചാവറ ഫിലിം സ്കൂൾ @gmail.com എന്ന വിലാസത്തിൽ അയക്കാവുന്നതാണ്. ചാവറ ഫിലിം സ്കൂൾ @gmail.com. അവസാന തീയതി ഈ മാസം 24. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8129906-6260. 8129906-6260. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഡയറി. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 30 സെക്കൻഡ്. മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ നുജ്ജു.
2: കരുണയുടെ കാതൽ, കരുണയുടെ നീലിച്ച കഴലിണകൾ ചുംബിച്ച് വചനങ്ങൾ തേങ്ങുന്നു എന്ന് നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് കരുണയെ രൂപകാത്മകമാക്കുന്നുണ്ട്. കരുണ എന്ന വാക്ക് നമുക്കേറെ പരിചിതമാണ്. ഉയർന്ന പദവിയിലുള്ള മനുഷ്യൻ താഴ്ന്ന പദവിയിലുള്ള മനുഷ്യരോട് പ്രകടിപ്പിക്കുന്ന ഔദാര്യമോ സ്നേഹമോ അൻപോ ഒക്കെയാകാം അത്. സാമ്പത്തികമായി സഹായിക്കുന്നതിനെയും സാഹോദര്യം പ്രകടിപ്പിക്കുന്നതിനെയും ശുശ്രൂഷിക്കുന്നതിനെയും കാരുണ്യം എന്ന് പറയാറുണ്ട്. കരുണ എന്നതിന് ബുദ്ധദർശനത്തിൽ വിശാലമായ അർത്ഥ തലങ്ങളുണ്ട്. കരുണയും നിർവ്വാണവുമാണ് മനുഷ്യൻ്റെ 2 ലക്ഷ്യങ്ങൾ. കരുണ സാമൂഹ്യ പ്രവർത്തനമോ സഹജീവികളോടും ലോകത്തോടുമുള്ള കടപ്പാടിൻ്റെ ആവിഷ്കാരമോ ആകുമ്പോൾ നിർവ്വാണം ആത്മാവിൻ്റെ നിരുപാധികമായ ആനന്ദമാണ്. മധ്യമമാർഗത്തിലൂടെ അതിജീവിച്ച് പ്രപഞ്ചത്തെയും തന്നെയും കുറിച്ചുള്ള പരമജ്ഞാനത്തിൻ്റെ ലബ്ധിയിലൂടെ സ്വാർത്ഥത്തിൽ നിന്ന് വിമുക്തനാകുമ്പോൾ നിർവ്വാണം അടയാവുന്നതാണ്. കരുണ എന്ന പേരിൽ കുമാരനാശാന്റെ ഒരു കവിതയുണ്ട്. അതിൽ നിന്ന് മലയാളത്തിൽ പല നാടകരൂപങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രശസ്തമായ ആദ്യകാല സംഗീത നാടകങ്ങളിലൊന്നായിരുന്നു കരുണ. വാസവദത്തയുടെ പ്രണയത്തെ നിരാകരിക്കുന്ന ഉപഗുപ്തൻ അവളുടെ വഴിവിട്ട ജീവിതത്തിന്റെ അന്ത്യത്തിൽ സമാശ്വസിപ്പിക്കുവാനെത്തുന്ന ആ കഥയിൽ ബുദ്ധദർശനം കരുണയെ നിരുപാധികമായ മനുഷ്യസ്നേഹമായി വ്യാഖ്യാനിക്കുന്നുണ്ട്. അതാകട്ടെ, അടിസ്ഥാനപരമായി സാമൂഹ്യ പ്രവർത്തനമാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. കരുണ മാനുഷികമായ വികാരത്തെയും നിർവ്വാണം ആത്മീയമായ അറിവിലൂടെ ചിന്തയെയും പാകപ്പെടുത്തുന്നു. മതങ്ങളിൽ ദൈവം കാരുണ്യവാനായാണ് ചിത്രീകരിക്കപ്പെടുന്നത്. അമ്മയുടെ കാരുണ്യമാണ് വാത്സല്യം. അത് സാർവലൗകികമാണ്. പക്ഷികളിലും മൃഗങ്ങളിലുമെല്ലാം വാത്സല്യമെന്ന കാരുണ്യഭാവം പ്രകടമാണ്. കാരുണ്യത്തെ അനന്തര തലമുറകളിലേക്ക് പ്രസരിപ്പിക്കുന്ന മുഖ്യമായ പ്രസ്ഥാനം മാതൃത്വമാണ്. ചിന്താവിഷ്ടയായ സീതയിൽ മുനിമാരുടെ ഹൃദയത്തെ ആർദ്രമാക്കി കരുണാമയമാക്കുന്നത് ആശ്രമത്തിലെ അമ്മമാരാണെന്ന് കുമാരനാശാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചരിത്രാതീത കാലങ്ങളിൽ കാരുണ്യമൂർത്തികളിലധികവും മാതൃദേവതമാരായിരുന്നു. പുരുഷദേവന്മാരുടെ ആധിപത്യത്തോടെ കരുണയും ആർദ്രതയും വീരത്തിനും ശൗര്യത്തിനും ആയുധപ്രയോഗത്തിനും വഴിമാറുന്നുണ്ട്. പുരാണങ്ങളിൽ പുരുഷദേവന്മാരുടെ ആധിപത്യം കാണുന്നത് അതുകൊണ്ടാണ്. നവരസങ്ങളിൽ 2-ാമത്തേത് കരുണമാണ്. കരുണയുടെ ഭാവം ഉദ്ദീപിപ്പിക്കുന്ന കലാസ്വാദന സന്ദർഭത്തിലാണ് കരുണരസം ഉണ്ടാകുന്നത്. മറ്റുള്ളവരിൽ നിന്ന് കരുണ ആഗ്രഹിക്കുമ്പോഴാണ് ആളുകൾ മിക്കവാറും കരയുന്നത്. കരുണയും രോദനവും പരസ്പരം പ്രതിഫലിപ്പിക്കുന്ന 2 ഭാവങ്ങളാണ്.

0: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
1: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.
0: ഇനി നാട്ടുവിശേഷം. എറണാകുളം ചാവറ കൾച്ചറൽ സെന്ററിൽ വൈകിട്ട് 4:30-ന് പുസ്തക പ്രകാശനം. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്ക് സാംസ്കാരിക കേന്ദ്രത്തിൽ ഗാനമേള വൈകിട്ട് 6 മണിക്ക്. നിങ്ങൾ കേട്ടത് നാട്ടുവിശേഷം.

കെഎസ്ഇബി അറിയിപ്പ്. എരൂർ സെക്ഷന്റെ പരിധിയിൽ പോട്ടയിൽ ക്ഷേത്രം പരിസരം, ആനപ്പറമ്പ്, ഷാരിപ്പടി, നായർ സമാജം ഹാൾ, പുതിയ റോഡ് ജംഗ്ഷൻ, ഫെഡറൽ ബാങ്ക് പരിസരം, കൊച്ചിൻ ആര്യവൈദ്യശാല പരിസരം എന്നിവിടങ്ങളിൽ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. പാലാരിവട്ടം സെക്ഷന്റെ പരിധിയിൽ തമ്മനം പള്ളത്ത് റോഡും പരിസര പ്രദേശങ്ങളിലും രാവിലെ 11 മണി മുതൽ വൈകിട്ട് 5:30 വരെ വൈദ്യുതി മുടങ്ങുമെന്ന് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു.

0: സേവന വാർത്തകൾ തുടരുന്നു. ആലപ്പുഴ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ ഭാഗമായ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ രജിസ്ട്രേഷൻ ക്യാമ്പ് ഇന്ന് രാവിലെ 10 മണിക്ക് ചേർത്തല ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നടത്തും. പ്ലസ് ടു മിനിമം യോഗ്യതയുള്ള 40 വയസ്സിൽ താഴെ പ്രായമുള്ള ITI ഡിപ്ലോമ ബിരുദം പാരാമെഡിക്കൽ മറ്റ് പ്രൊഫഷണൽ യോഗ്യതകളുള്ള ഉദ്യോഗാർത്ഥികൾക്കാണ് അവസരം. യോഗ്യരായവർ ബയോഡേറ്റ, രജിസ്ട്രേഷൻ ഫീസായ 300 രൂപ, ആധാർ കാർഡിന്റെ പകർപ്പ്, സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവയുമായി ഇന്ന് ചേർത്തല ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ എത്തിച്ചേരേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 8304050775. 8304050775. ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ റേഡിയേഷൻ ഓങ്കോളജി വിഭാഗത്തിലെ റേഡിയേഷൻ ഫിസിസ്റ്റ് തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. 50 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്കാണ് അവസരം. അപേക്ഷകർ അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം ഈ മാസം 26-ാം തീയതി രാവിലെ 10:30 മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടത്തുന്ന വാക്കിംഗ് ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ്. 04772282021 എന്ന നമ്പറിൽ വിളിക്കുക, വിശദാംശങ്ങൾ അറിയാം. 04772282021.
1: ഈ ഗാനം ഇന്നത്തെ ഗാനം. ലാൽ ജോസിന്റെ സംവിധാനത്തിൽ ദിലീപ്, ബിജു മേനോൻ, ലാൽ, സംയുക്ത വർമ്മ, കാവ്യ മാധവൻ തുടങ്ങി നിരവധി താരങ്ങൾ അഭിനയിച്ച ചിത്രമാണ് ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ. ഈ ചിത്രത്തിലെ ഗാനമാണ് ഇന്നത്തെ ഗാനം. ഗാനരചന എസ് രമേശൻ നായർ, സംഗീതം വിദ്യാസാഗർ, പാടിയത് യേശുദാസ്, സുജാത.

പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ക്യാൻസർ രോഗം സത്യവും മിഥ്യയും, ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അജു മാത്യു മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484 24 26 397, 0484 24 26 387 അല്ലെങ്കിൽ 9446454888 എന്ന നമ്പറിൽ വിളിക്കുക. സമയം ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. വിഷയം ക്യാൻസർ രോഗം സത്യവും മിഥ്യയും.

0: സേവന വാർത്തകൾ. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ ലാലുവയിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് പ്രീ എക്സാമിനേഷൻ ട്രെയിനിംഗ് സെന്ററിൽ എറണാകുളം, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ എന്നീ ജില്ലകളിലുള്ള പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് 3 മാസം ദൈർഘ്യമുള്ള കമ്പ്യൂട്ടർ അധിഷ്ഠിത കോഴ്സുകളുടെ സൌജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ ഫോട്ടോ, ജാതി, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പുകൾ സഹിതം 23 മാസം മുൻപ് അപേക്ഷ സമർപ്പിക്കണം. 9188581148 എന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം. 9188581148. ചക്കുപള്ളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ആംബുലൻസ് ഡ്രൈവർ തസ്തികയിലേക്ക് കരാറടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. 29 രാവിലെ 10:30 ആശുപത്രി കോൺഫറൻസ് ഹാളിൽ വാക്കിംഗ് ഇന്റർവ്യൂ നടക്കും. യോഗ്യത 7ാം ക്ലാസ്, ഹെവി ലൈസൻസ്, 3 വർഷത്തെ പ്രവൃത്തി പരിചയം. FM ഡയറിയിൽ ഇനി
1: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
2: ആരോഗ്യക്കുറിപ്പുകൾ.
1: പ്രായോജികർ
2: മെഹറിങ്ങിലൂടെ കൃത്യതയാർന്ന എർത്തിങ്ങിന്
1: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്.
2: ഫോൺ 94 97 45 79 70.
3: ആസ്മയാണെന്ന് മനസ്സിലാക്കാൻ സാധാരണ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അവരെ ഹിസ്റ്ററി എടുക്കാറുണ്ട്. എത്ര വർഷമായിട്ടുണ്ട്, എപ്പോഴൊക്കെയാണ് വരുന്നത്, രാത്രിയിലാണോ അതോ പകൽ സമയത്താണോ കൂടുതലായിട്ട്, അതോ ഈ തണുപ്പുള്ള സമയത്ത് കൂടുന്നുണ്ടോ, പിന്നെ ഇതിനോടനുബന്ധിച്ച് തുമ്മൽ, ജലദോഷം, അല്ലെങ്കിൽ ദേഹത്തെ ചൊറിച്ചിൽ, കണ്ണ് ചൊറിച്ചിലൊക്കെ ഉണ്ടോ, ഇത്രയൊക്കെ ചോദിച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ധാരണയാവും. പിന്നീട് നമുക്ക് ഇൻവെസ്റ്റിഗേഷനിലേക്ക് നമ്മൾ പോവുകയാണ്. എന്തിനാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറ്റൊന്നും അല്ല എന്ന് നമുക്ക് ഉറപ്പിക്കണമല്ലോ. കാരണം ആസ്മയല്ലാതെ മറ്റ് ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾക്കും ഹാർട്ടിന്റെ രോഗങ്ങൾക്കും ചുമയും ശ്വാസം മുട്ടും വരാം. അപ്പോ ആസ്മയാണെന്ന രീതിയിൽ നമ്മൾ തെറ്റി ചികിത്സിച്ചു പോകരുത്. അതുകൊണ്ട് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് സ്പൈറോമെട്രി ആണ്, അല്ലെങ്കിൽ പൾമണറി ഫംഗ്ഷൻ ടെസ്റ്റുകളിൽ എന്ന് പറയുന്നതിലെ ഒന്നാണ് ഈ സ്പൈറോമെട്രി. അതാണ് നമ്മുടെ ഗോൾഡ് സ്റ്റാൻഡേർഡ് ഇൻവെസ്റ്റിഗേഷൻ. ഇതല്ലാതെ നമുക്കുള്ളത് നമ്മൾ എക്സ്റേ എടുത്ത് നോക്കാറുണ്ട്, കാരണം വേറെ ഒന്നുമല്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എക്സ്റേ കൂടെ എടുത്ത് നോക്കും. പലപ്പോഴും നമ്മൾ ആസ്മ എന്ന രീതിയിൽ ചിന്തിക്കും, പക്ഷെ എക്സ്റേ എടുത്ത് നോക്കുമ്പോഴായിരുന്ന ഒരു പക്ഷേ ന്യൂമോണിയ അതിനകത്ത് ഉണ്ടാകാം, അല്ലെങ്കിൽ ചിലവർക്ക് അത് COPD ആയിരിക്കാം, അതായത് പുകവലി കാരണമുള്ള അവസ്ഥ ആകാം, അല്ലെങ്കിൽ ഈവൻ ഹാർട്ട് സംബന്ധമായിട്ട് ഉള്ള പ്രശ്നങ്ങളും ഈവൻ ട്യൂബർക്കുലോസിസ് പോലും ആസ്മ എന്ന രീതിയിൽ പ്രസന്റ് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഇങ്ങനെ കാര്യങ്ങൾ കൂടുതൽ ഇവാലുവേറ്റ് ചെയ്ത് നോക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ നമ്മൾ IgE അലർജി ഉണ്ടോ എന്ന് അറിയാനായിട്ട്, പിന്നെ ഈസ്നോഫില്, ഇതൊക്കെ നമ്മൾ കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാറുണ്ട്.
1: ഈ വിവരങ്ങൾ പങ്കുവച്ചത് കൺസൾട്ടന്റ് പൾമനോളജിസ്റ്റ് ഡോക്ടർ മാത്യു വർഗീസ്. എർത്തിംഗ് രംഗത്ത് കേരളത്തിനകത്തും പുറത്തും വർഷങ്ങളുടെ

0: പ്രവർത്തന പരിചയം.
1: പെട്രോൾ പമ്പുകൾ, വാട്ടർ മെട്രോ സ്റ്റേഷനുകൾ, ഹോസ്പിറ്റലുകൾ, കൺവെൻഷൻ സെന്ററുകൾ, ആരാധനാലയങ്ങൾ, സ്കൂളുകൾ, വീടുകൾ, ഫ്ളാറ്റുകൾ തുടങ്ങി സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങളിൽ മെഹറിംഗിലൂടെ കൃത്യതയാർന്ന എർത്തിംഗ് സംവിധാനം ചെയ്തു കൊടുക്കുന്നു.
0: ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
1: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊക്കാലെ, തൃശൂർ.
0: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്, കൊച്ചി.
1: ആരോഗ്യക്കുറിപ്പുകൾ.
0: പ്രായോജികർ
1: മെഹറിംഗിലൂടെ കൃത്യതയാർന്ന എർത്തിങ്ങിന്
0: സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ്.
1: ഫോൺ 94 97 45 79 70.
2: അസാബ് കേരളയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 30 ജോബ് ഫെയർ സംഘടിപ്പിക്കുന്നു. മേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ 10 മണിക്ക് ബയോഡാറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി ഒറ്റപ്പാലം ലക്കിടി കിൻഫ്ര പാർക്കിനുള്ളിൽ പ്രവർത്തിക്കുന്ന അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 94 95 99 96 67, 94 95 99 96 67. ആരോഗ്യ കേരളം NHM ഇടുക്കിയുടെ കീഴിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ തസ്തികയിലേക്ക് ഈ മാസം 25 വാക്കിംഗ് ഇന്റർവ്യൂ നടക്കും. രാവിലെ 10 മണിക്ക് ഇടുക്കി കുയിലിമലയിലുള്ള ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഓഫീസിലാണ് ഇന്റർവ്യൂ. യോഗ്യത MBBS അല്ലെങ്കിൽ തത്തുല്യ യോഗ്യത, മെഡിക്കൽ PG ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ DNB അനസ്തേഷ്യ. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുമായി ഇന്റർവ്യൂവിന് ഹാജരാകണം. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ റിഗ് ട്രെയിനി വിഭാഗത്തിലേക്ക് 40 സീറ്റുകളിൽ ഒഴിവ്. യോഗ്യത 8ാം ക്ലാസ് പാസ്, ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ അപേക്ഷിക്കേണ്ടതില്ല. പ്രായപരിധി 18 വയസ്സ് മുതൽ 23 വയസ്സ് വരെ. അപേക്ഷകൾ ഓൺലൈനായി സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30. അപേക്ഷകൾ www.cochinshipyard.in എന്ന വെബ്സൈറ്റ് വിലാസത്തിൽ സമർപ്പിക്കാം. www.cochinshipyard.in. FM ഡയറി തുടരുകയാണ്.
3: ദീപസ്തംഭം മഹാശ്ചര്യം.
4: ഹാ, ഇത് എത്ര നേരമായി തലേ കൈവച്ച് ഇങ്ങനെ ഇരിക്കുന്നേ? ഒന്ന് നേരെ നോക്ക് മനുഷ്യ.
5: ഞാൻ തളർന്നു പോയി തങ്കമ്മേ. ജീവിതത്തിൽ
6: മനുഷ്യനായ തളരും വളരും. ദേ കട്ടം കൂടി.
5: നാല് വീഗതി എനിക്ക് തന്നെ വന്നല്ലോ ഭഗവാനെ.
6: പോട്ടെന്നേ, ഓരോരോ സമയമല്ലേ, സാരമില്ല.
5: എനിക്ക് വേദനയുണ്ട് തങ്കമ്മേ, വേദന.
6: വർക്കിച്ചായ
5: ഓ
6: ലോബ്സ്റ്ററിന് വരെയുണ്ട് വേദന.
5: ഈ മത്സ്യനത്തിലെ ലോബ്സ്റ്ററിന്റെ കാര്യമാണോ ഈ വലിയ കടൽ കൊഞ്ച്?
6: ആ അത് തന്നെ. അതിനും വേദനയുണ്ടെന്ന്, നമ്മള് മനുഷ്യരെ പോലെ
5: അല്ല. അതിനെ കൊല്ലുന്നത് തിളച്ച വെള്ളത്തിലിട്ട് പുഴുങ്ങിയല്ലേ?
6: അതേന്നെ, ഈ പഠനമൊക്കെ പറയുന്നതേ അതിനും ഞണ്ടിനും എല്ലാം വേദന അറിയുമെന്നാ.
5: അതിനിപ്പോ നമ്മളെന്നാ ചെയ്യും?
6: ശാസ്ത്രജ്ഞര് പറയുന്നത് എന്നതാന്ന് അറിയാവോ?
5: എന്നതാ?
6: അതിനെ ഇനി ജീവനോടെ പുഴുങ്ങരുതെന്ന്.
5: ചേടാ, എങ്ങനെ കൊന്നാലും വേദനയാണല്ലോ. എന്റെ ജീവിതം പോലെ മുഴുവനും വേദന.
6: സാരമില്ല, ബിസിനസ് ആവുമ്പോ ഇതൊക്കെ സംഭവിക്കും.
5: വെറും ബിസിനസ് അല്ല, കശുവണ്ടി.
6: നല്ല വരുമാനം കിട്ടേണ്ടതാണല്ലോ.
5: അതാന്ന് ഞാനും ആലോചിക്കുന്നത്.
6: ശരിക്കും എന്നതാ സംഭവിച്ചേ? കാര്യം പറ.
5: ഞാൻ ഈ പ്രദേശത്തെ മൊത്തം കശുമാവും ലേലത്തിന് പിടിച്ചു.
6: അറിയാം, തുച്ഛമായ വിലക്ക്.
5: ഒരു ഫാക്ടറി കണ്ടുപിടിച്ച് അവിടെ കശുവണ്ടി ഉൽപാദനവും തുടങ്ങി.
6: എന്നിട്ട് എന്നാ പറ്റി? കയറ്റുമതി ചെയ്തില്ലേ?
5: കയറ്റുമതി മാത്രമല്ല, ഞാൻ ഇറക്കുമതിയും ചെയ്തു.
6: കയറ്റുമതി ഇറക്കുമതിയും ചെയ്തു.
5: ചെയ്തെന്ന്?
6: എന്നിട്ടും നഷ്ടമായെന്നോ?
5: ഞാൻ കുറെ കശുവണ്ടി കയറ്റുമതി ചെയ്യും. ആ രാജ്യക്കാര് അത് മോശം കശുവണ്ടിയാന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്യും.
6: ഓ അങ്ങനെ, കയറ്റുമതി ഇറക്കുമതി.
5: എനിക്ക് മതി.
3: ദീപസ്തംഭം മഹാശ്ചര്യം. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ അരുൺ ബാലകൃഷ്ണൻ, രാഖി സാം.
2: ഭിന്നശേഷിക്കാരായ 15-35 പ്രായമുള്ളവർക്ക് വേണ്ടി ഫെയ്ത്ത് ഇന്ത്യ എറണാകുളം ജില്ലയിൽ സൗജന്യമായി നടത്തി വരുന്ന വിവിധ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലേക്ക് 2026-27 വർഷത്തേക്ക്

അപേക്ഷകൾ ക്ഷണിച്ചു. വിശദ വിവരങ്ങൾക്ക് 9447949706 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. 9447949706. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 26. പ്രിയമുള്ളവരെ, FM ഡയറി ആദ്യഭാഗം സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. വാർത്തകൾക്ക് ശേഷം 7:35 മുതൽ വിവിധ പരിപാടികളുമായി FM ഡയറി തുടരും.

0: ആകാശവാണി കൊച്ചി FM 102.3. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയിലെ MLA മാരുടെ സത്യപ്രതിജ്ഞ ഇന്ന്. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിക്ക് മടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പ്രത്യേക പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണ. നീറ്റ് UG പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി സമൂഹ മാധ്യമ പ്രതിനിധികളുമായും സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ച നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250th ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. കേരളത്തിൽ 16th നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ ആദ്യ രണ്ട് ദിവസങ്ങളിലെ കാര്യപരിപാടികൾ. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് UDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: 16th നിയമസഭയുടെ ആദ്യ സമ്മേളനമാണ് ഇന്നു മുതൽ June 3 വരെ നടക്കുന്നത്. ഇന്ന് രാവിലെ 9 മുതൽ പ്രോട്ടേം സ്പീക്കർക്ക് മുന്നിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ നടക്കും. നാളെ രാവിലെ 9 സ്പീക്കർ തെരഞ്ഞെടുപ്പും നടക്കും. പിന്നീട് June 29 സഭ ചേരുക. അന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗമായിരിക്കും. June 3 വരെ സഭ ചേരാനാണ് നിലവിൽ തീരുമാനിച്ചിട്ടുള്ളത്.
1: ഐക്യരാഷ്ട്രസഭയുടെ ഭക്ഷ്യ കാർഷിക സംഘടന നൽകുന്ന അഗ്രികോള പുരസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക്. പുരസ്കാര ലബ്ധിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പ്രധാനമന്ത്രിയെ അഭിനന്ദിച്ചു. രാജ്യത്തെ ദശലക്ഷക്കണക്കിന് കർഷകർക്കും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കുമുള്ള ആദരമാണ് ഈ ബഹുമതിയെന്ന് സമൂഹമാധ്യമ പോസ്റ്റിൽ അദ്ദേഹം കുറിച്ചു. ഇറ്റലി സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിലേക്ക് മടങ്ങി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള ഔദ്യോഗിക പര്യടനത്തിന്റെ അവസാനഘട്ടത്തിലാണ് അദ്ദേഹം ഇറ്റലിയിലെത്തിയത്. സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പ്രത്യേക തന്ത്രപരമായ പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണയായി. നിർണായക ധാതുക്കൾ, പ്രതിരോധം, കൃഷി തുടങ്ങിയ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് 15 കരാറുകളിലും ഒപ്പുവച്ചു. വിശദാംശങ്ങളിലേക്ക്.
3: ആയുർവേദം, ശാസ്ത്ര സാങ്കേതിക വിദ്യ, ഇന്ത്യയിൽ നിന്ന് ഇറ്റലിയിലേക്ക് നഴ്സിംഗ് ജോലിക്കായുള്ള സഞ്ചാരം സുഗമമാക്കൽ തുടങ്ങിയ നിരവധി കരാറുകൾക്കാണ് ധാരണയായത്. നികുതി കുറ്റകൃത്യങ്ങൾ, കള്ളപ്പണം വെളുപ്പിക്കൽ, ഭീകരവാദ ധനസഹായം എന്നിവ തടയുന്നതിനുള്ള ധാരണാപത്രങ്ങളിലും ഒപ്പുവച്ചു. ഇന്ത്യ ഇറ്റലി പ്രതിരോധ വ്യാവസായിക റോഡ്മാപ്പ് വികസന ഉൽപാദന സഹകരണത്തിന് വഴിയൊരുക്കിയതായി ഇറ്റലി പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി റോമിൽ നടത്തിയ സംയുക്ത പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ഷിപ്പിംഗ്, തുറമുഖ നവീകരണം, ലോജിസ്റ്റിക്സ്, നീല സമ്പദ് വ്യവസ്ഥ എന്നിവയിൽ ഇരു രാജ്യങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഭീകരവാദ ധനസഹായത്തിനെതിരായ ഇന്ത്യ ഇറ്റലി സംയുക്ത സംരംഭം ലോകത്തിനാകെ മാതൃകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലണി പ്രഖ്യാപിച്ചു. ഇന്ത്യ മധ്യേഷ്യ യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയും ഇറ്റലിയും ചേർന്ന് പ്രവർത്തിക്കുമെന്നും അവർ പറഞ്ഞു. ന്യൂസ് ഡെസ്ക്, ആകാശം.

0: ഒരു തരത്തിലുള്ള ആണവ ഭീഷണിയും ഇന്ത്യ വച്ചുപൊറുപ്പിക്കില്ലെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ഭീകരതയോട് രാജ്യം സന്ധി ചെയ്യില്ലെന്നും റിപ്പബ്ലിക് ഓഫ് കൊറിയയിലെ ഇന്ത്യൻ പ്രവാസികളുമായി സംവദിക്കവേ മന്ത്രി പറഞ്ഞു. അതിനുള്ള ഉദാഹരണമാണ് ഓപ്പറേഷൻ സിന്ദൂരെന്ന് അദ്ദേഹം വ്യക്തമാക്കി. അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ പ്രതിരോധ കയറ്റുമതി 50,000 കോടി രൂപയിലെത്തുമെന്നും അടുത്ത രണ്ട് മാസത്തിനുള്ളിൽ പ്രതിരോധ ഉൽപാദനം 1.75 ലക്ഷം കോടി രൂപയായി ഉയരുമെന്നും അദ്ദേഹം അറിയിച്ചു. സോളിൽ നടന്ന ഇന്ത്യ കൊറിയ പ്രതിരോധ വ്യവസായ സമ്മേളനത്തിൽ ശ്രീ രാജ്നാഥ് സിംഗ് അധ്യക്ഷത വഹിച്ചു. മെറ്റ, ഗൂഗിൾ, ടെലിഗ്രാം തുടങ്ങിയ സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രതിനിധികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. ടെലിഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മത്സര പരീക്ഷയുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് സംബന്ധിച്ച് ഗുരുതരമായ ആശങ്കയുണ്ടെന്ന് അദ്ദേഹം അറിയിച്ചു. ജൂൺ 21 നടക്കാനിരിക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായാണ് യോഗം വിളിച്ചത്. നീറ്റ് യുജി പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി വിളിച്ചു ചേർത്ത കേന്ദ്ര സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുടെ യോഗത്തിലും അദ്ദേഹം അധ്യക്ഷത വഹിച്ചു. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിൽ ഇന്ന് റീപോളിംഗ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. രണ്ട് സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിൻവലിക്കാനുള്ള അവസാന തീയതി കഴിഞ്ഞതിനാൽ അദ്ദേഹത്തിന്റെ പേരും ബാലറ്റിലുണ്ടാകും. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ മുള്ളുവേലി കെട്ടുന്നതിനായി അതിർത്തി സുരക്ഷാ സേനയ്ക്ക് ഭൂമി കൈമാറുന്ന നടപടിക്ക് തുടക്കമായി. നബന്നയിൽ BSF ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി സുവേന്ദു അധികാരി പ്രക്രിയയ്ക്ക് ഔദ്യോഗികമായി തുടക്കം കുറിച്ചു. നുഴഞ്ഞുകയറ്റം, കള്ളക്കടത്ത്, അനധികൃത കുടിയേറ്റം തുടങ്ങിയ പ്രശ്നങ്ങൾ തടയുകയാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം പറഞ്ഞു. 4,000 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയുടെ ഏകദേശം 2,200 കിലോമീറ്ററാണ് പശ്ചിമബംഗാൾ പങ്കിടുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുന്നുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലെ ആഗോള പ്രതിസന്ധിയിലും രാജ്യം ഈ വർഷം 6.4% വളർച്ചാ നിരക്ക് നേടി. വൈവിധ്യമാർന്ന ഊർജ്ജ സ്രോതസ്സുകൾ, വിദേശ നാണയ കരുതൽ ശേഖരം, പൊതുനിക്ഷേപം, സേവന കയറ്റുമതി, ഉപഭോക്തൃ ആവശ്യകത എന്നിവ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ പിന്തുണയ്ക്കുന്നുവെന്ന് UNലെ സാമ്പത്തിക വിദഗ്ധൻ ഇംഗോ പിറ്റർലെയും സാമ്പത്തിക വിശകലന നയ വിഭാഗം ഡയറക്ടർ ശന്തനു മുഖർജിയും മാധ്യമങ്ങളോട് പറഞ്ഞു. 4 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് ഇന്നലെ മുംബൈയിലെത്തി. മുംബൈ വിമാനത്താവളത്തിൽ അദ്ദേഹത്തെ മഹാരാഷ്ട്ര ഗവർണർ ജിഷ്ണു ദേവ് വർമ്മയും മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസും സ്വീകരിച്ചു. ഇന്ന് ഡൽഹിയിലേക്ക് പോകുന്ന സൈപ്രസ് പ്രസിഡന്റ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250-ാം ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. ഇന്ത്യാ സന്ദർശനത്തിന് മുന്നോടിയായി പങ്കിട്ട വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജൂലൈ 4 സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒപ്പുവച്ചതിന്റെ 250-ാം വാർഷികം അമേരിക്ക ആഘോഷിക്കുന്നത്.
2: As America gets ready to celebrate our 250th birthday, we look forward to doing it with our partners in India. India is the world's largest democracy and we are the world's oldest. So we look forward to celebrating together.
0: റൂബിയോയുടെ ഇന്ത്യ സന്ദർശനം മറ്റന്നാൾ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ അധ്യക്ഷതയിൽ ഈ മാസം 26 നടക്കുന്ന ക്വാഡ് യോഗത്തിൽ അദ്ദേഹം പങ്കെടുക്കും. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. എറണാകുളത്ത് തടിയിട്ടുപറമ്പ് പാരിയത്തുകാവ് ഉന്നതിയിലെ 7 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾ നിർത്തിവയ്ക്കാൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല DGPക്ക് നിർദ്ദേശം നൽകി. സുപ്രീംകോടതി വിധിപ്രകാരം നടന്ന കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിലേക്ക് വഴിമാറിയതിനെ തുടർന്നാണ് തീരുമാനം. അതിനിടെ സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. ഇന്നലെ കൊൽക്കത്തയിൽ നടന്ന മത്സരത്തിൽ 4 വിക്കറ്റിനാണ് മുംബൈ പരാജയപ്പെട്ടത്. 148 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന കൊൽക്കത്ത

0: കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 4 വിക്കറ്റ് ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. ചാൻസലറുടെ ഉത്തരവുകൾ ചോദ്യം ചെയ്യാൻ സർവകലാശാല സിൻഡിക്കേറ്റിന് അധികാരമില്ലെന്ന് കേരള ഹൈക്കോടതി. അച്ചടക്ക നടപടികളിൽ അപ്പീൽ അധികാരിയായ ചാൻസലർ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകൾ നടപ്പാക്കാൻ സിൻഡിക്കേറ്റിന് ബാധ്യതയുണ്ടെന്ന് ജസ്റ്റിസ് എ എ സിയാദ് റഹ്മാൻ വ്യക്തമാക്കി. പതിനാറാം കേരള നിയമസഭയിലെ എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞ ഇന്ന്. പ്രോടേം സ്പീക്കർ ജി സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ഇറ്റലി സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിക്ക് മടങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം തന്ത്രപരമായ പ്രത്യേക പങ്കാളിത്തത്തിലേക്ക് ഉയർത്താൻ ധാരണ. നീറ്റ് യു ജി പുനഃപരീക്ഷയുടെ കുറ്റമറ്റ നടത്തിപ്പ് ഉറപ്പാക്കാനായി സാമൂഹ്യ മാധ്യമ പ്രതിനിധികളുമായും സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുമായും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ചർച്ച നടത്തി. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250-ാം ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. കേരളത്തിൽ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന് ജയം. വാർത്തകൾ കഴിഞ്ഞു. ഉച്ചയ്ക്ക് 12:30.
1: ഇന്ന് ആകാശവാണി കൊച്ചി FM 102.3. സമയം 7:00 കഴിഞ്ഞ് 35:24. പ്രിയമുള്ളവരെ, സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം. FM ഡയറി രണ്ടാം ഭാഗം ആരംഭിക്കുകയായി.

0: സമകാലികം.
1: മനുഷ്യനും രോഗങ്ങളും തമ്മിലുള്ള നിരന്തരവും ഘോരവുമായ യുദ്ധങ്ങൾക്ക് മനുഷ്യനോളം തന്നെ പഴക്കമുണ്ട്. പതിനായിരങ്ങളെ കൊന്നൊടുക്കിയ വസൂരിയും പ്ലേഗും മുതൽ കോവിഡ് വരെ എത്തി നിൽക്കുന്ന അനേകം പകർച്ചവ്യാധികൾ കാലാകാലങ്ങളിൽ ലോകമെങ്ങും പടർന്നു പിടിച്ചിട്ടുണ്ട്. ഇത്തരം രോഗങ്ങൾക്ക് കാരണമാകുന്ന വൈറസ് പോലുള്ള സൂക്ഷ്മജീവികളെ നിയന്ത്രിക്കാൻ വാക്സിനുകൾക്ക് സാധിച്ചിട്ടുണ്ട്. മനുഷ്യനിൽ രോഗം വിതയ്ക്കുന്ന വൈറസ്, ബാക്ടീരിയ മുതലായ രോഗാണുക്കൾക്കെതിരെ നമ്മുടെ ശരീരത്തിൽ പ്രതിരോധശേഷി രൂപപ്പെടാൻ സഹായിക്കുന്ന വളരെ സുരക്ഷിതമായ കുത്തിവയ്പോ മരുന്നോ ആണ് വാക്സിനുകൾ. വൈറസ് ബാധയിലൂടെ കൂടുതൽ ആളുകൾക്ക് മരണകാരണമാകുന്ന, പൊതുവെ സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒരു അർബുദമാണ് സെർവിക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയ ഗളാർബുദം. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV അണുബാധയാണ് ഇതിന് പ്രധാന കാരണം. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനിലൂടെ പൂർണ്ണമായും തടയാവുന്ന ഒരു രോഗമാണ് സെർവിക്കൽ ക്യാൻസർ. സ്വകാര്യ മേഖലയിൽ വലിയ തുക ഈടാക്കി നൽകുന്ന ഈ HPV വാക്സിൻ നമ്മുടെ സർക്കാർ സംവിധാനത്തിലൂടെ കൌമാരക്കാരായ പെൺകുട്ടികൾക്ക് പൂർണ്ണമായും സൗജന്യമായി നൽകി വരുന്ന ഒരു പദ്ധതി ഈ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ May 31 വരെ നടന്നു വരികയാണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ ഡ്രൈവിന്റെ കൂടുതൽ വിവരങ്ങളാകട്ടെ ഇന്നത്തെ സമകാലികത്തിൽ.
2: എടുക്കാം HPV വാക്സിൻ, ചെറുക്കാം സെർവിക്കൽ ക്യാൻസറിനെ.
3: ഇമ്മ്യൂണൈസേഷൻ അഥവാ രോഗപ്രതിരോധ കുത്തിവയ്പ് എന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്.
1: വാക്സിനുകൾ അഥവാ പ്രതിരോധ കുത്തിവയ്പ്പുകൾ മാരക രോഗങ്ങളെ ചെറുക്കുന്നതിൽ വലിയ പങ്കു വഹിക്കുന്നുണ്ട്.
3: നമ്മളെല്ലാവരും ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുള്ളതുപോലെ രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ രോഗം വരാതെ സൂക്ഷിക്കുക എന്നുള്ളത്, അതുതന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രസക്തിയും.
1: പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ സുനിൽ PK.
3: എന്താണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും ലളിതമായി പറയാൻ കഴിയുക, മാരകമായ രോഗങ്ങൾക്കെതിരെ നമ്മുടെ ശരീരത്തിന് നൽകുന്ന ഒരു മുൻകൂർ സുരക്ഷാ കവചമാണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയാം. അതായത് നിർവീര്യമാക്കപ്പെട്ട രോഗാണുക്കളെയോ അല്ലെങ്കിൽ നിർജീവമായ ആ രോഗാണുക്കളുടെ ഘടകങ്ങളെയോ നമ്മൾ വാക്സിനുകൾ വഴി ശരീരത്തിലേക്ക് എത്തിക്കുന്നു. ഇത് ഇത്തരം രോഗാണുക്കൾക്കെതിരെ, ഇത്തരം രോഗങ്ങൾക്കെതിരെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ഉത്തേജിപ്പിക്കുകയും ഇങ്ങനെ ആന്റിബോഡികൾ ഉണ്ടാകുന്നത് ഭാവിയിൽ ഇത്തരം രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ അതിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കുന്നതിന്, അത്തരം മാരകമായ രോഗങ്ങളെ തടയുന്നതിന് നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും പലർക്കും ഉണ്ടാകുന്ന സംശയമാണ്, എന്തിനാണ് നമ്മൾ കൃത്യസമയത്ത് ഇത്ര വയസ്സിൽ ഇത്ര ഇടവേളകളിലൊക്കെ ഇത് നൽകേണ്ട ആവശ്യം എന്താണ്, ഇത് കുറച്ച് വൈകിയാൽ എന്താ കുഴപ്പം എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. നമുക്കറിയാം കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് വലിയവരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കുഞ്ഞുങ്ങളുടെ രോഗപ്രതിരോധ ശേഷി തുലവും കുറവാണ്. മാത്രവുമല്ല നിരവധി അസുഖങ്ങൾ ആ പ്രായത്തിൽ മാരകമായ

0: നിരവധി അസുഖങ്ങൾ അവർക്ക് വന്നുപെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു വിവിധ വാക്സിനേഷൻ ഷെഡ്യൂളുകളുണ്ട്. ഇപ്പോൾ നമുക്ക് ദേശീയ രോഗപ്രതിരോധ കുത്തിവയ്പ്പ് പട്ടികയുണ്ട്, നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ. അതുപ്രകാരം നമ്മൾ കൃത്യമായി ലോകാരോഗ്യ സംഘടന നിഷ്കർഷിച്ചിട്ടുള്ള ഒരു കുത്തിവയ്പ്പ് ഷെഡ്യൂളാണത്. അതിൽ കൃത്യമായി ഓരോ പ്രായവും ആ പ്രായത്തിൽ കുഞ്ഞിന് വന്നുപെടാൻ സാധ്യതയുള്ള മാരക രോഗങ്ങൾക്കെതിരായ കുത്തിവയ്പ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പലപ്പോഴും ഒരു വാക്സിൻ ഒറ്റ ഡോസല്ല, ഒന്നിലധികം ഡോസുകൾ അതിൻ്റെ ഷെഡ്യൂളിലുണ്ടാവും. കൃത്യമായി ആ ഇടവേളകളിൽ ആ വാക്സിനുകളെല്ലാം നൽകിയാലേ ആ മാരകമായ അസുഖത്തിൽ നിന്നും നമുക്ക് കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കഴിയൂ. അപ്പോൾ ഇത്തരം കുത്തിവയ്പ്പുകൾ വൈകുന്നത് മൂലം ഈ മാരകമായ രോഗങ്ങൾ ആ കുട്ടിക്ക് വന്നുപെടാനുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മളെല്ലാവരും വളരെയധികം ശ്രദ്ധയോടുകൂടി സമയം വൈകാതെ കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ സമയത്ത് തന്നെ ഇത്തരം വാക്സിനുകൾ കുഞ്ഞുങ്ങൾക്ക് നൽകാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ അതുപോലെ മറ്റ് പലർക്കും ഉണ്ടാകുന്ന വേറൊരു സംശയമാണ്, എന്തിനാണ് നമ്മൾ ഈ പലപ്പോഴും ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ, നമുക്ക് പറയാം നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി നിരവധി വാക്സിനുകൾ, മുമ്പ് പ്രൈവറ്റ് ആശുപത്രികളിൽ വളരെയധികം വില കൊടുത്ത് വാങ്ങേണ്ടി വന്നിരുന്ന പല വാക്സിനുകളും ഇപ്പോൾ സൗജന്യമായിട്ട് സർക്കാർ ആശുപത്രിയിൽ ലഭ്യമാണ്. നമുക്കിപ്പോൾ ഈ അടുത്ത് അറിയുന്ന പോലെ ന്യൂമോകോക്കൽ വാക്സിൻ ആണെങ്കിലും റോട്ടാ വൈറൽ വാക്സിൻ ആണെങ്കിലും അതുപോലെ പെൻഡ വാക്സിൻ, എല്ലാം നിരവധി വില കൂടിയ വാക്സിനുകൾ ഇപ്പോൾ മുമ്പ് പ്രൈവറ്റിൽ മാത്രം ലഭ്യമായിരുന്നോ ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ ലഭ്യമാണ്. അപ്പോൾ അതെല്ലാം എടുത്താൽ പോരെ, ഇനിയും മറ്റു ഓപ്ഷണൽ വാക്സിൻസ് പുറത്തു നിന്ന് അഡീഷണൽ വാക്സിൻ ഇനിയും ലഭ്യമാണ്, അത് കുഞ്ഞിന് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ള സംശയം പലപ്പോഴും പലർക്കും ഉണ്ടാവാറുണ്ട്. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സർക്കാർ ആശുപത്രികളിൽ ഒട്ടുമിക്കവാറും വാക്സിനുകൾ ഇപ്പോൾ ലഭ്യമാണ്. എങ്കിൽ പോലും ഇപ്പോഴും നമുക്കറിയാം ഇൻഫ്ലുവൻസ വാക്സിൻ ആണെങ്കിലും ചിക്കൻ പോക്സ് വാക്സിൻ, ഇങ്ങനെ പല വാക്സിനുകളും പ്രൈവറ്റ് ആശുപത്രികളിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അത് നൽകണോ എന്നുള്ളത്, ഇപ്പോൾ നമ്മളൊരു ഓപ്ഷണൽ വാക്സിൻ എന്ന് പറയാം, ഒരു ഓപ്ഷൻ നിങ്ങളുടേതാണ്. അതായത് നമുക്ക് സാമ്പത്തിക സ്ഥിതി നമ്മുടെ നല്ലതാണ് എങ്കിൽ തീർച്ചയായും അത്തരം വാക്സിനുകൾ കുട്ടികൾക്ക് ആ സമയക്രമം അനുസരിച്ച് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഭാവിയിൽ വളരെ ഗുരുതരമായി തീർന്നേക്കാവുന്ന അസുഖങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ് ഈ നമ്മളീ പറഞ്ഞ പല അസുഖങ്ങളും. അതുകൊണ്ട് നമ്മുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് അത്തരം വാക്സിനുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് തന്നെയാണ് ഉത്തമം. ഇപ്പോൾ ഈ സാഹചര്യം നമുക്കറിയാം, ഇപ്പോൾ ഒരു HPV വാക്സിൻ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് സർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയ ദള ക്യാൻസറിനെതിരെയുള്ള കുത്തിവയ്പ്പ് ഒരു സ്പെഷ്യൽ ക്യാമ്പയിൻ നടക്കുന്ന സമയമാണ്. അതിനും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 13-14 വയസ്സിലാണ് ആ വാക്സിൻ നൽകാൻ പറയുന്നത്. ആ സമയക്രമവും ആ ഒരു കൃത്യമായിട്ടുള്ള പ്രായപരിധിയും എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രായത്തിൽ, ഈ കൗമാരപ്രായത്തിൽ ഈ വാക്സിൻ നൽകുമ്പോൾ ഏറ്റവും അധികം ആൻറ്റിബോഡി പ്രൊഡക്ഷൻ നടക്കാൻ സാധ്യത ഏറ്റവും കൂടുതൽ ഈ സമയത്താണ്. മാത്രമല്ല ഈ വൈറസുമായി സമ്പർക്കമുണ്ടാവാനുള്ള സാധ്യത ഏത് പ്രായത്തിലാണോ അതിനു മുമ്പ് തന്നെ ഈ വാക്സിൻ എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രായപരിധി ഇതിന് നിശ്ചയിച്ചിട്ടുള്ളത്. തീർച്ചയായും നമ്മളെല്ലാവരും, മാതാപിതാക്കൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഏറ്റവും കരുതലും സ്നേഹവും എല്ലാം നൽകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ്. അപ്പോൾ അവരുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം വാക്സിനുകൾ കൃത്യസമയത്ത് കൃത്യമായ ഇടവേളകളിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രൈമറി വാക്സിനേഷൻ, അത് കഴിഞ്ഞ് ബൂസ്റ്റർ ഡോസുകൾ, ഇപ്പോൾ ജനന സമയത്ത് തുടങ്ങുന്ന വാക്സിനേഷൻ നമ്മളൊരു നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ അനുസരിച്ച് 16 വയസ്സിൽ നമ്മൾ നൽകുന്ന TD രണ്ടാമത്തെ ബൂസ്റ്ററിലാണ് പൂർത്തിയാവുന്നത്. അപ്പോൾ തീർച്ചയായും കൃത്യമായി കുഞ്ഞുങ്ങൾക്ക് വാക്സിനുകൾ നൽകുക, അവരെ സുരക്ഷിതരാക്കുക.
1: HPV വാക്സിൻ പെൺകുഞ്ഞുങ്ങൾക്ക് നൽകാവുന്ന വലിയ സുരക്ഷയാണ്. ആലങ്ങാട് കോട്ടപ്പുറം സ്വദേശിനിയായ ലഹര നവാസ്.
2: ഞാനൊരു അധ്യാപികയാണ്. എനിക്ക് രണ്ട് പെൺകുട്ടികളാണുള്ളത്. മൂത്ത മകൾക്ക് ഈ അടുത്തിടെ 15 വയസ്സ് പൂർത്തിയായി. അവൾക്ക് ആ 14 വയസ്സ് കഴിഞ്ഞും 15 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പുമാണ് ഗർഭാശയങ്ങളെ ക്യാൻസറിനെതിരായിട്ടുള്ള HPV വാക്സിനേഷൻ എടുക്കണം എന്ന ആശാവർക്കറുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ കരിമാലൂർ പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രത്തിൽ ചെന്നത്. അവിടുത്തെ ആ ഉദ്ഘാടന വേളയിൽ തന്നെ മകൾക്ക് ഈ വാക്സിനേഷൻ ലഭിക്കുകയുണ്ടായി. ഈ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞ പിന്നെ അവൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പനിയോ കാര്യങ്ങളോ ഉണ്ടാവോ എന്ന് പറഞ്ഞിരുന്നെങ്കിലും അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ആകെ ഉണ്ടായിരുന്നത് ആ എടുത്ത കൈക്ക് കുറച്ച് വേദന ഉണ്ടായിരുന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇത്തരത്തിലൊരു പ്രതിരോധ കുത്തിവയ്പ്പ് ആരോഗ്യ മേഖല കണ്ടെത്തിയത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ സാധാരണയായി കണ്ടുവരുന്ന, സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു രോഗമാണ് ഗർഭാശയകലം ക്യാൻസർ. അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലൊരു കണ്ടുപിടുത്തം ഇനി വരുന്ന ഒരു തലമുറയിൽപ്പെട്ട പെൺകുട്ടികൾക്ക് കൂടി ഒരു സുരക്ഷിതത്വം നൽകുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം.
1: HPV വാക്സിൻ വിതരണത്തെ കുറിച്ച് വിവരിക്കുകയാണ് എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ റിപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് വിഭാഗം ഡെപ്യൂട്ടി DMO ഡോക്ടർ രശ്മി.

നമ്മുടെ രാജ്യത്ത് മാർച്ച് മാസം മുതൽ മെയ് മാസം വരെ 3 മാസത്തെ കാലയളവിൽ നിലവിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാക്സിനേഷൻ ക്യാമ്പയിനാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനേഷൻ ക്യാമ്പയിൻ അഥവാ HPV വാക്സിനേഷൻ ക്യാമ്പയിൻ. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നത് സ്ത്രീകളിൽ ഗർഭാശയഗള ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു വൈറസാണ്. ലോകത്തിലെ കണക്കെടുത്താൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസർ എന്ന് പറയുന്നത്

വൈറസാണ്. ലോകത്തിലെ കണക്കെടുത്താൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസർ എന്ന് പറയുന്നത് മാറിടത്തിലുണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസറാണ്. രണ്ടാം സ്ഥാനം ഗർഭാശയ ഗള ക്യാൻസറാണ്. നമ്മുടെ ഗർഭാശയത്തിൻ്റെ ഏറ്റവും താഴത്തെ യോനിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ് ഗർഭാശയ ഗളം. ഈ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു ക്യാൻസറാണ് ഗർഭാശയ ഗള ക്യാൻസർ. 75% ഈ ഒരു ക്യാൻസർ രോഗബാധിതർക്ക് മരണം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ക്യാൻസറിൻ്റെ പ്രത്യേകത. വൈറസ് ബാധ മൂലം ഉണ്ടായേക്കാവുന്ന ക്യാൻസറുകളിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ക്യാൻസറാണ് ഗർഭാശയ ഗള ക്യാൻസർ. നമ്മുടെ രാജ്യത്ത് ഓരോ വർഷവും 1.5 ലക്ഷത്തോളം സ്ത്രീകൾക്ക് ഗർഭാശയ ഗള ക്യാൻസർ ഉണ്ടാകുന്നു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ക്യാൻസറിനെതിരെയുള്ള പലവിധ പ്രവർത്തനങ്ങളും ലോകത്തെമ്പാടും നടന്നു വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി തന്നെ നമ്മുടെ രാജ്യത്ത് 28 ഫെബ്രുവരി ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് HPV വാക്സിനേഷൻ ക്യാമ്പയിൻ. ഈ ക്യാമ്പയിനിന്റെ ഉദ്ദേശം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ബാധ മൂലം ഉണ്ടായേക്കാവുന്ന ഗർഭാശയ ഗള ക്യാൻസറിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. 14 വയസ്സ് പൂർത്തിയായതും 15 വയസ്സ് വരെ, അല്ലെങ്കിൽ 15 വയസ്സും 3 മാസത്തിനുള്ളിലും വരെയുള്ള പെൺകുട്ടികളെയാണ് ഈ ഒരു ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വൈറസ് ബാധ മൂലം ഉണ്ടാകുന്ന ഒരു ക്യാൻസർ ആയതുകൊണ്ട് തന്നെ ഈ ക്യാൻസറിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള രീതിയിൽ വർഷങ്ങളായിട്ടുള്ള ഗവേഷണം നടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാക്സിനാണ് ഈ ഒരു ക്യാൻസർ പ്രതിരോധത്തിന് ഫലവത്തായിട്ടുള്ള ഒരു മാർഗം എന്ന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ തന്നെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ തുടങ്ങി വെച്ച ഒരു വാക്സിനാണ് HPV വാക്സിൻ. നിലവിൽ നമ്മുടെ രാജ്യത്തും ഈ ഒരു വാക്സിൻ വർഷങ്ങളായി സ്വകാര്യ മേഖലകളിൽ ലഭ്യമാണ്. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ ഓപ്ഷണൽ വാക്സിൻസ് ആയിട്ട് ഈ ഒരു വാക്സിൻ കൊടുത്തു വരുന്നുണ്ട്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പലതരത്തിലുള്ള വൈറസുകളുണ്ട്. അതിൽ 16, 18, 6, 11 എന്നീ വകഭേദങ്ങളിൽ ഉള്ള വൈറസുകളാണ് ഗർഭാശയഗള ക്യാൻസർ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത്. ഈ 4 വൈറസ് ബാധകളെയും പ്രതിരോധിക്കാൻ ഉതകുന്ന ഒരു ക്വാഡ്രിവാലന്റ് വാക്സിൻ, അതായത് 4 ഘടകങ്ങൾക്ക് എതിരെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു വാക്സിനാണ് മെർക്സ് എന്ന് പറയുന്ന ഒരു ലോകോത്തര കമ്പനി ഉണ്ടാക്കിയെടുത്ത ഒരു വാക്സിനാണ് ഗാർഡാസിൽ വാക്സിൻ. ഈ ഒരു വാക്സിനാണ് നിലവിൽ ഈ ഒരു ക്യാമ്പയിൻ മുഖാന്തരം കൊടുത്തു വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്വകാര്യ മേഖലകളിൽ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളിൽ 4,000 മുതൽ 6,000 വരെ രൂപ ഒരു വാക്സിൻ ഈടാക്കുന്ന അതേ വാക്സിൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ രാജ്യത്തെമ്പാടുമുള്ള 14 വയസ്സ് പൂർത്തിയായ 15 വയസ്സും 90 ദിവസത്തിനും ഇടയിലുള്ള പെൺകുട്ടികൾക്കായി തികച്ചും സൗജന്യമായി നൽകി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം ഒരു സുവർണാവസരമായിട്ട് കണക്കാക്കുകയും ഇത് പാഴാക്കാതെ നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ നൽകേണ്ടതാണ്. ഇതൊരു ഒറ്റ ഡോസ് വാക്സിൻ ക്യാമ്പയിനാണ്. സർക്കാർ മേഖലകളിൽ ഇതുവരെ നൽകിയിട്ടില്ലാത്ത ഒരു വാക്സിൻ ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ പ്രഖ്യാപനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾക്ക് ഒത്തിരിയേറെ ആശങ്കകളുണ്ട്. ഇപ്പോൾ കോവിഡ് വാക്സിൻ എന്ന് പറയുന്ന ഒരു പുതിയ വാക്സിൻ വന്നപ്പോൾ അതിനേറെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പലതരം കാര്യങ്ങളും നമ്മളെ വാർത്തകളിലൂടെയും നമ്മുടെ ഇടയിൽ നിന്നും ഒക്കെ ഒരുപാട് ചർച്ചാ വിഷയമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ HPV വാക്സിനേഷൻ ക്യാമ്പയിന്റെ പ്രഖ്യാപനം നടക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ആശങ്കകൾ മാതാപിതാക്കൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോവിഡിൽ നിന്നും വ്യത്യാസമായി സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പുതിയ അസുഖമല്ല. സെർവൈക്കൽ ക്യാൻസറിനെതിരായിട്ടുള്ള വാക്സിൻ ഒരിക്കലും ഒരു പുതിയ വാക്സിനുമല്ല. ഇത് വർഷങ്ങളായി തന്നെ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും എല്ലാ ജില്ലകളിലും സ്വകാര്യ ആശുപത്രികളിൽ 4,000 മുതൽ 6,000 വരെ രൂപയിൽ കൊടുത്തു വരുന്ന ഒരു വാക്സിൻ തന്നെയാണ്. അതേ വാക്സിൻ തികച്ചും സൗജന്യമായി കുട്ടികൾക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആശങ്കകൾക്ക് യാതൊരു വഴിയുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത വർഷം മുതൽ നമ്മുടെ റുട്ടീൻ വാക്സിനേഷൻ ഷെഡ്യൂളിൽ, അതായത് സർക്കാർ മേഖലകളിൽ കൊടുത്തു വരുന്ന വാക്സിനേഷൻ സമയക്രമങ്ങളിൽ 14 വയസ്സ് ഉൾപ്പെടുത്തുകയും എല്ലാ കുട്ടികൾക്കും നൽകുന്നതിനുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഒരു വാക്സിൻ കിട്ടുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ രണ്ട് കൈകളും നീട്ടി സ്വീകരിക്കേണ്ട ഒന്നാണ്. അതിൽ ആശങ്കകൾ കലർത്തി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു അവസരം പാഴാകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ തീർച്ചയായും നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ആശുപത്രിയുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ വീട്ടിൽ വരാറുള്ള പൊതുജനാരോഗ്യ വിഭാഗം ജീവനക്കാർ

0: GPHും GHI ആശാ വർക്കർമാർ ഇവരോടെല്ലാം നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള സർക്കാർ ആരോഗ്യ സ്ഥാപനത്തിൽ നിന്നും വാക്സിൻ എടുക്കേണ്ട തീയതിയും സമയവും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതും അന്നേ ദിവസം കൃത്യമായ കുഞ്ഞിനെ അവിടെ കൊണ്ടെത്തിക്കുക. ഈ ക്യാമ്പയിന് പൂർണ്ണമായും നമ്മൾ ഒരു പിന്തുണ നൽകണം. നിങ്ങളുടെ കുട്ടിക്ക് നൽകാവുന്ന ഏറ്റവും വലിയൊരു സമ്മാനമായ ക്യാൻസറിൽ നിന്നുള്ള പ്രതിരോധം കുട്ടിക്ക് നൽകുന്നതിന് ഓരോ മാതാപിതാക്കളും മുന്നോട്ട് വരിക എന്ന് മാത്രമാണ് അറിയിക്കാനുള്ളത്.
1: May 31 അവസാനിക്കുന്ന HPV വാക്സിൻ ക്യാമ്പയിനെ കുറിച്ച് എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക.
2: എല്ലാവർക്കും നമസ്കാരം, ഞാൻ പ്രിയങ്ക, ജില്ലാ കളക്ടർ എറണാകുളം. സെർവിക്കൽ ക്യാൻസറാണ് ഇസ് ദ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് കോസ് ഓഫ് ക്യാൻസർ അമോങ് വിമൻ. അതിന്റെ ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടും 14 പെൺകുട്ടികൾക്ക് HPV വാക്സിനേഷൻ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിന്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ട് വരികയാണ്. February 28 ഇത് തുടങ്ങിയിട്ടുള്ളത്. May 31 ഇത് അവസാനിക്കാൻ പോവുകയാണ്. സോ അതുകൊണ്ട് തന്നെ 14 പെൺകുട്ടികളുടെ എല്ലാ രക്ഷിതാക്കളും തീർച്ചയായിട്ടും അടുത്ത ഹെൽത്ത് സെന്ററുകളിൽ രജിസ്റ്റർ ചെയ്യണം. അതേമാതിരി നമുക്ക് UN പോർട്ടലിൽ കൂടെ ഓൺലൈനായിട്ട് അപ്പോയിന്റ്മെന്റ് ഈ വാക്സിനേഷനുക്ക് വേണ്ടി എടുക്കാൻ പറ്റും. ഈ ഒരു ചെറിയ ഒരു ഷോർട്ട് ഒരു വാക്സിനേഷനിൽ നമ്മുടെ ഒരു ജീവിതം വളരെ സുഗമമായിട്ട് ഈ ക്യാൻസറുടെ ബാധ്യത ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാ 14 പെൺകുട്ടികളുടെ രക്ഷിതാക്കളും ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഇനി കുറച്ച് ദിവസം നമുക്ക് ബാക്കിയുള്ളൂ. May 31 തീർച്ചയായിട്ടും എല്ലാ രക്ഷിതാക്കളും അടുത്തുള്ള ഹെൽത്ത് സെന്ററിനെ സന്ദർശിക്കണം, ഇല്ലെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും ഈ ഒരു വാക്സിൻ എടുക്കാൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നന്ദി.
1: ഹ്യൂമൻ പാപ്പിലോമ വൈറസ് മൂലമുള്ള ക്യാൻസർ കേസുകളുടെ എണ്ണം വർഷം തോറും വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ HPV പ്രതിരോധ കുത്തിവയ്പിന്റെ പ്രസക്തി ഏറുകയാണ്. സാമൂഹ്യ ആരോഗ്യത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു ജനത എന്ന നിലയിൽ ഈ May 31 സൗജന്യമായി ലഭ്യമാകുന്ന ഈ കുത്തിവയ്പ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരും സ്വീകരിക്കേണ്ടത് പൊതു ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇതിനെതിരെ പരക്കുന്ന സംശയങ്ങളെയും ആശങ്കകളെയും ദൂരീകരിച്ച് ആവശ്യമായ അവബോധം നൽകുക എന്നത് ബന്ധപ്പെട്ട വകുപ്പുകളുടെയും സംവിധാനത്തിന്റെയും ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഭാവിയിൽ വലിയ വെല്ലുവിളി ആയേക്കാവുന്ന സെർവിക്കൽ ക്യാൻസർ എന്ന അർബുദ വില്ലനെ വലിയ പരിധി വരെ മാറ്റി നിർത്താൻ നമുക്കാകട്ടെ.
3: എടുക്കാം HPV വാക്സിൻ, ചെറുക്കാം സെർവിക്കൽ ക്യാൻസറിനെ.
4: നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹകരണം ഷൈജി ടോണി,
5: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.
6: വെഡിങ് ഫിക്സ് ചെയ്തോലേ എങ്കി, ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
7: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
8: FM ഡയറിയിൽ ഇനി നോവൽ പാരായണം.
9: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ.
10: ഇരുളിന്റെ മടകൾ താണ്ടി നിരത്തിലൂടെ പോവുമ്പോൾ രാമറിന്റെ മനസ്സിലുണ്ടായിരുന്നത് കടകളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന മഞ്ഞ വെളിച്ചത്തിൽ നീണ്ടും കുറുകിയുമുള്ള നിഴലുകൾ നിറഞ്ഞ അങ്ങാടിയായിരുന്നു. അതിനാദ്യമായി ചമ്പകമരത്തിന്റെ ചില്ലകളെ തല്ലി തകർക്കാൻ വേണ്ടി ഇടയ്ക്കെത്തുന്ന കാറ്റിനോടൊപ്പം അന്ധവിശ്വാസം എങ്ങോ അപ്രത്യക്ഷമാകേണ്ടതാണ്. അത് എന്നെങ്കിലും സംഭവിക്കുമോ? കോടതിയുടെ മുമ്പിൽ ചൂട്ടുവിൽക്കുന്ന കോമപ്പൻ വിളിച്ചു ചോദിച്ചു, ഇന്ന് ചൂട്ടുമാണ്ടേ? അവന്റെ കയ്യിൽ ഒന്നോ രണ്ടോ ചൂട്ട് മാത്രമാണ് അവശേഷിച്ചിരുന്നത്. അതിനാൾക്കാർ ഉണ്ടായിരിക്കും. നിലാവുതിക്കാൻ ഇനിയും സമയമുണ്ട്. പറമ്പിലേക്ക് കയറുന്ന മുളമ്പാലത്തിൽ നിന്നും രാമർ വീട്ടിലേക്ക് നോക്കി. ഇരുളിൽ വീട് അത്രമാത്രം ദൃശ്യമായിരുന്നില്ല, ഒരു കറുത്ത കുത്ത്. അപ്പോൾ മുറ്റക്കൊള്ളു കയറി ഒരു നിഴൽ വടക്കു ഭാഗത്തേക്ക് നീങ്ങിപ്പോകുന്നത് കണ്ടു. അത് ഒരാൾ രൂപമാണോ അതോ വെറും തോന്നലോ? ഇരുളും നിഴലും ചേരുമ്പോൾ അങ്ങനെയും ചില തോന്നലുകൾ ഉണ്ടാവും. വീട്ടിൽ കയറുമ്പോൾ പടിഞ്ഞാറേ ഭാഗത്തെ വീട്ടിൽ നിന്നും ആരെല്ലാമോ ഉച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ടു. അടിയോടിയുടെ വീട് ഇതുവരെ ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. പതിവില്ലാതെ ഇളയമ്മ പുറത്തേക്ക് മുഖം നീട്ടി പറഞ്ഞു, ആടന്ന് നാടകം പഠിക്കുകയാണ്. കുഞ്ഞിക്കേളുവിന്റെ നാടകം. രാമറിന് സന്തോഷം തോന്നി. വീണ്ടും ഇരുളിലൂടെ പുറത്തേക്കിറങ്ങി. അവിടെ പെട്രോമാക്സ് കത്തുന്നുണ്ടായിരുന്നു. പ്രകാശത്തിന്റെ ചാലുകൾ. രാമർ അവയിൽ ചവിട്ടി മുന്നോട്ടേക്ക് നടന്നു. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പുകുറുക്കുവാൻ ചെന്ന കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. അന്നത്തെ പത്രത്തിലെ പ്രധാന വാർത്ത അതായിരുന്നു. അത് വായിച്ച് തക്ഷണം

0: കുന്നിലെ കോൺഗ്രസ് പ്രവർത്തകർ നടുങ്ങി. പത്രവാർത്തയല്ലാതെ കോഴിക്കോട്ട് നിന്നും മറ്റു വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. എല്ലാവരും വളരെ ഉത്കണ്ഠയിലായിരുന്നു. ശ്രീധരൻ ഡോക്ടറുടെ വീട്ടിൽ ഒത്തുകൂടിയിരിക്കുകയായിരുന്നു അവർ. പതിവായി അങ്ങനെ ഇരിക്കാറുണ്ടെങ്കിലും ഇന്നത്തെ ഒത്തുകൂടലിന് എന്തെല്ലാമോ സവിശേഷതയുള്ളതായി അവർക്ക് തോന്നി. അതുകൊണ്ടാവാം പതിവായി തമാശ പറയുന്നവരിൽ പലരും മൗനം പാലിച്ചു. അവർക്ക് മുകളിൽ ഗൗരവത്തിന്റെ അദൃശ്യമായ ഒരാകാശം പന്തലിക്കുകയും ചെയ്തു. പയ്യന്നൂരിലെ ഉപ്പ് സത്യാഗ്രഹത്തിന് ശേഷം കേളപ്പൻ കീഴൂരിൽ വരുമെന്നാണ് കരുതിയിരുന്നത്. അദ്ദേഹത്തിനു വേണ്ടി പല ദിവസവും കാത്തു നിൽക്കുകയും ചെയ്തു. എന്നാൽ കേളപ്പൻ കീഴൂരിലേക്ക് വരാതെ നേരെ കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നു. പയ്യന്നൂരിലേതുപോലെയായിരുന്നില്ല കോഴിക്കോട്ട് പോലീസിന്റെ പ്രതികരണം. ഉപ്പ് കുറുക്കിയവരെ പോലീസ് മർദ്ദിച്ച് അവശരാക്കി. അതിനും പുറമെ 9 മാസത്തെ തടവ് ശിക്ഷയും കോടതി വിധിച്ചു. അന്തരീക്ഷത്തെ മയപ്പെടുത്തുവാൻ ശ്രീധരൻ ഡോക്ടർ എന്തെങ്കിലും സംസാരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. ഗൗരവപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും പറയാറുള്ളത് ഡോക്ടറാണ്. മാത്രവുമല്ല, എത്ര വിഷമം പിടിച്ച പ്രശ്നമാണെങ്കിലും അദ്ദേഹം സംസാരിച്ച് മയപ്പെടുത്തുകയാണ് പതിവ്. അതിലദ്ദേഹം മിടുക്കനാണ്. എന്നാൽ ഇന്നത്തെ ഒത്തുകൂടലിൽ അദ്ദേഹം മൗനം പാലിക്കുകയായിരുന്നു. സംസാരിക്കില്ല എന്നൊരു നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിനുള്ളതുപോലെ. അതേസമയം അദ്ദേഹം ഇടയ്ക്കിടെ മെറ്റിൽഡയെ നോക്കുന്നുണ്ടായിരുന്നു. കേളപ്പന്റെ വിവരങ്ങൾ അറിയുവാൻ പതിവ് പോലെ മെറ്റിൽഡ വരുമ്പോഴൊക്കെ എന്തെങ്കിലും തമാശ പറഞ്ഞാണ് ഡോക്ടർ എതിരേൽക്കാറുള്ളത്. കേളപ്പനെക്കുറിച്ചുള്ള പ്രച്ഛന്നങ്ങളായ ചില പരാമർശങ്ങൾ അടങ്ങിയ സംസാരമായിരിക്കും അത്. മെറ്റിൽഡയ്ക്ക് അതിഷ്ടവുമാകും. എന്നാൽ ഇന്ന് ഡോക്ടറുടെ ഭാഗത്തുനിന്നും അത്തരം പരാമർശങ്ങളൊന്നുമുണ്ടായില്ല. കോഴിക്കോട്ടെ സംഭവം ഏറ്റവും അധികം ആഘാതമേൽപ്പിക്കുന്നത് മെറ്റിൽഡയെ ആയിരിക്കുമെന്നും ഡോക്ടർക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ കേളപ്പനെക്കുറിച്ചുള്ള പരാമർശങ്ങളൊന്നും നടത്തുവാൻ അദ്ദേഹം തുനിഞ്ഞില്ല. മാത്രവുമല്ല, കുറച്ചുകൂടി ഗൗരവക്കാരനാകാൻ ശ്രമിക്കുകയും ചെയ്തു. മെറ്റിൽഡയെയും ദേവകിയെയും പത്രം കാണിക്കരുതെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അതും വിഫലമാവുകയായിരുന്നു. രണ്ടുപേരും പതിവായി പത്രം വായിക്കുന്ന സ്വഭാവക്കാരാണ്. വന്നുകഴിഞ്ഞാൽ ആദ്യം ആവശ്യപ്പെട്ടത് പത്രമാണ്. എന്നാൽ അന്ന് പത്രം ചോദിച്ചപ്പോൾ ഡോക്ടർ ആദ്യം നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ തന്നെ മെറ്റിൽഡയ്ക്ക് സംശയം തോന്നിയിരുന്നു. പയ്യന്നൂരിൽ നടന്ന സമരം പോലെ സമാധാനപരമായിരിക്കും കോഴിക്കോട്ടേതുമെന്നാണ് അവർ കരുതിയിരുന്നത്. ഉപ്പുകുറുക്കുന്ന സമരഭടന്മാർ സമാധാനത്തിന്റെ മാർഗം മാത്രമാണ് അവലംബിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ അക്രമം ഉണ്ടാകാനുമിടയില്ല. എന്നാൽ പത്രവാർത്ത കണ്ടതോടെ മെറ്റിൽഡയും ദേവകയും തളർന്നുപോയി. അവിടെ കൂടിയിരുന്നവരുടെ നിഗൂഢമായ മൗനത്തിന്റെ അർത്ഥമെന്താണെന്നും അവർ തിരിച്ചറിഞ്ഞു. അപ്പോഴാണ് ഡോക്ടർ സംസാരിച്ചത്. പത്രത്തിൽ പറയുന്നത്ര മോശമായിരിക്കില്ല കാര്യങ്ങൾ. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യവുമില്ല. തങ്ങളെ സമാധാനിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ശ്രീധരൻ ഡോക്ടർ അങ്ങനെ പറഞ്ഞതെന്ന് മെറ്റിൽഡയ്ക്കും ദേവകിക്കും അറിയാമായിരുന്നു. അവർ അദ്ദേഹത്തിന്റെ നേരെ നോക്കി. പത്രത്തിന്റെ 1-ാം പേജിൽ തന്നെയുള്ള വാർത്തയിലാണ് കണ്ണുകൾ ചെന്ന് തറച്ചത്. സത്യഗ്രഹികൾക്ക് ക്രൂരമർദ്ദനം, കേളപ്പനടക്കമുള്ളവർക്ക് 9 മാസം കഠിന തടവ്. തലവാചകം വായിച്ചപ്പോൾ തന്നെ തളർന്നുപോയി. പിന്നീടുള്ള വായന മങ്ങലിലൂടെയായിരുന്നു. കണ്ണീരിന്റെ മറവിൽ നിന്നും അക്ഷരങ്ങൾ പെറുക്കിയെടുക്കാൻ നന്നേ പ്രയാസപ്പെട്ടു.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.

0: എന്ത് പഠിക്കണം, എന്താകണം?
1: കരിയർ ഗൈഡൻസ്.
0: ഡോക്ടർ പി ആർ വെങ്കിട്ടരാമൻ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്നു.
2: ഹലോ,
3: എന്റെ പേര് നീരജ്, ഞാൻ കാക്കനാടുന്ന വിളിക്കണേ. ഞാനിപ്പോ ഡിഗ്രി 2018 കഴിഞ്ഞതായിരുന്നു.
2: 8 കൊല്ലമായി അല്ലേ? ഓക്കെ.
3: അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷൻ ഒന്നും എടുത്തില്ലായിരുന്നു. ഇപ്പൊ ഞാൻ കറന്റ് വർക്ക് ചെയ്യണേന്ന്. പക്ഷെ എനിക്കൊന്ന് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് ഇനി അടുത്ത് ഏത് കോഴ്സ് എടുക്കണേന്നൊന്നും അറിയാനായിട്ടായിരുന്നു.
2: രണ്ട് കാര്യങ്ങൾ പറയാ, ഡിഗ്രിന്റെ പേരും ഇപ്പൊ ചെയ്യുന്ന ജോലിയും.
3: ഡിഗ്രി ഞാൻ ബികോം ഫിനാൻസ് ആൻഡ് ടാക്സേഷൻ ആണ് ചെയ്തത്. ഇപ്പൊ ഞാൻ സീനിയർ അസോസിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യണേ.
2: ഏത് ഫീൽഡ്? ഐടി ആണോ, ഫിനാൻസ് ആണോ?
3: ഫിനാൻസ്.
2: ഫിനാൻസ്. മാർക്കറ്റിംഗ് ആണോ അല്ല ഡോക്യുമെന്റേഷൻ ആണോ അഡ്മിനിസ്ട്രേഷൻ?
3: ബിപിഒ
2: ആണ്. അസോസിയേറ്റഡ് വർക്ക് ചെയ്യാം അല്ലേ? ബിപിഒ ഒന്ന് പുറത്തു വരണല്ലേ നല്ലത്, ശരിയല്ലേ? ബിപിഒ അല്ലേ, നമുക്ക് വലിയൊരു കരിയർ ഇല്ല. ഒരു അഞ്ചാറ് കൊല്ലത്തേക്ക് നല്ലതാണ്. അത് എന്താകാനാണ്, അതിന്റെ കൂടെ എന്താകാനും ഒന്നും ഇല്ലല്ലോ. അപ്പൊ നല്ല കോഴ്സ് ഇപ്പൊ ചെയ്യാവുന്നത് ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ഡിസ്റ്റന്റ് അല്ലെങ്കിൽ പാർട്ട് ടൈം എം ബി എ ചെയ്യുക. ഇതെവിടെ? എറണാകുളം ആണോ?
3: എറണാകുളം.
2: എറണാകുളം നിങ്ങൾക്ക് ഇവിടെ തന്നെ പാർട്ട് ടൈം എം ബി എ ചെയ്യാം.
3: എനിക്ക് ഒന്നല്ലെങ്കിൽ പ്രൊഫഷണൽ കോഴ്സ് ഏതെങ്കിലും എടുത്താൽ കൊള്ളാമെന്നുണ്ടായിരുന്നു.
2: എന്താ പ്രൊഫഷണൽ കോഴ്സ്?
3: സി എം എ
2: എടുക്കാം. എം ബി എ ഒരു ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യാം.
3: ഓക്കെ.
2: ഈ ജോലി വിടരെ, ജോലി വിട്ടാ പിന്നെ കിട്ടില്ല കേട്ടോ, വേറെ ജോലി കിട്ടില്ല. പിന്നെ അതിന്റെ കൂടെ ഓൺലൈൻ എം ബി എക്ക് ചേരുക.

0: എന്നിട്ട് അതിന്റെ കൂടെ CMA പഠിച്ച് ഓൺലൈൻ എഴുതാൻ നമുക്ക്, മനസ്സിലാകണ്ടോ?
1: ജോലി ഇട്ടിട്ടല്ല, ജോലി ചെയ്തോ.
0: രണ്ട് ഓപ്ഷൻ ആണ്. MBA ആണെങ്കിൽ നമുക്ക് ഈ ഫീൽഡിൽ തന്നെ നമുക്ക് റിയാലിസ്റ്റിക് ആയിട്ട് നല്ല ജോലി കിട്ടും. അതായത് ഒരു BPO ഒരു 4 കൊല്ലം എക്സ്പീരിയൻസ്, BCOM ഫിനാൻഷ്യൽ അനലിസ്റ്റ് ആയിട്ട് അഡ്വൈസർ ആയിട്ട് വർക്ക് ചെയ്തു, പിന്നെ കൂടെ ഒരു MBA കിട്ടിയാൽ നല്ല സൂപ്പർ ജോലി കിട്ടും. അതിനെക്കാട്ടും നല്ല ജോലി കിട്ടും CPP. പക്ഷെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ, CPPയും CMA ഒക്കെ പാസ്സാണ് ആൾക്കാരുടെ എണ്ണം വളരെ കുറവാണ്. MBA ചേർന്നവർക്കൊക്കെ ഡിഗ്രി കിട്ടും. ആ റിസ്ക് എടുക്കാൻ തയ്യാറാണെങ്കിൽ വളരെ മിടുക്കിയായിട്ട് വളരെ ആഞ്ഞു പഠിച്ചാൽ, അതായത് ഫുൾ ടൈം CPP CMA ഒക്കെ പഠിച്ചവർക്ക് പാസ്സാകാനും ബുദ്ധിമുട്ടാണ്. ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകാൻ ബുദ്ധിമുട്ടാണത്. അപ്പൊ നമുക്ക് ഒരു ജോലിയുടെ കൂടെ പാസ്സാവുക, അത് നിങ്ങൾ തന്നെ സെൽഫ് അസസ്മെന്റ് നടത്തണം. നമുക്ക് അറിയാലോ ഒക്കെ എന്താന്ന്, പേപ്പേഴ്സ് ഒക്കെ നോക്കി. അല്ലെങ്കിൽ ഏറ്റവും എളുപ്പം സേഫസ്റ്റ് എന്താണ്, MBA ആലോചിച്ചു നോക്കൂ
1: കേട്ടോ.
0: MBA നല്ല ഡ്രിവൺ ആണ്. MBA നല്ല ബെസ്റ്റ് ഡ്രിവൺ കോഴ്സാണ്. നല്ല ഹയർ മാനേജറൽ പൊസിഷൻ കിട്ടും. ഈ ഡൊമൈൻ തന്നെ മാറാം, BPO തന്നെ മാറാം, കോർപ്പറേറ്റ് ജോബ്സ് കിട്ടും. ഫിനാൻസ് തന്നെ, നിങ്ങളുടെ ഫിനാൻസ് തന്നെ. എന്താറിയാമോ, ഡിഗ്രി ഫിനാൻസ് ആണ്. BCOM എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ആണ്. ഇപ്പൊ ചെയ്യുന്നതും ഫിനാൻഷ്യൽ അസോസിയേറ്റ് ആണ്. പിന്നെ എന്തിനാ നമ്മള് മാറുന്നത്? അപ്പൊ ഒരേ ലൈനിൽ കിടക്കില്ലേ?
1: അപ്പൊ അത് തന്നെ ചെയ്യും.
0: ഫിനാൻസ് തന്നെ, ഫിനാൻസിൽ നിന്ന് മാറുകയോ വേണ്ട, ചെയ്യാൻ പാടില്ല നമ്മള് കേട്ടോ.
2: ഇത് ആകാശവാണി കൊച്ചി FM 102.3. സമയം 8 മണി കഴിഞ്ഞ് 42 സെക്കൻഡ്.
3: ആകാശവാണി FM വാർത്തകൾ.
2: 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പുമാണ് സമ്മേളനത്തിന്റെ ആദ്യ 2 ദിവസങ്ങളിലെ കാര്യപരിപാടികൾ. സാങ്കേതിക വിദ്യ ഇന്ത്യൻ കൃഷിയുടെ ഒരു പ്രധാന ശക്തിയായി മാറുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇറ്റലിയിലെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷന്റെ അഗ്രികോള മെഡൽ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്ര ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി മോട്ടോർ വാഹന വകുപ്പ് മലപ്പുറം ജില്ലയിലെ സ്കൂൾ ബസ്സുകളുടെ സുരക്ഷാ പരിശോധന തുടങ്ങി. പരിശോധനാ ദിവസങ്ങളിൽ ബസ് ഡ്രൈവർമാർക്കും അറ്റൻഡർമാർക്കും റോഡ് സുരക്ഷാ പരിശീലനവും ഉണ്ടാകും. കണ്ണൂർ ആറളത്ത് ഓപ്പറേഷൻ ഗജമുക്തിയുടെ 2nd ദിവസമായി ഇന്നലെ ഒരു കൊമ്പനാനയെ കാടുകയറ്റി. ഹെലിപ്പാട് വട്ടക്കാട് ഭാഗത്ത് നിലയുറപ്പിച്ചിരുന്ന കൊമ്പനാനയെയാണ് ഉൾക്കാട്ടിലേക്ക് തുരത്തിയത്. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയിലെ അമ്മത്തൊട്ടിലിൽ ഒരു പുതിയ കുരുന്നെത്തി. 7 ദിവസം പ്രായമായ ആൺകുഞ്ഞിനെയാണ് ലഭിച്ചത്. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി 60th സംസ്ഥാന സമ്മേളനം നാളെ കോഴിക്കോട്ട് തുടങ്ങും. സമ്മേളനം ഞായറാഴ്ച സമാപിക്കും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-ക്കാണ് മത്സരം.
3: ആകാശവാണി FM വാർത്തകൾ.
4: ശാസ്ത്രദീപ്തി.
5: ഹാൻലെ ഇൻ ലഡാക്ക്. ആകാശത്തെ ഇഷ്ടപ്പെടുന്നവർ ഒരു തവണയെങ്കിലും ഹാൻലെ സന്ദർശിക്കണം എന്നാണ് പറയുക. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും അനുയോജ്യമായ ആകാശ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ലഡാക്കിലെ ഹാൻലെ. തീവ്രതയോടെ തിളങ്ങുന്ന ദശലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളാൽ നിറഞ്ഞ ഗാലക്സികൾ, നെബുലകൾ, നക്ഷത്രക്കൂട്ടങ്ങൾ എന്നിവ അത്ഭുതകരമായ വ്യക്തതയോടെ നൃത്തം ചെയ്യുന്നതായി കാണാം. ആകാശത്തിൻ്റെ ദൃശ്യത കുറയ്ക്കുന്ന ഘടകങ്ങളാണ് മൂടൽമഞ്ഞ്, മേഘങ്ങൾ, ചന്ദ്രൻ്റെ പ്രകാശം, പൊടിപടലങ്ങൾ, പ്രകാശമലിനീകരണം എന്നിവ. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ലൈറ്റ് പൊല്യൂഷൻ അഥവാ പ്രകാശമലിനീകരണമാണ്. ജോൺ ഇ ബോർട്ടിൽ എന്ന അമേച്ചർ ജ്യോതിശാസ്ത്രജ്ഞനാണ് രാത്രി ആകാശത്തിൻ്റെ ഇരുട്ട് അളക്കുന്നതിനുള്ള ബോർട്ടിൽ സ്കെയിൽ സൃഷ്ടിച്ചത്. 1 മുതൽ 9 വരെയുള്ളതാണ് ഈ സ്കെയിൽ. ബോർട്ടിൽ 1 ഏറ്റവും ഇരുണ്ടതും ബോർട്ടിൽ 9 എന്നത് ഏറ്റവും മലിനമായതും ആയിരിക്കും. ഏതൊരു ആകാശ നിരീക്ഷകനും ബോർട്ടിൽ 1 എന്ന റേറ്റിംഗ് ഉള്ള ആകാശം ഒരു സ്വപ്നമാണ്. ബോർട്ടിൽ സ്കെയിലിൽ ബാംഗ്ലൂരിൻ്റെ റേറ്റിംഗ് 9, കൊച്ചിയുടേത് 7.5, മൂന്നാറിൻ്റേത് 4.4 ആണ്.

0: ഇറാഖിലെ ഹാൻലെയുടെ ആകാശത്തിൻ്റെ റേറ്റിംഗ് ഒന്നാണെന്നതാണ് അതിനെ ലോകത്തിലെ തന്നെ ആസ്ട്രോണമിക്കൽ ഒബ്സർവേഷന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റുന്നത്. 14,764 അടി ഉയരവും വളരെ കുറഞ്ഞ ലൈറ്റ് പൊള്യൂഷനുമാണ് ഹാൻലെയുടെ ആകാശത്തെ വളരെ ഇരുണ്ടതും സെലസ്റ്റിയൽ ഒബ്ജക്ട്സിനെ നിരീക്ഷിക്കാൻ ഉതകുന്ന സ്ഥാനമാക്കി മാറ്റുന്നതും. ഇവിടത്തെ ഓക്സിജൻ ലെവൽ സാധാരണയുള്ളതിന്റെ 60% മാത്രമേ കാണാറുള്ളൂ.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ. ശാസ്ത്രദീപ്തി.
2: ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. FM ഡയറി തുടരുന്നു.

0: ചിത്രപതംഗം.
1: ചലച്ചിത്രത്തിന്റെ കാതലായ അംശം നിലനിൽക്കുന്നത് അത് എങ്ങനെ പ്രേക്ഷക ഹൃദയത്തിൽ ലയിച്ചു ചേരുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയാണ്. അങ്ങനെ നോക്കുമ്പോൾ സർഗാത്മകത സംവിധായകനിലും ഛായാഗ്രാഹകനിലും എത്തി നിൽക്കപ്പെടുന്നത് കാണാനാവും. പ്രിയശ്രോതാക്കളെ, ഇന്ന് ചിത്രപതംഗത്തിലെ അതിഥി ഛായാഗ്രാഹകനും സംവിധായകനുമായ സാനു ജോൺ വർഗീസാണ്.

0: സിനിമാറ്റോഗ്രഫിയും ഡയറക്ഷനുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഏതാണ് രണ്ടും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ജോലികളാണ്. സിനിമാറ്റോഗ്രഫിയുടെ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ കുറെ കാലം കൊണ്ട് ഇത് നമ്മുടെ ഒരു ഏതാണ്ട് ഒരു ശരീരത്തിന്റെ ഭാഗമായി തീരുന്ന ഒരു ജോലിയാണ്. അതുകൊണ്ട് തന്നെ അത് വിട്ടിട്ട് ഇപ്പോൾ സിനിമയിൽ പല ടൂളുകളുണ്ടല്ലോ, അതിൽ എനിക്ക് പരിചയമുള്ള ടൂൾ എന്ന് പറയുന്നത് സിനിമാറ്റോഗ്രഫിയാണ്. അപ്പം ഞാൻ ഒരു പടം ഡയറക്റ്റ് ചെയ്യുമ്പോഴും എഴുതുന്ന സമയത്തും നമ്മളതിനെ കാണുന്ന കാഴ്ച എന്ന് പറയുന്നത് അതിനകത്ത് ഒരു സിനിമാറ്റോഗ്രഫിക്ക് മുൻതൂക്കമുണ്ട്. പക്ഷേ ഞാൻ ചെയ്തു വരുന്ന ഒരു തരം സിനിമാറ്റോഗ്രഫി എന്ന് പറയുന്നത് വളരെ ലൗഡല്ലാത്ത ഒരു തരം വർക്കൊക്കെയാണ് എനിക്ക് ഇഷ്ടപ്പെട്ട വർക്ക്. അപ്പം അങ്ങനെ ഒരു ഗതിയിലായിരിക്കും അതിൻ്റെ പോക്ക്. അത് മാറ്റി നിർത്താൻ പറ്റില്ല ഇനിയും. അത് ഞാനൊരു തരം കുറച്ചുകൂടെ ഓഡിയൻസിന് എൻഗേജിങ് ആയിട്ട് ഇരിക്കണം സിനിമ എന്ന് വിശ്വസിക്കുന്ന ആൾ. എൻ്റർടൈനിങ് എന്ന് പറയുന്നതിനെ ഞാൻ ഒന്ന് മാറ്റി എൻഗേജിങ് എന്ന് പറയും. കാരണം അത് നമ്മുടെ സിനിമയുടെ ക്രാഫ്റ്റ് കൊണ്ട് നമുക്ക് അച്ചീവ് ചെയ്യാവുന്ന ഒരു സംഭവം. നമ്മളെങ്ങനെ ഇൻഫർമേഷൻ കൊടുക്കുന്നു, ആൾക്കാർക്ക് എങ്ങനെ ഇതിനകത്ത് ഉദ്വേഗം ജനിപ്പിക്കുന്നു, അങ്ങനെ ആ കഥ പറഞ്ഞ് പോക്കിൽ ഓരോ ഷോർട്ട് ഷോർട്ട് ഇത് നമുക്ക് ഡിവൈസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ക്രാഫ്റ്റ് നമ്മൾ കുറേ കാലം കൊണ്ട് സിനിമ ചെയ്യുന്ന സമയങ്ങളിൽ നമ്മൾ പഠിക്കുന്ന കുറേ കാര്യങ്ങളാണ്. മിസ്റ്റേക്കുകളിൽ നിന്നാണല്ലോ പഠനം നടക്കുന്നത്. അപ്പം ചെയ്തു വെച്ച സാധനങ്ങൾ നമ്മൾ വീണ്ടും നോക്കുമ്പോൾ ഒക്കെ അതാണ് അതിനകത്ത് പറ്റിയ മിസ്റ്റേക്ക്, ഇങ്ങനെ പോയിരുന്നെങ്കിൽ കുറച്ച് നല്ലതായിരുന്നു. അങ്ങനെ ഉണ്ടായ ഒരു അറിവിന്ന നമ്മുടെ എഴുത്ത് നടക്കുന്നത്. ആ എഴുത്ത് തന്നെ അവസാനം സിനിമയായി തീരുന്നത്. പരന്നു പോകുന്ന തരം ഒരു രീതിയിലല്ല ഞാൻ പടം ചെയ്യുന്നത്. കുറേ കൂടെ കൃത്യമായിട്ട് എഴുതി അതേ പടം അതേ മൂഡിൽ എഴുതി അതേ മൂഡിൽ അത് മാനിഫെസ്റ്റ് ചെയ്യിപ്പിക്കുക. അതാണ് ആർക്കറിയാം, കഥ എഴുതി തുടങ്ങിയ സമയം തൊട്ട് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഒരു രണ്ടര മാസം എടുത്തൊരു കഥ ഏതാണ്ട് രൂപത്തിൽ അതിനായിട്ടും ക്യാരക്ടേഴ്സിനെ എല്ലാം ഡെവലപ്പ് ചെയ്ത് അതിൻ്റെ ട്രാക്കുകളെല്ലാം റിലേഷൻഷിപ്പ് ട്രാക്കുകളെല്ലാം വർക്കൗട്ട് ചെയ്ത് എടുക്കുന്നത് ഒരു രണ്ടര മാസം എടുത്തായിരുന്നു. എഴുത്തെന്ന് പറഞ്ഞാൽ ഒരു 8 ദിവസത്തെ എഴുത്തേ ഉള്ളൂ സത്യത്തിൽ. രാവിലെ ഒരു 7 മണി തൊട്ട് നമ്മൾ 2 ബ്രേക്ക് എടുക്കും. ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ടൊരു ബ്രേക്ക് എടുക്കും. വൈകിട്ട് ഒന്ന് കുളിച്ച് തിരിച്ച് വന്നിരിക്കാൻ ഒരു ബ്രേക്ക് എടുക്കും. രാത്രി 11 മണി വരെ അങ്ങനെ ഒരു 8 ദിവസം 8 ദിവസം കൊണ്ട് എഴുതി തീർന്ന എഴുത്ത്.
1: ഈ മാങ്കുഴിയിലെ HP ല് പെട്രോൾ അടിക്കാൻ ഒരു നിൽപ്പുണ്ട് വിനോദ്. അഗസ്റ്റിനാ വിനോദിന്റെ കൈ വെട്ടി.
2: ഈ കഴിക്കാൻ പറ്റി
3: കരിമ്പിൻ ജ്യൂസ് അടിക്കുന്ന മെഷീനിൽ പോയതാ.
0: ഞാൻ പഠിച്ചത് ഡെവലപ്മെൻറ്റ് ഇക്കണോമിക്സും സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ എനിക്ക് സിനിമയുടെ താല്പര്യമുണ്ട് ആ സമയത്ത്. MA പഠിച്ചാൽ പറയുന്നു. അപ്പം ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ഒരു പണി കിട്ടുമെന്നുള്ള ഐഡിയയിലാണ് ഞാൻ ബോംബെ പോകുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ കൂടെ പഠിച്ചിരുന്ന സ്റ്റുഡൻസിന് വേണ്ടിയൊക്കെ അവിടെ ഒരു ചെറിയൊരു സ്റ്റുഡിയോ ഉണ്ട്. അവിടെ ഈ ഡോക്യുമെൻ്ററി ഫോർ സോഷ്യൽ ഡെവലപ്മെൻ്റ് ആണ് എൻ്റെ ഉദ്ദേശം. ഈ MCRC ജാമ്യയിൽ ഏതാണ്ട് അതുപോലെയുള്ള ഒരു ഒരു കോഴ്സാണ് ഒരു കണക്കിന്. അപ്പം ആ ലൈനിലുള്ള ഒരു കുറേ ഡോക്യുമെൻ്ററി സംഭവങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതോ ഒരാളിത് TV8 എന്ന് പറയുന്ന കമ്പനിയിൽ ഒരാളിത് കണ്ടിട്ട് ഇയാൾക്ക് ഷൂട്ട് ചെയ്യാൻ വലിയ കുഴപ്പമില്ല, നിങ്ങൾ ഷൂട്ട് ചെയ്തോ എന്ന് പറഞ്ഞ് നമ്മൾ ന്യൂസ് ഷൂട്ട് ചെയ്യുന്ന പരിപാടി തുടങ്ങി. അങ്ങനെ കുറേ കാലം അങ്ങനെ ന്യൂസ് ഷൂട്ട് ചെയ്തപ്പോൾ നമുക്ക് മനസ്സിലായി ഈ ഷൂട്ടിംഗ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പരിപാടിയാണ്. പക്ഷേ ഇതിനകത്ത് നല്ല വർക്കൊക്കെ നടക്കുന്നത് ഫിലിമിലാണ്. അപ്പം

0: ഫിലിമിൽ ഷൂട്ട് ചെയ്യാനായിട്ട് ഫിലിം എക്സ്പോസ് ചെയ്യാനായിട്ട് നമുക്ക് കുറേ ടെക്നിക്കലായിട്ട് അറിവ് വേണം. അത് വേറെ ക്യാമറയാണ് ഇത് പഠിക്കണം. അങ്ങനെ ഞാൻ ശ്രീ രവി കെ ചന്ദ്രനെ അസിസ്റ്റ് ചെയ്യാൻ പോയി. ഒരു 2 വർഷം പുള്ളി അസിസ്റ്റ് ചെയ്തു. ഇതെങ്ങനെയാണിത് ചെയ്യുന്നത് ഈ സംഭവമൊക്കെ പഠിച്ച്. പിന്നെ ഒരു 2002 ആയപ്പോഴത്തേക്ക് ഞാൻ ആദ്യത്തെ പടം ചെയ്തു ഹിന്ദിയിൽ. മേ മാധുരി ദീക്ഷിത് ബന്നാ ചാത്തി എന്ന് പറഞ്ഞൊരു പടമാണിത്. അത് കഴിഞ്ഞിട്ട് മോസ്റ്റ്ലി അഡ്വർടൈസിങ്ങിലായിരുന്നു കുറേ കാലം. ആ സമയമായപ്പോഴത്തേക്ക് അതുപോലത്തെ വർക്കൊക്കെ അഡ്വർടൈസിങ്ങിൽ വന്നു തുടങ്ങി. കുറച്ചുകൂടെ റിയലിസം ഉള്ള വർക്കുകൾ, അങ്ങനത്തെ വർക്കുകളൊക്കെ വന്നു തുടങ്ങി. അങ്ങനെ ഞാൻ പതുക്കെ അഡ്വർടൈസിങ്ങിലേക്ക് മാറി. അഡ്വർടൈസിങ്ങിലായി മോസ്റ്റ്ലി. ക്യാമറ പഠനമായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചാൽ പഠിച്ചിട്ടില്ല. നമ്മൾ ഫൈൻ ആർട്സിൽ പഠിക്കുന്ന സമയത്ത് സ്റ്റിൽ ഫോട്ടോഗ്രാഫി നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പം ഈ ഫോട്ടോഗ്രാഫിയുടെ ബേസിക്സ് നമുക്കറിയാം, ഫോട്ടോ കെമിസ്ട്രി എന്താണെന്നറിയാം. പക്ഷേ സിനിമയിൽ ഒത്തിരി എല്ലാം വിദ്യാഭ്യാസമാണല്ലോ. നമ്മുടെ സാമൂഹ്യ ബോധം വിദ്യാഭ്യാസമാണ്, ടെക്നിക്കൽ അറിവ് വിദ്യാഭ്യാസമാണ്, ശാസ്ത്രബോധം വിദ്യാഭ്യാസമാണ്, എല്ലാം വിദ്യാഭ്യാസമാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ ഓരോ കാലഘട്ടത്തിലും ഇങ്ങനെ സമഗ്രമായിട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് എവിടെയൊക്കെയോ നമ്മൾ എത്തിപ്പെടുന്നതാണ്. അല്ലാതെ അതിനകത്തൊരു വലിയ പ്ലാനില്ല. ഇതെല്ലാം എല്ലാം ഒന്ന് തന്നെ. അൾട്ടിമേറ്റ്ലി നോക്കുകയാണെങ്കിൽ ഒരേ തരം കമ്മ്യൂണിക്കേഷൻ്റെ ഓരോ വശങ്ങളാണ് ഇതെല്ലാം. പിന്നെ നമ്മൾ ലൈറ്റിനെയൊക്കെ ഏറ്റവും നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാർ നോക്കുകയാണെങ്കിൽ ഒരു റെനസാൻസ് തൊട്ടുള്ള പെയിൻറ്റർമാരാണ് ഇത്. വളരെ വളരെ കൂലങ്കഷമായിട്ട് ഇതിനെ പഠിച്ചിട്ടുള്ള ആൾക്കാർ, കരവാജിയോ അല്ലെങ്കിൽ റെംബ്രോ, വെർമിയർ, ഇവരെല്ലാം ലൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിന് ഒരു ഡ്രമാറ്റിക് എലമെൻ്റായിട്ട് ഭയങ്കര കാര്യമായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാർ. അപ്പം നമ്മൾ ഫൈൻ ആർട്സിൽ പഠിക്കുന്ന സമയത്ത് ഈ ഒരു കാഴ്ച നമുക്കുണ്ട്. ഇതൊരു ഭയങ്കര ഇഫക്റ്റീവായിട്ടുള്ള ഒരു ടൂളാണ്, ഒരു ഡ്രമാറ്റിക് ടൂളാണെന്നുള്ളൊരു വിവരം നമുക്കറിയാം. പിന്നെ ഇത് നമ്മൾ ജോലി തുടങ്ങിക്കഴിഞ്ഞിട്ടുള്ള പഠിത്തമാണല്ലോ. വളരെ ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഗ്രോത്ത് ആണെന്ന് പറഞ്ഞാൽ, നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു മേഖലയിലോട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു സ്റ്റേജിൽ നമ്മൾ എത്തിപ്പെടുന്നുള്ളൂ. അപ്പോൾ ഓരോ സ്റ്റേജിലും അതിൻ്റെ അല്ല, പഠിത്തം എന്ന് പറയുന്നത് അങ്ങനെ തീരുന്നില്ല. അത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം സിനിമയുടെ പ്ലാറ്റ്ഫോം മാറുന്നതിനനുസരിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ള വേറൊരു മാർഗ്ഗമില്ല ഇതിന്. പഠിത്തം നിർത്തിനിടത്ത് നമുക്ക് ഇതിനകത്തുനിന്നുള്ള സന്തോഷം തീർന്നു, പിന്നെ അത് കണ്ടിന്യൂ ചെയ്തിട്ട് വലിയ കാര്യമില്ല. പക്ഷേ സിനിമ എന്നൊക്കെ പറയുന്ന മേഖലയിൽ അത് ഒരിക്കലും തീരുന്നില്ല ഒരു കണക്കിന്. സത്യത്തിൽ അങ്ങനെ ഒരു സാധനം ഒരു സിനിമാറ്റോഗ്രാഫർക്ക് ഉണ്ടാകാൻ പാടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരു ഒരു ഓരോ കഥയും പറയുന്നതിന് ഓരോ രീതിയുണ്ട്. അപ്പം ഓരോ കഥയുടെയും ഉള്ളിൽ നിന്നാണ് ആ പടത്തിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് സത്യത്തിൽ വരേണ്ടത്. അപ്പോൾ ആർക്കറിയാമൻ്റെ ട്രീറ്റ്മെൻറ്റ് അങ്ങനെ ഒരു അങ്ങനെ പറഞ്ഞാൽ നിൽക്കുന്ന ഒരു കഥ എന്നുള്ള രീതിയിലാണ് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. വേറൊരു രീതി പറയേണ്ട ഒരു കഥയാണ് ഇനി എഴുതുന്നതെങ്കിൽ അത് വേറെ രീതി പറയപ്പെടും, അത്രയേ ഉള്ളൂ. വ്യക്തമായിട്ട് ഇങ്ങനെ ഒരു സ്റ്റൈല്, ഒരു സ്റ്റൈലിനോടുള്ള പ്രിഫറൻസ് അതൊക്കെ ഉണ്ടാകുന്നത് നല്ലതാണെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ വേഴ്സറ്റൈൽ ആയിരിക്കണം, അഡാപ്റ്റബിൾ ആയിരിക്കണം. കഥയാണ്, കഥ പറച്ചിലാണ്. സിനിമ കാണാനായിട്ട് ആൾക്കാർ വരുന്നത് മനുഷ്യൻ്റെ ആദ്യ തൊട്ടുള്ള ഒരു സാധനമാണല്ലോ കഥ കേൾക്കുക എന്നുള്ളത്. ഇപ്പോൾ ആദ്യത്തെ പെയിൻറ്റിംഗ് ഒക്കെ കാണുകയാണെങ്കിൽ ഈ ഹണ്ട് ചെയ്യുന്നതിൻ്റെയൊക്കെ പെയിൻറ്റിങ്ങുകളാണ്. ഇതെല്ലാം ഓരോ കഥ പറച്ചിലാണ്. അപ്പം കഥയെന്ന് വരണം അതിൻ്റെ ഫോം. ഇപ്പം വേറെ വേറെ സിനിമകളിൽ ഇപ്പം വസീർ എന്ന് പറയുന്ന പടമൊക്കെ കാണുകയാണെങ്കിൽ അതിനകത്ത് സംസാര ഭാഷ തന്നെ ഒരു പൊടിക്കൂടെ പോയറ്റിക്കാണ്. അപ്പോൾ ഇതിനെ ഒരുതരം റിയലിസത്തിലല്ല ഇതിനെ സെറ്റ് ചെയ്യേണ്ടത്. ഇതിനെ സെറ്റ് ചെയ്യേണ്ടത് ഒരു ഒരു വേറൊരു തരം ഡ്രാമയിലാണ്. ആ ഡ്രാമയിൽ അതിന് എക്സിസ്റ്റൻസ് ഉള്ളൂ. ആ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് സിനിമാറ്റോഗ്രഫിയുടെ ഒരു ഫോം എനിക്ക് വരുന്നത്. അതിൽ നമ്മൾ അറൈവ് ചെയ്യുക. അത് കുറച്ച് നീണ്ട ഒരു പ്രോസസ്സാണ്. നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ പടം തുടങ്ങുന്ന സമയത്ത് പോലും നമുക്ക് കൃത്യമായിട്ട് അതിനെപ്പറ്റി ഇങ്ങനെ ആയിരിക്കണം ഈ പടം എന്നുള്ള രൂപം കാണത്തില്ല. അത് ഇവോൾവ് ചെയ്യുന്ന ഒരു സംഭവം അത്. പിന്നെ അതൊരു കൊലാബറേഷനിലാണല്ലോ നിൽക്കുന്നത്, ഒരു ഡയറക്ടറുമായിട്ടുള്ള ഒരു കൊലാബറേഷനിലാണ് നിൽക്കുന്നത്. അൾട്ടിമേറ്റ്ലി അയാളുടെ പടത്തിലും അയാളുടെ വിഷനിലും നമ്മൾ കൂടെ ചേരുക. ഒരുതരം മിഡ് വൈഫ് പണിയാണിത്.
1: അങ്ങോട്ട് ഉപദ്രവിക്കാതെ ഒരു ജീവി ഇങ്ങോട്ടൊന്നും ചെയ്യത്തില്ല. അല്ലെങ്കിലും അനാവശ്യമായിട്ട് ഒരു ജീവൻ എടുക്കുന്നത് തെറ്റാ രാജാ, അത് പാവോ.

അങ്ങനത്തെ പവർ ഡൈനാമിക്സ് ആക്ച്വലി നിൽക്കുന്നത് നമ്മുടെ അറിവിന്റെ മേളിലാണ്. നമ്മൾ സ്ക്രിപ്റ്റ് ബേസ്ഡ് ആയിട്ട് നമ്മൾ പറയുന്ന ഒരു സജഷന് അംഗീകരിക്കാതിരിക്കാൻ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. കാരണം അത് വരുന്നത് അതിൻ്റെ കോറായിട്ടുള്ള കഥപറച്ചിൽ നിന്ന് അത് വരുന്നത്. അപ്പം ഒരു ഒരു സെറ്റിൽ ഏതാണ്ട് നമ്മുടെ ഒരു വിഷൻ ഓടണമെങ്കിൽ നമുക്ക് നമ്മുടെ അവഗാഹത്തിൻ്റെ മേളിലാണ് ഇത് സത്യത്തിൽ നിൽക്കുന്നത്. ആ ഡൈനാമിക്സ് ഇപ്പം കൂടുതൽ അതിനെ കൃത്യമായിട്ട് കാണുന്നത് ക്യാമറമാനാണെങ്കിൽ പലപ്പോഴും ക്യാമറമാൻ്റെ വഴിക്ക് പോകും. അതിലും കൃത്യമായിട്ട് കാണുന്നത് ഡയറക്റ്റ് ആണെങ്കിൽ ആ വഴിക്ക് പോകും. ഇപ്പം മഹേഷിന് ഇവിടെ വർക്ക് ചെയ്യുമ്പോൾ മഹേഷ് കൃത്യമായിട്ടൊരു കാഴ്ചയിലാണ് അത് എഴുതുന്നത്. പിന്നെ നമുക്ക് അതിനകത്ത് അതേ ലൈനിൽ അതിനെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അതാണ് നമ്മൾ നോക്കുന്നത്. അത് ഷോർട്ട് ഷോർട്ട് നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നല്ലതല്ലേ, ഈ കട്ട് അങ്ങനെയല്ലോ, ഇങ്ങനെ പോയാൽ ബെറ്റർ അല്ലേ. അങ്ങനെ ഒരു ഒരു കോഓപ്പറേഷൻ്റെ സ്പേസിലാണ് ആ കൊലാബറേഷൻ നിൽക്കുന്നത്. അതിനകത്തൊരു

വേറൊരുതരം പവർ ഡൈനാമിക്സ് ഇല്ലാതിരിക്കാനായിട്ട് ഞാനെപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. കാരണം ഇത് സിനിമയിൽ നമ്മൾ കണ്ടുവരുന്നൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ മോസ്റ്റ്ലി ഇങ്ങനെ ഒത്തിരി പടം ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ടൈം ഡയറക്ടർമാരുടെ കൂടെയാണ്. ഫസ്റ്റ് ടൈം ഡയറക്ടർമാരുടെ കൂടെ പടം ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇന്നേറ്റായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ഉണ്ട്. ആ വ്യൂ പോയിന്റിനെ നമ്മൾ നേർച്ചർ ചെയ്യാതെ തന്നെ നശിപ്പിക്കാനാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മൾ ഉപദ്രവമാണ് ചെയ്യുന്നത്. അവരുടെ കൂടെ പോകണം, അവരുടെ വിഷൻ ആയിരിക്കണം അൾട്ടിമേറ്റ്ലി. കാരണം ഈ ഈ പടം ആർക്കും വർക്കാകാതെ പോകുകയാണെങ്കിൽ അതിൻ്റെ ബ്ലെയിം എടുക്കുന്ന അവരാണല്ലോ. അപ്പോൾ അവരുടെ ഒരു വിഷനിൽ വേണം ആ പടം പോകാനായിട്ട്. നമ്മളിതിനെ ഫോഴ്സ് ചെയ്തിട്ട് നമുക്ക് വർക്കാകുന്ന രീതിയിലൊക്കെ സിനിമയായിട്ടൊക്കെ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവസാനം അൾട്ടിമേറ്റ്ലി ഇയാൾക്ക് ഇയാളുടെ ലൈനിലുള്ളൊരു സിനിമ ഉണ്ടാകുന്നുമില്ല. ഇത് വർക്കായാലും എന്തുകൊണ്ടാണ് വർക്കായത് എന്നായി മനസ്സിലാകുന്നില്ല. അയാൾ മുമ്പോട്ടുള്ള പോക്കിനെ അത് ബാധിക്കുക. അത് നമ്മൾ നേർച്ചർ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. ഓരോരുത്തർക്കും ഓരോ വിഷനാണ്.

0: ഞാൻ അഡ്വർടൈസിംഗിലാണ് ആ സമയത്ത്, കണ്ടിന്യൂസ് ആയിട്ട് അഡ്വർടൈസിംഗ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അത് അന്നത്തെ കാലത്ത് ആക്ച്വലി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ആദ്യത്തെ പടം തിയേറ്ററിൽ കണ്ട് ഞാൻ ഡിപ്രസ്ഡ് ആയിപ്പോയി. കാരണം ഇത് അന്ന് ഫോട്ടോ കെമിക്കൽ പ്രോസസ്സും സ്ട്രീറ്റ് പ്രിന്റും, പ്രിന്റാണ് മെയിൻ. അപ്പം അന്ന് പ്രിന്റ് ചെയ്തൊക്കെ വരുന്നത് ഈ സാധനം ഓരോ തിയേറ്ററിൽ ഓരോ പ്രൊജക്ഷൻ, ഞാനൊരു 7-8 തിയേറ്ററിലൊക്കെ പോയി ഇത് കണ്ടു. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ച് വെച്ച രീതിയുടെ അടുത്തൊന്നും അല്ല നിൽക്കുന്നത്. ചില തിയേറ്ററിൽ പോകുകയാണെങ്കിൽ നമ്മൾ വെച്ച ഫ്രെയിമൊന്നുമില്ല, അതൊക്കെ പകുതി വെളിപ്പോയി. വേറെ ചില തിയേറ്ററിൽ പോകുകയാണെങ്കിൽ ഒരു സൈഡ് ഫോക്കസ് നിൽക്കുന്നു, വേറെ സൈഡ് ഔട്ട് ഓഫ് ഫോക്കസ് നിൽക്കുന്നു. നമ്മൾ വെച്ച ഇൻറ്റൻസിറ്റിയിലല്ല ലൈറ്റ് വീഴുന്നത്. ലോങ് ത്രോ ഉള്ള ഒരു തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ വെച്ചതെല്ലാം ഡാർക്ക് ആയിട്ടിരിക്കുന്നു. ഷോർട്ട് ത്രോ ഉള്ളിടത്ത് പോയി കഴിഞ്ഞാൽ അവിടെ നമ്മൾ വെച്ചെല്ലാം ബ്രൈറ്റ് ആയിട്ടിരിക്കുന്നു. അപ്പോൾ ഇത് ഇത് മൊത്തത്തിൽ ഞാൻ ആപ്പാടെ ഇത് എങ്ങനെ ഒരു നമ്മളൊരു പ്രിസിഷനോടെ നമ്മൾ ചെയ്ത ഒരു വിഷ്വൽ വെളിയിൽ കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് പിടിയിട്ടുന്നില്ല. അങ്ങനെ ആയിപ്പോയി. അങ്ങനെ കുറേ വർഷം ഞാനിത് നിന്ന് മാറി നിന്നിട്ട് അഡ്വർടൈസിങ് മാത്രം ചെയ്തത്. ടി വി ആണല്ലോ എൻ്റെ മെയിൻ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്റർ. അപ്പം കുറേ കാലം ഇതിങ്ങനെ പോയി പോയി പോയി. പിന്നെ നമ്മൾ അഡ്വർടൈസിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഉള്ളൊരു ചിന്തയെന്ന് പറഞ്ഞാൽ ഇത് മാക്സിമം 3 മാസം നിൽക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനൊരു പ്രത്യേകിച്ചൊരു ഒരു വാല്യൂ ഇല്ല. ഇത് പേ ചെയ്യുന്ന ഇൻഡസ്ട്രിയാണ്, അതുകൊണ്ട് പൈസ ഉണ്ടാകുന്നുണ്ട് അതിനപ്പുറം. അങ്ങനെ ഏതാണ്ട് 2009 ആയപ്പം ഞാൻ വർഷം ഒരു പടമെങ്കിലും ചെയ്യണമെന്നുള്ള ഒരു തീരുമാനത്തിലായിത്തീർന്നു. പക്ഷേ അത് കഴിഞ്ഞിട്ടും നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ചെയ്യാനായിട്ടുള്ള സ്ക്രിപ്റ്റുകൾ വന്നു തുടങ്ങിയിട്ടില്ല ആ സമയത്തും. പിന്നെ അങ്ങനത്തെ സ്ക്രിപ്റ്റ് വരുന്നത് മാത്രം ചെയ്ത് ബാക്കി സമയം അഡ്വർടൈസിങ് ചെയ്ത് അങ്ങനെ അങ്ങനെ പോയി പോയി. ഒരു സ്റ്റേജ് കഴിഞ്ഞ് ഫിൽമോഗ്രഫി നോക്കിക്കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പടങ്ങളാണെങ്കിൽ പിന്നെ വരുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പടമായിരിക്കും. ഇത് ഒരു ഒരു ഇൻഡസ്ട്രി എപ്പോഴും ആൾക്കാരെ സ്ലോട്ട് ചെയ്യാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, ഇയാളിങ്ങനെയാണ്. അപ്പോൾ അത് അതിലെവിടെയോ അത് സഹായിക്കുന്നുണ്ട്, പക്ഷേ അതൊരു ലോങ് ടേമിൽ അത് സഹായിക്കുന്നുള്ളൂ.
1: നിന്നെ വല്ലവരും കണ്ട ശരിക്കും ഒരു വാലിക്കാരിയാണെന്നേ പറയത്തുള്ളൂ. ഇച്ചിരി ഒരുങ്ങി നടന്നുകൂടായോ നിനക്ക്? കർത്താവ് തന്ന സൗന്ദര്യം നീ എന്താ ഇതിനെ മറച്ചു വെക്കുന്നേ? അതോ അവന് മാത്രം നിന്റെ ചന്ത കാണിക്കത്തുള്ളോ? ആ താ വരുന്നു പീറ്റർ, നിന്റെ ഇച്ഛ എന്തുവാ? ഒരു നൊടിക്ക് നിക്കാൻ വയ്യായോ?
2: നീ ചെല്ലി ലെക്ട്ര, ചെല്ല്. ഉച്ചതിരുമ്പെങ്ങാണ്ട് സ്പെഷ്യൽ ഡ്യൂട്ടി ഉണ്ടെന്ന് പറയുന്നു കേട്ടായിരുന്നു.
1: ശരി.

എന്റെ അടുത്ത് വരുന്നത് ഒരേ കടലിലുള്ള പടത്തിന്റെ സമയത്ത് ഞാനും ശ്യാം സാറുമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അത് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയെ പറ്റി. അപ്പം ആ പടത്തിന്റെ ആർട്ട് ഡയറക്ടർ എന്റെ ജൂനിയറായിട്ട് ട്രിവാൻഡ്രത്ത് പഠിച്ച ഒരാളാണ്. അയാൾ ബോംബെയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ വഴിയാണ് എനിക്ക് ഞാൻ ശ്യാം സാറുമായിട്ട് കോണ്ടാക്റ്റിലാകുന്ന ആ സമയത്ത്. അത് കഴിഞ്ഞിട്ട് ആ പടം ഞാനല്ല ഷൂട്ട് ചെയ്തത്. അന്ന് എന്തൊക്കെയോ സാഹചര്യത്തിൽ അതൊക്കെ മാറി മറിഞ്ഞു പോയി. അത് കഴിഞ്ഞിട്ട് ഈ പടം വന്നപ്പം പുള്ളി എന്നെ തിരിച്ച് വിളിച്ചായിരുന്നു. അപ്പം പുള്ളിയുടെ മകൻ ആ സമയത്ത് ബോംബെയിലുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പുള്ളിയെ ഞാൻ കണ്ടുകൂടി, കഥ കേട്ട്. ഇൻട്രസ്റ്റിംഗ് ആണ്, വിഷ്വലി ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു പടം ചെയ്യാം. ഈ റബ്ബർ തോട്ടത്തിൻ്റെയൊക്കെ മേഖലയിലുള്ള പടങ്ങൾ, ഇതെനിക്ക് അറിയാവുന്ന ഒരു വിഷ്വലാണത്. അപ്പം അങ്ങനെയൊക്കെ അതിൻ്റെ ഒരു ഇരട്ട സംഭവമൊക്കെ ഈ ആ കഥയ്ക്കകത്ത് കൊണ്ടുവരാനായിട്ടുള്ള പോസിബിലിറ്റി കിടപ്പുണ്ട്. അപ്പം അങ്ങനെ ഇൻട്രസ്റ്റഡ് ആയിട്ട് ഞാൻ വന്നത്. പിന്നെ അന്നത്തെ കാലത്ത് 100 ക്യാനലിൽ 30 ദിവസം കൊണ്ടൊക്കെ മലയാളത്തിൽ പടം ചെയ്യുമെന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ അതിന് മുമ്പ് ചെയ്ത പടം മേ മാധുരി ദീക്ഷിത് ബന്ന ചാത്ത്, അത് കഴിഞ്ഞിട്ട് കാർത്തിക് കോളിംഗ് കാർത്തിക്കും കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. ഒരു പ്രത്യേകതരം വിഷ്വൽ പോസിബിലിറ്റി ഉള്ള ഒരു സിനിമ. പിന്നെ ഇതിനകത്ത് മലയാളത്തിൽ എങ്ങനെയാണ് സിനിമ എന്ന് നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ ആ പടം 100 ക്യാനലിൽ ഷൂട്ട് ചെയ്ത പടം, അത് 30 ദിവസം കൊണ്ട്. അപ്പോൾ അത് ഇവിടെ കുറച്ചുകൂടെ പ്രിസിഷനോടുകൂടി അങ്ങനെ വർക്ക് ചെയ്യുന്ന ഫിലിമിൻ്റെ കാലത്ത് അങ്ങനെ ആയിരുന്നു മലയാളം ഇൻഡസ്ട്രി എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. വളരെ പ്ലാൻ ചെയ്ത് കട്ടൊക്കെ

നേരത്തെ തന്നെ ഷൂട്ടിന് സമയത്ത് തന്നെ ഓക്കെ ഇത് കഴിഞ്ഞാൽ ഇവിടെ കട്ടാകും എന്നൊക്കെയുള്ള കണക്കിന് പ്ലാൻ ചെയ്ത് ഈ കൂടുതലായിട്ട് കവർ ചെയ്ത്, അന്ന് ക്യാൻ എന്ന് പറയുന്നത് വലിയ പൈസ ആണല്ലോ, രണ്ട് ക്യാൻ എക്സ്ട്രാ എക്സ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ 20,000 രൂപ പോയി. അപ്പോൾ ഈ ചെറിയ ബഡ്ജറ്റിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഇത് ക്യാൻ്റെ കോസ്റ്റ് തന്നെ ഭയങ്കരമാണ്. പക്ഷേ ഇലക്ട്ര ചെയ്യുന്ന സമയത്ത് ഞാൻ പറയുന്നത് ഇത് ഫിലിമിൻ്റെ കാലം ആയതുകൊണ്ടായിരിക്കും വളരെ ഏതാണ്ട് കൃത്യമായിട്ട് തന്നെ ഷൂട്ട് ചെയ്ത് അതിനപ്പുറം പോകാത്ത ഒരു പടമായിട്ടാണ് നമ്മൾ ചെയ്തത്. എനിക്ക് എവിടെയോ എഡിറ്റ് എങ്ങനെ പോകുമെന്ന് എനിക്കറിയണം. എഡിറ്റിൻ്റെ സിനിമ എന്നെ സംബന്ധിച്ചുള്ള എഡിറ്റാണല്ലേ ഏറ്റവും മുഖ്യമായിട്ട്, എഡിറ്റാണ് സിനിമ. എനിക്ക് നമ്മൾ എവറി ഡേ ലൈഫിൽ കൂടുതൽ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്, രാവിലെ എഴുന്നേൽക്കുന്നു, കുളിക്കുന്നുണ്ട്, പല്ല് തേക്കുന്നുണ്ട്, ഇതിന് പിന്നെ സംഭാഷണങ്ങൾ നടക്കുന്നുണ്ട്, ഇതിനിടയിൽ കൂടെ നമുക്ക് വേണ്ടിയ സാധനങ്ങൾ എഡിറ്റ് ചെയ്തെടുത്താണല്ലോ നമ്മൾ ഒരു സ്ക്രീൻ പ്ലേ ഉണ്ടാകുന്നത്. പിന്നെ ഷൂട്ട് ചെയ്യുന്ന സമയത്തും നമ്മളൊരു ഒരു എഡിറ്റിൽ എത്തിച്ചേരുന്നുണ്ട്, ഓക്കെ ഇത് കഴിഞ്ഞാൽ അത് കട്ടാവും, അത് കഴിഞ്ഞാൽ ഇത് കാണാമല്ലോ, ഈ സമയത്ത് നമ്മൾ വൈഡായിട്ട് പോയിട്ട് കാര്യമില്ല, അത് സീൻ്റെ സ്ട്രെസ്സിനെ നശിപ്പിക്കും, അപ്പോൾ ഇതിങ്ങനെ നിൽക്കണം. ഒരു എഡിറ്റ് നമ്മൾ തീരുമാനിച്ച് പോകുന്നുണ്ടല്ലോ. ആ ഒരു എഡിറ്റ് ഏതാണ്ട് ഒരു ലെവലിൽ ഇലക്ട്ര ചെയ്യുന്ന സമയത്തുണ്ട്. അതുകൊണ്ട് തന്നെ മുമ്പോട്ട് ഏത് ഷോട്ടുമായിട്ടാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്, ഇങ്ങനത്തെ ടെക്നിക്കലായിട്ടുള്ള വശങ്ങൾക്ക് ഭയങ്കര സഹായമാകും. പിന്നെ അവസാനം ഞാനിപ്പം ഈ ടേക്ക് ഓഫിലൊക്കെ വരുമ്പം കൃത്യമായിട്ട് ഒരു എഡിറ്റിന് വേണ്ടി എഴുതിയിട്ട് ആ എഡിറ്റിന് മാലിക്കിലൊക്കെ അതാ ആ എഡിറ്റിന് വേണ്ടി മാത്രം ഷൂട്ട് ചെയ്ത്, ആർക്കറിയാമോ അത് തന്നെ, ഒരു ഒരു എഡിറ്റിന് വേണ്ടി എഴുതിയിട്ട് ആ എഡിറ്റിന് വേണ്ടി മാത്രം ഷൂട്ട് ചെയ്ത്, ഞാനും മഹേഷും കൂടെ കണ്ട് 5 ദിവസം 3 മണിക്കൂർ വെച്ചിരുന്ന് ആർക്കാരെ എഡിറ്റ് ചെയ്ത് തീർന്നു, അത്രേ ഉള്ളൂ. അതിനപ്പുറം നമ്മൾ ഷൂട്ട് ചെയ്തിട്ടില്ല, അതിനപ്പുറം പോകാനുള്ള പോസിബിലിറ്റി

വിശ്വരൂപം, വിശ്വരൂപത്തെ ഞാൻ പോകുന്നതിന് മുമ്പ് മർമ്മയോഗി എന്ന് പറഞ്ഞൊരു പടം ഞാൻ കമൽ സാറിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്തിരുന്നു 2006. അപ്പം ഈ പടം ഒത്തിരി പ്രീ പ്രൊഡക്ഷൻ വർക്കൊക്കെ നടന്നിരുന്നു. നമ്മൾ ലോ എല്ലാം കടന്ന് നടന്ന് നമ്മൾ ലൊക്കേഷനൊക്കെ കണ്ട്. പക്ഷേ ആ പടം അന്ന് ഏതാണ്ട് 200 കോടി രൂപയുടെ പടമായിരുന്നു. അപ്പം ഡിസ്നിയാണ് ഇതിനെ അന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ആ പടം ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ട് നിന്നുപോയി. ആദ്യത്തെ സെറ്റുകളൊക്കെ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞിട്ടാണത് നിന്നു പോകുന്നത്. അപ്പോൾ ആ സമയത്ത് കമൽ സാറുമായിട്ടുള്ള ഇൻട്രാക്ഷൻ ഉണ്ട് എനിക്ക്. അപ്പോൾ എനിക്ക് പുള്ളിയോട് വർക്ക് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് ഏതാണ്ടൊരു ഐഡിയ ഉണ്ട്. അപ്പോൾ ആദ്യം ആ സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല ഈ പടം എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന്. കാരണം ഇതൊത്തിരി VFX ബേസ്ഡ് ആയിട്ടുള്ള പടമാണ് എന്ന് പറഞ്ഞാൽ അന്നത്തെ സമയത്ത് ഇന്നത്തെ നിൽക്കുന്ന നിലയിലും അല്ല VFX നിൽക്കുന്നത്. പക്ഷേ കാര്യമായിട്ട് വർക്കുകൾ നടക്കുന്നുണ്ട് അതിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ കമൽ സാറിനോട് പറഞ്ഞു, ഇത് എനിക്കിത് ഇത് എങ്ങനെ ഇത് ചെയ്യുന്നതെന്ന് എനിക്കൊരു പിടിയില്ല, ഇത് ചെയ്യാൻ ഞാൻ കേപ്പബിൾ ആണോന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എനിക്കൊരു ഒരു 3 ആഴ്ച സമയം തരികയാണെങ്കിൽ ഞാൻ ഇത് ഇതിനെപ്പറ്റി ഒന്ന് പഠിച്ചൊക്കെ മനസ്സിലാക്കിയിട്ട് ഞാൻ ഇതിനെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയാം, അങ്ങനെ ഇത് മുമ്പോട്ട് നീങ്ങത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അറിയാൻ മേലാത്തൊരു സ്ഥലത്ത് പോയി പെട്ടിട്ട് അതിൻ്റെ ഹ്യൂമിലിയേഷനൊക്കെ ഹാൻഡിൽ ചെയ്യുന്ന വലിയ പാടായി തരും. അങ്ങനെ ഞാനൊരു 3 ആഴ്ച വർക്കൊക്കെ ക്യാൻസൽ ചെയ്ത് വീട്ടിലിരുന്നിട്ട് ഈ കുറച്ച് സിനിമകൾ അന്ന് 300 ഒക്കെ ആദ്യത്തെ 300 ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോക്കാലിപ്റ്റോ കുറച്ച് പടങ്ങൾ ഞാൻ മെനക്കെട്ട് പഠിച്ചു. അതിനെപ്പറ്റി കിട്ടുന്ന മെറ്റീരിയലൊക്കെ കളക്ട് ചെയ്തിട്ട് സിനി എഫക്ട്സൊക്കെ പഠിച്ച് അമേരിക്കൻ സിനിമാറ്റഗ്രഫർ തപ്പി പിന്നെ ഷോട്ടുകളൊക്കെ വീണ്ടും വീണ്ടും കണ്ട് എങ്ങനെയാണ് ഇത് ഇതിനകത്ത് പല കാര്യങ്ങളും VFX ടെക്നോളജി കൊണ്ട് അച്ചീവ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഒരു സ്റ്റേജിൽ പിടി കിട്ടി. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സംഭവമാണിത്, ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സെങ്കിൽ ഇങ്ങനെയൊക്കെ ഷൂട്ട് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടി. അങ്ങനെ ഞാൻ തിരിച്ച് പുള്ളിയുടെ അടുത്ത് പോയി പറഞ്ഞു നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അങ്ങനെ അത് തുടങ്ങുന്നു. അപ്പോൾ വിശ്വരൂപം വരുമ്പോൾ ഓൾറെഡി കമൽ സാറുമായിട്ട് അങ്ങനെ ഒരു ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. പിന്നെ നമ്മൾ അത്രയും സീനിയർ ആയിട്ടുള്ളൊരു ഫിലിം മേക്കറുടെ അടുത്ത് നമ്മൾ വർക്ക് ചെയ്യാൻ പോകുമ്പം ഒരു നിലയിൽ നമ്മൾ പുള്ളിയുടെ ഐഡിയകൾക്ക് നമ്മൾ സറണ്ടർ ചെയ്യുകയാണ്. റെസ്പെക്റ്റ് ഫ്രീ ആയിട്ട് വരാൻ പോകുന്നില്ല, കാരണം ഞാൻ വേ ജൂനിയറാണ്. അത് ഓരോ ദിവസവും ഇഞ്ചിഞ്ചായിട്ട് നമ്മൾ പിടിച്ച് മേടിക്കണം. അതൊരു ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിലെ വർക്ക് നടക്കും സത്യത്തിൽ, അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായത്. അത് കുറേ ദിവസങ്ങൾ കൊണ്ട് നമ്മൾ അച്ചീവ് ചെയ്ത് അങ്ങനെ പുള്ളിയുടെ കൂടെ നമ്മൾ വർക്ക് ചെയ്യണം. അത് നമ്മൾ സീനിയറായിട്ടുള്ള ഒരാളും കൂടെ വർക്ക് ചെയ്യുമ്പം അയാളുടെ അറിവിൻ്റെ അടുത്ത് നമുക്ക് അറിവ് കാണില്ല. അത് നമ്മൾ സറണ്ടർ ചെയ്ത് അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ പതുക്കെ ആ ഒരു സിസ്റ്റത്തിൽ നമ്മൾ പിടിച്ചു നിൽക്കണം. അത് ഇൻട്രസ്റ്റിംഗ് ആണ്, ഭയങ്കര ലേണിംഗ്. അത് ഡെഫിനറ്റ്ലി ഉണ്ട്. നമ്മളിപ്പോൾ ഒരു വലിയ സ്റ്റാർസിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മളിതിനെ ഒരു വലിയൊരു സ്റ്റാർ, ഇപ്പം അമിതാഭ് ബച്ചൻ എന്ന് പറയുന്ന ഒരു ആക്ടറെ ഞാൻ ചെറുപ്പകാലം തൊട്ട് കാണുന്നുണ്ട്. കമൽഹാസൻ എന്ന് പറയുന്ന ആക്ടറെ ഞാൻ ചെറുപ്പകാലം തൊട്ട് കാണുന്നുണ്ട്. പക്ഷേ വർക്ക് ചെയ്യുന്ന സമയത്ത് അൾട്ടിമേറ്റ്ലി നമ്മളങ്ങനെയൊന്നും അല്ല ഇതിനെ കാണുന്നത്. നമുക്ക് ഇയാളെന്ന് പറയുന്നത് ഒരു ആക്ടറാണ്. ആ ആക്ടറുടെ അയാളുടെ ക്രാഫ്റ്റിലുള്ള കേപ്പബിലിറ്റീസ് നമുക്കെപ്പോഴും അഡ്വാൻറ്റേജാണ്. കാരണം പല ഷോട്ടുകളും ആക്ടർ തരണം നമുക്ക്. ആക്ടർ തന്നാലേ ആ ഷോട്ട് നമുക്ക് കിട്ടൂ. അത് ക്യാമറ കൊണ്ടല്ല അത് കിട്ടുന്നത്, ആക്ടർ വഴി അത് കിട്ടുന്നത്. അവരെ നമ്മൾ ഒരു പ്രോജക്റ്റിൽ കൊലാബറേറ്റ് ചെയ്യുന്ന ആൾക്കാരായിട്ട് ആ രീതിയിൽ കണ്ട് വർക്ക് ചെയ്യുമ്പം പിന്നെ ഈ ഒരു പ്രശ്നമില്ല. അതിനെ നമ്മളൊരു അയാളുടെ ഒരു

സ്റ്റേച്ചറിൻ്റെ ഒരു ഭയത്തോടു കൂടിയല്ല നമ്മളതിനെ കാണേണ്ടത്. നമ്മുടെ ഭയം എന്ന് പറയുന്നത് നമ്മുടെ വർക്കിലെ നമ്മുടെ ഇൻകേപ്പബിലിറ്റികളിൽ നിന്നൊക്കെ വന്നോളും. ഇത് ഇതിനെ നമുക്കൊരു ഒരു ഭയപ്പെട്ട് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ ഇല്ല സത്യത്തിൽ. അത് അതേതോ ഒരു സ്റ്റേജിൽ നമ്മുടെ ഒരു ഇൻറ്റൻഷൻ പലർക്കും മനസ്സിലാകുന്ന ഒരു സ്റ്റേജിൽ അതിനകത്തൊക്കെ ഇൻ്റർഫിയറൻസ് കുറയും. നമ്മുടെ ഒരു ഇൻറ്റൻഷൻ ആൾക്കാർക്ക് പിടികിട്ടുന്നുണ്ടെങ്കിൽ, ഇവൻ ഈ പടത്തിന് വേണ്ടിയാണ് വർക്ക് ചെയ്യുന്നത്, ഇയാൾ ചിന്തിക്കുന്നുണ്ട്, ഇയാൾ ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് പടം ഇമ്പ്രൂവ് ചെയ്യാനായിട്ടാണ് ഇയാൾ ശ്രമിക്കുന്നത് എന്നുള്ള ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് അത് എളുപ്പമാണ്. അത് പിന്നെ അവർ അവരുടെ കഴിവുകൾ നമുക്ക് അസറ്റായി തീരുകയാണ്. കാരണം എത്രയും സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സിനും അത്രയും അറിവ് കൂടുതലുണ്ട്. അവിടെ നിന്നൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിക്കാനൊക്കെ കിട്ടുന്നുണ്ടല്ലോ എപ്പോഴും.

0: ഛായാഗ്രാഹകനും സംവിധായകനുമായ സാനു ജോൺ വർഗീസ് പങ്കെടുത്ത പരിപാടിയാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ആഖ്യാനം ലൗലി, രചന ഏകോപനം നിർവഹണം എൻ എസ് ജയമോഹൻ.

ഇന്ന് ഈ നിലയത്തിൽ നിന്ന് എഫ് എം ഡയറിക്ക് ശേഷം 8:30 സ്പോൺസേഡ് പരിപാടി ഹലോ വി പി എസ് ലെക് ഷോർ, 9 എഫ് എം മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ, 10 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത്, 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണവില, തുടർന്ന് സംഗീത ലഹരി, 11 പരിഷ വാദ്യം, കാവിൽ സുന്ദരൻ മാരാരും സംഘവും അവതരിപ്പിക്കുന്നു. ഉച്ചയ്ക്ക് 1 ഗാനോത്സവത്തിൽ ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ, 2 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് വെള്ളിത്തിര, തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി, 3 ആകാശവാണി എഫ് എം വാർത്തകൾ, തുടർന്ന് എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ക്യാൻസർ രോഗം സത്യവും മിഥ്യയും, ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അജു മാത്യു മറുപടി നൽകുന്നു. 4 ആകാശവാണി എഫ് എം വാർത്തകളെ തുടർന്ന് 4 വാട്സാപ്പ് സന്ദേശകാന പരിപാടി, 5 സ്പോൺസേഡ് പരിപാടി ഞാറ്റുവേല, 6 പദ്ധതികൾ ജനനന്മയ്ക്ക്, കിസാൻ വാണി വൈകിട്ട് 6:50 വിത്തെറിഞ്ഞു വേണം വിളവിറക്കാൻ, കാലടി സ്വദേശി ഇട്ടിയച്ചനും കൊച്ചുറാണിയും കാർഷിക അറിവുകൾ പങ്കുവയ്ക്കുന്നു. ആട് ഒഴിയാതെ ഒരു കൂട്, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് കൊടുശ്ശേരി സ്വദേശി മിനി രാജൻ. വൈകിട്ട് 6:50 കിസാൻ വാണി. രാത്രി 7:35 എഫ് എം ഈവനിംഗ് സമകാലികം, എടുക്കാം എച്ച് പി വി വാക്സിൻ, ചെറുക്കാം സെർവിക്കൽ ക്യാൻസറിനെ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. രാത്രി 8:05 യുവവാണിയിൽ ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത NSS വോളണ്ടിയർ ഗായത്രി ജയൻ കൃഷ്ണനുമായി അഭിമുഖം, അവസാന ഭാഗം. രാത്രി 8:45 നോവൽ പാരായണം, തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ, 8:50 മഹീതം മലയാളം, 9:30 നാടകം ഇത്തിൽ കണ്ണി, രചന എൻ കൃഷ്ണപിള്ള, സംവിധാനം ടി എൻ ഗോപിനാഥൻ നായർ. രാത്രി 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. പ്രിയമുള്ളവരെ, എഫ് എൻ ഡയറിയിൽ തുടക്കത്തിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു, ഇനോളഗെ എന്ന വിമാനത്തിന്റെ പ്രത്യേകത എന്താണ്? 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന ബോംബ് വർഷിച്ച അമേരിക്കൻ വിമാനമാണ് ഇനോളഗെ. 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമ

ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന ബോംബ് വർഷിച്ച അമേരിക്കൻ വിമാനം ഇനോളഗെ. ചിന്താശകലം: മനുഷ്യ അസ്തിത്വത്തിന്റെ രഹസ്യം ജീവിച്ചിരിക്കുക എന്നതിലല്ല, ജീവിച്ചിരിക്കാൻ ഒരു കാരണം കണ്ടെത്തുക എന്നതിലാണ്. ദസ്തവേസ്കി. അറിവിന്റെ നുറുങ്ങുകൾ സംഗീത സാന്ദ്രമായി ഇഴച്ചേർത്ത FM ഡയറി ഇവിടെ പൂർണ്ണമാവുകയാണ്. സദ്വാർത്തകളാൽ അലങ്കൃതമാകട്ടെ ഈ ദിനമെന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. FM ഡയറി വീണ്ടും നാളെ ഇതേ സമയം രാവിലെ 6:55 മുതൽ 8:30 വരെ.

ഇപ്പോൾ സമയം 8:30:22. ഇത് ആകാശവാണി കൊച്ചി FM 102.3 സ്പോൺസേഡ് പരിപാടി. ഹലോ VPS ലെക്ഷോർ.

0: ഹലോ വി പി എസ് ലേക് ഷോർ. നമസ്കാരം പ്രിയരെ, ലോകത്തിലെ മനുഷ്യർക്ക് ധർമ്മത്തിന്റെ മാർഗങ്ങൾ കാണിച്ചു കൊടുക്കാൻ വേണ്ടി വ്യാസ മഹാമുനി എഴുതിയ മഹാകാവ്യമാണല്ലോ മഹാഭാരതം. അസൂയയും കുശുംബും മറ്റെല്ലാ ഹീനവികാരങ്ങളും ഒരു മനുഷ്യനിൽ ഒന്നിച്ചു ചേർന്നാൽ അയാൾ എത്ര അധപ്പതിക്കാമെന്ന് വ്യാസമുനി ശകുനിയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഇത്രയും വൃത്തികെട്ട കഥാപാത്രം മഹാഭാരതത്തിൽ പോലും വേറെയില്ല. ഇത്തരം ശകുനിമാർ നമുക്ക് ചുറ്റിലുമുണ്ട്. അവിടെയും ഇവിടെയും ഒക്കെ പമ്മി നിന്ന് കണ്ണിറുക്കി കള്ളച്ചിരിയും ചിരിച്ച് നമുക്ക് ചീത്ത ഉപദേശങ്ങൾ തന്ന് നമ്മെയും ഒരു ദുര്യോധനനാക്കാൻ ശ്രമിക്കുകയാണ് ഇവർ. ഒരൊറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ, ഇവരൊക്കെ ഇന്ന് മുണ്ടും പാൻസും ഷർട്ടും ചുരിദാറും ഒക്കെയാണ് വേഷം എന്നത് മാത്രം. പിന്നെ ഇവരെ കൂടാതെ എന്തിന് നാം പോലും അറിയാതെ ചിലപ്പോൾ കള്ള ശകുനിമാർ നമ്മുടെ ഉള്ളിലും കയറിക്കൂടി കാണും. പുറത്തുള്ളതിലും അപകടകാരിയാണ് ഉള്ളിലുള്ളവൻ. സോ ഇത്തരക്കാരന്റെ അനക്കം കണ്ടാൽ ഉടനെ തന്നെ അവനെ ഉള്ളിൽ നിന്നും അടിച്ചോടിക്കണം. ആർക്കുമെതിരെ ഒരു കുതന്ത്രത്തിനും കൂട്ടു നിൽക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത്. നമ്മുടെ ഉള്ള വൃത്തിയാക്കി ശുദ്ധമാക്കി വെക്കുക, അതേ മനസ്സുഖവും മനസാക്ഷിക്ക് ശാന്തിയും നൽകുകയുള്ളൂ. സ്വാഗതം. ഹലോ വി പി എസ് ലേക് ഷോറിലേക്ക്. ഈ പ്രോഗ്രാം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ എറണാകുളം, നമ്മുടെ സൗണ്ട് എഞ്ചിനീയറും പ്രോഗ്രാം കോർഡിനേറ്ററും നാനി ജെയിംസ്.
1: ആരോഗ്യമെന്ന മഹാസമ്പത്ത് നേടണമെന്നാണോ ആഗ്രഹം?
0: നേടിയ ആ സമ്പത്ത് ദീർഘകാലം നിലനിർത്തണം എന്നതല്ലേ പ്രതീക്ഷ? എങ്കിൽ വരൂ.
1: ഗുണമേന്മയുള്ള ആരോഗ്യ പരിചരണത്തിൽ പ്രൊഫഷണൽ മികവ് കൊണ്ടും സേവന പൂർണ്ണത കൊണ്ടും വിജയമാക്കിയ വി പി എസ് ലേക് ഷോറിലേക്ക്
0: ആരോഗ്യത്തിന്റെ സ്നേഹതീരം വി പി എസ് ലേക് ഷോർ ഹോസ്പിറ്റൽ എറണാകുളം.
2: കഥയിലെ രാജകുമാരിയും ഗോപകുമാരനും ഒന്നാവാൻ.
3: ഹലോ,
4: കഥയിലെ രാജകുമാരനും രാജകുമാരിയും ഒന്നായി ബീനിയല്ലേ?
3: അതെ
4: ബീന ഇത്. ഹലോ, വി പി എസ് ലേക് ഷോറിൽ നിന്ന് മാഷാലതയാണ്.
3: പറഞ്ഞോളൂ,
4: എന്തെന്റെ സങ്കടം ഉണ്ടോ ഇപ്പോ?
3: എല്ലാ ദിവസവും
4: കേൾക്കും. എന്ത് ജോലി ചെയ്യുന്ന ബീന?
3: ഞാനൊരു ഓഫീസില് കൗൺസിലാ വർക്ക് ചെയ്യണേ. ഞാൻ കൊറേ അയാശിച്ച് മെസ്സേജ് ഇട്ടിട്ട്.
4: എന്തൊക്കെയാണ് വിശേഷം പറ ബീന?
3: എനിക്കറിയില്ല എന്താ പറയണത്, കാരണം ഞാൻ എല്ലാ ദിവസവും നിങ്ങളെ ഡ്രസ് ചെയ്യുമ്പോൾ മാത്രമേ പോകുമ്പോ ഞാൻ റേഡിയോ എടുത്തിട്ടാ പോകുന്നത്. അത് വെച്ച് കേട്ട് ഡ്രസ് ചെയ്ത് ഓഫീസിലേക്ക് ഇറങ്ങുമ്പോ കറക്റ്റ് നിങ്ങളുടെ പരിപാടി 9 മണിയാകുമ്പോഴത്തേക്കും കഴിഞ്ഞു.
4: എവിടെയാ വർക്ക് ചെയ്യുന്നത്?
3: കളമശ്ശേരി.

0: ഇല്ല.
1: അപ്പൊ വീടോ കളമശ്ശേരി തന്നെയാണോ?
0: അല്ല, വീട് എന്നീടില്ല ശശി.
1: ബിന മാരീഡ് അല്ലേ?
0: ആ, ഞാൻ മാരീഡ് ആണ്. ഒരു മോനുണ്ട്, ഹസ്ബൻഡും മോനും ഞാനും.
1: മോൻ എന്താ ചെയ്യുന്നേ? ചെറിയ
0: വർക്ക് ചെയ്യണോ? ഇല്ല,
1: ഓക്കെ.
0: ടെക്നോ പാർക്കില്.
1: ഹസ്ബൻഡ് എന്താ ചെയ്യുന്ന ജോലി?
0: ഹസ്ബൻഡ് എക്സ്ആർമി ആണ്. പുള്ളി ഇപ്പൊ ഒരു പ്രൈവറ്റ് ഫേമിൽ ജി എം ആയിട്ട് വർക്ക് ചെയ്യണു.
1: എക്സ്ആർമി ആണോ?
0: ആ, ആർമി ആണ്. അയ്യോ, എനിക്ക് ഭയങ്കര സന്തോഷം.
1: എനിക്കും ഭയങ്കര സന്തോഷമായി.
0: ഞാൻ ഇങ്ങനെ നമ്പർ ഇങ്ങനെ വന്നപ്പോ ഞാൻ പെട്ടെന്ന് ഇതിങ്ങനെ അസ്റ്റയുടെ സൗണ്ട് കേട്ടപ്പോ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാൻ.
1: ആണോ? എനിക്ക് ഇപ്പൊ ഏത് പാട്ടാ ഞങ്ങൾ വെച്ചു തരേണ്ടത് പറഞ്ഞോ.
0: ശശി, ഈ പാട്ട് തന്നെ വെച്ചോളാം. ശശി,
1: കഥയിലെ രാജകുമാരനും. ആരാണ് ഈ രാജകുമാരനും രാജകുമാരിയും?
0: ഇല്ല, അത് നമ്മളുടെ എന്താ പറയാ, നമ്മളുടെ മനസ്സിന്റെ ഇഷ്ടം, ആഗ്രഹം.
1: ഓക്കെ.
0: ആ സിനിമ കാണുമ്പോ എനിക്ക് ഇഷ്ടം അത്.
1: ആണോ? ഓക്കെ. അപ്പൊ ബീനയുടെ ഇഷ്ടം ഞങ്ങളുടെ ഇഷ്ടം.
0: എനിക്ക് ഒരുപാട് ഇഷ്ടം ആശിച്ചും. ഒരുപാട് ഒരുപാട് നിങ്ങള് ഭയങ്കര മോട്ടിവേഷൻ ആണ്. ഭയങ്കര എന്താ പറയാ, ആരൊക്കെയാണ് എന്നുള്ള തോന്നല എപ്പോഴും.
1: ആരൊക്കെയല്ല, നമ്മള് ചേട്ടനും ചേച്ചിയാണ്.
0: കറക്റ്റ്, ശരിക്കും
1: എല്ലാവരുടെയും ചേട്ടനും ചേച്ചി ആരാന്ന് വെച്ചാൽ ആശിച്ചും ബാലേട്ടനും മാത്രമേ ഉള്ളൂ.
0: ഞാൻ ഇടയ്ക്ക് വിചാരിക്കും എന്തെങ്കിലുമൊക്കെ വിഷമം വരുമ്പോ ആശിച്ചേ വിളിക്കണം. അതാ ഞാൻ അങ്ങനെ ഒരു മെസ്സേജ് ഇട്ടെ.
1: ഒരു വിഷമവും വേണ്ട, സന്തോഷായിട്ടിരിക്കുക. ആർക്കും നമ്മളെ വിഷമിപ്പിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ മനസ്സിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം.
0: ഓക്കേ അശ്വതി, നിങ്ങളുടെ സംസാരമൊക്കെ കേൾക്കുമ്പോ ഞാൻ സ്വയം അങ്ങനെ ഒരു സന്തോഷം ആവാൻ ശ്രമിക്കുന്നുണ്ട്.
1: അത് മതി, അത് മാത്രം മതി. കാരണം സന്തോഷം ഉള്ളിലുള്ള ഒരാൾക്ക് മാത്രമേ സന്തോഷം പുറത്തോട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ സ്നേഹം ഉള്ളിലുള്ള ആൾക്ക് മാത്രമേ ഉള്ളതല്ലേ നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇങ്ങനെയുള്ള നല്ല കാര്യങ്ങളെല്ലാം ഉള്ള ഒരു വ്യക്തിയായിട്ട് നമ്മൾ മാറിയാൽ നമ്മളടുത്ത് ഇഷ്ടംപോലെ ആൾക്കാർ വരും. നമ്മളെ സ്നേഹിക്കാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും. നമ്മളിങ്ങനെ ഹാപ്പിനെസ് വിതറിക്കൊണ്ടേയിരുന്നാൽ മതി. പോസിറ്റീവ് എനർജി, സന്തോഷം, സ്നേഹം, ഇതൊക്കെ ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക. അപ്പൊ തിരിച്ചിങ്ങനെ ഡബിളും ത്രിബിളും ഒക്കെ ഇട്ട് കിട്ടും. അങ്ങനെയല്ലേ ഞാനിപ്പം യങ്ങായിട്ടിരിക്കുന്നത്? അല്ലെങ്കിലൊക്കെ വയസ്സായിട്ട് എവിടെയും പൊതച്ച് മൂടി കിടക്കുന്നുണ്ടാവില്ലേ?
0: തീർച്ചയായിട്ടും ആശിച്ചി യങ്ങായിട്ട് തന്നെ ഇരിക്കണം, ഞാൻ കാണാറുണ്ട്.
1: ഓക്കെ, താങ്ക് യു മോളെ. അപ്പൊ പാട്ട് വെച്ച് തരാം.
0: ബാലേറ്റിനോടും ഡാനിയോടും ഒക്കെ അന്വേഷിക്കാൻ പറഞ്ഞോളൂ.
1: ബൈ.

0: കൽപ്പടവിൽ.
1: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലറാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റ് ലിവർ ഉണ്ടാക്കുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, 2 ആൽക്കഹോൾ ഒഴിവാക്കൽ, 3 ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, 4 ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
2: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
3: ഒരു ബൃഹസ്പതി നമസ്കാരം.
4: നമസ്കാരം. നിലെന്തോ വായിച്ചല്ലേ?
3: പുതിയതാ.
4: ഓക്കെ, മനസ്സിൽ വെച്ചാ മതി, പറയണ്ട. കാരണം കേൾക്കുന്നവരൊക്കെ ഇത് വായിച്ചിട്ട് കൊല്ലങ്ങളായി. ഹലോ VPS ലേക്ഷോർ. മഴമേഘങ്ങൾ ആകാശത്ത് കരിനിഴൽ വീഴ്ത്തിയ മഴമേഘങ്ങൾ ആകാശത്ത് കരിനിഴൽ വീഴ്ത്തിയ ഒരു കർക്കിടക സായനത്തിലായിരുന്നു. ഒരു കർക്കിടക സായനത്തിലായിരുന്നു ആ പടിയിറക്കം. തറവാട് വീടിന്റെ ആധാരം കൈമാറി ഉമ്മറത്തെ തടിവാതിലിൽ അവസാനമായി ആ വലിയ താക്കോൽ കൂട്ടം തിരിക്കുമ്പോൾ എന്റെ കൈകൾ വിറക്കുന്നുണ്ടായിരുന്നു. വർഷങ്ങളായി ഞങ്ങളുടെ ചിരിയും കരച്ചിലും ശ്വസിച്ച ആ ചുവരുകളെ മറ്റൊരാൾക്ക് വിട്ടുകൊടുത്ത് പടിയിറങ്ങുമ്പോൾ അതൊരു വെറും വീട് വിൽക്കലായിരുന്നില്ല, മറിച്ച് എന്റെ കുട്ടിക്കാലത്തെ മുഴുവൻ ലേലം വിളിച്ച് തീർക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അതൊരു സൂപ്പർ ആയിട്ടുണ്ട് അല്ലേ. തറവാടിന്റെ ഉമ്മറത്തെ ആ കരിവീട്ടി തൂണുകൾ, അവ വെറും മരത്തടികളായിരുന്നില്ല, അവയിൽ എന്റെ ബാല്യം കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു. ഓരോ വർഷവും പിറന്നാൾ ദിനത്തിൽ അച്ഛൻ ആ തൂണിൽ ഒരു ചെറിയ വരയിടും. ഉയരം എത്ര കൂടിയെന്ന് നോക്കാൻ ഞങ്ങൾ മക്കൾ തമ്മിലുള്ള മത്സരം ആ തൂണുകൾക്ക് മുന്നിലായിരുന്നു. ഇന്നിതാ ആ വരകൾ മങ്ങിത്തുടങ്ങിയിരിക്കുന്നു. എങ്കിലും വിരലുകൾ കൊണ്ട് തലോടുമ്പോൾ ആ പഴയ സ്പർശം എനിക്ക് അനുഭവിക്കാനാകുന്നുണ്ട്. അമ്മ ഉമ്മറത്ത തിണ്ണയിൽ ഇരുന്നാണ് വൈകുന്നേരങ്ങളിൽ നാമം ജപിച്ചിരുന്നത്. ആ ചന്ദനത്തിരിയുടെ മണം ഇപ്പോഴും ആ ചുവരുകളിൽ തങ്ങി നിൽക്കുന്നുണ്ടോ? ഉമ്മറത്തെ ചാരുകസേരയിലിരുന്ന് പത്രം വായിക്കുന്ന അച്ഛന്റെ ഗാംഭീര്യമുള്ള രൂപം ഇന്നും എന്റെ കണ്ണിലുണ്ട്. ഇന്ന് ആ ചാരുകസേര ഒഴിഞ്ഞുകിടക്കുന്നു. അച്ഛനും പോയി, ആ ഉമ്മറവും അന്യമാകുന്നു. വീടിന്റെ ഓരോ കോണിലും ഓരോ കഥകളുണ്ട്. അടുക്കളയുടെ മൂലയിൽ പണ്ട് ഒളിച്ചു കളിക്കുമ്പോൾ ഒളിച്ചിരുന്ന ഇരുട്ട്, മഴവില്ല് കണ്ട് ആവേശത്തോടെ ഓടിവന്ന് ഉമ്മറത്തെ തൂണിൽ കെട്ടിപ്പിടിച്ചു നിന്ന നിമിഷം, ആദ്യമായി സ്കൂളിൽ പോയ ദിവസം കരഞ്ഞുകൊണ്ട് പടിയിറങ്ങിയ ആ ചെറിയ പാദങ്ങൾ, എല്ലാം ഈ ചുവരുകൾ കണ്ടതാണ്. പണ്ട് കരിക്കട്ട കൊണ്ട് ചുവരുകളിൽ വരച്ച ചിത്രങ്ങൾ മാഞ്ഞു പോയിട്ടുണ്ടാകാം, പക്ഷെ എന്റെ ഉള്ളിൽ അവ ഇപ്പോഴും തെളിഞ്ഞു നിൽക്കുന്നു. വീട് എന്നത് വെറും സിമെന്റും മണ്ണും ചേർത്തൊരു നിർമ്മിതിയല്ലെന്ന് ഞാൻ തിരിച്ചറിയുകയായിരുന്നു. അത് സ്നേഹം കൊണ്ട് സിമെന്റ് ചെയ്ത, ഓർമ്മകൾ കൊണ്ട് ചായം പൂശിയ ഒരു ജീവനുള്ള സ്മാരകമാണ്. നമ്മൾ പടിയിറങ്ങുമ്പോൾ ആ വീട് കരയുന്നത് മറ്റാർക്കും കേൾക്കാൻ കഴിയില്ലെങ്കിലും അതിന്റെ ഓരോ വിടവുകളിൽ നിന്നും ഉയരുന്ന തേങ്ങൽ എനിക്ക് വ്യക്തമായിരുന്നു. ഉമ്മറത്തിരുന്ന് മഴ കാണുന്നതായിരുന്നു ഏറ്റവും വലിയ സന്തോഷം. മേൽക്കുരയിലെ ഓടുകളിൽ തട്ടി മഴത്തുള്ളികൾ മുറ്റത്തെ മണലിലേക്ക് വീഴുമ്പോൾ ഉയരുന്ന ആ മണ്ണിന്റെ മണം, ലോകത്തിലെ ഒരു പെർഫ്യൂമിനും നൽകാൻ കഴിയാത്ത ഗന്ധമാണത്. മഴ പെയ്യുമ്പോൾ ചോരുന്ന ഒരു ചെറിയ ഭാഗമുണ്ടായിരുന്നു ഉമ്മറത്ത്. അവിടെ പാത്രം വെച്ച് ആ ശബ്ദം കേട്ടിരുന്ന കുട്ടിക്കാലം. ഇന്ന് ആ വീട് പുതുക്കിപ്പണിയാൻ പുതിയ ഉടമസ്ഥർ തീരുമാനിച്ചിരിക്കുകയാണ്. അവർ ആ ഓടുകൾ മാറ്റും, ചുവരുകൾക്ക് പുതിയ നിറം നൽകും. പക്ഷേ അവർക്കൊരിക്കലും ആ പഴയ മൺമണമോ ഞങ്ങളുടെ ഓർമ്മകളുടെ ചൂടോ അവിടെ കണ്ടെത്താൻ കഴിയില്ല. മുറ്റത്തെ മാവിൻ ചുവട്ടിൽ നിൽക്കുമ്പോൾ പഴയൊരു കാറ്റുവന്ന് എന്നെ തലോടി. നീ പോവുകയാണോ എന്നത് ചോദിക്കുന്നത് പോലെ തോന്നി. ആ പടിപ്പുര കടക്കുമ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കി. വിജനമായ ഉമ്മറം എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ്. ആ വീടിന്റെ ആത്മാവ് അവിടെ തന്നെയുണ്ട്. ഉടമസ്ഥാവകാശത്തിന്റെ രേഖകളിൽ പേര് മാറുമായിരിക്കും, പക്ഷേ ആ മണ്ണിൽ വീണ എന്റെ വിയർപ്പിനും കണ്ണീരിനും പകരം വയ്ക്കാൻ ഒരു വിലയ്ക്കും കഴിയില്ല. ഓർമ്മകളുടെ ഈ ബാണ്ടക്കെട്ടുമായി ഞാൻ പുതിയൊരു നഗരത്തിലേക്ക്, പുതിയൊരു ഫ്ളാറ്റിലേക്ക് പോവുകയാണ് കേട്ടോ. അവിടെ ഉമ്മറമില്ല, ചാരുകസേരയില്ല, തൂണുകളിൽ ഉയരമളക്കാൻ അച്ഛനുമില്ല. എങ്കിലും ഉറക്കമില്ലാത്ത രാത്രികളിൽ ഞാൻ ആ പഴയ ഉമ്മറത്തേക്ക് മടങ്ങിപ്പോകും. അവിടെ

0: ആ തൂണുകളിൽ ഇന്നും എന്റെ കുട്ടിക്കാലം സുരക്ഷിതമായി ഇരിപ്പുണ്ട്. മനുഷ്യർ വീട് വിട്ടു പോകുമായിരിക്കാം, പക്ഷേ വീടുകൾ ഒരിക്കലും മനുഷ്യരെ വിട്ടു പോകാറില്ലല്ലോ. അവ നമ്മുടെ സ്വപ്നങ്ങളിൽ ആ പഴയ ഉമ്മറത്തെ തണുപ്പായി എന്നും കൂടെ ഉണ്ടാകും. ശ്രീജിത്താണ് ഈ കത്ത് അയച്ചിരിക്കുന്നത്.
1: ശ്രീജിത്തയെ, ശരിയാണ്, സ്വന്തമായിട്ടുള്ള വീട് മാത്രമല്ല, നമ്മൾ ഒരു വാടക വീട്ടിൽ പോലും താമസിച്ചാൽ ആ വീടുമായിട്ട് നമുക്ക് എന്തെന്നില്ലാത്ത ഒരു ആത്മബന്ധം ഉണ്ടാവും. ആ വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകുമ്പോ തന്നെ നമ്മൾ വിശ്രമിക്കുന്ന സ്ഥലങ്ങള്, അല്ലെങ്കിൽ നമ്മൾ സോഫയിലൊക്കെ ഇരുന്ന് ടി വി കാണുന്ന ചില സ്ഥലങ്ങൾ ഉണ്ടാവും, അതൊക്കെ നമ്മളുമായിട്ട് ഒരു വല്ലാത്ത ഒരു അടുപ്പം സൃഷ്ടിക്കും. ഞാനിവിടെ എറണാകുളം വന്ന് ആദ്യം തന്നെ താമസിച്ച ഒന്ന് രണ്ട് വാടക വീടുകളുണ്ട്. ഇപ്പോഴും കാറിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ഞാൻ കുട്ടികളോട് പറയും, ഇപ്പൊ ബിനിയൊക്കെ പുതുതായിട്ട് വന്നതിന് ശേഷം ഞാൻ പറയും, ഇതാണ് ഞാൻ താമസിച്ച, കുറെ ആയപ്പോ അവള് പറഞ്ഞത് നൂറാമത്തെ പ്രാവശ്യം അമ്മ കേൾക്കുന്നത്, മടുത്ത് കേട്ട് കേട്ട്. കാരണം ആ വീട് നമ്മുടെ മനസ്സിലുണ്ട്, ആ ഒരു ഗന്ധം, ആ ഓർമ്മകൾ ഒന്നും നമ്മുടെ അവസാനം വരെ ഒരിക്കലും നമ്മളെ വിട്ടു പോവില്ല.
0: തീർച്ചയായിട്ടും.

0: അപ്പൊ ബിനിയൊക്കെ പുതുതായിട്ട് വന്നതിന് ശേഷം ഞാൻ പറയും ഇതാണ് ഞാൻ താമസിച്ചത്. കുറെ ആയപ്പോ അവള് പറഞ്ഞത് നൂറാമത്തെ പ്രാവശ്യം അമ്മി കേൾക്കുന്നത്, മടുത്ത് കേട്ട് കേട്ട്. കാരണം ആ വീട് നമ്മുടെ മനസ്സിലുണ്ട്, ആ ഒരു ഗന്ധം, ആ ഓർമ്മകൾ ഒന്നും നമ്മുടെ അവസാനം വരെ ഒരിക്കലും നമ്മളെ വിട്ടു പോവില്ല.
1: തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു തറവാട് വീടിന്റെ കാര്യം പറഞ്ഞത് കൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഒരു തറവാട്ട് വീട്ടിൽ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുട്ടിക്കാലം ജീവിച്ച് പോവേണ്ടി വന്നതിന്റെ ഓർമ്മകൾ ഒരു എന്താണ് ഗദ്ഗദത്തോടു കൂടിയിട്ടല്ലാതെ സത്യം പറഞ്ഞാൽ എനിക്കും പറയാൻ വേണ്ടി സാധിക്കില്ല. കാരണം ഇറയം, അതിന്റെ ഉള്ളിലുള്ള അകത്തറയം, അതിന്റെ തൊട്ടൊരു ഭാഗത്ത് കൊട്ടിൽ, മറുഭാഗത്ത് പടിഞ്ഞാറ്റ, അതിന്റെ അപ്പുറത്തെ ഭാഗത്ത് കോമ്പിരി എന്ന് പറയുന്ന അടുക്കള, പിന്നെ ഇപ്പുറത്തെ ഭാഗത്ത് ഒരു മുറി, ഇത്രയാണ് ഉള്ളത് ആ തറവാട്ടിൽ. അത് കൊട്ടിൽ എന്ന് പറയുന്നത് ഈ കൊട്ടിലിനകത്താണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവങ്ങളെല്ലാം കുടിയിരിക്കുന്നത്. അപ്പൊ പ്രതിഷ്ഠ എന്ന് പറയുന്നതിന് പകരം കാലും പലക എന്നാണ് നമ്മുടെ അവിടെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ പ്രത്യേകിച്ച് കിടക്കാൻ സ്ഥലമില്ല, നമ്മൾ ഈ ദൈവത്തെ കെട്ടിപ്പിടിച്ച് കിടക്കണം എന്നൊരവസ്ഥയിലാണ്. കാരണം ഇത്രയധികം മക്കൾ, അച്ഛൻ, അമ്മ, ഒരു ബെഡ്റൂം പോലും ഇല്ലാത്ത വീടാണ്. അപ്പൊ എല്ലാവരും ഓരോ സ്ഥലത്ത് ഇങ്ങനെ ചുരുണ്ടുകൂടി കിടക്കുകയാണ് കേട്ടോ.
0: അപ്പോ
1: ഞാനൊക്കെ കിടന്നിരുന്നത് ഒരു ദൈവത്തിന്റെ ഒരു ഒരു റൂമിനകത്താണ്. അപ്പൊ നമ്മളിങ്ങനെ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോണ്ടാവും ആ കാലും പലക എന്ന് പറഞ്ഞാൽ ആ പ്രതിഷ്ഠയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട്. അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യാൻ പാടുണ്ടോന്ന് വെച്ചാൽ ചെയ്യാൻ പാടില്ല. പക്ഷെ ദൈവത്തിന് പോലും അറിയാലോ എല്ലാ കാര്യങ്ങളും. കാരണം അപ്പൊ ഞാനിപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യം, ലോകത്തിന്റെ ഏതു ഭാഗത്ത് നമ്മളിങ്ങനെ ചിറക് കെട്ടി പാറി പറന്നാലും നമുക്കൊരു ചെറിയ സങ്കടം അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒന്ന് ആ സങ്കടം ഇറക്കി വെക്കണം എന്ന് തോന്നുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം പാഞ്ഞു വരുന്നത് ആ കൊട്ടിലിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ദൈവങ്ങൾ തന്നെയാണ്. കാരണം എത്രയോ കാലം ഈ ദൈവങ്ങൾക്കെല്ലാം തിരിവെച്ച് മണിമുട്ടി ശംഖ് വിളിച്ച ഒരു കാലം എന്നെ സംബന്ധിച്ചിട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഞാന് എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്നത് ദുബായിൽ ഒരു വർഷം, അതാണല്ലോ ഏറ്റവും കൂടുതൽ വീട്ടിൽ നിന്ന് മാറി നിന്ന സമയം. ആ ദുബായിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ അതിന്റെ ആ ഒരു മതില് കടക്കുന്ന സമയമാകുമ്പോഴൊക്കെ തന്നെ ഭയങ്കര വിങ്ങി പൊട്ടലായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ എവിടെയെങ്കിലും ഒരു യാത്ര പോകുമ്പോൾ ഇപ്പോഴും ഓടിപ്പോയി ആ തറവാട്ട് വീട്ടിലൊന്നും തൊടാതെ നമ്മൾ ആരും പോവാറില്ല. എനിക്ക് ഏറ്റവും ഇപ്പൊ ഇവിടെ ഇരുന്നിട്ടും സങ്കടം തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്റെ മൂത്ത ഏട്ടന്റെ ഭാര്യ, എന്റെ മൂത്ത ഏട്ടത്തെ മാശച്ചിക്ക് അറിയാലോ, എത്ര രാവിലെ മുതൽ വൈകുന്നേരം കഠിനമായിട്ടുള്ള ജോലികൾ ചെയ്തു കഴിഞ്ഞാലും ചില സമയത്തുണ്ട് ഒറ്റ ഓട്ടം ഓടുന്നുണ്ടാവും. ആ ഓട്ടം കണ്ടാൽ അറിയാം ഏട്ടിയുടെ മനസ്സിൽ എന്തോ ഒരു സങ്കടമുണ്ട്, അത് നേരെ പറയാൻ വേണ്ടി പോകുന്നതാണെന്ന്. അപ്പോ ഈ കത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ കഥകൾ കേൾക്കാൻ, നമ്മുടെ ജീവിതത്തിന്റെ പ്രാരബ്ധങ്ങൾ കേൾക്കാൻ, നമുക്ക് മുമ്പിൽ ആശ്വാസത്തിന്റെ ഒരു സ്നേഹ വെളിച്ചമായി നിറഞ്ഞു നിൽക്കാൻ, അതുപോലെ തന്നെ നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു ശംഖനാദമായിട്ടൊക്കെ മാറാനൊക്കെ ഇത്തരം വീടുകളൊക്കെ പലപ്പോഴും ഉപകരിക്കപ്പെടും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ഈ കത്ത് വായിച്ചപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ അത് മനസ്സുകൊണ്ടല്ല കേട്ടത്, എന്റെ ഹൃദയം കൊണ്ടാണ്.

0: ഞാൻ ഡോക്ടർ വിഷ്ണു ഗിരീഷ്, കൺസൾട്ടന്റ് ആൻഡ് ഇൻചാർജ് ഹെപ്പറ്റോളജി, BPS ലേക്ഷോർ ആശുപത്രി. ഫാറ്റി ലിവർ പ്രായഭേദമന്യേ ആരെയും ബാധിക്കാവുന്ന ഒരു അസുഖമാണ്. ഇതൊരു സൈലന്റ് കില്ലർ ആണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ലിവർ സിറോസിസോ ലിവർ ക്യാൻസറോ അതുമൂലം മരണം വരെയോ സംഭവിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ബാഡ് ഫുഡ് ഹാബിറ്റ്സ്, അമിതമായ മദ്യപാനം തുടങ്ങിയവയാണ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത്. ഡയബറ്റീസ്, അമിതവണ്ണം, ബ്ലഡ് പ്രഷർ, കൊളസ്ട്രോൾ എന്നീ അസുഖങ്ങൾ ഉള്ളവർക്കും ഫാറ്റി ലിവർ പിടിപെടാൻ സാധ്യത കൂടുതലാണ്. പ്രധാനമായും നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഫാറ്റി ലിവർ റിവേഴ്സ് ചെയ്യാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേതാണ് വ്യായാമം, രണ്ട് ആൽക്കഹോൾ ഒഴിവാക്കൽ, മൂന്ന് ജങ്ക് ഫുഡ് ഒഴിവാക്കൽ, നാല് ശരീരഭാരം ഗണ്യമായി കുറയ്ക്കുക. LFT, അൾട്രാസൗണ്ട്, പ്ലേറ്റ്ലെറ്റ് കൗണ്ട് എന്നീ ലളിതമായ ടെസ്റ്റുകൾ മുഖേന ഫാറ്റി ലിവർ സിമ്പിളായി കണ്ടെത്താവുന്നതാണ്. ആവശ്യമാണെങ്കിൽ ഒരു ഫൈബ്രോ സ്കാൻ കൂടി ചെയ്യാവുന്നതാണ്.
1: ആരോഗ്യത്തിന്റെ സ്നേഹതീരം VPS ലേക്ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
2: പ്രിയ ബാലേട്ട, അശിചി, ഡാനി, ജീവിതത്തിൽ ഒരുപാട് പണം നമ്മൾ കൈകാര്യം ചെയ്തിട്ടുണ്ടാകാം. പക്ഷേ സ്വന്തം വിയർപ്പിന്റെ മണം കലർന്ന ആദ്യത്തെ ശമ്പളം കയ്യിൽ വാങ്ങുന്ന ആ നിമിഷത്തിന് ഒരു പ്രത്യേക ലഹരിയുണ്ട്. അതൊരു കണക്ക് പുസ്തകത്തിലെ വെറും അക്കങ്ങളല്ല, മറിച്ച് വർഷങ്ങളോളം നമ്മൾ കണ്ട സ്വപ്നങ്ങളുടെയും നമുക്ക് വേണ്ടി മാതാപിതാക്കൾ സഹിച്ച കഷ്ടപ്പാടുകളുടെയും ഉത്തരമാണ്. പഠനം കഴിഞ്ഞ് ജോലി അന്വേഷിച്ചലഞ്ഞ ആ വേനൽക്കാലം ഇപ്പോഴും ഓർമ്മയിലുണ്ട്. ഒടുവിൽ ഒരു ചെറിയ ഓഫീസിൽ ജോലി കിട്ടിയപ്പോ ശമ്പളത്തെ കുറിച്ചായിരുന്നില്ല എന്റെ ചിന്ത, മറിച്ച് ഞാനും ഒരാളായിരിക്കുന്നു എന്ന തിരിച്ചറിവിലായിരുന്നു. മാസാവസാനം ആ കവർ കയ്യിൽ കിട്ടുമ്പോൾ ഉള്ളിലൊരു കടലിരമ്പുന്നുണ്ടായിരുന്നു. ഓഫീസിലെ സീനിയർ സ്റ്റാഫ് അത് നീട്ടുമ്പോൾ വാങ്ങിച്ച എന്റെ വിരലുകൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ കവറിനുള്ളിലെ നോട്ടുകൾക്ക് അന്നുവരെ ഞാൻ കണ്ട പണത്തേക്കാൾ കൂടുതൽ തിളക്കമുള്ളത് പോലെ എനിക്ക് തോന്നി. ഓഫീസിൽ നിന്ന് വീട്ടിലേക്കുള്ള ആ യാത്രയിൽ ബസ്സിലിരിക്കുമ്പോൾ ബാഗിനുള്ളിലെ ആ കവറിൽ ഞാൻ ഇടയ്ക്കിടെ തൊട്ടുനോക്കുന്നുണ്ടായിരുന്നു, അത് അവിടെ തന്നെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ. വീട്ടിലെത്തിയപ്പോ ഉമ്മറത്ത് പതിവ് പോലെ അമ്മയുണ്ടായിരുന്നു. ഒന്നും മിണ്ടാതെ ആ കവർ ഞാൻ അമ്മയുടെ കൈവെള്ളയിലേക്ക് വെച്ചുകൊടുത്തു. അമ്മ അത് തുറന്നു നോക്കിയില്ല, പകരം ആ കവർ നെഞ്ചോട് ചേർത്ത് പിടിച്ച് കണ്ണുകൾ അടച്ച് കുറച്ചു നേരം നിന്നു. അമ്മയുടെ കൺകോണിൽ നിന്നും ഒരു തുള്ളി കണ്ണീർ ആ കവറിലേക്ക് വീണു. ആ ഒരു തുള്ളി കണ്ണുനീരിൽ ഞാൻ കണ്ടത് എന്റെ പഠനത്തിന് വേണ്ടി അമ്മ പണയം വെച്ച വളകളും തുന്നൽ മെഷീൻ ചവിട്ടി അമ്മ തേച്ചു കളഞ്ഞ രാത്രികളുമായിരുന്നു. എന്റെ മോൻ വളർന്നു എന്ന് ആ കണ്ണുനീർ മന്ത്രിക്കുന്നുണ്ടായിരുന്നു. അച്ഛനോടധികം സംസാരിക്കാറില്ലെങ്കിലും അന്ന് വൈകുന്നേരം ചായ കുടിക്കുമ്പോൾ അച്ഛൻ എന്നെ നോക്കിയൊന്ന് ചിരിച്ചു. ആ ചിരിയിൽ വലിയൊരു അംഗീകാരമുണ്ടായിരുന്നു. ആദ്യ ശമ്പളത്തിൽ നിന്ന് അച്ഛനു വേണ്ടി ഞാൻ വാങ്ങിയ ഷർട്ടും ഒരു പാക്കറ്റ് അച്ഛന്റെ പ്രിയപ്പെട്ട സിഗരറ്റും കയ്യിൽ കൊടുക്കുമ്പോൾ പണ്ടെനിക്ക് മിഠായി വാങ്ങി തരുമ്പോൾ അച്ഛനുണ്ടായിരുന്ന അതേ ആവേശം എനിക്കുമുണ്ടായിരുന്നു. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ പഴയ ചെറിയ മുറിക്ക് ഒരു കൊട്ടാരത്തിന്റെ ഐശ്വര്യം വന്നതുപോലെ എനിക്ക് തോന്നി. ഇന്ന് ഇതിലും വലിയ തുകകൾ അക്കൗണ്ടിലേക്ക് വരുന്നുണ്ടാകാം, എങ്കിലും ആദ്യത്തെ ആ 5000 രൂപ നൽകിയ സംതൃപ്തി പിന്നീട് ഒരിക്കലും ഉണ്ടായില്ല. പണമെന്നാൽ വെറും സൗകര്യങ്ങളല്ലെന്നും അത് പ്രിയപ്പെട്ടവരുടെ മുഖത്ത് വിരിയുന്ന പുഞ്ചിരിയാണെന്നും അന്ന് ഞാൻ പഠിച്ചു. എന്റെ ആദ്യ ശമ്പളം എനിക്ക് തന്നത് ഒരു ജോലിയല്ല, മറിച്ച് എന്നെ വിശ്വസിച്ച ഒരു കുടുംബത്തിന്റെ ആത്മവിശ്വാസമായിരുന്നു. ആദ്യ ശമ്പളം എന്നത് ഒരു സാമ്പത്തിക നേട്ടമല്ല, അതൊരു മനുഷ്യന്റെ ആത്മാഭിമാനത്തിന്റെ ആദ്യത്തെ ഒപ്പാണ്. ആ കവറിന്റെ മണം ഇന്നും എന്റെ ഓർമ്മയുടെ അറകളിൽ മായാതെ നിൽക്കുന്നു. സുരേഷ് ബാബു.
3: സുരേഷെ, ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ ആദ്യമായി ലഭിക്കുന്നത്, അതെപ്പോഴും നമ്മുടെ ഓർമ്മകളിൽ നിലനിൽക്കുക തന്നെ ചെയ്യും. എത്ര മനോഹരായിട്ടാണ് സുരേഷ് ബാബു പറഞ്ഞത് അല്ലെ. ഇനിയിപ്പോ ലക്ഷക്കണക്കിന് രൂപ ഇന്ന് ശമ്പളം കിട്ടിയാലും ആദ്യം കിട്ടിയ ഒരു 5000 രൂപയുടെ ഒരു പുതുഗന്ധമുണ്ട്. അത് ഒരിക്കലും ജീവിതത്തിൽ മായ്ച്ചു കളയാൻ കഴിയാത്ത ഒരു കാര്യം തന്നെയാണ്. കാരണം അത് നമ്മൾ ഒരുപാട് കാലം പഠിച്ച് ഒരുപാട് കാലം കഷ്ടപ്പെട്ട് അതിനുശേഷം ദാ ഞാനൊരു ജോലിയിൽ പ്രവേശിക്കുകയാണ് എന്ന് പറഞ്ഞതിന് ശേഷം ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന ഒരു ശമ്പളം എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ്. അത് നമ്മളെ സംബന്ധിച്ചിട്ട് മാത്രമല്ല, പല ആളുകളും ആദ്യ ശമ്പളം അച്ഛന് കൊണ്ടുകൊടുക്കും അല്ലെങ്കിൽ അമ്മയ്ക്ക് കൊണ്ടു കൊടുക്കുന്ന ഒരു ഒരു പതിവൊക്കെ ഉണ്ടല്ലോ. ആ ശമ്പളം വാങ്ങിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ തിളച്ചു മറിയുന്ന ഒരു വികാരം ഉണ്ടാവും. അതെന്താണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ അച്ഛനോളം വളരുകയും നമ്മുടെ മക്കൾ ഒരു ദിവസം നമുക്ക് ശമ്പളം കൊണ്ടുതരികയും ചെയ്യണം. അന്ന് മാത്രമേ ചിലപ്പോൾ നമുക്ക് അതിന്റെ ഒരു സ്വാദ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റൂ. തീർച്ചയായിട്ടും എന്താ പറയുക, എനിക്ക് പ്രത്യേകിച്ചിട്ടൊന്നും പറയാനില്ല. ഇങ്ങനെയുള്ള ഒരു അനുഭവങ്ങൾ, ഇങ്ങനെയുള്ള ചില ആത്മഹർഷങ്ങൾ

0: അല്ലേ? അത് തന്നെയാണ് നമ്മുടെ ജീവിതത്തെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ ചങ്ങലക്കെട്ട് എന്ന് പറയുന്നത്.
1: ഇത് ഇദ്ദേഹം പറയുമ്പോ എനിക്ക് തിരിച്ച് അദ്ദേഹത്തിനോട് പറയാനുള്ളത്, നമ്മൾ അധ്വാനിച്ച് കിട്ടുന്ന ഏത് കാശും കേട്ടോ, അത് ആദ്യ ശമ്പളമാകണം എന്നില്ല. അപ്പൊ ഞാൻ ആദ്യമായിട്ട് പാടിയിട്ട് എനിക്ക് കിട്ടിയത് 150 രൂപയാ. അത് അച്ഛന്റെ കയ്യിലേക്ക് അന്ന് കവറിലൊന്നും ഇട്ടിട്ടില്ല, എന്റെ കയ്യിൽ തന്നപ്പോ ഞാനത് അച്ഛനോടുത്തപ്പോ അച്ഛന്റെ കണ്ണില് ഞാൻ കണ്ട ഒരു സന്തോഷമുണ്ട്. അപ്പൊ അച്ഛൻ എന്റെ തലയിൽ ഇങ്ങനെ അനുഗ്രഹിച്ചിട്ട് നന്നായി വരട്ടെ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എനിക്ക് പിന്നെ ഓർമ്മയുള്ളത്, അശ്വിൻ ഒരു ക്വിസ് കോമ്പറ്റീഷന് പോയിട്ട് അവന് 5000 രൂപ സമ്മാനം കിട്ടി. അതിൽ നിന്നിങ്ങനെ പുള്ളിക്ക് മിഠായി തിന്നാനും അതിനൊക്കെ പുള്ളി ഇങ്ങനെ എടുക്കും കേട്ടോ. അവസാനം ഒരു 40 രൂപ ഉണ്ടായിരുന്നു. എന്നിട്ട് എന്നോട് വന്ന് ചോദിക്കാം, എന്റെ 40 രൂപയോടെ പോയി, ഞാൻ നീ എവിടെങ്കിലും വെച്ചിട്ടുണ്ടാവും, ഞാനൊന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. കാരണം അവൻ ചെലവായി ചെലവാക്കിയില്ല, അവന്റെ ആ 40 രൂപയ്ക്ക് പോലും അവൻ എന്ത് കണക്കാൻ നോക്കിയ. അപ്പൊ സ്വന്തമായിട്ട് അധ്വാനിച്ച് നമ്മൾ ഉണ്ടാക്കുന്ന 1 രൂപയ്ക്കാണെന്നുണ്ടെങ്കിലും അതിന്റെ ഒരു വലിപ്പം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നതിലും എത്രയോ വലുതാണ്.

0: ഹായ് ബാലേട്ടാ.
1: ആശേച്ചി, എന്താണെന്ന് അറിയില്ല, എനിക്ക് തോന്നുന്നു ഈ ആഴ്ചയിൽ ഒരുപാട് കത്തുകൾ വളരെ വികാരപരമായിരുന്നു. പല ആളുകൾക്കും എന്താ പറയുന്നത്, കണക്ട് ചെയ്യാൻ പറ്റുന്ന അനുഭവങ്ങളായിരുന്നു. പിന്നെ നമ്മുടെ ശ്രോതാക്കൾ, എനിക്ക് വലിയ അഭിമാനം തോന്നുന്നത് ഓരോ ദിവസം കഴിയുന്തോറും അവരുടെ ഒരു രചനാ ഭംഗി കൂടിക്കൂടി വരികയാണ്. ഒരു പച്ചയായിട്ട് ഒരു അനുഭവം എഴുതുന്നതിന് പകരം അതിന് വളരെ പോയറ്റിക്കലായിട്ടുള്ള, മറ്റുള്ളവരെ കരയിപ്പിക്കാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാനും മറ്റുള്ളവരെ കണക്ട് ചെയ്യിപ്പിക്കാനൊക്കെ പറ്റുന്ന അനുഭവങ്ങൾ എഴുതുന്നത് കാണുമ്പോൾ ശ്രോതാക്കളോട് വലിയ അഭിമാനവും വലിയ സന്തോഷവും തോന്നുകയാണ്. അങ്ങനെ നമ്മുടെ ശ്രോതാക്കൾ ഈ നാട്ടിലെ ഏറ്റവും വലിയ സാഹിത്യകാരന്മാരായി മാറട്ടെ നമ്മൾ ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ ഈ പ്രോഗ്രാം ആരംഭിച്ചിട്ട് വർഷങ്ങളായി. ഈ വർഷങ്ങൾക്കിടയിൽ ഈ പ്രോഗ്രാമിൽ നിന്നും മാത്രം ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് പുസ്തകം എഴുതിയ ഒരുപാട് ആളുകളുണ്ട്. ഇനിയും ഒരുപാട് ആളുകൾക്ക് നല്ല പുസ്തകങ്ങൾ എഴുതാൻ സാധിക്കട്ടെ എന്ന് മാത്രമേ ആഗ്രഹിക്കാനും ആശംസിക്കാനുള്ളൂ. അങ്ങനെ നിങ്ങളൊക്കെ എഴുതി എഴുതി വരുമ്പോഴാണ് ആശയത്തിക്ക് ഒരാഗ്രഹം ഉണ്ടായത് ഒരു പുസ്തകം എഴുതണമെന്ന്. ആ പുസ്തകം ആശയച്ചി എഴുതി.
0: പറയണ്ടേ, സന്തോഷം തോന്നുകയല്ല.
1: ആ പുസ്തകം
0: എഴുതാൻ തുടങ്ങിയിട്ട് 15 വർഷമായി. അത് പറയേ.

0: ഞാൻ പറയൂ സത്യസന്ധമായത്.
1: അതായത് നിങ്ങൾ എപ്പോഴും ആലോചിക്കേണ്ടത് എന്താറിയോ, കനമുള്ളത് വരാൻ കുറച്ച് കാലം പിടിക്കും.
0: ഓ, കനമുള്ളത് വന്നാ മതി, ഒരിക്കലും വരാതാവരുത്. അപ്പൊ പ്രിയരെ, വീണ്ടും നാളെ കണ്ടുമുട്ടാം. അതുവരെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്നേഹം നിറഞ്ഞ നന്ദി,
1: നമസ്കാരം.
2: നിങ്ങൾ ഇതുവരെ കേട്ടത് ഹലോ VPS ലേക് ഷോർ, ബ്രോട്ട് ടു യു ബൈ VPS ലേക് ഷോർ ഹോസ്പിറ്റൽ, എറണാകുളം.
3: ആകാശവാണി കൊച്ചി FM 102.3. സമയം 9 കഴിഞ്ഞ് 44 സെക്കൻഡ്. പ്രിയമുള്ളവരെ, FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ. ഗിരീഷ് പുത്തൻചേരി എഴുതി വിദ്യാസാഗർ ഈണം പകർന്ന് MG ശ്രീകുമാറും സുജാതയും പാടിയ ഗാനമാണ് FM മോർണിംഗ് സെലക്ഷനിൽ ആദ്യം. ചിത്രം കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത്.

0: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം.
1: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
4: അൽഫോൺസ് ജോസഫ്, മൃദുല വാര്യർ എന്നിവർ ചേർന്ന് പാടിയ ഗാനം ബിഗ് ബി എന്ന ചിത്രത്തിൽ നിന്ന്. ഗാനരചന ജോഫി തരകൻ, സംഗീതം അൽഫോൺസ് ജോസഫ്.

ചിത്രം പട്ടം പോലെ. ഗായകർ മധു ബാലകൃഷ്ണൻ, ഹരിണി. വരികൾ അണ്ണാമലൈ. സംഗീതം എം ജയചന്ദ്രൻ.

ഇന്ന് വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ വിത്തറിഞ്ഞു വേണം വിളവിറക്കാൻ. കാലടി സ്വദേശി ഇട്ടിയച്ചനും കൊച്ചുറാണിയും കാർഷിക അറിവുകൾ പങ്കുവയ്ക്കുന്നു. ആട് ഒഴിയാതെ ഒരു കൂട് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് കൊടിശ്ശേരി സ്വദേശി മിനി രാജൻ. വൈകിട്ട് 6:50 കിസാൻ വാണിയിൽ ജി വേണുഗോപാൽ, സുജാത, ഒരേ കടൽ എന്ന ചിത്രത്തിൽ. വരികൾ ഗിരീഷ് പുത്തഞ്ചേരി, ചിട്ടപ്പെടുത്തിയത് അവസ്ഥ പച്ചൻ.

പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെൻ്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ക്യാൻസർ രോഗം സത്യവും മിഥ്യയും, ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടൻ്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അജു മാത്യു മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842426397, 04842426387 അല്ലെങ്കിൽ 9444558588 എന്ന നമ്പറിൽ വിളിക്കുക. വിഷയം: ക്യാൻസർ രോഗം സത്യവും മിഥ്യയും. സമയം: ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. നരിവേട്ട എന്ന ചിത്രത്തിൽ സിഡ് ശ്രീറാം, സിത്താര കൃഷ്ണകുമാർ എന്നിവർ പാടിയ ഗാനം അടുത്തത്. ഗാനമെഴുതിയത് കൈതപ്രം, ഈണം പകർന്നത് ജാക്സ് ബിജോയ്.

ഇന്ന് രാത്രി 8:05 യുവവാണിയിൽ ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത NSS വോളണ്ടിയർ ഗായത്രി ജയൻ കൃഷ്ണനുമായി അഭിമുഖം അവസാന ഭാഗം. രാത്രി 8:05 യുവവാണിയിൽ ജി വേണുഗോപാലും രാധിക തിലകും പാടിയ ഗാനം, ചിത്രം ഒറ്റയാൾ പട്ടാളം, ഗാനരചന PK ഗോപി, സംഗീത സംവിധാനം ശരത്.

ഈ ഗാനം നയിച്ചത് സ്വർണലത, ഹൈവേ എന്ന പടത്തിന് വേണ്ടി. പാട്ട് എഴുതിയത് ഗിരീഷ് പുത്തൻശ്ശേരി, ഇളം പകർന്നത് SP വെങ്കടേഷ്.

0: എഫ് എം മോർണിംഗ് സെലക്ഷൻസ് 10 മണിക്കുള്ള റേഡിയോ ഹെൽത്തിന് ശേഷം 10:15 തുടർന്ന് കേൾക്കാം. ആകാശവാണി കൊച്ചി എഫ് എം 102.3.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയോടെ 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. മുസ്ലിം ലീഗിലെ വി.ഇ. അബ്ദുൽ ഗഫൂറാണ് ആദ്യം സത്യവാചകം ചൊല്ലിയത്. നിയമസഭയിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ഇന്നും നാളെയും തുടരും. പേരിന്റെ അക്ഷരമാല ക്രമത്തിലാണ് അംഗങ്ങൾ പ്രോട്ടേം സ്പീക്കർ ജി. സുധാകരൻ മുൻപാകെ സത്യവാചകം ചൊല്ലുന്നത്. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ 36-ാം രക്തസാക്ഷിത്വ ദിനത്തിൽ രാജ്യം ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജീവ് ഗാന്ധിക്ക് ആദരാഞ്ജലി അർപ്പിച്ചു. കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ സോണിയാഗാന്ധി, പാർട്ടി പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് എംപി പ്രിയങ്ക ഗാന്ധി വാദ്ര തുടങ്ങിയവർ രാജീവ് ഗാന്ധിയുടെ സമാധിസ്ഥലമായ വീർഭൂമിയിലെത്തി ആദരാഞ്ജലി അർപ്പിച്ചു. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം തിരുവനന്തപുരം KPCC ആസ്ഥാനത്ത് ആചരിച്ചു. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. ഇന്ത്യയിലെ അമേരിക്കൻ ചേംബർ ഓഫ് കൊമേഴ്സ് വാർഷിക നേതൃ ഉച്ചകോടി അല്പസമയത്തിനകം ന്യൂഡൽഹിയിൽ തുടങ്ങും. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പങ്കെടുക്കും. പശ്ചിമ ബംഗാളിൽ സൗത്ത് 24 പർഗാനാസ് ജില്ലയിലെ ഫാൽറ്റ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടെടുപ്പ് തുടങ്ങി. 2 സ്വതന്ത്രർ ഉൾപ്പെടെ ആകെ 6 സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്ത്. സംസ്ഥാനത്ത് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു.
1: ആകാശവാണി എഫ് എം വാർത്തകൾ.
0: ഇതാകാശവാണി കൊച്ചി എഫ് എം 102.3. ഇനി സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ.
2: ഇപ്പോൾ റേഡിയോ ഹെൽത്ത് സ്പോൺസർ പരിപാടി.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇനി വരാൻ പോകുന്നത് മഴക്കാലമാണ്. മഴക്കാലം രോഗാതുരതയുടെ കാലം കൂടിയാണ്.

0: മഴക്കാലം ആരംഭിക്കുന്നതിന് മുന്നോടിയായി നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ ഒരു കരുതൽ ഏറെ അത്യാവശ്യമാണ്. അതായത്, രോഗം വരാതെ ആരോഗ്യം നിലനിർത്തുക എന്നതാണ് ആയുർവേദത്തിന്റെയും അടിസ്ഥാന പ്രമാണം. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപും തുടക്കത്തിലും നമ്മൾ ചെയ്യേണ്ട മഴക്കാലപൂർവ ആരോഗ്യ സംരക്ഷണ രീതികളെക്കുറിച്ചാണ് ഇന്നത്തെ റേഡിയോ ഹെൽത്തിൽ പ്രതിപാദിക്കുന്നത്. മഴക്കാലപൂർവ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി ജി പി ശ്രോതാക്കളോട് സംസാരിക്കും.
1: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. കടുത്ത വേനൽ കഴിഞ്ഞ് ഇടയ്ക്കുള്ള വേനൽ മഴയും വരാൻ പോകുന്ന മഴക്കാലവും തീർച്ചയായും ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണ്ട സമയമാണിപ്പോൾ. കാലാവസ്ഥാ വ്യതിയാനവും ആരോഗ്യ സംരക്ഷണവും വളരെയധികം ചർച്ച ചെയ്യുന്ന വിഷയമാണ് ആയുർവേദത്തിൽ. ഋതുചര്യയും ഋതുക്കളുടെ ഇടയിൽ വരുന്ന ഋതുസന്ധികളിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ആയുർവേദത്തിൽ നിർദ്ദേശിച്ചിട്ടുണ്ട്. വേനൽ മാറി മഴക്കാലം എത്തുന്നതിന് തൊട്ടു മുൻപുള്ള കാലം കുറച്ച് ജാഗ്രത വേണ്ട സമയമാണ്. ചിക്കൻഗുനിയ, ഡെങ്കു ഫീവർ, എലിപ്പനി തുടങ്ങിയ പകർച്ചപ്പനികൾ പൊതുജനാരോഗ്യത്തെ സാരമായി ബാധിച്ച കാലം മുതൽക്കാണ് മഴക്കാലപൂർവ്വ ശുചീകരണത്തെയും ആരോഗ്യ സംരക്ഷണത്തെയും ഒക്കെ കൂടുതൽ പ്രാധാന്യത്തോടെ കാണാൻ തുടങ്ങിയത് എന്ന് പറയാം. മഴക്കാലം പൊതുവെ മനുഷ്യന്റെ രോഗപ്രതിരോധ ശേഷി കുറയുകയും രോഗാതുരത കൂടുകയും ചെയ്യുന്ന കാലമാണ്. രോഗകാരകമായ ബാഹ്യഘടകങ്ങൾക്ക്, അതായത് രോഗാണുക്കളുടെ വളർച്ചയും വ്യാപനവുമൊക്കെ കൂടുന്ന കാലമാണ്. ആയതിനാൽ മഴക്കാലത്തിന് മുന്നേ തന്നെ കൊതുകുജന്യ രോഗങ്ങൾ, എലി, വവ്വാൽ തുടങ്ങിയ ജന്തുജന്യ രോഗങ്ങൾ, ജലജന്യ രോഗങ്ങൾ ഇവയൊക്കെ വരാനുള്ള സാധ്യത മുന്നേ കണ്ടു വേണം പ്രവർത്തിക്കുവാൻ. ഏറ്റവും പ്രധാനം മഴക്കാലപൂർവ്വ ശുചീകരണത്തിൽ ശ്രദ്ധ കൊടുക്കുക എന്നതാണ്. മഴ ശക്തമാകുന്നതിന് മുന്നേ തന്നെ മഴവെള്ളം കെട്ടി നിൽക്കാതിരിക്കുന്നതിനും ജലസ്രോതസ്സുകൾ മലിനമാക്കാതിരിക്കുന്നതിനും വേണ്ട ശ്രദ്ധ വേണം. വ്യക്തിശുചിത്വവും പരിസര ശുചിത്വവും ഒരുപോലെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അന്തരീക്ഷത്തില് വായു, ജലം, ഭൂമി ഇവയെല്ലാം ഒരുപോലെ രോഗകാരകമാകാൻ സാധ്യതയുള്ള കാലമാണ് വരുന്നത് എന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം പ്രവർത്തനങ്ങൾ തുടങ്ങേണ്ടത്. ചെറിയ അശ്രദ്ധ കൂടി വലിയ രോഗാവസ്ഥയ്ക്ക് വഴിതെളിക്കാം. പ്രധാനമായും വീടിനും സ്ഥാപനങ്ങൾക്കും ചുറ്റും കാണുന്ന ചിരട്ട, പാത്രങ്ങൾ, ടയറുകൾ മുതലായവയിൽ മഴവെള്ളം കെട്ടി നിൽക്കാതെ സൂക്ഷിക്കുക. ടെറസ്, സൺഷെയ്ഡ് എന്നിവിടങ്ങളിലെ മാലിന്യങ്ങൾ പതിവായി നീക്കം ചെയ്യുകയും ശരിയായി സംസ്കരിക്കുകയും വേണം. സ്ഥിരമായി ഉപയോഗിക്കാത്ത ക്ലോസറ്റുകൾ അടച്ചു വയ്ക്കുക. കക്കൂസ് വിൻപൈപ്പ് കൊതുക് കടക്കാത്ത വിധം സംരക്ഷിക്കുക. ഫ്രിഡ്ജ്, കൂളർ, ചെടിച്ചട്ടികൾ മുതലായവയിൽ വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുക. ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിച്ച് സംസ്കരിക്കുകയും വേണം. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ വേർതിരിച്ച് ഹരിതകർമ്മസേനയ്ക്ക് നൽകാവുന്നതാണ്. വീടിനും കെട്ടിടങ്ങൾക്കും ചുറ്റുമുള്ള പാഴ്ചെടികൾ, കാടുകൾ ഇവ വെട്ടിത്തെളിക്കേണ്ടതാണ്. കിണറിലെ വെള്ളം ശുദ്ധീകരിക്കുക. കിണറിന് ചുറ്റും മലിനജലം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുകയും വേണം. ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കണം. കുടിവെള്ളം ശേഖരിക്കുന്ന പാത്രങ്ങൾ അടച്ചു സൂക്ഷിക്കണം. മണിപ്ലാന്റ് പോലുള്ള ചെടികൾ വെള്ളത്തിലിട്ട് വയ്ക്കുന്നതിന് പകരം മണ്ണിൽ കുഴിച്ചു വയ്ക്കുക. വെള്ളത്തിലാണ് എങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആ വെള്ളം മാറ്റുവാൻ ശ്രദ്ധിക്കുക. കുടിവെള്ളം ശേഖരിക്കുന്ന ആഴ്ചയിൽ ഒരിക്കൽ കഴുകുക. മരക്കുറ്റികളിലും മരപ്പൊത്തുകളിലും മണ്ണ് നിറയ്ക്കുക. അതുപോലെ മലിനജലത്തിൽ ജോലി ചെയ്യുന്നവരും കൃത്യമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കണം. മണ്ണിൽ ജോലി ചെയ്യുന്നവർ, കർഷകർ, തൊഴിലുറപ്പ് ജോലിക്കാർ, വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നവർ, പ്രത്യേകിച്ചും തൊഴുത്ത്, കൂട് ഇവ വൃത്തിയാക്കുമ്പോൾ, ഭക്ഷണം നൽകുമ്പോൾ, അവയെ കുളിക്കുമ്പോൾ ഒക്കെ ശുചിത്വ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ശരീരത്തിലുള്ള മുറിവുകൾ, കണ്ണ്, മൂക്ക്, വായ എന്നിവയിലെ ശ്ലേഷ്മസ്തരങ്ങൾ ഇവ വഴിയാണ് രോഗാണു ഉള്ളിൽ കടക്കുന്നത്. ആയതിനാൽ മുറിവുകൾ, കാലിൽ വിള്ളൽ ഒക്കെ ഉള്ളവർ സുരക്ഷാ സംവിധാനം ഉറപ്പുവരുത്തുക. കയ്യുറകളും കാലുറകളും ഉപയോഗിക്കേണ്ടതാണ്. ഉണങ്ങാത്ത മുറിവുകൾ ഉള്ളവർ കൃത്യമായ ചികിത്സയും കൈകളുടെ ശുചിത്വവും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. ശൌചകാര്യങ്ങൾക്ക് ശേഷവും ഭക്ഷണത്തിന് മുന്നേ മറ്റു ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷവും കൈകൾ നന്നായി സോപ്പ് ഉപയോഗിച്ച് അണുവിമുക്തമാക്കുന്ന രീതിയിൽ വൃത്തിയായി കഴുകുക. ഇതുപോലെ കൊതുകു നിയന്ത്രണത്തിനും അതുപോലെ മറ്റ് ജന്തുജാലങ്ങളുടെ മാലിന്യങ്ങളിൽ സംസർഗം വരാതിരിക്കുവാനും ശ്രദ്ധിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് അത്തരം രോഗങ്ങളിൽ നിന്നും മുക്തി നേടാവുന്നതാണ്. കൊതുകു നിയന്ത്രണത്തിനായി കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ പുകയില കഷായം, സോപ്പ്,

ഉപ്പുലായനി വേപ്പെണ്ണ ഇവ 5:3:1 എന്ന അനുപാതത്തിൽ നന്നായി യോജിപ്പിച്ചൊഴിക്കുക. കടുക്, മഞ്ഞൾ, കുന്തിരിക്കം, വെളുത്തുള്ളി എന്നിവ വേപ്പെണ്ണയുമായി ചേർത്ത് പുകയ്ക്കാൻ ഉപയോഗിക്കാവുന്നതാണ്. തുളസിയോ തുമ്പയോ അല്പം ചതച്ച് വീടിനു സമീപം തൂക്കിയിടാം. പുൽത്തൈലം, യൂക്കാലിപ്റ്റസ് ഓയിൽ, കർപ്പൂര തൈലം തുടങ്ങിയവ കൊതുക് ഇരിക്കാൻ സാധ്യതയുള്ള പ്രതലങ്ങളിൽ തുടയ്ക്കുന്നതിന് ഉപയോഗിക്കാവുന്നതാണ്. കൊതുക് തിരി, മറ്റു രാസവസ്തുക്കൾ അടങ്ങിയ ലേപനങ്ങൾ പരമാവധി കുറച്ച് പ്രകൃതിദത്ത മാർഗങ്ങൾ അവലംബിക്കുക. സർക്കാർ ആയുർവേദ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അപരാജിത ധൂമം അന്തരീക്ഷത്തിന്റെ ഈർപ്പം കുറയ്ക്കുന്നതിനും അന്തരീക്ഷത്തിലെ വൈറൽ ലോഡ് കുറയ്ക്കുന്നതിനും സഹായകമാണ്. കൊതുകിന്റെ സാന്ദ്രത കുറയ്ക്കാനും ഇത് ഫലപ്രദമായി ഉപയോഗിക്കാവുന്നതാണ്. ജനസാന്ദ്രതയുള്ള ഇടങ്ങളിലും കൊതുക് സാധ്യത ഉള്ള പ്രദേശങ്ങളിലും എല്ലാ വീടുകളിലും ഒരേ സമയം ഇതുപയോഗിച്ച് പുകയ്ക്കുന്നതാണ് ഉത്തമം. പരിസര ശുചിത്വത്തിനോടൊപ്പം തന്നെ വ്യക്തിശുചിത്വവും വ്യക്തികളുടെ ആരോഗ്യ സംരക്ഷണത്തിനും ശ്രദ്ധ ചെലുത്തേണ്ടതാണ്. ശക്തമായ മഴ ആരംഭിക്കുന്നതിന് മുന്നേ തന്നെ രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുന്ന രീതിയിൽ ജീവിതചര്യകൾ മാറ്റുക. രോഗപ്രതിരോധ ശേഷി എന്നത് ഒരൊറ്റമൂലി കൊണ്ടോ മഞ്ഞളോ വെളുത്തുള്ളിയോ കൂടുതൽ കഴിച്ചതുകൊണ്ടോ കിട്ടുന്നതല്ല. അന്തരീക്ഷത്തിൽ ഈർപ്പാംശമുള്ളപ്പോൾ രോഗാണുക്കളുടെ, അതായത് ഫംഗസ്, ബാക്ടീരിയ, വൈറസ് തുടങ്ങിയ രോഗാണുക്കളുടെ വളർച്ച കൂടുന്നു. അവ പരത്തുന്ന രോഗവാഹകർക്കും അനുകൂലമായൊരു കാലാവസ്ഥയാണിത്. ഇവയൊക്കെ എത്ര ശക്തമായിരുന്നാലും നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൃത്യമാണ് എങ്കിൽ ഒരു പരിധിവരെ പകർച്ചവ്യാധികളിൽ നിന്നും രക്ഷ നേടാം. എന്നാൽ ഇന്നത്തെ മാറിയ ഭക്ഷണ രീതിയും ജീവിതശൈലിയും ഒക്കെ കാരണം മനുഷ്യരുടെ രോഗപ്രതിരോധ ശേഷി കൃത്യമല്ല എന്ന് വേണം മനസ്സിലാക്കുവാൻ. സമയക്കുറവ്, ജനസാന്ദ്രത കൂടിയത്, അന്യരാജ്യങ്ങളിൽ നിന്നും ആളുകളുടെ വരവ്, യാത്രകൾ കൂടിയതൊക്കെ രോഗസംക്രമണത്തിന്റെ നിരക്കും കൂട്ടുന്നുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം അനുസരിച്ച് ജീവിതചര്യകളിലും ഭക്ഷണ രീതിയിലും മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. നാം കഴിക്കുന്ന ഭക്ഷണം, ഉറക്കം, വ്യായാമം, മാനസികാരോഗ്യം, നമ്മുടെ ശീലങ്ങൾ, ഇവയൊക്കെയാണ് രോഗപ്രതിരോധ ശേഷിയുടെ സൂചകങ്ങൾ. ആയതിനാൽ വരാൻ പോകുന്ന മഴക്കാലത്തെ മുന്നിൽ കണ്ട് നമുക്ക് ഇവയിലൊക്കെ ചെറിയ ചെറിയ ക്രമീകരണങ്ങൾ വരുത്തിയാൽ രോഗപ്രതിരോധ ശേഷിയെ കൃത്യമാക്കുവാൻ സാധിക്കും. ആയുർവേദം ഒരു വ്യക്തിഗത ആരോഗ്യശാസ്ത്രമാണ്. ഒരു വ്യക്തിയുടെ ആരോഗ്യം, രോഗപ്രതിരോധ ശേഷിയൊക്കെ അയാളുടെ അഗ്നിബലം അഥവാ ചയാപചയ പ്രക്രിയയുടെ തോത്, അതായത് മെറ്റബോളിക് സ്റ്റാറ്റസ്, ഗട്ട് ഹെൽത്ത് ഇവയൊക്കെ അനുസരിച്ച് വ്യത്യസ്തമാണ്. മഴക്കാലത്ത് ഒരു വ്യക്തിയുടെ അഗ്നിബലം സാധാരണയായി കുറയുന്നു, പക്ഷേ വിശപ്പ് കൂടുകയും ചെയ്യുന്നു. അത് ഏത് പ്രായക്കാരിലും ബാധകമാണ്. ദഹനശക്തി കൃത്യമല്ല എങ്കിൽ ആയതിനനുസരിച്ചുള്ള ഭക്ഷണക്രമം ശീലിക്കേണ്ടതാണ്. മഴക്കാലത്തിനു മുന്നേ തന്നെ രോഗപ്രതിരോധ സംവിധാനം ശക്തമാക്കുന്ന രീതിയിലുള്ള ആഹാരശീലങ്ങളും ചര്യകളും ശീലിക്കേണ്ടതാണ്. പ്രതികൂലമായ കാലാവസ്ഥയിൽ രോഗകാരകമായ ബാഹ്യഘടകങ്ങൾക്ക് ബലം കൂടുന്നു. ദഹിക്കാൻ എളുപ്പമുള്ളതും പുളിരസം, ആവശ്യത്തിന് ഉപ്പ്, അല്പം എണ്ണമയമുള്ള ആഹാരം ചൂടോടുകൂടി കഴിക്കുക. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം ഉപയോഗിക്കുക. ചെറുപയർ, ഉലുവ, മുതിര, ഗോതമ്പ്, ഇറവ ഇവ കൊണ്ടുള്ള ആഹാരം ഉപയോഗിക്കാവുന്നതാണ്. വഴുതണങ്ങ, കുമ്പളങ്ങ, പാവയ്ക്ക, തക്കാളി എന്നീ പച്ചക്കറികൾ ആവശ്യത്തിന് ഉപയോഗിക്കുക. മുന്തിരി, മാതളം എന്നീ പഴങ്ങൾ ഉപയോഗിക്കാവുന്നതാണ്. തേൻ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് പ്രതിരോധ ശേഷി കൃത്യമാക്കുന്നതിന് സഹായിക്കുന്നു. പയർ, മാംസം ഇവ കൊണ്ടുള്ള സൂപ്പും ഉപയോഗിക്കാവുന്നതാണ്. മാംസാഹാരം നന്നായി വേവിച്ചു മാത്രം ഉപയോഗിക്കുക. ദഹിക്കാൻ എളുപ്പമുള്ള കഞ്ഞി പോലുള്ള ആഹാരം ഒരു നേരത്തെ ആഹാരമായി ഉപയോഗിക്കാവുന്നതാണ്. ആശാളി, പഞ്ചകോല ചൂർണവും കഞ്ഞിയിൽ ചേർത്ത് കഴിക്കുന്നത് രോഗപ്രതിരോധ ശേഷിയും ദഹനശക്തിയും കൃത്യമാക്കുന്നതിന് സഹായകമാണ്. മഴക്കാലത്ത് വിശപ്പ് കൂടിയിരിക്കുമെങ്കിലും ദഹനശേഷി ശക്തമാകണമെന്നില്ല. ആയതിനാൽ ഓരോരുത്തരുടെയും ദഹനശക്തി അനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടതാണ്. മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ വരുന്ന അലർജി പോലുള്ള കണ്ടീഷൻസ് ഒഴിവാക്കുന്നതിന് ദശമൂല കടുത്രയം കഷായത്തിൽ കരിപ്പെട്ടി ചേർത്ത് വൈകുന്നേരത്തെ ചായയ്ക്ക് പകരം ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമാണ് കൃത്യമായ വ്യായാമവും കൃത്യമായ ഉറക്കവും. ഇന്നത്തെ കാലത്ത് അമിത വ്യായാമം ചെയ്യുന്നവരും വ്യായാമം ചെയ്യാത്തവരുമാണ് കൂടുതൽ. അവനവന്റെ ബലത്തിന്റെ പകുതി മാത്രം ഉപയോഗിച്ച് വ്യായാമം ചെയ്യുക നടത്തം ശീലമാക്കാവുന്നതാണ്. മഴയിൽ പുറത്ത് നടക്കാൻ കഴിയാത്ത സാഹചര്യമാണെങ്കിൽ വീട്ടിലെ ജോലികൾ ആയതിനനുസരിച്ച് ക്രമീകരിക്കുക. ശ്രദ്ധിക്കേണ്ടത്, തളർന്ന് അവശരാകുന്നതുവരെ വ്യായാമം ചെയ്യരുത്. സർക്കാർ ആയുർവേദ ആശുപത്രികൾ വഴി യോഗ ക്ലബ്ബുകളും
യോഗ പരിശീലന

0: ശീലനവും ലഭ്യമാണ്. ആയതിന്റെ പ്രയോജനം ലഭ്യമാക്കുന്നതും നല്ലൊരു വ്യായാമ മുറയാണ്. ജീവിതശൈലി രോഗമുള്ളവരും ഈ കാലഘട്ടത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. പ്രധാനമായും പ്രമേഹം, രക്താതിമർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗമുള്ളവർക്ക് രോഗപ്രതിരോധ ശേഷി കുറവായിരിക്കും. ആയതിനാൽ അവരുടെ ഭക്ഷണം, വ്യായാമം, ഉറക്കം, ഔഷധം ഇവയിലും ശ്രദ്ധ വേണം. ഉപ്പ്, പഞ്ചസാര ഇവയുടെ ഉപയോഗം ക്രമപ്പെടുത്തുക. 6 മുതൽ 7 മണിക്കൂർ വരെയും ഉറക്കം ഉറപ്പുവരുത്തേണ്ടതാണ്. മറ്റ് പകർച്ചവ്യാധികൾ ഉണ്ടായാൽ ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം മാത്രം പ്രമേഹത്തിന്റെയും രക്താതിമർദ്ദത്തിന്റെയും അതുപോലെയുള്ള ജീവിതശൈലി രോഗങ്ങൾക്കും സ്ഥിരം ഔഷധം ഉപയോഗിക്കുന്നവർ അതിന്റെ ഉപയോഗം ക്രമപ്പെടുത്തേണ്ടതാണ്. ഒരിക്കലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഔഷധം നിർത്തി സ്വയം ചികിത്സ ചെയ്യരുത്. ഇതുപോലെ ശ്രദ്ധിക്കേണ്ട കൂട്ടരാണ് കുട്ടികളും വൃദ്ധജനങ്ങളും. മഴക്കാലം കഴിഞ്ഞ് സ്കൂളിലേക്ക് പോകാൻ സജ്ജരാകുന്ന കുട്ടികൾ അവരുടെ ശുചിത്വ കാര്യങ്ങളിലും ആഹാരത്തിലും വ്യായാമത്തിലും ഉറക്കത്തിലും ശ്രദ്ധ വേണം. അതുപോലെ വൃദ്ധജനങ്ങൾ പൊതുവെ മഴക്കാലത്ത് മടി പിടിച്ചിരിക്കാൻ സാധ്യത ഉള്ളതിനാൽ വ്യായാമക്കുറവ് മൂലവും മറ്റ് രോഗാവസ്ഥ മൂലവും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഭക്ഷണ ക്രമീകരണത്തിലൂടെയും ഉറക്ക ക്രമീകരണത്തിലൂടെയും വ്യായാമത്തിലൂടെയും അവരുടെ ആരോഗ്യവും ശ്രദ്ധിക്കുക. ഇതിനോടൊപ്പം തന്നെ സാധാരണ പേശിവേദന, സന്ധിവേദന, ത്വക്ക് രോഗങ്ങളൊക്കെയും ഈ കാലത്ത് വരാൻ സാധ്യതയുണ്ട്. വ്യക്തി ശുചിത്വത്തിലും പരിസര ശുചിത്വത്തിലും കൃത്യമായ പ്രാധാന്യം നൽകിയും രോഗപ്രതിരോധ ശേഷി കൃത്യമാക്കുന്ന രീതിയിലുള്ള ഭക്ഷണവും ഉറക്കവും വ്യായാമവും ശീലമാക്കിയാൽ ഇനി വരാൻ പോകുന്ന മഴക്കാലത്തെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള ആരോഗ്യ സംരക്ഷണം സാധ്യമാക്കാവുന്നതാണ്. വ്യക്തിഗത ആരോഗ്യ ശുചിത്വ ശീലങ്ങളിലും പരിസര ശുചിത്വ ശീലങ്ങളിലും വേണ്ട പ്രാധാന്യം നൽകി മഴക്കാലം വരുന്നതിന് മുന്നേ തന്നെ മഴക്കാലം രോഗങ്ങളുടെ കാലമാകാതിരിക്കുവാൻ ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ സ്വയം ചികിത്സ ഒഴിവാക്കുക. രോഗലക്ഷണങ്ങൾ കണ്ടാൽ കൃത്യമായി ഡോക്ടറെ കണ്ട് മരുന്ന് ലഭ്യമാക്കുക. ആരോഗ്യ പ്രവർത്തകർ നൽകുന്ന നിർദ്ദേശം കൃത്യമായി ശീലിക്കുകയും വേണം. അവനവന്റെ ആരോഗ്യം അവനവന്റെ ഉത്തരവാദിത്വമാണ്, ഒരു സാമൂഹിക ഉത്തരവാദിത്വമാണ് എന്നുകൂടി മുന്നിൽ കണ്ട് ചര്യകൾ ക്രമീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും ആരോഗ്യകരമായ ഒരു മഴക്കാലം നമുക്ക് സാധ്യമാകുന്നതാണ്.
1: മഴക്കാലപൂർവ്വ ആരോഗ്യ സംരക്ഷണം ആയുർവേദത്തിലൂടെ എന്ന വിഷയത്തെ ആസ്പദമാക്കി തിരുവനന്തപുരം കാലടി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിലെ സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സിദ്ധി ജി പി നടത്തിയ പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: അപ്പൊ കുഞ്ഞിനെ എല്ലാവരും കണ്ടു കഴിഞ്ഞല്ലോ, ഇനി അമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയിക്കോളൂ.
4: കുഞ്ഞിനെ കാണാൻ ഇനിയും ബന്ധുക്കള് വരാനുണ്ട് ഡോക്ടർ.
3: കുഞ്ഞിന് പാല് കൊടുക്കേണ്ട സമയമായെന്ന് അറിയില്ലേ? കുഞ്ഞ് ജനിച്ച് അമ്മയിൽ നിന്ന് അരമണിക്കൂറിനുള്ളിൽ ഊറി വരുന്ന മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന് അത്യാവശ്യമാണ്.
4: കൊളസ്ട്രം അഥവാ മഞ്ഞ നിറത്തിലുള്ള പാൽ കുഞ്ഞിന്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു.
3: കുഞ്ഞ് ജനിച്ച ഉടനെ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിലെങ്കിലും മുലയൂട്ടണം. ആദ്യത്തെ 6 മാസം കുഞ്ഞിന് മുലപ്പാൽ മാത്രമേ നൽകാവൂ. ഓരോ കുഞ്ഞിന്റെയും ആരോഗ്യം രാജ്യത്തിന്റെ സമ്പത്ത്. ആരോഗ്യ കേരളം, ഐശ്വര്യ കേരളം.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
5: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 15 മിനിറ്റും 8 സെക്കൻഡും. FM മോർണിംഗ് സെലക്ഷൻസ് ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. MG ശ്രീകുമാർ, ഉണ്ണിമേനോൻ, ചിത്ര എന്നിവർ നയിച്ച ഗാനം. ഗാനരചന ബിച്ചു തിരുമല, സംഗീതം SBALAKRISHNAN. ചിത്രം റാംജി റാവു സ്പീക്കിംഗ്.

നീലത്താമര എന്ന ചിത്രത്തിൽ വി ശ്രീകുമാർ, ശ്രേയ ഘോഷാൽ എന്നിവർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം വിദ്യാസാഗർ. എഫ് എം മോർണിംഗ് സെലക്ഷൻസ് സമാപിച്ചു. ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും ഉച്ചയ്ക്ക് ഒരു മണിക്കുള്ള ഗാനോത്സവത്തിൽ. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഇത് ആകാശവാണി കൊച്ചി FM 102.3 സേവന വാർത്തകൾ. എറണാകുളം ഡിവിഷന്റെ തപാൽ അദാലത്ത് അടുത്ത മാസം 24 രാവിലെ 10 എറണാകുളം HPO കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന RMS എറണാകുളം ഡിവിഷൻ സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടക്കും. പരാതികൾ തപാൽ വഴിയോ RMS.DOEK.KL@IndiaPost.GOV.IN

0: DOEK@indiapost.gov.in എന്ന ഇമെയിൽ വിലാസത്തിലോ അയക്കാം. RMS@indiapost.gov.in. പരാതികൾ ലഭിക്കേണ്ട അവസാന തീയതി അടുത്ത മാസം 10.
1: നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: കേരള സർക്കാർ സ്ഥാപനമായ IHRD കീഴിലുള്ള കലൂർ മോഡൽ ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 11-ാം ക്ലാസ് പ്രവേശന നടപടികൾ ആരംഭിച്ചു. ഏകജാലകത്തിലൂടെ അല്ലാതെയുള്ള അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ടോ THSS.IHRD.AC.IN എന്ന വെബ്സൈറ്റ് മുഖേന ഓൺലൈനായോ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ ഓൺലൈൻ വഴി സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അടുത്ത മാസം 5. പൂരിപ്പിച്ച അപേക്ഷകൾ സ്കൂൾ ഓഫീസിൽ നേരിട്ട് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അടുത്ത മാസം 6. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കേണ്ട ഫോൺ നമ്പർ 0484234732. 0484234732.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വനശാസ്ത്ര കോളേജിൽ ബേസിക് ആൻഡ് അലൈഡ് സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ അഗ്രികൾച്ചർ സ്റ്റാറ്റിസ്റ്റിക് വിഭാഗത്തിൽ ഒരു വർഷത്തെ കരാറടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നതിന് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ ഈ മാസം 28-നകം deanforestry@kau.in എന്ന ഇമെയിൽ മുഖേന അപേക്ഷകൾ സമർപ്പിക്കണം. deanforestry@kau.in. ഇന്റർവ്യൂ അടുത്ത മാസം 3 വെള്ളാനിക്കര വനശാസ്ത്ര കോളേജിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04872-438401. 04872-438401. കെൽട്രോണിൽ ലോജിസ്റ്റിക്സ് കോഴ്സുകൾ. കേരള സർക്കാർ സ്ഥാപനമായ കെൽട്രോണിന്റെ ചെങ്ങന്നൂർ കരുനാഗപ്പള്ളി നോളജ് സെന്ററുകളിൽ ലോജിസ്റ്റിക്സ്, വെയർഹൌസ് മാനേജ്മെന്റ് മേഖലകളിൽ മികച്ച സാധ്യതയുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് യോഗ്യത +2, സർട്ടിഫിക്കറ്റ് ഇൻ വെയർഹൌസ് ആൻഡ് ഇൻവെന്ററി മാനേജ്മെന്റ് യോഗ്യത SSLC എന്നീ കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. കൂടുതൽ വിവരങ്ങൾക്കും അപേക്ഷകൾക്കും ചെങ്ങന്നൂർ, കരുനാഗപ്പള്ളി എന്നിവിടങ്ങളിലെ കെൽട്രോൺ നോളജ് സെന്ററുകളുമായി ബന്ധപ്പെടുക. ഫോൺ നമ്പർ പറയാം, 8136802304. 8136802304. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ. ഇത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 10:30.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
6: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
7: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
6: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില. ഗ്രാമിന് 45 രൂപ കൂടി 14,660 രൂപ നിരക്കിലും പവന് 1,17,280 രൂപ നിരക്കിലുമാണ് ഇന്നത്തെ സ്വർണവില. റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
5: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില.
6: പ്രായോജികർ
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
6: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3.

ഇപ്പോൾ സംഗീതലഹരി. പിനാസ് മസാനി പാടിയ ഗാനങ്ങൾ, തൂ ദിൽ ദേ ദേ എന്ന ആൽബം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3 നാട്ടുവിശേഷം. എറണാകുളം ചാവറ കൾച്ചറൽ സെന്ററിൽ വൈകിട്ട് 4:30 പുസ്തക പ്രകാശനം. ഇടപ്പള്ളി ചങ്ങമ്മുഴ പാർക്ക് സാംസ്കാരിക കേന്ദ്രത്തിൽ വൈകിട്ട് 6 ഗാനമേള.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 റേഡിയോ ഹെൽത്ത്.

0: പ്രിയ ശ്രോതാക്കളെ, ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ക്യാൻസർ രോഗം സത്യവും മിഥ്യയും, ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അജു മാത്യു മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484243 7 0484243 8 7 അല്ലെങ്കിൽ 9444545888 എന്ന നമ്പറിൽ വിളിക്കുക. സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. വിഷയം ക്യാൻസർ രോഗം സത്യവും മിഥ്യയും. സേവന വാർത്തകൾ. ചിൽഡ്രൻസ് ലൈബ്രറിയിൽ പ്രവർത്തിക്കുന്ന SBI ഗ്രാമീണ സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രത്തിൽ തൊഴിൽ രഹിതരായ കോട്ടയം ജില്ലക്കാരായ യുവതികൾക്കായി നാളെ മുതൽ ആർട്ടിഫിഷ്യൽ ജ്വല്ലറി മേക്കിംഗ് കോഴ്സും യുവതീ യുവാക്കൾക്കായി ഈ മാസം 29 മുതൽ 2-വീലർ മെക്കാനിക് കോഴ്സും ആരംഭിക്കുന്നു. പരിശീലനം സൗജന്യം. ബാങ്ക് വായ്പ ലഭിക്കുന്നതിനുള്ള സാങ്കേതിക സഹായവും നൽകും. 18 മുതൽ 49 വരെ പ്രായമുള്ളവർക്ക് പങ്കെടുക്കാം. ഫോൺ നമ്പർ 0481230337, 0481230337. തൊഴിൽ മന്ത്രാലയത്തിന് കീഴിലുള്ള കിലേ IAS അക്കാദമിയുടെ 2026-27 UPSC പരിശീലനത്തിന് രജിസ്ട്രേഷൻ ആരംഭിച്ചു. 1 വർഷം ദൈർഘ്യമുള്ള കോഴ്സ്, ക്ലാസ് റൂം, ഓൺലൈൻ ബാച്ചുകൾ അടുത്ത മാസം ആദ്യവാരം തുടങ്ങും. ക്ഷേമനിധി ബോർഡുകളിൽ രജിസ്റ്റർ ചെയ്ത തൊഴിലാളികളുടെ ആശ്രിതർക്ക് 50% ഫീസ് ഇളവ് ലഭിക്കും. കൂടുതൽ വിവരങ്ങൾ അറിയാൻ വിളിക്കേണ്ട ഫോൺ നമ്പർ 8075-7685-37. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 8075-7685-37. കേരള വനിതാ കമ്മീഷനിൽ ഒഴിവുള്ള അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ സർവീസിൽ സമാന തസ്തികയിൽ സേവനമനുഷ്ഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം. നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷയും നിരാക്ഷേപ പത്രവും മേലധികാരി മുഖേന മെമ്പർ സെക്രട്ടറി, കേരള വനിതാ കമ്മീഷൻ, PMG, പട്ടം, PO, തിരുവനന്തപുരം 695004 എന്ന വിലാസത്തിൽ ഈ മാസം 25-നകം നൽകണം. മെമ്പർ സെക്രട്ടറി, കേരള വനിതാ കമ്മീഷൻ, PMG, പട്ടം, PO, തിരുവനന്തപുരം 695004. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ. ആകാശവാണി കൊച്ചി FM 102.3.
1: ആകാശവാണി FM വാർത്തകൾ.
0: പതിനാറാം കേരള നിയമസഭയിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിക്കുന്നു. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുമ്പാകെയാണ് അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. തമിഴ്നാട്ടിൽ സി ജോസഫ് വിജയുടെ നേതൃത്വത്തിലെ TVK ഗവൺമെന്റിന്റെ ആദ്യ മന്ത്രിസഭ ഇന്ന് വികസിപ്പിക്കും. May 4 തെരഞ്ഞെടുപ്പിൽ ഒരു പാർട്ടിക്കും ഭൂരിപക്ഷം ലഭിക്കാത്തതിനെ തുടർന്ന് കോൺഗ്രസ്, ഇടതുപക്ഷ കക്ഷികൾ തുടങ്ങിയവരുടെ പിന്തുണയോടെയാണ് TVK ഗവൺമെന്റ് രൂപീകരിച്ചത്. ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ കീഴിൽ രോഗം മുൻകൂട്ടി കണ്ടെത്തുന്നതിനും ഇല്ലാതാക്കുന്നതിനും ലോകത്തിലെ ഏറ്റവും വലിയ പരിശോധനയാണ് ഇന്ത്യ നടത്തുന്നതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ജനീവയിൽ ലോക ആരോഗ്യ അസംബ്ലിയുടെ 79th പതിപ്പിൽ ശ്വാസകോശ ആരോഗ്യ പരിശോധനയെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ത്രിപുര, സിക്കിം, അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിലെ ദേശീയ പാതകളുടെ ഗുണനിലവാര പരിപാലന പരിപാടി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സുസ്ഥിരവും കാര്യക്ഷമവുമായ ദേശീയ പാതകൾ ഉറപ്പാക്കുന്നതിനും യാത്രാ സൗകര്യവും കണക്ടിവിറ്റിയും ശക്തിപ്പെടുത്തുന്നതിനും നൂതന സാങ്കേതിക വിദ്യകൾ സ്വീകരിച്ച് സമയബന്ധിതമായി പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. ശസ്ത്രക്രിയയ്ക്കിടെ വയറ്റിൽ കത്രിക കുടുങ്ങി ചികിത്സാ പിഴവിനിരയായ KK ഹർഷിന, സമരസമിതി അംഗങ്ങൾ എന്നിവർ മുഖ്യമന്ത്രി VD സതീശനെ കാണും. തിങ്കളാഴ്ചയാണ് ഇവർ മുഖ്യമന്ത്രിയെ

0: കാണുന്നത്. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ഇന്ന് കോഴിക്കോട്ട് സമാപിക്കും. വൈകിട്ട് മുതലക്കുളം കേന്ദ്രീകരിച്ചാണ് സമാപന സമ്മേളനം. സംസ്ഥാനത്ത് സ്വർണത്തിന് ഏകീകൃത നിരക്ക് കൊണ്ടുവരാൻ കൊച്ചിയിൽ ചേർന്ന സ്വർണ വ്യാപാര സംഘടനകളുടെ സംയുക്ത യോഗത്തിൽ തീരുമാനം. ഒരു ദിവസം പല തവണയായി നിരക്ക് മാറ്റുന്നതിന് പകരം രാവിലെ 9:30 ഉച്ചയ്ക്ക് 2 ഇനി നിരക്ക് മാറുക. ഗർഭാശയഗള ക്യാൻസർ പ്രതിരോധിക്കുന്നതിന് HPV വാക്സിനേഷൻ കോഴിക്കോട് ജില്ലയിൽ പുരോഗമിക്കുന്നു. 14 പിന്നിട്ട 6797 പേരാണ് ജില്ലയിൽ ഇതുവരെ വാക്സിൻ എടുത്തത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM 102.3. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 2:43.
2: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ കാവിൽ സുന്ദരന്മാരാരും സംഘവും അവതരിപ്പിക്കുന്ന പരിശവാദ്യം കേൾക്കാം. വീക്കൻചെണ്ട കാവിൽ സുന്ദരന്മാരാർ, കാവിൽ അജയന്മാരാർ, തിമില പെരുവാരം ജിഷ്ണു, ചോറ്റാനിക്കര ഗിരീഷ്, ഇലത്താളം കാവിൽ ദേവദത്ത്, കുറുംകുഴൽ ശ്രീകുമാർ ഇളങ്കുന്നപ്പുഴ, കൊമ്പ് കൃഷ്ണനുണ്ണി.
3: നമസ്കാരം, ഞാൻ കാവിൽ സുന്ദരന്മാരാർ. ക്ഷേത്ര അനുഷ്ഠാനവാദ്യ പ്രയോഗങ്ങളിൽ മരപ്പാണി കഴിഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായതും അതിബൃഹത്തുമായ ഒന്നാണ് പാരിഷദവാദ്യം എന്ന പരിഷവാദ്യം. പാരിഷദവാദ്യം എന്നത് ലോപിച്ചാണ് പരിഷവാദ്യം ആയതത്രേ. പ്രശസ്തമായ പഞ്ചവാദ്യത്തിൻ്റെ മാതൃസ്ഥാനം പരിഷവാദ്യത്തിനാണെന്നാണ് ആചാര്യമതം. വീക്കൻചെണ്ട, തിമില, ഇലത്താളം ഇവ പ്രധാനമായും കുറുങ്കുഴൽ, കൊമ്പ് എന്നിവ അനുസാരി വാദ്യങ്ങളായും പരിഷവാദ്യത്തിൽ അണിചേരുന്നു

0: കാവിൽ സുന്ദരന്മാരാരും സംഘവും അവതരിപ്പിച്ച പരിശവാദ്യമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: നിർവഹണം NS ജയമോഹൻ, സഹായം ടീന ജോജോ.
2: ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത്

ഹെൽപ്ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ക്യാൻസർ രോഗം സത്യവും മിഥ്യയും ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അജു മാത്യു മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-242-6387 അല്ലെങ്കിൽ 0484-242-6397 അല്ലെങ്കിൽ 944-6455-888 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ

0: ഈ പാട്ടൊക്കെ കേൾക്കുമ്പോ എന്തൊരു ഫീല്. അന്നത്തെ കാലൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്.
1: ആ നിക്കട്ടെ നിക്കട്ടെ, ഈ ഓർമ്മയൊക്കെ നമുക്ക് ചൂടോടുകൂടി ആകാശവാണിക്ക് അങ്ങ് എഴുതിയാലോ.
2: അതെ, ഈ ഓർമ്മകളും അനുഭവങ്ങളും ആകാശവാണിയുടെ ഓർമ്മചിന്തിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ അയക്കാം. ഇത് കത്തുകളിലൂടെയാകാം, ഇമെയിലിലൂടെയാകാം, അല്ലെങ്കിൽ വാട്സപ്പിലൂടെയും ആകാം.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: ഓർമ്മചിന്ത്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി, തൃക്കാക്കര PO 682021.
2: ഇമെയിൽ വിലാസം AIRFM Kochi KOCHI Kochi @gmail.com.
1: വാട്സ്ആപ്പ് നമ്പർ 9447562212.
0: ഓർമ്മചിന്ത്, ഓർമ്മകളിലേക്ക് ഒരു മടക്കയാത്ര.
3: ആകാശവാണി കൊച്ചി FM നിലയം ഈ മാസം 22-ാം തീയതി, അതായത് നാളെ വെള്ളിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്കും ന്യൂട്രീഷനിസ്റ്റ് ഡോക്ടർ മുംതാസ് ഖാലിദ് ഇസ്മയിൽ മറുപടി നൽകുന്നു. നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നറിയാൻ താൽപ്പര്യമുള്ളവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484242637 അല്ലെങ്കിൽ 0484242397 മൊബൈൽ നമ്പർ 9446455888 എന്ന നമ്പറിൽ വിളിക്കുക.
4: നിയമവേദി,
5: പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ.
4: ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം, പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21.
6: നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30.
7: ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്ക് മറുപടി, പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.
3: ആകാശവാണി കൊച്ചി FM 102.3, സമയം 11 മണി കഴിഞ്ഞ് 30 മിനിറ്റും 18 സെക്കൻഡും. ഇപ്പോൾ NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്.

0: अरे अटकू भाई, वो देख कटहल का एक पेड़।
1: अरे वाह, क्या लंबा चौड़ा पेड़ है, वो भी कटहल से लदा हुआ।
2: वो उसे काटने लगे।
3: काटो मत मुझे, काटो मत मुझे, कटहल दूंगा तुम्हें, तुम्हें मैं कटहल दूंगा।
1: अच्छा ठीक है,
0: चलो अटकू आगे बढ़ते हैं।
2: आगे जाने पर उन्हें एक नीम का पेड़ दिखा। वे दोनों नीम के पेड़ को काटने लगते हैं।
4: क्या मिलेगा काट कर मुझे, अरे जीने दो, मैं तुम्हें हवा दूंगा। अगर हम पेड़ न होंगे तो जीवित रहने के लिए शुद्ध हवा कहाँ से मिलेगी तुम्हें?
0: हाँ बिल्कुल सही कह रहा है ये पेड़।
2: अब अटकू मटकू सोच में पड़ गए कि पेड़ पौधों से हमें छाया, फल, सब्जियां आदि बहुत कुछ मिलता है। पेड़ तो हमारे दोस्त हैं, इसलिए हमें इन्हें काटना नहीं चाहिए, बल्कि हमें पेड़ लगाने चाहिए। दोनों वापस गांव पहुंचे और उन्होंने अपने बगीचे में पेड़ पौधे लगाना शुरू किया। अब वे रोज बगीचे में जाने लगे और पेड़ पौधों की देखभाल करने लगे। अटकू मटकू में आए इस बदलाव को देखकर गांव वाले बहुत हैरान थे।
5: अरे वाह अटकू मटकू,
2: जब भी कोई उनसे पूछता कि तुम दोनों ये क्या कर रहे हो, तो वो सामने से मुस्कुराते हुए जवाब देते,
6: पेड़ हमारे
0: दोस्त हैं।
6: जीवन में हरियाली लाओ,
0: पेड़ लगाओ, पेड़ लगाओ।
7: पेड़ हमारे दोस्त, अभी आपने सुना ये कार्यक्रम। और अब इसी के साथ हमारा आज का उमंग कार्यक्रम यहीं पर समाप्त होता है। तो अब अपने मित्र अजीत
8: और विमलेश को उमंग कार्यक्रम की तकनीकी टीम के साथ कल तक के लिए आज्ञा दीजिए।
7: नमस्कार।
9: उमंग उमंग उमंग उमंग।
10: ശ്രോതാക്കൾ കേട്ടത് NCERT സ്പോൺസേർഡ് പരിപാടി ഉമംഗ്. ആകാശവാണി കൊച്ചി FM 102.3. സമയം 12:20.
11: ആകാശവാണി FM വാർത്തകൾ.
10: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 രാഷ്ട്ര സന്ദർശനം ഇന്ത്യയ്ക്ക് ഏകദേശം $40 ബില്യൺ നിക്ഷേപം ഉറപ്പാക്കാൻ സഹായിച്ചെന്ന് കേന്ദ്ര ഗവൺമെന്റ്. നിരവധി ആഗോള കമ്പനികൾ നിക്ഷേപം നടത്താൻ മുന്നോട്ട് വരികയും വിപുലീകരണ പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുകയും ചെയ്തു. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗും ദക്ഷിണ കൊറിയൻ മന്ത്രി കോൺ ഒയൂളും സംയുക്തമായി ഇന്ത്യൻ യുദ്ധസ്മാരകം സോളിലെ ഇഞ്ചിംഗ് പാർക്കിൽ ഉദ്ഘാടനം ചെയ്തു. കൊറിയൻ യുദ്ധത്തിന്റെ 75th വാർഷികാനുസ്മരണ പരിപാടിയുടെ ഭാഗമായാണ് യുദ്ധസ്മാരകം നിർമ്മിച്ചത്. കോൺഗ്രസിൽ നിന്ന് 2 പേരും 3 വനിതകളുമടക്കം 23 പുതിയ മന്ത്രിമാരെ കൂടി ഉൾപ്പെടുത്തി തമിഴ്നാട്ടിലെ സി ജോസഫ് വിജയ് മന്ത്രിസഭ വിപുലീകരിച്ചു. ഇതോടെ തമിഴ്നാട് മന്ത്രിസഭയിലെ അംഗങ്ങളുടെ ആകെ എണ്ണം 32 ഉയർന്നു. ആശാവർക്കർമാരുടെ ഓണററിയം 3000 രൂപ വർദ്ധിപ്പിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് ആശാപ്രവർത്തകർ സെക്രട്ടേറിയറ്റ് നടയിൽ പായസം വെച്ച് ജനങ്ങൾക്ക് വിതരണം ചെയ്താണ് ആഹ്ലാദം പ്രകടിപ്പിച്ചത്. രാജീവ്ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ്, പ്രൊഫസർ AD മുസ്തഫ, PT മാത്യു എന്നിവർ നേതൃത്വം നൽകി. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മില്ലി മോഹൻ കൊട്ടാരത്തിൽ നിർവഹിച്ചു. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തും ജൈവ വൈവിധ്യ പരിപാലന സമിതിയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിച്ചത്. മാധ്യമപ്രവർത്തകൻ KG പരമേശ്വരൻ നായരുടെ ഭൌതികദേഹം തിരുവനന്തപുരം പ്രസ് ക്ലബിൽ പൊതുദർശനത്തിന് എത്തിച്ചു. വൈകിട്ട് തൃക്കണ്ണാപുരത്തെ വീട്ടുവളപ്പിലാണ് സംസ്കാര ചടങ്ങുകൾ. അന്താരാഷ്ട്ര കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ കശ്മീരിലെ ഉദ്ധംപൂർ ജില്ലയിലെ വനിതാ താരങ്ങൾ 9 മെഡലുകൾ നേടി. ആയോധന കലയിൽ ജമ്മുകശ്മീരിൽ നിന്ന് കൂടുതൽ പ്രതിഭാശാലികൾ മികവ്

0: പുലർത്താൻ എത്തുന്നതിന്റെ ഉദാഹരണമായാണ് കായിക ലോകം മെഡൽ നേട്ടത്തെ വിലയിരുത്തുന്നത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: അറിയിപ്പുകളെ തുടർന്ന് പഴം, പച്ചക്കറി വില വിവരം, ലളിത ഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. കുടലിന്റെ ആരോഗ്യം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ ഷാൻ എസ് ബി സംസാരിക്കുന്നു. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഗാനോത്സവം. ശ്രോതാക്കൾ കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങൾ. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ക്യാൻസർ രോഗം സത്യവും മിഥ്യയും. ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അജു മാത്യു മറുപടി നൽകുന്നു. 4:00 ആകാശവാണി FM വാർത്തകൾ, 4:00 പൂക്കൾ വാട്സാപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 സ്പോൺസർഡ് പരിപാടി ഞാറ്റുവേല. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, സ്റ്റാൻഡേർഡ് ഇന്ത്യ സ്കീം. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. വിത്തറിഞ്ഞ് വേണം വിളവിറക്കാൻ. കാലടി സ്വദേശി ഇട്ടിയച്ചനും കൊച്ചുറാണിയും കാർഷിക അറിവുകൾ പങ്കുവയ്ക്കുന്നു. തുടർന്ന് ആട് ഒഴിയാത്ത ഒരു കൂട്, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് കോടിശ്ശേരി സ്വദേശി മിനി രാജൻ. 7:20 വിപണി, 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗിൽ സമകാലികം. എടുക്കാം HPV വാക്സിൻ, ചെറുക്കാം സെർവിക്കൽ ക്യാൻസറിനെ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ, ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത NSS വോളണ്ടിയർ ഗായത്രി ജയൻകൃഷ്ണനുമായി അഭിമുഖം, അവസാന ഭാഗം. തുടർന്ന് സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ നോവൽ തക്ഷൻ കൊന്ന സ്വരൂപം. 8:50 മഹിത മലയാളം. സേവന വാർത്തകൾ, FM ഡയറിയിലെ ചോദ്യമുത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 9:00 News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 നാടകം ഇത്തിൽ കണ്ണി തിരുവനന്തപുരം റിലേ. രചന എൻ കൃഷ്ണപിള്ള, സംവിധാനം TN ഗോപിനാഥൻ നായർ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ് കഴിഞ്ഞു.
2: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ്, ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: പ്രകൃതിയുടെ രുചി. ഇന്നത്തെ പഴം, പച്ചക്കറി വില വിവരം കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ചത്. വില കിലോയ്ക്ക് ആദ്യം മൊത്തവില, പിന്നെ ചില്ലറ വില. ഏത്തയ്ക്ക നാടൻ 55-60, മറുനാടൻ 50-55, പയർനാടൻ 45-50, മറുനാടൻ 40-45, ചേനാനാടൻ 28-35, മറുനാടൻ 25-30. ഇനിയൊരു നാടനിനം മരച്ചീനി 28-30. ഇനി ചില മറുനാടൻ ഇനങ്ങൾ: ചീര, പച്ചയും ചുവപ്പും 38-42, കുമ്പളങ്ങ 17-20, ഞാലിപ്പൂവൻ 43-50, പാളയൻതോടൻ 24-30, പൂവൻ 50-57, റോബസ്റ്റ 28-32, ബീട്രൂട്ട് 42-50, വെണ്ടയ്ക്ക 40-45, പാവയ്ക്ക 47-55, ചുരയ്ക്ക 36-42, വഴുതന 36-42, കത്തിരിയുരുണ്ടത് 36-42, ക്യാബേജ് 42-47, ക്യാരറ്റ് 55-62, കോളിഫ്ലവർ 40-45, കൊത്തമര 32-37, കൂർക്ക 42-50, ചേമ്പ് വലുത് 68-75, ചേമ്പ് ചെറുത് 50-55, വെള്ളരി 17-20, മുരിങ്ങക്കായ 40-45, ബീൻസ് 108-112, ഇഞ്ചി 136-142, പച്ചമുളക് 50-55, കരുനാരങ്ങ 108-112, ചെറുനാരങ്ങ 1-5 രൂപ 6 രൂപ, കോവയ്ക്ക 48-55, പച്ചമാങ്ങ 35-40, സവാള 17 21, ചെറിയുള്ളി 60-65, ഉരുളക്കിഴങ്ങ് 23-30, മത്തൻ 23-26, പീച്ചിങ്ങ 42-50, പടവലം 45-50, തക്കാളി 52-60, അമരപ്പയർ 60-65. നിങ്ങൾ കേട്ടത് ഇന്നത്തെ പഴം പച്ചക്കറി വില വിവരം. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ

0: എറണാകുളം മരട് മൊത്തവില മാർക്കറ്റിൽ നിന്ന് സമാഹരിച്ചത്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ
2: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15
1: കണ്ണട ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ലളിതഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം ചിത്ര അരുൺ പാടിയത്, രചന ആർ കെ ദാമോദരൻ, സംഗീതം നന്ദു കർത്താ.

0: ലളിതഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടത്. സേവന വാർത്തകൾ. കോട്ടായി ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റലിലേക്ക് മാട്രൺ കം റെസിഡന്റ് ട്യൂട്ടർ നിയമനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കരാറടിസ്ഥാനത്തിലാണ് നിയമനം. വൈകുന്നേരം 4 മുതൽ 8 വരെയാണ് ട്യൂട്ടറുടെ പ്രവൃത്തി സമയം. ബിരുദവും ബിഎഡുമാണ് യോഗ്യത. അപേക്ഷകർ കുഴൽമന്ദം ബ്ലോക്ക് പരിധിയിൽ സ്ഥിര താമസക്കാരായിരിക്കണം. അപേക്ഷകൾ നാളെ വൈകുന്നേരം വരെ കുഴൽമന്ദം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8547630127. നമ്പർ ഒരിക്കൽ കൂടി 8547630127.
1: നിങ്ങളുടെ ഇഷ്ട വസ്ത്രങ്ങൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലകളിൽ ഇഷ്ടം പോലെ വാങ്ങുവാൻ സിറ്റി സിൽക്സിലേക്ക് വരൂ.
2: ആഘോഷങ്ങൾ ഏതായാലും എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: കേരള വനിതാ കമ്മീഷനിൽ ഒഴിവുള്ള അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഡെപ്യൂട്ടേഷൻ വ്യവസ്ഥയിൽ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. സർക്കാർ സർവീസിൽ സമാന തസ്തികയിൽ സേവനമനുഷ്ഠിക്കുന്നവർക്ക് അപേക്ഷിക്കാം. നിശ്ചിത ഫോറത്തിലുള്ള അപേക്ഷയും നിരാക്ഷേപ പത്രവും മേലധികാരി മുഖേന മെമ്പർ സെക്രട്ടറി കേരള വനിതാ കമ്മീഷൻ PMG പട്ടം PO തിരുവനന്തപുരം 695004 എന്ന വിലാസത്തിൽ ഈ മാസം 25-നകം സമർപ്പിക്കണം. കോട്ടയം കോരുത്തോട് കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഈവനിംഗ് OP നടത്തുന്നതിന് സ്റ്റാഫ് നഴ്സ്, ഫാർമസിസ്റ്റ് എന്നിവരെ ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമിക്കുന്നു. കോരുത്തോട് ഗ്രാമപഞ്ചായത്തിലുള്ളവർക്ക് മുൻഗണന. 2 വർഷത്തെ പ്രവൃത്തി പരിചയം അഭികാമ്യം. പ്രായപരിധി 36 വയസ്സ്. ഉദ്യോഗാർത്ഥികൾ യോഗ്യത, രജിസ്ട്രേഷൻ തെളിയിക്കുന്ന രേഖകൾ, CV എന്നിവ ഈ മാസം 26-ന് വൈകുന്നേരം 4 മണിക്ക് മുൻപ് ഓഫീസിൽ സമർപ്പിക്കണം.

0: പ്രധാന പത്രവാർത്തകൾ.
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
0: പരിപൂർണ പരിശോധി ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
2: എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസിന് കീഴിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിലെ ഡോക്ടർമാരുടെ ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ 29 രാവിലെ 11:00 എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കും. MBBS യോഗ്യതയും TCMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് പങ്കെടുക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ, പകർപ്പുകൾ, ബയോഡേറ്റ എന്നിവ സഹിതം 29 രാവിലെ 11:00 ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 04842360802. നമ്പർ ഒരിക്കൽ കൂടി 04842360802.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ.

0: രാവിലെ 11 മണിക്ക് എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കും. MBBS യോഗ്യതയും TCMC രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് പങ്കെടുക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ, പകർപ്പുകൾ, ബയോഡേറ്റ എന്നിവ സഹിതം ഈ മാസം 29-ാം തീയതി രാവിലെ 11 മണിക്ക് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 04842360802 നമ്പർ ഒരിക്കൽ കൂടി 04842360802.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
4: എന്നും രാവിലെ 10:30.
3: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
4: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾകൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
0: ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ റേഡിയേഷൻ ഓങ്കോളജി വിഭാഗത്തിലെ റേഡിയേഷൻ ഫിസിസ്റ്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. 50 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം ഈ മാസം 26-ാം തീയതി ചൊവ്വാഴ്ച രാവിലെ 10:30 മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടത്തുന്ന വാക്കിൻ ഇന്റർവ്യൂവിന് പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 04772280201 നമ്പർ ഒരിക്കൽ കൂടി 04772280201. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്. ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 29:47. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ, തുടർന്ന് പ്രകാശധാര തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയിലെ നിയുക്ത MLA സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് മുഖ്യമന്ത്രി VD സതീശൻ, സഗൌരവം പ്രതിജ്ഞയെടുത്ത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇംഗ്ലീഷിലും, മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും, ദേവികുളം MLA FRAJ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. UDFനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കും. NDAക്കായി BB ഗോപകുമാർ എന്ന സൂചന. LDF തീരുമാനം ഇന്നുണ്ടായേക്കും. 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയെത്തി. സൈപ്രസ് പ്രസിഡന്റുമായി നാളെ ഡൽഹിയിൽ കൂടിക്കാഴ്ച. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16-ാം നിയമസഭയിലെ നിയുക്ത MLA സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. രാവിലെ 9 മണിയോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത്. പ്രോട്ടേം സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട G സുധാകരനാണ് സഭാ നടപടികൾ നിയന്ത്രിക്കുന്നത്. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. UDFനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കും. NDAക്കായി BB ഗോപകുമാർ മത്സരിക്കുമെന്നാണ് സൂചന. LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. LDF തീരുമാനം ഇന്നുണ്ടായേക്കും. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി M പള്ളുരുത്തി.
5: ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിലായിരുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. കളമശ്ശേരിയിൽ നിന്നുള്ള അംഗം VE അബ്ദുൾ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം അംഗമായ AKM അഷറഫ് കന്നഡയിലാണ് പ്രതിജ്ഞ എടുത്തത്. ദേവികുളം അംഗം FRAJ തമിഴിൽ സത്യപ്രതിജ്ഞ ചെയ്തു. സേവ്യർ ചിറ്റിൽപ്പള്ളിയാണ് സത്യപ്രതിജ്ഞാ പട്ടികയിൽ അവസാന അംഗം.
1: എറണാകുളം പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും വിജയിച്ച് മുഖ്യമന്ത്രിയായ VD സതീശൻ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു.
6: വടശ്ശേരി ദാമോദര മേനോൻ സതീശൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തതയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
1: കണ്ണൂർ ധർമ്മടത്തു നിന്നും വിജയിച്ച മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രോടേം സ്പീക്കർക്ക് മുന്നിൽ സഗൌരവം സത്യപ്രതിജ്ഞ ചെയ്തു.
7: പിണറായി വിജയൻ എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമവഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തും

0: നടത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു.
1: തിരുവനന്തപുരം നേമം സീറ്റ് തിരിച്ചുപിടിച്ച ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ദേവനാമത്തിൽ എംഎൽഎയായി സത്യപ്രതിജ്ഞ ചെയ്തു.
2: രാജീവ് ചന്ദ്രശേഖർ എന്ന് ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിന്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിന്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിന്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു.
1: യുഡിഎഫ് എംഎൽഎമാർ മിക്കവരും ദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ എൽഡിഎഫ് എംഎൽഎമാർ കൂടുതൽ പേരും സഗൌരവമാണ് പ്രതിജ്ഞയെടുത്തത്. എൻഡിഎ എംഎൽഎമാർ ദേവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തു. ഉമ്മൻചാണ്ടിയുടെ ചിത്രമുള്ള വസ്ത്രമണിഞ്ഞാണ് ശ്രീ ചാണ്ടി ഉമ്മൻ സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയത്. തളിപ്പറമ്പിൽ നിന്ന് നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ടി കെ ഗോവിന്ദൻ സത്യപ്രതിജ്ഞയ്ക്ക് തൊട്ടുമുമ്പ് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന് കൈകൊടുത്തത് കൌതുകമായി. അഞ്ച് രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ ന്യൂഡൽഹിയിലെത്തി. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവേ, ഇറ്റലി എന്നീ രാജ്യങ്ങളാണ് പ്രധാനമന്ത്രി സന്ദർശിച്ചത്. പര്യടനത്തിന്റെ അവസാനഘട്ടത്തിൽ ഇറ്റലി എത്തിയ പ്രധാനമന്ത്രി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയുമായി കൂടിക്കാഴ്ച നടത്തി. സൈപ്രസ് പ്രസിഡന്റ് നാളെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തും. നാല് ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്നലെയാണ് സൈപ്രസ് പ്രസിഡന്റ് നിക്കോസ് ക്രിസ്റ്റോ ഡൌലിറ്റ്സ് മുംബൈയിലെത്തിയത്. അദ്ദേഹം ഇന്ന് ഡൽഹിയിലേക്ക് പോകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ സമർപ്പിക്കാം. നിർദ്ദേശങ്ങൾ ഈ മാസം 29 വരെ സ്വീകരിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനം തിരുവനന്തപുരം കെപിസിസി ആസ്ഥാനത്ത് ആചരിച്ചു. മുഖ്യമന്ത്രി വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടന്ന ചടങ്ങിൽ രാജീവ് ഗാന്ധിയുടെ ചിത്രത്തിന് പുഷ്പാർച്ചന നടത്തി. തുടർന്ന് അനുസ്മരണ പ്രഭാഷണം നടന്നു. 1991 മെയ് 21 തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പത്തൂരിൽ LTTE ബോംബ് സ്ഫോടനത്തിൽ മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വം വരിച്ചതിന്റെ സ്മരണയിലാണ് തീവ്രവാദ വിരുദ്ധ ദിനം ആചരിക്കുന്നത്. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KG പരമേശ്വരൻ നായരുടെ സംസ്കാരം വൈകിട്ട് 3:30 തൃക്കണ്ണാപുരത്തെ വീട്ടുവളപ്പിൽ നടക്കും. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ പൊതുദർശനത്തിന് വെച്ച ഭൌതികദേഹത്തിൽ നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ചു. പത്രപ്രവർത്തന രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രതിഭാശാലിയായിരുന്നു അദ്ദേഹം. കേരള നിയമസഭാ ചരിത്രവും ഉൾക്കാഴ്ചയും എന്ന ഗ്രന്ഥം രചിച്ചു. സംസ്ഥാനത്തെ SP റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം ശനിയാഴ്ച പോലീസ് ആസ്ഥാനത്ത് നടക്കും. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അധ്യക്ഷത വഹിക്കും. അതിനിടെ എറണാകുളത്ത് തടിയിട്ടുപറമ്പ് പാരിയത്തുകാവ് ഉന്നതിയിലെ 7 കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാനുള്ള നടപടികൾ നിർത്തിവയ്ക്കാൻ ആഭ്യന്തരമന്ത്രി DGP നിർദ്ദേശം നൽകി. കുടിയൊഴിപ്പിക്കൽ സംഘർഷത്തിന് വഴിമാറിയതിനെ തുടർന്നാണ് തീരുമാനം. കേരളത്തിൽ ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ലക്ഷദ്വീപിൽ പുതിയ അധ്യയന വർഷത്തിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുന്നു. ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള എല്ലാ സ്കൂളുകളും വേനലവധിക്ക് ശേഷം June 5 തുറക്കുമെന്ന് വിദ്യാഭ്യാസ ഡയറക്ടർ എം ഭരണി അറിയിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
4: എല്ലാ അധ്യാപകരും അനധ്യാപകരും അതാത് സ്കൂളുകളിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണെന്നും June 5 മുതൽ 9 വരെയുള്ള ദിവസങ്ങൾ സ്കൂളുകളിലെ ഒരുക്കങ്ങൾ പൂർത്തിയാക്കുന്നതിനായി വിനിയോഗിക്കണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ഈ ദിവസങ്ങളിൽ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള ആസൂത്രണം, ക്ലാസ് മുറികളുടെ ക്രമീകരണങ്ങൾ, ടൈം ടേബിൾ തയ്യാറാക്കൽ, സ്കൂൾ സന്നദ്ധത പ്രവർത്തനങ്ങൾ എന്നിവ പൂർത്തിയാക്കാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി. June 10 മുതലായിരിക്കും റെഗുലർ ക്ലാസുകൾ ആരംഭിക്കുക. കുട്ടികൾക്ക് മികച്ച രീതിയിൽ പഠനം ആരംഭിക്കുന്നതിനാവശ്യമായ എല്ലാ മുൻ ക്രമീകരണങ്ങളും സ്കൂൾ മേധാവികളും പ്രിൻസിപ്പൽമാരും ഉറപ്പുവരുത്തും.
1: കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്നു. 60 രൂപ പ്രീമിയം ഈടാക്കി 5 ലക്ഷം രൂപയുടെ പോളിസിയാണ് നൽകുന്നത്. നാഷണൽ ഇൻഷുറൻസ് കമ്പനിയുമായി ചേർന്ന് ഏർപ്പെടുത്തുന്ന ഇൻഷുറൻസിന്റെ പോളിസി രേഖകൾ നാളെ കൈമാറും. വൈസ് ചാൻസലർ പ്രൊഫസർ KK സാജു ഉദ്ഘാടനം ചെയ്യും. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. ഇന്നലെ നടന്ന മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് 4 വിക്കറ്റിന് വിജയിച്ചു. 68-ാമത് തിരുവനന്തപുരം ജില്ലാ

കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ശനിയാഴ്ച ആരംഭിക്കും. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ചാമ്പ്യൻഷിപ്പ് തിരുവനന്തപുരത്ത് സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗതാഗത വകുപ്പ് മന്ത്രി സി പി ജോൺ ഉദ്ഘാടനം ചെയ്യും. സീനിയർ ജൂനിയർ സബ് ജൂനിയർ വിഭാഗങ്ങളിലായി 400 കുട്ടികൾ പങ്കെടുക്കും. കണ്ണൂർ ആറളത്ത് ഓപ്പറേഷൻ ഗജമുക്തി ദൌത്യം തുടരുന്നു. ഇന്നലെ ഹെലിപ്പാട് വട്ടക്കാട് ഭാഗത്ത് നിലയുറപ്പിച്ചിരുന്ന കൊമ്പനാനയെ കാട്ടിലേക്ക് തുരത്തി. കഴിഞ്ഞ ദിവസം വട്ടക്കാട് ഭാഗം വരെ എത്തിച്ച 6 ആനകളിൽ ഒന്നാണിത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 103 പോയിന്റ് ഉയർന്ന് 75,421 നിഫ്റ്റി 61 പോയിന്റ് നേട്ടത്തിൽ 23,720 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 1,17,280 രൂപയും ഗ്രാമിന് 14,660 രൂപയുമാണ് ഇന്നത്തെ വില. തിരുവനന്തപുരം പി ടി പി നഗറിലുള്ള ഭൂതല ജലസംഭരണിയിൽ വൃത്തിയാക്കൽ ജോലികൾ നടത്തുന്നതിനാൽ കാഞ്ഞിരമ്പാറ, പാങ്ങോട്, വട്ടിയൂർക്കാവ്, വാഴോട്ടുകോണം, നെട്ടയം, കൊടുങ്ങാനൂർ, തിരുമല, വലിയവിള, പുന്നയ്ക്കാമുകൾ, തുരുത്തുമൂല, പൂജപ്പുര, കരമന, മുടവൻമുകൾ, നെടുങ്കാട്, കാലടി, ആറന്നൂർ, വല്യശാല, പാപ്പനംകോട് തുടങ്ങിയ വാർഡുകളിൽ ഇന്നും നാളെയും ജലവിതരണം തടസ്സപ്പെടും. നാളെ രാത്രിയോടെ ജലവിതരണം പുനഃസ്ഥാപിക്കും. കണ്ണൂർ മാടായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിനെ കൈയേറ്റം ചെയ്തെന്ന പരാതിയിൽ 25 പേർക്കെതിരെ പഴയങ്ങാടി പോലീസ് കേസെടുത്തു. പഞ്ചായത്തിലെ മാലിന്യ സംഭരണ കേന്ദ്രത്തിൽ നിന്ന് പ്ലാസ്റ്റിക് മാലിന്യം നീക്കാത്തതിൽ പ്രതിഷേധിച്ച് ഇന്നലെ ഡിവൈഎഫ്ഐ നടത്തിയ മാർച്ചിനിടെ പ്രസിഡന്റ് ബി സത്യഭാമയുടെ ചേംബറിൽ തള്ളിക്കയറി കൈയേറ്റം ചെയ്തതായാണ് പരാതി. പ്രധാന വാർത്തകൾ വീണ്ടും. 16-ാം കേരള നിയമസഭയിലെ നിയുക്ത എംഎൽഎമാർ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ, സഗൌരവം പ്രതിജ്ഞയെടുത്ത മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇംഗ്ലീഷിലും, മഞ്ചേശ്വരം എംഎൽഎ എ കെ എം അഷ്റഫ് കന്നഡയിലും, ദേവികുളം എംഎൽഎ എഫ് രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. യുഡിഎഫിനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മത്സരിക്കും. എൻഡിഎയ്ക്കായി ബി ബി ഗോപകുമാർ എന്ന സൂചന. എൽഡിഎഫ് തീരുമാനം ഇന്നുണ്ടായേക്കും. 5 രാജ്യങ്ങളിലേക്കുള്ള സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മടങ്ങിയെത്തി. സൈപ്രസ് പ്രസിഡന്റുമായി നാളെ ഡൽഹിയിൽ കൂടിക്കാഴ്ച. സംസ്ഥാനത്ത് മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ഉടലിന്റെ ആരോഗ്യം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രകൃതി ചികിത്സാ വിദഗ്ധനും യോഗ പരിശീലകനുമായ ഡോക്ടർ ഷാൻ എസ് ബി സംസാരിക്കുന്നു.
1: ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കുടലാരോഗ്യത്തെക്കുറിച്ചാണ്. നമ്മൾ ഒരിക്കലും ഗൌരവമായി ആലോചിക്കാത്ത ഒരിടം അതാണ് നമ്മുടെ കുടൽ, ദഹനവ്യൂഹം. അടിവയർ ശരിയല്ലെങ്കിൽ ഒന്നും ശരിയാകില്ല. ഇത് നമ്മുടെ അമ്മമാർ പറഞ്ഞിരുന്നു. ആധുനിക ശാസ്ത്രം ഇന്ന് അത് തെളിയിക്കുന്നു. എന്താണ് കുടലാരോഗ്യം? നമ്മുടെ ദഹനനാളം ഏകദേശം 8 മീറ്റർ നീളമുള്ളതാണ്. ഇതിൽ ശതകോടിക്കണക്കിന് സൂക്ഷ്മജീവികൾ വസിക്കുന്നു. ഇതിനെ ഗട്ട് മൈക്രോബ് എന്ന് വിളിക്കുന്നു. ഈ സൂക്ഷ്മജീവ സമൂഹം നമ്മുടെ ദഹനം, രോഗപ്രതിരോധം, ഹോർമോൺ ബാലൻസ്, മാനസികാരോഗ്യം ഇവ എല്ലാം നിയന്ത്രിക്കുന്നു. നമ്മുടെ സന്തോഷ ഹോർമോണായ സെറട്ടോണിൻ 90% ഉൽപ്പാദിപ്പിക്കുന്നത് കുടലിലാണ്, തലച്ചോറിലല്ല. അതായത് നിങ്ങൾ സന്തോഷവാനാകണമെങ്കിൽ ആദ്യം കുടൽ ആരോഗ്യകരമാകണം. ആയുർവേദം ഇത് അഗ്നി ദഹനശക്തി എന്ന ആശയത്തിലൂടെ പ്രകടിപ്പിക്കുന്നു. അഗ്നി ക്ഷീണിച്ചാൽ ശരീരം ക്ഷീണിക്കും, അഗ്നി ശക്തമായാൽ ജീവൻ ശക്തമാകും. എന്തുകൊണ്ട് ഇന്ന് കുടലാരോഗ്യം വളരെ പ്രധാനമാണ്? ഒരു തലമുറ മുൻപ് നമ്മുടെ അച്ഛനമ്മമാർ ഭൂരിഭാഗം വീട്ടിലുണ്ടാക്കിയ, തൊഴുത്തിൽ നിന്ന് കൊണ്ടുവന്ന, പറമ്പിൽ വിളഞ്ഞ ഭക്ഷണം കഴിച്ചിരുന്നു. ഇത് കാരണത്താൽ ഗട്ട് ബാക്ടീരിയ സമൃദ്ധമായിരുന്നു. ഇന്ന് പാക്കറ്റ് ഭക്ഷണം, പ്രിസർവേറ്റീവ്, ആന്റിബയോട്ടിക്സ്, പൊല്യൂഷൻ എന്നിവ അടങ്ങിയ ഭക്ഷണം കഴിക്കുന്നത് കാരണത്താൽ മൈക്രോബയോമിനെ ദ്രോഹിക്കുന്നു. ഫലം ദഹനപ്രശ്നം, അലർജി, ഭാരക്കൂടുതൽ, ചർമ്മപ്രശ്നങ്ങൾ, ഇവ ഇന്ന് എപ്പിഡമിക് ആയി കണ്ടുവരുന്നു. എങ്ങനെ കുടലാരോഗ്യം തകരുന്നു? കൂടുതലായി ജങ്ക് ഭക്ഷണങ്ങളും അധികമായി പ്രോസസ് ചെയ്ത ഭക്ഷണങ്ങളും അധികമായി പഞ്ചസാരയുടെ ഉപയോഗവും ദോഷകരമായ ബാക്ടീരിയകൾ കൂടുന്നു. ആന്റിബയോട്ടിക്സ് അമിതമായി ഉപയോഗിക്കൽ നല്ല ബാക്ടീരിയകൾ കൂടി നശിപ്പിക്കും. സ്ട്രെസ്, ഉറക്കക്കുറവ് എന്നിവ മൈക്രോബിന്റെ ഘടനയെ മാറ്റുന്നു. വെള്ളം കുറവ് കുടിക്കുകയാണെങ്കിൽ അതും കുടലാരോഗ്യത്തിനെ ബാധിക്കുന്നതാണ്. ഭക്ഷണത്തിൽ ഫൈബറിന്റെ അളവ് അഥവാ നാര് അടങ്ങിയ ഭക്ഷണം കഴിക്കാത്തതും കുടലാരോഗ്യം

ആരോഗ്യത്തിനെ നശിപ്പിക്കുന്നതാണ്. ധൃതിയിൽ ഭക്ഷണം കഴിക്കുന്നതും ദഹനം ശരിയാകാതെ വരുന്നതും കുടലാരോഗ്യത്തിനെ ബാധിക്കുന്നതാണ്. എപ്പോഴാണ് നമ്മൾ ആശങ്കപ്പെടേണ്ടത്? ഈ പറയുന്ന ലക്ഷണങ്ങൾ ശ്രദ്ധിക്കുക: വയർ ഉപ്പ് അഥവാ വയറ് വീർത്തു വരിക, ഗ്യാസ്, ആസിഡ്, നെഞ്ചെരിച്ചിൽ, കുടൽ സമ്മർദ്ദം എന്നിവ ഉണ്ടാകുന്നത് കുടൽ സമ്മർദ്ദത്തിന്റെ ആദ്യ സൂചനകളാണ്. ഇടയ്ക്കിടെ വയറിളക്കം, മലബന്ധം എന്നിവ ഉണ്ടാകുന്നത് മൈക്രോബ് ബാലൻസ് തകർന്നതിന്റെ ലക്ഷണമാണ്. ചർമ്മപ്രശ്നങ്ങൾ, പിമ്പിൾ, എക്സിമ പോലുള്ള സ്കിൻ അഥവാ ത്വക്ക് രോഗങ്ങൾ കുടലാരോഗ്യവുമായി ബന്ധപ്പെട്ടുണ്ടാകാം. ക്ഷീണം, ഉറക്കക്കുറവ് എന്നിവ ഗട്ട് ബ്രെയിൻ ആക്സിസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. കുടലാരോഗ്യത്തിന്റേതായ സങ്കീർണതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറിറ്റബിൾ ബൗൽ സിൻഡ്രോം ദൈനംദിന ജീവിതം ദുഷ്കരമാക്കുന്ന ഒന്നാണ്. ഇറിറ്റബിൾ ബൗൽ സിൻഡ്രോം, ലീക്കി ഗട്ട് സിൻഡ്രോം, കുടൽ ഭിത്തി ദ്രവിച്ച് വിഷവസ്തുക്കൾ രക്തത്തിൽ കലരുന്നതിനെയാണ് ലീക്കി ഗട്ട് സിൻഡ്രോം എന്ന് പറയുന്നത്. ഓട്ടോ ഇമ്മ്യൂൺ രോഗങ്ങൾ, ശരീരം സ്വന്തം കോശങ്ങളെ ആക്രമിക്കുന്ന അവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ. വിഷാദം, സെറട്ടോൺ ഉൽപാദനം കുറഞ്ഞ് മനസ്സ് ക്ഷീണിക്കും, അത് കാരണത്താൽ വിഷാദ രോഗം ഉണ്ടാകും. ദഹനം ശരിയാകാതെ ശരീരത്തിൽ കൊഴുപ്പ് ശേഖരിക്കപ്പെടുമ്പോഴാണ് ഭാരക്കൂടുതൽ ഉണ്ടാകുന്നത്. കുടലാരോഗ്യത്തിൽ നാച്ചുറോപ്പതിയുടെ സമീപനം എങ്ങനെയാണെന്ന് നോക്കാം. നാച്ചുറോപ്പതിയിൽ ദഹനവ്യൂഹം ആരോഗ്യത്തിന്റെ കണ്ണാടിയാണ് കുടൽ. കുടൽ ശുദ്ധമാണെങ്കിൽ ശരീരം ശുദ്ധമാണ്. ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം ഉപവസിക്കുന്നത് കുടലിന് വിശ്രമം ലഭിക്കുന്നതിനും കുടലിന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതിനും കാരണമാണ്. മട്ടറാപ്പി അബ്ഡമിനിൽ മട്ട്പാക്ക് ചെയ്യുന്നതിലൂടെ കുടലിന്റെ ഇൻഫ്ലമേഷൻ കുറയുന്നു. ഒരു നൂറ്റാണ്ടിലേറെ ഉപയോഗിച്ചു വരുന്ന ചികിത്സയാണിത്. ഫെർമെന്റഡ് ഫുഡായ തൈര്, മോര്, കഞ്ഞി, ഇഡലി, ദോശ നമ്മുടെ പരമ്പരാഗത പ്രോബയോട്ടിക് ഭക്ഷണങ്ങളാണ്. ഇവ ഉൾപ്പെടുത്തുന്നതും ഗുണകരമാണ്. ത്രിഫല ഉപയോഗിക്കുന്നതിലൂടെ ദഹനം ഉത്തേജിപ്പിക്കുന്നു. ഇഞ്ചി, ജീരകം എന്നിവ ഉപയോഗിക്കുന്നതിലൂടെ ഗ്യാസ് ബ്ലോട്ടിംഗ് ഒഴിവാക്കുന്നു. യോഗ സമീപനം, പവനമുക്താസനം, ഇരുകാലുകളും വയറ്റിലേക്ക് ചേർത്ത് വെച്ച് കിടക്കുന്നതിനെയാണ് പവനമുക്താസനം എന്ന് പറയുന്നത്. ഇത് ചെയ്യുന്നതിലൂടെ ഗ്യാസ് ഒഴിവാക്കുന്നതിനും കുടൽ ചലനം ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നു. അർദ്ധ മത്സ്യന്ദ്രാസന, കുടലിൽ ട്വിസ്റ്റിംഗ് എഫക്ട് ഉണ്ടാകുന്നതിലൂടെ ദഹനവ്യൂഹത്തെ മസാജ് ചെയ്യുന്ന എഫക്ട് ഉണ്ടാകുന്നു, അല്ലെങ്കിൽ മസാജ് ചെയ്യുന്ന പ്രതിവിധി ഉണ്ടാവുകയും ആരോഗ്യം മെച്ചപ്പെടുകയും ചെയ്യുന്നു. ഭുജംഗാസന, അടിവയറ്റിലെ അവയവങ്ങൾക്ക് പ്രഷർ കൊടുക്കുന്നതിലൂടെ ദഹനം ഉത്തേജിപ്പിക്കുന്നതിന് കാരണമാകുന്നു. കപാൽപതി പ്രാണായാമ, ഉദരം ഉപയോഗിച്ചുള്ള ശ്വസന പ്രക്രിയയാണ് കപാൽപതി പ്രാണായാമ. അതായത് നിവർന്നിരുന്ന് ശ്വാസം ഉള്ളിലേക്കെടുത്ത് ശക്തിയായി ശ്വാസം പുറത്തേക്ക് തള്ളുന്നതോടൊപ്പം വയറിനെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് ചെയ്യുന്ന പ്രാണായാമയാണ് കപാൽപതി പ്രാണായാമ. ഇപ്രകാരം ചെയ്യുന്നത് ശരീരത്തിൽ അമിതമായി വരുന്ന കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുന്നതിനും ടോക്സിൻസിനെ പുറത്തേക്ക് തള്ളുന്നതിനും സഹായിക്കുന്നു. വജ്രാസന, ഭക്ഷണം കഴിച്ച് 10 മിനിറ്റ് വജ്രാസനയിലിരിക്കുന്നത് ദഹനം ത്വരിതപ്പെടുത്തുന്ന ഒരു ആസനമാണ്. ആരോഗ്യകരമായ കുടലിന്റെ ഗുണങ്ങൾ: ദഹനം സുഗമമാക്കുന്നതിനും ഗ്യാസ് ആസിഡ് ബ്ലോട്ടിംഗ് ഒഴിവാക്കുന്നതിനും കാരണമാണ്. ഭാരം ക്രമീകരിക്കുന്നതിനും ശരിയാക്കുന്നതിനും കുടലാരോഗ്യം വളരെ അത്യന്താപേക്ഷിതമാണ്. ചർമ്മം തിളങ്ങുന്നതും കുടലാരോഗ്യത്തിന്റെ ഗുണങ്ങളാണ്. ഉറക്കം ഗുണകരമാക്കുന്നതിനും സന്തോഷം ലഭിക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി കൂട്ടുന്നതിനും മനസ്സ് ശാന്തമാക്കുന്നതിനും വളരെ ഉത്തമമാണ് കുടലാരോഗ്യം. ഡോക്ടറെ കാണാതെ ആന്റിബയോട്ടിക് കഴിക്കരുത്. ആന്റാസിഡ് ദിനംപ്രതി കഴിക്കുന്നവർ ഒന്നാലോചിക്കണം. കാരണം ചികിത്സിക്കൂ, ലക്ഷണം മറക്കരുത്. ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ: രാവിലെ എഴുന്നേറ്റ ഉടൻ 1 ഗ്ലാസ് ചൂടുവെള്ളം. കുടലുണർത്തുന്നതിന് ഇത് ഗുണകരമാണ്. ഭക്ഷണം നന്നായി ചവച്ചരച്ച് കഴിക്കുക. ഓരോ ഉരുളയും 30 മുതൽ 40 തവണ ചവച്ചരയ്ക്കുന്നതിന് ശ്രദ്ധിക്കുക. ദഹനം വായിൽ നിന്ന് തുടങ്ങട്ടെ. ദിവസവും കുറഞ്ഞത് 8 ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിനായി ശ്രദ്ധിക്കുക. കുടലിന്റെ ആദ്യ ഔഷധമാണിത്. മൈദ, പഞ്ചസാര, ഫ്രൈ ചെയ്ത ഭക്ഷണങ്ങൾ ഇവ കുറയ്ക്കുക. ഭക്ഷണത്തിൽ ദിവസവും 1 ഗ്ലാസ് മോര്. ഇത് നാച്ചുറൽ പ്രോബയോട്ടിക്കാണ്. ഇത് വളരെ ഗുണകരവുമാണ്. ഉള്ളി, വെളുത്തുള്ളി, വഴുതന, വാഴയ്ക്ക എന്നിവ പ്രീബയോട്ടിക് ഭക്ഷണങ്ങളാണ്. നല്ല ബാക്ടീരിയകൾക്ക് നല്ല ഭക്ഷണം കഴിക്കേണ്ടതാണ്. ദിവസവും 30 മിനിറ്റ് നടത്തം. കുടൽ ചലനം ഉത്തേജിപ്പിക്കുന്നതിന് ഇത് കാരണമാണ്. ഭക്ഷണം കഴിച്ചതിന് ശേഷം 10 മിനിറ്റ് വജ്രാസന ചെയ്യുന്നത് ദഹനത്തിന് വളരെ
ഉത്തമമാണ്.

0: കഴിച്ച ഉടനെ കിടക്കുന്നത് ഒഴിവാക്കുക. ഇത് ദഹനത്തിനെ ബാധിക്കുന്ന ഒന്നാണ്. നിങ്ങളുടെ കുടലിനെ ബഹുമാനിക്കൂ, അത് നിങ്ങളെ ബഹുമാനിക്കും.
1: കുടലിന്റെ ആരോഗ്യം, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് പ്രകൃതി ചികിത്സാ വിദഗ്ധനും യോഗ പരിശീലകനുമായ ഡോക്ടർ ഷാൻ എസ് ബി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
2: ഈഡിസ് ഈജിപ്തി കൊതുകുകൾ പരത്തുന്ന ഡെങ്കി വൈറസ് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡെങ്കിപ്പനി. മുതിർന്നവരെയും കുട്ടികളെയും ഒരുപോലെ ബാധിക്കുന്ന രോഗമാണ് ഡെങ്കിപ്പനി.
3: ഡെങ്കിപ്പനിയുടെ ലക്ഷണങ്ങൾ സാധാരണ വൈറൽ പനിയിൽ നിന്ന് വ്യത്യസ്തമല്ലാത്തതിനാൽ പലപ്പോഴും ഡെങ്കിപ്പനി തിരിച്ചറിയാൻ വൈകുന്നു. പെട്ടെന്നുള്ള കനത്ത പനിയാണ് തുടക്കം. ആരംഭത്തിൽ തലവേദന, പേശിവേദന, വിശപ്പില്ലായ്മ, മനം പുരട്ടൽ, ഛർദി, ക്ഷീണം, തൊണ്ടവേദന, ചെറിയ ചുമ തുടങ്ങിയ ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ഈ രോഗലക്ഷണങ്ങളെല്ലാം തന്നെ സാധാരണ പനിയോട് സാമ്യമുള്ളവയാണ്. അതിശക്തമായ നടുവേദന, കണ്ണിനു പുറകിൽ വേദന എന്നിവ ഡെങ്കിപ്പനിയുടെ പ്രത്യേകതയാണ്. 4-5 ദിവസത്തിനുള്ളിൽ ദേഹത്ത് അങ്ങിങ്ങായി ചുവന്ന തിണർത്ത പാടുകൾ കാണാൻ സാധ്യതയുണ്ട്. രോഗം ഗുരുതരമാകാതെ ശ്രദ്ധിക്കണം. രക്തത്തിലെ പ്ലേറ്റ്ലെറ്റുകളുടെ അളവ് പെട്ടെന്ന് കുറഞ്ഞ് മരണത്തിലേക്ക് നീങ്ങും എന്നതാണ് ഡെങ്കിപ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അതിനാൽ ആരംഭത്തിൽ തന്നെ ഡെങ്കിപ്പനിയാണെന്ന് കണ്ടുപിടിച്ച് അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കേണ്ടതാണ്.

0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ് 49:55. ഇനി മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. പശ്ചിമബംഗാളിലെ പാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഇറ്റലി സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. 5 രാഷ്ട്രങ്ങളിലേക്കുള്ള ഔദ്യോഗിക പര്യടനത്തിന്റെ അവസാന ഘട്ടത്തിലാണ് അദ്ദേഹം ഇറ്റലിയിലെത്തിയത്. സന്ദർശനവേളയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമാക്കുന്നതിന് 15 കരാറുകളിൽ ഒപ്പുവച്ചു. യുഎഇ, നെതർലാൻഡ്സ്, സ്വീഡൻ, നോർവെ, ഇറ്റലി എന്നീ രാജ്യങ്ങളിലേക്കാണ് പ്രധാനമന്ത്രി ഔദ്യോഗിക സന്ദർശനം നടത്തിയത്. ഇന്ത്യയും ഇറ്റലിയും തമ്മിലുള്ള സാംസ്കാരിക വിനിമയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2027 സാംസ്കാരിക രംഗത്തിന്റെയും വിനോദസഞ്ചാരത്തിന്റെയും വർഷമായി ആഘോഷിക്കും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിന് ഇത് സഹായകമാകുമെന്ന് ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനി പറഞ്ഞു. രാഷ്ട്രീയപരമായും സാമ്പത്തികമായും മാത്രമല്ല, ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങളിലൂടെയും ഒരു രാജ്യത്തിന്റെ ശക്തി അളക്കപ്പെടുമെന്നും അവർ പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായി ചേർന്ന് അമേരിക്കയുടെ 250-ാം ജന്മദിനം ആഘോഷിക്കാൻ ആഗ്രഹിക്കുന്നതായി യുഎസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ മറ്റന്നാൾ ആരംഭിക്കുന്ന ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി പങ്കുവച്ച വീഡിയോ സന്ദേശത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. ജൂലൈ 4-നാണ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഒപ്പുവച്ചതിന്റെ 250-ാം വാർഷികം അമേരിക്ക ആഘോഷിക്കുന്നത്. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ ലേപനങ്ങളായോ സ്പ്രേ ആയോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ്സ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലെ നിരോധിത ചേരുവകളുടെ ഉപയോഗം, തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ എന്നിവ നിയമലംഘനമാണെന്നും CDSCO.

0: വ്യക്തമാക്കി. തമിഴ്നാട്ടിൽ 23 മന്ത്രിമാർ കൂടിയെന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. സത്യപ്രതിജ്ഞ ചെയ്തവരിൽ 3 വനിതാ മന്ത്രിമാരും ഉൾപ്പെടുന്നു. നിലവിൽ സി ജോസഫ് വിജയ് സർക്കാരിൽ 1 വനിതാ മന്ത്രി ഉൾപ്പെടെ 9 മന്ത്രിമാരുണ്ട്. കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള 2 അംഗങ്ങൾ കൂടി മന്ത്രിസഭയുടെ ഭാഗമായതോടെ ആകെ അംഗസംഖ്യ 32. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. വിശദാംശങ്ങളിലേക്ക്.
1: ഇംഗ്ലീഷ് അക്ഷരമാല ക്രമത്തിലായിരുന്നു അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ. കളമശ്ശേരിയിൽ നിന്നുള്ള അംഗം വി ഇ അബ്ദുൽ ഗഫൂറാണ് ആദ്യം സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം അംഗമായ എ കെ എം അഷ്റഫ് കന്നഡയിലാണ് സത്യപ്രതിജ്ഞ എടുത്തത്. ദേവികുളം അംഗമായ എഫ് രാജ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. ഫൈസൽ ബാബു, മാണി സി കാപ്പൻ, മാത്യു കുഴൽനാടൻ, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ ഇംഗ്ലീഷിൽ സത്യപ്രതിജ്ഞ എടുത്തു. സേവ്യർ ചിറ്റിലപ്പള്ളിയാണ് സത്യപ്രതിജ്ഞാ പട്ടികയിൽ അവസാനത്തെ അംഗം. ജൂൺ 3 വരെയാണ് 16-ാം നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും ാണ് സമ്മേളനത്തിന്റെ ആദ്യ ദിവസങ്ങളിലെ പ്രധാന കാര്യപരിപാടികൾ. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് യു ഡി എഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം പിരിയുന്ന സഭ ഈ മാസം 29-ന് വീണ്ടും ചേരും. അന്നേ ദിവസം ഗവർണറുടെ നയപ്രഖ്യാപനം നടക്കും. ജൂൺ 1 മുതൽ 3 വരെ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനുമേലുള്ള നന്ദി പ്രമേയ ചർച്ച സഭയിൽ നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പശ്ചിമബംഗാളിലെ ഫാൽട്ട നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകുന്നേരം 6 മണിക്ക് അവസാനിക്കും. 2 സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ജഹാംഗീർ ഖാൻ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ മാസം 24-നാണ് വോട്ടെണ്ണൽ. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷിത്വ ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ രാജീവ് ഗാന്ധിയുടെ ചരമവാർഷികത്തിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഡൽഹിയിലെ വീർഭൂമിയിൽ പുഷ്പാർച്ചന നടത്തി. തിരുവനന്തപുരം കെ പി സി സി ആസ്ഥാനത്ത് നടന്ന അനുസ്മരണ പരിപാടിയിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുത്തു. ത്രിപുര, അരുണാചൽ പ്രദേശ്, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിലെ ഹൈവേകളുടെ ഗുണനിലവാരവും പരിപാലനവും സംബന്ധിച്ച പുരോഗതി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ന്യൂഡൽഹിയിൽ അവലോകനം ചെയ്തു. സുസ്ഥിരവും കാര്യക്ഷമവുമായ ഹൈവേകൾ കണക്ടിവിറ്റിക്കും യാത്രാ സൌകര്യം ശക്തിപ്പെടുത്തുന്നതിനും അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സഹമന്ത്രിമാരായ അജയ് തംത, ഹർഷ് മൽഹോത്ര, മറ്റ് മുതിർന്ന ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: മെറ്റ, ഗൂഗിൾ, ടെലിഗ്രാം തുടങ്ങിയ സമൂഹമാധ്യമങ്ങളുടെ പ്രതിനിധികളുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ കൂടിക്കാഴ്ച നടത്തി. ടെലിഗ്രാം ഉൾപ്പെടെയുള്ള പ്ലാറ്റ്ഫോമുകളിലൂടെ മത്സര പരീക്ഷകളുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നതിൽ അദ്ദേഹം ആശങ്ക അറിയിച്ചു. ജൂൺ 21-ന് നടക്കാനിരിക്കുന്ന നീറ്റ് യുജി പുനഃപരീക്ഷയ്ക്ക് മുന്നോടിയായാണ് യോഗം വിളിച്ചത്. നീറ്റ് യുജി പുനഃപരീക്ഷ കുറ്റമറ്റ രീതിയിൽ നടത്തുന്നതിന് വിളിച്ചു ചേർത്ത കേന്ദ്ര സുരക്ഷാ ഇന്റലിജൻസ് ഏജൻസികളുടെ യോഗത്തിലും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ അധ്യക്ഷത വഹിച്ചു. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. എബോള റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങൾ വഴി യാത്ര ചെയ്തു വരുന്നവർക്കും ഇത് ബാധകമായിരിക്കുമെന്ന് ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ഹെൽത്ത് സർവീസസ് അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, ഉഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ അതീവ ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങൾ സന്ദർശിച്ചവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണം. എബോള രോഗിയുടെ രക്തവുമായോ ശരീരസ്രവങ്ങളുമായോ നേരിട്ട് സമ്പർക്കം പുലർത്തിയ യാത്രക്കാർ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് മുമ്പ് എയർപോർട്ട് ഹെൽത്ത് ഓഫീസറെയോ ഹെൽത്ത് ഡെസ്കിനെയോ അറിയിക്കണമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിലിൽ പാകിസ്ഥാനെതിരെ രൂക്ഷ വിമർശനവുമായി ഇന്ത്യ. സ്വന്തം രാജ്യത്തെ പരാജയങ്ങൾ മറച്ചുവെയ്ക്കാനാണ് പാകിസ്ഥാൻ അതിർത്തിയിലും മറ്റ് രാജ്യങ്ങളിലും അക്രമങ്ങൾ നടത്തുന്നതെന്ന് യുഎനിലെ ഇന്ത്യയുടെ സ്ഥിരം പ്രതിനിധി പി ഹരീഷ് പറഞ്ഞു. ഇന്ത്യയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെട്ട് പാകിസ്ഥാൻ സംസാരിക്കുന്നത് ഉചിതമല്ലെന്നും അദ്ദേഹം പറഞ്ഞു.
3: It is ironic that Pakistan, with its long tainted record of genocidal acts, has chosen to refer to issues that are strictly internal to India. The United Nations Assistance Mission in Afghanistan has reported that in the first 3 months of 2026, 750 civilian deaths and injuries were documented in Afghanistan as a result of cross-border armed violence perpetrated by Pakistani military forces, most of which occurred due to airstrikes. It is hypocritical to espouse high principles of international law while targeting innocent civilians in the dark.
0: ഐ പി എൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ്

0: ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസസ് 171 പോയിന്റ് ഇടിഞ്ഞ് 75,131-ലും നിഫ്റ്റി 21 പോയിന്റ് നഷ്ടത്തിൽ 23,626-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 117,280 രൂപയും ഗ്രാമിന് 14,660 രൂപയുമാണ് ഇന്നത്തെ വില. കേരളത്തിൽ ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിന് മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ദേശീയ ക്ഷയരോഗ നിർമ്മാർജ്ജന പരിപാടിയുടെ കീഴിൽ ക്ഷയരോഗം തുടച്ചു നീക്കുന്നതിനായി ലോകത്തിലെ ഏറ്റവും വലിയ പരിശോധനാ രോഗനിർണയ പ്രവർത്തനങ്ങളിലൊന്നാണ് ഇന്ത്യ നടപ്പിലാക്കുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നഡ്ഡ. ജനീവയിൽ നടന്ന 79-ാമത് ലോകാരോഗ്യ അസംബ്ലിയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാന വാർത്തകൾ വീണ്ടും. 5 രാജ്യങ്ങളിലെ 6 ദിവസത്തെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തി. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. പശ്ചിമബംഗാളിലെ പാൽട്ടാ നിയമസഭാ മണ്ഡലത്തിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. 11 മണിവരെ 42% പോളിംഗ്. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്നെത്തുന്നവർക്ക് കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി കൊച്ചി FM 102.3.

സമയം 1:34. ഗാനോത്സവം

പ്രിയ ശ്രോതാക്കൾ, കത്തുകൾ വഴി ആവശ്യപ്പെട്ട ചലച്ചിത്ര ഗാനങ്ങളാണ് ഇന്നത്തെ ഗാനോത്സവത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യ ഗാനം എയർ ഹോസ്റ്റസ് എന്ന ചിത്രത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയത്, ഒ എൻ വി കുറുപ്പിന്റെ വരികൾ സലിൽ ചൌധരി ചിട്ടപ്പെടുത്തിയത്. ഈ ഗാനത്തിനായി കത്തയച്ചത് വെള്ളിക്കുളങ്ങരയിൽ നിന്ന് വിജയൻ, ദേവസിക്കുട്ടി, മേജോ, വിൻസെന്റ്, മൊയ്തീൻ എന്നിവർ.

ഒറ്റപ്പാലം മുളഞ്ഞൂരിൽ നിന്നും പി എം വാസുദേവനും കുടുംബവും കാത്തിരിക്കുന്ന ഗാനം പി സുശീല പാടിയത്. ചിത്രം അടിമകൾ. ഈ ഗാനമൊരുക്കിയത് വയലാർ രാമവർമ്മ, ജി ദേവരാജൻ.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ക്യാൻസർ രോഗം സത്യവും മിഥ്യയും, ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അജു മാത്യു മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-242-6387 അല്ലെങ്കിൽ 0484-242-6397 അല്ലെങ്കിൽ മൊബൈൽ നമ്പർ 9444-6455-888 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. ഗാനോത്സവം തുടരുന്നു. ഇനി ചമയം എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനത്തിനായി കത്തയച്ചിരിക്കുന്നു ജോർജ് കുറ്റിക്കാട്ട് ഇടപ്പള്ളി. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജോൺസൺ.

വയലാർ രാമവർമ്മയും ജി ദേവരാജനും ചേർന്നൊരുക്കിയ ഗാനം യേശുദാസ് പാടിയത്. ചിത്രം ഓമന. ഈ ഗാനത്തിനായി കത്തയച്ചത് ഷാജു മാലാന്തറ, മടത്തുംപടി.

മധു പുത്തൻചിറ കാത്തിരിക്കുന്ന ഗാനം ബിജു തിരുമല രചിച്ച് കെ ജെ ജോയ് ഈണം പകർന്നത്. ഗായകർ യേശുദാസ്, എസ് ജാനകി. ചിത്രം പപ്പു.

ആകാശവാണി കൊച്ചി എഫ് എം നിലയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ക്യാൻസർ രോഗം സത്യവും മിഥ്യയും, ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അജു മാത്യു മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ വിളിക്കുക. വിളിക്കേണ്ട നമ്പറുകൾ 04842426387 അല്ലെങ്കിൽ 04842426397. മൊബൈൽ നമ്പർ 944-6455888. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ഗാനോത്സവം തുടരുന്നു. ഇനി നഖശതങ്ങൾ എന്ന ചിത്രത്തിൽ ചിത്രപാടിയ ഗാനം കേൾക്കാം. രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം രവി ബോംബെ. ഈ ഗാനത്തിനായി കത്തയച്ചത് കെ വി സുദർശനൻ, കരുമാലൂർ.

0: യൗവനം ദാഹം. ഈ ചിത്രത്തിൽ ജയചന്ദ്രനും സംഘവും പാടിയത്. ഗാനരചന കണിയാപുരം രാമചന്ദ്രൻ, സംഗീതം എം ജി രാധാകൃഷ്ണൻ. ഈ ഗാനത്തിന് കത്തയച്ചത് സുജാത രാജു വൈപ്പിൻ.
1: അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി, എന്റെ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി.
2: എന്തുവാണ്?
1: അടി കിട്ടി, ഇടികിട്ടി, തൊഴി കിട്ടി, പിടിച്ചു കെട്ടി പോരാ നേരം കൂട്ടിനായൊരു വാഴയും കിട്ടി. അയ്യോ, അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി, എന്റെ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി.
2: എന്തുവാണ്?
1: അടി കിട്ടി, ഇടികിട്ടി, തൊഴി കിട്ടി, പിടിച്ചു കെട്ടി പോരാ നേരം കൂട്ടിനായൊരു വാഴയും കിട്ടി. അയ്യോ, അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി, എന്റെ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി.
2: കൊത്തിക്കേറി കൊത്താലട മകനെ, എടാ മകനെ ഭീമസേന.

ഇഡലിയുണ്ട്, അച്ഛന്റെ മുതുകത്ത് ഇഡലിയുണ്ട്, അച്ഛന്റെ മേലാകെ ഇഡലിയുണ്ട്, അച്ഛന്റെ മുതുകത്ത് ഇഡലിയുണ്ട്, അടയുണ്ട്, വടയുണ്ട്, പപ്പട വടയുണ്ട്. അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി, എന്റെ അച്ഛൻ ഇന്നലെ വല്ലാത്തോരക്കിടി പറ്റി.

0: അച്ഛാ അച്ഛോ എന്റെ അച്ഛോ
1: ആള് വരുന്നുണ്ട്,
2: കാലവാടാ
0: അച്ഛന്റെ കോള് വരുന്നുണ്ട്.

ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് എം കെ അർജുനൻ ഈണം പകർന്ന് ചിത്രപാടിയത്. ചിത്രം നായിക. ഈ ഗാനത്തിനായി കത്തയച്ചത് പി കെ കൃഷ്ണകുമാർ, തൃപ്പൂണിത്തുറ.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം ഇന്ന് ഉച്ച കഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ക്യാൻസർ രോഗം സത്യവും മിഥ്യയും, ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അജു മാത്യു മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർ ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-242-6387 അല്ലെങ്കിൽ 0484-242-6397 അല്ലെങ്കിൽ 944-6455-888 എന്ന നമ്പറിൽ വിളിക്കുക. വിളിക്കേണ്ട സമയം ഇന്ന് ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. ഗാനോത്സവത്തിൽ ഇനി മലയാറ്റൂർ അടിവാരത്ത് നിന്ന് സിന്ധു ശിവൻ ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. ഈ ഗാനം യേശുദാസും ചിത്രയും പാടിയത്. ചിത്രം ആരാന്റെ മുല്ല കൊച്ചുമുല്ല. ഗാനരചന മധു ആലപ്പി, സംഗീതം ആലപ്പി രംഗനാഥ്.

0: പ്രിയ കൂട്ടുകാരെ, ഇന്ന് വൈകുന്നേരം 4 മണിക്ക് 4 മണിപ്പൂക്കൾ നിങ്ങളുടെ പ്രിയ ഹിന്ദി, തമിഴ്, മലയാളം ഗാനങ്ങൾക്കായി വാട്സാപ്പ് മെസ്സേജ് അയക്കാം. അയക്കേണ്ട നമ്പർ 9446454588. 4 മണിപ്പൂക്കൾ ഇന്ന് വൈകുന്നേരം 4 മണിക്ക്.
1: സാഹിത്യ സുരഭി,
2: പ്രതിഭാധനരായ എഴുത്തുകാർ പങ്കെടുക്കുന്ന പരിപാടി
1: ആകാശവാണി കൊച്ചി നിലയത്തിൽ വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30
2: കേൾക്കൂ.
1: സാഹിത്യ സുരഭി
2: പുനഃപ്രക്ഷേപണം ശനിയാഴ്ച രാവിലെ 9 മണിക്ക്.
1: സാഹിത്യ സുരഭി,
2: കഥ, കവിത, പ്രഭാഷണം, പുസ്തക നിരൂപണം, കലാനിരൂപണം എന്നിങ്ങനെ
1: സർഗാത്മകതയുടെ പണിപ്പുരയിൽ സ്ഫുടം ചെയ്തെടുക്കുന്ന മുഴുമുത്തുകൾ.
2: സാഹിത്യ സുരഭി
1: വെള്ളിയാഴ്ചകളിൽ രാത്രി 9:30,
2: പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ രാവിലെ 9 മണിക്ക്.
1: ആകാശവാണി കൊച്ചി നിലയം എന്നും ശ്രോതാക്കൾക്കൊപ്പം.

0: വെറ്ററൻ കം റെസിഡന്റ് ട്യൂട്ടർ നിയമനത്തിനുള്ള അപേക്ഷ ക്ഷണിച്ചു. കരാർ അടിസ്ഥാനത്തിലാണ് നിയമനം. വൈകുന്നേരം 4 മുതൽ 8 വരെയാണ് ട്യൂട്ടറുടെ പ്രവൃത്തി സമയം. ബിരുദവും ബി എഡുമാണ് യോഗ്യത. അപേക്ഷകർ കുഴൽമന്ദം ബ്ലോക്ക് പരിധിയിൽ സ്ഥിര താമസക്കാരായിരിക്കണം. അപേക്ഷകൾ നാളെ വൈകുന്നേരം 5 മണിവരെ കുഴൽമന്ദം ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ സ്വീകരിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8547630127 നമ്പറിലേക്ക്. കൂടി 8547630127. ചാവറ കൾച്ചറൽ സെന്ററിന്റെ നേതൃത്വത്തിൽ ചാവറ ഫിലിം സ്കൂൾ, ചാവറ മൂവി സർക്കിൾ ഫിലിം സൊസൈറ്റി എന്നിവയുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന 8th നാഷണൽ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവൽ ഈ മാസം 30, 31 തീയതികളിലായി കൊച്ചി ചാവറ കൾച്ചറൽ സെന്ററിൽ നടത്തും. 5 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെയുള്ള സിനിമകൾ ഇംഗ്ലീഷിലോ മലയാളത്തിലോ MP4 ഫോർമാറ്റിൽ ചാവറ filmschool@gmail.com എന്ന വിലാസത്തിൽ അയക്കാവുന്നതാണ്. അവസാന തീയതി ഈ മാസം 24. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8129906-6260. നമ്പറൊരിക്കൽ കൂടി 8129906-6260.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
0: ആലപ്പുഴ ഗവൺമെന്റ് TD മെഡിക്കൽ കോളേജ് ആശുപത്രി വികസന സൊസൈറ്റിയുടെ കീഴിൽ റേഡിയേഷൻ ഓങ്കോളജി വിഭാഗത്തിലെ റേഡിയേഷൻ ഫിസിസ്റ്റ് തസ്തികയിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. 50 വയസ്സിൽ താഴെ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. അപേക്ഷകർ അസൽ സർട്ടിഫിക്കറ്റുകളും അവയുടെ പകർപ്പുകളും സഹിതം ഈ മാസം 26th ചൊവ്വാഴ്ച രാവിലെ 10:30 മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ടിന്റെ ഓഫീസിൽ നടത്തുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0477-228-2021. നമ്പറൊരിക്കൽ കൂടി 0477-228-2021.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: അസാബ് കേരളയുടെ ആഭിമുഖ്യത്തിൽ ഒറ്റപ്പാലം ലക്കിടി കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ ഈ മാസം 30 ജോബ് ഫെയർ സംഘടിപ്പിക്കും. മേളയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ രാവിലെ 10 മണിക്ക് ബയോഡേറ്റയും അനുബന്ധ സർട്ടിഫിക്കറ്റുകളുമായി ഒറ്റപ്പാലം ലക്കിടി കിൻഫ്ര പാർക്കിനുള്ളിൽ പ്രവർത്തിക്കുന്ന അസാബ് കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9495-99-9667. നമ്പറൊരിക്കൽ കൂടി 9495-99-9667.
3: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
4: ഗ്രീൻ മൗണ്ട് കറിമസാലകൾ, പ്രകൃതിയുടെ രുചി.
0: ആരോഗ്യ കേരളം ഇടുക്കിയുടെ കീഴിൽ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ തസ്തികയിലേക്ക് ഈ മാസം 25 വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. രാവിലെ 10 മണിക്ക് ഇടുക്കി കുയിലിമലയിലുള്ള ആരോഗ്യ കേരളം ജില്ലാ പ്രോഗ്രാം മാനേജർ ഓഫീസിലാണ് ഇന്റർവ്യൂ. യോഗ്യത MBBS അല്ലെങ്കിൽ തത്തുല്യം, മെഡിക്കൽ PG ബിരുദം അല്ലെങ്കിൽ ഡിപ്ലോമ അല്ലെങ്കിൽ DNB അനസ്തേഷ്യ. നിശ്ചിത യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ അസലും പകർപ്പുമായി ഇന്റർവ്യൂവിന് ഹാജരാകണം. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള വനശാസ്ത്ര കോളേജിൽ ബേസിക് ആൻഡ് അലൈഡ് സയൻസ് ഡിപ്പാർട്ട്മെന്റിൽ അഗ്രികൾച്ചറൽ സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗത്തിൽ 1 വർഷത്തെ കരാർ അടിസ്ഥാനത്തിൽ അസിസ്റ്റന്റ് പ്രൊഫസറെ നിയമിക്കുന്നതിന് യോഗ്യരായവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപ്പര്യമുള്ളവർ ഈ മാസം 28 ഡീൻ ഫോറസ്ട്രി അറ്റ് KAU.IN എന്ന ഇമെയിൽ മുഖേന അപേക്ഷകൾ സമർപ്പിക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0487-243-8401. നമ്പറൊരിക്കൽ കൂടി 0487-243-8401. എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസിന് കീഴിലുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിലെ ഡോക്ടർമാരുടെ ഒഴിവുകളിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനുള്ള വാക്ക് ഇൻ ഇന്റർവ്യൂ ഈ മാസം 29 രാവിലെ 11 മണിക്ക് എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസിൽ നടക്കും. MBBS യോഗ്യതയും TCMC രജിസ്ട്രേഷൻ

0: സർട്ടിഫിക്കറ്റും ഉള്ളവർക്ക് പങ്കെടുക്കാം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ, പകർപ്പുകൾ, ബയോഡേറ്റ എന്നിവ സഹിതം അന്നേ ദിവസം ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 04842360802. നമ്പർ ഒരിക്കൽ കൂടി 04842360802. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.
1: ആകാശവാണി FM വാർത്തകൾ.
0: പതിനാറാം കേരള നിയമസഭയുടെ സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. സമ്മേളനത്തിന്റെ ആദ്യ ദിനമായ ഇന്ന് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പൂർത്തിയായ ശേഷം സഭ പിരിഞ്ഞു. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ UDF സ്പീക്കർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. BB ഗോപകുമാർ BJP സ്ഥാനാർത്ഥിയായേക്കും. LDF സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. ഐക്യരാഷ്ട്രസഭയുടെ അഗ്രികോള മെഡൽ ലഭിച്ചതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അഭിനന്ദനമറിയിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. നോർവെയുടെയും സ്വീഡന്റെയും പരമോന്നത ബഹുമതികൾ കൂടി പ്രധാനമന്ത്രിക്ക് ലഭിച്ചത് ആഗോളതലത്തിൽ ഇന്ത്യയുടെ നേതൃത്വത്തിന് ലഭിക്കുന്ന അംഗീകാരത്തിന്റെയും തെളിവാണെന്ന് അദ്ദേഹം പറഞ്ഞു. ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് നിർമ്മിത ബുദ്ധി, കൃത്യമായ നിയന്ത്രണങ്ങളോടെയും ധാർമ്മികമായ മേൽനോട്ടത്തോടെയുമായിരിക്കണം നടപ്പാക്കേണ്ടതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ജനീവയിൽ 79th ലോകാരോഗ്യ അസംബ്ലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ വാഹന വ്യവസായത്തെ ലോകത്തിൽ ഒന്നാം സ്ഥാനത്ത് എത്തിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. പ്രതിവർഷം 30 മുതൽ 40% വരെ വളർച്ചയാണ് ഈ മേഖല കൈവരിക്കുന്നതെന്നും ന്യൂഡൽഹിയിൽ അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ കെമിക്കൽ മേഖലയ്ക്ക് 2040 ഒരു കോടി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഏകദേശം 83 ലക്ഷം കോടി രൂപ മൂല്യം കൈവരിക്കാനും ശേഷിയുണ്ടെന്ന് പെട്രോ കെമിക്കൽസ് വകുപ്പ് സെക്രട്ടറി തേജ്വീർ സിംഗ്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഈ മേഖലയ്ക്കായി ഗവൺമെന്റ് മുൻകരുതൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ. 60 രൂപ പ്രീമിയം ഈടാക്കി നടപ്പാക്കുന്ന പദ്ധതിയിൽ കണ്ണൂർ, കാസർഗോഡ്, വയനാട് ജില്ലകളിലെ 17,343 വിദ്യാർത്ഥികൾ അംഗങ്ങളാകും. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ രാത്രി 7:30 മത്സരം.
1: ആകാശവാണി FM വാർത്തകൾ.

0: ആകാശവാണി കൊച്ചി FM 102.3. വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര വെള്ളിത്തിര.
1: വെള്ളിത്തിരയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വിളിച്ചു തുടങ്ങാം. വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 9446 455 8888. മറ്റ് നമ്പറുകൾ 0484 242 6397, 24263 87. വെള്ളിത്തിരയിലെ ആദ്യ കോളർ ആരാണെന്ന് നോക്കാം. ഹലോ ഹലോ, ആരാണ്?
2: നമസ്തേ സാറേ. നമസ്തേ.
1: ആ നമസ്തേ, ആരൊക്കെയാണ്, ആരാണ് വിളിക്കുന്നത്?
2: ഞാൻ കാലടിയിൽ നിന്ന് രവി എന്ന് പറയും.
1: രവി, ആ എന്തൊക്കെയുണ്ട് വിശേഷം കാലടിയിൽ?
2: എന്ത് വിശേഷം സാറേ, കാലടിയിൽ ചെറിയ മഴയില്ല, മഴ കുറവാണ്.
1: മഴ രണ്ടു ദിവസം പെയ്തില്ലേ?
2: അപ്പോ പക്ഷെ ഇടയ്ക്കിടയ്ക്കൊക്കെ കിട്ടിയുള്ളൂ.
1: ആ ഇപ്പൊ നല്ല ചൂടായി രണ്ടു ദിവസം അല്ലേ?
2: ചൂടുണ്ട്, ഇപ്പൊ ചെറിയ മഴക്കാരും മേഘം വന്ന് മൂടിയിട്ടുണ്ട്.
1: ആ മേഘം വന്നോണ്ട് കൂടുതൽ ചൂട് വന്നു.
2: സാധാരണ മലയാറ്റൂർ ഭാഗത്തേക്കാണ് മഴ കൂടുതൽ.
1: അതെ അതെ അതെ, അത് കുറച്ചുകൂടെ കിഴക്ക് ഭാഗത്തായിട്ട് വരുമ്പോഴേ

0: മലയടിവാരൊക്കെ ആവുമ്പോൾ ഉണ്ടാവുമല്ലോ അല്ലേ,
1: അവിടെ ധാരാളം മഴ കിട്ടും.
0: മഴ കിട്ടും. ആ രവി എന്താ ചെയ്യുന്നത്?
1: ഞാനൊരു ചെറിയ ഓയിൽ മില്ല് നടത്തണേ, ലക്ഷ്മി ഓയിൽ മില്ല് എന്ന് പറയും.
0: ആ ആ ആ അവിടെ തന്നെ,
1: അവിടെ
0: അങ്കമാലി കാലടി തന്നെ. ആ അപ്പൊ പാട്ടുകളൊക്കെ ഇഷ്ടമാണോ? ഏത് പാട്ടാണ്
1: പിന്നെ
0: ഇന്ന് ചോദിക്കുന്നത്?
1: ഞാനിപ്പോ ശങ്കരാചാര്യർ എന്ന സിനിമയിലെ ശങ്കര ദിഗ്വിജയൻ ആവശ്യപ്പെട്ടാണ്.
0: ഓ, ശങ്കര ദിഗ്വിജയൻ, ആ ആ പാട്ടാണ് അല്ലേ.
1: അപ്പൊ രണ്ട് ഡെഡിക്കേഷൻ ഉണ്ട് സാറേ, ഒരു രണ്ടുപേര്.
0: ആ ഡെഡിക്കേഷൻ സ്ഥിരമായിട്ടുള്ള ആൾക്കാരാണെങ്കിൽ വേണ്ട, അല്ലാത്തവരാണെങ്കിൽ പറഞ്ഞു.
1: ഞാൻ സ്ഥിരം വിളിക്കുന്ന ആളല്ല സാറേ.
0: അതെ അതെ.
1: അംഗത്ത് അനുരാഗ്, കാർത്തിക്, പിന്നെ ലാലു അസോസിയേറ്റിന് ലാലു, ഇത്രയും പേരുള്ളൂ.
0: അപ്പൊ
1: സ്ഥിരം വിളിക്കുന്ന ആളല്ല ഞാൻ, അങ്ങനെ ഇതില്ല. ആരെങ്കിലും കടയിൽ വന്നവര് പറയും എന്റെ പേരൊന്ന് പറയാമെന്ന്
0: പറയാമെന്ന് പറയും. അപ്പം ഏതായാലും പാട്ട് കേൾക്കാം നമുക്ക്.
1: ശരി സാറേ, സന്തോഷം.

0: മൂവാറ്റുപുഴയിൽ നിന്ന് സുമതിയെ വിളിക്കുന്നത്. മൂവാറ്റുപുഴ ഈസ്റ്റ് കടാതിയിൽ നിന്ന് സുമതിയെ വിളിക്കുന്നത്.
1: സുമതി, ആ എന്തൊക്കെയുണ്ട് വിശേഷം?
0: സുഖമായിട്ടിരിക്കും സാറേ.
1: നന്നായിരിക്കുന്നു.
0: എന്തൊക്കെയാ?
1: ഉണ്ണികൃഷ്ണൻ.
0: ആ സാറിന്റെ പ്രോഗ്രാം ഞാൻ കേൾക്കാറുണ്ട്.
1: അതെ അതെ അതെ അതെ, നമ്മൾ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. മുമ്പ് വിളിക്കാറുണ്ടോ?
0: ഞാൻ വിളിക്കാറുള്ള ആള് തന്നെ, എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടുള്ള സാറായിട്ട് ആദ്യമായിട്ട് ഞാൻ കേൾക്കാറുണ്ട്. വെള്ളിത്തിരിയിലൊക്കെ സാറ് പറയുന്ന കേൾക്കാറുണ്ട്.
1: എന്താ ചെയ്യുന്നത്?
0: ഞാനിവിടെ മൂവാറ്റുപുഴ വള്ളക്കാലി ജംഗ്ഷനിൽ കലൂർ ഗിസ്റ്റ് ഹൗസിൽ വർക്ക് ചെയ്യുക.
1: ഡിസ്റ്റിലറിയോ?
0: കലൂർ ഗിസ്റ്റ് ഹൗസ്.
1: അവിടെ എന്താ വർക്ക്?
0: വർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഗിഫ്റ്റുകളുണ്ട്, പിന്നെ രണ്ട് ഷോപ്പാണ്, ഇത് ഇലക്ട്രിക് ഷോപ്പും ഗിഫ്റ്റ് ഹൗസുകളും കൂടിയാണ്. രണ്ട് സ്ഥലത്ത് നിൽക്കുന്ന ആളാ.
1: ഓഹോ, അപ്പം എല്ലാ കാര്യങ്ങളൊക്കെ അവിടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ഒരു മെയിൻ ആളാണ് അല്ലേ?
0: ഒരുപാട് പഴയതാ, 10-16 വർഷമായിട്ട് ഇവിടെ ആയിട്ട്.
1: അതെ, അപ്പൊ ഡ്യൂട്ടി ടൈം എപ്പോഴും മുതലാണ്? വൈകുന്നേരം ആകുമ്പോ വീട്ടിൽ പോകാൻ പറ്റുമോ?
0: കട 9 മണിക്ക് തുറക്കും സാറേ. ഞാന് അമ്മയ്ക്കൊന്നും സുഖമില്ലാത്തതുകൊണ്ട് 10:30 ആകുമ്പോഴേ ഞാനിവിടെ കേറാറുള്ളൂ വന്നത്. ഞാൻ ഓണറോട് പറഞ്ഞിട്ടാണ് അങ്ങനെ വന്നത്. 9 മണിക്ക് കട തുറക്കുന്നതാ. പിന്നെ രാത്രി പോകുമ്പോ 8:30 ആകും. അപ്പൊ ഓട്ടോറിക്ഷയ്ക്കാണ് വീട്ടിലേക്ക് പോണത്.
1: അവിടെ അടുത്ത് തന്നെയാണോ വീട്?
0: ആ അടുത്ത് തന്നെ വീട്. ഈസ്റ്റ് കടാതി എന്ന് പറയും മൂവാറ്റുപുഴ തന്നെ. ഇത് വള്ളക്കാരി ജംഗ്ഷനാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്.
1: വീട്ടിലാരൊക്കെയുണ്ട് പിന്നെ?
0: വീട്ടിലിപ്പം ഞാനും അമ്മയും മാത്രമാണ് ഇപ്പൊ ഉള്ളത് വീട്ടില്. അമ്മ വീട്ടില് റേഡിയോ
1: കേട്ടോണ്ടിരിക്കുവായിരിക്കും.
0: പറഞ്ഞാണ് വന്നത്.
1: അമ്മയുടെ പേരെന്താണ്?
0: അമ്മയുടെ പേര് ദേവകി.
1: ദേവകി. അപ്പൊ അമ്മ സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ആരോഗ്യ പ്രശ്നങ്ങൾ?
0: ചെറിയ അസുഖങ്ങളുണ്ട്, പ്രായത്തിന്റെ കുഴപ്പമൊന്നുമില്ല. എന്നാലും പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടം, അത് കേട്ടോണ്ടിരിക്കും. പഴയ പാട്ടുകളൊക്കെ വലിയ ഇഷ്ടമാണ്.
1: അതെ അതെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ ചോദിച്ചിരിക്കുന്നത്?
0: ഇന്ന് ഞാൻ ഉത്രം നക്ഷത്രം എന്ന ചിത്രത്തിലെ ചിത്രാമ്മ പാടിയ അനുഭൂതി പൂക്കുന്ന മിഴികളിൽ നോക്കി ഞാൻ ഉള്ള പാട്ടിലെ അത്.
1: ഓ, ആ പാട്ടാണ് അല്ലേ? ആ പാട്ട് നമുക്ക്, അതെ അതെ അതെ, റെയർ ആയിട്ട് അങ്ങനെ അധികം കേൾക്കാത്ത പാട്ടുകളാണ്. നല്ല പാട്ടുമാണ്, നല്ല പാട്ടുമാണ്.
0: അപ്പൊ
1: സുഖമായിരിക്കുന്നു, സുഖമായിരിക്കുന്നു. അപ്പൊ നമുക്ക് പാട്ട്
0: സംസാരിക്കണം.
1: അതെ അതെ അതെ, അതൊക്കെ അങ്ങനെ ഓരോ നിയോഗങ്ങൾ ഉണ്ടാവും, നാളെയായിട്ട് സംസാരിക്കണം എന്നൊക്കെ ഉള്ള.
0: ഞാൻ ഓർത്തു ഇന്ന് സാറായിരിക്കും എന്ന് ഞാൻ മനസ്സിലിങ്ങനെ ഓർത്തു. അതുപോലെ തന്നെ.
1: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം.
0: ശരി, ഓക്കെ ഓക്കെ, താങ്ക് യു.

0: ഹലോ, വെളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഹലോ, നമസ്കാരം സാർ.
0: നമസ്കാരം.
1: ഇത് ഞാൻ തൃശ്ശൂരിൽ നിന്ന് ഗിരീഷ് ആണ് വിളിക്കുന്നത്. തൃശ്ശൂരിൽ 33 ചിറ്റണ്ടാന്ന് പറയും, ഗിരീഷ്.
0: ഗിരീഷ്. ഗിരീഷ് എവിടെയാണ്? സ്ഥലം എവിടെയാണ്? തൃശ്ശൂർ എവിടെയാണ്?
1: തൃശ്ശൂരിൽ നിന്ന് 33 കിലോമീറ്റർ ആണല്ലോ. ചിറ്റണ്ടാന്ന് പറയും, ചിറ്റണ്ട വടക്കാഞ്ചേരിക്കടുത്ത്.
0: വടക്കാഞ്ചേരിക്കടുത്ത് അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. എന്താ ചെയ്യുന്നത്?
1: ഞാൻ ഒരു ആയുർവേദ ഹോസ്പിറ്റലിൽ ആയുർവേദ തെറാപ്പിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യുക. ഇപ്പോ ചൂട് സീസൺ ആയതുകൊണ്ട് പണിയില്ല, അപ്പൊ കുറച്ച് ദിവസമായിട്ട് വീട്ടിലാ.
0: ചൂടാകുമ്പോ ആരും ആയുർവേദ ഇതൊന്നുമില്ല, തെറാപ്പി ഒന്നും എടുക്കുന്നില്ല.
1: അതെ അതെ അതെ. ഓ, ഇത് ഇടയ്ക്ക് ഒരു ചെറിയ ക്വശം പണിയിട്ട് പിന്നെ വീണ്ടും വീട്ടിലാണ് ഇപ്പോ.
0: അതെങ്ങനെ? പിന്നെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തില് ആൾക്കാർ വന്നു കഴിഞ്ഞാൽ വിളിക്കുന്ന അങ്ങനെയുള്ള ജോലിയാണോ, അല്ലെങ്കിൽ സ്ഥിരമായിട്ട്?

0: ജോലിയാണ്.
1: സ്ഥിരമായിട്ട് ജോലിയാണ്, പക്ഷെ നമുക്ക് മെയിൽ പേഷ്യന്റ് ഇല്ല, ഇപ്പൊ രണ്ട് ഫീമെയിൽ പേഷ്യന്റ് ആണ്. ഇപ്പൊ ഈ
0: അങ്ങനെയൊക്കെ
1: കുറച്ച് ഡൗൺ ആവും. ഇപ്പൊ
0: തെറാപ്പി എന്ന് പറഞ്ഞാൽ ഈ ധാര പിഴിച്ചിൽ,
1: പിഴിച്ചില് ധാര, അതെ
0: അങ്ങനെയൊക്കെയാണ് അല്ലേ? അതിന് പേഷ്യൻസ് വരണം. ഓക്കെ ഓക്കെ. അപ്പം പിന്നെ ഇപ്പൊ വീട്ടിലാണ്? വീട്ടിലാരൊക്കെ ഉണ്ട്? പിന്നെ
1: അതിലിടക്ക് അതിലിടക്ക് ഒരു ഒരു രണ്ട് പേഷ്യന്റ് വന്നിട്ടുണ്ടായിരുന്നു, ഒരു 7 ദിവസം ആ പണി കിട്ടി.
0: എങ്ങനെ ഈ കേരളത്തിലുള്ളവരാണോ പുറമേ ഉള്ളവരാണോ അധികം പേര്?
1: അല്ല, അവിടെ നാട്ടിലുള്ളവരാണ്.
0: നാട്ടിലുള്ളവർ തന്നെയാണല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ പുറത്തുള്ള ആൾക്കാരൊന്നും അങ്ങനെ വരില്ല.
1: 750 ദിവസം.
0: ഓ അങ്ങനെ. 750 അതൊരു മോഡറേറ്റ് ഫീ ആണ് അല്ലേ?
1: ആ അതെന്ന് വെച്ചാൽ ഏപ്രിൽ മെയ് ഞങ്ങൾക്ക് ശമ്പളം കിട്ടില്ല, ആ പീസ് വർക്ക് വന്നതിന് അനുസരിച്ചേ കിട്ടുള്ളൂ.
0: ഓഹോ. ബാക്കിയുള്ള സമയത്താണ് അധികം ഈ മഴക്കാലൊക്കെ വരുമ്പോഴാണ് അധികം പേരും ഇങ്ങനെ വയറുവേദ ചികിത്സ എടുക്കുക.
1: ചികിത്സ
0: എടുക്കുക. പിന്നെ കർക്കിടക മാസമൊക്കെയാണ് അതിന്റെ ഒരു സമയം അല്ലേ? വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടിലിപ്പോ അച്ഛൻ കൊറോണ പിടിച്ചു മരിച്ചു, അമ്മയുണ്ട്, പിന്നെ അനിയുണ്ട്, അനിയത്തിണ്ട്, അങ്ങനെ എന്റെ വൈഫ്, അങ്ങനെ പോണു. ചെറിയ കുടുംബമായിട്ട് കുട്ടികളില്ല.
0: അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
1: പിന്നെ ഞാനൊരു 1973 പുറത്തിറങ്ങിയൊരു പാട്ടുണ്ട്, ദർശനാണ്. അത് ദാസേട്ടൻ പാടിയ പാട്ടുണ്ട്, പേരാറ്റിൻ പേരാറ്റിൻ
0: കരയിലേക്കൊരു തീർത്ഥയാത്ര എന്ന് പറഞ്ഞു. ഒരു ഗ്രൂപ്പ് സോങ് ആണ് അല്ലേ? കോറസ്.
1: അതെ, രണ്ടു മൂന്ന് പാട്ട് ചോദിച്ചു, അവിടെ ഇല്ല. ഇതന്നെ
0: ദർശനം എന്ന് പറഞ്ഞു. വയലാർ ദേവരാജൻ, യേശുദാസും സംഘം,
1: അഭിഷേകനുടെ കാലടി കുറിച്ചൊക്കെ ഒരു ഓർമ്മകൾ വരും.
0: ഓ തീർച്ചയായിട്ടും, നല്ല നല്ലൊരു പാട്ടാണത്.
1: നല്ലൊരു പാട്ടാണ്.
0: അപ്പൊ നമുക്ക് ആ പാട്ട് കേൾക്കാം.
1: നല്ലൊരു,
0: അതെ അതെ, നല്ലൊരു കോമ്പസിഷൻ ആണ്. ഓക്കെ ശരി, എന്നാ കേൾക്കാം നമുക്ക് പാട്ട്.
1: ശരി, കേട്ടോ. അപ്പൊ എല്ലാ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ.

0: ഹലോ.
1: ഹലോ, ഒരു തിരയിലേക്ക്
0: ആ ഗുഡ്
1: സ്വാഗതം. ആരാണ്?
0: ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ. ആരാണ്?
0: അൻസാർ കൊല്ലം പെരുന്നാവപ്പള്ളി.
1: അൻസാർ
0: ആ
1: കൊല്ലത്തുനിന്നാണ് അല്ലേ?
0: അല്ല, കൊല്ലത്ത് കൊല്ലത്തല്ല, ഞാനിപ്പോ മലപ്പുറത്താ.
1: ആ, അത് രണ്ട് രണ്ട് ഡയറക്ഷനിലേക്ക് പോയി. കൊച്ചിയുടെ കൊച്ചി കടന്ന് അപ്പുറം പോയി. മലപ്പുറത്ത് എന്താ ചെയ്യുന്നത്?
0: മലപ്പുറത്ത് ഒരു സ്ഥാപനത്തിൽ നിൽക്കും, ഒരു മുസ്ലിം സ്ഥാപനത്തില. പെരിന്തൽമണ്ണ കഴിഞ്ഞിട്ടും
1: ആ
0: സ്ഥാപനത്തിൽ നിൽക്കുക.
1: അവിടെ ഇങ്ങനെ നിൽക്ക്.
0: പെരുന്നാളിന്റെ അവധിക്ക് മറ്റേന്നാ പോണം, 23-ാം തീയതി പോണം.
1: ഓ, പെരുന്നാൾ വരികയാണല്ലോ അല്ലേ? ആ, ഓക്കെ ഓക്കെ. അപ്പം കരുനാഗപ്പള്ളിയിലേക്ക് പോകും.
0: ആ, അപ്പോ 23-ാം തീയതി പോകും.
1: അപ്പൊ പാട്ടുകൾ പാട്ടുകളൊക്കെ കേൾക്കുന്ന ആളാണ് അല്ലേ?
0: ബ്ലൈൻഡാ.
1: ഓ ഓഹോ.
0: ഞാൻ എറണാകുളത്തൊക്കെ വന്നിട്ടുണ്ട്.
1: അതെയോ?
0: ഇവിടെ കടവന്തറ.
1: ആ, അവിടേക്ക് വന്നിട്ടുണ്ട് അല്ലേ?
0: വന്നിട്ടുണ്ട്, എല്ലായിടവും, എറണാകുളത്ത് എല്ലായിടവും വന്നിട്ടുണ്ട്.
1: അപ്പോൾ പിന്നെ വീട് അവിടെയാണോ? ഫാമിലി എവിടെയാണ്?
0: ഫാമിലി കൊല്ലത്താണ്.
1: കൊല്ലത്താണ് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ പഠിച്ചതൊക്കെ എവിടെയാ?
0: ഞാൻ കോട്ടയം ബ്ലൈൻഡ് സ്കൂളിൽ പഠിച്ചു, 2 വർഷമേ പഠിക്കാൻ പറ്റൂ, പിന്നെ പഠിക്കാൻ പറ്റില്ല.
1: അപ്പോ പിന്നെ പാട്ടുകൾ എങ്ങനെയുള്ള പാട്ടുകളാ കൂടുതൽ ഇഷ്ടം?
0: ഞാൻ അങ്ങനൊന്നും ഇല്ല, നമുക്ക് പഴയതും പുതിയതും എല്ലാം പാട്ടല്ലേ.
1: പാട്ട് പാട്ടാണ് അല്ലേ?
0: എല്ലാം പാട്ടല്ലേ.
1: എല്ലാം പാട്ടാണ്, എല്ലാം എല്ലാം രസിക്കും.
0: ഒരു പാട്ട് കേട്ടാ പോരെ.
1: ഇവിടെ ഇവിടെ എല്ലാം സ്വീകരിക്കും അല്ലേ?
0: അതല്ല, പാട്ട് പാട്ടാണെങ്കിൽ ഒരു ഒറ്റ പാട്ട് കേട്ടാ പോരെ.
1: ഓ, പിന്നെ ധാരാളം
0: മനസ്സിലിഷ്ടപ്പെടും. മനസ്സിലിറങ്ങുന്ന പാട്ടാണെങ്കിൽ ഏത് പാട്ടായാലും കുഴപ്പമില്ല,
1: അത് മതിയല്ലോ അല്ലേ? ഇന്നിപ്പോ ഏത് പാട്ടാ ചോദിച്ചിരിക്കുന്നത്?
0: എല്ലാവരും ഇഷ്ടമാണ്.
1: ഇന്ന് ഏത് പാട്ടാ ചോദിച്ചിരിക്കുന്നത്?
0: അന്തിവേയിൽ പല്ലോതിരും വേദന സ്വപ്നമായ
1: ഉള്ളടക്കത്തിലെ പാട്ട്.
0: ഉള്ളടക്കത്തിലെ പാട്ട് നല്ലൊരു
1: യേശുദാസ് സുജാത മോഹൻ പാടിയ.
0: പിന്നെ ഈ പാട്ട് ഡെഡിക്കേഷൻ ഉണ്ട്.
1: ഓ, ഡെഡിക്കേഷൻ പറഞ്ഞോളൂ.
0: കോട്ടയം കടുത്തൊരു തിരുനീടൂരുള്ള ഒരു തോമസ് ചോട്ടൻ, പിന്നെ നമ്മുടെ TV മുഹമ്മദ് വടക്കേ പറയുന്നൊരു, പിന്നെ നിഷ കോട്ടയം,
1: ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഇതാ പാട്ട് വരുന്നു കേട്ടോ.
0: എല്ലാവർക്കും ഓക്കെ, താങ്ക് യു.

0: ഹലോ,
1: ഹലോ,
0: വെളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: എൻ്റെ പേര് ഉദയ സുരേഷ്.
0: ഉദയ?
1: ആ
0: ഉദയ സുരേഷ്.
1: അതെ, ഞാൻ നിലയത്തിൽ പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുള്ള കാവടിച്ചിന്ത്.
0: കാവടിച്ചിന്ത അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ ഇവിടെ? ആ
1: ആ
0: ആ
1: അത് പോവുക.
0: ആ ഇവിടെ സ്ഥലം എവിടെയായിരുന്നു?
1: ഇത് എസ് എൻ പുരം, കൊടുങ്ങല്ലൂർ എസ് എൻ
0: ആ
1: പുരം.
0: എസ് എൻ പുരം. എസ് എൻ പുരം.
1: ആ
0: ആ അപ്പം എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ എസ് എൻ പുരം?
1: സുഖം സുഖം.
0: എസ് എൻ പുരം ഇങ്ങനെ പോകുമ്പോൾ കാണാം. ഞാൻ നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ എസ് എൻ പുരം എന്ന് എഴുതിയിട്ട് ബോർഡൊക്കെ കാണാം. എന്താ ഈ ചിന്ത അവതരിപ്പിക്കുക അല്ലാതെ വേറെ വർക്ക്?
1: പിന്നെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ പണി, അത്ര ഉള്ളൂ.
0: അതെയോ? ആ കലാകാരനാണ്, അൾട്ടിമേറ്റ്ലി ഒരു കലാകാരനാണ് അല്ലേ?
1: കുഴപ്പമില്ല.
0: എങ്ങനെ പ്രോഗ്രാമൊക്കെ കിട്ടുമോ?
1: ആ ഉണ്ടാവാറുണ്ട്, ഒത്തിരി ഉണ്ടാവാറുണ്ട്.
0: അതെയോ? എവിടെയൊക്കെയാണ്? അമ്പലങ്ങളിലൊക്കെയാണോ?
1: ആ അമ്പലങ്ങളിലൊക്കെ.
0: ആ ആ അത് അപ്പം ഏതാ പാട്ട് വേണ്ടത് ഇന്ന്?
1: എനിക്ക് ശ്രീദേവി ദർശനം എന്ന ചിത്രത്തിലേ,
0: ശ്രീദേവി ദർശനം എന്ന ചിത്രത്തില്,
1: അതിൽ മാതിരിയമ്മ പാടെ ചെന്തമിഴ്നാട്ടിൽ എന്നുള്ള പാട്ടുണ്ട്.
0: ആ ചെന്തമിഴ്നാട്ടിൽ. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്?
1: വീട്ടിൽ അമ്മയുണ്ട്, അനിയനുണ്ട്,
0: ആ
1: വലിയച്ഛനുണ്ട്.
0: ആ അപ്പോൾ ഇങ്ങനെ പിന്നെ പരിപാടിക്കൊക്കെ പോകുമ്പോൾ വേറെ സ്ഥലങ്ങൾ എവിടെയൊക്കെയാണ് അവതരിപ്പിക്കുന്നത്?
1: അതന്നതല്ല, വിളിക്ക സ്ഥലത്തൊക്കെ പോകും നമ്മൾ.
0: ആ ഈ തൃശ്ശൂർ ജില്ലയിലെ ആ ഭാഗത്താണോ കൂടുതലായിട്ട് ഇത് വരിക, അല്ലെങ്കിൽ മറ്റ് ജില്ലകളിലേക്ക്
1: കൂടുതൽ
0: പോകുമോ?
1: മറ്റ് ജില്ലയിലൊക്കെ പോകാറുണ്ട്.
0: ആ ആ അപ്പോൾ നമുക്ക് ഈ പാട്ട് കേൾക്കാം.
1: ആരെ? മൂന്ന് പേര്.
0: ആ
1: അഞ്ച് വർഷം വരാൻ വേണ്ടിട്ടുണ്ട്.
0: ഓ തീർച്ചയായിട്ടും പറഞ്ഞോളൂ, പേര് പറഞ്ഞോളൂ.
1: സിന്ധു.

0: ഹലോ, വെളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ.
1: തൃശൂർ ജില്ലയിൽ നിന്ന് മുണ്ടൂരിൽ നിന്ന് രുക്മിണിയാണ്.
0: തൃശൂർ ജില്ലയിൽ നിന്ന് ആരാണ്?
1: മുണ്ടൂരിൽ നിന്ന് രുക്മിണി.
0: മുണ്ടൂര്?
1: ആ മുണ്ടൂരിൽ നിന്ന് രുക്മിണി.
0: രുക്മിണി. ആ, പേര് ക്ലിയർ ആവുന്നില്ല.
1: അതെ.
0: ആ, അതാണ് പ്രശ്നം. എന്താ, എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ? വിശേഷങ്ങളൊന്നും ആരും പറയുന്നില്ല, അതാണ് വലിയ പ്രശ്നം. ആ,
1: തിങ്കളാഴ്ച തൊട്ടൊന്ന് പതിനെട്ടാം തീയതി തൊട്ട് നോക്കണില്ല സാറേ. 18-ാം തീയതി പിറന്നാളായിരുന്നേ.
0: 18-ാം തീയതി കഴിഞ്ഞു പോയില്ലേ? തിങ്കളാഴ്ച തിങ്കളാഴ്ച വെളിത്തിര കിട്ടിയില്ല.
1: അതെ, അന്ന് ഇല്ല, അന്ന് തൊട്ട് ശ്രമിച്ചോളി, ഇതുവരെ കിട്ടിയില്ല.
0: അയ്യോ, ഇനിയിപ്പോ 21-ാം ആയില്ലേ?
1: സാറിനോട്,
0: അപ്പൊ ബിലേറ്റഡ് ബർത്ത്ഡേ. ബിലേറ്റഡ് ബർത്ത്ഡേ വിഷസ്.
1: ഓ, സാറിന്റെ കഴിഞ്ഞ് കേൾക്കാനാണ് ഭാഗ്യം.
0: ആ, അതെ അതെ അതെ അതെ. എന്തായാലും ഈ ഒരു ബർത്ത്ഡേ വീക്കല്ലേ, ഒരു ആഴ്ച, ബർത്ത്ഡേ വരുന്ന ആഴ്ചയല്ലേ, അപ്പൊ പിന്നെ ബർത്ത്ഡേ ഒക്കെ കിട്ടിയ പോലെ തന്നെ. അപ്പൊ എന്താ ചെയ്യുന്നത് രുക്മിണി? എന്താ ചെയ്യുന്നത്? ബ്ലൈൻഡ് ആണ് അല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ വർക്കൊന്നും ചെയ്യാറില്ല? ആ, വീട്ടില്. വീട്ടില് പിന്നെ വേറെ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് അച്ഛൻ, അമ്മ. അമ്മ ഇപ്പൊ മരിച്ചിട്ട് 1.5 കൊല്ലമായിട്ടുള്ളൂ.
0: ഓ,
1: പിന്നെ സഹോദരങ്ങളുണ്ട്.
0: അവരൊക്കെ സഹായിക്കും അല്ലേ?
1: അതെ, സഹായിക്കും. പിന്നെ റേഡിയോ ഉണ്ടല്ലോ കൂട്ട്.
0: അതെ അതെ അതെ, റേഡിയോ തന്നെയാണ് കൂട്ട് അല്ലേ.
1: അതെ അതെ,
0: പാട്ടുകളൊക്കെ ഇഷ്ടമാണ് കേൾക്കാൻ.
1: ഒരുപാട് ഇഷ്ടമാണ്.
0: എങ്ങനത്തെ പാട്ടുകളാണ് കൂടുതൽ ഇഷ്ടം? പഴയ പാട്ടുകൾ, പുതിയ പാട്ടുകൾ?
1: എല്ലാ പാട്ടുകളും ഇഷ്ടം.
0: എല്ലാ പാട്ടുകളും ഇഷ്ടം.
1: പാട്ടുകളും നല്ല പാട്ടുകളും ഉണ്ടല്ലോ.
0: ആ, അതെ അതെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാ ചോദിച്ചിട്ടുള്ളത്?
1: എനിക്ക് ഗുരുവായൂർ കേശവല്ല എന്ന അവരാഭിഷേകം കഴിഞ്ഞു.
0: ആ, നമുക്ക് അഭിഷേകം കഴിഞ്ഞു എന്നുള്ള പാട്ട്. ആ പാട്ട് വെച്ച് തരാം. അപ്പോ ഈ ബർത്ത്ഡേ വിഷസ്, ജന്മദിനാശംസകളോടെ ഈ പാട്ട്. ഓക്കെ.
1: ഒരുപാട് ഒരുപാട് സന്തോഷം. പിന്നെ ഇത് രണ്ടുപേർക്ക് സമർപ്പിക്കണം.
0: ഓ, തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. പേര് പറഞ്ഞോളൂ.
1: ചൂടെന്ന് വിളിക്കുന്ന ഓമനി
0: രാമേന്ദ്രേട്ടനും,
1: രണ്ടുപേർക്കും.
0: ഇവർക്ക് രണ്ടുപേർക്കും ആയിട്ട്
1: ഈ നമ്പർ തന്നതും ഒക്കെ വിളിക്കാനൊക്കെ പറഞ്ഞിരുന്നതൊക്കെ.
0: ഓഹോ, ഓക്കെ ഓക്കെ.
1: പിന്നെ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട്.
0: തീർച്ചയായിട്ടും
1: എല്ലാവർക്കും ഉണ്ടാവട്ടെ.
0: തീർച്ചയായിട്ടും. ഇതാ ഈ പാട്ട് വരുന്നു, കേട്ടോളൂ.
1: ഓ, സാറിനോട്.

0: ഹലോ,
1: ഹലോ
0: വെളിത്തിരയിലേക്ക് സ്വാഗതം. ആരാണ്?
1: ഹലോ,
0: ഹലോ, ആരാണ്?
1: വെളിത്തിരയ്ക്കൊരു സമ്മർ വിഷസിട്ടാ.
0: ആരാണ്?
1: ശശിധരൻ ചെറായി സ്പീക്കിംഗ്.
0: ആ, എന്തൊക്കെയുണ്ട് വിശേഷം?
1: നല്ല വിശേഷം. സാറിന്റെ പേരെന്താ?
0: ഉണ്ണികൃഷ്ണൻ.
1: പുതിയ ആങ്കറാണല്ലേ?
0: ആ, പുതിയതല്ല, കുറച്ച് ഒരു 5-8 മാസമായി.
1: അപ്പൊ ഇതിനു ദേവികുളത്തിരുന്നോ സാർ? ദേവികുളം?
0: ദേവികുളത്ത് ഉണ്ടായിട്ടില്ല, ഞാൻ കോഴിക്കോട് ഉണ്ടായിരുന്നു.
1: ആ, ശരി. പിന്നെ വേറെന്തൊക്കെ?
0: എന്തൊക്കെയാ വിശേഷം അവിടെ?
1: ഇവിടെ നല്ല വിശേഷം. ഇപ്പൊ എന്ന് പറഞ്ഞത് സമ്മർ ആണെങ്കിലും ഉണ്ടല്ലോ, ചെറിയ മഴ ഇങ്ങനെ പനിനീർ തളിക്കണ കൂട്ടി പെയ്തോണ്ടിരിക്കയാണ്.
0: എവിടെ സ്ഥലം? എവിടെയായിരുന്നു?
1: ചെറായി.
0: ചെറായി? ഓ ഹോ ഹോ ഹോ.
1: വൈപ്പിൻ ചെറായി. ചെറായില്
0: ബീച്ച്? ബീച്ച് ഏരിയ അല്ലേ?
1: ആ, ബീച്ച് ഏരിയ.
0: ആ ആ,
1: ഒരു റൂറൽ ഏരിയ ആണ്.
0: അതെ അതെ, അവിടെ ഞാൻ വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട് ഞാൻ അവിടെ.
1: അതെ. രാഷ്ട്രീയ എത്ര എന്നാണ് വന്നാ?
0: ഞാനൊരു 2-3 മാസം മുൻപാ വന്ന്.
1: ബീച്ചിൽ പോയിരുന്നാ?
0: ആ, ബീച്ചിൽ. ചെറായി അല്ല, അതിന്റെ തൊട്ട മുന്നേ ഉള്ള ഒരു ബീച്ച്.
1: ആ, ചെറായി ഇഷ്ടംപോലെ റേഡിയോ ശ്രോതാക്കൾ ഉണ്ടിട്ടാ.
0: അതെ അതെ അതെ, അറിയാം അറിയാം.
1: എനിക്ക് വേണം മറ്റൊരു ശ്രോതാക്കൾ 50%.
0: ആ, ഏരിയ എന്നാണ് അല്ലേ വരുന്നത്?
1: റേഡിയോ വളരെ പ്രൗഡാണല്ലേ.
0: അതെ അതെ,
1: റേഡിയോ വാർത്തകൾക്ക് പകരം വയ്ക്കാൻ വേറെ ഒരു മാധ്യമത്തിനും പറ്റൂല.
0: ഇല്ല ഇല്ല, ഫാക്ച്വൽ ആണല്ലോ എല്ലാം. സെൻസേഷണലൈസ് ചെയ്യുന്ന പരിപാടി ഒന്നും ഇല്ല.
1: പിന്നെ കൊച്ചി FM-ന്റെ പരിപാടികളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടി ഉണ്ടല്ലോ, എല്ലാം നല്ലത് തന്നെ. എന്തു പഠിക്കണം, എന്താകണം,
0: അത് നല്ല
1: സമകാലികം. ഇന്നത്തെ സമകാലികം ഉണ്ടല്ലോ, ഇന്ന് പ്രക്ഷേപണം ചെയ്ത സമകാലികം,
0: ഓ,
1: അത് ശരിക്കും സ്ത്രീകൾക്ക് ഒരു അവബോധം സൃഷ്ടിക്കാനായിട്ട് വളരെ പര്യാപ്തമായിരുന്നു.
0: പിന്നെ തീർച്ചയായിട്ടും
1: വാക്സിനേഷൻ. ആ,
0: വാക്സിനേഷൻ ഇപ്പം പലരും വാക്സിനേഷൻ എതിരെ നിൽക്കുന്നവരൊക്കെ ഉണ്ടല്ലോ.
1: അറിവില്ലായ്മ.
0: അതെ,
1: അല്ല
0: അതൊക്കെ തിരുത്താനൊക്കെയാണ് നമ്മളുടെ ശ്രമം. അതെ,
1: ഇന്നത്തെ സമകാലികം സൂപ്പർ ആയിരുന്നു.
0: അതെ.
1: പിന്നെ കൊച്ചിന്റെ പെരുമാലി യുവാണി.
0: ആ,
1: യുവാണി അതിഗംഭീരമാണ്.
0: ഓക്കെ, അപ്പം അങ്ങനെയൊക്കെയാണല്ലേ. അപ്പം റേഡിയോ പരിപാടികൾ കേൾക്കുന്ന, സ്ഥിരമായിട്ട് കേൾക്കുന്ന ഒരാളാണ്.
1: തീർച്ചയായിട്ടും. ഇപ്പൊ മറ്റേ ദേവികുളം സ്റ്റേഷൻ ഇല്ലേ?
0: ആ, ഉണ്ടല്ലോ.
1: അതെ, ലൈവ് ഇല്ലെന്ന് ഉണ്ടല്ലേ?
0: അതറിയില്ല, അവിടെ എന്താ സ്ഥിതി എന്നറിയില്ല. അവിടെ പ്രോഗ്രാമുണ്ട് ദേവികുളം നിലയത്തില്. അത് കേൾക്കാറുണ്ടോ?
1: ആ, ദേവികുളത്തിൽ ഞാൻ വിളിക്കാറുണ്ടായിരുന്നു. ജയൻ സാറിനെ ഒക്കെ അറിയോ? കാഞ്ചിയോട് ജയൻ.
0: ഓ ഹോ ഹോ, കാഞ്ചിയോട് ജയനൊക്കെ അറിയാം.
1: പുലി റിട്ടയർഡ് ആയിരുന്നു.
0: ആ, റിട്ടയർഡ് ആയി. അപ്പോ പിന്നെ പാട്ടുകളൊക്കെ ഇഷ്ടമാണല്ലേ?
1: തീർച്ചയായിട്ടും.
0: ഇന്നിപ്പോ ഏത് പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്?
1: പുതിയ പാട്ടുകളൊക്കെ നല്ലത് തന്നെ, പക്ഷെ പുതിയ പാട്ടുകൾ അതിനകത്തൊരു ലിറ്ററേച്ചർ കുറവാണെന്ന് തോന്നുന്നുണ്ട്.
0: അതെ അതെ അതെ.

0: നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല.
1: അത് ഓരോരോ കാലത്തുള്ള അവരുടെ
0: ഒരു കാലത്തിന്റെ
1: കാലത്തിന്റേതായ മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ,
0: ഉണ്ടാവണമല്ല,
1: അത് വേണമല്ലോ.
0: പക്ഷെ പഴയ പാട്ടുകൾ കേൾക്കുമ്പോൾ നമുക്ക് അതിനകത്തൊരു സാഹിത്യമുണ്ട്, സംഗീതമുണ്ട്.
1: അതെ അതെ അതെ, അങ്ങനെയുള്ളവർക്ക് അതായിരിക്കും കൂടുതൽ ഇഷ്ടം. അത് പുതിയ ജനറേഷന് പുതിയ പാട്ടുകളോടായിരിക്കും താല്പര്യം, അങ്ങനെയൊക്കെയാണല്ലോ.
0: പക്ഷെ കൂടുതൽ ആൾക്കാരും മറ്റേ ഇതിനകത്തൊക്കെ യൂസ് ചെയ്യണതും പാടുന്നതും ഒക്കെ പഴയ പാട്ടുകളൊക്കെ തന്നെയാണ്.
1: അതെ അതെ അതെ, ഒരു പാട്ട് പാടാൻ പറഞ്ഞു കഴിഞ്ഞാൽ പഴയ പാട്ടുകളായിരിക്കും അധികം പേരും പാടുക.
0: അതെ അതെ, എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ മനസ്സിലേക്ക് കടന്നേ ശരിക്കൊരു അവിടെ കടന്നുകൂടിയിട്ടുള്ള പാട്ടുകളാണ് കേൾക്കാം.
1: അതെ അതെ,
0: മറ്റേതൊക്കെ പറഞ്ഞൊരു
1: അതെ
0: പറയല്ല,
1: അല്ല അതില് അത് ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടോട്ടെ, നമുക്ക് ഇഷ്ടം ഇതാണ് എന്ന് പറയാനേ പറ്റുള്ളൂ. അപ്പൊ നേതുപാട്ടാ ഇഷ്ടം?
0: ഞാൻ ഇന്ന ആവശ്യപ്പെട്ടേക്കണ പാട്ടേ മായിക എന്ന സിനിമയില് ജയചന്ദ്രൻ പാടിയ നനയും നിന്മിഴിയോരം. നല്ല പാട്ടല്ലേ? അതെ,
1: ശ്രീമാരൻ തമ്പിയുടെ അല്ലേ
0: പാടിയത്. മറ്റേ നമ്മുടെ ഭാവഗായകൻ ജയചന്ദ്രൻ,
1: ജയചന്ദ്രൻ ശ്രീമാരൻ തമ്പിയുടെ വരികളാണ്.
0: അതെ അതെ, അതിന്റെ സംഗീതം
1: ശ്രീകുമാരൻ തമ്പി നല്ലൊരു കോംബോ ആണ്, ഒരുപാട് നല്ല പാട്ടുകൾ പാടി. നമുക്ക് ആ പാട്ട് കേൾക്കാം.
0: തീർച്ചയായിട്ടും. ആ പാട്ട് ഞാനല്ലേ കൊച്ചി എഫ്എമ്മിൽ എല്ലാ പ്രധാനക്കും പ്രത്യേകിച്ച് സാറിനും എല്ലാവർക്കും എന്റെ റേഡിയോ ശ്രോതാക്കൾക്കും വേണ്ടി സമർപ്പിക്കുകയാണ്.
1: തീർച്ചയായിട്ടും, പാട്ട് വരുന്നു കേട്ടോളൂ.
0: ഓക്കെ, ബൈ.

എല്ലാ ശ്രോതാക്കൾക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വിളിത്തിര ഇവിടെ സമാപിക്കുകയാണ്. ഈ പരിപാടിയുടെ സാങ്കേതിക സഹായം KC പ്രതാപ്, രാധാകൃഷ്ണപിള്ള. സ്റ്റുഡിയോ സഹായം കാമ്യ. വെള്ളിത്തിര. തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി വെള്ളിത്തിര. വെള്ളിത്തിര. വെള്ളിത്തിര. വെള്ളിത്തിര.

റേഡിയോ നാടക ശ്രോതാക്കൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. മെയ് 25 തിങ്കൾ മുതൽ മെയ് 29 വെള്ളി വരെ മലയാള റേഡിയോ നാടക ചരിത്രം മാറ്റിയെഴുതിയ കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ കൊച്ചി FM പുനഃപ്രക്ഷേപണം ചെയ്യുന്നു. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ എന്നീ നാടകങ്ങളാണ് പുനഃപ്രക്ഷേപണം ചെയ്യുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കുക കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ.

ഇനി പ്രക്ഷേപണം ചെയ്യുന്ന എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ ക്യാൻസർ രോഗം സത്യവും മിഥ്യയും, ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അജു മാത്യു മറുപടി നൽകുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളെക്കുറിച്ച് ചോദിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പറുകൾ 0484-242-6377 അല്ലെങ്കിൽ 0484-242-6397, മൊബൈൽ നമ്പർ 944-645-5888.

0: എറണാകുളം മെഡിക്കൽ സെന്റർ,
1: FM ഹെൽത്ത് ലൈൻ.
0: ഈ പരിപാടിയുടെ പ്രായോജകർ
2: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
3: മഹാമാരിയുടെ ഈ കാലയളവിൽ എന്തൊക്കെ അസുഖങ്ങളാണ് നാട്ടിലെങ്ങും?
4: സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ വിശ്വസിക്കാവുന്ന ആശുപത്രിയിലെ പോകാം.

0: എറണാകുളം മെഡിക്കൽ സെന്റർ ഉള്ളപ്പോ വേറൊരിടം എന്തിന്?
1: നവജാത ശിശുവിന് മുതൽ വയോധികർക്ക് വരെ എല്ലാ അസുഖങ്ങൾക്കും ഫലപ്രദമായ സ്പെഷ്യലിസ്റ്റ് സേവനം ലഭിക്കും.
0: ആക്സിഡന്റ് ട്രോമ കെയർ മുതൽ മാരക രോഗങ്ങൾക്ക് വരെ ചികിത്സ അവിടെ ലഭ്യമാണ്.
2: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
3: എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
0: ഇത് സാധാരണ പനിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് ഒരു റെഫറൻസ് തരാം.
4: ഞാനും ഡോക്ടറോട് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. അവിടെയാകുമ്പോൾ എല്ലാവിധ പരിശോധനയും സ്പെഷ്യാലിറ്റി ചികിത്സയും അവിടെ തന്നെ ലഭിക്കുമല്ലോ.
0: വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി പ്രഗത്ഭരായ ഡോക്ടർമാർ അനവധിയാണ് അവിടെ. സൗകര്യങ്ങളോ ഒന്നാം തരം. അതാണ് കോംപ്ലിക്കേഷനുമായി വരുന്ന രോഗികളെ അങ്ങോട്ട് തന്നെ റെഫർ ചെയ്യുന്നത്.
2: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
5: പ്രിയപ്പെട്ട ശ്രോതാക്കളെ, എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ ക്യാൻസർ രോഗം സത്യവും മിഥ്യയും. ക്യാൻസർ രോഗത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ഇന്ന് മറുപടി പറയുന്നത് കൺസൾട്ടന്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ അജു മാത്യു ആണ്. ഈ തത്സമയ പരിപാടിയിലേക്ക് വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം. 9446454588. മറ്റ് രണ്ട് നമ്പറുകൾ കൂടിയുണ്ട്. 04 എന്ന കോഡ് ചേർത്ത് 24263887 അല്ലെങ്കിൽ 24263897 എന്ന നമ്പറിലോ വിളിക്കാവുന്നതാണ്. ഡോക്ടർ അജു മാത്യു സ്റ്റുഡിയോയിലെത്തിയിട്ടുണ്ട്. സ്നേഹാദരത്തോടെ ഡോക്ടറെ സ്വാഗതം ചെയ്യുന്നു.
6: താങ്ക് യു, നന്ദി.
5: ഡോക്ടർ, സംശയങ്ങളിലേക്ക്, ശ്രോതാക്കളുടെ സംശയങ്ങളിലേക്ക് പോകും മുമ്പ് നമുക്ക് അർബുദം അഥവാ ക്യാൻസർ എന്താണ് എന്നൊന്ന് വിശദമാക്കാമോ?
6: ക്യാൻസർ എന്നാൽ നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾ അത് കൺട്രോൾ ഇല്ലാതെ ഗ്രോ ചെയ്യുക, അമിതമായി വളരുകയാണെങ്കിൽ അതിനെയാണ് പൊതുവെ ക്യാൻസർ എന്ന് വിളിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ശരീരത്തിലെ ചില കോശങ്ങൾ വളരും, എന്നാൽ അതിനൊരു കൺട്രോൾ കാണും, അതിനൊരു നിയന്ത്രണം കാണും. അത് ചിലപ്പോൾ പാടുകളായിട്ടൊക്കെ ശരീരത്തിൽ കാണാം, ചെറിയ ട്യൂമറുകളായിട്ട് കാണാം. പക്ഷേങ്കിൽ അതിന് കൺട്രോൾ ഇല്ലാതെ നിയന്ത്രണത്തെ വിധേയമാകാത്ത രീതിയിൽ വളരുകയാണെങ്കിൽ, അനിയന്ത്രിതമായി വളരുകയാണെങ്കിൽ അതിനെ ക്യാൻസർ എന്ന് പൊതുവെ വിളിക്കും, അർബുദം എന്ന് വിളിക്കും. അതിനകത്ത് തന്നെ പലതരത്തിലുള്ളതുണ്ട്. ബ്ലഡിലുണ്ടാകുന്നതുണ്ട്, ബോൺ മാരലുണ്ടാകുന്നുണ്ട്, പല നമ്മുടെ അവയവങ്ങളിലുണ്ടാകുന്നതുണ്ട്.
5: അങ്ങനെ
6: എവിടെ വേണമെങ്കിലും ക്യാൻസർ ഉണ്ടാകാം. എന്നാൽ ചില അവയവങ്ങളിൽ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്.
5: ഹൃദയം
6: നിങ്ങളാരും അങ്ങനെ ഹൃദയത്തിൻ്റെ ക്യാൻസർ കോശങ്ങൾ കേട്ടിട്ടില്ല. അതിന് കാരണം ഹൃദയം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ജനിക്കുമ്പോൾ എത്ര സെല്ലുണ്ട് ഹൃദയത്തിൽ അത്രയും തന്നെ ആയിരിക്കും, അത്രയും തന്നെ അതിൽ കുറവായിരിക്കും മരിക്കുമ്പോൾ. കാരണം അതിൽ വളരുന്നില്ല ഹൃദയത്തിൻ്റെ. അതുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വരുന്നത് ഡേഞ്ചറസ് ആണെന്ന് പറയുന്നത്. കാരണം ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ, ഹൃദയാഘാതം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉള്ള സെല്ലുകൾ ചിലപ്പോൾ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ ഹാർട്ട് ഫെയിലറിലോട്ട് വരും. അതേസമയം ലിവറിനൊക്കെ എന്തെങ്കിലും തകരാറ് വരുന്നാൽ ലിവർ റീജനറേറ്റ് ചെയ്യും, വീണ്ടും വളരും. അതുകൊണ്ട് തന്നെയാണ് വളരാത്ത സാധനം ആയതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഹാർട്ടിലധികം ക്യാൻസറുകൾ ഉണ്ടാകുന്നത്.
5: ഒരുപക്ഷെ എപ്പോഴും ആക്റ്റീവായിരിക്കുന്നതുകൊണ്ട് കൂടി ആകാം എന്ന് പറയാ
6: എന്ന് പറയാൻ പറ്റത്തില്ല. അതുപോലെ വേറൊരു സംഭവം ഉണ്ട്, നമ്മുടെ ആന. ആനയ്ക്ക് ക്യാൻസർ വരില്ല. ആനയ്ക്ക് ക്യാൻസർ വരാത്തതിനൊരു പ്രത്യേക കാര്യമുണ്ട്. നമ്മുടെയൊക്കെ ശരീരത്തിൽ ക്യാൻസർ വരാതിരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ചെക്ക് പോയിന്റ് ഉണ്ട്, ഒരു മ്യൂട്ടേഷൻ, ഒരു ജീൻ. അതിന് TP53 എന്നാ പറയുന്നത്. നമുക്ക് രണ്ടെണ്ണേ ഉള്ളൂ നമ്മുടെ ശരീരത്തിൽ ഈ സാധനം, TP53, 53.
5: ഈ ജീൻ
6: നമ്മുടെ ശരീരത്തിൽ രണ്ടെണ്ണേ ഉള്ളൂ. ഒരെണ്ണം എങ്ങാനും സൂര്യപ്രകാശം ഏറ്റോ അല്ലെങ്കിൽ റേഡിയേഷൻ അടിച്ചോ എന്തെങ്കിലും അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പുകവലിച്ചാൽ അടുത്തതും അടിച്ചു പോയി കഴിഞ്ഞാൽ ക്യാൻസർ വരും. ആനകൾക്ക് ഇത് 20 എണ്ണം ഉണ്ട്. അപ്പോൾ ഒന്നടിച്ചു പോയാൽ മറ്റേത് വർക്ക് ചെയ്തോളും, രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ബാക്കി 18 എണ്ണം വർക്ക് ചെയ്തോളും, 19 എണ്ണം അടിച്ചു പോയാൽ 20-ാമത്തേത് വർക്ക്
5: ചെയ്തോളും. നല്ല കാര്യമാണ്. നമുക്ക് ഈ അർബുദത്തെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ വളരെ ഭീതിയോടെ സമീപിക്കുന്ന ഒരു അസുഖം കൂടിയാണ്. ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അർബുദം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ മരണമണിയാണ്, അത് മുഴങ്ങിക്കഴിഞ്ഞു എന്ന തരത്തിലൊക്കെ പറയാറുണ്ട്. നമുക്കൊരു കോളിലേക്ക് പോയിട്ട് ഈ ക്യാൻസറിനെ കുറിച്ചുള്ള മിത്തുകൾ. ഹലോ, എറണാകുളം മെഡിക്കൽ സെന്റർ FM ഹെൽത്ത് ലൈൻ ആണ്, സംശയം ചോദിച്ചോളൂ. ആ ചോദിക്കൂ, ഡോക്ടർ അജു മാത്യു ഉണ്ട്, അദ്ദേഹമാണെന്ന് മറുപടി പറയുന്നത്.
7: ഹലോ സാറേ, നമസ്കാരം.
6: നമസ്കാരം.
7: ഞാൻ കോട്ടയം ജില്ല തമ്പലക്കാട് എന്ന് പറയും,
6: ഗോപാലകൃഷ്ണൻ.
7: ഞാൻ ചോദിച്ചാൽ സാറേ, ഈ ക്യാൻസർ നമുക്ക് വരുന്നത് ഏതൊക്കെ രീതിയിലാണ്, ഇതിന്റെ
6: കാരണം,
7: കാരണങ്ങൾ കൊണ്ടാണ്?
6: നല്ലൊരു ചോദ്യം തന്നെ.
7: ഈ അസുഖം വരുന്നത്
6: ഞാനൊരു ഒരു 3 മാർക്കിന് ഉത്തരം തരാം. ക്യാൻസർ എന്ന് വരുന്നത് പ്രധാന കാരണങ്ങൾ, ക്യാൻസർ വരുന്നത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഏകദേശം റഫായിട്ട് പറയുകയാണെങ്കിൽ 50% ക്യാൻസറുകളും നമ്മളായിട്ട് വരുത്തി വെക്കുന്നതാണ്. 50% ക്യാൻസറുകളും നമ്മുടെ കൺട്രോളിന് ഇല്ല. ഉദാഹരണത്തിന് നമ്മൾ മനുഷ്യനായതുകൊണ്ട് ക്യാൻസർ വരാം ഏത് നിമിഷവും.

0: നിങ്ങളുടെ ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാനൊരു ഇപ്പോൾ ഒരു പുതിയൊരു വാഷിംഗ് മെഷീൻ വീട്ടിലേക്ക് മേടിച്ചാൽ, ഒരു ഫ്രിഡ്ജ് മേടിച്ചു കഴിഞ്ഞാൽ, അത് കേടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാൽ പ്രായം ചെല്ലുന്തോറും ആ വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജിനോ കാലം പഴക്കം വരുന്തോറും അതിന് കേട് വരാനുള്ള സാധ്യത കൂടുതലുണ്ട്. അതുകൊണ്ട് മനുഷ്യനാകുമ്പോൾ മനുഷ്യൻ്റെ വളർച്ചയ്ക്കനുസരിച്ച് നമുക്ക് ശരീരത്തിൽ മ്യൂട്ടേഷനുകൾ, ജനിതക ഘടനയിൽ തകരാറ് വരാം, അങ്ങനെ ക്യാൻസറുകൾ വരാം. അതൊരു 50% നമുക്ക് തടയാൻ കഴിയില്ല. എന്നാൽ തടയാൻ കഴിയുന്നതായിട്ടുള്ള ക്യാൻസറുകൾ വരാനുള്ള പ്രധാന കാരണങ്ങൾ നമ്മളായിട്ട് വരുത്തി വെക്കുന്നത്, ഒന്ന് പുകയിലയുടെ ഉപയോഗം, പുകവലിയായിട്ടാണെങ്കിലും ചവയ്ക്കുന്നതായിട്ടാണെങ്കിലും, രണ്ട് മദ്യപാനത്തിൻ്റെ ഉപയോഗം, മൂന്ന് നമ്മുടേതായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ, ജീവിതശൈലിയുടെ പ്രശ്നം. ജീവിതശൈലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇരുന്ന് ജോലി ചെയ്യുക, വ്യായാമം ഇല്ലാതിരിക്കുക, ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കുന്നത് സംസ്കരിച്ചത് പ്രോസസ്ഡ് ഫുഡ് അധികമായിട്ട് കഴിക്കുക, മൈദയുടെ ഉപയോഗം, അല്ലെങ്കിൽ യുനോ ബേക്കറി ഐറ്റംസ് കൂടുതലായിട്ട് കഴിക്കുന്നു, അല്ലെങ്കിൽ ഫാസ്റ്റ് ഫുഡ് കൂടുതലായിട്ട് കഴിക്കുന്നു, കൂടുതലായിട്ട് കുറച്ച് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ അൺഹെൽത്തി ലൈഫ് സ്റ്റൈൽ, അനാരോഗ്യകരമായൊരു ജീവിതശൈലി, പിന്നീട് അണുബാധ, ചില അണുക്കൾ, ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സി, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്നിങ്ങനെയുള്ള അണുബാധകൾ മൂലം, ഇതെല്ലാമാണ് പൊതുവെ ക്യാൻസറുകൾ, 50% ക്യാൻസറുകൾ ഇന്ന് മനുഷ്യരാശിക്ക് ഉണ്ടാകാനുള്ള കാരണം. ഒരു 5%, 1 മുതൽ 5% ക്യാൻസറുകൾ പാരമ്പര്യമായിട്ടും ഉണ്ടാകാം, പാരമ്പര്യമായിട്ടും ഉണ്ടാകാം. അപ്പോൾ കാരണം ക്യാൻസർ വരാനുള്ള കാരണങ്ങളുടെ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ഉത്തരം തന്നു. എന്തോ
1: അങ്ങനെ ആ സാഹചര്യങ്ങളാണ്. ഇപ്പൊ ഓസോൺ പാളിയുടെയോ അല്ലെങ്കിൽ മറ്റ് സാധനങ്ങൾ, ഇപ്പൊ അലൂമിനിയം.
0: കോൾ കട്ട് ആയി. പക്ഷേ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ചത് ഞാൻ പറയാം, അലൂമിനിയം അല്ല, ആസ്ബസ്റ്റോസ് എന്ന് പറഞ്ഞ സാധനം ക്യാൻസർ ഉണ്ടാക്കും. ഒരു പ്രത്യേക തരത്തിലുള്ള ക്യാൻസർ, മീസോത്തീലിയം അതുണ്ടാക്കും. ചില പദാർത്ഥങ്ങൾ ക്യാൻസറിന് കാരണമായി തീരാറുണ്ട്. അലൂമിനിയം അത്രയ്ക്ക് പ്രശ്നമായിട്ട് ഞാൻ വായിച്ചിട്ടില്ല, പഠനങ്ങൾ ശ്രദ്ധിച്ചില്ല.
2: ആസ്ബസ്റ്റോസ്
0: ആസ്ബസ്റ്റോസ് തീർച്ചയായിട്ടും, ആസ്ബസ്റ്റോസ് റൂഫിനടിയിൽ താമസിക്കുന്നവർ അതുകൊണ്ട് ഡേഞ്ചറസ് ആണ്. ലങ് ക്യാൻസർ ഒരു മീസോത്തീലിയം എന്ന് പറഞ്ഞൊരു ക്യാൻസറിന് കാരണമാകുന്നു. പിന്നെ നമ്മൾ നമ്മുടെ എൻവയൺമെന്റൽ പൊല്യൂഷൻ ഒരു കാരണമാണ്. അത് സ്മോക്ക് ആയിട്ടാണെങ്കിലും വെള്ളത്തിനകത്തുള്ള
2: തീർച്ചയായിട്ടും
0: അത് നമുക്ക് അത്രയ്ക്ക് പ്രശ്നമില്ല. എന്നാൽ വെള്ളക്കാർ, ഈ കൊക്കേഷ്യൻസ്, അമേരിക്കയിലുള്ളവർ, ഓസ്ട്രേലിയയിലുള്ളവർ, ഇവർക്കൊക്കെയാണ് അത് വലിയൊരു പ്രയാസം. അവിടെ സ്കിൻ ക്യാൻസർ, ഒരു പ്രത്യേക തരത്തിലുള്ള അതീവ ഗുരുതരമായൊരു സ്കിൻ ക്യാൻസർ, മെലനോമ, നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. ജിമ്മി കാർട്ടർ എന്ന് പറഞ്ഞ അമേരിക്കൻ പ്രസിഡന്റ്, അദ്ദേഹമൊക്കെ മെലനോമ വന്നിട്ടാണ് മരിച്ചത്. ഇൻഫാക്ട് 20 വയസ്സുള്ളവർക്ക് വരെ വരാം. അവരൊക്കെ ഇങ്ങനെ ടാനിങ് ബെഡിൽ പോയി കിടക്കും. അവർക്ക് നമ്മുടെ കളർ ഭയങ്കര ഇഷ്ടം, നമ്മുടെ സ്കിൻ കളർ അമേരിക്കൻസ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ അമേരിക്കയിൽ ജീവിച്ച് ജോലി ചെയ്ത സമയത്ത് എൻ്റെ സ്കിൻ കാണുമ്പോൾ അവർ പറയും, അയ്യോ നല്ല സ്കിൻ കളറാണെന്ന് പറയും. അവരങ്ങ് കൊതിച്ചിരിക്കുക നമ്മുടെ സ്കിൻ ടോണിന് വേണ്ടി. അപ്പോൾ നമുക്ക് മെലറ്റോണിൻ ഉള്ള സ്കിൻ തന്നിട്ടുള്ളതുകൊണ്ട്, മെലനിൻ ഉള്ള സ്കിൻ ഉള്ളത് കൊണ്ട്, നമുക്ക് മെലനോസൈറ്റ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ സ്കിൻ ക്യാൻസറിന് സാധ്യത വളരെ കുറവാണ്.
2: നമുക്ക് ഇതിനെക്കുറിച്ചുള്ള മിത്തുകളെ കുറിച്ചാണല്ലോ ഡോക്ടർ ഇന്ന് സംസാരിക്കാൻ ഉദ്ദേശിച്ചത്.
0: തീർച്ചയായും.
2: അപ്പോൾ ക്യാൻസറിനെ കുറിച്ചുള്ള ഏറ്റവും ആദ്യത്തെ മിത്ത്, ഇത് കണ്ടേജിയസ് അല്ലെങ്കിൽ പകരുന്ന അസുഖമാണോ എന്നൊരു സംശയം പലർക്കും ഉണ്ട്.
0: ബട്ട് ശശിമ സാർ പറഞ്ഞ, ആദ്യം പറഞ്ഞു വന്നിരുന്നൊരു കാര്യം ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ട് ഇതിലേക്ക് കടക്കാം. ഒന്ന്, ക്യാൻസർ വരുന്നത് മരണമണിയാണോ എന്നുള്ളൊരു ചിന്ത നമ്മുടെ സമൂഹത്തിൽ പരക്കെ ഉണ്ട്. ഇപ്പോൾ കുറഞ്ഞു തുടങ്ങി, ഇപ്പോൾ വളരെയധികം. കാരണം പലരും അവരുടെ തന്നെ ചുറ്റുവട്ടത്ത്, സുഹൃത്ത് ബന്ധത്തിലും കുടുംബത്തിലും ഒക്കെ ക്യാൻസർ വന്ന് നോർമലായിട്ട് ജീവിക്കുന്നവരെ കണ്ടു തുടങ്ങിയതോടുകൂടി ആ ഒരു ഭയം പലതും മാറിക്കഴിഞ്ഞു. എന്നാലും പലരും പല പഴയ ഓർമ്മകളിൽ, അവരുടെ അച്ഛൻ അനുഭവിച്ചതോ അമ്മ അനുഭവിച്ചതിൻ്റെയൊക്കെ ഭയം ഇപ്പോഴും അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നത് കാരണം, പണ്ടത്തെ ചികിത്സാവിധി കണ്ടുള്ള ഭയം മനസ്സിലുള്ളത് കാരണം ഇപ്പോഴും ക്യാൻസർ പൂർണ്ണമായ ഒരു മരണമണിയാണെന്ന് ചിന്തിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെയല്ല, ധാരാളം ക്യാൻസറുകൾ, ഞാൻ വെറുതെ പറയുകയാണെങ്കിൽ 80%, ഒരു ഊഹം പറയുകയാണെങ്കിൽ, ജസ്റ്റ് റഫ് എസ്റ്റിമേറ്റ് പറയുക, 80% ക്യാൻസറുകൾ ഇന്ന് ക്യൂറബിളാണ്, നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ. അതിലേക്ക് കടന്നു വരാം, നേരത്തെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത്. തീർച്ചയായിട്ടും.
2: ഹലോ, എറണാകുളം മെഡിക്കൽ സെന്റർ എഫ്എംഎൽ3-ലേക്ക് സ്വാഗതം.
3: ഹലോ,
0: നമസ്കാരം.
2: നമസ്കാരം ഡോക്ടർ ആജി മാത്യു, അദ്ദേഹം മറുപടി പറയും, സംശയം ചോദിച്ചോളൂ.
3: സാറേ, ഞാൻ മലമ്പുഴത്തിൽ നിന്നാണ് വിളിക്കുന്നത്.
0: പറഞ്ഞോളൂ
3: സാറേ. ഞാൻ, എനിക്ക് 2024 എനിക്ക് ക്ഷീണവും പനിയൊക്കെ ആയിട്ട് ഞാനൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അപ്പൊ അവര് ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പം തന്നെ മൾട്ടിപ്പിൾ മെലോമ കൂടുതലാണ്. അത് ചെക്ക് ചെയ്തപ്പോഴത്തേ അപ്പ 19,300 ലാംബ 8.59 അങ്ങനെയായിരുന്നു. അത് ഇനിയിപ്പോ ഒരു വർഷം കഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാറുണ്ട്. അപ്പൊ ഇപ്പൊ മാർച്ചിൽ നോക്കുമ്പോഴത്തേക്കും അത് കുറഞ്ഞു. നവംബറിൽ നോക്കുമ്പോ അത് കുറഞ്ഞു 6.15 ആയി, ലാംബ 13.6 ആയി. അത് കഴിഞ്ഞ് മാർച്ചില് ഏകദേശം നോക്കിയപ്പോ അത് പിന്നെയും കൂടി.

0: ഫ്രീ ലൈറ്റ് 695 നമ്പർ 21.35.
1: ചോദ്യം എന്താ?
0: ഞാൻ ഇപ്പൊ കഴിച്ചോണ്ടിരിക്കുന്ന നമ്മുടെ ലെനാണോമയുടെ 2 mg അല്ല 10 mg 21 days, പിന്നെ അത് 7 days ഫ്രീയും, പിന്നെ ബോട്ടിസോമ 2 mg ഓൾട്ടർനേറ്റീവ് ഒരു ഇഞ്ചക്ഷൻ,
1: മനസ്സിലായി.
0: പിന്നെ എനിക്ക് യൂറിനിൽ കുറച്ച് പ്രോട്ടീൻ ഉണ്ട്.
1: അതെ, അപ്പൊ ചോദ്യത്തിലേക്ക് കടക്കാം.
0: എന്നാ സാറേ,
1: ചോദ്യത്തിലേക്ക് കടക്കാം, ചോദ്യം ചോദിക്കുക. കാരണം ഞാൻ ഓരോ കേസും ഡിസ്കസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സംശയങ്ങൾക്ക് ഉത്തരം പറയാൻ സമയം കിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ ഇത് ഞാനതിൽ ഉത്തരം പറഞ്ഞുതരാം. അതായത് മൾട്ടിപ്പിൾ മയലോമ കേൾക്കുന്ന മറ്റ് ശ്രോതാക്കൾക്ക് വേണ്ടി കൂടി ഇതിനെപ്പറ്റി ഒന്ന് വിശദീകരിച്ചതിന് ശേഷം താങ്കളുടെ സ്പെസിഫിക് ചോദ്യത്തിന് ഉത്തരം തരാൻ ശ്രമിക്കാം. മൾട്ടിപ്പിൾ മയലോമ എന്ന രോഗം പ്രധാനമായിട്ടും നമ്മുടെ അസ്ഥിയുടെ മജ്ജയ്ക്കകത്തുണ്ടാകുന്ന ഒരു രോഗമാണ്. എനിക്കും നമ്മുടെ നാട്ടുകാർക്കും എല്ലാവർക്കും നമ്മുടെ മജ്ജയ്ക്കകത്ത് പ്ലാസ്മ സെൽ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക തരം കോശമുണ്ട്. ഈ പ്ലാസ്മ സെല്ലാണ് ഒരു പരിധിവരെ നമ്മുടെ ഇമ്മ്യൂണിറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്നാൽ പല കാരണങ്ങൾ കൊണ്ട് നമ്മുടെ മനുഷ്യ ശരീരത്തിൽ ഈ പ്ലാസ്മ സെൽസ് അമിതമായി അനിയന്ത്രിതമായി വളരും. അങ്ങനെ പ്ലാസ്മ സെൽസ് അനിയന്ത്രിതമായി വളരുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾക്കാണ് മൾട്ടിപ്പിൾ മയലോമ എന്ന് പേരിട്ട് വിളിക്കുന്നത്. അപ്പോൾ ആ പ്ലാസ്മ സെൽസ് അനിയന്ത്രിതമായി വളരുമ്പോൾ അത് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള പ്രോട്ടീനാണ് താങ്കൾ ഇപ്പോൾ പറഞ്ഞ കാപ്പായും ലാംഡയൊക്കെ. അപ്പോൾ കാപ്പയുടെ ലാംഡ ഏതാണ് കൂടിയത് എനിക്ക് ഓർമ്മയില്ല. ലാംഡ ആണെന്ന് തോന്നുന്നു കൂടിയിരുന്നത്, 19,000 എന്ന് പറഞ്ഞത്. അത് കൂടിയിരുന്ന അവസ്ഥയുടെ അത് സൂചിപ്പിക്കുന്നത് പ്ലാസ്മ സെൽസ് അഥവാ മയലോമ ശരീരത്തിൽ കൂടിയിരിക്കുന്നു. അത് കുറഞ്ഞത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചികിത്സിച്ചപ്പോൾ അത് കുറഞ്ഞു. ഈ മയലോമ എന്ന രോഗത്തിൻ്റെ ഒരു പ്രത്യേകത, ഈ പ്ലാസ്മ സെൽസ് കുറേ നാൾ ചികിത്സിച്ച് കഴിയുമ്പം അതിന് ആ ചികിത്സയോട് ഒരു ഒരു ഒരു ഒരു തൃപ്തി വന്നു തുടങ്ങും. ആ ചികിത്സയോട് അത് യൂസ്ഡായി തുടങ്ങും. അപ്പോൾ ഡോക്ടറിനെ വീണ്ടും കണ്ട് ചികിത്സയിൽ ചില മാറ്റങ്ങൾ വരുത്തുമ്പോൾ അതിനെ വീണ്ടും നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ ഹൈ ആയിട്ടിരുന്ന ആളുടെ ലാംഡ നോർമലൈസ് ചെയ്തു, നോർമൽ ആയതിന് ശേഷം പിന്നെയും കൂടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ശരീരത്തിൽ പ്ലാസ്മ സെൽസ് അഥവാ മയലോമ വീണ്ടും വളർച്ച പ്രാപിക്കുന്നു എന്നാണ്. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടി താങ്കൾ ഡോക്ടറിനെ കണ്ടിട്ട് ചികിത്സ ഡിസ്കസ് ചെയ്യുമ്പോൾ ചികിത്സയിൽ മാറ്റങ്ങൾ വരുത്തുകയും അതിലൂടെ വീണ്ടും അതിനെ കൺട്രോൾ ആക്കാനും സാധിക്കും. ക്ഷീണം വരാനുള്ള കാരണം മജ്ജയിലെ അസുഖമായതുകൊണ്ട് ഈ പ്ലാസ്മ സെൽസ് അധികമായി ഉൽപ്പാദിപ്പിക്കുമ്പോൾ മജ്ജയിൽ നിന്ന് നോർമലായിട്ടുണ്ടാകുന്ന രക്താണുക്കൾ, റെഡ് ബ്ലഡ് സെൽസ് പോലെയുള്ള രക്താണുക്കൾക്ക് ഉണ്ടാകാൻ സ്ഥലമില്ലാതായി തീരുന്നു. നമ്മുടെ മജ്ജ ഒരു ഫാക്ടറിയായിട്ട് ഇമാജിൻ ചെയ്യുകയാണെങ്കിൽ ആ ഫാക്ടറിക്കകത്ത് നിറയെ ബാഡ് ദുഷിച്ച വർക്കേഴ്സ്, തൊഴിലാളികളുണ്ടെങ്കിൽ നല്ല തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ സ്ഥലമില്ല, പ്രവർത്തിക്കാൻ സ്ഥലമില്ല. അപ്പോൾ ചെയ്യേണ്ടത് ഈ ദുഷിച്ച തൊഴിലാളികളെ തുരത്തുക, നല്ല തൊഴിലാളികൾക്ക് പ്രവർത്തിക്കാൻ സ്പേസ് കൊടുക്കുക. അപ്പോൾ ഹീമോഗ്ലോബിനൊക്കെ കൂടുകയും നിങ്ങളുടെ ക്ഷീണം കുറയുകയും ചെയ്യും. ശരി, താങ്ക് യു.
2: ഓക്കെ, വിളിച്ച വളരെ നന്ദി. നമുക്കൊരു ഇടവേളയിലേക്ക്.
3: ഇത് സാധാരണ പനിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് ഒരു റെഫറൻസ് തരാം.
4: ഞാനും ഡോക്ടറോട് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. അവിടെയാകുമ്പോൾ എല്ലാവിധ പരിശോധനയും സ്പെഷ്യാലിറ്റി ചികിത്സയും അവിടെ തന്നെ ലഭിക്കുമല്ലോ.
3: വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി പ്രഗത്ഭരായ ഡോക്ടർമാർ അനവധിയാണ് അവിടെ. സൗകര്യങ്ങളോ ഒന്നാം തരം. അതാണ് കോംപ്ലിക്കേഷനുമായി വരുന്ന രോഗികളെ അങ്ങോട്ട് തന്നെ റെഫർ ചെയ്യുന്നത്.
5: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
2: ഡോക്ടർ ഇപ്പോൾ പറയുകയുണ്ടായി 80% ക്യാൻസറുകൾ നേരത്തെ അറിയുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായും ഭേദപ്പെടുത്താൻ കഴിയുമെന്ന്. അപ്പോൾ ക്യാൻസർ എന്ന് പറയുമ്പോൾ ഒരു മരണം ഉണിയാണ് അതെന്ന് ഇനി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല.
1: ഒരിക്കലും ഇല്ല. ഒരു ഡോക്ടർ പറയുകയാണ്, ശരി, പലരും എൻ്റെ അടുത്ത് വരും. ചിലപ്പോൾ ലേറ്റ് സ്റ്റേജിലായിരിക്കും വരുന്നത്, അഡ്വാൻസ്ഡ് ആയിട്ട്. അപ്പോൾ ചിലപ്പോൾ ഞാൻ തന്നെ പറഞ്ഞെന്നിരിക്കും ഇതിനിയും ചികിത്സയില്ല എന്നുള്ളത്. അതുകൊണ്ട് ഇത് ട്രീറ്റ് ചെയ്യാൻ കഴിവുള്ള പ്രാഗൽഭ്യമുള്ള ഡോക്ടർമാർ ധാരാളം കേരളത്തിലുടനീളമുണ്ട്. അവരെ കണ്ട് അവരെന്ത് പറയുന്നു അതിനനുസരിച്ച് പ്രവർത്തിക്കുക, മിഥ്യാധാരണകളിൽ അകപ്പെട്ടു പോകാതിരിക്കുക.
2: നമുക്കൊരു കോളിലേക്ക്.
1: തീർച്ചയായിട്ടും.
2: ഹലോ, എറണാകുളം മെഡിക്കൽ സെന്റർ. അടുത്ത കോളേജ് പോവാം.
1: ശശിമു സാർ പറഞ്ഞ ഒരു ചോദ്യം ഉണ്ടല്ലോ, ക്യാൻസർ അണുബാധ ഉണ്ടോ, പടരുമോ? ഞാൻ ആക്ച്വലി ഒരിക്കൽ പോലും ഇമാജിൻ ചെയ്തിരുന്നില്ല നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു മിഥ്യ അല്ലെങ്കിൽ ഒരു ചിന്ത ഉണ്ടാകുമെന്ന്. പക്ഷേ എല്ലാ വർഷവും ഒരു 2-3 പേരെങ്കിലും എൻ്റെ അടുത്ത് ഈ കാര്യങ്ങൾ ചോദിക്കും. ശരിക്കും വിശ്വാസ്യത്തോടുകൂടി തന്നെ ചോദിക്കുകയാണ്, ഇത് ശരിക്കും പകരുന്നതാണല്ലോ എന്നുള്ളത്.
2: അടുത്ത് നിന്ന് കഴിഞ്ഞാൽ
1: പക്ഷേ ഒരിക്കലും ക്യാൻസർ ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് പകരാറില്ല, പകരത്തില്ല, അത് 100% ഉറപ്പിക്കാം. തീർച്ചയായിട്ടും.
2: നമുക്ക് ഒരു കോളിലേക്ക് പോയിട്ട് വരും. ഹലോ, എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈനാണ്, സ്വാഗതം.
6: ആ,
2: ഡോക്ടർ അജു മാത്യു ഉണ്ട്, അദ്ദേഹത്തോട് സംശയം ചോദിച്ചോളൂ.
6: ക്യാൻസർ വരാൻ സാധ്യത എന്താ?
1: ഒന്നുകൂടെ ഒന്ന് ആദ്യം

0: പറഞ്ഞു പറയൂ, കേട്ടില്ല. പ്രമേഹ രോഗികൾക്ക് വളരെ നല്ലൊരു ചോദ്യമാണ്. ഇപ്പോൾ കേരളത്തിൽ എന്നെ പോലുള്ള ഈ ക്യാൻസറിനെ പറ്റിയും ക്യാൻസറിൻ്റെ നിരക്കുകളെ പറ്റിയും സ്റ്റഡി ചെയ്യുന്ന ഡോക്ടേഴ്സിന് പറയുന്ന പേര് എപ്പിഡമിയോളജിസ്റ്റുകൾ എന്നാണ്. എപ്പിഡമിയോളജിസ്റ്റുകൾ, കേരളത്തിലെയും ഇന്ത്യയിലെയും എപ്പിഡമിയോളജിസ്റ്റുകൾ, ലോകത്തെല്ലായിടത്തും ഉള്ളവർ ചിന്തിക്കുന്ന ഒരു വലിയ തലവേദന പ്രശ്നം ഇതാണ്. കേരളത്തിൽ പ്രത്യേകിച്ചും ലിവറിനകത്തുള്ള ക്യാൻസറുകളുടെ എണ്ണം കൂടി വരുന്നു. ലിവറിനകത്തുള്ള ക്യാൻസറുകളുടെ എണ്ണം കൂടി വരുന്നു. അതിന് ഞങ്ങളുടെ ഭാഷയിൽ HCC, ഹെപ്പറ്റോസെല്ലുലാർ കാഴ്സിനോമ എന്ന് പറയും. അപ്പോൾ പണ്ടൊക്കെ 10-20 വർഷം മുമ്പ് ഹെപ്പറ്റോസെല്ലുലാർ കാഴ്സിനോമ വരുന്നത് പ്രത്യേകിച്ച് മദ്യപാനികൾക്കായിരുന്നു. നിങ്ങളെല്ലാവരും സിറോസിസ് എന്നുള്ള രോഗമൊക്കെ കേട്ടിട്ടുണ്ടാകും. സിറോസിസ് എന്ന് പറഞ്ഞ രോഗം പൊതുവെ വരുന്ന മദ്യപാനികൾക്കാണ്. എന്നാൽ ഇപ്പോൾ എൻ്റെ ക്ലിനിക്കിലാണെങ്കിലും എൻ്റെ പ്രാക്ടീസിലാണെങ്കിലും എൻ്റെ കൊളീഗ്സിൻ്റെ പ്രാക്ടീസിലാണെങ്കിലും കാണുന്നത് മദ്യപാനികളോടൊപ്പം തന്നെ സമാസമം മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞ അവസ്ഥ, അതായത് ഒത്തിരി വർഷങ്ങൾ പ്രമേഹം കൺട്രോൾ ഇല്ലാതെ നിൽക്കുന്ന ആളുകൾക്കും അങ്ങനെയുള്ള ഒബീസിറ്റി അമിതവണ്ണമുള്ളവർക്കുമൊക്കെ അവരുടെ മെറ്റബോളിസം ഡീറേഞ്ച്ഡ് ആയതുകൊണ്ട് അതിന് തകരാറ് വന്നതുകൊണ്ട് പതുക്കെ ലിവർ ഫെയിലറിലോട്ട്, ലിവർ സിറോസിസിലോട്ട് വരികയും അതിലൂടെ ക്യാൻസർ ഉണ്ടാകാനും സാധ്യതയുണ്ട്. അപ്പോൾ പ്രമേഹ രോഗികൾ തീർച്ചയായിട്ടും അവരുടെ ലോങ് ടേം ഹെൽത്ത്, അവരുടെ ഭാവിയിലേക്കുള്ള ആരോഗ്യത്തെ മുൻനിർത്തിക്കൊണ്ട് പ്രമേഹം നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ടത് ആവശ്യമാണ്. കാരണം പ്രമേഹം ഡയറക്റ്റായിട്ട് ക്യാൻസർ ഉണ്ടാക്കുകയില്ല എങ്കിലും പ്രമേഹത്തിൻ്റെ നിയന്ത്രണം ഇല്ലാത്തത് കൊണ്ടുള്ള അവസ്ഥ ലിവറിനെ ബാധിക്കുകയും അങ്ങനെ വരുന്ന ലിവറിൻ്റെ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളിൽ ക്യാൻസറിനൊരു വളക്കൂറുള്ള മണ്ണായി തീരുകയും ചെയ്യാറുണ്ട്. അപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യം വളരെ ഞങ്ങൾക്കൊക്കെ തലവേദന തരുന്നൊരു ചോദ്യമാണ്. ആ തലവേദനയ്ക്ക് ഉത്തരം പ്രമേഹം നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് പോവുക എന്നുള്ളത് തന്നെ. പ്രമേഹരോഗികൾക്ക് പ്രത്യേകിച്ച് അത് കാരണം, പ്രമേഹം കാരണം വേറെ ഒന്നും തന്നെ ഉണ്ടാകാറില്ല. അതുകൊണ്ട് സാധാരണ മനുഷ്യരിൽ നിന്ന് വ്യത്യാസമായി ഒന്നും തന്നെ ഇല്ല.
1: പ്രമേഹം വരുമ്പോ തന്നെ
0: പ്രമേഹം വരുമ്പോ പ്രശ്നങ്ങളൊന്നും ഇല്ല. ഈ 10-20 വർഷങ്ങൾ പ്രമേഹത്തിന് നിയന്ത്രണം ഇല്ലാതെ, ഇങ്ങനെ കൺട്രോൾ ഇല്ലാതെ കുത്തഴിഞ്ഞ്, അതിന് ചികിത്സ ചെയ്യാതെ, പ്രോപ്പർ ട്രീറ്റ്മെന്റ് എടുക്കാതെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, ഇതൊരു മാരത്തോൺ ഓട്ടമായിട്ട് കൺസിഡർ ചെയ്യുക, കണക്കാക്കുക. ഇതൊരു സ്പ്രിന്റ് അല്ല, 100 മീറ്റർ അല്ല. അപ്പോൾ ഇപ്പോൾ പ്രമേഹം ഡയഗ്നോസ് ചെയ്യുന്ന ഒരു രോഗി അവരുടെ 20 വർഷത്തിന് ശേഷമുള്ള അവരുടെ ഹെൽത്തിനെ പറ്റി ഇപ്പോഴേ ചിന്തിക്കുക. അത് ക്യാൻസർ മാത്രമല്ല കേട്ടോ, കണ്ണിൻ്റെ ആരോഗ്യം, കാഴ്ച, അസ്ഥികളുടെ ആരോഗ്യം, നെർവ്സിൻ്റെ, ഞരമ്പുകളുടെ ആരോഗ്യം, കിഡ്നി ഡയാലിസിസ് കയറാതിരിക്കാനുള്ളത്, ഇതെല്ലാം ചിന്തിക്കണം. അപ്പോൾ പ്രമേഹം എന്ന രോഗം ലോങ് ടേം അസുഖമാണ്, അതിനെ നിയന്ത്രണ വിധേയമായി നിർത്തണം എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ക്യാൻസർ ഇല്ല, കണ്ണിനൊന്നും ക്യാൻസർ പ്രമേഹം കാരണം ഉണ്ടാകില്ല. വളരെ റെയർ ആയിട്ട്, അഭൂതപൂർവ്വമായിട്ട് കണ്ണിൽ ക്യാൻസറുകൾ ഉണ്ടാകാറുണ്ട്. ലിംഫോമ അല്ലെങ്കിൽ കണ്ണിൽ തന്നെ ഉണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങൾ, ചില കുട്ടികൾക്ക് കണ്ണിൽ ക്യാൻസർ വരാം, അങ്ങനെയൊക്കെയുള്ള രോഗങ്ങൾ. വളരെ റെയർ ആയിട്ട് ഉണ്ടാകാറുണ്ട്. പാരമ്പര്യമല്ല, ഒരിക്കലുമല്ല. വളരെ റാൻഡമായി, വളരെ പ്രത്യേകിച്ച് അതിനൊരു കാരണമില്ലാതെ റാൻഡമായിട്ടുണ്ടാകുന്ന.
2: ഓക്കെ, വിളിച്ചുള്ള വളരെ നന്ദി. ഒരു ഇടവേളയിലേക്ക് പോകുന്നു.
3: മഹാമാരിയുടെ ഈ കാലയളവിൽ എന്തൊക്കെ അസുഖങ്ങളാണ് നാട്ടിലെങ്ങും?
4: സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ വിശ്വസിക്കാവുന്ന ആശുപത്രിയിലെ പോകാവൂ.
3: എറണാകുളം മെഡിക്കൽ സെന്റർ ഉള്ളപ്പോ വേറൊരിടം എന്തിന്?
4: നവജാത ശിശുവിന് മുതൽ വയോധികർക്ക് വരെ എല്ലാ അസുഖങ്ങൾക്കും ഫലപ്രദമായ സ്പെഷ്യലിസ്റ്റ് സേവനം ലഭിക്കും.
3: ആക്സിഡന്റ് ട്രോമ കെയർ മുതൽ മാരക രോഗങ്ങൾക്ക് വരെ ചികിത്സ അവിടെ ലഭ്യമാണ്.
5: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
2: എറണാകുളം മെഡിക്കൽ സെന്റർ FM വീണ്ടും സ്വാഗതം. നമുക്ക് ഈ മിത്തുകളെ കുറിച്ചായിരുന്നു നമ്മൾ പറഞ്ഞു വന്നത്. ക്യാൻസർ പകരുമോ എന്നുള്ളൊരു സംശയം ഡോക്ടർ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ പകരുന്ന അസുഖമല്ല ക്യാൻസർ അർബുദം എന്നുള്ളത് പറഞ്ഞു. മറ്റൊന്ന്, ഒരു ഫാമിലിയിൽ ഒരു ക്യാൻസർ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ഫാമിലിയുമായിട്ട് നമുക്കൊരു ബന്ധം സ്ഥാപിക്കാൻ പലപ്പോഴും പലർക്കും ഒരു വിമുഖതയുണ്ട്. കാരണം വീണ്ടും ഒരു ചേച്ചിക്ക് വന്നു, ഇനി അനിയത്തിക്ക് കൂടി ഉണ്ടാവുമോ? അപ്പോൾ അത്തരം ഫാമിലിയൊക്കെ ആയിട്ട് ബന്ധം സ്ഥാപിക്കാൻ പലപ്പോഴും പലരും മടിക്കും.
0: ഇത് ധാരാളം ആളുകൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു ചോദ്യം, പ്രത്യേകിച്ച് വിവാഹാലോചനകളൊക്കെ വരുന്ന സമയത്തുണ്ടാകുന്ന ചോദ്യം. പക്ഷെ അതിന് മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് ക്യാൻസർ ഇല്ലാത്ത, ക്യാൻസർ വരാത്ത ഒരു കുടുംബം പോലും കേരളത്തിൽ കാണത്തില്ല. എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ എല്ലാവരുടെയും ജീവിതത്തിൽ ക്യാൻസർ ഒന്ന് തലപൊക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ആരും ഇമ്മ്യൂണല്ല, അതിന് പ്രൊട്ടക്റ്റഡ് അല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. വളരെ റെയറായിട്ട് 1% താഴെ മാത്രമേ ക്യാൻസർ

0: പാരമ്പര്യമായിട്ട് വരാറുള്ളൂ.
1: അമ്മയിൽ നിന്ന് മകൾക്ക്,
0: അമ്മയിൽ നിന്ന് മകൾക്കോ അല്ലെങ്കിൽ അച്ഛനിൽ നിന്ന് മകൾക്കോ അച്ഛനിൽ നിന്ന് മകനോ, വളരെ റെയറായിട്ട്. അത് നമുക്ക് ഡോക്ടർമാർക്ക് അതിനകത്ത് പാറ്റേൺ വെച്ച് മനസ്സിലാക്കാൻ, ഊഹിക്കാൻ സാധിക്കും. ഇന്ന് അത് കണ്ടുപിടിക്കാൻ ടെസ്റ്റുകളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒരു കല്യാണാലോചന അങ്ങനെ വന്നു, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി ചിന്തിക്കുകയാണെങ്കിൽ അവരടുത്ത് സംസാരിക്കുക, ഡോക്ടറിൻ്റെ അടുത്ത് ചോദിക്കുക, അത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വഴിയുണ്ട്. ക്യാൻസർ ആണെങ്കിൽ അഥവാ പാരമ്പര്യമായിട്ട് വന്നതാണെങ്കിൽ പോലും അതിനെ പ്രിവെൻറ്റ് ചെയ്യാനും വഴിയുണ്ട്. സോ അറിഞ്ഞിരിക്കുന്നത് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നിങ്ങളൊരാളെ സ്നേഹിക്കുന്നു, ക്യാൻസർ അവരുടെ കുടുംബത്തിൽ വന്നിട്ടുണ്ട്, പലർക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും വന്ന് ഡോക്ടറിനെ കാണുക. നിങ്ങൾ ആ സ്നേഹിക്കുന്ന പെൺകുട്ടിയോ അല്ലെങ്കിൽ പുരുഷനെ തന്നെ കല്യാണം കഴിക്കാനുള്ള വഴിയൊക്കെ നമ്മൾ ഒരുക്കി തരാം.
1: ജനറ്റിക്
0: അതിനെയൊക്കെ, ജനറ്റിക് ടെസ്റ്റൊക്കെ തന്നെ, അതിന് പാരമ്പര്യ രോഗമാണോ എന്നറിയാനുള്ള ടെസ്റ്റൊക്കെ ഉണ്ട്. നമുക്കതിനെ, എന്നിട്ട് നമുക്കതിനെ എഡിറ്റ് ചെയ്ത് നമുക്കതിനെ അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള വഴികളും പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് സ്നേഹം വരുവാണെങ്കിൽ സ്നേഹത്തെ ക്യാൻസർ കൊടുത്ത് പേടിച്ച് മാറ്റി നിർത്തേണ്ട കാര്യമില്ല.
1: നമുക്കൊരു കോളിലേക്ക് പോയി.
0: തീർച്ചയായിട്ടും.
1: ഹലോ, എറണാകുളം മെഡിക്കൽ സെന്റർ, എഫ് എം ഹെൽത്ത് ലൈൻ.
2: ഹലോ ഡോക്ടർ, എന്റെ മകന് വേണ്ടിയിട്ടാണ്. അവന് 44 വയസ്സുണ്ട്.
0: എവിടുന്നാ വിളിക്കുന്നത്?
2: ഞാൻ വിളിക്കുന്നത് തൃപ്പൂണിത്തറയിൽ.
0: ശരി.
2: ഡിസംബറില് കമ്പനിയിൽ നിന്ന് ചെക്കപ്പിന് പോയപ്പം ഹാർട്ടിന്റെ അടുത്തിൽ ഒരു ചെറിയ മുഴ പോലെ കണ്ടു. അപ്പൊ അതിനുശേഷം അപ്പോളേ പോയി, അവിടെ ചെന്നപ്പോഴത്തേക്ക് 10 വലിപ്പമായി. കീമോ ചെയ്തു, 4 ചെയ്തു. അപ്പോളേ അഡ്മിറ്റ് ആയിട്ട് തന്നെ 5 അഡ്മിറ്റ് ആയിരുന്നു. 4 അങ്ങനെ ചെയ്തു. അതിനുശേഷം വന്ന് വീണ്ടും ടെസ്റ്റ് സ്കാൻ ചെയ്തപ്പം 4 ആയിട്ടുണ്ട്. അപ്പൊ അപ്പോളേ ഡോക്ടർ പറഞ്ഞു സർജറി ചെയ്യണം, ഏകദേശം 10 lakh ചെലവാകുമെന്ന് പറഞ്ഞു. അപ്പം വേറെ തന്നെ സീനിയർ ആയിട്ടുള്ള ഒരു ഡോക്ടറെ കണ്ടപ്പോ പറഞ്ഞു ചിലപ്പം ഇൻഫ്ലമേഷനോ വല്ലതും ആയിരിക്കാം, അതുകൊണ്ട് വെയിറ്റ് ചെയ്യ, ഉടനെ സർജറി ചെയ്യണ്ടെന്ന് പറഞ്ഞു.
0: ഞാൻ കാര്യത്തിലേക്ക് കടക്കട്ടെ, പറഞ്ഞുതരട്ടെ കാര്യം. പറഞ്ഞുതരാം. നിങ്ങളെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും യുവരാജ് സിംഗ് എന്ന ഒരു ക്രിക്കറ്റ് കളിക്കാരൻ. യുവരാജ് സിംഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഒരു പ്രശസ്ത ക്രിക്കറ്റ് കളിക്കാരനാണ്. ഒരു ഓവറിൽ 6 പന്തും 6 അടിച്ച് പ്രശസ്തനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇങ്ങനെ 6 അടിച്ച് അതിൻ്റെ കഴിവിൻ്റെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴാണ് അങ്ങേക്ക് നെഞ്ചിനകത്ത് ഇതുപോലെ തന്നെ ഒരു മുഴയുള്ളതായിട്ട് കണ്ടത്. ഞങ്ങളുടെയൊക്കെ ഫീൽഡിൽ, ക്യാൻസർ ഫീൽഡിൽ ഏറ്റവും അധികം സക്സസ്ഫുൾ ആയി ചികിത്സിക്കാൻ കഴിയുന്ന ഒരു രോഗമാണ് യുവരാജ് സിംഗിന് വന്നതും, ഞാൻ മനസ്സിലാക്കുന്നത് അമ്മയുടെ മകനുള്ളതും. ഡീറ്റെയിൽസ് പറഞ്ഞില്ലെങ്കിലും എനിക്ക് ഇപ്പോൾ ഇത്രയും കേട്ടതിൽ നിന്ന് ഊഹിക്കാം, ഇതിനെ ജേം സെൽ ട്യൂമർ എന്ന് വിളിക്കുന്ന ഒരു കാറ്റഗറിയിലുള്ള രോഗമാണെന്നാണ് തോന്നുന്നത്. ഈ ജേം സെൽ ട്യൂമറുകൾ നമുക്ക് കീമോതെറാപ്പി ചെയ്യുമ്പോൾ വളരെയധികം ഹൈ ക്യൂറേറ്റ്, 95%, 100 രോഗികളുണ്ടെങ്കിൽ 95 പേർക്കും ക്യൂർ ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ അങ്ങനെ ചികിത്സിക്കുമ്പോൾ 10 cm സൈസുള്ള മുഴ, ഇപ്പോൾ അമ്മ പറഞ്ഞു 4 cm ആയിട്ട് അവിടെ അവശേഷിക്കുന്നു. ഈ 4 cm ചിലപ്പോൾ ചത്തൊടുങ്ങിയ കോശങ്ങളാകാം. ചിലപ്പോൾ മറ്റേ ചികിത്സ ചെയ്തിട്ട്, കീമോ 4 കൊടുത്തെന്നല്ലേ പറഞ്ഞു, കൊടുത്തിട്ട് അവശേഷിക്കുന്ന കുറച്ച് അണുക്കളും ആകാം. ഇതറിയണമെങ്കിൽ പൊതുവേ ഒരു ബയോപ്സി ചെയ്ത് നോക്കണം. സോ പൊതുവേ ഇതുപോലെ ചികിത്സയ്ക്ക് ശേഷം ഒരു 4 cm മുഴ അവിടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ പറ്റുമെങ്കിൽ ബയോപ്സി ചെയ്ത് നോക്കാറുണ്ട്. കാരണം ബയോപ്സി ചെയ്യുമ്പോൾ ആ ഇൻഫ്ലമേഷൻ, അതായത് ചത്തൊടുങ്ങിയ സെല്ലുകളാണെങ്കിൽ വെയിറ്റ് ചെയ്യും, കാരണം പിന്നെ സർജറി ചെയ്യേണ്ട. അല്ല എങ്കിൽ സർജറി ചെയ്ത് അതെടുത്ത് മാറ്റേണ്ടത് ആവശ്യമാണ്. യുവരാജ് സിംഗിൻ്റെ കേസിൽ അദ്ദേഹം അമേരിക്കയിൽ പോയി, സാമ്പത്തികമായിട്ട് ഭദ്രതയുള്ളതുകൊണ്ട് അമേരിക്കയിൽ പോയി ചികിത്സ ചെയ്തു. ഇവിടെ കിട്ടുന്നതും അമേരിക്ക കിട്ടുന്നതും സെയിം കാര്യം. അമേരിക്കയിൽ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഇവിടുന്ന് ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്തു വിടുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ചികിത്സ ചെയ്തു, കീമോ എല്ലാം കഴിഞ്ഞു, അദ്ദേഹത്തിന് ക്യൂർ ചെയ്തു. ഇപ്പോൾ തിരിച്ച് കളിയും അതിൻ്റെ സ്പോർട്സ് പ്രൊമോഷനായിട്ടൊക്കെ നടക്കുന്നു. അപ്പോൾ ഇത് ചികിത്സിക്കാവുന്ന ഒരു രോഗമാണ്. നമ്മുടെ ക്യാൻസർ പകരത്തില്ല, ക്യാൻസർ മരണമണി അല്ല എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ഉദാഹരണമാണ് യുവരാജ് സിംഗിനെ പോലെയുള്ള ആളുകൾ. ഭയത്തോടു കൂടി ഇരുന്നിരുന്നെങ്കിൽ ഇന്ന് ഉണ്ടാകില്ലായിരുന്നു.
1: താങ്ക് യു. നന്ദി. അടുത്ത ഒന്ന് ചോദിക്കാനുള്ളത്, പലപ്പോഴും പറയാറുണ്ട് ക്യാൻസറിനെ കുറിച്ച്, അതല്ലെങ്കിൽ ക്യാൻസർ വരാതിരിക്കാൻ പലരും ചില ഭക്ഷണങ്ങൾ ഒഴിവാക്കുക. അതിനുമുമ്പ് ഒരു കോൾ വന്നിട്ട്, കോളേജിൽ പോയല്ലോ. എറണാകുളം മെഡിക്കൽ സെന്റർ, എഫ് എം ഹെൽത്ത്. ആ കോൾ കട്ടാവും ചെയ്തു. ചില ഭക്ഷണ പദാർത്ഥങ്ങൾ തീർത്തും ഒഴിവാക്കണം. വെളുത്ത നിറത്തിലുള്ളതെല്ലാം എന്ന് പറഞ്ഞാൽ പഞ്ചസാര, ഇതെല്ലാം ക്യാൻസർ വരുത്തും. വരുത്തുവാൻ സാധ്യതയുള്ള ഭക്ഷണങ്ങളാണെന്നൊക്കെ പറയാറുണ്ട്. ഇത് എത്രമാത്രം ശരിയാണ്?
0: ക്യാൻസറിന് നമ്മൾ പൊതുവെ അങ്ങനെ ഒരു ഭക്ഷണം കൊണ്ട് ഉണ്ടാകുന്ന രോഗമല്ല. അതുകൊണ്ട് ഒന്നിനെയും പേടിക്കേണ്ട. ഇതെല്ലാം ശരീരത്തിന് ഗുണകരമായ കാര്യമല്ല, എന്നാൽ ഇതിനെ പേടിക്കേണ്ട കാര്യമില്ല, ഇതുകൊണ്ട് രോഗം വരത്തില്ല. ഇപ്പം ഞാൻ എല്ലാ ദിവസവും ആഴ്ചയിൽ രണ്ട് ദിവസം

0: ഇച്ചിരി മൈദ ഉപയോഗിച്ച് ഒരു പൊറോട്ട കഴിക്കുന്നതുകൊണ്ട് എനിക്ക് ക്യാൻസർ ഒന്നും വരാൻ പോകുന്നില്ല. പൊറോട്ട കഴിക്കുന്നതോടൊപ്പം എൻ്റെ ജീവിത ശൈലിയുടെ പ്രോബ്ലമാണ്. പൊറോട്ട കഴിക്കുന്നവർ അവർ മദ്യപിക്കുമായിരിക്കാം, പുകവലിക്കുമായിരിക്കാം, അല്ലെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കുന്നത് പൊതുവെ എല്ലാം ഫാസ്റ്റ് ഫുഡ് ആയിരിക്കാം. എന്നാൽ ഞാൻ ആഴ്ചയിൽ രണ്ട് ദിവസം രണ്ട് പൊറോട്ട കഴിച്ചിട്ട് ബാക്കി ദിവസങ്ങളെല്ലാം പച്ചക്കറിയും നാരുകളുള്ള ഫുഡും എക്സസൈസും ഒക്കെ ചെയ്യുന്നതാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഇവിടെ പൊറോട്ടയല്ല പ്രശ്നം, നമ്മുടെ ജീവിത ശൈലിയാണ് പ്രോബ്ലം. അപ്പോൾ ഒരു ഫുഡിനെയും അമിതമായി ആശ്രയിക്കുകയും വരുത്. ഇപ്പോൾ സാറ് പറഞ്ഞതുപോലെ ചില ഫുഡിനെ ഒഴിവാക്കുന്നത് പോലെ തന്നെ ഇന്നത്തെ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടാകുന്ന, സമൂഹത്തിലുണ്ടാകുന്ന ഒരു ഫാഡ് ചില ഫുഡിനെ അമിതമായി അങ്ങ് ആശ്രയിക്കും. ചിലർ പറയും, ഞങ്ങൾ ഇപ്പോൾ പലരും ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ്. എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും, ഞാനിങ്ങനെ ആപ്പിളും ബീട്രൂട്ടും ക്യാരറ്റും എല്ലാ ദിവസവും കുടിക്കുന്നുണ്ട്, കുഴപ്പമുണ്ടോ? ഞാൻ പറയും, കുഴപ്പമില്ല, കുടിച്ചോ. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഗുണമൊന്നും കിട്ടാൻ പോകുന്നില്ല, പിഴിഞ്ഞു കുടിച്ചോ, നല്ല കാര്യം. അതുകൊണ്ട് ഒന്നിനെയും അമിതമായി ആശ്രയിക്കരുത്. നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ ഒത്തിരി കേൾക്കും, ഇത് കഴിക്കുക, അത് കഴിക്കുക, ക്യാൻസർ മാറാം, അങ്ങനെ പറയുന്നതൊക്കെ കുറേയൊക്കെ മിഥ്യാധാരണയാണ്. കുറച്ച് നാൾ മുമ്പ് വരെ ഇങ്ങനെ പറഞ്ഞിരുന്നു, മുള്ളാത്തയും ലക്ഷ്മിത്തരവും കഴിക്കണം, അതും വെറുതെ ആൾക്കാരെ ആ രീതിയിലേക്ക് ഡ്രൈവ് ചെയ്തു പോയി. സമീകൃതമായ ആഹാരം കഴിക്കുക, ഭയമില്ലാതെ ജീവിതത്തെ അപ്രോച്ച് ചെയ്യുക, കൂളായിട്ടിരിക്കുക, ടെൻഷൻ ഉണ്ടാക്കാതെ സമാധാനമായിട്ടൊക്കെ ജീവിക്കുക.
1: നമുക്കൊരു കോളിലേക്ക്.
0: തീർച്ചയായിട്ടും.
1: എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം എൽ എന്നിലേക്ക് സ്വാഗതം.
2: ഹലോ, ഞാൻ എന്റെ പേര് ചന്ദ്രൻ കാരളി.
1: ഡോക്ടർ രാജു മാത്യു മറുപടി പറയും, ചോദിക്കൂ.
0: നമസ്കാരം.
2: എനിക്കൊരു സംശയം,
1: റേഡിയോയുടെ അടുത്ത് നിന്ന് മാറി നിന്ന് സംസാരിക്കൂ.
2: 15 കൊല്ലത്തിന് മുമ്പ് എനിക്കൊരു പൈലസിന്റെ അസുഖം വന്നിട്ട്, അതിന് ഞാൻ കുറച്ച് ആയുർവേദം മരുന്ന് വാങ്ങിച്ചൊരു കഴിഞ്ഞു കഴിഞ്ഞത് പോലെ മാറി കിട്ടി. ഇപ്പൊ ഇന്ന് രാവിലെ, ഇന്ന് മോർണിംഗ് ഒരാഴ്ചയ്ക്ക് മുമ്പ് എനിക്കൊരു ഇരിച്ചിലും ബോധത്തിലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ മദ്യം കഴിക്കാറില്ല, മത്സ്യമാംസങ്ങളധികം കഴിക്കാറില്ല, വല്ലപ്പോഴൊക്കെ കഴിച്ചുള്ളൂ. കൂടുതൽ കഴിക്കുന്നത് വെജിറ്റബിളാണ്. പിന്നെ ഒരു മോർണിംഗ് രാവിലെ 5:30 മോശം പോയിട്ട് വന്നു. എല്ലാം ലൂസ് മോഷനാണ് സാധാരണ പോയിക്കൊണ്ടിരിക്കുന്നത്, ലൂസ് മോഷനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് രാവിലെ മോർണിംഗ് 5:30 മോശം പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ടൈറ്റ് ടൈറ്റായി, എനിക്ക് ടൈറ്റായി ഒരു ബുദ്ധിമുട്ടായി. അത് കഴിഞ്ഞാലും പുറത്ത് വന്നപ്പോൾ എനിക്ക് ഭയങ്കര വേദനയും കളുപ്പും ഉണ്ട്. അപ്പൊ ഇതിന്റെ
0: കാരണം അച്ഛൻ പറഞ്ഞ കാര്യം നമ്മളെ കേൾക്കുന്ന ശ്രോതാക്കൾക്ക് വളരെ ഗുണകരമായൊരു കാര്യമാണ് ആ ഒരു പോയിന്റ് പറയുന്നത്. അതായത് ഹെൽത്തി ആയിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തി, പൊതുവെ വയറ് ലൂസായിട്ട് പോകുന്നൊരു വ്യക്തിക്ക് പെട്ടെന്ന് വയറിൽ മലം പോകുന്നത്, കുറച്ച് ടൈറ്റായിട്ട് പോകുന്നത് ശ്രദ്ധിക്കേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. നമ്മുടെ തന്നെ ബവൽ ഹാബിറ്റ്സ്, നമ്മുടെ തന്നെ മലശോധനയുടെ ക്രമം തെറ്റുകയോ അതിൻ്റെ ടൈപ്പ്, എണ്ണം, ഒരു ദിവസം പോകുന്ന നമ്പർ ഓഫ് ടൈംസിൻ്റെ എണ്ണം കൂടുകയോ കുറയുകയോ, അല്ലെങ്കിൽ മലം മുറുകയോ അല്ലെങ്കിൽ അയയുകയോ ചെയ്യുകയാണെങ്കിൽ ഓൾട്ടറേഷൻ ഇൻ ബൗൾ ഹാബിറ്റ്സ് വിട്ടുകളയരുത്. അതിനെ നമ്മളൊരു ഡോക്ടറിനെ കണ്ട് ചെക്ക് ചെയ്യണം. അത് പൈൽസ് ആണെന്ന് വിചാരിച്ച് മറക്കരുത്, അത് ഭക്ഷണം കൊണ്ടാണെന്ന് വിചാരിച്ച് ഒഴിവാക്കരുത്. ഓൾട്ടേർഡ് ബൗൾ ഹാബിറ്റ്സ്, എന്തെങ്കിലും വ്യതിയാനങ്ങൾ വരുന്നതിനെ അവഗണിക്കരുത്, ഒന്ന്. രണ്ട്, രക്തം, മലത്തിലൂടെ രക്തമോ അല്ലെങ്കിൽ കറുത്ത നിറത്തിൽ മലവിസർജനമോ നടക്കുകയാണെങ്കിൽ അതിനെയും അവഗണിക്കരുത്. എന്തുകൊണ്ട്? കാരണം ഇന്ന് കേരളത്തിൽ ഏറ്റവും അധികം വർദ്ധിക്കുന്ന നമ്പർ, റേറ്റ് കൂടുന്ന, നമ്പേഴ്സ് അല്ല സ്പീഡിൽ കൂടുന്ന ഒരു തരത്തിലുള്ള ക്യാൻസർ വൻകുടലിലും മലാശയത്തിലും ഉണ്ടാകുന്ന ക്യാൻസറാണ്. എന്നാൽ കണ്ടുപിടിച്ചാൽ ചികിത്സിക്കാൻ എളുപ്പമുള്ള രോഗമാണ്, നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റുന്ന രോഗമാണ്. സ്ക്രീൻ ചെയ്യുക എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, നേരത്തെ കണ്ടുപിടിക്കുക, ഏർലി ഡയഗ്നോസിസ്. അതിനേറ്റവും എളുപ്പം ചെയ്യാവുന്ന രോഗമാണ് ഈ കോളൻ ക്യാൻസർ, റെക്ടം ക്യാൻസർ. അപ്പോൾ ഇതിനെ അവഗണിക്കരുത്. ക്യാൻസർ ആണെന്ന് പറയുന്നില്ല, കാരണം ഇത് വേറെ അസുഖമാകാം, ചിലപ്പോൾ ഭക്ഷണത്തിൻ്റെ ക്രമീകരണം കൊണ്ട് മാറ്റം ഉണ്ടായതാകാം. എന്നാലും നേരത്തെ കണ്ടുപിടിച്ചാൽ അത്രയും എളുപ്പമാകും. അതുകൊണ്ട് ഈ അടയാളം, ഈ ലക്ഷണമുള്ള ആളുകൾ അച്ഛൻ ഉൾപ്പെടെ എത്രയും വേഗം ഒരു ഡോക്ടറിനെ കണ്ട് ഒന്ന് ഡിസ്കസ് ചെയ്യണം. അത് സർജൻ ആകാം, ജനറൽ മെഡിസിൻ വിഭാഗത്തിലുള്ളവരാകാം, ഗ്യാസ്ട്രോ ഡോക്ടറാകാം, ഗ്യാസ്ട്രോ ഉദരരോഗ സ്പെഷ്യലിസ്റ്റുകൾ, ഈ മൂന്ന് കൂട്ടത്തിൽ ആരെങ്കിലും ഒന്ന് കണ്ട് ഒന്ന് ഡിസ്കസ് ചെയ്യേണ്ടത് ആവശ്യമാണ്.
1: ഓക്കെ, വിളിച്ചതിൽ വളരെ നന്ദി. ഒരു ഇടവേളയിലേക്ക് പോകുന്നു.
3: ഇത് സാധാരണ പനിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് ഒരു റെഫറൻസ് തരാം.
4: ഞാനും ഡോക്ടറോട് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. അവിടെയാകുമ്പോൾ എല്ലാവിധ പരിശോധനയും സ്പെഷ്യാലിറ്റി ചികിത്സയും അവിടെ തന്നെ ലഭിക്കുമല്ലോ.
3: വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി പ്രഗത്ഭരായ ഡോക്ടർമാർ അനവധിയാണ് അവിടെ. സൗകര്യങ്ങളോ ഒന്നാം തരം. അതാണ് കോംപ്ലിക്കേഷനുമായി വരുന്ന രോഗികളെ അങ്ങോട്ട് തന്നെ റെഫർ ചെയ്യുന്നത്.
5: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ. പാലാരിവട്ടം.

0: ബൈപാസ് കൊച്ചി
1: എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം എൽത്തിലേക്ക് സ്വാഗതം. ഹലോ ഹലോ ആകാശവാണി കൊച്ചി എഫ് എമ്മിന്റെ എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ ആണ്. ഇന്ന് ക്യാൻസർ സംബന്ധിച്ചുള്ള സംശയങ്ങളാണ് മറുപടി പറയുന്നത്. എന്താണ് സംശയം? ഡോക്ടർ രാജു മാത്യു മറുപടി പറയും, സംശയം ചോദിച്ചോളൂ.
2: ഞാൻ ചാലക്കുടിയിൽ നിന്നാണ് വിളിക്കണേ.
1: മനസ്സിലായി.
3: അതെ, നമസ്കാരം.
2: കഴുത്തിന്റെ തൊണ്ടയില് ഒരു പരിപ്പ് മാതിരി, മുഴ മാതിരി. അപ്പൊ അത് ഞാൻ ടെസ്റ്റ് ചെയ്തു, എന്തപ്പോ ഇങ്ങനെ ഒരാഴ്ചക്കുള്ളിൽ പോയി ടെസ്റ്റ് ചെയ്തു. അപ്പൊ ടെസ്റ്റ് ചെയ്തിരിക്കുന്ന യു എസ് ജി നെക്ക് ഫോർ തൈറോയിഡ് ഗ്ലാൻഡ്.
3: അതെ.
2: നെക്കിലാണ്.
3: അതെ.
2: ഒരു പരിപ്പ്.
3: അപ്പൊ ഇത് ചെയ്യണം, ഈ പറഞ്ഞ ടെസ്റ്റ് ചെയ്യണം.
2: സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തപ്പോ അതിൽ എഴുതിക്കണ്ടാണ് റൈറ്റ് ലോബ്.
3: ഞാൻ ഒന്നാമത്തെ കാര്യം, ആ സ്കാൻഡ് റിസൾട്ട് ഞാനിപ്പോ ഫോണിലൂടെ ഡിസ്കസ് ചെയ്യത്തില്ല, അത് എഴുതിയ ഡോക്ടറിനെ കാണണം. പക്ഷെങ്കിൽ ബ്രോഡായിട്ട്
2: ടെസ്റ്റ് ചെയ്തു ഞാൻ ജനറൽ മെഡിസിനെ കണ്ടത്. അപ്പോ ഡോക്ടറെ ഇങ്ങനെ ഒരു സ്കാനിങ് ചെയ്തിട്ട് എന്നോട് ഒന്ന് നോക്കിയപ്പോ കുഴപ്പമില്ല, അത് വെള്ളം കെട്ടി നിൽക്കണതാന്നോ എന്തോ കുഴപ്പമുള്ളതല്ലാന്നാണ് പറഞ്ഞത്.
3: ഞാൻ ഈ സ്പെസിഫിക് ഇഷ്യൂ, അതായത് അമ്മ പറഞ്ഞ കാര്യത്തെ പറ്റി അത്ര ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം അത് ഒരു ഡോക്ടറിനെ കണ്ട് ആ ഡോക്ടറിന്റെ അഭിപ്രായം കേൾക്കേണ്ടത് ആവശ്യമാണ്. പക്ഷെങ്കിൽ ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞേക്ക്, ഒന്നാമത്തെ കാര്യം ഞാൻ അമ്മയെ അഭിനന്ദിക്കുന്നു. കാരണം ഇതുപോലെ കഴുത്തിലൊരു മുഴ വന്നപ്പോൾ അത് പോയി കണ്ടു എന്നുള്ളത് തന്നെ വളരെയധികം കൺഗ്രാജുലേറ്റ് ചെയ്യുന്നു, അഭിനന്ദിക്കുന്നു. കണ്ടു, ഡോക്ടർ പറഞ്ഞു സ്കാൻ ചെയ്യണമെന്ന് ശരിയായ രീതി. സ്കാൻ ചെയ്തു. സ്കാൻ ചെയ്തതിന് ശേഷം വീണ്ടും ഡോക്ടറിനെ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ഒരു ഫോളോ അപ്പ് വേണം എന്ന് പറഞ്ഞു. സോ ഇത്രയും കാര്യങ്ങളെല്ലാം ചെയ്തതിന് അഭിനന്ദനങ്ങൾ. ഇനിയും എന്ന് ഫോളോ അപ്പ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പക്ഷെ ഞാൻ പൊതുവേ ഇതുപോലൊരു മുഴ വരുമ്പോൾ സ്കാൻ ചെയ്തിട്ട് ഒരു ഡോക്ടറിനെ കണ്ടിട്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും ആ മുഴ പോകുന്നില്ലെങ്കിൽ ഞാൻ ഒരു മാസം കഴിയുമ്പോൾ ഒന്നുകൂടെ ഒന്ന് ഡോക്ടറിനെ കാണും. ഈ ഒരു ചോദ്യത്തിലൂടെ എനിക്ക് ശ്രോതാക്കളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, ഈ ക്യാൻസറിൻ്റെ രോഗലക്ഷണങ്ങൾ എന്താണെന്ന് എല്ലാവരും ഒക്കെ ചോദിക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളുണ്ട് എങ്കിൽ ആ മാറ്റങ്ങൾ, അത് പനിയാകാം, ഒരു മുഴയാകാം, സ്കിന്നിൽ നമ്മുടെ ത്വക്കിൽ തൊലിപ്പുറത്ത് എന്തെങ്കിലും മാറ്റങ്ങളാകാം, നമ്മുടെ മാർഡത്തിൽ എന്തെങ്കിലും മാറ്റങ്ങളാകാം, നിപ്പിൾ മുലഞ്ഞെട്ടിലൂടെ ഡിസ്ചാർജ് വരുന്നതാകാം, എന്ത് മാറ്റങ്ങൾ, വയറ്റിൽ നിന്ന് പോകുന്നത് കട്ടിയാകാം, അല്ലെങ്കിൽ ബ്ലഡ് വരുന്നതാകാം, എന്തുണ്ടെങ്കിലും ഒരു 10 ദിവസം കഴിഞ്ഞിട്ടും അത് മാറുന്നില്ല, അത് അതുപോലെ തന്നെ നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ താമസിക്കരുത്, ഒരു ഡോക്ടറിനെ പോയി കാണുക. എന്തുണ്ടെങ്കിലും ഇപ്പൊ ഇന്ന് രാവിലെ പോലും ഞാൻ കണ്ട പല പേഷ്യൻസും ജനറൽ മെഡിസിനെ തന്നെ കണ്ടാൽ മതി. ആ അതേ ഡോക്ടറിനെ തന്നെ കണ്ടാൽ മതി. കാരണം ഒരിക്കൽ കണ്ട ഡോക്ടർ, തീർച്ചയായിട്ടും ഒരിക്കൽ കണ്ട ഡോക്ടറിനെ തന്നെ ആയിരിക്കും അത് ഫോളോ അപ്പ് ചെയ്യുമ്പോഴും അതിനെപ്പറ്റി കുറച്ചുകൂടെ കാര്യമായിട്ട് മനസ്സിലാക്കാനും അവർ ഗൗരവമുള്ളതാണോ എന്ന് തീരുമാനിക്കാനും കഴിവ് അതേ ഡോക്ടറിനെ തന്നെ വീണ്ടും കാണുന്നത് തന്നെ ആയിരിക്കും. മനസ്സിലായി. പക്ഷെ എന്നാലും ആ ഡോക്ടറിനെ ഒന്നുകൂടെ കുറവില്ലെങ്കിൽ, അതുകൊണ്ടാണ് ഡോക്ടർ കുഴപ്പമില്ല എന്ന് പറഞ്ഞത്. അപ്പോ അത് കുറയുന്നില്ല എങ്കിൽ ഒന്നുകൂടെ ഒന്ന് കണ്ടേക്കണേ. പിന്നെ ഞാൻ അതേ ഡോക്ടറിനെ ഒന്നുകൂടെ ഒരു മാസം കഴിഞ്ഞിട്ട് കുറവില്ലെങ്കിൽ ഒന്ന് പോയി കാണണം. ജനറൽ മെഡിസിൻ അല്ലെങ്കിൽ ജനറൽ സർജൻ, ഏറ്റവും പണ്ട് കണ്ട അതേ ഡോക്ടറിനെ തന്നെ ഒന്ന്
2: കാണുക.
3: എല്ലാം കൊണ്ടുപോകണം തീർച്ചയായിട്ടും. എനിവേ, വെരി ഗുഡ്. ഓക്കെ.
1: ഇത് മിക്കവർക്കും വരുന്ന ഒരു സംശയമാണ്. ഒരുപാട് സ്ഥലത്ത് ഒരുപാട് അവയവങ്ങളിൽ ക്യാൻസർ വരുന്നു ഡോക്ടർ കാണും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, അപ്പോൾ എങ്ങനെയാണ്, ആരെയാണ് കാണേണ്ടത്, ഏത് സ്പെഷ്യലിസ്റ്റിനെയാണ് കാണുന്നത്? ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസറാണ്, നമ്മൾ ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയാൽ മതിയോ? എങ്ങനെയാണ്, ഒരു ലിംഫോമയാണ് വരുന്നത്, നമ്മൾ ആരെയാണ് കാണേണ്ടത്? ഓങ്കോളജിസ്റ്റിനെ കാണണോ അതോ ഒരു ഹെമറ്റോളജിസ്റ്റിനെ കാണണോ? ഇങ്ങനെയൊക്കെ സംശയം ഉണ്ടാവും. ഇത് ഒരു വിശദീകരണം,
3: അതിൻ്റെ ഒരു ഐഡിയൽ കാര്യം ഞാൻ പറയാം. അഭികാമ്യമായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മനുഷ്യനും ഒരു ഫാമിലി ഡോക്ടർ ഉണ്ടായിരിക്കണം. അത് ചിലപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഒരു പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടറായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം

0: നമ്മളൊരു ആശുപത്രിയിലെ ഒരു ഒരു ജനറൽ മെഡിസിൻ ഡോക്ടറായിരിക്കാം, അല്ലെങ്കിൽ ഒരു എം ബി ബി എസ് ഡോക്ടറായിരിക്കാം, അല്ലെങ്കിൽ അടുത്തുള്ളൊരു ഡോക്ടറായിരിക്കാം, എപ്പോഴും ഒരു ഫാമിലി ഡോക്ടർ ഉണ്ടാകണം. ആ ഡോക്ടറായിരിക്കണം നമ്മുടെ ആദ്യത്തെ പോയിൻ്റ് ഓഫ് കോൺടാക്ട്. എന്ത് വന്നാലും ആ ഡോക്ടർ എന്നിട്ട് വേണ്ടുന്ന രീതിയിൽ നമ്മളെ ഗൈഡ് ചെയ്യും. പലപ്പോഴും എൻ്റെ അടുത്ത് ഓങ്കോളജിസ്റ്റായിട്ട് എൻ്റെ അടുത്ത് ചെറിയ മുഴകളൊക്കെ ആയാൽ ഭയമായിട്ട് വരും. നേരെ ഓങ്കോളജിസ്റ്റിനെ കണ്ട യാതൊരു കാര്യമില്ല. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ക്യാൻസറാണെന്ന് ഭയമുണ്ടെങ്കിൽ, ക്യാൻസർ ഭയമുണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും രോഗലക്ഷണങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫാമിലി ഡോക്ടർ, അവരെ ആദ്യം കാണുക. എന്നിട്ടും പ്രയാസങ്ങളുണ്ടെങ്കിൽ ആ അവയവത്തിന് തക്കതായ രീതിയിലുള്ള ഡോക്ടറിനെ കാണുന്നത് തെറ്റില്ല. ജനറൽ മെഡിസിനാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഫീൽഡ്, ആദ്യം പോയി കാണാൻ പറ്റിയ ഒരു ഫീൽഡ്. ഏത് രോഗത്തിൻ്റെ സ്പെഷ്യാലിറ്റിയിലോട്ട് വിഴാനും ഒരു ഗേറ്റ് കീപ്പർ എന്ന് ഞാൻ വിളിക്കുന്നത് ജനറൽ മെഡിസിൻ ഡോക്ടേഴ്സ്.
1: ജനറൽ മെഡിസിൻ ഡോക്ടർ പറയുകയാണ് ലിംഫോമയാണ്,
0: ദെൻ ഓങ്കോളജിസ്റ്റാണ്
1: തീർച്ചയായിട്ടും.
0: ഇല്ല ഇല്ല, മെഡിക്കൽ ഓങ്കോളജിസ്റ്റും ഹെമറ്റോങ്കോളജിസ്റ്റും രണ്ടുപേരും ഈക്വലി ട്രെയിൻഡ് ആണ്. അത് നമുക്ക് ഏറ്റവും സൗകര്യമുള്ള ഒരാളെ തേടിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ.
1: നമുക്ക് ഒരു കോളിലേക്ക് പോകാം. ഹലോ, എറണാകുളം മെഡിക്കൽ സെന്റർ, എഫ് എം ഹെൽത്ത് ലൈൻ,
2: സംശയം ചോദിച്ചു. ഭക്ഷണം മരുന്നാണ് പുള്ളി പറഞ്ഞിട്ടുണ്ടല്ലോ, ഭക്ഷണം മരുന്നാണ്
0: ഭക്ഷണം മരുന്നാണ്. നല്ലൊരു ചോദ്യമാണ്. അപ്പൊ അതിന്റെ അതിന്റെ ഞാൻ എന്റെ അഭിപ്രായം പറയാം.
1: ഡോക്ടർ പറയും, കേട്ടോളൂ.
0: ഭക്ഷണം മരുന്നാണെന്ന് പറയാൻ കാരണം, നമ്മള് അതൊരു നേരെ തിരിച്ച് ബാഡ് ഭക്ഷണം ദോഷം ഉണ്ടാക്കും, ദുഷിച്ച ഭക്ഷണം കഴിച്ചാൽ ദോഷം ഉണ്ടാകും. അതുപോലെ തന്നെ നല്ല ഭക്ഷണം ക്രമമായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളം രോഗങ്ങൾ വരാതിരിക്കാനുള്ളൊരു പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ആ ഒരു ചൊല്ല് കേൾക്കാൻ രസമുണ്ടെങ്കിലും അതിന് അതിൽ കുറച്ച് സത്യവുമുണ്ട്. ഭക്ഷണം മരുന്ന് പോലെ തന്നെ കരുതണം, അതിന് ഒരു ഒരു ഔഷധ ഗുണമുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ.
1: അതോടൊപ്പം തന്നെ കൂടുതൽ കഴിക്കരുത് എന്നൊരു
0: അമിതം ഒന്നും, അതുകൊണ്ട് സിമ്പിളായിട്ട് പറയുന്നത് ഒന്നും അമിതമായി നല്ലതല്ല. അതിപ്പോൾ ചില ചില ഓൺലൈനിലൊക്കെ യൂട്യൂബിലും അവിടെ ഇവിടെയൊക്കെ കാണും, ഇത് കഴിച്ചാൽ ശരിയാകും, ഇന്നത് ചെയ്യണം, അല്ല അത് ഒന്നിനും അമിതമായിട്ടൊരു ഗുണവുമില്ല. എല്ലാം സമീകൃതമായി ബാലൻസ്ഡ് ആയിട്ട് ചെയ്യുക
1: എന്നുള്ളത്.
3: ഇത് സാധാരണ പനിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് ഒരു റെഫറൻസ് തരാം.
4: ഞാനും ഡോക്ടറോട് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. അവിടെയാകുമ്പോൾ എല്ലാവിധ പരിശോധനയും സ്പെഷ്യാലിറ്റി ചികിത്സയും അവിടെ തന്നെ ലഭിക്കുമല്ലോ.
3: വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി പ്രഗത്ഭരായ ഡോക്ടർമാർ അനവധിയാണ് അവിടെ. സൗകര്യങ്ങളോ ഒന്നാം തരം. അതാണ് കോംപ്ലിക്കേഷനുമായി വരുന്ന രോഗികളെ അങ്ങോട്ട് തന്നെ റെഫർ ചെയ്യുന്നത്.
5: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
6: ഈ പരിപാടിയുടെ പ്രായോജകർ
5: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
3: മഹാമാരിയുടെ ഈ കാലയളവിൽ എന്തൊക്കെ അസുഖങ്ങളാണ് നാട്ടിലെങ്ങും.
7: സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ വിശ്വസിക്കാവുന്ന ആശുപത്രിയിലെ പോകാവൂ.
3: എറണാകുളം മെഡിക്കൽ സെന്റർ ഉള്ളപ്പോ വേറൊരിടം എന്തിന്?
7: നവജാത ശിശുവിന് മുതൽ വയോധികർക്ക് വരെ എല്ലാ അസുഖങ്ങൾക്കും ഫലപ്രദമായ സ്പെഷ്യലിസ്റ്റ് സേവനം ലഭിക്കും.
3: ആക്സിഡന്റ് ട്രോമ കെയർ മുതൽ മാരക രോഗങ്ങൾക്ക് വരെ ചികിത്സ അവിടെ ലഭ്യമാണ്.
5: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
1: മറ്റൊരു മിത്തിനെ കുറിച്ച് ചോദിക്കട്ടെ. സാധാരണ പറയാറുണ്ട് ഒരു 18 വയസ്സായി ക്യാൻസർ ആണെന്ന് അറിഞ്ഞു, ഇനിയിപ്പോൾ ട്രീറ്റ്മെൻറ്റിൻ്റെ കാര്യമില്ല. ഈ ക്യാൻസർ ട്രീറ്റ്മെൻറ്റും പ്രായവും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ?
0: പല ക്യാൻസറിൻ്റെയും ചികിത്സ അത് ചിലപ്പോൾ കഠിനമാകാം. അങ്ങനെയുണ്ടെങ്കിൽ പ്രായമാകും തോറും നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളുടെ ആ ഒരു പെർഫോമൻസ്, അതിൻ്റെ ഒരു ഒരു ഫങ്ഷൻ കുറയും. അപ്പോൾ ചിലപ്പോൾ ആ കഠിനമായ ചികിത്സയ്ക്ക് പലപ്പോഴും പ്രായം ഉണ്ടാകുമ്പോൾ നമുക്കൊരു ഫിറ്റ്നസ് കിട്ടാതെ ഇരിക്കാം. എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ ദിവസം ഒരു 80 വയസ്സിന് മുകളിൽ ഒരാൾക്ക് ഹോഡ്ജ്കിൻസ് ലിംഫോമ, നമ്മുടെയൊക്കെ കേരളത്തിൽ സിനിമ പ്രശസ്തരായ സിനിമാ നടിക്കൊക്കെ ഉണ്ടായ ഒരു രോഗമാണ്. അവരിപ്പോഴും സിനിമയിൽ അഭിനയിക്കുന്നു, ആക്റ്റീവായിട്ടിരിക്കുന്നു. അപ്പോൾ 80 വയസ്സുള്ള ഒരാൾക്ക് ഇതേപോലെ ഹോഡ്ജ്കിൻസ് ലിംഫോമ ഉണ്ടായി. അപ്പോൾ എന്നെ വേറൊരു ഡോക്ടർ വിളിച്ചു ചോദിച്ചത് ചികിത്സിക്കണോ, കാരണം ഓങ്കോളജിസ്റ്റുകൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയുള്ളൂ. പല സ്പെഷ്യാലിറ്റികളും അവർ പോലും മനസ്സിൽ വിചാരിക്കുന്നത് 80 വയസ്സായി ഇത് ചികിത്സിക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ തിരികെ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു, ഇതിന് വളരെ ഈസി ചികിത്സയുണ്ട്, ഇത് ഫുള്ളി ക്യൂർ ആക്കാൻ മാറ്റാൻ പറ്റും. അപ്പോൾ പ്രായമല്ല എല്ലാത്തിൻ്റെയും ഒരു ഡിറ്റർമിനിങ് ഫാക്ടർ. അതിന് കൊടുക്കുന്ന ചികിത്സ എത്ര പ്രയാസമുള്ളതാണ്, ഓർഗൻ ഫങ്ഷനെ ബാധിക്കുമോ ആ ഒരു വ്യക്തിയുടെ. ചിലപ്പോൾ 80 60 വയസ്സിൻ്റെ ശരീരം ഉള്ള 80 ടെന്നിസ് കളിക്കുന്നവരുണ്ട്, 85 വയസ്സുള്ള ആളുകൾ നമ്മുടെ ഇപ്പോൾ എല്ലാ ദിവസവും കാറോടിച്ച് ക്ലബിൽ പോയി ചീട്ട് കളിക്കുന്ന സ്ത്രീകൾ വരാറുണ്ട് എൻ്റെ അടുത്ത്. അവരൊക്കെ ചില 60 ഫിറ്റാണ്. അപ്പോൾ നമ്മളൊരു പ്രായത്തിൻ്റെ വെളിച്ചത്തിൽ മാത്രം അവരെ ചികിത്സിക്കാതിരിക്കാറില്ല. അവരുടെ ഒരു ഫങ്ഷൻ നോക്കി അത് നേരെ തിരിച്ച് 60 ആളുകൾ ദുർബലമായി അല്ലെ ബലഹീനരായി വരുവാണെങ്കിലും അതിനനുസരിച്ച് വേണം അവർക്ക് ചികിത്സ കൊടുക്കേണ്ടത്.
1: ഡോക്ടർ ഹോട്ട്കിൻസ്.

0: നോൺ ഹോട്ട്കിൻസ് ലിംഫോമ എന്ന് പറയുന്നത് എന്തായിരുന്നു തമ്മിലുള്ള
1: ഈ ബ്രോഡ്ലി ലിംഫോമകളെ രണ്ടായിട്ട് തരം കുറിക്ക തരംതിരിച്ചിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് തന്നെ പല ടൈപ്പുണ്ട്. ഈ ഹോട്ട്കിൻ ലിംഫോമയെ ചികിത്സിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്, ചില പ്രത്യേക മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സിച്ചു കഴിഞ്ഞാൽ വളരെയധികം സക്സസ് കിട്ടും. ഹോട്ട്കിൻസ് ലിംഫോമ പ്രധാനമായിട്ടും ചെറുപ്പക്കാർക്കും പ്രായം കൂടിയവർക്കും ഉണ്ടാകുന്നു. എന്നാൽ നോൺ ഹോട്ട്കിൻസ് ലിംഫോമയ്ക്കകത്ത് തന്നെ ഡി എൽ ബി സി എൽ, ഹൈഗ്രേഡ് ലിംഫോമ, ഫോളിക്കുലർ ലിംഫോമ, അങ്ങനെ ഒരു 100 ടൈപ്പ്

0: അതുകൊണ്ടും നമ്മളിപ്പോഴും അതിനെ ഹോഡ്ജ്കിൻസ് ലിംഫോമ നോൺ ഹോഡ്ജ്കിൻസ് തന്നെ വിളിക്കുന്നു, സെപ്പറേറ്റ് ഔട്ട് ചെയ്യുന്നു.
1: എനിക്ക് കുറച്ചുകൂടി ട്രീറ്റ്മെന്റിന് പ്രയാസം നോൺ ഹോഡ്ജ്കിൻസ്,
0: കുറച്ചുകൂടി ട്രീറ്റ്മെന്റ് പ്രയാസം, സക്സസ് റേറ്റിന് സാധ്യതകൾ കുറച്ച് കുറവ് ഹോഡ്ജ്കിൻസിനെ അപേക്ഷിച്ച് കുറച്ച് കുറവ് നോൺ ഹോഡ്ജ്കിൻസിനാണ്. എന്നാൽ അതിനും ധാരാളം പുതിയ നൂതന ചികിത്സകൾ വന്നതോടുകൂടി ധാരാളം ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. കാർ ടി സെൽ തെറാപ്പി അടക്കം വന്നിട്ടുണ്ട്, പക്ഷെ ഇതൊന്നും അത്രയ്ക്ക് വൈഡ്ലി ആക്സസിബിൾ അല്ല, അവൈലബിൾ അല്ല, കാരണം
1: സാധാരണക്കാർക്ക്
0: പ്രാപ്യമല്ല.
1: കോളിലേക്ക് പോകും. ഹലോ, എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈൻ ആണ്, പറഞ്ഞോളൂ. ഡോക്ടർ അജു മാത്യു ആണ്, സംശയം ചോദിച്ചോളൂ.
2: ഞാൻ തരുമ്പോ
0: നമസ്കാരം.
2: എനിക്ക് കുടലിന്റെ ഭാഗം കുറെ ഭാഗം കട്ട് ചെയ്ത് വന്നിട്ട് ബാഗിട്ട് കേൾക്കാൻ പറ്റില്ലേ?
0: കേൾക്കാം, കേൾക്കുന്നുണ്ട്. കുടലിന്റെ ഭാഗം കട്ട് ചെയ്ത് ബാഗ് ഇട്ടു.
2: ആണോ? എട്ട് മാസം കഴിഞ്ഞ ക്രിയാറ്റിൻ കൂടിപ്പോയി. എന്റെ രണ്ടാമത് ബാഗ് എടുത്തു കളയാൻ താമസിച്ചു, എട്ട് മാസം വരെയും താമസിച്ചു. അങ്ങനെ സർജറി ചെയ്ത് രണ്ടാമത് വീണ്ടും ഇട്ട് എല്ലാം ശരിയാക്കി. ഇപ്പോ അത് കഴിഞ്ഞിട്ട് കുറെ രണ്ട് മാസത്തേക്ക് ശോധനയൊക്കെ ശരിക്കുണ്ടായി. അത്
0: കഴിഞ്ഞിട്ട്
2: മരം ടൈറ്റായി. പിന്നെ ഇപ്പ ഒരു സാധാരണ ഞാൻ സാധാരണ ആഹാരമായിരിക്കുമ്പോൾ ഇറച്ചി മനുഷ്യൊന്നും അധികം കഴിക്കാറില്ല. ഞാൻ അമൃതയിലായിരുന്നു ചികിത്സ, എനിക്ക് ജോസയ്യുണ്ട്. പിന്നെ ഇപ്പൊ എനിക്ക് ശോധന കുറവ്, ഒരാഴ്ച രണ്ടാഴ്ച. പിന്നെ സിറപ്പ് കഴിച്ചാലും ആദ്യം സിറപ്പ് കഴിച്ചാലും രണ്ട് മൂന്നിന്റെ അന്ന്, ഇന്ന് കഴിച്ചാൽ നാളെ കഴിഞ്ഞ് ശോധന കിട്ടു തുടങ്ങും. ഇപ്പൊ ഇല്ല, ഇത്ര ദിവസം കഴിച്ചാലും ഇല്ല. അപ്പൊ അങ്ങനെ ഇരിക്കാറ് ഏതെങ്കിലും ഒരു ദിവസം പെട്ടെന്ന് ഒരു പ്രാവശ്യം ശോധന കിട്ടും. പിന്നെ പിന്നെ വയറ് ഉണങ്ങാണ് പിന്നെ ഒരു ടൈറ്റ് പോലെ. പിന്നെ പിന്നെ എന്റെ ഭാര്യക്കും ഇത് തന്നെ അസുഖം. 2012 അസുഖം ഉണ്ടായി, മാറി ക്യൂമോ ചെയ്ത് മാറി. എനിക്ക് 22 ചെയ്ത് പിന്നെ അതിനുള്ള ട്രീറ്റ്മെന്റ് എല്ലാം ചെയ്ത് ഒരു 1.5 വർഷം അമൃതയിൽ തന്നെ ആയിരുന്നു.
0: സാർ പറയുന്നതെല്ലാം ഒരു സർവൈവർഷിപ്പ് ഇഷ്യൂസ് ആണ്. ക്യാൻസർ വന്നു, ചികിത്സ ചെയ്തു, അതിനെ തുടർന്നുണ്ടാകുന്ന ക്യാൻസറിൻ്റെതായിട്ടുള്ള ചികിത്സയ്ക്ക് ശേഷം ഉണ്ടാകുന്ന പ്രോബ്ലംസാണ്. മലശോധന ശരിയാകുന്നില്ല, ഇതിനെല്ലാം പരിഹാരമുണ്ട്. തീർച്ചയായിട്ടും ഡോക്ടറിനെ അല്ലെങ്കിൽ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കണ്ട് ഡിസ്കസ് ചെയ്ത്, ചിലപ്പോൾ കഴിക്കുന്ന ഏതെങ്കിലും മരുന്നിൻ്റെ സൈഡ് ഇഫക്റ്റ് ആയിട്ട് ആകാം ഈ കോൺസ്റ്റിപ്യേഷൻ, മലശോധനയുടെ പ്രശ്നമുള്ളത്. പക്ഷേ എന്തായാലും എനിക്ക് നമ്മളെ കേൾക്കുന്ന ആളുകൾക്ക് താങ്കളിലൂടെ കൊടുക്കാവുന്ന നല്ലൊരു സന്ദേശം, താങ്കളുടെ വൈഫിനും ക്യാൻസർ വന്നു, താങ്കൾക്കും വന്നു, അത് ചികിത്സിച്ചു, മാറി, ഇപ്പോൾ കുഴപ്പമില്ല, അത് ജീവിക്കുന്നു എന്നുള്ളത് വളരെ ഒരു പ്രതീക്ഷ ഉള്ളൊരു വാർത്തയാണ്.
2: പിന്നെ കോട്ടയം ചെയ്ത് അവിടെ സ്കാനൊക്കെ ചെയ്ത് വീണ്ടും ചേർത്തലയാണ്. ഇപ്പൊ
0: എന്തായാലും കൊള്ളാം, ചികിത്സയൊക്കെ ചെയ്യുക, നന്നായിട്ട് മുന്നോട്ട് പോകട്ടെ.
2: 2 മുതൽ മാസം മാസം പോയി ടെസ്റ്റ് ചെയ്തോണ്ടിരുന്നു. പിന്നെ എനിക്ക് ഈ അസുഖം കണ്ടമാനം വന്നതോടുകൂടി പിന്നെ ചികിത്സ കുറച്ച് വിട്ട്.
0: എന്തായാലും ഇതൊരു ഡോക്ടറിനെ കണ്ട് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് മലശോധനയ്ക്ക് പ്രശ്നമുണ്ടെന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കും. പലപ്പോഴും കഴിക്കുന്ന മരുന്നുകളുടെയോ ഏതെങ്കിലും ഫുഡിന്റെയോ അപാകത കൊണ്ടാകാം. അപ്പോൾ ഒന്ന് ഡിസ്കസ് ചെയ്യണേ. താങ്ക് യു.
1: ഓക്കേ, വിളിച്ചതിന് നന്ദി. ഒരു ഇടവേളയിലേക്ക് പോകുന്നു.
3: മഹാമാരിയുടെ ഈ കാലയളവിൽ എന്തൊക്കെ അസുഖങ്ങളാണ് നാട്ടിലെങ്ങും. സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ വിശ്വസിക്കാവുന്ന ആശുപത്രിയിലേ പോകാവൂ. എറണാകുളം മെഡിക്കൽ സെന്റർ ഉള്ളപ്പോ വേറൊരിടം എന്തിന്? നവജാത ശിശുവിന് മുതൽ വയോധികർക്ക് വരെ എല്ലാ അസുഖങ്ങൾക്കും ഫലപ്രദമായ സ്പെഷ്യലിസ്റ്റ് സേവനം ലഭിക്കും. ആക്സിഡന്റ് ട്രോമാ കെയർ മുതൽ മാരക രോഗങ്ങൾക്ക് വരെ ചികിത്സ അവിടെ ലഭ്യമാണ്.
4: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
1: ഡോക്ടർ, മറ്റൊരു സംശയം, ഇപ്പോ പലപ്പോഴും ഈ മൊബൈൽ ഫോണിന്റെ കൂടുതൽ ഉപയോഗം അത് ക്യാൻസറിന് ഇടയാക്കുമ്പോൾ അത് നമ്മളിപ്പോഴും പോക്കറ്റിൽ വെക്കുന്നു, അതെങ്കിലും ഉറങ്ങുമ്പോൾ തലയിണയ്ക്ക് കീഴേ വെക്കുന്നു, തലയുടെ അടുത്ത് വെക്കുന്നു, ഇതെല്ലാം എന്തെങ്കിലും തരത്തിലുള്ള ക്യാൻസറിന് സാധ്യത ഉണ്ടാക്കാവുന്നതാണോ? അത് നമുക്ക് എങ്ങനെ ഉദ്ദേശിക്കാൻ കഴിയും അതിനെക്കുറിച്ച്?
0: ഇതിനെപ്പറ്റി ധാരാളം ചോദ്യങ്ങൾ എല്ലാ സൊസൈറ്റി ആളുകളുടെയും ലോകത്തെല്ലായിടത്തും ഉണ്ടായിരുന്നതുകൊണ്ട് ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഇൻ ക്യാൻസർ ക്യാൻസറിനെ പറ്റി ഒരു നമ്മൾ ഉപയോഗിക്കുന്ന പദാർത്ഥങ്ങൾ എന്തെങ്കിലും കാർസിനോജനിക് ആണോ, ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടോ എന്ന് സ്റ്റഡി ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനാണ്. ഇവർ ഇതിൻ്റെ വിവിധ വശങ്ങൾ, ടെക്നിക്കൽ, എപ്പിഡമിയോളജിക്കൽ സ്റ്റഡീസ്, മനുഷ്യരിലുള്ള പഠനങ്ങൾ, ആനിമൽസിലുള്ള പഠനങ്ങൾ എല്ലാം ചെക്ക് ചെയ്ത് നോക്കിയതിൽ നിന്ന് അവർ കൺക്ലൂഡ് ചെയ്തത് മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കാരണം ക്യാൻസർ ഉണ്ടാകില്ല എന്ന് തന്നെയാണ്. അതുകൊണ്ട് മൊബൈൽ ഫോൺ ക്യാൻസറിനെ ഓർത്ത് ഉപയോഗിക്കാതിരിക്കേണ്ട കാര്യമില്ല. മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാം. മൊബൈൽ ഫോണിൻ്റെ അമിത ഉപയോഗം കാരണം നമ്മുടെ സ്ട്രെസ്സ് കൂടാം. അതുകൊണ്ട് പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ പിരിമുറുക്കം കൂടുന്നതിൻ്റെ പ്രധാന കാര്യം നമ്മുടെ പോക്കറ്റ്

0: തന്നെ കാണും. നമ്മൾ കാണുന്ന സോഷ്യൽ മീഡിയ പേജുകളും ഒക്കെ നമ്മുടെ സ്ട്രെസ് ക്രമാതീതമായി കൂട്ടുകയും അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ അൺഹെൽത്തി ഡയറ്റും ലൈഫ് സ്റ്റൈലിലേക്കും കടക്കാം. ഇന്ന് പലരും ആരോഗ്യത്തോടുകൂടി എക്സസൈസ് ചെയ്യാത്തതിൻ്റെ ഒരു കാര്യം എല്ലാവരുടെയെങ്കിലും മൊബൈലുണ്ട്, അത് നോക്കിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ്. 10 പേരെടുത്ത് സംസാരിക്കാത്തതിൻ്റെ കാര്യം മൊബൈലിൽ എല്ലാവരും ഫിക്സ്ഡ് ആണെന്നുള്ളതാണ്. അങ്ങനെയുള്ള പ്രശ്നങ്ങളെപ്പറ്റി ചിന്തിക്കുക, ക്യാൻസറിനെ പറ്റി ഉള്ള പ്രയാസം അവഗണിക്കാം.
1: അതുപോലെ തന്നെ ഇപ്പോൾ ഹൈ ടെൻഷൻ നമ്മുടെ ഇലക്ട്രിക് ലൈൻ പോകുന്നു, അതല്ലെങ്കിൽ ടെലിഫോണിന്റെ ലൈൻ നമ്മുടെ വീടിന്റെ മീതെ പോകുന്നു.
0: ഇതും സ്റ്റഡി ചെയ്തതാ. ഇതും ഇതേ ചോദ്യം എല്ലാ ലോകത്തെല്ലായിടത്തും സിവിൽ സൊസൈറ്റി മെമ്പേഴ്സിനെല്ലാം ഉണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ ഒരു ചോദ്യം കൂടി ഇന്റർനാഷണൽ ഏജൻസി ഫോർ റിസർച്ച് ഇൻ ക്യാൻസർ സ്റ്റഡി ചെയ്തിട്ട് അതും കാർസിനോജിക് അല്ല, ക്യാൻസർ ഉണ്ടാക്കില്ല എന്ന പഠനത്തിലേക്ക് ഒരു കൺക്ലൂഷനിലേക്ക് അത് എത്താൻ സാധിച്ചു.
1: തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ കുറച്ച് മുമ്പേ ചോദിക്കുകയുണ്ടായി, ഇപ്പോൾ ഒരു ഫാമിലിയിൽ ക്യാൻസർ വന്നാൽ തീർച്ചയായും മറ്റേ സിബ്ലിങ്ങിന് ഒരു സഹോദരനോ സഹോദരിക്കോ വരണമെന്ന് നിർബന്ധം ഇല്ലെന്ന്. ഇത് നമുക്ക് ചിലപ്പോൾ പാരമ്പര്യമായിട്ടും ജനിതക കാരണങ്ങൾ കൊണ്ടും ക്യാൻസർ വരാൻ തോന്നും. അപ്പോൾ അങ്ങനെ അതൊരു പാറ്റേണിൽ ഈ തലമുറയിൽ ഒന്ന് വന്നു കഴിഞ്ഞാൽ ഇനി ആർക്കും വരില്ല, അടുത്ത തലമുറയിൽ മറ്റൊരു രണ്ടു പേർക്ക് വരാം, അങ്ങനെ ഒരു പാറ്റേൺ നമുക്ക് കണ്ടെത്താം.
0: പാറ്റേൺ ഞാൻ ബ്രോഡ്ലി പറഞ്ഞു തരാം. ഞാൻ ആക്ച്വലി എല്ലാ ക്ലാസ്സിലും ഒന്ന് ശ്രദ്ധിക്കുന്ന ഒരു കാര്യം പറയാൻ ശ്രദ്ധിക്കുന്ന കാര്യം, ഒന്ന് ഈ മൾട്ടിപ്പിൾ ജനറേഷൻസിൽ, ഞാൻ ഉദാഹരണം പറയുന്നതായിരിക്കും എല്ലാവർക്കും കേൾക്കാൻ മനസ്സിലാക്കാൻ എളുപ്പം. ഗ്രാൻഡ് മദറിന് ഓവറിയിൽ ക്യാൻസർ വന്നു, മദറിൻ്റെ ബ്രദറിന് പ്രോസ്റ്റേറ്റിൽ ക്യാൻസർ വന്നു, മദറിൻ്റെ വേറൊരു സിസ്റ്ററിന് യൂട്രസിൽ ക്യാൻസർ വന്നു, എൻ്റെ കസിന് ബ്രസ്റ്റിൽ ക്യാൻസർ വന്നു. അതായത് 3 ജനറേഷൻസ്, ഗ്രാൻഡ് മദറിൻ്റെ ജനറേഷനിൽ ഗ്രാൻഡ് മദറിന് വന്നു, മദറിൻ്റെ ജനറേഷനിൽ മദറിൻ്റെ 2 സഹോദരങ്ങൾക്ക് വന്നു, 1 പുരുഷൻ പ്രോസ്റ്റേറ്റ്, 2 സ്ത്രീ യൂട്രസ്, എൻ്റെ ജനറേഷനിൽ എൻ്റെ കസിന് വന്നു ബ്രസ്റ്റ്. ഇങ്ങനെ 3 ജനറേഷനിൽ ബ്രസ്റ്റ്, പ്രോസ്റ്റേറ്റ്, ഓവറി ക്യാൻസറൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനകത്തൊരു പാരമ്പര്യം, ഒരു അംശം ഉണ്ടാകാം, ഉണ്ടാകണം എന്നില്ല. ഇത് ടെസ്റ്റ് ചെയ്യാൻ ബ്ലഡ് ടെസ്റ്റ് ഉണ്ട്. ആ ബ്ലഡ് ടെസ്റ്റിൽ അത് പോസിറ്റീവ് ആണെങ്കിൽ അത് കണ്ടുപിടിക്കാനും അതിനെ ചികിത്സിക്കാനും നമുക്ക് സാധിക്കും.
1: നമുക്കൊരു കോളിലേക്ക് പോകാം.
0: തീർച്ചയായിട്ടും.
1: എറണാകുളം മെഡിക്കൽ സെന്റർ എഫ് എം ഹെൽത്ത് ലൈനിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സാറേ, ഞാൻ ഡോക്ടർ അജി മാത്യു.
0: നമസ്കാരം.
2: പാകം ചെയ്ത ഭക്ഷണം ഫ്രിഡ്ജിൽ വെച്ചിട്ടേ പിറ്റേ ദിവസം വീണ്ടും എടുത്ത് ചൂടായി കഴിച്ചാൽ അത് ക്യാൻസർ വരും എന്നൊക്കെ
0: ഇല്ല, വായിച്ചത് തെറ്റിദ്ധാരണ ജനകമായ ഒരു വാർത്തയാ. പാകം ചെയ്ത ഫുഡ് ഫ്രിഡ്ജിൽ വെച്ച് കറക്റ്റായ രീതിയിൽ തന്നെ അത് കോൾഡിൽ ആക്കി സ്റ്റോർ ചെയ്ത് പിന്നെ അത് നല്ല രീതിയിൽ തന്നെ അത് ചൂടാക്കി കഴിക്കുന്നതുകൊണ്ട് ഒരു പ്രയാസം ഉണ്ടാകില്ല. ഈ റെയറായിട്ട് ഈ ഫംഗസ് ഫുഡിൽ അധികമായിട്ട് വരുവാണെങ്കിൽ റെയറായിട്ട് ക്യാൻസറുകൾ ഉണ്ടാക്കാം. അത് പ്രധാനമായിട്ടും ചൈന പോലുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ കാണുന്നത്. ഈ ധാന്യങ്ങൾ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഫംഗസ് വരികയും അത് അവരുടേതായിട്ടുള്ള ചൈനീസ് രീതിയിലുള്ള പ്രിപ്പറേഷൻസിൽ കഴിക്കുമ്പോൾ അഫ്ലാടോക്സിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? അഫ്ലാടോക്സിൻ ഇത് ഫംഗസ്, ഒരു പ്രത്യേകതരം ഫംഗസുകളാണ്. അത് അമിതമായി കഴിക്കുമ്പോൾ ആ സൊസൈറ്റിയിൽ ചില ടൈപ്പ് ക്യാൻസറുകൾ ഉണ്ടാകാം. നമ്മുടെ സൊസൈറ്റിയിലെ ഭക്ഷണം പാകം ചെയ്യുന്ന വിധത്തിലും ഭക്ഷണം ഫ്രിഡ്ജിൽ വെച്ച് പിന്നീട് ഉപയോഗിക്കുന്ന മൈക്രോവേവ് ചെയ്യുന്നത് ഇതൊക്കെ സേഫാണ്. തീർച്ചയായിട്ടും പൂർണ്ണമായ സേഫ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. മൈക്രോവേവ് ചെയ്യുന്ന പാത്രം പ്ലാസ്റ്റിക് ആകരുതെന്ന് ഓർത്തോണം.
1: ഓക്കെ. ഇതിനോട് കൂടി പറയട്ടെ, പലപ്പോഴും പറയാറുണ്ട് റീഹീറ്റിംഗ് ഭക്ഷണം നല്ലതല്ല, അത് ക്യാൻസറിന് ഇടയാക്കും, അതല്ലെങ്കിൽ ഈ മറ്റേ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് ക്യാൻസറിന് ഇടയാക്കും, വീണ്ടും വീണ്ടും ഒരേ എണ്ണ തന്നെ ഉപയോഗിക്കുന്നത് അതുകൊണ്ടൊക്കെ ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നൊരു വിശ്വാസമുണ്ട്. ഇത് എത്രമാത്രം ശരിയാകാം?
0: മൂന്ന് രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്യാം. റീഹീറ്റ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ക്യാൻസർ ഉണ്ടാക്കില്ല, വേറെ പ്രത്യേകിച്ച് അസുഖങ്ങളും ഉണ്ടാക്കില്ല റീഹീറ്റ് ചെയ്യുന്നത്. രണ്ടാമത്തേത് നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുന്നത്. നോൺ സ്റ്റിക്ക് ഉപയോഗിക്കുന്നത് ക്യാൻസർ ഉണ്ടാക്കില്ല, പക്ഷേങ്കിൽ നോൺ സ്റ്റിക്ക് പലപ്പോഴും നമ്മുടെ കേരളത്തിലെ പുരുഷന്മാരും സ്ത്രീകളും പാത്രം കഴുകുന്നത്, ഞാൻ പ്രത്യേകം പറഞ്ഞത് ഓർത്തോണം, സ്ത്രീകൾ പാത്രം കഴുകുന്നതല്ല പറഞ്ഞത്, പുരുഷന്മാരും കഴുകണം. അപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും പാത്രം കഴുകുന്നത് ഈ സ്റ്റീൽ കോയിൽ ഉപയോഗിച്ച് കഴുകും. നോൺ സ്റ്റിക്ക് പോലുള്ള പാത്രങ്ങൾ അതുപോലെ ടഫായിട്ട് ഒരച്ചൊരച്ച് കഴുകരുത്, അതിനെ സോഫ്റ്റായിട്ട് സ്പോഞ്ച് പോലുള്ള സാധനം ഉപയോഗിച്ച് ജസ്റ്റ് ജെൻറ്റലായിട്ട് കഴുകേണ്ട സാധനമാണ്. പലപ്പോഴും എന്താ പറ്റുക എന്ന് വെച്ചാൽ നോൺ സ്റ്റിക്കിൻ്റെ കോട്ടിംഗ് പോകും,
1: ഈ കോട്ടിംഗ്
0: ടെഫ്ലോൺ ഇളകും, ഈ കോട്ടിംഗ് പോയ സാധനം വെച്ച് ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ഡേഞ്ചർ ഉണ്ടാക്കാം, ഉണ്ടാകും എന്ന് ഞാൻ പറയുന്നില്ല, ഉണ്ടാക്കാം. അതുകൊണ്ട് സൂക്ഷിക്കുക, നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ സേഫായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുക. മൂന്നാമത്തേത് ഓയിൽ, വീണ്ടും വീണ്ടും വീണ്ടും ഓയിൽ ഉപയോഗിക്കുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും കാർഡിയാക് ഇഷ്യൂസ് ഉണ്ടാക്കാനുള്ളൊരു കാരണമായി തീരാം. ക്യാൻസർ പൊതുവേ ഇല്ല, ഹാർട്ടിൻ്റെ പ്രശ്നങ്ങൾ, ഹൃദയത്തിൻ്റെ
1: തീർച്ചയായിട്ടും. ഇ എം സി മെഡിക്കൽ സെൻറ്റർ എഫ് എം ഹെൽത്ത് ലൈൻ. ഹലോ,

0: ഹലോ.
1: ആ പറഞ്ഞോളൂ, സംശയം
0: അതെ,
1: ചോദിക്കൂ.
0: അത് ക്യാൻസർ രോഗികളുടെയാണോ ഈ താടിയുടെ കീഴെ ഒരു മുഴയുണ്ടാവണത്?
1: താടിയുടെ കീഴിൽ മുഴ ഉണ്ടാകുന്നത് പല കാരണങ്ങൾക്കുണ്ടാകും. ചുമ്മാ ഒരു തൊണ്ടവേന വന്നാൽ പോലും ഒരു അണുബാധ ഉണ്ടായാലും താടിയുടെ കീഴിൽ മുഴ ഉണ്ടാക്കാം. എന്നാൽ ചില ടൈപ്പ് മുഴകൾ തൈറോയിഡിലുണ്ടാകുന്നതാകാം, കഴുത്തിൻ്റെ താഴെ ഉണ്ടാകുന്ന മുഴകൾ, അത് മാറാതെ നിൽക്കുകയാണെങ്കിൽ അൾട്രാസൗണ്ട് ചെയ്ത്, നേരത്തെ വിളിച്ചൊരു ആൾ ചെയ്തതുപോലെ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കണം. താടിയുടെ തൊട്ട് താഴെ ലിംഫ് നോഡുകൾ ഉള്ളൊരു സ്ഥലമാണ് കഴലകൾ. നമുക്ക് വായിക്കാത്തൊരു വായ്പുണ്ണ് വരുവാണെങ്കിൽ പോലും ആ കഴലയ്ക്ക് വീക്കം വരും. പക്ഷെങ്കിൽ പൊതുവേ വായ്പുണ്ണ് തന്നെ ഹീലാകും, തന്നെ അത് സുഖപ്പെടും. അപ്പോൾ ഈ കഴലയും തന്നെ അത് ചുട്ടും. എന്നാൽ ചുട്ടാതെ ഇരിക്കുന്ന ചുരു പലതരത്തിലുള്ള രോഗങ്ങളിലുണ്ടാകാം. ക്യാൻസർ തന്നെയല്ല, ലിംഫോമയിലുണ്ടാകാം, സാർക്കോയിഡോസിസിലുണ്ടാകാം, ടി ബിയിലുണ്ടാകാം. ടി ബി എന്ന് വെച്ചാൽ ക്ഷയരോഗം. ഇങ്ങനെയുള്ള പലതരത്തിലുള്ള രോഗങ്ങൾക്ക് താടിയുടെ താഴെ മാത്രമല്ല, ശരീരത്തിൽ എവിടെയൊക്കെ കഴലകളുണ്ടോ അവിടെയൊക്കെ വീക്കം ഉണ്ടാകാം. അപ്പോൾ മുഴകൾ, കഴലകൾ എന്ന് പറഞ്ഞാൽ മുഴകൾ, മുഴകൾ ഉണ്ടെങ്കിൽ അതിനെ അവഗണിക്കരുത്. നല്ല ചോദ്യം, താങ്ക് യു.
2: ഓക്കെ, വിളിച്ചാൽ നന്ദി, വിളിച്ചാൽ നന്ദി. ഒരു ഇടവേളയിൽ
3: മഹാമാരിയുടെ ഈ കാലയളവിൽ എന്തൊക്കെ അസുഖങ്ങളാണ് നാട്ടിലെങ്ങും?
4: സ്വയം ചികിത്സിക്ക് നിൽക്കാതെ വിശ്വസിക്കാവുന്ന ആശുപത്രിയിലെ പോകാവൂ.
3: എറണാകുളം മെഡിക്കൽ സെന്റർ ഉള്ളപ്പോ വേറൊരിടം എന്തിന്?
4: നവജാത ശിശുവിന് മുതൽ വയോധികർക്ക് വരെ എല്ലാ അസുഖങ്ങൾക്കും ഫലപ്രദമായ സ്പെഷ്യലിസ്റ്റ് സേവനം ലഭിക്കും.
3: ആക്സിഡന്റ് ട്രോമ കെയർ മുതൽ മാരക രോഗങ്ങൾക്ക് വരെ ചികിത്സ അവിടെ ലഭ്യമാണ്.
5: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
2: മറ്റൊരു സംശയം പൊതുവേ ഉള്ളത്, ഈ ക്യാൻസർ പലപ്പോഴും ഈ സെല്ലുകളുടെ അനിയന്ത്രിതമായ വിഭജനമാണ് എന്നൊക്കെ പറയുന്നുണ്ടായി. പക്ഷേ ചില വൈറസ് ബാക്ടീരിയ ഒക്കെ ക്യാൻസർ ഉണ്ടാക്കുമെന്നും കേൾക്കാറുണ്ട്. ഇത് എത്രമാത്രം ശരിയാണ്?
1: നമ്മുടെ ശരീരത്തിൽ പ്രത്യേകിച്ചും ആമാശയത്തിനകത്തും അന്നനാളത്തിൻ്റെ അവസാന ഭാഗത്തും ഉണ്ടാകുന്ന ഒരു ബാക്ടീരിയ എച്ച് പൈലോറി, ഹെലിക്കോ ബാക്ടർ പൈലോറി എന്ന് പറയുന്ന രോഗം, അത് പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ഒരു ഇൻഫെക്ഷനായിട്ട് വരാം. വന്നു കഴിഞ്ഞ് ദീർഘനാൾ അത് ചികിത്സിക്കാതിരിക്കുമ്പോൾ അത് പുളിച്ചു തകട്ടൽ, അങ്ങനെയൊക്കെ ഒരു ഒരു വല്ലാത്തൊരു വയറുവേദന, നെഞ്ചരിച്ചിൽ ക്രോണിക്കായിട്ട് ഇരിക്കുകയാണെങ്കിൽ അത് ഈ അണുബാധ മൂലം അവിടെ ഉണ്ടാകുന്ന ആമാശയത്തിൻ്റെയും അന്നനാളത്തിൻ്റെ അവസാന ഭാഗത്തും ഉണ്ടാകുന്ന മ്യൂക്കോസ, അവിടെയുള്ള ഹെൽത്തി ടിഷ്യൂവിനെ ഇങ്ങനെ ക്രോണിക് ഇൻഫ്ലമേഷനിലൂടെ കടത്തിക്കൊണ്ട് പോകുമ്പോൾ അത് ഭാവിയിൽ ചിലപ്പോൾ ക്യാൻസറായി രൂപമാറ്റം സംഭവിക്കാം. അങ്ങനെയാണ്. അപ്പം ഒരു അണുബാധ വന്ന് ഡയറക്റ്റായിട്ട് ക്യാൻസർ ഉണ്ടാകുകയല്ല ചെയ്യുന്നത്, അണുബാധ നമ്മുടെ ശരീരത്തിലുണ്ടായി അതൊരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും ക്രോണിക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുകയും അങ്ങനെ പയ്യെ അത് ടിഷ്യൂ ക്യാൻസറായി മാറി. അത് എച്ച് പൈലോറി ബാക്ടീരിയ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന വൈറസ് അത് സെർവൈക്കൽ ക്യാൻസർ, ഗർഭാശയ മുഖ ക്യാൻസർ ഉണ്ടാക്കാം. ഹെപ്പറ്റൈറ്റിസ് ബി എന്ന ഒരു വൈറസ് ലിവറിൽ ക്യാൻസർ ഉണ്ടാക്കാം. ഹെപ്പറ്റൈറ്റിസ് സി എന്ന വൈറസ് ലിവറിൽ ക്യാൻസർ ഉണ്ടാക്കാം. എപ്സ്റ്റീൻ ബാർ വൈറസ് എന്ന് പറയുന്ന വൈറസ് ലിംഫോമകൾ ഉണ്ടാക്കാം. എച്ച് ഐ വി എന്ന് പറഞ്ഞൊരു വൈറസ് ചില ടൈപ്പ് ക്യാൻസറുകൾക്ക്, കാപ്പോസി സാർക്കോമ പോലുള്ള ചില ടൈപ്പ് ക്യാൻസറുകൾക്ക് കാരണമാകാം. സോ അണുബാധകൾക്കും പ്രശ്നമുണ്ട്.
2: അപ്പോൾ ഈ അണുബാധകൾ നമ്മൾ ആദ്യമായി നിയന്ത്രിക്കുകയാണെങ്കിൽ അത് ക്യാൻസർ ആകാതെ പോകാൻ
1: പറ്റും, സാധിക്കും, തീർച്ചയായിട്ടും ക്യാൻസർ തടയാൻ സാധിക്കും.
2: മാത്രമല്ല ഇപ്പോൾ എച്ച് പി വി വാക്സിൻ വന്നിട്ടുണ്ടല്ലോ.
1: തീർച്ചയായിട്ടും സ്ത്രീകൾക്ക് കൊച്ചു പിള്ളേർ 10-നും 15-നും 20 വയസ്സിനുള്ളിൽ, ഏകദേശം 10 വയസ്സ് മുതൽ 26 വയസ്സ് വരെ ഉള്ളവർക്ക്, അതായത് വിവാഹപ്രായമാകുന്നതിന് മുൻപ് വരെ, ലൈംഗിക ബന്ധത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞ് എടുത്തിട്ട് കാര്യം കുറവാണ്. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുൻപ് തന്നെ പെൺകുട്ടികൾക്ക് ഈ വാക്സിൻ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ ഗർഭാശയകളെ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത 99% വരെ ഇല്ലാതാക്കാം. നമ്മൾ ഈ സംസാരിച്ച് ഒരു മണിക്കൂറിൽ ഇന്ത്യയിൽ 5 സ്ത്രീകൾ ഈ രോഗം കാരണം മരിക്കുന്നു. ആ 5 മരണവും 0 ആക്കി മാറ്റാം.
2: അതെ, ഇത് പക്ഷേ ഇപ്പോൾ ആൺകുട്ടികളും എടുക്കണമെന്നൊക്കെ ചിലർ പറയുന്നത്,
1: അത് അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് എവിഡൻസ് ഇല്ല. എന്നാലും ജെനിറ്റൽ ക്യാൻസേഴ്സ് മാത്രമല്ല ഓറൽ ക്യാൻസേഴ്സ്, ഈ ഹെഡ് ആൻഡ് നെക്ക് ത്രോട്ടിലുണ്ടാകുന്ന ക്യാൻസറിന് റിസ്ക് കുറയും. പക്ഷേ അതിനെപ്പറ്റി അത്രയ്ക്ക് പഠനങ്ങൾ വരുന്നില്ല. ഇപ്പോഴും നമ്മുടെ പ്രയോറിറ്റി, സൊസൈറ്റിയുടെ പ്രയോറിറ്റി സ്ത്രീകളിൽ ഈ വാക്സിൻ എത്തിച്ചു കൊടുക്കുക എന്നുള്ളത്.
2: ഈ എച്ച് പി വി വൈറസ്, എച്ച് പി വി വാക്സിൻ എടുക്കാൻ പോകുമ്പോൾ നമുക്ക് 2 തരം വാക്സിൻ ഉണ്ടെന്ന് പറയാറുണ്ട്. ഇതിൽ ഏത് വാക്സിൻ സെലക്ട് ചെയ്യുന്നതാണ് ഏറ്റവും?
1: 3 തരം വാക്സിൻ ഉണ്ട്. അത് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഒരെണ്ണമുണ്ട്, വിദേശത്തു നിന്ന് വരുന്ന 2 എണ്ണമുണ്ട്. ഏറ്റവും കോസ്റ്റ് കുറവ് ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കുന്നതാണ്. അത് നമ്മൾ കോവിഡ് സമയത്തൊക്കെ ഉപയോഗിച്ച ടൈപ്പ്, അതേ കമ്പനി തന്നെ ഉണ്ടാക്കുന്ന വാക്സിനാണ്. ഇന്ത്യയിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും ചീപ്പസ്റ്റ് അതാണ്. ഇത് മൂന്നും ആക്ച്വലി ഓൾമോസ്റ്റ് ഈക്വലി ഗുഡ്, ഒരേ സമാസമം. സോ സാമ്പത്തികമായിട്ട് ഏതാണ് പറ്റുന്നത് അത് ഉപയോഗിക്കുക എന്നുള്ളതാണ് അതിന്റെ
2: ഉത്തരം.
1: തീർച്ചയായിട്ടും.
2: ഹലോ, എറണാകുളം മെഡിക്കൽ സെന്റർ എഫ്എംഎൽക്ക് സ്വാഗതം. റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിന്ന് സംസാരിക്കൂ, താങ്കൾ പറയുന്ന ഒന്നും ക്ലിയർ അല്ല. ഹലോ, റേഡിയോയുടെ അടുത്തുനിന്ന് മാറി നിന്ന് സംസാരിക്കൂ. ഡോക്ടർ അജീവ് മാത്യു ആണ്, അദ്ദേഹം മറുപടി പറയും. കേൾക്കാം, ചോദിച്ചോളൂ.

0: എനിക്ക് 60-73 വയസ്സുണ്ട്. മുഖത്തൊക്കെ ഒരു കറുത്ത പാടുകയാണ്. അത് ക്യാൻസറുമായിട്ട് ബന്ധമുണ്ട്.
1: മുഖത്താണോ? തൊലിപ്പുറത്ത് കറുത്ത പാട് കാണുന്നുണ്ട്, അത് ക്യാൻസർ ആകാമോ? അത് പാടുകൾ, നമ്മുടെ ശരീരത്തിലുള്ള പാടുകൾക്ക് ക്യാൻസറായി വരാനുള്ള സാധ്യത വളരെ കുറവാണ്. എന്നാലും എല്ലാവരും നമ്മുടെ ശരീരത്തെ പറ്റി അറിഞ്ഞിരിക്കണം. നമ്മുടെ പാടുകൾ, ശരീരത്തിലുണ്ടാകുന്ന പാടുകൾക്ക് എന്തെങ്കിലും രൂപമാറ്റം സംഭവിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അത് തൊടുമ്പോൾ രക്തം ഒഴുകുന്നുണ്ടെങ്കിൽ, ബ്ലീഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതിന് അതിൻ്റെ എഡ്ജ് സ്മൂത്ത് അല്ലാതെ പല മുഴകളും അല്ലെങ്കിൽ മറുകുകളും വട്ടത്തിലിരിക്കും. എന്നാൽ ചിലത് അത് വട്ടത്തിലിരുന്ന സാധനം പിന്നീട് പല ഷേപ്പിൽ മാറുന്നു, കളർ വ്യത്യാസം ഉണ്ടാകുന്നു. അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള പാടുകൾക്ക് എന്തെങ്കിലും വ്യത്യാസം സമീപകാലത്തുണ്ടെങ്കിൽ ഒരു സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ട് അവരതൊന്ന് ചെറുതായിട്ടൊരു ബയോപ്സി എടുത്ത് നോക്കുവാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. വ്യത്യാസമില്ലേ, പ്രയാസപ്പെടേണ്ട കാര്യമില്ല.
2: നന്ദി. അപ്പോൾ നമ്മൾ ഒരുപാട് ക്യാൻസറുകളുടെ കുറിച്ചുള്ള മിത്തുകളുടെ, തെറ്റായ ധാരണകളുടെ യാഥാർത്ഥ്യം ഇന്നത്തെ പരിപാടിയിൽ പറയാൻ കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. മറ്റൊരു വലിയ സംശയം, ക്യാൻസർ ചികിത്സ എല്ലാം വളരെ ചിലവേറിയതാണോ, സാധാരണക്കാർക്ക് താങ്ങാനാവുന്നതാണോ എന്നൊരു സംശയമുണ്ട്. പലപ്പോഴും ഇനി ചികിത്സിച്ചിട്ട് കാര്യമുണ്ടോ എന്നും ചിന്തിക്കാറുണ്ട്. അതിനെക്കുറിച്ച് കൂടി പറഞ്ഞാൽ നമുക്ക് ഇത് അവസാനിപ്പിക്കാൻ തോന്നുന്നു.
1: ക്യാൻസർ ചികിത്സ ചിലവേറിയതാണ് തീർച്ചയായിട്ടും. ഇന്നത്തെ ചികിത്സയിൽ നമുക്ക് നമ്മുടെ കൈകളിലുള്ള ചികിത്സിച്ച് മാറ്റാൻ എളുപ്പമായി തീരുന്ന പല മരുന്നുകളും അതിൻ്റെ കണ്ടുപിടുത്തവും അതിൻ്റെ കമ്പനികളും എല്ലാം വിദേശത്തുനിന്നുള്ളതായതുകൊണ്ട് ഇന്ത്യയിൽ അത് എത്തുമ്പോഴത്തേക്ക് കോസ്റ്റ് കൂടുന്നു. എന്നാൽ ഇന്ത്യൻ കമ്പനികൾ അതേ മരുന്ന് ഉൽപ്പാദിപ്പിക്കാൻ അവസരം കിട്ടുമ്പോൾ ആ മരുന്നിൻ്റെ കോസ്റ്റ് ഗണ്യമായി കുറയുകയും അത് നമ്മുടെ സാധാരണക്കാർക്ക് ആക്സസിബിൾ, അവൈലബിളായി തീരുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ക്യാൻസർ ചികിത്സ ചിലവ് കുറയ്ക്കാൻ എന്ത് ചെയ്യാൻ സാധിക്കും? നേരത്തെ കണ്ടുപിടിക്കുക. പലപ്പോഴും ചികിത്സ ചിലവായി വരുന്നത്, ചിലവേറുന്നത് പലപ്പോഴും രോഗത്തിൻ്റെ സ്റ്റേജ് കൂടുമ്പോഴാണ്. അപ്പോൾ കുറച്ചുകൂടെ ഏർലി സ്റ്റേജിൽ, പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിക്കുവാൻ സാധിക്കാൻ പറ്റുമെങ്കിൽ ക്യാൻസർ ചികിത്സയുടെ ചിലവ് കുറയും. ബഹുഭൂരിപക്ഷം ക്യാൻസറുകളും പ്രാരംഭഘട്ടത്തിൽ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപയിൽ താഴെ ചികിത്സിക്കാവുന്നതാണ്.
2: ചിലവ് കൂടുമെന്ന് പറഞ്ഞാൽ നമ്മൾ ചികിത്സിക്കാൻ പോകാതിരിക്കരുത്.
1: പല രീതിയിൽ പല സ്കീമുകളുണ്ട്, അത് ഡിസ്കസ്
2: ചെയ്യണം.
1: ക്രൗഡ് പുള്ളിംഗ് പലതും
2: സഹായം ഒക്കെ
1: തീർച്ചയായിട്ടും.
2: പക്ഷേ ഇന്ന് തീർച്ചയായും ചികിത്സിക്കാൻ സാധ്യത ഉണ്ട്. വേണ്ടത്ര സൗകര്യങ്ങളും മരുന്നുകളും നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. അതുകൊണ്ട് ക്യാൻസറിനെ പഴയ പോലെ ഒരു മാരകവ്യാധിയായി പേടിക്കേണ്ട കാര്യമില്ല. നമുക്ക് കറ നല്ലതാണെന്ന് പറയുന്ന പോലെ ഒരുപക്ഷെ ക്യാൻസർ വന്ന് മാറുന്നതും ജീവിതത്തിൽ നല്ലതായേക്കാം.
1: തീർച്ചയായും.
2: എന്തായാലും ഈ പരിപാടിയിൽ പങ്കെടുത്തതിന് ഇന്നത്തെ എറണാകുളം മെഡിക്കൽ സെൻ്ററിലെ ചീഫ് കൺസൾട്ടൻ്റ് ഓങ്കോളജിസ്റ്റ് ഡോക്ടർ രാജു മാത്യുവിനോട് പ്രത്യേകം നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.
1: നന്ദി, താങ്ക് യു.
3: എറണാകുളം മെഡിക്കൽ സെന്റർ,
4: FM ഹെൽത്ത് ലൈൻ.
5: ഇത് സാധാരണ പനിയാണെന്ന് തോന്നുന്നില്ല. ഞാൻ എറണാകുളം മെഡിക്കൽ സെന്ററിലേക്ക് ഒരു റെഫറൻസ് തരാം.
6: ഞാനും ഡോക്ടറോട് ചോദിക്കാൻ ഇരിക്കുകയായിരുന്നു. അവിടെയാകുമ്പോൾ എല്ലാവിധ പരിശോധനയും സ്പെഷ്യാലിറ്റി ചികിത്സയും അവിടെ തന്നെ ലഭിക്കുമല്ലോ.
5: വിവിധ ഡിപ്പാർട്ട്മെന്റുകളിലായി പ്രഗത്ഭരായ ഡോക്ടർമാർ അനവധിയാണ് അവിടെ. സൗകര്യങ്ങളോ ഒന്നാം തരം. അതാണ് കോംപ്ലിക്കേഷനുമായി വരുന്ന രോഗികളെ അങ്ങോട്ട് തന്നെ റെഫർ ചെയ്യുന്നത്.
7: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
8: ഈ പരിപാടിയുടെ പ്രായോജകർ
7: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
5: മഹാമാരിയുടെ ഈ കാലയളവിൽ എന്തൊക്കെ അസുഖങ്ങളാണ് നാട്ടിലെങ്ങും.
9: സ്വയം ചികിത്സയ്ക്ക് നിൽക്കാതെ വിശ്വസിക്കാവുന്ന ആശുപത്രിയിലേ പോകാവൂ.
5: എറണാകുളം മെഡിക്കൽ സെന്റർ ഉള്ളപ്പോ വേറൊരിടം എന്തിന്?
9: നവജാത ശിശുവിന് മുതൽ വയോധികർക്ക് വരെ എല്ലാ അസുഖങ്ങൾക്കും ഫലപ്രദമായ സ്പെഷ്യലിസ്റ്റ് സേവനം ലഭിക്കും.
5: ആക്സിഡന്റ്, ട്രോമ കെയർ മുതൽ മാരക രോഗങ്ങൾക്ക് വരെ ചികിത്സ അവിടെ ലഭ്യമാണ്.
7: എറണാകുളം മെഡിക്കൽ സെന്റർ, ആശ്രയയോഗ്യമായ ആരോഗ്യരക്ഷ, പാലാരിവട്ടം ബൈപ്പാസ്, കൊച്ചി.
10: ആകാശവാണി FM വാർത്തകൾ.
11: പതിനാറാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോട്ടം സ്പീക്കർക്ക് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത അംഗങ്ങൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് UDF സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. AC മൊയ്തീനാണ് LDFന്റെ

0: സ്പീക്കർ സ്ഥാനാർത്ഥി. ബിജെപിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി ബിബി ഗോപകുമാർ പത്രിക നൽകി. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചതിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് തേടി. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ബിശ്വനാഥ് സിൻഹയ്ക്ക് നിർദ്ദേശം നൽകി. സൗന്ദര്യവർദ്ധക വസ്തുക്കൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് സൗന്ദര്യ ചികിത്സാ ക്ലിനിക്കുകൾക്ക് കർശന നിർദ്ദേശം നൽകി കേന്ദ്ര സർക്കാർ. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്ന യാത്രക്കാർക്കായി കർശന ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ച് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. കോംഗോ, യുഗാണ്ട, സൌത്ത് സുഡാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നെത്തിയവർ രോഗലക്ഷണങ്ങൾ കണ്ടാൽ അടിയന്തര ചികിത്സാ സഹായം ഉറപ്പുവരുത്തണമെന്ന് നിർദ്ദേശം. സംസ്ഥാനത്തെ എസ് പി റാങ്ക് മുതൽ മുകളിലോട്ടുള്ള മുഴുവൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെയും യോഗം ശനിയാഴ്ച തിരുവനന്തപുരത്തെ പോലീസ് ആസ്ഥാനത്ത് നടക്കും. ഇന്ത്യ AI മിഷനുമായി ചേർന്ന് രണ്ട് പ്രധാന AI ഹബ്ബുകൾക്ക് തുടക്കമിട്ട് കേരളം. കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയുമായും സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. കണ്ണൂർ സർവകലാശാലയുടെ ചരിത്രത്തിലാദ്യമായി വിദ്യാർത്ഥികൾക്ക് അപകട ഇൻഷുറൻസ് പരിരക്ഷ ഏർപ്പെടുത്തുന്നു. 60 രൂപ പ്രീമിയം ഈടാക്കി 500,000 രൂപയുടെ പോളിസിയാണ് നൽകുന്നത്. സംസ്ഥാനത്ത് മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 4 മണി കഴിഞ്ഞ് 3 മിനിറ്റും 15 സെക്കൻഡും.

പ്രിയമുള്ളവരെ, എല്ലാവരെയും ഇന്നത്തെ 4 മണിപ്പൂക്കളിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ. വേഗം തന്നെ ഇങ്ങോട്ട് വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കൂ. അയക്കേണ്ട നമ്പർ ഇതാണ്: 9446454558888. പിന്നെ മലയാളം മാത്രമല്ല, തമിഴും ഹിന്ദി ഗാനങ്ങളും ആവശ്യപ്പെടാം. അതേപോലെ മെസ്സേജ് അയക്കുമ്പോൾ നിങ്ങളുടെ പേരും സ്ഥലവും വയ്ക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് മെസ്സേജുകളിലേക്ക് പോകാം. ആദ്യത്തെ മെസ്സേജ്: ഹായ് നാലുമണിപ്പൂക്കൾ, ഐ ആം ശിവരാമൻ ഫ്രം യു സി കോളേജ് ആലുവ. പ്ലീസ് പ്ലേ ആൻ ഓൾഡ് ഹിന്ദി സോങ് ലഗ് ജാ ഗലേ ഫിലിം വോ കോൺ ഥി ബൈ ലതാ മങ്കേഷ്കർ. ഓൾഡ് ഹിന്ദി പാട്ടാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ശിവരാമൻ്റെ ഇഷ്ടഗാനം കേൾക്കാം.

ഹേയ് നാലുമണി പൂവേ, ഞാൻ അർച്ചന, തൃശ്ശൂരിൽ നിന്നാണ് മെസ്സേജ് അയക്കുന്നത്. ഇന്നലെ എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അവളുടെ പേരും അർച്ചന എന്നാണ്. അത് കൊള്ളാലോ. അവൾക്ക് വേണ്ടി ബ്രോ ഡാഡി എന്ന മൂവിയിലെ പറയാതെ വന്നൻ ജീവനിൽ എന്ന സോങ് വെച്ചു തരുമോ പ്ലീസ്? അർച്ചന ഏതായാലും രണ്ട് അർച്ചനമാർക്കും വേണ്ടിയിട്ട് പാട്ട് തരാം. പിന്നെ തൃശ്ശൂരിൽ എവിടെയാണ് അർച്ചന? പ്രോപ്പർ തൃശ്ശൂർ തന്നെയാണോ? അതുപോലെ മറ്റു വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. മറ്റേ ഫ്രണ്ട് അർച്ചന ഈ പരിപാടി കേൾക്കുന്ന ആളാണോ? ഏതായാലും അർച്ചനയ്ക്ക്, അതായത് ഫ്രണ്ട് അർച്ചനയ്ക്ക് നാലുമണിപ്പൂക്കളിന്റെ പേരിലെ പിറന്നാൾ ആശംസകൾ നേരുന്നു ട്ടോ. പുള്ളിക്കാരിയോട് പറയണം. അപ്പം നമുക്ക് പിന്നെ ഈ പാട്ട് ചോദിക്കാനായിട്ട്, ഇത് അർച്ചനയുടെ ഇഷ്ടപ്പെട്ട പാട്ടാണോ? അതുകൊണ്ടാണോ ഈ പാട്ട് ചോദിച്ചത്? ഏതായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം രണ്ടുപേർക്കും വേണ്ടിയിട്ട്.

നാലുമണി പൂക്കൾ, അയാം സാബു ലൂയിസ്, പീച്ചി തൃശൂർ. എന്റെ ഇഷ്ടഗാനം എസ് ജാനകി പാടിയ കിളിയെ കിളിയെ, മണിമേഘത്തോപ്പിൽ എന്ന ഗാനം, എന്റെ ചെറുപ്പം മുതൽ കേൾക്കുന്ന ഗാനം ജാനകി അമ്മ എന്റെ സ്വന്തം അമ്മയെ പോലെയാ, എല്ലാ ഗാനവും എനിക്കിഷ്ട, ജാനകി അമ്മയുടെ എപ്പോഴും ആ ശബ്ദം നിലനിൽക്കട്ടെ എന്നാണ് എന്റെ പ്രാർത്ഥന. അപ്പം ജാനകി അമ്മയുടെ ഒരു വലിയ ആരാധകനാണ് നമ്മുടെ സാബു ലൂയിസ് അല്ലേ. അതായത് താങ്കളുടെ പ്രാർത്ഥന പോലെ തന്നെ ആകട്ടെ, എപ്പോഴും ആ ശബ്ദം എപ്പോഴും നിലനിൽക്കട്ടെ. അപ്പൊ ചോദിച്ചിരിക്കുന്ന പാട്ട് ആ രാത്രി എന്ന സിനിമയിലെ പാട്ടാണ്, മമ്മൂട്ടി അഭിനയിച്ച സിനിമയാണ്. അപ്പൊ നമുക്കത് കേട്ടാലോ ആ പാട്ട്. അപ്പൊ സാബുവിന് വേണ്ടിയിട്ടും അതേപോലെ എസ് ജാനകി അമ്മയെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടി ആകട്ടെ ഈ പാട്ട്.

പ്രിയ ശ്രോതാക്കളെ, ഒരറിയിപ്പുണ്ട്. ആകാശവാണി കൊച്ചി എഫ് എം നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി എഫ് എം തത്സമയ ഫോണിൻ പരിപാടിയിൽ നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം, ഈ വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ന്യൂട്രീഷനിസ്റ്റ് ഡോക്ടർ മുംതാസ് ഖാലിദ് ഇസ്മായിൽ മറുപടി നൽകുന്നു. നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നറിയാൻ താൽപ്പര്യമുള്ളവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പറുകൾ 0484242638 അല്ലെങ്കിൽ 0484242397. മൊബൈൽ നമ്പർ 9446455888. വിളിക്കേണ്ട സമയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ. പ്രിയ കൂട്ടുകാരെ, 4 മണിപ്പൂക്കളിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജ് അയക്കേണ്ട നമ്പർ ഇതാണ്, 9444545588. നമുക്ക് അടുത്ത മെസ്സേജിലേക്ക് പോകാം. ഹായ് 4 മണിപ്പൂവേ, എന്റെ പേര് ബോസ്, സ്ഥലം വണ്ണപ്പുറം. എന്റെ മക്കൾ നക്ഷത്ര നവരത്ന, ഇവർക്ക് വേണ്ടി കടുവയിലെ പാട്ട് വെച്ചു തരുമോ? അവർ 5-ലും 9-ലും പഠിക്കുന്നു. കടുവയിലെ പാട്ട് പാലാപ്പള്ളിയാണോ? സാധാരണ മക്കളെല്ലാവരും ചോദിക്കുന്ന ആ ഒരു പാട്ടാണ് കേട്ടോ, അതുകൊണ്ടാണ് ചോദിച്ചത്. ഏതായാലും ആ പാട്ട് വെക്കാം. അപ്പൊ 2 മക്കളോടും അന്വേഷണം പറയുക.

ചെമ്പിൽ നിന്ന് ശാന്തിയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ബാഡ് ന്യൂസ് എന്ന സിനിമയിലെ തോബ തോബ എന്ന പാട്ട് വെച്ച് തരുമോന്നാണ് മെസ്സേജ് ചെയ്തിരിക്കുന്നത്. ഏതായാലും നമുക്ക് ആ പാട്ട് കേൾക്കാം.

ഹലോ, നാലുമണിപ്പൂവേ. എൻ്റെ പേര് സൂരജ് എന്നാണ്. എൻ്റെ വർക്ക് സൈറ്റിലെ കൂട്ടുകാർ ശ്രീജിത്ത്, ഷീബ ചേച്ചി, ഉദയൻ ചേട്ടൻ, കുട്ടൻ ചേട്ടൻ എന്നിവർക്ക് വേണ്ടി ഒരു ഗാനം വെച്ചു തരുമോ? മഹസർ എന്ന സിനിമയിലെ ഏതോ കിളിനാദം എന്ന ഗാനം വെച്ചു തരുമോ? സൂരജെ, പാട്ട് വെച്ചു തരാം. ഇനി ആരുടെയും പേരൊന്നും വിട്ടുപോയിട്ടില്ലല്ലോ അല്ലേ? ഇപ്പം നാലുപേരുടെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എല്ലാവരോടും അന്വേഷണം പറയുക. പാട്ടിതാ.

ഹീ, ഐ ആം ദീപ ജോസഫ്. ടുഡേ ഇസ് മൈ 27th വെഡിങ് ആനിവേഴ്സറി. ഐ വണ്ട് എ മെമ്മറബിൾ തമിഴ് മൂവി സോങ്. ദിസ് സോങ് പ്ലേ പ്ലീസ് എന്ന് പറഞ്ഞിട്ട് ഒരു യൂട്യൂബിൻ്റെ ലിങ്ക് അയച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞാൻ തിരിച്ച് മെസ്സേജ് ചെയ്തു, ലിങ്ക് അയച്ചാൽ പറ്റില്ല, പാട്ട് ഏതാണെന്നും സിനിമ ഏതാണെന്നും പറയണമെന്ന്, കാരണം നമുക്ക് യൂട്യൂബ് ലിങ്കൊന്നും ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ്. പിന്നെ എഴുതിയിരിക്കുന്നു, മൈ ഹസ്ബൻഡ് ഓൾസോ ലൈക്ക് ദിസ് സോങ്, ശിവകാർത്തികേയൻ സോങ്, പ്ലീസ് പ്ലേ ഇറ്റ് ടുഡേ എന്നും പറഞ്ഞിട്ടാണ്. അപ്പോൾ ദീപ, എന്തായാലും ദീപയ്ക്ക് നാലുമണിപ്പൂക്കളുടെ പേരിൽ വെഡിങ് ആനിവേഴ്സറി വിഷസ് കേട്ടോ. അപ്പം മക്കളൊക്കെ എങ്ങനെയാണ്, അവരുടെ വിശേഷങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഹസ്ബൻഡിനോടും അന്വേഷണം പറയുക. അപ്പം നമുക്ക് പാട്ട് കേട്ടാലോ. അതേപോലെ ദീപയുടെ സ്ഥലം എവിടെയാണെന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഏതായാലും പാട്ടിലേക്ക് പോവാം നമുക്ക്.

മകൾ ഹസീനയ്ക്ക് വേണ്ടി ഓവരു പൂക്കളുമേ എന്ന് കുഞ്ഞുമോൻ ഉപ്പ മൂവി ഓട്ടോഗ്രാഫ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്നാണ് ഇദ്ദേഹം മെസ്സേജ് അയച്ചിരിക്കുന്നത്. മകൾക്ക് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്, ഓട്ടോഗ്രാഫ് എന്ന സിനിമയിലെ ഓവരു പൂക്കളുമേ. താങ്കളുടെ മകൾ എന്താ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയാണോ? വേറെ വിശേഷങ്ങളൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. അപ്പം ഏതായാലും മകൾ അടുത്തുണ്ടോ, ഈ പാട്ട് കേൾക്കുന്നുണ്ടോ, മോളോടും അന്വേഷണം പറയുക. അപ്പം മോൾക്ക് വേണ്ടിയിട്ട് നമുക്ക് പാട്ട് കേൾക്കാം.

ഹായ് നാലുമണി പൂവേ, സുഖമാണോ? എന്റെ പേര് അലൻഡ. എന്റെ വീട് എടക്കൊച്ചി പാമ്പായി മൂലയിലാണ്. എനിക്ക് ഹൃദയപൂർവ്വം എന്ന മൂവിയിലെ വെൺമതി എന്ന സോങ് വെച്ചു തരുമോ? തീർച്ചയായും വെച്ചു തരണേ. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട, ഞാൻ ലാലേട്ടന്റെ ഫാനാണ്. അമ്മു, അപ്പൊ ഈ പാട്ട് നമുക്ക് അലൻഡയ്ക്ക് വേണ്ടി മാത്രമല്ല, എല്ലാ മോഹൻലാൽ ഫാൻസിനും വേണ്ടിയിട്ട് പാട്ട് വെക്കാം. പിന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ അലൻഡ എന്ന് തന്നെയാണോ എല്ലാവരും വിളിക്കുന്നത്? ഇതൊരു പ്രത്യേകതയുള്ളൊരു പേരാണ്, ഞാൻ അങ്ങനെ കേട്ടിട്ടേ ഇല്ല, അതുകൊണ്ടാണ്. അപ്പൊ വേറെ വല്ല പെണ്ണേമൊക്കെ ഉണ്ടോ? അപ്പം താങ്കൾക്കും എല്ലാ മോഹൻലാൽ ഫാൻസിനും വേണ്ടി ആകട്ടെ നമ്മുടെ അടുത്ത പാട്ട് ഹൃദയപൂർവ്വം എന്ന സിനിമയിൽ. ഇത് സിദ് ശ്രീറാമാണ് ഈ പാട്ട് പാടിയിരിക്കുന്നത്.

ഹായ് നാലുമണിപ്പൂവേ, ഞാൻ ശ്രീഹരി കെ വി ചേർത്തലയിൽ നിന്നാണ്. എനിക്ക് ദേവദാരു പൂത്തു എൻ മനസ്സിൻ താഴ്വരയിൽ എന്ന പാട്ട് വേണം. ദാസേട്ടൻ പാടിയത്. ഈ പാട്ടുകൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ സ്കൂൾ ഫ്രണ്ട്സായ 91 ബാച്ച് HS തങ്കിയിലെ ഗ്രൂപ്പിന്റെ ഗായകരായ ഇറ്റലിയിൽ ജോലി ചെയ്യുന്ന ബീന ഔസേപ്പച്ചൻ, ഷീജ അമേരിക്കയിൽ ജോലി ചെയ്യുന്ന മെജി മെസ്സി, പിന്നെ ബിനുക്കുട്ടൻ, ഉഷാജി മധ്യപ്രദേശിൽ ജോലി ചെയ്യുന്ന ലൈജൻ എന്നിവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ശ്രീഹരി, അപ്പം മിക്കവാറും ഫ്രണ്ട്സ് എല്ലാവരും തന്നെ പുറത്താണല്ലോ അല്ലേ? ഇപ്പം ഇവരെല്ലാവരും തമ്മിൽ കോണ്ടാക്ട് ഒക്കെ ഉണ്ടോ? അപ്പോൾ അവരോട് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ മെസ്സേജ് ചെയ്യുമ്പോൾ പറയണം ഇങ്ങനെ ആകാശവാണിയിലെ 4 മണിപ്പൂക്കളിൽ പാട്ട് ചോദിച്ച കാര്യം. അവരോടെല്ലാവരും അന്വേഷിച്ച കാര്യമൊക്കെ പറയണം കേട്ടോ. അപ്പം നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാകട്ടെ ഈ പാട്ട്. നമുക്ക് ദാസേട്ടൻ പാടിയ പാട്ടായിട്ട് ആ വേഷം തന്നെ കേൾക്കാം.

പ്രിയമുള്ളവരെ, നമ്മുടെ നാലുമണിപ്പൂക്കളുടെ സമയം ഇവിടെ കഴിയുകയാണ്. ഇതുവരെ ഈ പരിപാടി ആസ്വദിച്ചവർക്കും മെസ്സേജ് അയച്ചവർക്കും എല്ലാവർക്കും ഒരുപാട് നന്ദി, സ്നേഹം. ഈ പരിപാടി വീണ്ടും നാളെ വൈകുന്നേരം 4 മണിക്ക്. അതുവരേക്കും ബൈ.

സേവന വാർത്തകൾ. പോപ്പുലർ ഫിനാൻസ് നിക്ഷേപ തട്ടിപ്പ് കേസുകളുടെ വിചാരണയ്ക്കായി ആലപ്പുഴ ഡിസ്ട്രിക്ട് സെന്ററിൽ സംസ്ഥാനം മുഴുവൻ അധികാര പരിധിയായി സ്പെഷ്യൽ കോടതിയിലേക്ക് കരാറടിസ്ഥാനത്തിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ വിലാസം, ജനന തീയതി എന്നിവ തെളിയിക്കുന്ന സാക്ഷ്യപത്രം, എൻറോൾമെന്റ് സാക്ഷ്യപത്രം, വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന രേഖകൾ, ബാർ കൌൺസിൽ സാക്ഷ്യപത്രം എന്നിവ സഹിതമുള്ള അപേക്ഷ ഈ മാസം 30 ആലപ്പുഴ കളക്ട്രേറ്റിൽ നേരിട്ടോ തപാൽ മുഖേനയോ ലഭ്യമാക്കണം.

0: കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0477225166. നമ്പർ ഒരിക്കൽ കൂടി 0477225166. എറണാകുളം ജനറൽ ആശുപത്രിയിൽ കേരള സ്റ്റേറ്റ് കൺട്രോൾ സൊസൈറ്റിയുടെ നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ART സെന്ററിൽ മെഡിക്കൽ ഓഫീസറുടെ തസ്തികയിലേക്ക് താൽക്കാലിക നിയമനം നടത്തുന്നതിനായി ഈ മാസം 26-ാം തീയതി രാവിലെ 11 മണിക്ക് വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കും. കമ്പ്യൂട്ടർ പരിജ്ഞാനവും MS ഓഫീസ്, ഇന്റർനെറ്റ്, ഇലക്ട്രോണിക് മെയിൽ എന്നിവയിൽ പ്രാവീണ്യവുമുള്ള MBBS ബിരുദധാരികൾക്കാണ് അവസരം. ട്രാവൻകൂർ കൊച്ചിൻ മെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അന്നേ ദിവസം യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ അസൽ, പകർപ്പ്, ബയോഡേറ്റ എന്നിവ സഹിതം സൂപ്രണ്ടിന്റെ ഓഫീസിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0484-238-6000. നമ്പർ ഒരിക്കൽ കൂടി 0484-238-6000.
1: വെഡ്ഡിംഗ് ഫിക്സ് ചെയ്തോലേ, ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: കൊച്ചി ന്യൂവാൽസിൽ പാർട്ട് ടൈം ഡോക്ടറുടെ ഒരു ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. MBBS ബിരുദമുള്ള ഡോക്ടർമാർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ NUALS.AC.IN സന്ദർശിക്കുക. അവസാന തീയതി June 3. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 9746998089. നമ്പർ ഒരിക്കൽ കൂടി 9746998089.
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി. പ്രധാന പത്രവാർത്തകൾ
4: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 6:32.
3: പരിപൂർണ പരിശോധനയുറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
0: കോട്ടയം ക്ഷീര പരിശീലന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 26 സ്കൂൾ വിദ്യാർത്ഥികൾക്കായി UP വിഭാഗം, ചിത്രരചന ഹൈസ്കൂൾ വിഭാഗം, പ്രബന്ധരചന ഹയർ സെക്കൻഡറി വിഭാഗം, പ്രശ്നോത്തരി എന്നീ മത്സരങ്ങൾ സംഘടിപ്പിക്കും. ചിത്രരചനയും പ്രബന്ധരചനയും രാവിലെ 10:30 മുതൽ 11:30 വരെയും പ്രശ്നോത്തരി 11:30 മുതൽ 12:30 വരെയും നടക്കും. പങ്കെടുക്കുന്നവരുടെ പേര് ഈ മാസം 23 വൈകുന്നേരം 5 മണിക്ക് മുൻപ് രജിസ്റ്റർ ചെയ്യണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 0481-230-2223. നമ്പർ ഒരിക്കൽ കൂടി 0481-230-2223. പല്ലശന കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് ആശുപത്രി വികസന സമിതിയുടെ കീഴിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ നിയമനം നടത്തുന്നു. DCA ആണ് യോഗ്യത. പ്രായം 18-40. താൽപ്പര്യമുള്ളവർ വിദ്യാഭ്യാസ യോഗ്യത, പ്രായം, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകൾ സഹിതം ഈ മാസം 28 രാവിലെ 11:30 പല്ലശന ഗ്രാമപഞ്ചായത്ത് ഹാളിൽ എത്തിച്ചേരണം. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കുക 8129543698. നമ്പർ ഒരിക്കൽ കൂടി 8129543698. സേവന വാർത്തകളാണ് ശ്രോതാക്കൾ കേട്ടത്.

0: ആകാശവാണി FM വാർത്തകൾ.
1: പതിനാറാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോട്ടം സ്പീക്കർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് UDF സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. AC മൊയ്തീനാണ് LDF സ്പീക്കർ സ്ഥാനാർത്ഥി. BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥിയായി BB ഗോപകുമാർ പത്രിക നൽകി.

0: കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലക്കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചതിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് തേടി. നാലാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചതായി വിദേശകാര്യമന്ത്രാലയം. കോംഗോ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ എബോള വ്യാപനം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ഈ മാസം 28 മുതൽ 31 വരെ ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന ഉച്ചകോടി മാറ്റിയത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടെ രാജ്യത്ത് പെട്രോൾ, ഡീസൽ, എൽപിജി എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. ഹയർ സെക്കൻഡറി നോൺ വൊക്കേഷണൽ അധ്യാപക നിയമനത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്ന സംസ്ഥാനതല യോഗ്യതാ നിർണയ പരീക്ഷയായ സെറ്റ് ഓൺലൈൻ രജിസ്ട്രേഷൻ അടുത്ത മാസം 3 വരെ നീട്ടി. ഓൺലൈൻ രജിസ്ട്രേഷൻ നടത്തിയ വിവരങ്ങളിൽ ജൂൺ 4, 5, 6 തീയതികളിൽ മാറ്റം വരുത്താവുന്നതാണ്. ഇന്ത്യ എഐ മിഷനുമായി ചേർന്ന് 2 പ്രധാന എഐ ഹബ്ബുകൾക്ക് തുടക്കമിട്ട് കേരളം. കേരള സ്റ്റാർട്ടപ്പ് മിഷനുമായി ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി കേരളയുമായും സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത്. കേരള സംസ്ഥാന ഭാഗ്യക്കുറിയുടെ വിഷു ബമ്പർ ഭാഗ്യക്കുറി ടിക്കറ്റുകൾക്കും വിൽപ്പനയിൽ റെക്കോർഡ്. 44 ലക്ഷത്തിലേറെ ടിക്കറ്റുകളാണ് മറ്റന്നാൾ നറുക്കെടുപ്പ് നടക്കാനിരിക്കെ ഇതിനകം വിറ്റുതീർന്നത്. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൽ കേരള തപാൽ സർക്കിൾ മൈനൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകൾ നാളെ പുറത്തിറക്കും. സംസ്ഥാനത്ത് മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ്, ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം.
1: ആകാശവാണി FM വാർത്തകൾ.
0: ആകാശവാണി കൊച്ചി FM 102.3. സമയം 5 മണി കഴിഞ്ഞ് 3:34. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കൺമതം എന്ന ചിത്രത്തിലെ ഗാനം, യേശുദാസ് പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, രവീന്ദ്രന്റെ സംഗീതം.

ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ന്യൂട്രീഷനിസ്റ്റ് ഡോക്ടർ മുംതാസ് ഖാലിദ് ഇസ്മയിൽ മറുപടി നൽകുന്നു. നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നറിയാൻ താൽപ്പര്യമുള്ളവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 04842426397 അല്ലെങ്കിൽ 04842426387 അല്ലെങ്കിൽ 944445588 എന്ന നമ്പറിൽ വിളിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. അടുത്ത ഗാനം ഒരു മിന്നാമിനിങ്ങിന്റെ നുറുങ്ങുവട്ടം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. ONV കുറിപ്പിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് ജോൺസൺ.

ഫോർ ഫ്രണ്ട്സ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ്, വിജയ് യേശുദാസ്, അഖില ആനന്ദ് എന്നിവർ പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനരചന കൈതപ്പുറം, സംഗീതം എം ജയചന്ദ്രൻ. അടുത്ത ഗാനം ഫോർത്ത് പീപ്പിൾ എന്ന ചിത്രത്തിൽ നിന്ന് ജാസി ഗിഫ്റ്റ് സംഗീതം നൽകി പാടിയത് ഗാനരചന കൈതപ്പുറം.

0: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
1: മനുഷ്യജീവിതത്തെ ധന്യമാക്കുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ വൈകാരിക ഭാവം സ്നേഹമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു.
0: നിത്യചൈതന്യേതി, ജീവിതവും ദർശനവും, ഡോക്ടർ സ്മൃതി എസ് ബാബു ചെയ്യുന്ന പ്രഭാഷണം.
2: ഈ പെൻഡുലത്തിന്റെ ശബ്ദം, ഓരോ 30 മിനിറ്റിലുമുള്ള മണിയടി, അത് നിശബ്ദതയെ മുറിക്കുന്നത് കേൾക്കൽ എനിക്ക് ലഹരിയാണ്.
0: കെ രതീഷ് എഴുതി അവതരിപ്പിക്കുന്ന കഥ കഥാനുയായി.
3: തവിടരിച്ചോറിലുപ്പും ഉരുക്കെണ്ണയും ചേർത്തിളക്കി തിരുമാഘമകം നാളിൽ ഒരു മുത്തശ്ശി.
0: എഴുമാവിൽ രവീന്ദ്രനാഥിന്റെ കവിതകൾ നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: കൈതപ്രം വരികളെഴുതി ശരത് സംഗീതം നൽകി. ചിത്രപാടിയ ഗാനം, ചിത്രം സാഗരം സാക്ഷി.

0: നാളെ രാത്രി 9:30 സാഹിത്യസുരഭയിൽ.
1: മനുഷ്യജീവിതത്തെ ധന്യമാക്കുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ വൈകാരിക ഭാവം സ്നേഹമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു.
0: നിത്യചൈതന്യേതി ജീവിതവും ദർശനവും, ഡോക്ടർ സ്മൃതി എസ് ബാബു ചെയ്യുന്ന പ്രഭാഷണം.
2: ഈ പെൻഡുലത്തിന്റെ ശബ്ദം, ഓരോ 30 മിനിറ്റിലുമുള്ള മണിയടി, അത് നിശബ്ദതയെ മുറിക്കുന്നത് കേൾക്കൽ എനിക്ക് ലഹരിയാണ്.
0: കെ രതീഷ് എഴുതി അവതരിപ്പിക്കുന്ന കഥ കഥാനുയായി.
3: തവിടരിച്ചോറിലുപ്പും ഉരുക്കെണ്ണയും ചേർത്തിളക്കി തിരുമാഘമകം നാളിൽ ഒരു മുത്തശ്ശി.
0: എഴുമാവിൽ രവീന്ദ്രനാഥിന്റെ കവിതകൾ നാളെ രാത്രി 9:30 സാഹിത്യസുരഭയിൽ.
4: ചിത്രം മിസ്റ്റർ ബ്രഹ്മചാരി. എം ജി ശ്രീകുമാർ, രാധിക തിലക് എന്നിവർ പാടിയത്. ഗാനരചന ഗിരീഷ് പുതഞ്ചേരി. സംഗീതം നൽകിയത് മോഹൻ സിത്താര.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 6:40 കേൾക്കാം. ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 5 കഴിഞ്ഞ് 45:09. ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്, സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ. കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ,
2: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
1: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
0: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് കുടപ്പനക്കുന്നിലെ കോളോത്ത് മണ്ണിലെ വിശാലമായ വിസ്മയ കാഴ്ചകളിലേക്ക് പോകാം. മലയോര പ്രദേശത്തെ ഹരിതാഭയ്ക്ക് സമാനമായ ഹരിതശോഭയോടെ ഈ നവജീവൻ തളിരണിഞ്ഞു നിൽക്കുന്നു. ഇത് ശ്രീ ചാക്കോയുടെ സദനം. നാലര ഏക്കറിൽ നടന്നു കണ്ടാൽ തീരാത്ത എത്ര കൃഷിയുടെ നല്ല വിശേഷങ്ങൾ പറയാനുണ്ട്. വിദേശത്ത് ഉന്നത ജോലിയും വിരമിച്ചപ്പോൾ ഉയർന്ന പെൻഷനും കിട്ടുന്ന ആളാണ് എങ്കിലും കൃഷിയില്ലാതെ ജീവിതമില്ല. വിദേശത്തിരുന്നും തന്റെ വീട്ടിലെ കൃഷി നന്നായി നിയന്ത്രിച്ചിരുന്നതുകൊണ്ട് നാട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഒരു ഇടവേള അനുഭവപ്പെട്ടതേയില്ല. കണ്ണെത്താ ദൂരത്തോളമുള്ള കൃഷി പോലെ തന്നെ ഇവിടുത്തെ കാഴ്ചകളും പറഞ്ഞാൽ തീരില്ല. തിരുവനന്തപുരം നഗരപ്രദേശത്തെ ഈ കൃഷിക്കാഴ്ചകൾ കാണാൻ നമുക്കും കൂടാം. ഈ സമ്പന്നമായ കൃഷിഭൂമിയിൽ ഫലങ്ങളും കിഴങ്ങുവർഗ വിളകളും പച്ചക്കറികളും അലങ്കാര സസ്യങ്ങളും തുടങ്ങി മനുഷ്യന്റെ ആരോഗ്യം കാത്തുസൂക്ഷിക്കുന്ന

0: ജൈവസമ്പുഷ്ടമായ സകല വിളകളും ഇവിടുത്തെ മണ്ണിൽ വേരോടിയിട്ടുണ്ട്. പോഷകാഹാര കലവറയ്ക്കായി പശുവിനെയും മുട്ടക്കോഴിയെയും ആടിനെയും തുടങ്ങി എല്ലാവിധ വളർത്തുമൃഗങ്ങളെയും ഒപ്പം കൂട്ടിയിട്ടുണ്ട്. ശ്രീ ചാക്കോയുടെയും ശ്രീമതി സാറാമ ചാക്കോയുടെയും കൃഷിവിശേഷങ്ങൾ നമുക്കൊന്ന് കേട്ടാലോ?
1: ഞങ്ങളിവിടെ കൊടപ്പനക്കുന്ന് 1989 ഇവിടെ വന്നതാണ്. കൃഷി കുറേച്ചെ ചെയ്ത് തുടങ്ങി. ഒരു 12 വർഷത്തിന് മുമ്പെയാണ് ഞങ്ങൾ റിട്ടയർ ചെയ്തത്. റിട്ടയർ ചെയ്തതിന് ശേഷം ഞങ്ങളിവിടെ വന്ന് കുറച്ചുകൂടെ അതിനെ വിപുലീകരിച്ചു. 6 ജോലിക്കാരുണ്ട്. എല്ലാ കൃഷികളും ചെയ്യുന്നുണ്ട്. അതായത് ചേന, ചേമ്പ്, കാച്ചില്, മഞ്ഞൾ, ഇഞ്ചി, കുരുമുളക്, പയർവർഗ്ഗങ്ങൾ, പിന്നെ വെജിറ്റബിൾ ആണെന്ന് പാവയ്ക്ക, വെണ്ട, വഴുതന, പച്ചമുളക്, ചീര, ഒരു കുടുംബത്തിന് വേണ്ടുന്ന എല്ലാ കൃഷികളും ഞങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. ഇവിടെ പശുവുണ്ട്, ആടുണ്ട്, കോഴിയുണ്ട്, താറാവുണ്ട്, ഗിനിപ്പിഗുണ്ട്, മോയലുണ്ട്, പ്രാവുണ്ട്, അങ്ങനെ മൃഗങ്ങളും ധാരാളമുണ്ട്. പിന്നെ ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഞങ്ങൾ ഇവിടെ തന്നെയാണ് വിൽക്കുന്നത്. ഇവിടെ ഞങ്ങൾ ഗേറ്റിൽ അവിടെ ഒരു ചെറിയ ടേബിൾ വെക്കും. ഓരോ ദിവസം അവൈലബിലിറ്റി അനുസരിച്ചിട്ട് അത് വെക്കും. അതിന് വേണ്ടിയിട്ട് ഒരാളുണ്ട്, അവർ അത് ഡെയിലി ചെയ്യുന്നുണ്ട്. പിന്നെ കരിയാപ്പല ധാരാളം ഉള്ളതുകൊണ്ട് അത് ഞങ്ങൾ എല്ലാവർക്കും ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതിൻ്റെ തന്നെ വാഴപ്പിണ്ടി വേണ്ടുന്നവർക്ക് നേരത്തെ വന്ന് പറഞ്ഞാൽ അതും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. കൂമ്പ്, അങ്ങനെ എല്ലാ സാധനങ്ങളും ഞങ്ങൾ അങ്ങനെയും കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിഷരഹിതമായിട്ടുള്ള ഒരു മൂല്യങ്ങളാണ് ഞങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് സക്സസ് തന്നെയാണ്. പാല് ഞങ്ങൾ കൂടുതലും കുഞ്ഞുങ്ങളുള്ള വീട്ടിലാണ് കൊടുക്കുന്നത്. കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പം മുതലേ നല്ല പാല് കൊടുത്തിട്ട് അവർക്ക് അതിന് വേണ്ടുന്ന പോഷകം കൊടുക്കുക. പിന്നെ പ്രായമുള്ളവർക്കും, പിന്നെ ധാരാളം ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കും. ഇപ്പം എനിക്ക് 20 പശുക്കളോളമുണ്ട്. ഇതൊരു സർവീസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. അല്ലാതെ ഒരു പ്രോഫിറ്റായിട്ടൊന്നുള്ളതല്ല. ഞങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ട്. ആ പെൻഷനിൽ കൂടെ പിന്നെ 6 ജോലിക്കാരുണ്ട്. 6 ജോലിക്കാർക്കും അവർക്ക് ദൈനംദിനമായിട്ടുള്ള കാര്യങ്ങൾ അവരും സന്തോഷകരമായിട്ട് ഇവിടെ കഴിയുന്നു. ചിലർ 33 വർഷമായിട്ട് എൻ്റെ കൂടെ ഉണ്ട്. ചിലർ 25 വർഷമായിട്ടുള്ളവരുണ്ട്. അങ്ങനെ അവരും കൂടെ നിൽക്കുന്നു. അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ധാരാളം ചെടികളുണ്ട്. ഇവിടെ ഒരു ചെറിയ ഗാർഡൻസ് ഞങ്ങൾക്കുണ്ട്. ഇവിടെ വരുന്നവർ അതിൽ നിന്നും മിനിമം ആയിട്ടുള്ള പ്രൈസിൽ ചെടികളും കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങളുടെ ഒരു ഹോബിയായിട്ട് തുടങ്ങി. ആൾക്കാർ ഇതിനെ കൂടുതൽ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ആൾക്കാർ കുറച്ചുകൂടെ ഒരു അവയർനെസ് കൊടുക്കുന്നു. അതായത് ഇത് നമ്മുടെ ഒരു സംസ്കാരത്തിൻ്റെ ഭാഗമാക്കി മറ്റുള്ളവരുടെ ഇതിലേക്ക്. കാരണം ഇന്ന് അന്യം നിന്ന് പോകുന്ന കുറേ കൃഷികളാണ് പയർവർഗ്ഗങ്ങളൊക്കെ ഉള്ളത്. നമ്മൾ സാധാരണ നമ്മൾക്ക് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ധാതുക്കൾ ഈ മണ്ണിൽ നിന്നാണ് നമുക്ക് കിട്ടേണ്ടത്. അത് വിഷരഹിതമായിട്ടുള്ളത് കിട്ടുമ്പോഴാണ് നമുക്ക് ശരീരത്തിന് കൂടുതൽ ഊർജവും നമ്മുടെ ആരോഗ്യവും മെച്ചപ്പെട്ടതാകുന്നത്. അതുകൊണ്ട് കുറച്ച് നമുക്ക് ആവശ്യമായ വെജിറ്റബിൾസ് എങ്കിലും നമുക്ക് കൊച്ചു സ്ഥലങ്ങളിൽ നിന്നുണ്ടാക്കാൻ നമുക്ക് ഗ്രോ ബാഗിൽ കൂടെ വളർത്താൻ. ഞങ്ങൾക്കിവിടെ 150 ഗ്രോ ബാഗ് തന്നെയുണ്ട്. കാരണം എത്ര കീടങ്ങളുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ നിന്നും ഒരു കായെങ്കിലും കിട്ടാതിരിക്കുകയില്ല. അത് സന്തോഷത്തോടെ കഴിക്കുന്നുണ്ട്. നമുക്ക് തന്നെ അറിയാം നമ്മൾ കഴിക്കുന്നത് ഇന്നതാണെന്നുള്ളത്. കാരണം നമ്മളിപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കുന്നുണ്ടെ നമ്മുടെ മുന്നിൽ വരുന്ന സാധനം അത് എങ്ങനെ ഉണ്ടാക്കി എപ്പോഴുണ്ടാക്കി എന്നുള്ളത് ആർക്കും അറിയത്തില്ല. ഇത് നമുക്കറിയാം ഇന്നതാണ്, അത് കേടില്ലാത്തതാണ്. കോവലുണ്ട്. കോവയ്ക്കായി ഞങ്ങൾ പച്ചയ്ക്ക് തന്നെയാണ് വിൽക്കാറ്. എല്ലാവരും ജോലിക്കാരെല്ലാം അത് പറിച്ചു തിന്നുന്നുണ്ട്. ധാരാളം പപ്പായയുണ്ട്, നെല്ലിയുണ്ട്, ആത്ത തന്നെ 2-3 ടൈപ്പിലുള്ളതുണ്ട്. മക്കട്ടോ ദേവ എന്നുള്ള ഒരു ഫ്രൂട്ടുണ്ട്. ന്യൂനി ഫ്രൂട്ടുണ്ട്. പാഷൻ ഫ്രൂട്ടുണ്ട്. പിന്നെ അല്ലാതെ ഓറഞ്ചിൻ്റെ ഒരു മര, വല്ലപ്പോഴും ഒരു ഓറഞ്ച് കിട്ടും. ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ കാണിക്കുക, ഇതും നമുക്ക് ചെയ്യാം. പിന്നെ ജാതിയുണ്ട്, കമുകുണ്ട്, പ്ലാവുണ്ട്, തെങ്ങുണ്ട്, ചെറിയ ഫ്രൂട്ട്സ്. അതായത് പുളിനെല്ലി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് ഇവിടെ. പിന്നെ അമ്പഴങ്ങ ഉണ്ട്. പിന്നെ അങ്ങനെ കുറേ നമുക്ക് മറ്റധികം ഇല്ലാത്തത് ഇവിടെ ഉണ്ട്. ഞങ്ങളൊന്നും നഷ്ടപ്പെടുത്തത്തില്ല. മാക്സിമം ഞങ്ങളിതിനെയെല്ലാം പ്രിസേർവ് ചെയ്യുകയാണ്. കാരണം ഇതൊക്കെ നമുക്ക് അന്യം നിന്ന് പോകാതെ നമുക്ക് ഒരു കാലത്ത് ഇന്നും ഇങ്ങനെ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഇന്ന് വളർന്നു വരുന്ന കുഞ്ഞുങ്ങളോട് കാളവണ്ടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്കറിയത്തില്ല. അതേസമയത്ത് നമ്മൾ അങ്ങനെയുള്ള ചില കൃഷി സാധനങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ലോങ് ലൈഫ് ഉണ്ടാകും. നമുക്ക് ആരോഗ്യപരമായിട്ട് അധികം പ്രശ്നങ്ങളൊന്നും ഉണ്ടാകില്ല. കൃഷിഭവൻ എനിക്ക് വളരെ സപ്പോർട്ടാണ്. ചില അവിടെ തൈകൾ വരുമ്പോളാന്നേലും വിത്തുകളാന്നേലും ഞങ്ങൾക്ക്

തരുന്നുണ്ട്. എൻ്റെ വൈഫിന് കഴിഞ്ഞ മുമ്പത്തെ വർഷം ഈ ഏരിയയിലെ ബെസ്റ്റ് കർഷകശ്രീയായിട്ട് അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട്. കൃഷി ഓഫീസർ പുതുതായിട്ട് വന്ന് അവർ ഇവിടെ വന്നെല്ലാം കണ്ടു. ഞങ്ങൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തിരുന്നുണ്ട്. അവിടെ ചില സമയത്ത് അവർക്കും സ്റ്റാളിലേക്കും വേണ്ടുന്ന ഇഞ്ചിയും മഞ്ഞളും 100, 150 കിലോ അവർക്കൊന്നിച്ച് വേണം അവരുടെ ഈ കിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി. അന്നേരം അവർക്കും കൊടുക്കുന്നുണ്ട്. എനിക്ക് 2 പൗണ്ടുണ്ട്, അവിടെ മത്സ്യങ്ങളുണ്ട്. ഞങ്ങൾക്ക് ചൂണ്ടയിട്ട് പിടിക്കാനും ഫ്രണ്ട്സ് വരുന്നുണ്ടെങ്കിൽ അവർക്കൊരു എൻജോയ്മെന്റിന് വേണ്ടിയിട്ടാണ് വിൽക്കാനായിട്ട് ഞങ്ങൾ അല്ല. കാരണം പലതും ഞങ്ങളൊരു വിപണന സ്കെയിലല്ല. ധാരാളം ഉണ്ടെങ്കിൽ തന്നെ വിപണന ഇതിലല്ല. എന്നാൽ ഒരു സൈഡിൽ കൂടെ അതും ചെയ്യുന്നുണ്ട്. നെറ്റ് പ്രോഫിറ്റ് എന്നുള്ളതല്ല. ഇത്രയും നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാൻ കഴിയുമല്ലോ. ഈ സിറ്റിയിൽ പ്രാന്തപ്രദേശത്ത് ഇങ്ങനെ ഒരു സ്ഥലം നമുക്ക് സൗകര്യത്തിന് ഉള്ളത് അത് എല്ലാ സ്ഥലത്തും ഞങ്ങൾ ഉപയോഗിക്കുന്നു. ഈ ഭൂമിയിൽ ഒരിഞ്ച് പോലും ഞങ്ങൾ വൃതായിടുന്നില്ല. പോച്ചയാണേലും ഒരു സൈഡിൽ കൂടെ വരുമ്പോഴത്തേ മറ്റേ സൈഡ് ക്ലിയർ ചെയ്യും. കാരണം ഇവിടെ ധാരാളം പശുവിൻ്റെ ചാണകവും മൂത്രവും എല്ലാം ഈ ഭൂമിയിലേക്ക് തന്നെയാണ് ഞങ്ങൾ പൈപ്പ് വെച്ചിട്ടുണ്ട്. ആ പൈപ്പിൽ കൂടെ അതിങ്ങനെ എല്ലായിടത്തും സ്പ്രെഡ് ഔട്ട് ചെയ്തിട്ടാണ് വിടുന്നത്. സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ പശുവിനെയും ആട്ടിൻകുട്ടിയെ വാങ്ങിച്ച. ആക്ച്വലി എൻ്റെ കുഞ്ഞുങ്ങൾ വെക്കേഷൻ വരുന്നുണ്ടെങ്കിൽ അവർ കാണാൻ വേണ്ടിയിട്ടാണ്. രണ്ടാട്ടിൻകുട്ടിയെ വാങ്ങിച്ചു. അതിൽ നിന്ന് ധാരാളം ഉണ്ടായി. 20, 25, 30 ആട് വരെ ഉണ്ടായിരുന്നു. അതിനോട് തന്നെ മുയലാണേലും കുഞ്ഞുങ്ങൾ കാണാൻ വേണ്ടിയിട്ട് 2 മുയലിനെ വാങ്ങി. അത് ഇപ്പോഴാണേലും 10, 35, 40 മുയലുണ്ട്. ഇവിടെ കടകളിൽ കുഞ്ഞുമായിരിക്കും തന്നെ കൊടുക്കും. ഒരു സമയത്ത് 10, 800 കോഴി ഉണ്ടായിരുന്നു. ഇപ്പം ഏതാണ്ട് 10, 200 കിലോയാണ് കോഴിയുണ്ട്. എനിക്ക് ഏകദേശം 80 മുട്ടയോളം ചില ദിവസങ്ങളിൽ കിട്ടും. ധാരാളം ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് നേരത്തെ പറയും, എനിക്ക് നാളെ 50 മുട്ട വേണം, 20 മുട്ട വേണം. ഞങ്ങൾ അന്നേരം അതിനനുസരിച്ചിട്ട് അവർക്ക് ഇവിടെ വെച്ചേക്കും. അല്ല, കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഞങ്ങളിവിടെ മറ്റുള്ള കൃഷി സാധനങ്ങൾ കൊടുക്കുന്നതിൻ്റെ കൂടെ അവിടെ വെക്കും. കുരുമുളക് സാധാരണ നെടുമങ്ങാട് മാർക്കറ്റിലാണ് കൊടുത്തോണ്ടിരുന്നത്. ഇങ്ങനെ ആവശ്യക്കാർ കൂടുതലുള്ളത് കൊണ്ട് ഞങ്ങളിവിടെ തന്നെ 1 കിലോ 2 കിലോ എന്നുള്ള ബാഗിനകത്ത് വെച്ചേക്കും. അവർ വന്ന് വാങ്ങിക്കും. അന്നേരം അവർക്ക് നല്ല പ്യുവർ കുരുമുളകാണ് കിട്ടുന്നത്. അതിനകത്ത് മറ്റൊന്നുമില്ല. നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് വളരെ ഓർഗനൈസ്ഡ് ആയിട്ടാണ് ഞങ്ങൾ ഇതെല്ലാം ചെയ്യുന്നത്. ഇതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് 6 ജോലിക്കാരുണ്ട്. അവരെല്ലാം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നുണ്ട്. കുടപ്പനക്കുന്നിൻ്റെ ഒരു കുന്ന് ഭാഗമാണ് ഇവിടം. ഞങ്ങൾക്ക് താഴെ നിന്ന് മേളിൽ കയറി ഇറങ്ങുമ്പോഴത്തേന് ആരോഗ്യപരമായിട്ട് ഇതുണ്ടാകും. രാവിലെ പ്രത്യേകിച്ച് എനിക്കിപ്പം മുപ്പമ്മോട് പാവലുണ്ട്. രാവിലെ പാവലിൻ്റെ ചുവട്ടിൽ നിൽക്കുന്നതന്നെ അതിനൊരു മണമുണ്ട്. അത് ഇത്രമാത്രം ആസ്വാദകരമാണ്. ഒരു 10 മണി കഴിയുമ്പോഴത്തേന് അതിന് അത്രയും വില. രാവിലെ ഒരു 7, 8 മണി ആകുമ്പോഴത്തേനെ പോയി വന്നു കഴിഞ്ഞാൽ ഒരു മണം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഓരോ കാര്യങ്ങളിലൂടെ പിന്നെ ഇതെല്ലാം വളർന്നു നിൽക്കുന്നത് കാണുന്നുണ്ടേ നമുക്കൊരു മനസ്സിന് വലിയ സന്തോഷം തോന്നും. ഈ വാഴയൊക്കെ കുലച്ച് നിൽക്കുന്നത് കാണുന്നുണ്ടേ തന്നെ നമുക്ക് തോന്നും, എടാ ഈ ഒരു ചെറിയ വിത്ത് വെച്ച് അത് ആ വിത്തിൽ കൂടെ നമ്മൾ ഇത്രയും വലിയൊരു കുല. അന്നേരം ഓരോന്നിനും ഓരോ വിത്തും ഓരോ ജീവനാണ് എന്നുള്ളത് നമുക്ക് തിരിച്ചറിയണം. കോഴി തന്നെ ഞാൻ ആൾക്കാരുണ്ട്, ഈ ജീവനുള്ള മുട്ടയാണിത്. ഇവിടെ നിന്ന് ഞങ്ങൾക്ക് 5 പടക്കോഴിക്ക് ഒരു പൂവൻ എന്നുള്ള ഒരു റേഷ്യയിലാണ് ഞങ്ങൾ വിട്ടിരിക്കുന്നത്. കൂടെ ഉണ്ടെങ്കിൽ തന്നെയും ഇതിനെ രാവിലെ തുറന്നു വിടും. അതിന് ഏറിയ ഒരു 10-15 സെന്റോളം ഞങ്ങൾ മറച്ച് അതിന് കെട്ടിയിട്ടിട്ടുണ്ട്. അതിന് തീറ്റ കൊടുക്കും. ഈ മുട്ടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അവരവരുടെ ആവശ്യത്തിനുള്ള 10 വെണ്ട വെച്ചു, 10 മുളക് വെച്ചു. അതിൻ്റെ തന്നെ നമ്മുടെ വീടിനുള്ളിൽ കുറച്ച് ചെടി വെച്ചു. നമുക്ക് ആരോഗ്യപരമായിട്ട് ജീവിക്കുന്നതിന് വളരെ സൗകര്യമാണ്. വെണ്ട, വഴുതന, പച്ചമുളക്, കാന്താരിമുളക്, മുളക് തന്നെ പല ഇനങ്ങളുണ്ട്. നമ്മുടെ എല്ലാ കറികളും ഉപയോഗിക്കുന്ന ടൊമാറ്റോ 10 ബാഗ് എവിടെ വെച്ച് കഴിഞ്ഞാലും നമുക്കത് ഇന്നത്തെ കാലത്ത് നമുക്ക് കൃഷി ഇറക്കാം. പണ്ട് കാലത്തൊക്കെ എനിക്കറിയാം, നമ്മുടെയൊക്കെ സാറന്മാരൊക്കെ രാവിലെ 6-7 മണിക്ക് പുരാടത്തിലിറങ്ങി കൃഷി ചെയ്ത് 8 മണി കഴിയുമ്പോഴത്തേനാണ് കുളിച്ച് അവർ സ്കൂളിലേക്ക് പോകുന്നത്. അവർക്ക് അന്നും ആരോഗ്യമുണ്ടായിരുന്നു. നമ്മളും ഇതിൻ്റെ തൊട്ട് ആരോഗ്യപരമായിട്ട് നമ്മുടെ കൂടെ നിലനിർത്താൻ കൃഷി അത്യാവശ്യമാണ്. കേരളത്തിൻ്റെ ഒരു സംസ്കാരമായിട്ട് ഇതിനെ മാറ്റണം. സാമ്പത്തികമായിട്ട് നമുക്കതിന് ലാഭം ഉണ്ടാക്കാൻ പറ്റത്തില്ലെങ്കിലും ആരോഗ്യപരമായിട്ട് ധാരാളം സമ്പത്തുണ്ടാകും. ആരോഗ്യമാണ് നമുക്കിന്ന് ഏറ്റവും കൂടുതൽ വേണ്ടുന്നത്. പഴയ കാലത്ത് നമ്മൾ പറഞ്ഞ റൊട്ടി, കപ്പട, മക്കാൻ എന്നായിരുന്നു. ഇന്ന് അതിന് പകരം നമുക്ക് ഏറ്റവും ആരോഗ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ഉണ്ടെന്നുള്ളതാണ് ശാസ്ത്രം പറയുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള കുഞ്ഞുങ്ങളെയും ആ കുഞ്ഞുങ്ങളിൽ ഇത് പകർന്നു കൊടുക്കത്തക്ക വണ്ണം നമ്മളെ തന്നെയും ക്രമപ്പെടുത്തണം. അന്നേരം ആ കുഞ്ഞുങ്ങളോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അവരുടെ ദേഹത്ത് ചെളി പരലിട്ട് ചെളിയാണ് നമുക്ക് ചില അവസരങ്ങളിൽ ആരോഗ്യം തരുന്നത്. കാരണം മണ്ണും പൊടിയും പിടിക്കാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തി പിന്നെ അവർ പുറത്തോട്ടിറങ്ങുമ്പം അവർക്ക് പിന്നെ എല്ലാ അലർജികളും ഉണ്ടാകും. അതിന് പകരം ചെറുപ്പത്തിലെ അവർ മണ്ണിനോട് മല്ലടിച്ചിട്ട് വരുന്നുണ്ടെങ്കിൽ അവർക്ക് അതിനെ അതിജീവിക്കാനുള്ള ആരോഗ്യം
അവർക്ക് തന്നെ കിട്ടും. പ്രകൃതിയുടെ ഒരു സമ്പത്തിനെ നമ്മൾ അതിനനുസരിച്ചിട്ട് കാത്തു സൂക്ഷിക്കുന്നു. കാരണം നമ്മളൊരു പ്രകൃതി സ്നേഹിയായിരിക്കണം. നമ്മൾ പ്രകൃതിയാണ് നമുക്ക് എല്ലാ രീതിയിലും മറ്റുള്ള ആവശ്യങ്ങളിലേക്ക് നമ്മളെ

0: പ്രവർത്തിക്കുന്നത്. ആ പ്രകൃതിയോട് നമ്മൾ കാണിക്കുന്ന വികൃതിയാണ് ഇന്നത്തെ പലതിനും നമുക്ക് കാരണമാകുന്നത്. നമ്മൾ ഒരു മരം വെട്ടുമ്പോൾ ഒരു മരം കൂടെ വെക്കാൻ നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. മരം നട്ടിട്ട് തണലേകാനെ കൊണ്ട് അവനൊരു പക്ഷേ തണലാകത്തില്ല, അടുത്ത തലമുറയ്ക്കായിരിക്കും ഈ തണൽ കിട്ടുന്നത്. ആ അടുത്ത തലമുറയ്ക്ക് വേണ്ടിയൂടെ നമ്മൾ നമ്മുടെ കൃഷിയിടങ്ങൾ കാത്തു സൂക്ഷിക്കുകയും അതിനനുസരിച്ച് നമ്മളെ തന്നെ ക്രമപ്പെടുത്തുകയും അതിൽ കൂടെ നമുക്കൊരു പുതിയ സമ്പത്ത്, സൗകര്യങ്ങൾ, പുതിയ മനോഭാവം ഉണ്ടാക്കാൻ നമുക്ക് ഓരോരുത്തരും ഇടയാകട്ടെ.
1: തിരുവനന്തപുരം ജില്ലയിലെ കുടപ്പനക്കുന്നിലെ കോളോത്തു മണ്ണിൽ നവജീവനിലെ ശ്രീ ചാക്കോയുടെയും ശ്രീമതി സാറാമ ചാക്കോയുടെയും കൃഷിവിശേഷങ്ങളാണ് ഇതുവരെ കേട്ടത്.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ,

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: ആകാശവാണി കൊച്ചി എഫ് എം 102.3, സമയം 5 മണി കഴിഞ്ഞ് 59:40. ഇനി 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക്, തിരുവനന്തപുരം റിലേ.

0: പദ്ധതികൾ ജനനന്മയ്ക്ക്. സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, ഇതേക്കുറിച്ച് ഡോക്ടർ നൌഫൽ ഇപ്പോൾ സംസാരിക്കുന്നു.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം, SIFS എന്നാണ് ഈ പദ്ധതിയുടെ ചുരുക്കപ്പേര്. കേന്ദ്ര സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സ്റ്റാർട്ടപ്പ് ഇന്ത്യയുടെ ഭാഗമായാണ് SIFS വിഭാവന ചെയ്തിരിക്കുന്നത്. 2023 ഫെബ്രുവരിയിൽ 477.25 കോടി കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രാലയം ഈ പദ്ധതിയുടെ നടത്തിപ്പിനു വേണ്ടി അനുവദിച്ചിരുന്നു. എന്താണ് SIFS? ഒരു സ്റ്റാർട്ടപ്പിന്റെയോ ബിസിനസ് ആശയത്തിന്റെയോ പ്രാഥമിക ഘട്ടത്തിൽ, അത് വിത്തായിരിക്കുന്ന ഘട്ടത്തിൽ വേണ്ടുന്ന നിക്ഷേപ സമാഹാരം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. കമ്പനിയെ സ്വന്തം നിലയ്ക്ക് നിക്ഷേപം കണ്ടെത്താനും സമാഹരിക്കാനും കഴിയുന്ന ഘട്ടത്തിലേക്ക് എത്താൻ ശക്തിപ്പെടുത്തുക എന്ന ഉദ്ദേശമാണ് ഈ പദ്ധതിക്കുള്ളത്. സ്റ്റാർട്ടപ്പ് സ്വയം പര്യാപ്തമാകും വരെ ഏത് ഘട്ടത്തിലും ഈ സാമ്പത്തിക സഹായം ലഭിക്കും. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉറപ്പാക്കാനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച വിവിധ പദ്ധതികളുടെ തുടർച്ചയാണ് SIFS. ഈ പദ്ധതിയുടെ ഭാഗമായി 19 ആക്ഷൻ പോയിന്റുകൾ ഉൾപ്പെടുന്ന ഒരു ആക്ഷൻ പ്ലാൻ 2016 ജനുവരിയിൽ പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചിരുന്നു. സ്റ്റാർട്ടപ്പ് ഇന്ത്യ ഇനിഷ്യേറ്റീവിന്റെ കീഴിൽ വരുന്ന പ്രധാന പദ്ധതികളാണ് ഫണ്ട് ഓഫ് ഫണ്ട്സ് ഫോർ സ്റ്റാർട്ട്സ്അപ്പ്, SIFS, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം ഫോർ സ്റ്റാർട്ട്അപ്സ് എന്നിവ. ആദ്യഘട്ടം എന്ന നിലയിൽ വ്യവസായവും ആഭ്യന്തര വാണിജ്യവും വികസിപ്പിക്കുവാൻ ഉത്തരവാദിത്തപ്പെട്ട കേന്ദ്ര വകുപ്പ് 945 കോടി രൂപ സ്റ്റാർട്ടപ്പുകൾക്ക് 2021-22 കാലത്ത് അനുവദിച്ചിരുന്നു. വിദഗ്ധ ഉപദേശ സമിതിയാണ് ഈ പദ്ധതി നടപ്പാക്കാനുള്ള അപേക്ഷകൾക്ക് അംഗീകാരം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റ് ഫോർ പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രി ആൻഡ് ഇന്റേണൽ ട്രേഡ് ആണ് ഈ കമ്മിറ്റി രൂപീകരിക്കുക. കമ്മിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഫണ്ട് അനുവദിക്കുന്നത്. കമ്പനികളെ തിരഞ്ഞെടുക്കുക, അവയുടെ വളർച്ച നിരീക്ഷിക്കുക, ആവശ്യം വേണ്ട മറ്റിതര സഹായങ്ങൾ ഉറപ്പാക്കുക എല്ലാം കമ്മിറ്റി

0: പദ്ധതിയുടെ ലക്ഷ്യമാണ്. ഈ പദ്ധതിയിൽ ഗുണഭോക്താവാൻ വേണ്ട യോഗ്യതകൾ ഇനി പറയുന്നവയാണ്. വാണിജ്യ വ്യവസായ മന്ത്രാലയം അംഗീകരിച്ച 2 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള സ്റ്റാർട്ടപ്പുകൾക്കാണ് ഈ ഫണ്ടിന് അപേക്ഷിക്കാനാവുക. 10 ലക്ഷത്തിന് മുകളിലുള്ള യാതൊരു സഹായവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളിൽ നിന്ന് ലഭിച്ചിട്ടില്ലാത്ത സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമേ ഈ പദ്ധതിയിൽ അപേക്ഷിക്കാനാകൂ. സാമൂഹിക പ്രസക്തിയുള്ള പ്രവർത്തനങ്ങളിലോ മലിനീകരണ നിയന്ത്രണം, ജലപരിപാലനം, വിദ്യാഭ്യാസം, ആരോഗ്യം, പ്രതിരോധം, കൃഷി, ബഹിരാകാശം, റെയിൽ, ഓയിൽ തുടങ്ങിയ മേഖലകളിലോ പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പുകൾക്കാണ് മുൻഗണന. വരുന്ന 4 വർഷക്കാലം കൊണ്ട് 3600 സ്റ്റാർട്ടപ്പുകൾക്ക് സഹായം നൽകും എന്നാണ് കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 കോടി രൂപ വരെയാണ് ഒരു സ്റ്റാർട്ടപ്പിന് പരമാവധി ധനസഹായമായി ഈ പദ്ധതിയിലൂടെ നൽകുക. രാജ്യത്ത് വ്യവസായ സൗഹൃദ അന്തരീക്ഷം സാധ്യമാക്കാൻ ഈ പദ്ധതി ഉപകരിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്.
1: സ്റ്റാർട്ടപ്പ് ഇന്ത്യ സീഡ് ഫണ്ട് സ്കീം. ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ നൌഫൽ. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ആകാശവാണി കൊച്ചി FM 102.3. ഇന്ന് രാത്രി 9:30 നാടകം ഇത്തിൽ കണ്ണി. രചന എൻ കൃഷ്ണപിള്ള, സംവിധാനം TN ഗോപിനാഥൻ നായർ. തിരുവനന്തപുരം റിലേ.

പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. അറിയിപ്പുകളെ തുടർന്ന് മധുരം ഗീതം. 6:25 സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കിസാൻ വാണി. വിത്തറിഞ്ഞു വേണം വിളവിറക്കാൻ. കാലടി സ്വദേശി ഇട്ടിയച്ചനും കൊച്ചുറാണിയും കാർഷിക അറിവുകൾ പങ്കുവയ്ക്കുന്നു. ആടൊഴിയാതെ ഒരു കൂട് അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് കോടുശ്ശേരി സ്വദേശി മിനി രാജൻ. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ് സമകാലികം. എടുക്കാം HPV വാക്സിൻ, ചെറുക്കാം സെർവിക്കൽ ക്യാൻസറിനെ. 7:55 ഒരിടത്തൊരിടത്ത് പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ. പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 യുവവാണി. ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത NSS വോളണ്ടിയർ ഗായത്രി ജയൻകൃഷ്ണനുമായി അഭിമുഖം, അവസാന ഭാഗം. 8:25 സേവന വാർത്തകൾ. 8:30 ഈവനിംഗ് മെലഡി. 8:45 നോവൽ പാരായണം. UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്നുസ്വരൂപം. 8:50 മഹിതം മലയാളം സേവന വാർത്തകൾ. ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 9:00 News@9 ഡൽഹി റിലേ. 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 നാടകം ഇത്തിൽ കണ്ണി, രചന N. കൃഷ്ണപിള്ള, സംവിധാനം TN ഗോപിനാഥൻ നായർ, തിരുവനന്തപുരം.

0: 10:30 ചലച്ചിത്ര ഗാനങ്ങൾ, 11:00 ഹിന്ദിയിലും 11:00 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.
1: വെഡിങ് ഫിക്സ് ചെയ്തോലേ? എങ്കി ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട. കല്യാണ സാരി സിറ്റി സിൽക്സിൽ നിന്ന് തന്നെ.
2: ഇനി എന്നും എപ്പോഴും സിറ്റി സിൽക്സ്.
0: നാളെ രാവിലെ 5:55 സുഭാഷിതം കുഞ്ഞു മുഹമ്മദ് പുലവത്ത് അവതരിപ്പിക്കുന്നു. 6:00 ആകാശവാണി FM വാർത്തകൾ അറിയിപ്പുകൾ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ. 6:10 പ്രഭാതഗീതം. 6:27 കാർഷിക വാർത്തകൾ വിപണി. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻമോൺ സ്പൈസസ് കാവ്യധാര. ചങ്ങമ്പുഴ കൃഷ്ണപിള്ളിയുടെ രമണൻ എന്ന കവിതയിൽ നിന്ന്. 6:45 പ്രാദേശിക വാർത്തകൾ കോഴിക്കോട് റിലേ. 6:55 FM ഡയറിയുടെ ആദ്യ ഭാഗം. ഇതിൽ ചിന്താശകലം, ഇന്നത്തെ ചോദ്യം, സേവന വാർത്തകൾ, നാട്ടുവിശേഷം. 7:00 മഹിതം മലയാളം. ഗ്രീൻമോൺ സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ ആരോഗ്യക്കുറിപ്പുകൾ. ദീപസ്തംഭം മഹാശ്ചര്യം. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഡയറി തുടരും. ഗാന്ധി ദർശനം, രാഗലയം, നോവൽ പാരായണം, UK കുമാരൻ എഴുതിയ തക്ഷൻ കുന്നസ്വരൂപം, സേവന വാർത്തകൾ, എന്തു പഠിക്കണം, എന്താകണം.
3: കുറഞ്ഞ സമയത്തിൽ കൂടുതൽ ലാഭം,
4: വെറും ഒറ്റ ക്ലിക്കിലോ, കൊള്ളാലോ.
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം. സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ സീനിയർ കൺസൾട്ടന്റ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജൻ ഡോക്ടർ മുഹമ്മദ് തമീമുമായി അഭിമുഖം. ഇന്ന് ഈ നിലയത്തിൽ നിന്ന് സേവന വാർത്തകൾ, ചോദ്യം ഉത്തരം, ചിന്താശകലം. 8:30 സ്പോൺസേഡ് പരിപാടി ഹെലോ VPS ലേക് ഷോർ. 9:00 FM മോർണിംഗ് സെലക്ഷൻസ് ആകാശവാണി FM വാർത്തകൾ. 10:00 സ്പോൺസേഡ് പരിപാടി റേഡിയോ ഹെൽത്ത് തിരുവനന്തപുരം റിലേ. 10:15 FM മോർണിംഗ് സെലക്ഷൻസ് തുടരും. 10:25 സേവന വാർത്തകൾ. 10:30 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി ഇന്നത്തെ സ്വർണ്ണവില, തുടർന്ന് ചിത്രമഞ്ജരി. 10:55 നാട്ടുവിശേഷം. 11:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ചിത്രമഞ്ജരി. 11:30 NCERT സ്പോൺസേഡ് പരിപാടി ഉമംഗ്. ഉച്ചയ്ക്ക് 12:00 ആകാശവാണി FM വാർത്തകൾ, അറിയിപ്പുകൾ, പഴം പച്ചക്കറി വില വിവരം. 12:05 ലളിതഗാനങ്ങൾ. 12:25 സേവന വാർത്തകൾ. 12:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 12:40 പ്രകാശധാര. 12:50 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 1:00 ഗാനോത്സവം. 1:55 സേവന വാർത്തകൾ. 2:00 ആകാശവാണി FM വാർത്തകൾ. വെള്ളിത്തിര തത്സമയ ഫോണിൻ ഇഷ്ടഗാന പരിപാടി. 3:00 ആകാശവാണി FM വാർത്തകൾ, തുടർന്ന് ഹെലോ കൊച്ചി FM പരിപാടിയിൽ നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം. ഈ വിഷയത്തെക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ന്യൂട്രീഷനിസ്റ്റ് മുംതാസ് ഖാലിദ് ഇസ്മയിൽ മറുപടി നൽകുന്നു. 4:00 ആകാശവാണി FM വാർത്തകൾ, 4:00 പൂക്കൾ വാട്സ്ആപ്പ് സന്ദേശഗാന പരിപാടി. 4:55 സേവന വാർത്തകൾ. 5:00 ആകാശവാണി FM വാർത്തകൾ, ചലച്ചിത്ര ഗാനങ്ങൾ. 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് തിരുവനന്തപുരം റിലേ. 6:05 ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ
7: ഗാനം. പ്രകൃതിയുടെ രുചി.
0: 6:10 അറിയിപ്പുകൾ, മധുരം ഗീതം, സേവന വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ തിരുവനന്തപുരം റിലേ. 6:40 ചലച്ചിത്ര ഗാനങ്ങൾ. 6:50 കാർഷിക ജീവനം, വളങ്ങളുടെ സന്തുലിത ഉപയോഗം. ഈ വിഷയത്തിൽ കൃഷി വിജ്ഞാന കേന്ദ്രം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഷോജി ജോയ് എഡിസൺ സംസാരിക്കുന്നു. 6 ഏക്കറിലായി റംബൂട്ടാൻ കൃഷി ചെയ്യുന്ന ആയവനയിലുള്ള സിബി കൊലറക്കൽ കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. 7:20 വിപണി. 7:25 വാർത്തകൾ തിരുവനന്തപുരം റിലേ. 7:35 FM ഈവനിംഗ്, ഇതിൽ നിലവറ. 7:55 ഒരിടത്തൊരിടത്ത്, പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യകൃതികൾ, പറയിപ്പെറ്റ പന്തിരുകുലം. 8:00 ആകാശവാണി FM വാർത്തകൾ ശാസ്ത്രദീപ്തി. 8:05 ആസ്റ്റർ മെഡ്സിറ്റി FM ഹെൽത്ത് ലൈൻ.

0: 8:25 സേവന വാർത്തകൾ, 8:30 ഈവനിംഗ് മെലഡി, 8:45 നോവൽ പാരായണം, യു കെ കുമാരൻ എഴുതിയ തക്ഷൻ കുന്ന് സ്വരൂപം, 8:50 മഹിതം മലയാളം, ഇന്നത്തെ ചോദ്യം ഉത്തരം, നാളത്തെ പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ, 9:00 ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ, 9:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൽകോട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്. സിനർജി എർത്തിംഗ് സൊല്യൂഷൻസ് കൊച്ചി.
1: ആരോഗ്യക്കുറിപ്പുകൾ ചൊവ്വ വ്യാഴം
2: രാവിലെ 7:15. ഹോസ്പിറ്റലുകളിലെ MRI, CT സ്കാൻ തുടങ്ങിയവയ്ക്ക് സ്പെഷ്യലൈസ്ഡ് എർത്തിംഗ്.
0: 9:30 സാഹിത്യ സുരഭി, കെ രതീഷിന്റെ കഥ കഥാനുയായി, നിത്യ ചൈതന്യയതി, സ്മൃതി എസ് ബാബു നടത്തുന്ന പ്രഭാഷണം, എഴുമാവിൽ രവീന്ദ്രനാഥിന്റെ കവിതകൾ, കൊച്ചുകുട്ടത്തി, പുതുമന മുത്തശ്ശി, അകത്താര്, 10:00 ഹിന്ദുസ്ഥാനി സംഗീതം, ശാന്തി ഹീരാനന്ദ് പാടിയത്, റഷീദ് മുസ്തഫ തിരക്കുവ തബ്ല, ഗുലാം സബീർ ഖാൻ സാരംഗി, റഹ്മാൻ ഖുറൈഷി ഹാർമോണിയം, മുഹമ്മദ് നിസാം സ്വർമണ്ഡൽ. 11:00 ഹിന്ദിയിലും 11:05 ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ. നിങ്ങൾ കേട്ടത് അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ.
3: റേഡിയോ നാടക ശ്രോതാക്കൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. May 25 തിങ്കൾ മുതൽ May 29 വെള്ളി വരെ മലയാള റേഡിയോ നാടക ചരിത്രം മാറ്റിയെഴുതിയ KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ കൊച്ചി FM പുനഃപ്രക്ഷേപണം ചെയ്യുന്നു. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ എന്നീ നാടകങ്ങളാണ് പുനഃപ്രക്ഷേപണം ചെയ്യുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1:00 പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കുക KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ.
0: ഇപ്പോൾ മധുരം ഗീതം, ആകാശവാണിയുടെ ലളിതഗാന ശേഖരത്തിൽ നിന്നുള്ള ഗാനം, പാടിയത് ഡെൽമ, ഗാനരചന ചിറ്റൂർ ഗോപി, സംഗീതം തിരുവിഴ ശിവാനന്ദൻ.

നിങ്ങൾ കേട്ടത് മധുരം ഗീതം. സേവന വാർത്തകൾ. കളമശ്ശേരി നഗരസഭയിൽ നിന്നും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളായ വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ, വികലാംഗ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ എന്നിവ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ, നാളിതുവരെ വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാത്തവർ, അടുത്തമാസം 15 മുൻപായി നഗരസഭ ഓഫീസിൽ പുതുക്കിയ വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം.

0: निक्षय मित्र, इस अभियान ने एक बड़े चैलेंज से निपटने में टीबी के मरीजों की बहुत मदद की है। आपको जानकर हैरानी होगी, हमारे देश में 10-12 साल के बच्चे भी निक्षय मित्र बनकर टीबी के खिलाफ लड़ाई को आगे बढ़ा रहे हैं।
1: जन जन का रखे ध्यान, टीबी मुक्त भारत अभियान।
2: अधिक जानकारी के लिए नजदीकी आयुष्मान आरोग्य मंदिर जाएं। स्वास्थ्य एवं परिवार कल्याण मंत्रालय द्वारा जनहित में जारी।
3: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, പ്രധാന പത്രവാർത്തകൾ.
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 6:32
3: പരിപൂർണ പരിശോധ ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
4: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ആരോഗ്യക്കുറിപ്പുകൾ.
4: തിങ്കൾ ബുധൻ വെള്ളി രാവിലെ 7:15
6: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
2: ആലപ്പുഴ ചെറിയ കലവൂരിലെ കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ സംരംഭമായ അസാപ് കേരള കമ്മ്യൂണിറ്റി സ്കിൽ പാർക്കിൽ പിന്നാക്ക വിഭാഗ വികസന വകുപ്പ് പദ്ധതിയിൽ OBC വിഭാഗക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് സ്റ്റൈപ്പൻഡോടെ സൌജന്യ പരിശീലനത്തിന് ഫുൾ സ്റ്റാക്ക് ഡെവലപ്പർ കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. കോഴ്സ് ദൈർഘ്യം 6 മാസമാണ്. വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 94 95 99 96 82. നമ്പർ ആവർത്തിക്കാം, 94 95 99 96 82. നിങ്ങൾ കേട്ടത് സേവന വാർത്തകൾ. ആകാശവാണി കൊച്ചി FM 102.3, സമയം 6 മണി കഴിഞ്ഞ് 29:37. ഇനി 6:30 പ്രാദേശിക വാർത്തകൾ, തിരുവനന്തപുരം റിലേ.

0: ഉള്ളത് പറയാലോ, വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും വൈദ്യുതി ബിൽ എമൗണ്ട് 7000 രൂപയോളം ആയി തുടങ്ങി. സോളാർ പാനൽ സ്ഥാപിക്കാൻ ഭാര്യ എന്നോട് പറയാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. സർക്കാർ സബ്സിഡിയും നൽകുന്നുണ്ടെന്ന അവൾ പറയുന്നത്. ഇത് ഉപയോഗിക്കുന്ന ആരുടെ അടുത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ടോ, അവരുടെയൊക്കെ കറണ്ട് ബിൽ 0 ആണ്. അതുകൊണ്ട് ഇനി ഏതായാലും സോളാർ പാനൽ സ്ഥാപിച്ചേ പറ്റൂ. വൈദ്യുതി സൗജന്യമായി കിട്ടുമ്പോൾ അത് വേണ്ടെന്ന് വെക്കുന്നത് എന്തിനാ? അല്ലെ, നിങ്ങളും ഇത് സ്ഥാപിക്കൂ. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഘർ .gov.in.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അമൃത വൈശാഖ്. പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം MLA മാരുടെ സത്യപ്രതിജ്ഞ നടന്നു. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ദേശീയ പദ്ധതി ഉമിദിന് രാജ്യത്ത് തുടക്കമായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ് ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 16th കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസമായ ഇന്ന് MLA മാരുടെ സത്യപ്രതിജ്ഞ നടന്നു. പ്രോട്ടോം സ്പീക്കർ ജി സുധാകരന് പുറമെ 139 അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്തു. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും ദേവികുളം അംഗം F രാജ തമിഴിലുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. June 3 വരെയാണ് 16th നിയമസഭയുടെ ആദ്യ സമ്മേളനം നടക്കുന്നത്. നിയമസഭാ സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ നടക്കും. സ്പീക്കർ സ്ഥാനത്തേക്ക് UDF, LDF, BJP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: നാളെ രാവിലെ 9 മണിക്കാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിശ്ചയിച്ചിട്ടുള്ളത്. 3 മുന്നണികളും സ്പീക്കർ തെരഞ്ഞെടുപ്പിനായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുൻമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരിക്കും തങ്ങളുടെ സ്പീക്കർ സ്ഥാനം.

0: സ്ഥാനാർത്ഥിയെന്ന് യു ഡി എഫ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. എൽ ഡി എഫിന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി എ സി മൊയ്തീനായിരിക്കും. ബി ജെ പിയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി ബി ബി ഗോപകുമാറാണ്. നാളെ സ്പീക്കറെ തെരഞ്ഞെടുത്ത ശേഷം പിരിയുന്ന സഭ പിന്നീട് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിനായി മെയ് 29-നായിരിക്കും വീണ്ടും സമ്മേളിക്കുന്നത്.
1: എറണാകുളം കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം ഡി ജി പി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പോലീസ് നടപടികൾ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം വകുപ്പ് സെക്രട്ടറിക്ക് നൽകിയ കത്തിൽ നിർദ്ദേശം നൽകി. പോലീസ് നടപടികളിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാനും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഭാവിയിൽ ഒഴിവാക്കാനുള്ള നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും അദ്ദേഹം ആവശ്യപ്പെട്ടു. കാസർഗോഡ് പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചുള്ള സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അടിയന്തര റിപ്പോർട്ട് തേടി. എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാൻ അദ്ദേഹം ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയോട് ആവശ്യപ്പെട്ടു. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സ്വീകരിക്കും. കേസിലെ 5 പ്രതികൾക്കാണ് നിലവിൽ പരോൾ ലഭിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടയിലും രാജ്യത്ത് ക്രൂഡ് ഓയിൽ, പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം, എൽ പി ജി എന്നിവയ്ക്ക് ക്ഷാമമില്ലെന്ന് കേന്ദ്ര പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയം. റിഫൈനറികൾ പൂർണ്ണശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും മന്ത്രാലയം ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ ന്യൂഡൽഹിയിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. എല്ലാ പെട്രോൾ പമ്പുകളിലും ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും അവർ വ്യക്തമാക്കി. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള കേന്ദ്ര ബയോടെക്നോളജി വകുപ്പിന്റെ ദേശീയ പദ്ധതിയായ ഉമ്മിത്തിന് രാജ്യത്ത് തുടക്കമായി. കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ജനിതക വൈകല്യങ്ങൾ തടയുന്നതിനായി രോഗനിർണയം, കൌൺസിലിംഗ്, പ്രതിരോധം, പരിശീലനം, പൊതുജനാരോഗ്യ ബോധവൽക്കരണം എന്നിവ ഏകോപിപ്പിച്ച് നടപ്പാക്കുന്ന ആദ്യ സമഗ്ര ദേശീയ പദ്ധതിയാണിത്. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് 2026 സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളുടെ ചെലവുകൾക്കായി സർക്കാരിൽ നിന്നോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നോ ഒരു ഗ്രാന്റും ലഭിക്കുന്നില്ല എന്നതാണ് ഇതിന് കാരണം. സുതാര്യത, ഉത്തരവാദിത്തം, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകളിൽ സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കണമെന്നും വിദ്യാഭ്യാസ മന്ത്രാലയം സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. സൌന്ദര്യ ചികിത്സാ ക്ലിനിക്കുകളും ഉപഭോക്താക്കളും സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങൾ കുത്തിവയ്പ്പായി ഉപയോഗിക്കാൻ പാടില്ലെന്ന് കേന്ദ്ര സർക്കാർ. സൌന്ദര്യവർദ്ധക വസ്തുക്കൾ മനുഷ്യ ശരീരത്തിൽ ലേപനങ്ങളായോ സ്പ്രേ ആയോ മാത്രമേ ഉപയോഗിക്കാവൂ എന്നും സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ് കൺട്രോൾ ഓർഗനൈസേഷൻ അറിയിച്ചു. സൌന്ദര്യവർദ്ധക ഉൽപ്പന്നങ്ങളിലെ നിരോധിത ചേരുവകളുടെ ഉപയോഗം, തെറ്റിദ്ധരിപ്പിക്കുന്ന അവകാശവാദങ്ങൾ എന്നിവ നിയമലംഘനമാണെന്നും സി ഡി എസ് സിഒ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ ജി ഒ വി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. മഴക്കാല മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി ദേശീയ ദുരന്ത നിവാരണ സേന എറണാകുളം ജില്ലയിലെത്തി. ചെന്നൈ അറക്കോണം ആസ്ഥാനമായുള്ള NDRFന്റെ 4th Battalionലെ 33-അംഗ സംഘമാണ് ജില്ലയിലെത്തിയത്. കാക്കനാട് കളക്ടറേറ്റിൽ എത്തിയ സേനാംഗങ്ങൾ ജില്ലാ കളക്ടർ ജി പ്രിയങ്കയുമായി കൂടിക്കാഴ്ച നടത്തി. അതേസമയം മഴക്കാലത്തിന്റെ പശ്ചാത്തലത്തിൽ 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന മേഖലകളിൽ പൊതുജന സുരക്ഷയും സുഗമമായ ഗതാഗതവും ഉറപ്പാക്കുന്നതിനായി വിപുലമായ സുരക്ഷാ ട്രാഫിക് നിയന്ത്രണ നടപടികൾ കൊച്ചി മെട്രോ ശക്തിപ്പെടുത്തി. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന സംസ്ഥാനതല ശില്പശാല മന്ത്രി കെ മുരളീധരൻ നാളെ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള പ്രതിഫലനം എന്ന പ്രമേയത്തെ അടിസ്ഥാനമാക്കി നടക്കുന്ന ശില്പശാലയിൽ മാതൃകാ ജൈവ വൈവിധ്യ സൌഹൃദ ഗ്രാമങ്ങൾ എന്ന സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിന്റെ വിവിധ പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കം കുറിക്കും. ജൈവ വൈവിധ്യ ദിനത്തിൽ കേരള തപാൽ സർക്കിൾ മൈന്യൂട്ട് ലൈഫ് എന്ന പ്രമേയത്തെ ആസ്പദമാക്കി 6 പ്രത്യേക കവറുകൾ പുറത്തിറക്കും. എറണാകുളം ഹെഡ് പോസ്റ്റ് ഓഫീസിലും ദേവികുളം, പൊന്മുടി, കൽപ്പറ്റ, അഗ

0: ളി വെള്ളായണി പാലക്കാട് തപാൽ ഓഫീസുകളിലും പ്രത്യേക കവറുകൾ നാളെ പ്രകാശനം ചെയ്യും. കർഷകർക്ക് പ്രതീക്ഷയേകി സംസ്ഥാനത്ത് റബ്ബർ വില ഉയരുന്നു. RSS 4 തരം റബ്ബറിന് കിലോയ്ക്ക് 260 രൂപയാണ് വില. മഴക്കാലത്ത് ഉൽപാദനം വർദ്ധിക്കുമെന്നതിനാൽ മരങ്ങളിൽ മഴമറ ഘടിപ്പിച്ച് ടാപ്പിംഗ് നടത്താനുള്ള ഒരുക്കത്തിലാണ് കർഷകർ. ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: വലിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് വിപണിയിൽ ഇത്രയും ഉണർവ് ദൃശ്യമാകുന്നത്. വേനൽക്കാലത്ത് ഇലകൊഴിച്ചിലിനെ തുടർന്ന് ഉൽപാദനം കുറഞ്ഞിരുന്നു. പുതുമഴയ്ക്ക് ശേഷം ഇലകൾ തളർത്ത് ടാപ്പിംഗ് പുനരാരംഭിച്ച വേളയിലാണ് വിലയും ഉയർന്നത്. ശക്തമായ മഴ നീണ്ടു നിന്നാൽ മഴമറ വെച്ചാൽ പോലും ടാപ്പിംഗ് നടത്താനാകുമോ എന്ന ആശങ്കയും കർഷകർ പങ്കുവയ്ക്കുന്നുണ്ട്. വിലയിലെ സ്ഥിരതയില്ലായ്മയും കർഷകരുടെ ആശങ്ക ഇരട്ടിയാക്കുന്നു. എങ്കിലും അനുകൂല സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തി മുന്നോട്ടു പോകാനാണ് ഒരു വിഭാഗം കർഷകരുടെ തീരുമാനം.
0: IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. രാത്രി 7:30 അഹമ്മദാബാദിലാണ് മത്സരം. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ KG പരമേശ്വരൻ നായർക്ക് വിട. തിരുവനന്തപുരം തൃക്കണ്ണാപുരത്തെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ നേരത്തെ പൊതുദർശനത്തിന് വെച്ച ഭൌതിക ശരീരത്തിൽ രാഷ്ട്രീയ സാമൂഹ്യ മാധ്യമ രംഗത്തെ പ്രമുഖർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 174 പോയിന്റ് ഇടിഞ്ഞ് 75154, നിഫ്റ്റി 22 പോയിന്റ് നഷ്ടത്തിൽ 23636 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 360 രൂപ വർദ്ധിച്ച് 117280 രൂപയും ഗ്രാമിന് 14660 രൂപയുമാണ് ഇന്നത്തെ വില. കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിലുള്ള വിദ്യാർത്ഥികൾക്കായി ഏർപ്പെടുത്തുന്ന അപകട ഇൻഷുറൻസിന്റെ പോളിസി രേഖകൾ നാളെ കൈമാറും. വൈസ് ചാൻസലർ KK സാജു ഉദ്ഘാടനം ചെയ്യും. പ്രധാന വാർത്തകൾ വീണ്ടും. 16 കേരള നിയമസഭ നിലവിൽ വന്നു. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം MLA മാരുടെ സത്യപ്രതിജ്ഞ നടന്നു. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് 3 ദിവസത്തിനകം DGP റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. പാരമ്പര്യ ജനിതക വൈകല്യങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള ദേശീയ പദ്ധതി ഉമ്മിദിന് രാജ്യത്ത് തുടക്കമായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് ഇന്ധനക്ഷാമമില്ലെന്ന് ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. 7 ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ഇന്ന് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
2: ആകാശവാണി കൊച്ചി FM 102.3. സമയം 6 മണി കഴിഞ്ഞ് 40 മിനിറ്റ് 17 സെക്കൻഡ്.

ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം കുരുക്ഷേത്രം. എസ് ജാനകി പാടിയത്. ഗാനരചന പി ഭാസ്കരൻ. സംഗീതം കെ രാഘവൻ.

ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 10:30 കേൾക്കാം. കാലാവസ്ഥ അറിയിപ്പ്. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യത. നാളെ ആലപ്പുഴ, ഇടുക്കി, എറണാകുളം, തൃശൂർ ജില്ലകളിൽ കനത്ത മഴയ്ക്കുള്ള മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്നും നാളെയും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ന് കൊച്ചിയിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 27.2 ഡിഗ്രി സെൽഷ്യസ്. നിങ്ങൾ കേട്ടത് കാലാവസ്ഥ അറിയിപ്പ്.

0: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 6 മണി കഴിഞ്ഞ് 50:20.
1: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
2: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരേ കി സറൂറത്ത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
1: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-40 ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചിട്ടുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

0: എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം.
1: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
2: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്കും നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
1: അതെങ്ങനെ?
2: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800 1800 1551.
3: ഇത് ആരുടെ നമ്പർ ആയേട്ടാ?
2: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
1: പിന്നെ വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ടുണ്ടേ?
2: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും കിട്ടും. അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
3: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
2: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
4: സത്യം
2: 10.5 മാറ്റ് സത്യം.
1: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1800 1551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
5: കൃഷിയിൽ മികച്ച വിളവ് ലഭ്യമാകണമെങ്കിൽ വിത്തിന്റെ ഗുണനിലവാരം ഉറപ്പാക്കേണ്ടതാണ്. കൃഷിയുടെ വിജയവും വിളവിന്റെ അളവും ഗുണവും വിത്തിന്റെ ആരോഗ്യത്തെ ആശ്രയിച്ചിരിക്കും. മാത്രമല്ല, ഇവ കീടങ്ങളെയും രോഗങ്ങളെയും ചെറുത്തു നിൽക്കാൻ ശേഷിയുള്ളവയുമായിരിക്കും. ഇന്ന് നമുക്ക് അതീവ ശ്രദ്ധയോടെ വിത്തുകൾ തിരഞ്ഞെടുക്കുന്ന കർഷകൻ ഇട്ടിയച്ചനെയും കൊച്ചുറാണിയെയും പരിചയപ്പെടാം.

0: നമസ്കാരം.
1: നമസ്കാരമുണ്ട്. നമ്മളിപ്പോ പച്ചക്കറി കൃഷിയാണ് ഇപ്പൊ നടത്താനായിട്ടിരിക്കുന്നത്. വെണ്ട കൃഷി തുടങ്ങിയിരിക്കുന്നു, അതേമാതിരി തന്നെ കുക്കുംബറും തുടങ്ങിയിരിക്കുന്നു. പച്ചക്കറിയിൽ വെണ്ട ഇപ്പൊ വെച്ചിരിക്കുന്നത് സാമ്പ്രാട്ടാണ്. സാമ്പ്രാട്ട് വെച്ചിട്ട് മുളച്ചു തുടങ്ങിയിട്ടുള്ളൂ. കുക്കുംബർ കഴിഞ്ഞ സ്നോ വൈറ്റ് ആണ് കുക്കുംബർ കൃഷി ചെയ്തിരിക്കുന്നത്. പിന്നെ പാവലം പടവലമാണ് ചെയ്യുന്നത്. പാവലത്തിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. കുഴിയെടുത്ത് കുഴിക്കകത്ത് കോഴിക്കാട്ടും അതേമാതിരി തന്നെ കുമ്മായം വിതറി വെച്ചിരിക്കുന്നു. നാന്താരിയുടെ വിത്താണ് വെക്കുന്നത്, ചെറിയ വിത്തായിട്ടുള്ളത്, ചെറിയ പടവലത്തിന്റെ വിത്താണ് വെക്കുന്നത്.
2: ചെറിയ ഇനം പടവലം വിത്തിന്റെ പേരെന്താണ്?
1: നാന്താരി. നാന്താരി
0: നാന്താരി
1: ചെറിയ പടവലത്തിന്റെ ബേബി പടവലം. പിന്നെ വെക്കുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാവലമാണ്. അത് രണ്ടും കൂടി ഒരുമിച്ചാ പോകുന്നത്, രണ്ട് പന്തലായിട്ടാണ് പോകുന്നത്. അത് വെക്കുന്നത് ഞാൻ വെക്കുന്നത് മായം വെക്കും. അതേമാതിരി തന്നെ നാന്താരിയുടെ മുള്ളുള്ള പതിനാണ്ടും ഡിമാൻഡ് കൂടുതൽ, മായേക്കായും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഈ മുള്ളുള്ള ഇതിനകത്താണ്. പിന്നെ ഇപ്പൊ കൃഷി ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കപ്പയുണ്ട്, ഒരു രണ്ടേക്കോളം കപ്പയുണ്ട്, കോവയ്ക്കുണ്ട്, പിന്നെ ഏത്തവാഴ വെട്ടിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് നിലവിൽ കൃഷി നടന്നുകൊണ്ടിരിക്കുന്ന കൃഷികൾ.
2: വെണ്ട ഏതിനുമാണ് നടന്നത്?
1: വെണ്ടക്ക ജാനു വേണ്ട, ജാനു.
2: ഇപ്പൊ ഈ പറഞ്ഞ വിത്തിനങ്ങളൊക്കെ നമ്മൾ പരീക്ഷിച്ചാണോ ഈ ഇനങ്ങൾ തിരഞ്ഞെടുത്തത്, അതോ മറ്റ് കർഷകർ പറഞ്ഞു കേട്ടിട്ട് ചെയ്യുന്നതാണോ?
1: നമുക്ക് ഈ പറഞ്ഞ ഈ വെണ്ട കൃഷി ചെയ്യുമ്പോൾ നരച്ച് വെളുത്തു പോകുന്ന വിത്തുണ്ട്. നമ്മൾ സാധാ വെണ്ട ഇട്ടാൽ വെളുത്തു പോകും, അതായത് കായ ഉണ്ടായി തുടങ്ങുമ്പോഴത്തേക്ക് നരച്ച് അത് ഫംഗസ് കയറിപ്പോകും. ആ സമയം ജാനു വെണ്ടയിൽ ഏത് വേനൽ സമയത്ത് ഏത് സമയത്ത് ഇട്ടാലും നര വരില്ല, നല്ല പച്ച നല്ല കളറുള്ള വെണ്ടയ്ക്കായിരിക്കും. സാമ്പ്രാട്ടും അങ്ങനെ തന്നെ. ഈ രണ്ട് വിത്തുകളാണ് വെണ്ടയിൽ ഞാൻ ഉപയോഗിക്കുന്നത്, ക്ലാസ്സിൽ കൂടി കേട്ടതാണ്, നല്ല വിജയമാണ്. ഇപ്പൊ ഏറ്റവും നല്ലത് ഹൈബ്രിഡ് വിത്തുകളാണ് നല്ലത്.
0: ഈ ഹ്രസ്വകാല വിളകളുടെ പരിചരണ രീതികളെ കുറിച്ച് പറയാമോ?
1: നമ്മൾ ആദ്യം തന്നെ നിലമൊരക്കുമ്പോൾ കോഴി കഷ്ടം അതേമാതിരി ചാണകപ്പൊടി ഇതും കുമ്മായി ഇട്ടിട്ട് ഒരു മൂന്ന് നാല് ദിവസത്തേക്ക് തുറന്ന കോഴിക്കാട്ടുള്ളവരുടെ തുറന്ന് തന്നെ ഇട്ടേക്കും. അതിനുശേഷം അല്പം മണ്ണിട്ട് മൂടിക്കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ മാതിരിയുള്ള വിത്തുകൾ, അതാത് ചെയ്യേണ്ടതായ വിത്തുകൾ, കുക്കുംബറാണ് എന്നുണ്ടെങ്കിൽ കുക്കുംബർ അത് കറക്റ്റ് 30-ാം ദിവസം നമുക്ക് വിളവെടുക്കാൻ കഴിയും. വെണ്ടയാണ് എന്നുണ്ടെങ്കിൽ 35-40 ദിവസത്തിനുള്ളിൽ എടുത്തു കൊടുക്കും. പാവലും പടവലമാണെങ്കിൽ 40-45-ാം ദിവസം മുതൽ പാവലത്തിനും പടവലത്തിനും നമുക്ക് ഫസ്റ്റ് നമുക്ക് വിളവെടുത്ത് തുടങ്ങാൻ കഴിയും. അത് നമുക്ക് ഒരു മാസത്തോളം നമുക്ക് ഏകദേശം ഈ കുക്കുംബർ ഒരു മാസത്തോളം കിട്ടും. അതേമാതിരി തന്നെ വെണ്ടയും ഏതായാലും 1.5 മാസത്തോളം കിട്ടും. പുളിപ്പിച്ച വളങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 5 കിലോ ചാണകത്തിന് 2 കിലോ കപ്പലണ്ടി കൊപ്ര അതേമാതിരി 2 കിലോ വേപ്പും പിണ്ണാക്കും കലക്കി ഡ്രമ്മിലാക്കി നമ്മൾ വെക്കുകയാണ്. അതിന്റെ കൂട്ടത്തേക്കാണ് നമ്മൾ ഇതിന് ശീമക്കൊന്നയുടെ ഇല അത് ഇട്ടേക്കും. എന്നിട്ട് 1 ലിറ്ററിന്റെ കപ്പ് എടുത്ത 9 ലിറ്റർ വെള്ളം കലക്കിയാണ് ഇതിന്റെ കടക്കലേക്ക് ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അതേമാതിരി തന്നെ ചകള മീൻ, അതായത് നമ്മൾ തന്നെ മീൻ കെട്ടി വെച്ചിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത് മീൻ അമിനാസിഡ്. അത് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണ്. 1 കിലോ ചാളയ്ക്ക് മീന് 1 കിലോ ശർക്കര വെച്ച് കെട്ടി നമ്മൾ എടുത്ത് 45 മുതൽ 55 ദിവസത്തിനുള്ളിൽ അത് പിഴിഞ്ഞെടുത്ത് കുപ്പിയിലാക്കി ഈ സാധനം 1 ലിറ്റർ വെള്ളത്തിൽ 2 മില്ലി എന്ന രീതിയിൽ ഇതിനെ ഇലയിൽ കൂടി തളിച്ചു കൊടുക്കുകയും ചെയ്യും.
0: ഇതാണ് പ്രധാന വളങ്ങള്,
1: പ്രധാനമായും ചെയ്യുന്ന വളങ്ങൾ ഇതാണ്.
0: നമ്മൾ പച്ചമുളകൊക്കെ നടുമ്പോ അല്ലെങ്കിൽ തക്കാളിയൊക്കെ നടുമ്പോൾ ഇല ചുരുണ്ടു വരുന്ന ഒരു പ്രകൃതം കാണാറുണ്ടല്ലോ, അതിനെന്താണ് പ്രതിവിധി ചെയ്യുന്നത്?
1: ഇതുപോലെ ഇവിടെ കാര്യമായിട്ടില്ലെങ്കിൽ പോലും നമ്മൾക്ക് ഈ അമിനാസിഡ് അടിക്കുന്നതുകൊണ്ട് ഒരു പരിധി വരെ കുറവുണ്ട്. പിന്നെ നമ്മൾ കാലടി കൃഷിഭവനിലെ ഓഫീസർ തരുന്ന ജൈവ വളത്തിന്റെ കാന്താരി മുളക് അങ്ങനെയുള്ള സാധനങ്ങളും മിശ്രിതങ്ങളുണ്ട്, അത് നമുക്ക് തരുന്നത് കൊണ്ടാണ് നമ്മൾ അടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ യാതൊരു കംപ്ലൈന്റ് നമുക്ക് കണ്ടിട്ടില്ല. നമ്മൾ ആഴ്ചയിൽ ഒരിക്കൽ തന്നെയാണെങ്കിൽ നമ്മൾ ഈ മീൻവളം അടിച്ചു കൊടുക്കുന്നതുകൊണ്ട് ഇവ കേടുകൾ കുറവാണ്. കുക്കുംബറാണ് നമ്മൾ കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ കറക്റ്റ് 30-ാം ദിവസം 70 ദിവസം അതിന്റെ ആയുസ്സുള്ളൂ. 30-ാം ദിവസം മുതൽ നമ്മൾക്ക് എന്റെ വിളവെടുത്ത് തുടങ്ങാം. ഒന്നരാടം എടുത്തു പോകണം. വെണ്ടയായാലും ഇതേമാതിരി ഒന്നരാടം എടുത്തു പോകണം. ചിലപ്പോൾ ഡെയിലി എടുക്കേണ്ടി വരും വെണ്ട. നമ്മൾ അമിനാസിഡും അതേമാതിരി വളം കൂടുതൽ ഒഴിച്ച് വളത്തിന്റെ കൂടുതൽ ഉണ്ടെന്നുണ്ടെങ്കിൽ മണിക്കൂറുകൾ വ്യത്യാസം വരുമ്പോൾ മൂപ്പ് കൂടും. അപ്പൊ ഡെയിലി എടുത്ത് വരേണ്ടതുണ്ടാവും. അങ്ങനെ ഓരോന്നിന്റെ ഓരോ രീതിയിൽ നമ്മൾ ഇതിന്റെ ചുവട്ടിൽ ചെല്ലുമ്പോഴാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്.
0: ഇപ്പൊ വിവിധ കൃഷിയുണ്ടല്ലോ, അപ്പൊ ഓരോ ഇനങ്ങളും നട്ടതിന് നമുക്കൊരു ബുക്ക് ഉണ്ടോ? അതായത് ഇതൊക്കെ മനസ്സിൽ കണക്കുകൂട്ടലാണോ അതോ എഴുതി വെക്കാറുണ്ടോ? ഓരോ കൃഷി തുടങ്ങിയതിന്റെയും ദിവസങ്ങള്, വളമിട്ട ദിവസങ്ങള് ഇതൊക്കെ രേഖപ്പെടുത്തി ഒരു ബുക്കാക്കി വെക്കാറുണ്ടോ?
1: കൃത്യമായിട്ടുണ്ടാവും. അതായത് ഏകദേശം 10 വർഷത്തിലേക്കുള്ള ബുക്ക് ഇവിടെ ഉണ്ടാവും. ഓരോന്ന് കൃഷി ഇറക്കാനായിട്ട് ഇത്ര രൂപ ചെലവ്, ഇന്ന വളം ഇന്ന സമയത്ത് ചെയ്യുന്നു, ഇന്നെ മാതിരിയാണ്, കൃത്യമായിട്ട് ഓരോ

0: ദിവസം ഇന്നന്നെ കൃഷി ചെയ്തിട്ടുണ്ടെന്ന് ഏതാണ്ട് ഒരു 5-10 വർഷത്തെ ബുക്കുകളിൽ ഓരോന്ന് എഴുതി വെക്കാം. നമ്മൾ കൂലി ചെലവുകളായിട്ടും അതായിട്ടും, പക്ഷെ വിറ്റുവരവിന്റെ നമ്മൾ എഴുതി വെക്കാറില്ല എന്ന് മാത്രം. കൂലി ചെലവ് കൃത്യമായിട്ട് എഴുതി വെക്കും, ആ ഡേറ്റുകൾ എഴുതി വെക്കും, വിത്ത് വെക്കുന്ന ദിവസം, വളം ചെയ്യുന്ന ദിവസം കൃത്യമായിട്ട് എഴുതി വെക്കും.
1: വിവിധ ഇനം കൃഷി ചെയ്യുമ്പോൾ നമുക്ക് എല്ലാം കൂടെ എല്ലാ ഡേറ്റും കൂടെ ഓർത്തിരിക്കാനും ബുദ്ധിമുട്ടാണല്ലോ.
0: അതെ, പക്ഷെ എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഇന്ന കൃഷി ഇപ്പൊ വേണ്ട തുടങ്ങാണ്, ജാനു വേണ്ട, ഇത്ര രൂപ വില, ജാനു വേണ്ട, ഇന്ന ദിവസം കുരു കുത്തി, ഇന്ന ദിവസം വളം ഇട്ട് വെക്കുന്ന ദിവസമാണ്. അപ്പൊ അത് കൃത്യമായിട്ട് ആഴ്ചയിൽ ഒരു ദിവസം അമിനാസിഡ് കൊടുക്കും, അതേമാതിരി തന്നെ ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ഈ ചാണകനീരും ഡ്രമ്മിൽ കലക്കി വെച്ചിരിക്കുന്ന ആഴ്ചയിൽ ഒരു ദിവസം ഒഴിച്ചു കൊടുത്തിരിക്കും.
2: ദീർഘകാല വിളകൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ?
0: ദീർഘകാല വിളയായിട്ടുള്ള ഗോവലമാണ്, പിന്നെ കപ്പയാണുള്ളത്, പിന്നെ വാഴയല്ലേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ റിസ്ക് ഉള്ളത് വാഴയ്ക്ക. ഈ പ്രാവശ്യത്തെ കാറ്റിൽ തന്നെ ഏകദേശം ഒരു 100-300 എണ്ണം പോയി.
1: ഏതെണ്ണമായിരുന്നു?
0: ഏത്തവാഴ തേനിയായിരുന്നു.
2: ഇപ്പോ 10 വർഷത്തെ ഒരു കൃഷി പരിചയത്തിൽ ഒരു ഉൽപ്പന്നം വിറ്റുപോകാതെ ഒരു പ്രതിസന്ധി നേരിട്ടിട്ടുണ്ടോ?
0: ആദ്യ കാലങ്ങളിൽ ഉണ്ടായിരുന്നു, ഇപ്പൊ അതില്ല. കാരണം നമ്മളെ സംബന്ധിച്ചോളം നമുക്ക് 2-3 മാർക്കറ്റുകളുണ്ട്. ഒന്നെന്ന് വെച്ചാൽ ഈ മരട് മാർക്കറ്റിലേക്ക് നമ്മൾ കയറ്റി വിടുന്നുണ്ട്, ആലുവ മാർക്കറ്റിലേക്ക് കയറ്റി വിടുന്നുണ്ട്. അത് ഡെയിലി, അത് ശനിയാഴ്ച മാത്രം വിളവെടുക്കില്ല, ബാക്കി എല്ലാ ദിവസവും വിളവെടുപ്പുണ്ടാവും.
1: ഒറ്റയ്ക്കാണോ മാർക്കറ്റിലേക്ക് കൊണ്ടുപോകുന്നത്, അതോ നിങ്ങൾക്ക് കൃഷി കൂട്ടായ്മയുണ്ടോ?
0: കൃഷി കൂട്ടായ്മ ഇല്ല, ഞാൻ ഒറ്റയ്ക്കാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. പിന്നെ വിളവെടുപ്പിന് പണിക്കാരുണ്ട്, എന്റെ കുടുംബം മൊത്തം ഉണ്ട്, വൈഫായാലും മക്കളും ഉണ്ട്, ഇതുവരെ മക്കളുണ്ടായിരുന്നു. മക്കൾ പഠിക്കാനൊക്കെ പോയി കഴിഞ്ഞപ്പോ പണിക്കാരുടെ എണ്ണം കൂട്ടിയേക്കണം. ചില കൃഷികൾ നമ്മൾ മൾച്ചിൽ ഷീറ്റിലാണ് കൃഷി ചെയ്യുന്നത്. മൾച്ചിങ് ഷീറ്റ് സമ്പ്രദായം നല്ല ഇതാണ്, ശരിക്കും മൾച്ചിങ് ഷീറ്റാണ് നല്ലത്. നമ്മള് പണിക്കാശുകൾ ഒരുപാട് വ്യത്യാസമുണ്ട് മൾച്ചിങ് ഷീറ്റിലേക്ക് വരുമ്പോൾ. ചില പയറു വർഗ്ഗങ്ങളിലേക്കൊക്കെ നീങ്ങുമ്പോൾ വെച്ചാൽ ഒരു വർഷത്തേക്കുള്ള വളങ്ങളെല്ലാം കയറ്റി കൊടുത്ത് അതിനകത്തേക്ക് മൾച്ചിങ് അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് വിത്ത് വെച്ച് വിളവ് നമുക്ക് എടുക്കാനായിട്ട് സുന്ദരമായ രീതിയാണ് മൾച്ചിങ് ഷീറ്റ് സമ്പ്രദായം. പക്ഷെ പൈസ നല്ല മുടക്കുണ്ട് എന്ന് മാത്രം.
1: ആദ്യത്തെ കുറച്ച് കഷ്ടപ്പാടേ ഉള്ളൂ, പിന്നെ നമുക്ക് വിളവെടുക്കുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ അല്ലേ?
0: പിന്നെ വിളവെടുക്കുന്ന ബുദ്ധിമുട്ടേ ഉള്ളൂ.
1: ഒരു പ്രാവശ്യം മൾച്ച് ചെയ്താൽ അതിൽ എത്ര തവണ കൃഷി ചെയ്യാൻ പറ്റും?
0: ഞാൻ ചെയ്യുന്നത് ഒരു പ്രാവശ്യം മൾച്ചിങ് ചെയ്തു കഴിഞ്ഞാൽ അതിനകത്ത് 4 കൃഷി എടുക്കും.
2: ഒരേ ഇനമായിരിക്കുമോ?
0: അല്ലല്ല, ഒരിക്കലും ഒരേ ഇനം കൃഷി ചെയ്യാറില്ല. വെണ്ട ഇട്ട് കഴിഞ്ഞാല് ആ വെണ്ടയുടെ തീരെ കണ്ട് അതിന്റെ താഴെ കുറ്റിപ്പയർ കൃഷി ചെയ്യും. എന്നിട്ട് ഈ കുറ്റിപ്പയർ ഈ വെണ്ടയുടെ വിളവ് തീരുന്നതിന് മുമ്പായിട്ട് ഈ വെണ്ടയുടെ തുമ്പ് ഒടിച്ച് വളച്ചു വെച്ചിരിക്കും. അതിന്റെ താഴ്ത്ത് പയറ് 1 അടി അകലത്തില് അല്ലെങ്കിൽ 2 അടി അകലത്തില് പയറുകൾ കുഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ വെണ്ടയിൽ മേഖല കയറി പൊതിഞ്ഞു നിന്ന് കഴിയുമ്പോൾ വിളവ് കൂടുതൽ ഉണ്ടാവുകയും ചെയ്യും, നമുക്ക് എടുക്കാൻ ബുദ്ധിമുട്ടുമില്ല.
2: അത് പയറിനൊരു താങ്ങുമായി അല്ലേ?
0: പയറിന് താങ്ങുമായി, നമുക്ക് ബുദ്ധിമുട്ടില്ലാണ്ട് എടുക്കുകയും ചെയ്യാം.
2: ഒരു കൃഷി ചെയ്യുമ്പോൾ അതിലൂടെ ബുദ്ധിമുട്ടില്ലാതെ വേറൊരു കൃഷി കൂടെ ഇറക്കുന്ന ആ ഒരു രീതി, പ്രാരംഭ ചിലവുകളൊന്നും ഇല്ലാതെ തന്നെ മറ്റൊരു കൃഷി ഇറക്കുക എന്നതൊരു കൃഷി അറിവ് തന്നെയാണ്.
0: അതെ, വേലിപ്പന്തലാണ് കൂക്കുംബറിന് ഇടുന്നത്. ആ വേലിപ്പന്തിൽ കീഴിൽ കൂടി തന്നെ നമ്മൾ വള്ളിപ്പയർ കയറ്റി വിടും. ആ വള്ളിപ്പയർ കൂക്കുംബറിന് ആ പന്തലിൽ തന്നെ തീരും. അപ്പൊ അയാൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അടുത്ത കൃഷിയിലേക്ക് നീങ്ങുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ വെണ്ട വെച്ചു കൊടുക്കും, അതേ മൾച്ചി ഷീറ്റിൽ തന്നെ വെണ്ട വെച്ചു കൊടുക്കും. നമുക്ക് കൂലി ചെലവ് കുറവുണ്ട്, അതാണ് അതിന്റെ പ്രത്യേകത. നമ്മൾ കൃഷി ചെയ്യുന്ന ഓരോ രീതികളും നോക്കി നോക്കി ചെയ്താൽ കൃഷി നല്ല ലാഭകരമായ കൃഷിയാണ് പച്ചക്കറി കൃഷി. നെൽകൃഷിയാണ് പിന്നെ ഉള്ളത്.
2: കൃഷിസ്ഥലം എത്രയുണ്ട്?
0: ഞാൻ ഇപ്പൊ 8 ഏക്കർ കൃഷി ചെയ്യുന്നു. ഇപ്പൊ വെള്ളിരി കഴിഞ്ഞു, ഇപ്പൊ ആ സ്ഥലത്ത് കപ്പ മൂടാൻ തുടങ്ങുന്നു. അത് ഒരു ഭാഗം വേണ്ടി, കപ്പയും വെള്ളിരിക്ക് വേണ്ടി ഒരു ഭാഗം, ബാക്കിയുള്ള ഭാഗങ്ങൾ അങ്ങനെ.
2: ചിട്ടയായ ഒരു കൃഷി രീതിയിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട് അല്ലേ?
0: കൃത്യമായിട്ട് ചിട്ടയായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഒന്നിന്ന് നമ്മൾ എടുത്ത് ഒരെണ്ണത്തിൽ നിന്ന് എടുത്ത് ഒരു വിളവെടുത്ത് അങ്ങോട്ട് ഇട്ട് കഴിയുമ്പോ പൈസ നമുക്ക് മറിഞ്ഞു മറിഞ്ഞു മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കും. കിട്ടുമ്പോ നമുക്ക് ഒരുമിച്ച് നല്ല പൈസ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും.
2: അപ്പോ ഒരു കൃഷി ചെയ്തിട്ട് അടുത്തത് എന്ത് കൃഷി എന്നുള്ളതൊരു തീരുമാനമാണ്, അതിനൊരു സംശയമൊന്നുമില്ല അല്ലേ?
0: തീരുമാനമാണ്. പിന്നെ പൈസക്ക് വേണ്ടി നമുക്ക് ബുദ്ധിമുട്ട് അന്വേഷിച്ച് നടക്കുകയും വേണ്ട. ഒന്നിന്ന് വിളവിന്ന് എത്ര വിളവുണ്ടാവും നമ്മുടെ കയ്യിൽ.
2: ഇതാണോ പ്രധാന ജീവിതോപാധി?
0: അതെ. പിന്നെ റബ്ബറുണ്ട്. റബ്ബർ ഇപ്പൊ റീപ്ലാന്റ് ചെയ്തേക്കുന്നത് കൊണ്ട് അങ്ങോട്ട് പോണില്ല. ഒരു 5 ഏക്കറോളം റബ്ബറുണ്ട്.
2: കുട്ടികൾ എന്തു പഠിക്കുന്നു?
0: കുട്ടികൾ ഒരാള് UKയിലാണ് പഠിക്കാൻ വേണ്ടി, ഇപ്പൊ അവിടെ ജോലിയായി UKയിലുണ്ട്. ഒരാള് BSc നഴ്സിംഗ് കഴിഞ്ഞ് ഇപ്പൊ ജർമ്മൻ ഭാഷ പഠിക്കുന്നു.
2: ഈ കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ടാണോ കുട്ടികളെയൊക്കെ പഠിപ്പിച്ചെടുത്തത്?
0: കൃഷിയിൽ നിന്നുള്ള വരുമാനത്തിലാണ് 2 പേരും പഠിപ്പിച്ചിരിക്കുന്നത്.
2: കാലവർഷത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സമയമാണല്ലോ ഇത്, അതിനുവേണ്ടി കൃഷിയിടങ്ങളിൽ മുൻകരുതലുകളൊക്കെ എടുത്തിട്ടുണ്ടോ?
0: ഈ വെള്ളം കയറില്ല, കാറ്റാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. വാഴ ആ സമയത്തേക്ക് വിട്ട് കഴിയണം.
2: കാലവർഷത്തിൽ വാഴയ്ക്ക് ഒരു കരുതൽ വേണം അല്ലേ?
0: എപ്പോഴും കരുതൽ വേണം, അത് ശരിക്കും പറഞ്ഞാൽ റിസ്ക് ആണ് വാഴ.
2: നമ്മളിപ്പോ വിവിധ ഇനം വിത്തുകളെ കുറിച്ച് നേരത്തെ സംസാരിച്ചിരുന്നല്ലോ, ആ വിത്തുകൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടോ?
0: കിട്ടാൻ ബുദ്ധിമുട്ടില്ല.

0: ചാലക്കുടിയിലും അതേമാതിരി മഞ്ഞപ്പയും ഇഷ്ടംമാതിരി ഹൈബ്രിഡ് വിത്തുകൾ കിട്ടാനുണ്ട്. വിത്തുകൾക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല, പക്ഷെ റൈറ്റ് കൂടുതലാണെന്ന് മാത്രം.
1: ഇട്ടിയച്ചനോടൊപ്പം എപ്പോഴും കൃഷിയിൽ കൂടെ നിൽക്കുന്ന കൊച്ചുറാണിക്ക് എന്താണ് കൃഷിയെ കുറിച്ച് പറയാനുള്ളത്?
2: ഞങ്ങളൊരു 7 മണിയാവുമ്പോഴേക്കും ഒരുവിധം മെയിലിന് ചൂട് പിടിക്കുന്നതിന് മുമ്പ് നമ്മള് വിളവെടുത്തു പോരും. കാരണം നേരത്തെ എടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലതാണല്ലോ. ഒരുവിധം ഒക്കെ കൃഷി ചെയ്യാൻ ഞാനും പഠിച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ അടുത്ത് തന്നെ ഒരു വിപണി ഉണ്ട്. അവിടെ ഞങ്ങൾ ഞായറാഴ്ചയും ബുധനാഴ്ചയും രാവിലെ 10 മണിയാവുമ്പോഴേക്കും പച്ചക്കറി, എന്ന് വെച്ചാൽ വെണ്ടയായാലും ഏത് എണ്ണം പച്ചക്കറി ആയാലും അവിടെ എടുത്തോളും.
1: ഓണം വിപണിക്ക് വേണ്ടി എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ടോ? സാധാരണ ഓണക്കാലത്ത് ഏത്തവക്കൊലയ്ക്ക് നല്ല ഡിമാൻഡുള്ള കാലമാണല്ലോ, അതിനു മുന്നോടിയായിട്ട് എന്തെങ്കിലും കൃഷി ചെയ്തിട്ടുണ്ടോ?
2: ഏത്തവാഴ ചെയ്തിട്ടുണ്ട്. ഓണത്തിന് സമയം നോക്കി ഞങ്ങള് പയറ് നടും, പച്ചക്കറികള് നടും, വെണ്ട ആയാലും വെള്ളരി ആയാലും വീണ്ടും റീ ചെയ്യാലോ. നമുക്ക് വേറെ സ്ഥലങ്ങൾ കുറച്ചുകൂടി കിടപ്പുണ്ട്. അപ്പൊ നമ്മളെ ഓണ സീസൺ വരുന്നതിനനുസരിച്ച് നമ്മളപ്പോ കൃഷി ഇറക്കും. ഓണത്തിന് കിട്ടാൻ പറ്റും.
1: ഓണക്കാലത്ത് വളരെ ഡിമാൻഡാണല്ലോ ഏത്തക്കൊലയ്ക്ക്.
2: ആ അതെ, ഏത്തക്കൊല ഭയങ്കര ഡിമാൻഡ് ഉണ്ട്. അതിന് ഞങ്ങള് ആ സമയത്ത് നട്ട് റെഡിയായി ആ ഭാഗത്തിനുള്ളത് നിർത്തിയിട്ടുണ്ട്, നട്ട് വെച്ചിട്ടുണ്ട്. അവിടെ വരുന്ന വിപണിയിൽ വരുന്ന കൃഷിക്കാരെ ഒക്കെ സാധനങ്ങളിൽ ലേലം വിളിച്ച് കച്ചവടക്കാര് ലേലം വിളിക്കുന്ന രീതി അനുസരിച്ചിരിക്കും നമുക്ക് വില കിട്ടുന്നത്. ഇപ്പൊ പുറത്തുനിന്ന് പച്ചക്കറി വരുന്നില്ലെങ്കിൽ നമുക്ക് പച്ചക്കറി കൊണ്ടു ചെല്ലുമ്പോൾ നല്ല ഡിമാൻഡ് ഉണ്ടാവും. കഴിഞ്ഞ ആഴ്ചയിൽ 2 ചക്ക കൊടുത്തത് 250 രൂപ കിട്ടി. ആ സ്ഥാനത്ത് ഇവിടെ ചെല്ലുമ്പോൾ 20 രൂപ പോലും ആ സാധനം കിട്ടില്ല. കച്ചവടക്കാരെങ്ങനെയാണോ നമുക്ക് ലാഭം തരണേന്ന് അനുസരിച്ചിരിക്കും നമ്മുടെ കൃഷികളുടെ എല്ലാം.
3: അപ്പൊ ശരിക്കും ഒരു പ്രതീക്ഷയാണ് വിപണി അല്ലേ?
2: ഇതന്നെ കൃഷിക്കാരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയാണ് വിപണി എന്ന് പറഞ്ഞ മാതിരി. നമുക്ക് കൃഷി ചെയ്യാം, പക്ഷെ വില തരേണ്ടത് കച്ചവടക്കാരാണ്.
3: രണ്ടുപേർക്കും ആകാശവാണി കൊച്ചി FM-ന്റെ എല്ലാവിധ ആശംസകളും.
2: താങ്ക് യു.
1: ഇതുവരെ കാർഷിക അറിവുകൾ പങ്കുവച്ചത് കാലടി സ്വദേശി ഇട്ടിയച്ചനും ഭാര്യ കൊച്ചുറാണിയും. ഫോൺ നമ്പർ പറയാം: 8547562771. ഒരിക്കൽ കൂടി: 8547562771.

0: തുടർന്ന് കിസാൻ വാണിയിൽ. ആടൊഴിയാതെ ഒരു കൂട്, അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത് അങ്കമാലി കൊടിശ്ശേരി സ്വദേശി മിനി രാജൻ.
1: ചേച്ചി, ഇപ്പോ എത്ര വർഷമായിട്ടാണ് ഈ കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നത്? അതായത് ചേച്ചിക്ക് ആട് പരിപാലനം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചേച്ചിയുടെ കൃഷി രീതികളെ പറ്റിയിട്ട് ഇന്ന് നമ്മുടെ കർഷക സുഹൃത്തുക്കളുമായിട്ട് നമുക്കിന്ന് പങ്കുവയ്ക്കാം.
2: ഞാൻ ചെറുതായിരുന്നപ്പോ മുതൽ ആടുകളെ കണ്ട് അവരെ വളർച്ച പരിചയമുള്ളത് കൊണ്ടും ഇപ്പൊ കല്യാണം കഴിഞ്ഞു വന്നപ്പോഴും അവിടെയും ഉണ്ടായിരുന്നു ആടുകൾ. അപ്പൊ അതിനെ ഇപ്പോഴും അതിന്റെ നല്ല രീതിയിൽ തന്നെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. നാടനാണ് കൂടുതലും ഞങ്ങൾ വളർത്തുന്നത്. അതിന്റെ പ്രസവിച്ചു വരുന്ന നല്ല കുഞ്ഞുങ്ങളെ കൊടുക്കാതെ തുടർന്നും വളർത്തിക്കൊണ്ടിരിക്കുകയാണ്.
1: ഈ ആട് പരിപാലന രംഗത്തേക്ക് ഇറങ്ങിയപ്പോ ചേച്ചിക്ക് മൃഗങ്ങളായതുകൊണ്ട് നമുക്ക് ഇട്ടെറിഞ്ഞു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് ആട്, പശുവിനേക്കാളും ഇതാണ് ആടിന്റെ കർഷിനി. അപ്പോ ഒരു ആവശ്യത്തിന് ഇറങ്ങാൻ പറ്റാതെ, അല്ലെങ്കിൽ നമുക്ക് രണ്ടു ദിവസം മാറി നിൽക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇവരെ കൊണ്ട്. ചേച്ചിക്ക് ഇത്രയും നാളത്തെ ഒരു ആട് പരിപാലന കൃഷിയിൽ എന്താണ് ഇതിനെപ്പറ്റി തോന്നിയിട്ടുള്ളത്?
2: ആട് വളർത്തുന്നതിനും കൊണ്ട് നമുക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോവാനോ ഒന്നിനും പറ്റില്ല. സ്വന്തം വീട്ടിൽ പോലും ഒരു ദിവസം പോലും പോയി നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. വൈകുന്നേരം ആകുമ്പോ പോയി രാത്രി തന്നെ തിരിച്ചു പോരും, അല്ലെങ്കിൽ പിന്നെ ആടുകളെ നോക്കാൻ ആളില്ലല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് വീട്ടിൽ പോക്കും അങ്ങനെയുള്ള മറ്റുള്ള പരിപാടിക്കൊക്കെ പോക്ക് കുറവാണ്. പിന്നെ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഞാൻ പോവാണെങ്കിലും എന്റെ ഹസ്ബൻഡ് ഞങ്ങള് നോക്കിക്കോളും. അപ്പൊ അത് കാരണം കൊണ്ട് ധൈര്യം ഉറപ്പിച്ച് ഇങ്ങനെ തുടർന്നു കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്.
1: ചേച്ചി, ഇപ്പോ നാടൻ നമ്മുടെ മലബാർ ഇനങ്ങളെയാണ് കൃഷി ചെയ്യുന്നതെന്ന് പറഞ്ഞു. എങ്ങനെയാണ് നമ്മൾ ഇവരെ പരിപാലിക്കേണ്ടതൊക്കെ എങ്ങനെയാണ്? അതായത് അവരുടെ ഭക്ഷണക്രമവും അസുഖം അങ്ങനെ പല കാര്യങ്ങളും അതിനകത്ത് വരുന്നുണ്ടല്ലോ. പരിപാലനത്തിൽ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് പറയൂ.
2: നമ്മളിപ്പോ ഭക്ഷണം എന്ന് പറയാൻ ഇപ്പൊ പ്രത്യേകിച്ച് ഭക്ഷണമല്ല, കഞ്ഞി വെള്ളം പിന്നെ അതില് പിന്നാക്കും ഗോതമ്പ് തവിടുമാണ് കൊടുക്കുന്നത്. അത് മൂന്ന് നേരം കൊടുക്കും. പിന്നെ പുല്ലും പ്ലാവിന്റെ ഇലയും കൊടുക്കും. പുറമേ ഒക്കെ അഴിച്ചു കെട്ടാൻ സൗകര്യം ഉള്ളതുകൊണ്ട് പറമ്പിലൊക്കെ ഒന്ന് അഴിച്ചു

0: മാറ്റിക്കെട്ടൊക്കെ ചെയ്യും.
1: ഇവയ്ക്ക് എന്തെങ്കിലുമൊക്കെ അസുഖങ്ങൾ വരാറുണ്ടോ?
0: ഇത്തിരി കൂടുതൽ വെള്ളം കുടിക്കുമ്പോഴും കൂടുതൽ പുല്ല് തിന്നുമ്പോഴും ദഹനക്കേട് വരാറുണ്ട്. അല്ലാണ്ട് കൂടുതൽ വേറെ അസുഖങ്ങൾ അങ്ങനെ വരാറില്ല. അപ്പൊ ഇവിടെ നമ്മുടെ മൃഗാശുപത്രിയിൽ പോയി ഡോക്ടറെ കണ്ട് വിവരം പറഞ്ഞ് അവരുടെ നിന്ന് മരുന്ന് മേടിക്കും. പിന്നെ കുത്തിവയ്പ്പ് സമയം എടുക്കേണ്ട സമയം വരുമ്പോൾ അവർ പറയും, അപ്പൊ കുത്തിവയ്പ്പ് എടുക്കും. കുളമ്പിനതിലേക്കുള്ള കുത്തിവയ്പ്പ് വരും. പിന്നെ പ്രെഗ്നന്റ് ആവുമ്പോ 4 മാസമാകുമ്പോ TT എടുക്കാറുണ്ട്. അസുഖങ്ങളൊന്നും അങ്ങനെ വരാറില്ല. ഞങ്ങളെ നല്ല രീതിയിൽ തന്നെ നോക്കാണ്. ഇടയ്ക്ക് നല്ല ചൂടുള്ള സമയങ്ങളിൽ ആഴ്ചയിൽ 2 ദിവസമൊക്കെ കുളിപ്പിക്കുകയൊക്കെ ചെയ്യും. വാർവ് സമയം വരുമ്പോ അവർ നൊലൊളിക്കും. അപ്പൊ നമുക്കറിയാം ചവിട്ടിക്കാൻ വേണ്ടിയുള്ള നൊലൊളിയാണെന്ന്. അപ്പൊ കൊണ്ടുപോയി ചവിട്ടിക്കും. പിന്നെ വേറെ കുഴപ്പമൊന്നും ഉണ്ടാവാറില്ല. പിന്നെ അത് കറക്റ്റായിട്ട് അതിന്റെ അനുസരിച്ച് കാൽസ്യം പൊടി ഇതൊക്കെ കൊടുത്ത് നമ്മളതിനെ നോക്കി നല്ല രീതിയിൽ തന്നെ നോക്കിക്കൊണ്ട് പിന്നെ 4 മാസത്തിൽ TT എടുക്കും. പിന്നെ ഇച്ചിരി ഭക്ഷണം കുറച്ച് കൊടുക്കും. പുല്ലൊക്കെ ഇച്ചിരി അവർക്ക് കൂടുതൽ തിന്നുണ്ടെങ്കിൽ അണപ്പ് വരും. അത് കാരണം കൊണ്ട് ഭക്ഷണത്തിൽ പുല്ലും പാവിൻ്റെലൊക്കെ കുറച്ച് കൊടുക്കും. അതേപോലെ തന്നെ വെള്ളമായാലും കഞ്ഞിയായാലും നിസ്സാരമായിട്ട് കുറേശ്ശെ കൊടുക്കുള്ളൂ. ആ ഡേറ്റിനനുസരിച്ചാകുമ്പോഴേക്കും അവർ സമയമാകുമ്പോൾ നമുക്കറിയാം പ്രസവ സമയമാവാറാകുമ്പോഴേക്കും തിരിച്ചമായി പോവും. അത് കഴിയുമ്പോഴേക്കും പ്രസവിക്കാറ്. വേറെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവാറില്ല.
1: ഗർഭകാല പരിചരണത്തിന് തുടർന്ന് തന്നെ പ്രസവത്തിന് ശേഷം ഒരു പരിചരണം ഉണ്ടായിരിക്കുമല്ലോ, അതെങ്ങനെയാണ്?
0: ആട് പ്രസവിച്ച് കഴിഞ്ഞ് 1-2 മണിക്കൂറിനുള്ളിൽ ചൂട കഞ്ഞെള്ളം ഇതിലിത്തിരി ഉപ്പ് ഇട്ട് മാത്രമേ കൊടുക്കൂ. അത് കഴിഞ്ഞിട്ട് 2 പ്ലാവിൻ്റെയൊക്കെ ആദ്യത്തെ ദിവസം കൊടുക്കും. പിന്നെ സാധാരണ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ കൂട്ടി കൂട്ടി അവർക്ക് കൊടുക്കും. ഒരു 7 ദിവസമൊക്കെ ആകുമ്പോഴേക്കും ആള് ഉഷാറാവുകയും ചെയ്യും. നല്ല രീതിയിൽ പാലൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. പിന്നെ പുറമെ കിട്ടുന്ന അവർ പുല്ല് തിന്നേണ്ട സമയമാകുമ്പോൾ പറക്കി പറക്കി തിന്നോളൂ. ഇത് പറമ്പുള്ളാരും കൊണ്ട് അവിടെ മാറ്റി മാറ്റി ഞങ്ങൾ കെട്ടാറുണ്ട്.
1: പാലിന്റെ ഉത്പാദനമൊക്കെ എങ്ങനെ, എന്താണ് ചെയ്യുന്നത്?
0: ഒരാളിന് പാല് കിട്ടാറുണ്ട്. 1.5 ലിറ്റർ പാലോളം ചിലപ്പോ കിട്ടും. ഞങ്ങള് ഞങ്ങളുടെ ആവശ്യത്തിന് മാത്രം എടുത്തിട്ട് ബാക്കി കുഞ്ഞുങ്ങൾ കുടിക്കുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മാത്രം ഒരു കൊച്ചിന് പാല് ചോദിച്ചപ്പോ അവർക്ക് 1/2 ലിറ്റർ പാല് വീതം കറന്നു കൊടുത്തായിരുന്നു. അല്ലാണ്ട് കൂടുതൽ ഞങ്ങൾ പുറമേക്ക് കൊടുക്കലില്ല. വീട്ടില് ആവശ്യത്തിന് മാത്രം കറന്നെടുക്കുള്ളൂ. പിന്നുള്ളതൊക്കെ കുഞ്ഞുങ്ങളെ കുടിക്കണേ.
1: നമ്മൾ ആട് കൃഷിയിലേക്ക് ഇറങ്ങുമ്പോഴൊക്കെ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതൊക്കെ?
0: ആടിനെ നന്നായിട്ട് നോക്കാൻ കഴിയണം. പിന്നെ കൂട്ടിൽ നല്ല വൃത്തിയായി ഇട്ടിരിക്കണം. എല്ലാ ദിവസവും അതിൻ്റെ കൂടൊക്കെ അടിച്ച് മെനയാക്കി നല്ല കാറ്റും ഒക്കെ കയറാവുന്ന രീതിയിലുള്ള ഒരു കൂടാണ് ഞങ്ങളിപ്പോൾ പണിതേക്കുന്നത്. വെട്ടവും വെളിച്ചൊക്കെ ഉള്ളത്. നാടനാകുമ്പോൾ നമുക്ക് എന്തും പുല്ലായാലും കഞ്ഞാളായാലും കൊടുത്തില്ലെങ്കിൽ അവരുടെ ആവശ്യത്തിന് കഴിച്ച് മാറി ഇരുന്നോളും. മറ്റുള്ളവർ ഇതിനെ പറ്റി കറക്റ്റായിട്ട് അറിയില്ല.
1: നമ്മൾ ഈ ആട് വളർത്തുമ്പോഴത്തേക്കും ഇപ്പൊ ഏതിനും ആയിക്കോട്ടെ ഈ വിരയിളക്കല് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ചെയ്യേണ്ടതുള്ളല്ലോ. ഏത് മാസമാണ് വിരയിളക്കുന്നത്, മരുന്ന് കൊടുക്കുന്നത് ഇതൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എങ്ങനെയാണ്?
0: കുഞ്ഞുങ്ങൾക്ക് 1 മാസം കഴിയുമ്പോ 1 ഗുളികയുടെ പകുതി കൊടുക്കും വിരയുടെ. പിന്നെ 2-1 മാസം കഴിഞ്ഞിട്ട് പകുതി കൂടി കൊടുക്കാനാണ് പറയാറ്, ഡോക്ടറുടെ അടുത്ത് ചെല്ലുന്ന. അപ്പൊ അങ്ങനെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. തള്ളാടുകൾക്കാണെങ്കിൽ ഓരോന്ന് കൊടുക്കും. അത് എല്ലാ മാസമൊന്നും കൊടുക്കില്ല, 3-4 മാസം കൂടുമ്പോ ഓരോന്ന് കൊടുക്കാറ്.
1: അതുപോലെ തന്നെ ഈ ആടിനും പശുവിനും വരുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ ഗ്യാസ് പ്രോബ്ലവും അതുപോലെ ഈ അജിഡ് വീക്കും ഒക്കെ, അങ്ങനെ എന്തെങ്കിലും ആടിന് വരാറുണ്ടോ?
0: അത് പാല് കൂടുതൽ കെട്ടി നിൽക്കുമ്പോഴാണ് അങ്ങനെ നീർക്കോള് കാണും. നീർക്കോള് കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് വെള്ളമടിച്ച് കഴുകുക. എന്നിട്ട് നമ്മുടെ വീട്ടിലുള്ള നാടൻ വാളംപുളിയുടെ നന്നായിട്ട് കുഴച്ച് അതിന്റെ അകിടുമ്പോൾ നന്നായിട്ട് പറ്റി കണക്കും കണവും ചെന്ന് കഴിയുമ്പോൾ അത് അകിട് വീക്കം മാറാറുണ്ട്. കൂടുതൽ അങ്ങനെ അല്ല, പാല് കൂടുതൽ കെട്ടി നിൽക്കുമ്പോഴാണ് അങ്ങനെ വരുന്നത്.
1: ചേച്ചി ഇതുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കൂടൊക്കെ എങ്ങനെയാണ് കെട്ടിയിരിക്കുന്നതൊക്കെ?
0: കൂട് ഇപ്പൊ അടിയിൽ പലകിയിട്ട് 4 സൈഡും കമ്പിയാണ്. കമ്പി കൊണ്ടാണ് ഇപ്പൊ കൂട് വന്നിരിക്കുന്നത്. മുകളിൽ ഷീറ്റ് ഇട്ടേക്കാണ്.
1: ഇതിന്റെ വേസ്റ്റ് ഒക്കെ എങ്ങനെയാണ് കളയുന്നതൊക്കെ?
0: വേസ്റ്റ് അതിന്റെ അടിയിൽ സംഭരിച്ചിട്ട് ഞങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട്. പച്ചക്കറി കൃഷി അങ്ങനെയുള്ള കൃഷികളൊക്കെ, വാഴ, ചേന, അതേപോലെ പയറ്, കപ്പ ഒക്കെ നടന്നുണ്ട്. അപ്പൊ അതിന്റെ ആവശ്യത്തിനായിരിക്കും ഞങ്ങൾ വാരി ചാക്കുകളിലാക്കി വെച്ച് ആവശ്യം വരുമ്പോ അതിന്റെ അവിടെ വളമായിട്ട് ഉപയോഗിക്കുന്നത്.
1: ഇത്രയും നാളും വളർത്തിയിട്ട് ആടുകളെ വളർത്തിയിട്ട് എന്തെങ്കിലും ഒരു വിഷം

0: വിഷമം തോന്നുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ടോ?
1: അങ്ങനെ ഉണ്ടായിട്ടില്ല. ഒരു തവണ മാത്രമേ ഇത്തിരി വിഷമം ഉണ്ടായുള്ളൂ. അത് ഇത്തിരി നോട്ടക്കുറവിൽ പറ്റിയതാണ്. ഞാനൊരു പണിക്ക് പോയിപ്പോ പുറമേക്കി കിണറിനന്ന് കമ്പി ഇട്ടിട്ടുണ്ടായില്ല. ഇച്ചങ്ങളെ ഓടി കളിച്ച് പറഞ്ഞ കിണറിൽ പോയി. അപ്പൊ അത് മാത്രമേ ഒരു വിഷമം ഉണ്ടായിട്ടുള്ളൂ. വേറെ അല്ലാണ്ട് വിഷമം ഉണ്ടായില്ല. നല്ല സ്നേഹമുള്ള കുഞ്ഞുങ്ങളായതുകൊണ്ട് അവര് ഇങ്ങനെ കളിച്ച് കാണാണ്ടായി ഇപ്പൊ ഭയങ്കര വിഷമമായി. അത് കഴിഞ്ഞ് നോക്കി കഴിഞ്ഞപ്പോഴാണ് കിണറ്റി കിടക്കണത്. അപ്പോഴേക്കും അത് ചത്തായിരിക്കും. അല്ലാണ്ട് വേറെ വിഷമം ഉണ്ടാകുന്ന രീതിയിലൊന്നും ഉണ്ടായിട്ടില്ല.
0: പ്രത്യേകിച്ച് ആടൊക്കെ ആവുമ്പോഴത്തേക്കും ഒരാളുടെ ലയിപ്പിക്കുന്ന സമയത്ത് ആട് ഭയങ്കര തരച്ചിലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതാ ചോദിച്ചത്.
1: അത് ഭയങ്കര വിഷമമായിരിക്കും. നമ്മുടെ അടുത്ത് നിന്ന് പോകുമ്പോ നമ്മളെ അതേപോലെയാണ് വളർത്തുന്നത്. കുഞ്ഞുങ്ങളായാലും ഭയങ്കര ഇതില് വളർത്തുന്ന അവര് നമ്മുടെ അടുത്ത് നിന്ന് പോകുമ്പോ അവര് നമ്മളെ നോക്കി നോക്കുന്ന നമ്മുടെ കണ്ണ് തന്നെ നിറഞ്ഞു പോകും.
2: ആ നമ്മളെ നമ്മുടെ മനുഷ്യ കുഞ്ഞുങ്ങളെ നോക്കണ പോലെ ഇവയെ നോക്കേണ്ടതും ഉണ്ടല്ലോ അല്ലേ?
1: നമ്മള് നമ്മളെ പിള്ളേരെ നോക്കണ പോലെ തന്നെയാണ് ഈ ആടുകളെ ആയാലും മറ്റുള്ള മൃഗങ്ങളെ ആയാലും വളർത്തുന്നത്. അത് കാരണം കൊണ്ട് അവരെ കൊടുക്കുമ്പോ ഒരു വിഷമമുണ്ട്. കൂടുതലാവുമ്പോ നോക്കാനും ബുദ്ധിമുട്ടുള്ളപ്പ.
2: ഇപ്പൊ ചേച്ചിയുടെ ആട്ടം കൂട്ടൽ എത്ര കുഞ്ഞുങ്ങളെ പാർപ്പിക്കാൻ പറ്റും? ആട്ടും കുഞ്ഞുങ്ങളെ
1: 10-12 എണ്ണൊക്കെ ഞങ്ങള് കൂട്ടിട്ട് വളർത്താറുണ്ട്. പിന്നെ അടുത്ത പ്രസവം ആവാറാവുമ്പോ കുഞ്ഞുങ്ങളെ കൊടുക്കാതെ നമുക്ക് വേറെ നിർത്തിയില്ലാതെ വരുമ്പോ കൊടുക്കും.
2: എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊടുക്കണ സമയത്തെ ഇപ്പൊ ഏതെങ്കിലും ഒരു കുഞ്ഞാട് നിന്ന് കരഞ്ഞിട്ടൊക്കെ ഉണ്ടോ? ഇതുപോലെ
1: കുഞ്ഞുങ്ങള് ഭയങ്കര കരച്ചിലാവാറുണ്ട്. പോവാൻ തന്നെ മടി പിടിച്ച് തിരിച്ചു ഓടി അടുത്തേക്ക് ഓടി വരാറൊക്കെ ഉണ്ട്. അപ്പൊ അത് ഭയങ്കര വിഷമാണ്.
2: ചേച്ചിക്ക് ഇത്ര നാളെയും ഈ ആടിനെ വളർത്തിയിട്ട് മാനസിക സന്തോഷം ഉണ്ടോ?
1: അതുണ്ട്. ഇയാളെ കാണുമ്പോ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷാണ്. ഇപ്പതേ കഴിഞ്ഞ ദിവസം ആട് പ്രസവിച്ച് 3 കുഞ്ഞുങ്ങളുണ്ട്. ഐക്യങ്ങളെ എടുത്തുകൊണ്ട് കിടക്കായിരുന്നു കുറെ നേരത്തേക്ക്.
2: ഇവര് പ്രത്യേകിച്ചും ഇങ്ങനെ കൂട്ടാടി നടക്കുന്ന സമയത്ത് നമ്മളെ ചുറ്റിപ്പറ്റി ആയിരിക്കും അല്ലേ കൂടുതലും?
1: കൂടുതലും നമ്മുടെ അടുത്ത് തന്നെയായിരിക്കും.
2: അത്രയും നാളത്തെ ഒരു പരിപാലന രീതിയില് ആടിനെ വെച്ച് നോക്കുമ്പോ ചേച്ചിക്ക് ലാഭം തന്നെയാണോ?
1: ലാഭം തന്നെയാണ് നമുക്ക്. ഈ ആടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ നമുക്ക് എന്തെങ്കിലും ഒരു അത്യാവശ്യം വരുമ്പോ കൂടുതലുണ്ടെങ്കിൽ പൈസയുടെ ബുദ്ധിമുട്ട് വരുമ്പോ 2 എണ്ണത്തിന് പിടിച്ചു കൊടുക്കേ. പിന്നെ അതേ അല്ലാണ്ട് നമ്മൾക്ക് എന്തെങ്കിലും അത്യാവശ്യം വരുമ്പോഴൊക്കെ ഈച്ചകളെ കൊടുത്ത് നമുക്ക് 10 രൂപ കിട്ടുമ്പോ അത് ഭയങ്കര സന്തോഷമാണ്. പിന്നെ ആട് കൃഷി നല്ലത് തന്നെയാണ്. നമുക്കതിൻ്റെ ഇതൊക്കെ വളമായിട്ട് കിട്ടണമുണ്ട്. അപ്പോൾ നമുക്ക് പച്ചക്കറിക്കായാലും മറ്റുള്ള കൃഷികൾക്ക് ഉപയോഗിക്കുന്ന പുറമേ നിന്നുള്ള വളം നമുക്ക് മേടിക്കാതെ രീതിയിൽ അത് നമ്മൾ ഉപയോഗിച്ച് പോരാണ്ട് അതിനും അങ്ങനെയൊക്കെ നമുക്ക് ഭയങ്കര ഉപകാരമുള്ള തന്നെയാണ്. ആടായാലും പച്ചക്കറി ആയാലും നല്ല രീതിയിൽ തന്നെ നമുക്ക് കൊണ്ടുപോകാനും അവരെ പരിപാലിക്കാനും കഴിയുന്നുണ്ട്. അതിന് സപ്പോർട്ടായിട്ട് ഹസ്ബൻഡും മക്കളും കൂടെ നിൽക്കുന്നുണ്ട്. അത് തന്നെ വലിയൊരു ആത്മവിശ്വാസമാണ് നമുക്ക് തരുന്നത്.
3: കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ആടൊഴിയാതെ ഒരു കൂട്. അനുഭവങ്ങൾ പങ്കുവച്ചത് അങ്കമാലി കൊടിശ്ശേരി സ്വദേശി മിനി രാജൻ. ഇന്നത്തെ കിസാൻ വാണി സമാപിക്കുന്നു. നിർവഹണം റിയ, നിർവഹണ സഹായം സുനീത പ്രസാദ്, ശ്രീജ ഷിബു.
4: ഏറ്റവും മികച്ച കർഷകനുള്ള സമ്മാനം ലഭിക്കുന്നു ഹരീന്ദ്രന്. ഇനി ഹരീന്ദ്രൻ തന്നെ പറയും സ്വന്തം വിജയ രഹസ്യം.
5: കർഷക സഹോദരരെ, സഹോദരിമാരെ, നിങ്ങൾക്ക് നിങ്ങളുടെ പാടത്ത് മികച്ച വിളവ് ഉൽപ്പാദിപ്പിക്കാം.
4: അതെങ്ങനെ?
5: അതോ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ഉടൻ വിളിക്കൂ ഈ നമ്പർ 1800-1800-1551.
6: ഇത് ആരുടെ നമ്പറായേട്ടാ?
5: കിസാൻ കോൾ സെന്ററിന്റെ. അവിടെ വിദഗ്ധർ നിങ്ങളുടെ കൃഷിയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകും കയ്യോടെ.
4: ഇതിന് വിദഗ്ധരെ സദാസമയം കിട്ടിയിട്ട് വേണ്ടേ?
5: തീർച്ചയായും കിട്ടും ഇഷ്ട. വർഷത്തിൽ 365 ദിവസവും. കിട്ടും, അതും രാവിലെ 6 മണി മുതൽ രാത്രി 10 മണി വരെ.
6: പക്ഷേ ഏട്ടാ, സംസാരം നീണ്ടാൽ പൈസ ഒരുപാടാവൂലേ?
5: ഒരു പൈസയും വേണ്ട. മൊബൈൽ അല്ലെങ്കിൽ മറ്റു ഫോണിൽ നിന്ന് കിസാൻ കോൾ സെന്ററിനെ സൗജന്യമായി വിളിക്കാം. ഉപദേശത്തിനും പണം നൽകണ്ട.
7: സത്യം
5: 10.5 സത്യം.
8: കർഷക സഹോദരരെ, കൃഷിയുടെ പ്രശ്നങ്ങൾ

0: സ്വന്തം ഭാഷയിൽ ഉടനടി പരിഹാരം കിട്ടാൻ സമസ്ത ഭാരതത്തിലും ഏത് ഫോണിൽ നിന്നും ദേശീയ ഹെൽപ്പ് ലൈൻ നമ്പർ 1800 1800 1551 സൗജന്യമായി ബന്ധപ്പെടൂ. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.
1: ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.

0: എല്ലാവർക്കും സാമൂഹ്യ സുരക്ഷ അടൽ പെൻഷൻ യോജന മോദിജിയുടെ പ്രതിജ്ഞ.
1: യോജന ഉൻ നൌജവാനോ കേ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കേ ഹോംഗേ ആപ്കോ കഭി കിസി കേ സഹാരെ കി സറൂറത് നാ പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കേ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 88.5 ദശലക്ഷത്തിലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. നിങ്ങളുടെ പ്രായം 18-നും 40-നും ഇടയിലാണെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ 3 ഉറപ്പായ ആനുകൂല്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെട്ടു.
2: കാലാവസ്ഥാ അറിയിപ്പ്. മറ്റന്നാൾ രാവിലെ വരെ കേരളത്തിലും ലക്ഷദ്വീപിലും വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കേരളത്തിലും ലക്ഷദ്വീപിലും ഇന്നും നാളെയും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയുള്ള ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. നിങ്ങൾ കേട്ടത് കാലാവസ്ഥാ അറിയിപ്പ്.

ആകാശവാണി കൊച്ചി FM 102.3 സമയം 7 മണി കഴിഞ്ഞ് 20:10. പ്രിയ ശ്രോതാക്കൾ, ഇപ്പോൾ വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. ഡയറക്ടറേറ്റ് ഓഫ് എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, തിരുവനന്തപുരം മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 24,200, ആലപ്പുഴ 24,700, കോട്ടയം 28,400, എറണാകുളം 24,000, കൊച്ചി റെഡി 24,600, ആലുവ 26,300, വടക്കൻ പറവൂർ 26,000. കൊപ്ര ക്വിന്റലിന് ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 14,200, വടക്കൻ പറവൂർ 14,700. തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് എറണാകുളം, വടക്കൻ പറവൂർ 4,000. കാപ്പിക്കുരു ക്വിന്റലിന് കട്ടപ്പന 35,000. നാളികേരം തൊണ്ടില്ലാത്തത് 1,000 കോട്ടയം, എറണാകുളം 26,000. തൊടുപുഴ 1,000, 30,000. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ ആറാട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 4,900. കുരുമുളക് അൺഗാർബിൾഡ് ക്വിന്റലിന് കൊച്ചി ഗാർബിൾഡ് 72,400, കൊച്ചി അൺഗാർബിൾഡ് 70,400, ആലുവ 68,000, മൂവാറ്റുപുഴ 69,000, തൊടുപുഴ 70,000, കട്ടപ്പന 70,300. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊടുപുഴ 2,800, കട്ടപ്പന 2,400. ചുക്ക് ക്വിന്റലിന് കൊച്ചി 29,000, മൂവാറ്റുപുഴ 28,000, തൊടുപുഴ 25,000. റബ്ബർ ലോട്ട് ക്വിന്റലിന് കോട്ടയം 21,200, മൂവാറ്റുപുഴ 20,500, തൊടുപുഴ 24,800. മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 16,000, തൊടുപുഴ 21,000. പുൽത്തൈലം ക്വിന്റലിന് കൊച്ചി 150,000, ആലുവ 160,000. കശുവണ്ടി പരിപ്പ് ക്വിന്റലിന് കൊല്ലം 78,100. പൈനാപ്പിൾ ക്വിന്റലിന് എറണാകുളം 2,600, അടയ്ക്ക 1,000 എറണാകുളം

7600. നേന്ത്രക്കായ് പച്ച കിൻഡിലിന് എറണാകുളം 5300. മൂവാറ്റുപുഴ 5500. തൊടുപുഴ 18000. നിങ്ങൾ കേട്ടത് വിപണി. ഇന്നത്തെ കമ്പോള മൊത്ത വ്യാപാര വില നിലവാര ബുള്ളറ്റിൻ. വിപണി സമാപിച്ചു. ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ന്യൂട്രീഷനിസ്റ്റ് ഡോക്ടർ മുംതാസ് ഖാലിദ് ഇസ്മയിൽ മറുപടി നൽകുന്നു. നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നറിയാൻ താൽപ്പര്യമുള്ളവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മണി മുതൽ 0484-242-6397 അല്ലെങ്കിൽ 0484-242-6387 അല്ലെങ്കിൽ 9444-55888 എന്ന നമ്പറിൽ വിളിക്കുക. നമ്പർ ഒരിക്കൽ കൂടി 0484-242-6397 അല്ലെങ്കിൽ 0484-242-6387 അല്ലെങ്കിൽ 9444-55888. അറിയിപ്പ് കഴിഞ്ഞു. ആകാശവാണി കൊച്ചി FM 102.3 സമയം 7 മണി കഴിഞ്ഞ് 24:36. ഇനി 7:25 വാർത്തകൾ. തിരുവനന്തപുരം റിലേ.

0: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത MLA മാർ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4-ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചു. ആഫ്രിക്കൻ മേഖലയിലെ ആരോഗ്യ സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ട്രെയിനുകളിലെ തീപിടുത്തത്തിന് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പശ്ചിമബംഗാളിലെ മദ്രസകളിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. IPL ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ ജി സുധാകരന് മുന്നിൽ MLA മാർ സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രി VD സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും BJP അംഗം രാജീവ് ചന്ദ്രശേഖറും ഉൾപ്പെടെ കൂടുതൽ MLA മാരും മലയാളത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മഞ്ചേശ്വരം MLA AKM അഷ്റഫ് കന്നഡയിലും ദേവികുളം അംഗം FRAJ തമിഴിലും സത്യപ്രതിജ്ഞ ചെയ്തു. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല, ഷിബു ബേബി ജോൺ, സണ്ണി ജോസഫ്, K മുരളീധരൻ തുടങ്ങിയവർ ഇംഗ്ലീഷിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അക്ഷരമാലാ ക്രമത്തിലായിരുന്നു സത്യപ്രതിജ്ഞ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നിയമസഭയിൽ നാളെ നടക്കും. തിരുവഞ്ചൂർ രാധാകൃഷ്ണനെയാണ് UDF സ്പീക്കർ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നത്. AC മൊയ്തീനാണ് LDFന്റെ സ്പീക്കർ സ്ഥാനാർത്ഥി. BJPയുടെ സ്പീക്കർ സ്ഥാനാർത്ഥി BB ഗോപകുമാറാണ്. സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം നാളെ പിരിയുന്ന സഭ ഗവർണറുടെ നയപ്രഖ്യാപനത്തിനായി ഈ മാസം 29-ന് വീണ്ടും ചേരും. June 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് മേലുള്ള നന്ദിപ്രമേയ ചർച്ചകൾ സഭയിൽ നടക്കും. തമിഴ്നാട്ടിൽ 23 മന്ത്രിമാർ കൂടി ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. ലോക്ഭവനിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. TVKയിൽ നിന്ന് 21 പേരും കോൺഗ്രസിൽ നിന്നുള്ള 2 പേരുമാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതോടെ വിജയ് മന്ത്രിസഭയിലെ മന്ത്രിമാരുടെ എണ്ണം 32. ആദ്യഘട്ടത്തിൽ മുഖ്യമന്ത്രി വിജയും 9 മന്ത്രിമാരുമാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4-ാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചതായി വിദേശകാര്യ മന്ത്രാലയം. എബോള രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം കർശന ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിച്ചു. വിശദാംശങ്ങളിലേക്ക്.
1: ആഫ്രിക്കയിലെ ആരോഗ്യ സാഹചര്യങ്ങൾ കണക്കിലെടുത്താണ് ഈ മാസം 28 മുതൽ 31 വരെ ന്യൂഡൽഹിയിൽ നടക്കേണ്ടിയിരുന്ന ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി

0: മാറ്റിവെച്ചത്. ആഫ്രിക്കൻ യൂണിയനുമായും ആഫ്രിക്കൻ യൂണിയൻ കമ്മീഷനുമായും നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് തീരുമാനമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. പുതിയ തീയതികൾ പിന്നീട് തീരുമാനിക്കും. ആരോഗ്യ പ്രതിസന്ധിയെ നേരിടാനുള്ള ആഫ്രിക്കൻ ശ്രമങ്ങളെ പിന്തുണയ്ക്കാൻ ഇന്ത്യ സന്നദ്ധതയും അറിയിച്ചു. ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ തുടങ്ങിയ എബോള ജാഗ്രതാ നിർദ്ദേശമുള്ള രാജ്യങ്ങളിൽ നിന്നും ഇന്ത്യയിലെത്തുന്നവർ രോഗലക്ഷണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ ഉടൻ വൈദ്യസഹായം തേടണമെന്ന് ആരോഗ്യ മന്ത്രാലയം നിർദ്ദേശിച്ചു. എബോള രോഗിയുമായി നേരിട്ട് സമ്പർക്കം പുലർത്തിയ യാത്രക്കാർ ഇമിഗ്രേഷൻ ക്ലിയറൻസിന് മുൻപ് ഇക്കാര്യം എയർപോർട്ട് ഹെൽത്ത് ഓഫീസറെയോ ഹെൽത്ത് ഡെസ്കിനെയോ അറിയിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. കോംഗോയിലും യുഗാണ്ടയിലുമായി 130-ലേറെ എബോള മരണങ്ങളും 600-ലേറെ പേർക്ക് രോഗബാധയും റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിലാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ഉൽപാദനം വർദ്ധിപ്പിച്ചതായും റിഫൈനറികൾ പരമാവധി ശേഷിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയതല വാർത്താ സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
1: हमारे पास सफिशियंट सप्लाईज हैं, क्रूड हो, नेचुरल गैस हो, पेट्रोल हो या डीजल हो. हमारी रिफाइनरीज ऑप्टिमम कैपेसिटी पर ऑपरेट कर रही हैं ताकि जो देश की डिमांड है उसको मीट किया जा सके. इसके अलावा रिफाइनरीज में एलपीजी प्रोडक्शन को रैंप अप किया गया है और लगभग 46,000 से 47,000 टन एलपीजी देश की रिफाइनरीज में बनाई जा रही है.
0: എല്ലാ പെട്രോൾ പമ്പുകളിലും ഇന്ധന ലഭ്യത ഉറപ്പാക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഉപഭോക്താക്കൾ ആശങ്ക മൂലം ഇന്ധനം വാങ്ങുന്ന രീതി ഒഴിവാക്കണമെന്നും ശ്രീമതി സുജാത ശർമ്മ അഭ്യർത്ഥിച്ചു. പശ്ചിമബംഗാളിലെ ഫാൾട്ട നിയമസഭാ മണ്ഡലത്തിലെ റീപോളിംഗ് ഇന്ന് നടന്നു. ഇതുവരെയുള്ള കണക്ക് പ്രകാരം 87%-ൽ അധികം പേർ വോട്ട് രേഖപ്പെടുത്തി. രണ്ട് സ്വതന്ത്രർ ഉൾപ്പെടെ 6 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഈ മാസം 24-നാണ് വോട്ടെണ്ണൽ. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പാരമ്പര്യമായി ജനിതക വൈകല്യങ്ങൾ പരിഹരിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള ഉമീദ് നെറ്റ്വർക്ക് രാഷ്ട്രത്തിന് സമർപ്പിച്ച് കേന്ദ്രമന്ത്രി ഡോ ജിതേന്ദ്രസിംഗ്. ബയോടെക്നോളജി വകുപ്പിന്റെ നേതൃത്വത്തിലുള്ള ദേശീയ സംരംഭമാണിത്. രോഗനിർണയം, പ്രതിരോധം, പരിശീലനം, ബോധവൽക്കരണം എന്നിവ ഉൾക്കൊള്ളുന്ന സംയോജിത സമീപനമാണ് ഇതിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ക്ഷയരോഗം ഇല്ലാതാക്കുന്നതിനായി ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പരിശോധനയും രോഗനിർണയ പ്രവർത്തനങ്ങളുമാണ് ഇന്ത്യ നടത്തിവരുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda. ജനീവയിൽ നടന്ന 79th ലോകാരോഗ്യ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം.
3: India has recently launched the strategy for artificial intelligence in healthcare for India. The future of AI depends on our collective ability to build ethical and human-centric approach. India is known for pharmacy of the world for its leadership in generic medicines. India's commitment to global health partnership and cooperation was demonstrated during the COVID-19 pandemic through vaccine maitri initiatives under the India supplied 300 million vaccine doses to around 100 countries.
0: അടുത്തിടെ ട്രെയിനുകളിലുണ്ടായ തീപിടുത്തങ്ങൾക്ക് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിനെ തുടർന്ന് കേന്ദ്ര റെയിൽമന്ത്രി അശ്വിനി വൈഷ്ണവ് ന്യൂഡൽഹിയിൽ ഉന്നതതല സുരക്ഷാ അവലോകന യോഗം ചേർന്നു. വിഷയം അതീവ ഗൌരവത്തോടെയാണ് കാണുന്നതെന്ന് വ്യക്തമാക്കിയ റെയിൽവേ മന്ത്രാലയം അട്ടിമറി ശ്രമങ്ങളിൽ റെയിൽവേ സുരക്ഷാ സേന അന്വേഷണം നടത്തി വരികയാണെന്നും അറിയിച്ചു. സുരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുക, റെയിൽവേ ശൃംഖലയിലുടനീളം CCTV ക്യാമറകൾ സ്ഥാപിക്കുക, നിർമ്മിത ബുദ്ധി അടിസ്ഥാനമാക്കിയുള്ള നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നിവയെക്കുറിച്ചും യോഗം ചർച്ച ചെയ്തു. യാത്രക്കാർ ജാഗ്രത പുലർത്തണമെന്നും റെയിൽവേ നിർദ്ദേശിച്ചു. പശ്ചിമബംഗാളിലെ എല്ലാ മദ്രസകളിലും പ്രഭാത അസംബ്ലിയിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. ഉത്തരവ് ഉടൻ നടപ്പാക്കാൻ ഡയറക്ടറേറ്റ് ഓഫ് മദ്രസ എഡ്യൂക്കേഷൻ നിർദ്ദേശം നൽകി. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി മാർഗനിർദ്ദേശങ്ങൾ 2026. സർക്കാരിൽ നിന്നും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഗ്രാന്റുകൾ സ്വീകരിക്കാത്ത സ്വകാര്യ അൺഎയ്ഡഡ് സ്കൂളുകൾക്ക് ബാധകമല്ലെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം. എന്നാൽ സുതാര്യത, പങ്കാളിത്ത ഭരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഇത്തരം സ്കൂളുകളിലും സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റികൾ രൂപീകരിക്കാനാവുന്നതാണെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കായിക രംഗത്തെ ഉത്തേജക മരുന്ന് ഉപയോഗവുമായി ബന്ധപ്പെട്ട നിയമലംഘനങ്ങൾ ക്രിമിനൽ കുറ്റമാക്കുന്നതിനുള്ള ഭേദഗതി നിർദ്ദേശങ്ങളിൽ പൊതുജനാഭിപ്രായം തേടി കേന്ദ്ര സർക്കാർ. നിരോധിത ഉത്തേജക മരുന്നുകളുടെ കടത്ത്, വിതരണം എന്നിവ നടത്തുന്ന സംഘടിത ശൃംഖലകളെ തടയുകയാണ് ഭേദഗതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് യുവജനകാര്യ കായിക മന്ത്രാലയം അറിയിച്ചു. മരുന്നുകടത്ത്, മാഫിയ പ്രവർത്തനങ്ങൾ എന്നിവയിൽ പങ്കാളികളാകാത്ത കായിക താരങ്ങളെ ഉത്തേജക മരുന്ന് പരിശോധനയിൽ പരാജയപ്പെട്ടു എന്ന കാരണത്താൽ മാത്രം ക്രിമിനൽ കുറ്റവാളികളായി കണക്കാക്കില്ല. കായിക താരങ്ങൾ നടത്തുന്ന ഉത്തേജക മരുന്ന് നിയമലംഘനങ്ങൾ

0: നിലവിലുള്ള ആന്റി ഡോപ്പിംഗ് ചട്ടങ്ങൾക്ക് കീഴിൽ തന്നെ തുടർന്നും കൈകാര്യം ചെയ്യും. ഐപിഎൽ ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സിനെ നേരിടുന്നു. ടോസ് നേടിയ ചെന്നൈ ബൌളിംഗ് തിരഞ്ഞെടുത്തു. അഹമ്മദാബാദിലാണ് മത്സരം. കേരളത്തിൽ ശക്തമായ മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൈലാസ് മാനസ സരോവർ യാത്രയ്ക്കായി നറുക്കെടുപ്പിലൂടെ 1000 പേരെ തിരഞ്ഞെടുത്തതായി വിദേശകാര്യ മന്ത്രാലയം. നറുക്കെടുപ്പ് കേന്ദ്രമന്ത്രി എസ് ജയശങ്കർ നിർവഹിച്ചു. തിരഞ്ഞെടുക്കപ്പെട്ട യാത്രികർ ലിബുലേഖ് നാഥുല പാസുകൾ വഴി 50 യാത്രികർ അടങ്ങുന്ന 20 ബാച്ചുകളിലായാണ് യാത്ര ചെയ്യേണ്ടത്. രണ്ട് റൂട്ടുകളും പൂർണ്ണമായും ഗതാഗത യോഗ്യമാണെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഈ വർഷത്തെ യാത്ര ജൂണിൽ ആരംഭിച്ച് ഓഗസ്റ്റിൽ അവസാനിക്കും. 120 കോടി രൂപയിലധികം രൂപ വിലമതിക്കുന്ന 3 ലക്ഷം നിരോധിത ഇ സിഗരറ്റുകൾ പിടിച്ചെടുത്ത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ്. മഹാരാഷ്ട്ര, ഗുജറാത്ത്, ഡൽഹി, പശ്ചിമബംഗാൾ എന്നിവിടങ്ങളിൽ നടന്ന പരിശോധനയിലാണ് ഇവ പിടിച്ചെടുത്തത്. ഇത്തരം നിരോധിത വസ്തുക്കൾ ചൈനയിൽ നിന്നാണ് വരുന്നതെന്ന് ധനകാര്യ മന്ത്രാലയം അറിയിച്ചു. 16th കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമായി. പ്രോടേം സ്പീക്കർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത എംഎൽഎമാർ. സ്പീക്കർ തെരഞ്ഞെടുപ്പ് നാളെ. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന 4th ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചു. ആഫ്രിക്കൻ മേഖലയിലെ ആരോഗ്യ സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. പശ്ചിമേഷ്യയിലെ പ്രതിസന്ധിക്കിടയിലും രാജ്യത്ത് പെട്രോൾ, ഡീസൽ, പ്രകൃതിവാതകം എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര സർക്കാർ. ട്രെയിനുകളിലെ തീപിടുത്തത്തിന് പിന്നിൽ സാമൂഹിക വിരുദ്ധരെന്ന റിപ്പോർട്ടിന്റെ പശ്ചാത്തലത്തിൽ സുരക്ഷാ അവലോകന യോഗം ചേർന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. പശ്ചിമബംഗാളിലെ മദ്രസകളിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. ഐപിഎൽ ക്രിക്കറ്റിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
1: ആകാശവാണി കൊച്ചി FM 102.3.

0: FM Evening. എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ FM ഈവനിംഗിലേക്ക് സ്വാഗതം. FM ഈവനിംഗിൽ ആദ്യം
1: സമകാലികം.
2: മനുഷ്യനും രോഗങ്ങളും തമ്മിലുള്ള നിരന്തരവും ഘോരവുമായ യുദ്ധങ്ങൾക്ക് മനുഷ്യനോളം തന്നെ പഴക്കമുണ്ട്. പതിനായിരങ്ങളെ കൊന്നൊടുക്കിയ വസൂരിയും പ്ലേഗും മുതൽ കോവിഡ് വരെ എത്തി നിൽക്കുന്ന അനേകം പകർച്ചവ്യാധികൾ കാലാകാലങ്ങളിൽ ലോകമെങ്ങും പടർന്നു പിടിച്ചിട്ടുണ്ട്. ഇത്തരം രോഗങ്ങൾക്ക് കാരണമാകുന്ന വൈറസ് പോലുള്ള സൂക്ഷ്മജീവികളെ നിയന്ത്രിക്കാൻ വാക്സിനുകൾക്ക് സാധിച്ചിട്ടുണ്ട്. മനുഷ്യനിൽ രോഗം വിതയ്ക്കുന്ന വൈറസ് ബാക്ടീരിയ മുതലായ രോഗാണുക്കൾക്കെതിരെ നമ്മുടെ ശരീരത്തിൽ പ്രതിരോധശേഷി രൂപപ്പെടാൻ സഹായിക്കുന്ന വളരെ സുരക്ഷിതമായ കുത്തിവയ്പോ മരുന്നോ ആണ് വാക്സിനുകൾ. വൈറസ് ബാധയിലൂടെ കൂടുതൽ ആളുകൾക്ക് മരണകാരണമാകുന്ന, പൊതുവെ സ്ത്രീകളിൽ കാണപ്പെടുന്ന ഒരു അർബുദമാണ് സെർവിക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയ ഗളാർബുദം. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV അണുബാധയാണ് ഇതിനു പ്രധാന കാരണം. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനിലൂടെ പൂർണ്ണമായും തടയാവുന്ന ഒരു രോഗമാണ് സെർവിക്കൽ ക്യാൻസർ. സ്വകാര്യ മേഖലയിൽ വലിയ തുക ഈടാക്കി നൽകുന്ന ഈ HPV വാക്സിൻ നമ്മുടെ സർക്കാർ സംവിധാനത്തിലൂടെ കൌമാരക്കാരായ പെൺകുട്ടികൾക്ക് പൂർണ്ണമായും സൗജന്യമായി നൽകി വരുന്ന ഒരു പദ്ധതി ഈ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ May 31 വരെ നടന്നു വരികയാണ്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിൻ ഡ്രൈവിന്റെ കൂടുതൽ വിവരങ്ങളാകട്ടെ ഇന്നത്തെ സമകാലികത്തിൽ.
3: എടുക്കാം HPV വാക്സിൻ, ചെറുക്കാം സെർവിക്കൽ ക്യാൻസറിനെ.
4: ഇമ്മ്യൂണൈസേഷൻ അഥവാ രോഗപ്രതിരോധ കുത്തിവയ്പ് എന്നത് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കുന്നതിൽ വളരെ വലിയ പങ്കാണ് വഹിക്കുന്നത്.
2: വാക്സിനുകൾ അഥവാ പ്രതിരോധ കുത്തിവയ്പ്പുകൾ മാരക രോഗങ്ങളെ ചെറുക്കുന്നതിൽ വലിയ പങ്കു വഹിക്കുന്നുണ്ട്.
4: നമ്മളെല്ലാവരും ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുള്ളതുപോലെ, രോഗം വന്നിട്ട് ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലതാണല്ലോ രോഗം വരാതെ സൂക്ഷിക്കുക.

0: എന്നുള്ളത്. അതുതന്നെയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രസക്തിയും.
1: പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലെ കൺസൾട്ടന്റ് പീഡിയാട്രിഷ്യൻ ഡോക്ടർ സുനിൽ പി കെ.
0: എന്താണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് ചോദിച്ചാൽ നമുക്ക് ഏറ്റവും ലളിതമായി പറയാൻ കഴിയുക, മാരകമായ രോഗങ്ങൾക്കെതിരെ നമ്മുടെ ശരീരത്തിന് നൽകുന്ന ഒരു മുൻകൂർ സുരക്ഷാ കവചമാണ് ഇമ്മ്യൂണൈസേഷൻ എന്ന് പറയാം. അതായത് നിർവീര്യമാക്കപ്പെട്ട രോഗാണുക്കളെയോ അല്ലെങ്കിൽ നിർജീവമായ ആ രോഗാണുക്കളുടെ ഘടകങ്ങളെയോ നമ്മൾ വാക്സിനുകൾ വഴി ശരീരത്തിലെത്തിക്കുന്നു. ഇത് ഇത്തരം രോഗാണുക്കൾക്കെതിരെ, ഇത്തരം രോഗങ്ങൾക്കെതിരെ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയെ ഉത്തേജിപ്പിക്കുകയും ഇങ്ങനെ ആൻറ്റിബോഡികൾ ഉണ്ടാകുന്നത് ഭാവിയിൽ ഇത്തരം രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ അതിനെതിരെ പ്രതിരോധം സൃഷ്ടിക്കുന്നതിന്, അത്തരം മാരകമായ രോഗങ്ങളെ തടയുന്നതിന് നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, എന്തിനാണ് നമ്മൾ കൃത്യസമയത്ത് ഇത്ര വയസ്സിൽ ഇത്ര ഇടവേളകളിലൊക്കെ ഇത് നൽകേണ്ട ആവശ്യം എന്താണ്, ഇത് കുറച്ച് വൈകിയാൽ എന്താ കുഴപ്പം എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. നമുക്കറിയാം കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് വലിയവരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ കുഞ്ഞുങ്ങളുടെ രോഗപ്രതിരോധ ശേഷി തുലവും കുറവാണ്. മാത്രവുമല്ല നിരവധി അസുഖങ്ങൾ ആ പ്രായത്തിൽ മാരകമായ നിരവധി അസുഖങ്ങൾ അവർക്ക് വന്നുപെടാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു വിവിധ വാക്സിനേഷൻ ഷെഡ്യൂളുകളുണ്ട്. ഇപ്പോൾ നമുക്ക് ദേശീയ രോഗപ്രതിരോധ കുത്തിവയ്പ്പ് പട്ടികയുണ്ട്, നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ. അതുപ്രകാരം നമ്മൾ കൃത്യമായി ലോകാരോഗ്യ സംഘടന നിഷ്കർഷിച്ചിട്ടുള്ള ഒരു കുത്തിവയ്പ്പ് ഷെഡ്യൂളാണത്. അതിൽ കൃത്യമായി ഓരോ പ്രായവും ആ പ്രായത്തിൽ കുഞ്ഞിന് വന്നുപെടാൻ സാധ്യതയുള്ള മാരക രോഗങ്ങൾക്കെതിരായ കുത്തിവയ്പ്പുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പലപ്പോഴും ഒരു വാക്സിൻ ഒറ്റ ഡോസല്ല, ഒന്നിലധികം ഡോസുകൾ അതിൻ്റെ ഷെഡ്യൂളിലുണ്ടാവും. കൃത്യമായി ആ ഇടവേളകളിൽ ആ വാക്സിനുകളെല്ലാം നൽകിയാലേ ആ മാരകമായ അസുഖത്തിൽ നിന്നും നമുക്ക് കുഞ്ഞുങ്ങളെ രക്ഷിക്കാൻ കഴിയൂ. അപ്പോൾ ഇത്തരം കുത്തിവയ്പ്പുകൾ വൈകുന്നത് മൂലം ഈ മാരകമായ രോഗങ്ങൾ ആ കുട്ടിക്ക് വന്നുപെടാനുള്ള സാധ്യത വളരെയധികം വർദ്ധിക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മളെല്ലാവരും വളരെയധികം ശ്രദ്ധയോടുകൂടി സമയം വൈകാതെ കൃത്യമായ ഇടവേളകളിൽ കൃത്യമായ സമയത്ത് തന്നെ ഇത്തരം വാക്സിനുകൾ കുഞ്ഞുങ്ങൾക്ക് നൽകാനായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ അതുപോലെ മറ്റ് പലർക്കും ഉണ്ടാകുന്ന വേറൊരു സംശയമാണ്, എന്തിനാണ് നമ്മൾ ഈ പലപ്പോഴും ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ, നമുക്ക് പറയാം നമ്മുടെ സർക്കാർ ആശുപത്രികളിൽ സൗജന്യമായി നിരവധി വാക്സിനുകൾ, മുമ്പ് പ്രൈവറ്റ് ആശുപത്രികളിൽ വളരെയധികം വില കൊടുത്ത് വാങ്ങേണ്ടി വന്നിരുന്ന പല വാക്സിനുകളും ഇപ്പോൾ സൗജന്യമായിട്ട് സർക്കാർ ആശുപത്രിയിൽ ലഭ്യമാണ്. നമുക്കിപ്പോൾ ഈ അടുത്ത് അറിയുന്ന പോലെ ന്യൂമോകോക്കൽ വാക്സിൻ ആണെങ്കിലും റോട്ടാ വൈറൽ വാക്സിൻ ആണെങ്കിലും അതുപോലെ പെൻഡ വാക്സിൻ എല്ലാം നിരവധി വില കൂടിയ വാക്സിനുകൾ ഇപ്പോൾ മുമ്പ് പ്രൈവറ്റിൽ മാത്രം ലഭ്യമായിരുന്നോ ഇപ്പോൾ സർക്കാർ ആശുപത്രിയിൽ ലഭ്യമാണ്. അപ്പോൾ അതെല്ലാം എടുത്താൽ പോരെ, ഇനിയും മറ്റു ഓപ്ഷണൽ വാക്സിൻസ് പുറത്തു നിന്ന് അഡീഷണൽ വാക്സിൻ ഇനിയും ലഭ്യമാണ്, അത് കുഞ്ഞിന് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ള സംശയം പലപ്പോഴും പലർക്കും ഉണ്ടാവാറുണ്ട്. തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ സർക്കാർ ആശുപത്രികളിൽ ഒട്ടുമിക്കവാറും വാക്സിനുകൾ ഇപ്പോൾ ലഭ്യമാണ്. എങ്കിൽ പോലും ഇപ്പോഴും നമുക്കറിയാം ഇൻഫ്ലുവൻസ വാക്സിൻ ആണെങ്കിലും ചിക്കൻ പോക്സ് വാക്സിൻ ഇങ്ങനെ പല വാക്സിനുകളും പ്രൈവറ്റ് ആശുപത്രികളിൽ മാത്രമേ ലഭ്യമായിട്ടുള്ളൂ. അത് നൽകണോ എന്നുള്ളത്, ഇപ്പോൾ നമ്മളൊരു ഓപ്ഷണൽ വാക്സിൻ എന്ന് പറയാം, ഒരു ഓപ്ഷൻ നിങ്ങളുടേതാണ്. അതായത് നമുക്ക് സാമ്പത്തിക സ്ഥിതി നമ്മുടെ നല്ലതാണ് എങ്കിൽ തീർച്ചയായും അത്തരം വാക്സിനുകൾ കുട്ടികൾക്ക് ആ സമയക്രമം അനുസരിച്ച് കൊടുക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം ഭാവിയിൽ വളരെ ഗുരുതരമായി തീർന്നേക്കാവുന്ന അസുഖങ്ങൾ സൃഷ്ടിക്കാൻ കഴിവുള്ളതാണ് ഈ നമ്മളീ പറഞ്ഞ പല അസുഖങ്ങളും. അതുകൊണ്ട് നമ്മുടെ സാമ്പത്തിക ശേഷി അനുസരിച്ച് അത്തരം വാക്സിനുകൾ കുട്ടികൾക്ക് കൊടുക്കുന്നത് തന്നെയാണ് ഉത്തമം. ഇപ്പോൾ ഈ സാഹചര്യം നമുക്കറിയാം, ഇപ്പോൾ ഒരു HPV വാക്സിൻ, ഹ്യൂമൻ പാപ്പിലോമ വൈറസ് സർവൈക്കൽ ക്യാൻസർ അഥവാ ഗർഭാശയ ദള ക്യാൻസറിനെതിരെയുള്ള കുത്തിവയ്പ്പ് ഒരു സ്പെഷ്യൽ ക്യാമ്പയിൻ നടക്കുന്ന സമയമാണ്. അതിനും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 13-14 വയസ്സിലാണ് ആ വാക്സിൻ നൽകാൻ പറയുന്നത്. ആ സമയക്രമവും ആ ഒരു കൃത്യമായിട്ടുള്ള പ്രായപരിധിയും എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പ്രായത്തിൽ, ഈ കൗമാരപ്രായത്തിൽ ഈ വാക്സിൻ നൽകുമ്പോൾ ഏറ്റവും അധികം ആൻറ്റിബോഡി പ്രൊഡക്ഷൻ നടക്കാൻ സാധ്യത ഏറ്റവും കൂടുതൽ ഈ സമയത്താണ്. മാത്രമല്ല ഈ വൈറസുമായി സമ്പർക്കമുണ്ടാവാനുള്ള സാധ്യത ഏത് പ്രായത്തിലാണോ അതിനു മുമ്പ് തന്നെ ഈ വാക്സിൻ എടുക്കുന്നതാണ് ഏറ്റവും ഉത്തമം. അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു പ്രായപരിധി ഇതിന് നിശ്ചയിച്ചിട്ടുള്ളത്. തീർച്ചയായും നമ്മളെല്ലാവരും, മാതാപിതാക്കൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഏറ്റവും കരുതലും സ്നേഹവും എല്ലാം നൽകുന്നത് നമ്മുടെ കുഞ്ഞുങ്ങൾക്കാണ്. അപ്പോൾ അവരുടെ ആരോഗ്യ സുരക്ഷയ്ക്ക് വേണ്ടി നമുക്ക് ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരം വാക്സിനുകൾ കൃത്യസമയത്ത് കൃത്യമായ ഇടവേളകളിൽ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രൈമറി വാക്സിനേഷൻ, അത് കഴിഞ്ഞ് ബൂസ്റ്റർ ഡോസുകൾ, ഇപ്പോൾ ജനന സമയത്ത് തുടങ്ങുന്ന വാക്സിനേഷൻ നമ്മളൊരു നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ അനുസരിച്ച് 16 വയസ്സിൽ നമ്മൾ നൽകുന്ന TD രണ്ടാമത്തെ ബൂസ്റ്ററിലാണ് പൂർത്തിയാവുന്നത്. അപ്പോൾ തീർച്ചയായും കൃത്യമായി കുഞ്ഞുങ്ങൾക്ക് വാക്സിനുകൾ നൽകുക, അവരെ സുരക്ഷിതരാക്കുക.
1: HPV വാക്സിൻ പെൺകുഞ്ഞുങ്ങൾക്ക് നൽകാവുന്ന വലിയ സുരക്ഷയാണ്. ആലങ്ങാട് കോട്ടപ്പുറം

0: സ്വദേശിനിയായ ലഹര നവാസ്.
1: ഞാനൊരു അധ്യാപികയാണ്. എനിക്ക് രണ്ട് പെൺകുട്ടികളാണുള്ളത്. മൂത്ത മകൾക്ക് ഈ അടുത്തിടെ 15 വയസ്സ് പൂർത്തിയായി. അവൾക്ക് ആ 14 വയസ്സ് കഴിഞ്ഞും 15 വയസ്സ് പൂർത്തിയാകുന്നതിന് മുമ്പുമാണ് ഗർഭാശയങ്ങളെ ക്യാൻസറിനെതിരായിട്ടുള്ള HPV വാക്സിനേഷൻ എടുക്കണം എന്ന ആശാവർക്കറുടെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ കരിമാലൂർ പഞ്ചായത്തിലെ ആരോഗ്യ കേന്ദ്രത്തിൽ ചെന്നത്. അവിടുത്തെ ആ ഉദ്ഘാടന വേളയിൽ തന്നെ മകൾക്ക് ഈ വാക്സിനേഷൻ ലഭിക്കുകയുണ്ടായി. ഈ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞ പിന്നെ അവൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പനിയോ കാര്യങ്ങളോ ഉണ്ടാവോ എന്ന് പറഞ്ഞിരുന്നെങ്കിലും അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ആകെ ഉണ്ടായിരുന്നത് ആ എടുത്ത കൈക്ക് കുറച്ച് വേദന ഉണ്ടായിരുന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇത്തരത്തിലൊരു പ്രതിരോധ കുത്തിവയ്പ്പ് ആരോഗ്യ മേഖല കണ്ടെത്തിയത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ സാധാരണയായി കണ്ടുവരുന്ന സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു രോഗമാണ് ഗർഭാശയകളും ക്യാൻസർ. അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലൊരു കണ്ടുപിടുത്തം ഇനി വരുന്ന ഒരു തലമുറയിൽപ്പെട്ട പെൺകുട്ടികൾക്ക് കൂടി ഒരു സുരക്ഷിതത്വം നൽകുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം.

0: വേളയിൽ തന്നെ മകൾക്ക് ഈ വാക്സിനേഷൻ ലഭിക്കുകയുണ്ടായി. ഈ വാക്സിനേഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അവൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. പനിയോ കാര്യങ്ങളോ ഉണ്ടാവോ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അങ്ങനെ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ആകെ ഉണ്ടായിരുന്നത് ആ എടുത്ത കൈക്ക് കുറച്ച് വേദന ഉണ്ടായിരുന്നത് മാത്രമേ ഉള്ളൂ. എന്തായാലും ഇത്തരത്തിലൊരു പ്രതിരോധ കുത്തിവയ്പ്പ് ആരോഗ്യ മേഖല കണ്ടെത്തിയത് നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ സാധാരണയായി കണ്ടുവരുന്ന സ്ത്രീകളിൽ കണ്ടുവരുന്ന ഒരു രോഗമാണ് ഗർഭാശയകളെ ക്യാൻസർ. അതുകൊണ്ട് വളരെയധികം ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾ അനുഭവിക്കുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലൊരു കണ്ടുപിടുത്തം ഇനി വരുന്ന ഒരു തലമുറയിൽപ്പെട്ട പെൺകുട്ടികൾക്ക് കൂടി ഒരു സുരക്ഷിതത്വം നൽകുന്നു എന്നതിൽ നമുക്ക് അഭിമാനിക്കാം.
1: HPV വാക്സിൻ വിതരണത്തെക്കുറിച്ച് വിവരിക്കുകയാണ് എറണാകുളം ജില്ലാ മെഡിക്കൽ ഓഫീസിലെ റിപ്രൊഡക്റ്റീവ് ആൻഡ് ചൈൽഡ് ഹെൽത്ത് വിഭാഗം ഡെപ്യൂട്ടി DMO ഡോക്ടർ രശ്മി MS.
2: നമ്മുടെ രാജ്യത്ത് മാർച്ച് മാസം മുതൽ മെയ് മാസം വരെ 3 കാലയളവിൽ നിലവിൽ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാക്സിനേഷൻ ക്യാമ്പയിനാണ് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് വാക്സിനേഷൻ ക്യാമ്പയിൻ അഥവാ HPV വാക്സിനേഷൻ ക്യാമ്പയിൻ. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന് പറയുന്നത് സ്ത്രീകളിൽ ഗർഭാശയഗള ക്യാൻസർ ഉണ്ടാക്കുന്ന ഒരു വൈറസാണ്. ലോകത്തിലെ കണക്കെടുത്താൽ സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ക്യാൻസർ എന്ന് പറയുന്നത് മാറിടത്തിലുണ്ടാകുന്ന ബ്രസ്റ്റ് ക്യാൻസറാണ്. 2 ഗർഭാശയഗള ക്യാൻസറാണ്. നമ്മുടെ ഗർഭാശയത്തിൻ്റെ ഏറ്റവും താഴത്തെ യോനിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു ഭാഗമാണ് ഗർഭാശയഗളം. ഈ ഒരു ഭാഗത്ത് ഉണ്ടാകുന്ന ഒരു ക്യാൻസറാണ് ഗർഭാശയഗള ക്യാൻസർ. 75% ഈ ഒരു ക്യാൻസർ രോഗബാധിതർക്ക് മരണം സംഭവിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ക്യാൻസറിൻ്റെ പ്രത്യേകത. വൈറസ് ബാധ മൂലം ഉണ്ടായേക്കാവുന്ന ക്യാൻസറുകളിൽ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ക്യാൻസറാണ് ഗർഭാശയഗള ക്യാൻസർ. നമ്മുടെ രാജ്യത്ത് ഓരോ വർഷവും 1.5 ലക്ഷം സ്ത്രീകൾക്ക് ഗർഭാശയഗള ക്യാൻസർ ഉണ്ടാകുന്നു എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. ക്യാൻസറിനെതിരെയുള്ള പലവിധ പ്രവർത്തനങ്ങളും ലോകത്തെമ്പാടും നടന്നു വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി തന്നെ നമ്മുടെ രാജ്യത്ത് 28 February ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് HPV വാക്സിനേഷൻ ക്യാമ്പയിൻ. ഈ ക്യാമ്പയിനിന്റെ ഉദ്ദേശം ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ബാധ മൂലം ഉണ്ടായേക്കാവുന്ന ഗർഭാശയഗള ക്യാൻസറിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ്. 14 പൂർത്തിയായതും 15 വരെ അല്ലെങ്കിൽ 15 3 വരെയുള്ള പെൺകുട്ടികളെയാണ് ഈ ഒരു ക്യാമ്പയിനിന്റെ ഭാഗമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വൈറസ് ബാധ മൂലം ഉണ്ടാകുന്ന ഒരു ക്യാൻസർ ആയതുകൊണ്ട് തന്നെ ഈ ക്യാൻസറിനെ എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ള രീതിയിൽ വർഷങ്ങളായിട്ടുള്ള ഗവേഷണം നടന്നു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വാക്സിനാണ് ഈ ഒരു ക്യാൻസർ പ്രതിരോധത്തിന് ഫലവത്തായിട്ടുള്ള ഒരു മാർഗം എന്ന് വർഷങ്ങൾക്ക് മുന്നേ തന്നെ കണ്ടെത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ പാശ്ചാത്യ രാജ്യങ്ങളിൽ തന്നെ വർഷങ്ങൾക്ക് മുന്നേ തന്നെ തുടങ്ങി വെച്ച ഒരു വാക്സിനാണ് HPV വാക്സിൻ. നിലവിൽ നമ്മുടെ രാജ്യത്തും ഈ ഒരു വാക്സിൻ വർഷങ്ങളായി സ്വകാര്യ മേഖലകളിൽ ലഭ്യമാണ്. കേരളത്തിലെ സ്വകാര്യ ആശുപത്രികളിൽ ഓപ്ഷണൽ വാക്സിൻസ് ആയിട്ട് ഈ ഒരു വാക്സിൻ കൊടുത്തു വരുന്നുണ്ട്. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് പലതരത്തിലുള്ള വൈറസുകളുണ്ട്. അതിൽ 16, 18, 6, 11 എന്നീ വകഭേദങ്ങളിൽ ഉള്ള വൈറസുകളാണ് ഗർഭാശയഗള ക്യാൻസർ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത്. ഈ 4 ബാധകളെയും പ്രതിരോധിക്കാൻ ഉതകുന്ന ഒരു ക്വാഡ്രിവാലന്റ് വാക്സിൻ, അതായത് 4 എതിരെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരു വാക്സിനാണ് മെർക്സ് എന്ന് പറയുന്ന ഒരു ലോകോത്തര കമ്പനി ഉണ്ടാക്കിയെടുത്ത ഒരു വാക്സിനാണ് ഗാർഡാസിൽ വാക്സിൻ. ഈ ഒരു വാക്സിനാണ് നിലവിൽ ഈ ഒരു ക്യാമ്പയിൻ മുഖാന്തരം കൊടുത്തു വരുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്വകാര്യ മേഖലകളിൽ അല്ലെങ്കിൽ സ്വകാര്യ ആശുപത്രികളിൽ 4,000 to 6,000 ഒരു വാക്സിൻ ഈടാക്കുന്ന അതേ വാക്സിൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ രാജ്യത്തെമ്പാടുമുള്ള 14 പൂർത്തിയായ 15 to 90 ഇടയിലുള്ള പെൺകുട്ടികൾക്കായി തികച്ചും സൗജന്യമായി നൽകി വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസരം ഒരു സുവർണാവസരമായിട്ട് കണക്കാക്കുകയും ഇത് പാഴാക്കാതെ നമ്മുടെ പെൺകുട്ടികൾക്ക് നമ്മൾ നൽകേണ്ടതാണ്. ഇതൊരു ഒറ്റ ഡോസ് വാക്സിൻ ക്യാമ്പയിനാണ്. സർക്കാർ മേഖലകളിൽ ഇതുവരെ നൽകിയിട്ടില്ലാത്ത ഒരു വാക്സിൻ ക്യാമ്പയിൻ എന്നുള്ള രീതിയിൽ പ്രഖ്യാപനം വരുമ്പോൾ സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾക്ക് ഒത്തിരിയേറെ ആശങ്കകളുണ്ട്. ഇപ്പോൾ കോവിഡ് വാക്സിൻ എന്ന് പറയുന്ന ഒരു പുതിയ വാക്സിൻ വന്നപ്പോൾ അതിനേറെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള പലതരം കാര്യങ്ങളും നമ്മളെ വാർത്തകളിലൂടെയും നമ്മുടെ ഇടയിൽ നിന്നും ഒക്കെ ഒരുപാട് ചർച്ചാ വിഷയമായിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ HPV വാക്സിനേഷൻ ക്യാമ്പയിന്റെ പ്രഖ്യാപനം നടക്കുന്ന സമയത്ത് പലതരത്തിലുള്ള ആശങ്കകളും മാതാപിതാക്കൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോവിഡിൽ നിന്നും വ്യത്യാസമായി സെർവൈക്കൽ ക്യാൻസർ എന്ന് പറയുന്നത്

0: അത് ഒരിക്കലും ഒരു പുതിയ അസുഖമല്ല. സെർവൈക്കൽ ക്യാൻസറിനെതിരായിട്ടുള്ള വാക്സിൻ ഒരിക്കലും ഒരു പുതിയ വാക്സിനുമല്ല. ഇത് വർഷങ്ങളായി തന്നെ രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും എല്ലാ ജില്ലകളിലും സ്വകാര്യ ആശുപത്രികളിൽ 4,000 മുതൽ 6,000 വരെ രൂപയിൽ കൊടുത്തു വരുന്ന ഒരു വാക്സിൻ തന്നെയാണ്. അതേ വാക്സിൻ തികച്ചും സൗജന്യമായി കുട്ടികൾക്ക് കൊടുക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആശങ്കകൾക്ക് യാതൊരു വഴിയുമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടുത്ത വർഷം മുതൽ നമ്മുടെ റുട്ടീൻ വാക്സിനേഷൻ ഷെഡ്യൂളിൽ, അതായത് സർക്കാർ മേഖലകളിൽ കൊടുത്തു വരുന്ന വാക്സിനേഷൻ സമയക്രമങ്ങളിൽ 14 വയസ്സ് ഉൾപ്പെടുത്തുകയും എല്ലാ കുട്ടികൾക്കും നൽകുന്നതിനുമാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ക്യാൻസറിനെ പ്രതിരോധിക്കാൻ ഒരു വാക്സിൻ കിട്ടുക എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ രണ്ട് കൈകളും നീട്ടി സ്വീകരിക്കേണ്ട ഒന്നാണ്. അതിൽ ആശങ്കകൾ കലർത്തി നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭിക്കുന്ന ഈ ഒരു അവസരം പാഴാകാതിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതാണ്. 14 വയസ്സ് പൂർത്തിയായ പെൺകുട്ടികളുള്ള മാതാപിതാക്കൾ തീർച്ചയായും നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ആശുപത്രിയുമായി ബന്ധപ്പെടുക. നിങ്ങളുടെ വീട്ടിൽ വരാറുള്ള പൊതുജനാരോഗ്യ വിഭാഗം ജീവനക്കാരായ GPH, GHI, ആശാ വർക്കർമാർ, ഇവരോടെല്ലാം നിങ്ങൾക്ക് ബന്ധപ്പെടാം. നിങ്ങൾക്ക് തൊട്ടടുത്തുള്ള സർക്കാർ ആരോഗ്യ സ്ഥാപനത്തിൽ നിന്നും വാക്സിൻ എടുക്കേണ്ട തീയതിയും സമയവും നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതും അന്നേ ദിവസം കൃത്യമായ കുഞ്ഞിനെ അവിടെ കൊണ്ടെത്തിക്കുക. ഈ ക്യാമ്പയിന് പൂർണ്ണമായും നമ്മൾ ഒരു പിന്തുണ നൽകണം. നിങ്ങളുടെ കുട്ടിക്ക് നൽകാവുന്ന ഏറ്റവും വലിയൊരു സമ്മാനമായ ക്യാൻസറിൽ നിന്നുള്ള പ്രതിരോധം കുട്ടിക്ക് നൽകുന്നതിന് ഓരോ മാതാപിതാക്കളും മുന്നോട്ട് വരിക എന്ന് മാത്രമാണ് അറിയിക്കാനുള്ളത്.
1: May 31 അവസാനിക്കുന്ന HPV വാക്സിൻ ക്യാമ്പയിനെ കുറിച്ച് എറണാകുളം ജില്ലാ കളക്ടർ G. പ്രിയങ്ക.
2: എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രിയങ്ക, ജില്ലാ കളക്ടർ എറണാകുളം. സെർവിക്കൽ ക്യാൻസറാണ് ഇസ് ദ സെക്കൻഡ് ബിഗ്ഗസ്റ്റ് കോസ് ഓഫ് ക്യാൻസർ അമോങ് വിമൻ. അതിന്റെ ഒരു പ്രതിരോധത്തിന്റെ ഭാഗമായിട്ടും 14 വയസ്സുള്ള പെൺകുട്ടികൾക്ക് HPV വാക്സിനേഷൻ നാഷണൽ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിന്റെ ഭാഗമായിട്ട് നടത്തിക്കൊണ്ട് വരികയാണ്. February 28 ഇത് തുടങ്ങിയിട്ടുള്ളത്. May 31 ഇത് അവസാനിക്കാൻ പോവുകയാണ്. സോ അതുകൊണ്ട് തന്നെ 14 വയസ്സുള്ള പെൺകുട്ടികളുടെ എല്ലാ രക്ഷിതാക്കളും തീർച്ചയായിട്ടും അടുത്ത ഹെൽത്ത് സെന്ററുകളിൽ രജിസ്റ്റർ ചെയ്യണം. അതേമാതിരി നമുക്ക് UN പോർട്ടലിൽ കൂടെ ഓൺലൈനായിട്ട് അപ്പോയിന്റ്മെന്റ് ഈ വാക്സിനേഷനുക്ക് വേണ്ടി എടുക്കാൻ പറ്റും. ഈ ഒരു ചെറിയ ഒരു ഷോർട്ട് ഒരു വാക്സിനേഷനിലെ നമ്മുടെ ഒരു ജീവിതം വളരെ സുഖമായിട്ട് ഈ ക്യാൻസറുടെ ബാധ്യത ഇല്ലാതെ നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ എല്ലാ 14 വയസ്സിലെ പെൺകുട്ടികളുടെ രക്ഷിതാക്കളും ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കണം. ഇനി കുറച്ച് ദിവസം നമുക്ക് ബാക്കിയുള്ളൂ. May 31 തീർച്ചയായിട്ടും എല്ലാ രക്ഷിതാക്കളും അടുത്തുള്ള ഹെൽത്ത് സെന്ററിനെ സന്ദർശിക്കണം, ഇല്ലെങ്കിൽ ഓൺലൈനിൽ ബുക്ക് ചെയ്തിട്ട് തീർച്ചയായിട്ടും ഈ ഒരു വാക്സിൻ എടുക്കാൻ ശ്രമിക്കണം. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും. നന്ദി.
1: ഹ്യൂമൻ പാപ്പിലോമ വൈറസ് മൂലമുള്ള ക്യാൻസർ കേസുകളുടെ എണ്ണം വർഷംതോറും വർദ്ധിച്ചു വരുന്ന ഈ സാഹചര്യത്തിൽ HPV പ്രതിരോധ കുത്തിവയ്പ്പിന്റെ പ്രസക്തി ഏറുകയാണ്. സാമൂഹ്യ ആരോഗ്യത്തിന് മുൻതൂക്കം നൽകുന്ന ഒരു ജനത എന്ന നിലയിൽ ഈ May 31 വരെ സൗജന്യമായി ലഭ്യമാകുന്ന ഈ കുത്തിവയ്പ്പ് നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരും സ്വീകരിക്കേണ്ടത് പൊതു ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. ഇതിനെതിരെ പരക്കുന്ന സംശയങ്ങളെയും ആശങ്കകളെയും ദൂരീകരിച്ച് ആവശ്യമായ അവബോധം നൽകുക എന്നത് ബന്ധപ്പെട്ട വകുപ്പുകളുടെയും സംവിധാനത്തിന്റെയും ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഭാവിയിൽ വലിയ വെല്ലുവിളി ആയേക്കാവുന്ന സെർവിക്കൽ ക്യാൻസർ എന്ന അർബുദ വില്ലനെ വലിയ പരിധി വരെ മാറ്റി നിർത്താൻ നമുക്കാകട്ടെ.
3: എടുക്കാം HPV വാക്സിൻ, ചെറുക്കാം സെർവിക്കൽ ക്യാൻസറിനെ.
4: നിർവഹണം റിയാസ് കളപ്പുരയിൽ, സഹകരണം ഷൈജി ടോണി.
5: അവതരണം ആകാശവാണി കൊച്ചി FM 102.3.

കെഎസ്ഇബി അറിയിപ്പ്. 110 കെവി കടവന്ത്ര സബ്സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണി നടക്കുന്നതിനാൽ സബ്സ്റ്റേഷൻ പരിധിയിലുള്ള തേവര ഇലക്ട്രിക്കൽ സെക്ഷന്റെ പരിധിയിൽ വരുന്ന സ്ഥലങ്ങളിൽ നാളെ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും. എരൂർ സെക്ഷൻ പരിധിയിൽ ഇരുപ്പക്കാല, ഗ്രീൻ ഫാം, പണ്ടാത്തിൽ, എലുമനക്കൽ, പുലിയന്നൂർ, ശ്രീവിദ്യ അപ്പാർട്ട്മെന്റ് എന്നിവിടങ്ങളിൽ നാളെ രാവിലെ 8 മുതൽ വൈകിട്ട് 5 വരെ ഭാഗികമായി വൈദ്യുതി മുടങ്ങും.

സേവന വാർത്തകൾ. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയിൽ പ്രോജക്ട് അസോസിയേറ്റ് തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. ഒരൊഴിവാണ് ഉള്ളത്: കെമിസ്ട്രി, ബയോ കെമിസ്ട്രി, ഫുഡ് ടെക്നോളജി, മോളിക്കുലാർ ബയോളജി, ബയോടെക്നോളജി വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദമോ, അഗ്രികൾച്ചർ, ഫിഷറീസ്, വെറ്ററിനറി, എഞ്ചിനീയറിംഗ്, ടെക്നോളജി മേഖലകളിൽ ബിരുദമോ ഉള്ളവർക്ക് അപേക്ഷിക്കാം. പ്രായപരിധി: പുരുഷന്മാർക്ക് 35 വയസ്സും സ്ത്രീകൾക്ക് 40 വയസ്സും കവിയരുത്. അപേക്ഷകർ ബയോഡാറ്റ, ഫോട്ടോ, സർട്ടിഫിക്കറ്റ് പകർപ്പുകൾ സഹിതം നാളെ രാവിലെ 10:30 നടക്കുന്ന ഇന്റർവ്യൂവിൽ നേരിട്ട് പങ്കെടുക്കണം. നിലവിൽ ജോലി ചെയ്യുന്നവർ NOC സമർപ്പിക്കണം. വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0484-231-23-00.

0: കളമശ്ശേരി നഗരസഭയിൽ നിന്നും വിധവ പെൻഷൻ, അവിവാഹിത പെൻഷൻ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾ, പുനർവിവാഹിതയോ വിവാഹിതയോ അല്ല എന്നുള്ള സാക്ഷ്യപത്രം ഇനിയും സമർപ്പിക്കാത്തവർ അടുത്ത മാസം 15 മുൻപായി നഗരസഭാ ഓഫീസിൽ ഹാജരാക്കണം.
1: പി നരേന്ദ്രനാഥിന്റെ ബാലസാഹിത്യ കൃതികൾ പറയിപ്പെറ്റ പന്തിരുകുലം,
2: ഉപ്പുകൂറ്റൻ അകത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു, തമ്പുരാനേ. തമ്പുരാൻ ധൃതിയിൽ വന്നു, ഏട്ടാ നമുക്ക് അനുജനെ സ്മരിക്കാം, നമ്മുടെ പ്രിയപ്പെട്ട അനുജത്തിക്ക് വേണ്ടി സ്മരിക്കാം, പാണനാർ പറഞ്ഞു. പത്ത് പേരും കണ്ണടച്ചു. പെട്ടെന്ന് കാറ്റിൻ്റെ ചൂളംവിളി, പൂമുഖം മറച്ചിരുന്ന പനമ്പു തട്ടികൾ ശക്തിയായി ആടി, ഒരു കൊടുങ്കാറ്റ് പെട്ടെന്നുയർന്നു, പുരയിടത്തിലെ മരങ്ങൾ കടപുഴകി വീണു, നമ്പൂതിരിയുടെ ചാരുകസേര സ്വയം വട്ടം കറങ്ങി. കാറ്റിൻ്റെ ചൂളംവിളി സഹിക്കാനാവാതായി. വിരൂപാക്ഷൻ നമ്പൂതിരി കാതുകൾ പൊത്തി. അദ്ദേഹം ഭയന്ന് വിറച്ചു, ക്ഷമിക്കണേ, ക്ഷമിക്കണേ. നമ്പൂതിരി നെഞ്ചത്ത് കൈവച്ച് അപേക്ഷിച്ചു. നാറാണത്ത് ഭ്രാന്തൻ വലം കൈ ഉയർത്തി. പെട്ടെന്ന് കാറ്റവസാനിച്ചു. നമ്പൂതിരി എൻ്റെ അടുത്തേക്ക് വരൂ, അഗ്നിഹോത്രി ആവശ്യപ്പെട്ടു. വിരൂപാക്ഷൻ നമ്പൂതിരി അദ്ദേഹത്തിൻ്റെ സമീപം ചെന്ന് നിന്നു. ഞങ്ങളിൽ ആരാണ് കാണാൻ കൊള്ളരുതാത്തവൻ, പെട്ടെന്ന് പറയൂ, അഗ്നിഹോത്രി അപേക്ഷിച്ചു. നമ്പൂതിരി പത്തു പേരെയും മാറി മാറി നോക്കി. അവസാനം ഉപ്പുകൂറ്റൻ്റെ നേരെ വിരൽ ചൂണ്ടി. ചപ്രത്തലമുടി, പരുപരുത്ത മുഖം, കാണാൻ ഭംഗിയില്ലാത്ത നീണ്ട താടിയും മീശയും, മുഷിഞ്ഞ വേഷം. ഉപ്പുകൂറ്റൻ എന്നാണ് ഇയാളുടെ പേര്. പറയിപ്പെറ്റ പന്തിരുകുലത്തിലെ സന്തതിയാണ്. ഇനി ഇവിടുന്ന് ഒരു കാര്യം ചെയ്യണം. എന്നെ തൊട്ടു നിന്നുകൊണ്ട് ഉപ്പുകൂറ്റനെ നോക്കണം. തമ്പുരാനേ, തമ്പുരാനും എന്നെ തൊട്ടു നിന്നോളൂ, അഗ്നിഹോത്രി പറഞ്ഞു. രണ്ടുപേരും അഗ്നിഹോത്രിയെ തൊട്ടു നിന്നു. അഗ്നിഹോത്രി ഒരു നിമിഷം കണ്ണടച്ചു നിന്നു. ഇനി ഉപ്പുകൂറ്റൻ്റെ നേരെ നോക്കൂ, അദ്ദേഹം കൽപ്പിച്ചു. നമ്പൂതിരിയും തമ്പുരാനും ഉപ്പുകൂറ്റനെ നോക്കി. ഒരു പ്രഭാപടലം ഉപ്പുകൂറ്റൻ്റെ മുഖത്ത് കളിയാടുന്നു, കണ്ണ് മഞ്ഞളിക്കുന്നു, ഹൃദയത്തിൻ്റെ അഗാധതയിലേക്ക് സന്തോഷാനുഭൂതി പാഞ്ഞെത്തുന്നു, ശരീരത്തിന് കനം കുറയുന്നതുപോലെ തോന്നുന്നു, കാതുകളിലേക്ക് ഒരു കാട്ടരുവി മന്ദം മന്ദം ഒഴുകുന്ന ശബ്ദം. തന്നെത്താനറിയാതെ നമ്പൂതിരിയും പുത്രനും കൈകൂപ്പി നിന്നു. തങ്ങൾ കണ്ടത്, കാണുന്നത് ഈശ്വരനെയോ മനുഷ്യനെയോ? സമസ്ത അപരാധം പൊറുക്കണമേ. വിരൂപാക്ഷൻ നമ്പൂതിരി നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു.

0: അരുത്, ഞങ്ങളെ നമസ്കരിക്കരുത്. അഗ്നിഹോത്രി അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഞാൻ ശിപാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്. ശരിയാണ്, ഞാൻ ഇന്ന് പശ്ചാത്തപിക്കുന്നു. അഗ്നിഹോത്രി, എനിക്കൊരു സംശയം. ഞാൻ ഉപ്പുകൂറ്റനിൽ കണ്ടത് ഈശ്വരനെയോ മനുഷ്യനെയോ? വിരൂപാക്ഷൻ നമ്പൂതിരി ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞിരുന്നു. ഈശ്വരനും മനുഷ്യനും ഒന്നാണ് നമ്പൂതിരി. ഈ സത്യം കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസമാണെന്ന് മാത്രം. എന്തായാലും ഇനി തടസ്സമൊന്നുമില്ലല്ലോ. ഒരു തടസ്സവുമില്ല. എൻ്റെ മകനും കാരക്കലമ്മയുമായുള്ള വിവാഹം നിശ്ചയിച്ച അന്ന് തന്നെ നടക്കും. ഞാൻ നടത്തും, നമ്പൂതിരി ആവേശത്തോടെ പറഞ്ഞു.
1: പി നരേന്ദ്രനാഥിൻ്റെ ബാലസാഹിത്യ കൃതികൾ പറയിപെറ്റ പന്തിരുകളും വായിച്ചത് പ്രീതി.

0: ആകാശവാണി FM വാർത്തകൾ.
1: പതിനാറാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോട്ടേം സ്പീക്കർ മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്ത് അംഗങ്ങൾ. സ്പീക്കർ തിരഞ്ഞെടുപ്പ് നാളെ. ന്യൂഡൽഹിയിൽ നടക്കാനിരുന്ന നാലാമത് ഇന്ത്യ ആഫ്രിക്ക ഫോറം ഉച്ചകോടി മാറ്റിവച്ചു. ആഫ്രിക്കൻ മേഖലയിലെ ആരോഗ്യ സാഹചര്യം പരിഗണിച്ചാണ് തീരുമാനം. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്കിടെ രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ മതിയായ വിതരണം ഉറപ്പുവരുത്തിയതായി കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. കിഴക്കമ്പലം ഭൂമി കുടിയൊഴിപ്പിക്കൽ സംബന്ധിച്ച DGP റിപ്പോർട്ട് 3 ദിവസത്തിനകം സമർപ്പിക്കണമെന്ന് ആഭ്യന്തര സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകി മന്ത്രി രമേശ് ചെന്നിത്തല. സംസ്ഥാനത്ത് SSLC, THSLC, AHSLC പരീക്ഷ ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയം, ഫോട്ടോകോപ്പി, സ്ക്രൂട്ടനി എന്നിവയ്ക്ക് ഓൺലൈനായി അപേക്ഷിക്കാവുന്ന തീയതി നാളെ വൈകിട്ട് 4 മണിവരെ നീട്ടി. കുട്ടികളിൽ ചലച്ചിത്രാസ്വാദന ശീലം വളർത്തുക എന്ന ലക്ഷ്യം മുൻനിർത്തി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി നാളെ മുതൽ ഈ മാസം 25 വരെ കൊല്ലത്ത് ചലച്ചിത്രാസ്വാദന ക്യാമ്പ് സംഘടിപ്പിക്കും. മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം നിർവഹിക്കും. പശ്ചിമബംഗാളിലെ മദ്രസകളിൽ വന്ദേമാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കി സംസ്ഥാന സർക്കാർ. സംസ്ഥാനത്ത് മഴ തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ലക്ഷദ്വീപ് തീരത്ത് ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ ഗുജറാത്ത് ടൈറ്റൻസ്, ചെന്നൈ സൂപ്പർ കിങ്സ് പോരാട്ടം. ടോസ് നേടിയ ചെന്നൈ ഗുജറാത്തിനെ ബാറ്റിംഗിനയച്ചു.
0: ആകാശവാണി FM വാർത്തകൾ.
2: ശാസ്ത്രദീപ്തി.
3: ഹാൻലെ ഇൻ ലഡാക്ക്. ആകാശത്തെ ഇഷ്ടപ്പെടുന്നവർ ഒരു തവണയെങ്കിലും ഹാൻലെ സന്ദർശിക്കണം എന്നാണ് പറയുക. കാരണം ലോകത്തിലെ തന്നെ ഏറ്റവും അനുയോജ്യമായ ആകാശ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ ഒന്നാണ് ലഡാക്കിലെ ഹാൻലെ. തീവ്രതയോടെ തിളങ്ങുന്ന ദശലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളാൽ നിറഞ്ഞ ഗാലക്സികൾ, നെബുലകൾ, നക്ഷത്രക്കൂട്ടങ്ങൾ എന്നിവ അത്ഭുതകരമായ വ്യക്തതയോടെ നൃത്തം ചെയ്യുന്നതായി കാണാം. ആകാശത്തിന്റെ ദൃശ്യത കുറയ്ക്കുന്ന ഘടകങ്ങളാണ് മൂടൽമഞ്ഞ്, മേഘങ്ങൾ, ചന്ദ്രന്റെ പ്രകാശം, പൊടിപടലങ്ങൾ, പ്രകാശമലിനീകരണം എന്നിവ. ഇതിൽ ഏറ്റവും വലിയ പ്രശ്നം ലൈറ്റ് പൊള്യൂഷൻ അഥവാ പ്രകാശമലിനീകരണമാണ്. ജോൺ ഇ ബോർട്ടിൽ എന്ന അമേച്ചർ ജ്യോതിശാസ്ത്രജ്ഞനാണ് രാത്രി ആകാശത്തിന്റെ ഇരുട്ട് അളക്കുന്നതിനുള്ള ബോർട്ടിൽ സ്കെയിൽ സൃഷ്ടിച്ചത്. 1 മുതൽ 9 വരെയുള്ളതാണ് ഈ സ്കെയിൽ. ബോർട്ടിൽ 1 ഏറ്റവും ഇരുണ്ടതും ബോർട്ടിൽ 9 എന്നത് ഏറ്റവും മലിനമായതും ആയിരിക്കും. ഏതൊരു ആകാശ നിരീക്ഷകനും ബോർട്ടിൽ 1 എന്ന റേറ്റിംഗ് ഉള്ള ആകാശം ഒരു സ്വപ്നമാണ്. ബോർട്ടിൽ സ്കെയിലിൽ

0: ബാംഗ്ലൂരിന്റെ റേറ്റിംഗ് 9ഉം കൊച്ചിയുടേത് 7.5ഉം മൂന്നാറിന്റേത് 4.4ഉം ആണ്. ലഡാക്കിലെ ഹാൻലെയുടെ ആകാശത്തിന്റെ റേറ്റിംഗ് 1 ആണെന്നതാണ് അതിനെ ലോകത്തിലെ തന്നെ അസ്ട്രോണമിക്കൽ ഒബ്സർവേഷന് ഏറ്റവും അനുയോജ്യമായ സ്ഥലമാക്കി മാറ്റുന്നത്. 14,764 അടി ഉയരവും വളരെ കുറഞ്ഞ ലൈറ്റ് പൊള്യൂഷനുമാണ് ഹാൻലെയുടെ ആകാശത്തെ വളരെ ഇരുണ്ടതും സെലസ്റ്റിയൽ ഒബ്ജക്ട്സിനെ നിരീക്ഷിക്കാൻ ഉതകുന്ന സ്ഥാനമാക്കി മാറ്റുന്നതും. ഇവിടത്തെ ഓക്സിജൻ ലെവൽ സാധാരണയുള്ളതിന്റെ 60% മാത്രമേ കാണാറുള്ളൂ.
1: ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മാഞ്ഞൂരാൻ. ശാസ്ത്രദീപ്തി. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് FM ഈവനിംഗ്.

സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 1444 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.

0: ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത ഗായത്രി ജയൻ കൃഷ്ണനുമായുള്ള അഭിമുഖം തുടർന്ന് കേൾക്കാം.
1: പിന്നെ NSS ജോയിൻ ചെയ്ത കാര്യം പറഞ്ഞു, പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു വ്യത്യസ്തമായ പഠനമേഖല തിരഞ്ഞെടുത്തു, അതായത് ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്?
2: ഞാനൊരു ബയോമാത്സ് സ്റ്റുഡൻ്റ് ആണ്. ഞാൻ പ്ലസ് വൺ പ്ലസ് ടു ബയോളജിയും മാത്തമാറ്റിക്സും എടുത്ത കൂട്ടത്തിലായിരുന്നു. ബിക്കോസ് എൻ്റെ മൈൻഡ് കുറച്ച് ഡീവിയേറ്റിംഗ് ആയിരുന്നു കരിയർ വൈസ്. ഞാൻ മെഡിസിനായിട്ട് പോകണോ, ലൈക്ക് മെഡിക്കലി റിലേറ്റഡ് പോകണോ, ഒരു എഞ്ചിനീയറിംഗിൽ റിലേറ്റഡ് പോകണോ. എൻ്റെ ഫാമിലി ഫുൾ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് ആയിരുന്നു. സോ ഞാൻ ആ ഒരു കൺഫ്യൂഷനിൽ ബയോമാത്സ് എടുത്തു. ആൻഡ് ദെൻ വെൻ ഐ വാസ് സെർച്ചിങ്, നമ്മൾ പ്ലസ് ടു ഒക്കെ കഴിയുമ്പോൾ നമ്മളിങ്ങനെ ഓരോ കോഴ്സുകൾ സെർച്ച് ചെയ്ത് വരുമ്പോഴത്തേക്കും ഐ തോട്ട് ഐ വോണ്ടഡ് സംതിങ് റിലേറ്റഡ് ടു ബോത്ത്. എനിക്ക് തീരെ പാരാമെഡിക്കലി കംപ്ലീറ്റ്ലി പോകാനും താല്പര്യമില്ല, സോൾ എഞ്ചിനീയറിംഗ് ആയിട്ട് പോകാനും താല്പര്യം ഉണ്ടായിരുന്നില്ല. ആൻഡ് ദാറ്റ്സ് വെയർ വി ഫൗണ്ട് ദാറ്റ് ഓക്കെ, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്.
1: സോ ലൈക്ക്
2: യാ, രണ്ടും ഉണ്ട്. ആൻഡ് ഐ വാസ് ലൈക്ക് വാവ്. അപ്പോൾ ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് മാത്രമായിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ഫെൽറ്റ് ലൈക്ക് ബിക്കോസ് ഇറ്റ്സ് എ അപ്കമിങ് ഫീൽഡ്, ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ് മാത്രമായിട്ടുള്ള ഒരു ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ അത്ര വാല്യൂ ഉണ്ടാവില്ല. സോ ഇലക്ട്രോണിക്സ്, അതായത് ഒരു ബേസ് എഞ്ചിനീയറിംഗ് കോൺസെപ്റ്റ് ആണല്ലോ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗിലേക്ക് അങ്ങനെ കയറിയ ഒരു മേഖലയാണ് ഇലക്ട്രോണിക്സ് ആൻഡ് ബയോമെഡിക്കൽ എഞ്ചിനീയറിംഗ്.
1: സയൻസ് ഒക്കെ ഇഷ്ടപ്പെടുന്നതിനൊപ്പം തന്നെ ഈ ഒരു പൊതുകാര്യങ്ങളിലും ഒക്കെ താല്പര്യം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. അല്ലെങ്കിൽ ഇങ്ങനത്തെ NSS പോലുള്ള ഒരു സംഘടനയിൽ പ്രവർത്തിക്കാനും ഇതേപോലുള്ള വേൾഡ് പാർലമെന്റ് പോലുള്ള കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാനും ഒക്കെ സാധിക്കില്ലല്ലോ നമുക്ക് ആ ഒരു താല്പര്യം ഇല്ലെങ്കിൽ. അതുമാത്രമല്ല, നമ്മുടെ ഉള്ളിലും ഇന്നേറ്റ് ആയിട്ടുള്ള ഒരു കഴിവും കൂടെ കാണും, അത് ഒരു പബ്ലിക് സ്പീക്കിംഗ് അല്ലെങ്കിൽ കാര്യങ്ങൾ അനലൈസ് ചെയ്യാൻ. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഭാവി എങ്ങനെയാണ് കാണുന്നത്? ഏത് മേഖലയിലേക്ക് കൊണ്ടുപോകാനാണ് നോക്കുന്നത്?
2: ആസ് എ യങ് പേഴ്സൺ എനിക്ക് കുറേ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. ട്യൂണിംഗ് ഇട്ടിട്ട് ടു സംതിങ് വൺ ഈസ് വെരി ടഫ് ഫോർ മീ ആസ് ഓഫ് നൗ. ബട്ട് എൻ്റെ ഒരു ഊഹം അനുസരിച്ച് ഐ വിൽ ഡെഫിനറ്റ്ലി ബി അറ്റ് പ്ലേസസ് വെർ എ ലോട്ട് ഓഫ് ടോക്കിംഗ് ഹാപ്പൻസ്. ടോക്കിംഗ് ഇൻ ദ സെൻസ് ബിക്കോസ് ഐ ലൈക്ക് ടോക്കിംഗ് ടു പീപ്പിൾ എ ലോട്ട്. എനിക്ക് ഒരാളുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നാച്ചുറലി ഞാൻ കുറേ സംസാരിച്ചപ്പോൾ ആളിങ്ങനെ ഓരോ കാര്യങ്ങൾ, ഐ ലൈക്ക് ലിസ്ണിങ് ടു പീപ്പിൾ എ ലോട്ട്. എനിക്ക് അവരുടെ കാര്യം അവരുടെ പേഴ്സ്പെക്റ്റീവ് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മുടിയൊക്കെ വെട്ടാൻ പോയാലും മുടി വെട്ടുന്ന ആളിങ്ങനെ ബ്രേക്കപ്പ് സ്റ്റോറി എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കും, അങ്ങനത്തെ ഒരു കൂട്ടത്തിലാണ്. അപ്പം സോ ഐ റിയലി എൻജോയ് ലിസ്ണിങ് ടു പീപ്പിൾ, അണ്ടർസ്റ്റാൻഡിങ് ദർ പേഴ്സ്പെക്റ്റീവ്സ് ഓഫ് ലൈഫ്. ആൻഡ് എനിക്കതേ എഞ്ചിനീയറിംഗ് മേഖലയിലേക്ക് കൊണ്ടുവരാണെങ്കിൽ ഇപ്പോൾ മേ ബി ഐ ക്യാൻ ഗോ ടു സെയിൽസ് ഓർ ഐ കുഡ് ഗോ ടു മാർക്കറ്റിംഗ് ഇഫ് ദാറ്റ്സ് പോസിബിൾ. എനിക്ക് പബ്ലിക്കിൽ പോവാണെങ്കിൽ മേ ബി I could work in the youth ministry if I want to.

0: ദേർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് ആർ ഓൺ മൈ മൈൻഡ് ബട്ട് ഒരു ബേസിക് ഐഡിയ ആണെങ്കിൽ ഇതായിരിക്കും.
1: അത് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ട് ശരിക്കും പറഞ്ഞാല്. ഫോക്കസ് വന്നിട്ടില്ല, പക്ഷെ ക്ലാരിറ്റി ഉണ്ട്.
0: അതെ അതെ,
1: ശരി. ഇതല്ലാതെ ഇപ്പൊ ആളുകളോട് സംസാരിക്കുന്നതും സയൻസ് പഠിക്കുന്നതും എഞ്ചിനീയറിംഗും ബയോളജി വേണോ എഞ്ചിനീയറിംഗ് വേണോ ആ ഒരു രണ്ടും കൂടെയുള്ള പഠനവും ആളുകളോട് സംസാരിക്കുന്നതും അതൊക്കെ അല്ലാതെ ഒരു ഹോബി എന്ന നിലയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഇത് കൂടാതെ പഠനവും ഇതേപോലുള്ള കാര്യങ്ങളും കൂടാതെ നമ്മൾ ചെയ്തു വരുന്ന എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടോ?
0: ഹോബീസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിട്ടില്ല. എനിക്കൊരു മൂന്ന് മാസം ആകുമ്പോൾ ഓരോരോ പുതിയ കാര്യങ്ങളൊക്കെ ചെയ്യാം.
1: അപ്പോൾ കുറേ കാര്യങ്ങൾ പഠിച്ചു കാണുമല്ലോ.
0: ഇപ്പോൾ ഒരു ഫേസ് ആണെങ്കിൽ ഒരു ഫേസ് ചിലപ്പോൾ വീഡിയോ എഡിറ്റിംഗ് ആയിരിക്കും, ഒരു ഫേസ് ചിലപ്പോൾ ഡ്രോയിങ് ആയിരിക്കും, ഒരു ഫേസ് ചിലപ്പോൾ മാർക്കർ പെൻ വെച്ച് മെഹന്തി ആർട്ട് ചെയ്യലായിരിക്കും. സോ ഹോബി വൈസ് ഇപ്പോൾ എനിക്കിപ്പോൾ പ്രസൻറ്റിൽ ചോദിക്കുകയാണെങ്കിൽ എൻ്റെ പ്രസൻറ്റ് ഹോബീസ് ഇപ്പോൾ ബേസിക്കലി എന്താ പറയുക, റീഡിങ്, ഒരു ചെറിയ ഫോം ഓഫ് റീഡിങ്. ബുക്ക് റീഡിങ് ഇപ്പോൾ ഭയങ്കര കുറവാണ്, ഞാൻ ഓൺലൈനായിട്ടാണ് ഇപ്പോൾ കൂടുതൽ കാര്യങ്ങൾ വായിക്കണതും കാണുന്നതും. പിന്നെ എനിക്ക് ഡ്രോയിങ് ഉണ്ടായിരുന്നു, ഇറ്റ്സ് സംതിങ് ദറ്റ് ഐ വോണ്ട് ടു സ്റ്റാർട്ട് അഗെയിൻ. ഞാൻ പുസ്തകമൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു വരയ്ക്കാനായിട്ട്, ബട്ട് കോളേജ് ഗെറ്റ്സ് ഹെക്ടിക്, സെം ഉണ്ടല്ലേ,
1: അപ്പോൾ
0: നമുക്ക് അധികം അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. ആൻഡ് ദെൻ ഡാൻസ്, ഓഫ് കോഴ്സ് ഡാൻസ് അത് ത്രൂ ഔട്ട് ഉണ്ട്. ഞാൻ ഡാൻസ് പഠിച്ചിരുന്നു വെൻ ഐ വാസ് യങ്,
1: ക്ലാസിക്കലി
0: പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ദെൻ കാര്യങ്ങൾ ഹെക്ടിക് ആയപ്പോഴത്തേക്ക് ഞാനത് നിർത്തി. ബട്ട് ദെൻ ഐ സ്റ്റിൽ ഡു ഡാൻസ്. ഇപ്പോൾ കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആ റീലൊക്കെ എടുക്കാനോ ചെറിയ ചെറിയ കാര്യങ്ങളോ നമ്മുടെ ചെറിയ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കുറച്ച് കളിക്കും ഫോർ ലൈക്ക് ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി,
1: ഓക്കെ,
0: അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ.
1: അപ്പോൾ എന്തൊക്കെയോ പുരസ്കാരങ്ങളും റെക്കഗ്നീഷൻസും ഒക്കെ കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞു, അതിനെ കുറിച്ചും കൂടെ നമുക്കൊന്ന് പറയാം.
0: ദിസ് വെരി ഇയർ ഞാൻ വേൾഡ് പാർലമെൻറ്റ് പോണേക്കാൻ പിന്നെ ഐ ഹാഡ് ദ ഓപ്പർച്യൂണിറ്റി ടു മീറ്റ് ദ പ്രൈം മിനിസ്റ്റർ ഇൻ ഡൽഹി. നമ്മുടെ യൂത്ത് ഡേ, നാഷണൽ യൂത്ത് ഡേക്ക് എല്ലാ വർഷം നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ് നമുക്ക് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇവൻറ്റ് നടത്തും. സോ ഇൻ ദിസ് ഇവൻറ്റ് ഇതിൽ സെലക്ഷൻസ് നല്ല റിഗ്രസ് ആണ്. അത്യാവശ്യം റിഗ്രസ് സെലക്ഷന് ശേഷം നമുക്ക് കേരള റെപ്രസെൻ്റ് ചെയ്തിട്ട് ഡൽഹിയുടെ ഭാരത് മണ്ഡപത്തിൽ പോകാൻ പറ്റും. 5 ഡേയ്സ് ഇവൻ്റ് ആയിരിക്കും. ഓരോ തീമാണ് നമുക്ക് ഗവൺമെൻറ് 12 തീം തരും. ആ തീമിൻ്റെ ബേസിട്ട് നമുക്ക് എത്രയൊക്കെ ഇനീഷ്യേറ്റീവ്സ് കൊണ്ടുവരാം ഇന്ത്യയിൽ, ഓർ ലോ വൈസ് വാട്ട് എവർ ബ്രെയിൻ സ്റ്റോമിങ് ഐഡിയാസ് ദാറ്റ് വി ഹാവ്, നമുക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഈ ഐഡിയാസ് പല സ്റ്റേജുകൾ കടന്ന് സെലക്ഷൻ കിട്ടിയതിന് ശേഷം വി ഗോ ടു ഡൽഹി. ഡൽഹിയിൽ ഡൊമൈൻ ഏരിയ എക്സ്പേർട്സ് ഉണ്ടാവും, ഇതേപോലെ തന്നെ ദേ വിൽ ലിസൺ ടു അവർ ഐഡിയാസ്. നമ്മുടെ ഐഡിയാസൊക്കെ അവർ കേൾക്കും. ഈ ഡൊമൈൻ ഏരിയ എക്സ്പേർട്സ് നമ്മുടെ ഐഡിയാസ് കേട്ടതിന് ശേഷം ദേ വിൽ ക്രിയേറ്റ് 1 entire PPT. അപ്പോൾ പ്രധാനമന്ത്രി നമ്മുടെ അടുത്ത് വരുമ്പോൾ, നമ്മളോട് സംസാരിക്കാൻ വരുമ്പോൾ ആ ഒരു PPT പ്രസൻറ്റ് ചെയ്യും. ആൻഡ് ദീസ് ഐഡിയാസ് വിൽ ബി ക്യൂറേറ്റഡ്, ആൻഡ് ഇഫ് ഹീ ഫീൽസ് ലൈക്ക് സംതിങ് ഈസ് ആപ്റ്റ്, സംതിങ് നല്ലതാണെന്നുണ്ടെങ്കിൽ, ഓർ ഇഫ് ദി യൂത്ത് മിനിസ്ട്രി ഇത് വായിച്ചു നോക്കിയിട്ട് അതിൽ റിലയബിൾ ആയിട്ടുള്ള നല്ലൊരു ഇനീഷ്യേറ്റീവ് ഉണ്ടെന്നുണ്ടെങ്കിൽ ദേ വിൽ പാസ് ഇറ്റ് ആസ് എ ലോ. പിന്നെ അവിടെ വേറെ ഈ ഡൽഹിയുടെ ഈ വികസിത് ഭാരത് എന്ന് പറയുന്ന പരിപാടിക്ക് ഏജ് ഗ്രൂപ്പില്ല. ഇറ്റ്സ് എ വെരി വൈഡ് ഏജ് ഗ്രൂപ്പ്, ഇറ്റ്സ് ഫ്രം ഐ തിങ്ക് 16 to 29. അപ്പം നമ്മൾ പോകുമ്പോൾ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ, ഞാൻ ഒറ്റയ്ക്കാണ് പോയേ ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. ഞാൻ അത് ഡൽഹിയിലോട്ട് ട്രെയിനിൽ 2.5 days ഒറ്റയ്ക്കായിരുന്നു, വിത്ത് എ ലോട്ട് ഓഫ് പീപ്പിൾ ഐ ബെയർലി നോ. അപ്പോൾ ആ ഒരു ട്രിപ്പ് കഴിഞ്ഞതിന് ശേഷം ഞങ്ങളൊക്കെ ഭയങ്കര ചങ്കി ചങ്കായി. ആൻഡ് ദീസ് പീപ്പിൾ ആർ ഫ്രം വേരിയസ് ബാക്ക്ഗ്രൗണ്ട്സ്. ഇപ്പോൾ നഴ്സിംഗ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ലോ പഠിക്കുന്ന ആൾക്കാരുണ്ട്, ഇപ്പോൾ എന്നെക്കാളും താഴെയുള്ള സ്കൂൾ പിള്ളേരുണ്ട് എൻ്റെ കൂടെ. അപ്പോൾ ഇറ്റ് വാസ് എ വൈഡ് റേഞ്ച് ഓഫ് വെരി ഡിഫറെൻറ്റ് പീപ്പിൾ. അവിടെ കുറേ പേര് വന്നു, എ ലോട്ട് ഓഫ് ഇൻസ്പയറിംഗ് പീപ്പിൾ. അവിടെ നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ശ്രീ അജിത് ദോവൽ വന്നിരുന്നു. ആ ഒരു സെഷൻ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ 2 astronauts ഉണ്ടല്ലോ, നമ്മുടെ പ്രശാന്ത് നായർ സാറും ശുഭാൻഷു ശുക്ല സാറും, അവരുടെ സെഷൻസ് ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് എ ഗ്രേറ്റ് ടൈം. ഐ ഹാഡ് എ ലോട്ട് ഓഫ് ഫൺ. നമുക്ക് ഫ്രീ ടൈം ആണെങ്കിൽ നമുക്കിങ്ങനെ എക്സിബിഷൻസ് ഉണ്ടാവും, റിട്ടയർഡ് ആർമീസിലത്തെ ആൾക്കാരൊക്കെ ഉണ്ടാവും, ആർമിയിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ നമ്മളോട് വന്ന് സംസാരിക്കും, നമുക്ക് അവരോട് സംസാരിക്കാം. ഡിഫെൻസിൻ്റെ ഓരോ വെഹിക്കിൾസ് ഉണ്ടാവും, ഡിഫെൻസിൻ്റെ എല്ലാ വെഹിക്കിൾസ് അവിടെ എക്സിബിഷൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഡിഫെൻസിന് ആസ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് ഇറ്റ്സ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി അല്ലേ. അവർ അത്രയ്ക്കും ആഗ്രഹിച്ച് പോണ ഒരു കാര്യം അവർക്ക് ഇത്ര നേരത്തെ കണ്ടറിയാൻ പറ്റും, കണ്ട് ഓൾറെഡി ചെയ്യണ ആൾക്കാരെ സംസാരിക്കാൻ പറ്റും. സോ ഓൾ ദ എക്സിബിഷൻസ് ആർ വണ്ടർഫുൾ. പിന്നെ അതേപോലെ തന്നെ എല്ലാ സ്റ്റേറ്റിൽ നിന്നും പിള്ളേർ വരും, പിള്ളേർ നല്ല യങ് അഡൾട്ട്സ്.

0: ഈ
1: യങ്
0: അഡൾട്ട്സ് എല്ലാവരും, യെസ് അവരൊക്കെ വരും. ഹ്യൂമാനിറ്റേറിയൻ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, ഇന്ത്യക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാർ. നമ്മൾ പൊതുവെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ, നമ്മുടെ ഒരു ജനറേഷൻ ആണെങ്കിൽ ആ എന്തെങ്കിലും ആവട്ടെ, നമുക്ക് കാനഡ പോവാം അല്ലെങ്കിൽ നമുക്ക് യൂറോപ്പ് പോവാം, ഇവിടെ നിന്നിട്ടൊന്നും വലിയ കാര്യമില്ല, നമ്മളങ്ങനെ ഹോപ്പ് വെക്കണ കൂട്ടത്തിലല്ല. ബട്ട് വെൻ ഐ വെൻറ്റ് ദർ, അ ലോട്ട് ഓഫ് ദോസ് പീപ്പിൾ ഹു ആർ ദർ റിയലി വോണ്ട് ടു ചേഞ്ച് ദ കൺട്രി. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ഒരു ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലാവുമ്പോൾ നമുക്ക് കോൺസ്റ്റൻ്റ്ലി ഗൂസ് ബംസ് വന്നുകൊണ്ടിരിക്കും, ബിക്കോസ് പീപ്പിൾ ആർ ടോക്കിംഗ് അബൌട്ട് ഇനീഷ്യേറ്റീവ്സ്, പീപ്പിൾ ആർ ടോക്കിംഗ് അബൌട്ട് ചേഞ്ച്, ആൻഡ് ദർ ആർ ചേഞ്ച് മേക്കേഴ്സ് ഹു ആർ വില്ലിംഗ് ടു ലിസൺ ടു അസ്. അതാണ് വേറൊരു കാര്യം. സോ ദാറ്റ് വാസ് എ വെരി ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ഞാൻ പറയുകയാണെങ്കിൽ. ഞാൻ ഐ കാർവ് ഇറ്റ് ഇൻ മൈ ഹാർട്ട്. എനിക്ക് ഇത്രയ്ക്കും ഇത്ര യങ് ഏജിൽ ഇങ്ങനത്തെ ഒരു നിലയിലേക്ക് എത്തി, അവിടെ ഒരു ചെറിയ ഐഡിയ, അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഐഡിയ അല്ലെങ്കിലും പ്രസൻറ്റ് ചെയ്യാൻ പറ്റി, അവിടെ വന്ന ആൾക്കാരുടെ ഐഡിയകൾ കേൾക്കാൻ പറ്റി, അവിടെ വന്ന വലിയ വലിയ ആൾക്കാരുടെ സ്പീച്ചസും അവരുടെ പ്രസൻറ്റേഷൻസൊക്കെ കേൾക്കാൻ പറ്റി, ഡൽഹിയൊക്കെ കുറച്ച് കറങ്ങാൻ പറ്റി എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെ, അതർ ദാൻ പേരൻസ് ഓർ ഫാമിലി. നമ്മൾ യാത്രകൾ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ലൈഫ്. അത് ഞാൻ എൻ എസ് എസ് വഴി പഠിച്ചു. കാരണം എൻ എസ് എസ്സിൽ നമുക്ക് എൻ എസ് എസിൻ്റെ പേര് പറഞ്ഞാൽ ഞാൻ എല്ലാം യാത്രയ്ക്ക് പോകണത്, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറക്കില്ല. എൻ എസ് എസ് കോളേജിൻ്റെ പരിപാടിയാണെങ്കിൽ അപ്പം തന്നെ ആ പൊക്കോ എന്തെങ്കിലും കാണിക്കും. അമ്മയ്ക്ക് പിന്നെ കുഴപ്പമില്ല, ഐ തിങ്ക് മൈ മോം ഇസ് വെരി സപ്പോർട്ടീവ്. എൻ്റെ അച്ഛനാണ് കുറച്ചും കൂടി പ്രൊട്ടക്റ്റീവ് ആയിട്ട്, ഇങ്ങനെ ഹീസ് എ മോർ പ്രൊട്ടക്റ്റീവ് ഓഫ് എ പേരൻറ്റ്. സോ അച്ഛൻ എപ്പോഴും ഇങ്ങനെ സൂക്ഷിച്ച് പോകണം, ഇങ്ങനെ പോകണം, ഹീസ് വെരി വെരി കെയറിങ്, ലൈവ് ലൊക്കേഷനൊക്കെ ഇട്ടോളൂ, ഇങ്ങനെ അങ്ങനെ ദാറ്റ് കൈൻഡ് ഓഫ് പേഴ്സൺ ആണ്. ഹീസ് വെരി കെയറിങ്. പക്ഷേ ഫോർ ലൈക്ക് ആസ് ഇൻ ടേംസ് ഓഫ് ഗ്രോത്ത്, എന്തായാലും യാത്രകൾ ചെയ്യണത് നല്ലതാണ്, നമ്മൾ കുറേ പഠിക്കും. അത് ഞാൻ പേഴ്സണലി ഡൽഹി പോയപ്പോൾ ഐ ലേൺഡ് എ ലോട്ട്, ബിക്കോസ് ഐ എം ഓൺ മൈ ഓൺ. എനിക്ക് എത്ര ഒരാളെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ലിമിറ്റ്സ് ഉണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ നല്ലോണം പഠിക്കും, ഇറസ്പെക്റ്റീവ് ഓഫ് വാട്ട് എവർ ദ ഇവൻറ്റ് വാസ്. ട്രാവലിംഗ് ആൻഡ് മൂവിങ് ഔട്ട് ഓഫ് യുവർ കംഫർട്ട് സോൺ, ഗോയിങ് ടു പ്ലേസസ് വെർ പീപ്പിൾ ഡോണ്ട് നോ യുവർ ലാംഗ്വേജ്, മീറ്റിംഗ് ന്യൂ പീപ്പിൾ യു ബാർലി നോ, എന്നിട്ട് അവരുടെ കൂടെ നിൽക്കുക, അപ്പോൾ നമ്മൾ അതൊക്കെ കുറേ പഠിക്കും.
1: നല്ലൊരു അനുഭവമായിരുന്നു അത്,
0: നല്ലൊരു അനുഭവം.
1: നമുക്ക് കിട്ടിയൊരു റെക്കഗ്നിഷൻ മാത്രമല്ല, അത് നമ്മളുടെ ജീവിതത്തെ മാറ്റിമറിച്ച ഒരു സംഭവം കൂടിയായി അല്ലേ?
0: യെസ് ഡെഫിനറ്റ്ലി.
1: അപ്പോൾ എന്തായിരുന്നു ആ ഐഡിയ ഇവിടെ പ്രസന്റ് ചെയ്തത്?
0: അത് ഞാൻ സെലക്ട് ചെയ്ത തീം എന്ന് പറയുന്നത് ഭാരത് സോഫ്റ്റ് പവർ എന്നുള്ള ഒരു തീമായിരുന്നു. ഭാരത് സോഫ്റ്റ് പവർ എന്ന് പറയുമ്പോഴത്തേക്കും ഭാരത് ഹാസ് ഹാർഡ് പവർ ആൻഡ് സോഫ്റ്റ് പവർ. ഭാരത് ഇൻ്റെ ഹാർഡ് പവർ എന്ന് പറയുന്നത് നമ്മുടെ മിലിറ്ററിയുടെ സ്ട്രെങ്ത്, നമ്മൾ അത്യാവശ്യം നല്ല സ്ട്രോങ് മിലിറ്ററിയാണ്. സോഫ്റ്റ് പവർ എന്ന് പറയുന്നത് ഇൻഡയറക്റ്റ് ഇൻഫ്ലുവൻസ് ആണ്. അതായത് നമ്മൾ അറിയാതെ തന്നെ വേറൊരു ഫോറിൻ കൺട്രി നമ്മളെപ്പറ്റി അറിയുന്നു, ലൈക്ക് ഇൻഡയറക്റ്റ്ലി, നമ്മൾ എഫേർട്ട് ഇടാണ്ട്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇന്ത്യൻ്റെ ചിക്കൻ നാൻ, ബിരിയാണി, ഇതൊക്കെ നമ്മൾ യൂറോപ്പിൽ പോയാലും നമുക്ക് കിട്ടും. ദ ബെസ്റ്റ് എക്സാമ്പിൾ ഓഫ് ടോപ്പ് സോഫ്റ്റ് പവർ ഇസ് കൊറിയ. ഇപ്പോൾ കൊറിയൻ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് ആയാലും കൊറിയൻ കേ പോപ്പ് ഗ്രൂപ്പ്സ് ആയാലും അത് അവരുടെ കൺട്രിയുടെ ഒരു കൾച്ചറാണ്. അതൊരു ഗ്ലോബൽ ലെവലിലേക്ക് എത്തിയത് അവർ അത്രയ്ക്കും ഇംപ്ലിമെൻ്റ് ചെയ്ത്, അത്രയ്ക്കും മാർക്കറ്റ് ചെയ്ത് അത് കൊണ്ടുവന്നുകൊണ്ടാണ്. അവരുടെ മീഡിയ, അവരുടെ ഗവൺമെൻറ് അത്രയ്ക്കും ഇൻവെസ്റ്റ് ചെയ്ത് അത് പുറത്തേക്ക് കൊണ്ടുവന്നു. സോ സൗത്ത് കൊറിയ ആയാലും നമുക്ക് അത്ര മിലിറ്ററി പവർ ബേസ് ചെയ്തു, അല്ലെങ്കിൽ വേറൊരു ആസ്പെക്റ്റിൽ നമ്മൾ കണ്ടില്ല. നമ്മൾ സൗത്ത് കൊറിയ എന്ന് പറഞ്ഞ് ഓർക്കുമ്പോൾ വി റെക്കഗ്നൈസ് ദം.
1: അവരുടെ എന്താണ് സീരീസും ഒക്കെയാണ് നമ്മുടെ മനസ്സിൽ ആദ്യം വരിക, പിന്നെ കെ ബ്യൂട്ടി ഒക്കെയാണ് മനസ്സിൽ ആദ്യം വരിക.
0: അതൊരു ഗ്ലോബൽ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും, അത് ആ കൺട്രീനെ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇൻകം വൈസ് അല്ലെങ്കിൽ എങ്ങനെയാലും. സോ ഇറ്റ്സ് എ സോഫ്റ്റ് പവർ ഇസ് വെരി ഫണ്ടമെന്റൽ ഏത് പൊളിറ്റിക്കൽ ജിയോ പൊളിറ്റിക്കൽ സ്റ്റേജിലാണെങ്കിലും. സോ ഭാരതത്തിൻ്റെ സോഫ്റ്റ് പവർ, കൾച്ചറൽ ഡിപ്ലോമസി നമുക്ക് എങ്ങനെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ള ഒരു തീമിനെ ബേസ് ചെയ്തിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. നമ്മുടെ കൾച്ചറലി ആയാലും നമ്മൾ എപ്പോഴും മദർ എർത്തിനെ ഫ്രണ്ടിൽ വയ്ക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഇൻ എനി പ്രോസസ്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ഛത്രപതി ശിവാജിനെ പഠിപ്പിച്ചത് എന്നുവെച്ചാൽ, ഛത്രപതി ശിവാജി ഇൻസ്പിറേഷൻ എടുത്ത കുറച്ച് കാര്യങ്ങൾ ചാണക്യ പറയുന്നുണ്ട്. ചാണക്യ ഈസ് വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ത്രൂഔട്ട് ഹിസ്റ്ററി. അപ്പോൾ വെസ്റ്റേൺ കോൺസെപ്റ്റ് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ, അക്കോർഡിംഗ് ടു ചാണക്യാസ് വ്യൂ ഓഫ് പൊളിറ്റിക്സ്, മദർ എർത്ത് കംസ് ഫസ്റ്റ്. നമ്മൾ എത്രയൊക്കെ ഗെയിൻ ചെയ്താലും, നോ മാറ്റർ ഹൗ മച്ച് ഓഫ് ഫൈനാൻഷ്യൽ ലിറ്ററസി, ഫൈനാൻഷ്യൽ അക്കംപ്ലിഷ്മെൻറ്റ്സ് നമുക്ക് എത്ര കിട്ടിയാലും, ഫസ്റ്റ് കംസ് ദ എർത്ത്. നമ്മൾ എർത്തിനെ സെർവ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തിലേക്ക് കടക്കാൻ പറ്റുള്ളൂ, ബിക്കോസ് ദാറ്റ് ഇസ് ഫണ്ടമെൻറ്റൽസ് ഓഫ് എവറിതിങ്. വെസ്റ്റേൺ കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ വെസ്റ്റേണൽ എക്കണോമിക് ബുക്സ് നമ്മൾ വായിച്ച് നോക്കുകയാണെങ്കിൽ, അക്കോർഡിംഗ് ടു വെസ്റ്റേൺ എക്കണോമിസ്റ്റ്, അവർ ഭയങ്കര പ്രോഫിറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ, എവറിതിങ് ഇസ് പ്രോഫിറ്റ് ബേസ്ഡ്. ബട്ട് ആർ കൾച്ചർ ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. നമുക്ക് അത് വേണമെങ്കിൽ ഒരു ഗ്ലോബൽ സ്റ്റാൻഡേർഡിലേക്ക് എത്തിക്കാം, ബിക്കോസ് ഇഫ് നമ്മുടെ കൾച്ചർ നമുക്ക് എഫിഷ്യൻ്റ് ആയിട്ട് കൾട്ടിവേറ്റ് ചെയ്തെടുത്തിട്ട് അതൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഗ്ലോബലി ഇഫ് പീപ്പിൾ സീ

0: ഇന്ത്യ പീപ്പിൾ സി ഓ ഇന്ത്യ ഈസ് ഡൂയിങ് ലൈക്ക് ദിസ്, പ്രോഫിറ്റ് ബേസ്ഡ് അത്രയ്ക്കല്ലെങ്കിലും ഇന്ത്യ സർവൈവിങ് ഇൻ എ ബെറ്റർ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ സെറ്റ് ചെയ്യാം ദറ്റ് വെസ്റ്റേണലി മാത്രമല്ല എക്കണോമിക്സ് ഇങ്ങനെ മാനേജ് ചെയ്യേണ്ടത്, ഇന്ത്യൻ എക്കണോമിക്സിൻ്റെ ഒരു വേ ഉണ്ട്. ഈ ഇന്ത്യൻ എക്കണോമിക്സ് ഇങ്ങനെ വർക്ക് ചെയ്ത് സക്സസ്ഫുൾ ആവുകയാണെങ്കിൽ ഇറ്റ് കുഡ് പുട്ട് എ സ്റ്റാൻഡേർഡ്, ഇറ്റ് കുഡ് പുട്ട് എ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ഇൻ വേസ് ഇൻ വിച്ച് എക്കണോമിക്സ് വർക്ക്. ഞാൻ ഇങ്ങനെയാണ് ചിന്തിച്ചത്. ഇത് ഞങ്ങൾ ഞാൻ പ്രസൻറ്റ് ചെയ്തു, എനിക്ക് അതുവഴി അങ്ങനെ സെലക്ഷൻ കിട്ടി. ഞങ്ങൾക്ക് റിഗറസ് സെലക്ഷനാണ്, നമുക്ക് പി പി ടി പ്രസൻറ്റ് ചെയ്യണം, നമുക്ക് ക്വസ്റ്റൻ ആൻസർ ഉണ്ടാവും, നമുക്ക് വൺ ടു വൺ ഇൻ്റർവ്യൂ ഉണ്ടാവും.
1: ഇതൊക്കെ എത്ര ദിവസം നടക്കും?
0: ലൈക്ക് നമുക്ക് ഒരു ക്വിസ് ഉണ്ട്, ആ വീട്ടിൽ നമുക്ക് ചെയ്യാം ക്വിസ്, അതിനുശേഷം ഒരു എസ്സേ സബ്മിറ്റ് ചെയ്യണം, അതും നമുക്ക് ഓൺലൈനായിട്ട് ടിച്ച് ചെയ്യാം. എന്നിട്ട് ഒരു 2 ഡേ പ്രോഗ്രാം ഉണ്ടായിരുന്നു ട്രിവാൻഡ്രത്ത്, അവിടെയാണ് ഇതൊക്കെ നടക്കുന്നത്.
1: ശരി,
0: അവിടെ ഒരു 200 പീപ്പിൾ ഓൾമോസ്റ്റ് വരേണ്ടതായിരുന്നു. അവിടെ അത്ര അധികം ആൾക്കാർ വന്നില്ല, 100 പീപ്പിൾ അങ്ങനെ വന്നുള്ളൂ ബിക്കോസ് ഓഫ് ട്രാവൽ ഇഷ്യൂ. അപ്പോൾ 2 ഡേ ഇവൻറ്റ് 1 ഡേ ആയി. ഈ 1 ഡേയിൽ നമ്മൾ നമ്മുടെ തീം പ്രസൻറ്റ് ചെയ്യുന്നു, നമുക്ക് അവർ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു നമ്മുടെ ഐഡിയനെ പറ്റി, അതിൻ്റെ സെലക്ഷനിലെ ബേസിസ് നമുക്ക് ഇൻ്റർവ്യൂ റൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഇൻ്റർവ്യൂ റൗണ്ടിൽ സെൻട്രലിൽ നിന്ന് യൂത്ത് മിനിസ്ട്രി എന്ന് ഒരാൾ വന്നിട്ട് നമ്മുടെ ഇൻ്റർവ്യൂ എടുക്കും. ഇൻ്റർവ്യൂക്ക് സമയമില്ലാത്തതുകൊണ്ട് നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരുന്നു, നമ്മുടെ തീമിൽ സെലക്ട് ആയ ആൾക്കാരുടെ ഗ്രൂപ്പ് ഡിസ്കഷൻ ആയിരുന്നു. അതുവഴി 3 പേരെ സെലക്ട് ചെയ്തു. ആസ് ഓഫ് നോ വികസിത് ഭാരതത്തിനെ പറ്റി ആർക്കും അങ്ങനെ അറിയില്ല. വികസിത് ഭാരത് കഴിഞ്ഞ വർഷം സ്റ്റാർട്ടായിട്ടുള്ളൂ. ഇറ്റ് സ്റ്റാർട്ട് ഇൻ 2025 ഫസ്റ്റ് സീസൺ ആയിരുന്നു, ഇത് സെക്കൻഡ് സീസൺ.
1: ഇതെങ്ങനെയാണ് ഇതിനെ കുറിച്ച് അറിഞ്ഞത്?
0: NSS
1: വഴി.
0: സിജോ സാർ മോളെ പരിപാടിയുണ്ട്. ആ സാറേ ഞാൻ വരാം. സാർ നമ്മളോട് പറയും. പിന്നെ എൻ്റെ ബയോമെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ചേച്ചി 2025 പോയിണ്ടായിരുന്നു.
1: ഓ ശരി.
0: സോ ഷീ ടോൾഡ് മീ ഇങ്ങനെ ഒരു അവസരം ഉണ്ട്, നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നീ ഇതിന് പോകണമെന്ന് പറയും. ഇറ്റ്സ് എ വെരി സ്മോൾ തിങ് അതൊരു ഗവൺമെന്റിന്റെ ക്വിസ് ആണ്, 10 മിനിറ്റ് പോലും നമുക്ക് എടുക്കില്ല അത്. അപ്പം ആൾക്കാർ അധികം കണക്കാക്കില്ല അത് എന്താണ്, ജസ്റ്റ് ഒരു ക്വിസ്. സോ അവർ ഞങ്ങളുടെ കോളേജിലായാലും ആരും അധികം കാര്യമാക്കിയില്ല ഈ കാര്യത്തിന്. ജസ്റ്റ് ഒരു ക്വിസ് അല്ലേ, ഇതിപ്പോൾ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡിലായിരുന്നു. പിന്നെ എനിക്ക് എൻ്റെ ചേച്ചി, എൻ്റെ ഒരു സീനിയർ ചേച്ചി എനിക്ക് പറഞ്ഞ് തന്നുകൊണ്ട് ഞാനത് ചെയ്തു. അത്രയ്ക്ക് എഫേർട്ട് ഇട്ട് പുള്ളിക്കാരിയുടെ എക്സ്പീരിയൻസ് കേട്ടു, എനിക്കൊരു ആഗ്രഹമുണ്ട് ഒന്ന് പോയാൽ കൊള്ളാന്നുണ്ടെന്നുള്ള മനസ്സിലൊരു ആഗ്രഹം വന്നുകൊണ്ട് ഞാൻ അങ്ങനെ എല്ലാ സ്റ്റേജുകൾ കടക്കുമ്പോൾ പുള്ളിക്കാരനെ വിളിക്കും, പുള്ളിക്കാരി ഇങ്ങനെ ഓരോന്ന് അഡ്വൈസ് ചെയ്യും. അങ്ങനെ അങ്ങനെ സെലക്ഷൻ കിട്ടി, അവിടെ ചെന്ന് എത്തിയതാണ്. ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. അതിപ്പോൾ എന്തായാലും അതിനുള്ള ഡിമാൻഡ് ഈ വരുന്ന സമയത്ത് കൂടും. യൂത്തിന് ഒരു പോയിന്റ് മനസ്സിലാവണം, ഓക്കെ എനിക്ക് എൻ്റെ വോയിസ് എക്സ്പ്രസ് ചെയ്യാൻ ഒരു പ്ലാറ്റ്ഫോം എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു ന്യൂസ് അവർക്ക് കിട്ടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കോമ്പറ്റീഷന് കൂടും, വേർത്തി ആയിട്ടുള്ള ആൾക്കാർ കയറും.
1: അത് മാത്രമല്ല, അവർക്ക് അറിയില്ല ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ചുറ്റും ഉണ്ടെന്ന് അറിയില്ല. പല
0: സെൻട്രൽ ഗവൺമെന്റ് യൂത്ത് മിനിസ്ട്രി ഇനിഷ്യേറ്റീവ് ഇത് കുറച്ച് കാര്യങ്ങൾ നടത്തുന്നത് പബ്ലിസിറ്റിയുടെ പ്രശ്നങ്ങളുണ്ടെന്നുള്ളൂ, അത് കുട്ടികളിലേക്ക് യൂത്തിലേക്ക് എത്താനുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട്.
1: അപ്പോൾ ഈ ഐഡിയ കിട്ടാനും ഇത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും ഒരു സോഴ്സ് വേണം. ഈ സോഴ്സ് ഒക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? എങ്ങനെയാണ് ഇത്തരം ഐഡിയകൾ തലയിൽ ഉദിക്കാൻ ശ്രമിക്കുന്നത്?
0: അതിന് ഫസ്റ്റ് ഫണ്ടമെന്റലി നമുക്ക് വേണ്ട ഒരു കാര്യമാണ് എ ഗുഡ് മെന്റർ. എ ഗുഡ് മെന്റർ ഈസ് വെരി ഇമ്പോർട്ടൻ്റ്. നമുക്ക് ഗൈഡിങ് ലൈറ്റായിട്ട് ഒരാൾ വേണം. നമുക്ക് തന്നെ എന്തായാലും ചെയ്യാൻ പറ്റില്ല, എത്ര ഇൻഡിപെൻഡൻ്റ് ആണെങ്കിലും നമ്മൾ എത്ര യങ് ആണെങ്കിലും വി നീഡ് എ ഗൈഡിങ് സോഴ്സ്. വി നീഡ് സം വൺ ടു ലുക്ക് അറ്റ് അവർ തിങ്സ് ആൻഡ് സേ ഇത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആണ്, യു നീഡ് ടു ചേഞ്ച് ദിസ്, ദിസ് ഇസ് സംതിങ് ഡിഫറെൻറ്റ്. ഞങ്ങളുടെ കോളേജിലെ ലൈഫ് സ്കിൽസ് ഹ്യൂമൻ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലത്തെ ഞങ്ങളുടെ ഒരു സാർ ഉണ്ടായിരുന്നു, സുദേഷ് സാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇതിനെപ്പറ്റി ഒരു ഡിസ്കഷൻ വന്നപ്പോൾ ഞാൻ ആളോട് റീച്ച് ഔട്ട് ചെയ്തു. ആൾ എനിക്ക് കുറേ ഐഡിയാസ് പറഞ്ഞു തന്നു, ഇങ്ങനെ ചിന്തിക്കണം അങ്ങനെ ചിന്തിക്കണം. ഇതൊന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും ആയിരുന്നില്ല എൻ്റെ ഇനീഷ്യൽ ഐഡിയാസ്. അത് മാറി മാറി മാറി ഞാനും സാറും എൻ്റെ കൂടെ ഒരു വേറൊരു കുട്ടിയും കൂടി ഉണ്ടായിരുന്നു, ഇങ്ങനെ സെലക്ഷൻ കിട്ടിയ ഒരു കുട്ടിയും കൂടി. ഞങ്ങൾ 3 പേര് ലൈബ്രറിയിലിരുന്ന് ഇങ്ങനെ ചർച്ചയോട് ചർച്ചയാണ്, ഇന്ത്യ ഇത് അത് USA ചൈന ഫുൾ ഇങ്ങനെ നമ്മൾ കോൺവെർസേഷൻസ് ഇങ്ങനെ കുറേ ഉണ്ടാകുമ്പോൾ ആൾ നമുക്ക് ഒരു ഗൈഡിങ് ലൈറ്റ് ആയിട്ടോട് ഉള്ളപ്പോൾ വി ക്യാൻ തിങ്ക് മോർ. ഐഡിയാസ് ഫണ്ടമെൻ്റലി അങ്ങനെയാണ് ഞാൻ ജനറേറ്റ് ചെയ്തത്, ബിക്കോസ് എനിക്ക് പ്രയർ എക്സ്പീരിയൻസ് ഇല്ല ഇൻ ദ ഡൊമൈൻ. സോ എൻ്റെ പേഴ്സ്പെക്റ്റീവിൽ അങ്ങനെയാണ്. വേറെ കുറേ കാര്യങ്ങളെന്ന് വെച്ചാൽ ഒരു ഐഡിയക്ക് റൈറ്റ് ഫുൾ റിസോഴ്സസ് വേണമെങ്കിൽ വി ഹാവ് ടു ബി ഔട്ട് ദെയർ. അപ്പോൾ നമ്മളിങ്ങനെ ചർച്ച ചെയ്ത് വൺ ഗ്രേറ്റ് വേ ഓഫ് ജനറേറ്റിംഗ് ഐഡിയ ഈസ് ഹാവിംഗ് ഫസ്റ്റ് വൺ ഈസ് ഹാവിംഗ് എ ഗുഡ് മെന്റർ, ഹാവിംഗ് എ ഗുഡ് ഗൈഡിംഗ് ലൈറ്റ് who is going to give you all the resources. Second one is talking to people.
1: Conversation.
0: Yes. വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒന്നല്ലെങ്കിൽ ആ ഒരു സിനാരിയോ കടന്നു പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ റാൻഡംലി എനിബഡി, നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഇതാണ് ബേസിക്കലി രണ്ട് കാര്യങ്ങൾ ഫോർ ജനറേറ്റിംഗ് ആൻ ഐഡിയ, ജസ്റ്റ് ടു ബി ദെയർ.

0: ഇസ് ഓൾസോ വെരി ഇമ്പോർട്ടൻ്റ്.
1: ഇനി നമ്മൾ എല്ലാവരോടും ചോദിക്കുന്ന ഒരു ക്ലീഷ ചോദ്യം ഞാനങ്ങ് ചോദിക്കാം,
0: ആ
1: എന്താണ്
0: ആയിക്കോട്ടെ.
1: ഭാവി പരിപാടികൾ?
0: ഓ, ദിസ് ഈസ് ഓൾവേസ് ദ ടഫസ്റ്റ് ക്വസ്റ്റ്യൻ. എൻജിനീയറിംഗ് ഒക്കെ ഒന്ന് പാസ്സാവണം. രണ്ട്, വർക്കിലേക്ക് കയറണം എന്തായാലും. ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഇമ്പോർട്ടൻ്റ് ആണ്, അപ്പം ഒന്ന് ഇൻഡിപെൻഡൻ്റ് ഒക്കെ ആവണം. അത് കഴിഞ്ഞിട്ടായിരിക്കും മേ ബി എവറിത്തിങ് എൽസ് ദറ്റ് വി ടോക്ക്ഡ് അബൌട്ട്. കുറേ നല്ല ആൾക്കാരായിട്ട് പരിചയപ്പെടുക, കുറേ നല്ലോണം നെറ്റ്വർക്കിംഗ് ചെയ്യുക, നല്ല മെമ്മറീസ് ഉണ്ടാക്കുക. ബിക്കോസ് കോളേജിനെ തിരിച്ചു തരാതെ ലൈഫ് കിട്ടില്ല. എനിക്ക് ഇപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ സീനിയേഴ്സ് ഗ്രാജുവേറ്റ് ആയി പോണ സമയമാണ്, ഫെയർവെൽസ് നടക്കുന്ന സമയമാണ്. അപ്പോൾ അവരൊക്കെ വന്നിട്ട് പറയും, മര്യാദയ്ക്ക് എൻജോയ് ചെയ്തോ, ഇനി ജന്മത്തിൽ ഇങ്ങനെ ഒരു സമയം കിട്ടത്തില്ല, ജോലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ പറയ വേണ്ട.
1: എന്തായാലും ഒരുപാട് സ്വപ്നം കാണാനുള്ള പ്രായമാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുള്ള പ്ലാൻ ഉണ്ടാക്കാനുള്ള, നേരത്തെ പറഞ്ഞു ഗോളൊക്കെ സെറ്റ് ചെയ്യുന്ന ആളാണെന്ന്, അതുപോലെ ഒരുപാട് പ്ലാനുകൾ ഉണ്ടാക്കാനുള്ള ഒരു പ്രായം കൂടിയാണിത്. അപ്പോൾ എല്ലാ ആഗ്രഹങ്ങളും പൂർത്തിയാകട്ടെ, വലിയ വലിയ കാര്യങ്ങൾ ചെയ്യാനാകട്ടെ.
0: താങ്ക് യു സോ മച്ച്.
1: അപ്പോൾ ഇവിടെ വന്ന് ഇത്രയും നേരം ചെലവഴിച്ചതിന് നന്ദി.
0: താങ്ക് യു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബാംഗ്ലൂരിൽ നടന്ന വേൾഡ് യൂത്ത് പാർലമെന്റിൽ പങ്കെടുത്ത ഗായത്രി ജയൻ കൃഷ്ണനുമായുള്ള അഭിമുഖം. നിർവഹണം റിയ, സഹകരണം അരുൺ സി പ്രകാശ്.
3: യുവവാണി സമാപിക്കുന്നു.

പാലക്കാട് ജില്ലയിൽ പട്ടികജാതി പട്ടികവർഗ യുവതി യുവാക്കൾക്കായി സൌജന്യ പരിശീലനത്തിന് അപേക്ഷ ക്ഷണിച്ചു. ഒരു വർഷ ഒ ലെവൽ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ കോഴ്സിലേക്കാണ് അപേക്ഷിക്കേണ്ടത്. 10-ാം ക്ലാസും പ്ലസ് ടുവുമാണ് അടിസ്ഥാന യോഗ്യത. പ്രായപരിധി 18 മുതൽ 30 വയസ്സുവരെ. പ്രതിമാസം 1000 രൂപ സ്റ്റൈപ്പൻഡ് ലഭിക്കും. അപേക്ഷിക്കേണ്ട അവസാന തീയതി ഈ മാസം 31. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 98 47 59 75 87. 98 47 59 75 87.

0: പാലക്കാട് നടുവത്തപ്പാറ ഗവൺമെന്റ് മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലേക്ക് റെസിഡൻഷ്യൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹോസ്റ്റലിലേക്ക് ദിവസവേതനടിസ്ഥാനത്തിൽ ജീവനക്കാരെ നിയമിക്കുന്നതിന് ഈ മാസം 26-ാം തീയതി രാവിലെ 10-ന് കൂടിക്കാഴ്ച നടത്തും. 2026-27 അധ്യയന വർഷത്തേക്ക് പരിചയ സമ്പന്നരായ കുക്ക്, ആയ, വാച്ച്മാൻ തസ്തികകളിലാണ് നിയമനം. താൽപര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന രേഖകൾ, ജോലി പരിചയം എന്നിവയുടെ അസൽ രേഖകൾ സഹിതം സ്കൂളിൽ എത്തിച്ചേരണം. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 94-95-03-54-69. നമ്പർ ആവർത്തിക്കാം: 94-95-03-54-69.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളി കൊച്ചി, ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30.
1: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
2: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.

പത്തിരിപ്പാല ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ ഗസ്റ്റ് അധ്യാപക ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം. BBA മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം, ജേർണലിസം, പൊളിറ്റിക്കൽ സയൻസ് എന്നീ വിഷയങ്ങളിലാണ് ഒഴിവുകൾ. ബന്ധപ്പെട്ട വിഷയത്തിൽ UGC നിശ്ചയിച്ചിരിക്കുന്ന യോഗ്യതയും കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറുടെ വെബ്സൈറ്റിൽ ഓൺലൈനായി പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരോ കോളേജ് വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരോ ആയ ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാം. അവസാന തീയതി ഈ മാസം 30. അപേക്ഷ കോളേജ് ഓഫീസിൽ നിന്നും നേരിട്ടോ കോളേജ് വെബ്സൈറ്റിൽ നിന്നും

0: ഡൗൺലോഡ് ചെയ്തോ യോഗ്യത തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പ് സഹിതം നേരിട്ടോ തപാൽ വഴിയോ നൽകണം. വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0491 28 73 99 9. 0491 28 73 99.
1: ഗ്രീൻ മൗണ്ട് സ്പൈസസ് കാവ്യധാര എല്ലാ ദിവസവും രാവിലെ 6:35.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

0: കൊഴിഞ്ഞാമ്പാറ ഗവൺമെന്റ് പ്രീ മെട്രിക് ഹോസ്റ്റൽ പ്രവേശനത്തിന് 5 മുതൽ 10 വരെ ക്ലാസുകളിലെ പട്ടികജാതി മറ്റ് വിദ്യാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകളിലെ പ്രധാന അധ്യാപകൻ സാക്ഷ്യപ്പെടുത്തിയ അപേക്ഷ ഈ മാസം 25 വൈകിട്ട് 5 മുൻപായി ചിറ്റൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ നൽകണം. വിവരങ്ങൾക്കായി ഫോൺ നമ്പർ 85 47 63 01 28 85 47 63 01 28.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
0: FM ഈവനിംഗിൽ ഇനി കേൾക്കാം ഇന്നത്തെ ഈവനിംഗ് മെലഡി. ചിത്രം ജേക്കബിന്റെ സ്വർഗരാജ്യം. ഉണ്ണിമേനോൻ, സിത്താര കൃഷ്ണകുമാർ എന്നിവർ പാടിയത്. ഗാനരചന മനു മഞ്ജിത്, സംഗീതം ഷാൻ റഹ്മാൻ.

കോട്ടയം വാഴപ്പള്ളി അഡീഷണൽ ICDS പ്രോജക്ട് പരിധിയിൽ വരുന്ന വാഴപ്പള്ളി പഞ്ചായത്തിലെ അംഗനവാടികളിലേക്ക് വർക്കർ ഹെൽപ്പർ നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത 2026 ജനുവരി 1 18 വയസ്സ് തികഞ്ഞവരും 46 വയസ്സ് കവിയാത്തവരുമായ വനിതകളായിരിക്കണം. വർക്കർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ SSLC വിജയിച്ചിരിക്കണം. ഹെൽപ്പർ തസ്തികയിൽ അപേക്ഷിക്കുന്നവർ എഴുതാനും വായിക്കാനും അറിയുന്നവരും SSLC വിജയിക്കാത്തവരും ആയിരിക്കണം. അപേക്ഷകൾ അടുത്ത മാസം 18 വൈകിട്ട് 5 ICDS മാടപ്പള്ളി അഡീഷണൽ ഓഫീസിൽ നൽകണം.

0: സാംസ്കാരിക വകുപ്പും അമ്പലപ്പുഴ ബ്ലോക്ക് പഞ്ചായത്തും സംയുക്തമായി നടപ്പിലാക്കുന്ന സൗജന്യ കലാപരിശീലനത്തിലേക്ക് അപേക്ഷകൾ ക്ഷണിച്ചു. പ്രായഭേദമന്യേ കഥകളി, ചെണ്ട, കൂടിയാട്ടം, ചിത്രരചന, കഥകളി വേഷം, കഥകളി സംഗീതം, ശാസ്ത്രീയ സംഗീതം എന്നീ കലാരൂപങ്ങളിൽ പരിശീലനം നേടാം. ബ്ലോക്ക് പഞ്ചായത്തിന്റെ കീഴിലുള്ള വിവിധ സെന്ററുകളിലാണ് ക്ലാസുകൾ. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 85 47 54 64 85 47 52 64 64.
1: തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ 7:10 ഗ്രീൻ മൗണ്ട് സ്പൈസസ് ഈ ഗാനം ഇന്നത്തെ ഗാനം.
2: ഗ്രീൻ മൗണ്ട് കറി മസാലകൾ, പ്രകൃതിയുടെ രുചി.

ഇടുക്കി ചിത്തിരപുരം സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ സായാഹ്ന ഒപി നടത്തുന്നതിന്റെ ഭാഗമായി താൽക്കാലിക തസ്തികയിലേക്ക് ഡോക്ടറുടെ നിയമനം നടത്തുന്നതിനുള്ള ആഭിമുഖം ഈ മാസം 26 രാവിലെ 10:30 ചിത്തിരപുരം ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടക്കും. യോഗ്യത MBBSഉം PCMC രജിസ്ട്രേഷനും. അപേക്ഷകർ വയസ്സ്, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന രേഖകളുടെ ഒറിജിനൽ പകർപ്പ്, ഒരു ഫോട്ടോ എന്നിവ സഹിതം അന്നേ ദിവസം നേരിട്ട് ഹാജരാകണം.

റേഡിയോ നാടക ശ്രോതാക്കൾക്ക് ഇതാ ഒരു സന്തോഷ വാർത്ത. മെയ് 25 തിങ്കൾ മുതൽ മെയ് 29 വെള്ളി വരെ മലയാള റേഡിയോ നാടക ചരിത്രം മാറ്റി എഴുതിയ കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ കൊച്ചി FM പുനഃപ്രക്ഷേപണം ചെയ്യുന്നു. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ എന്നീ നാടകങ്ങളാണ് പുനഃപ്രക്ഷേപണം ചെയ്യുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കുക കെ വി ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ.

സാക്ഷരതാ മിഷന്റെ 4-ാം തരം, 7-ാം തരം, 10-ാം തരം ഹയർ സെക്കൻഡറി തുല്യതാ കോഴ്സ് പ്രവേശനം ആരംഭിച്ചു. ഈ മാസം 25 വരെ ഫൈൻ ഇല്ലാതെയും അടുത്ത മാസം 4 വരെ 50 രൂപ ഫൈനോടുകൂടിയും ജൂൺ 15 വരെ 250 രൂപ സൂപ്പർ ഫൈനോടുകൂടിയും പ്രവേശനം നേടാവുന്നതാണ്. പ്രവേശനം സംബന്ധിച്ച വിവരങ്ങൾ സാക്ഷരതാ മിഷന്റെ www.literacymissionkerala.org എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. വിവരങ്ങൾക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 0491-25-05-17-9. നമ്പർ ആവർത്തിക്കാം: 0491-25-05-17-9.

0: നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
1: മനുഷ്യജീവിതത്തെ ധന്യമാക്കുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ വൈകാരിക ഭാവം സ്നേഹമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു.
0: നിത്യചൈതന്യേതി ജീവിതവും ദർശനവും, ഡോക്ടർ സ്മൃതി എസ് ബാബു ചെയ്യുന്ന പ്രഭാഷണം.
2: ഈ പെൻഡുലത്തിന്റെ ശബ്ദം, ഓരോ 30 മിനിറ്റിലുമുള്ള മണിയടി, അത് നിശബ്ദതയെ മുറിക്കുന്നത് കേൾക്കൽ എനിക്ക് ലഹരിയാണ്.
0: കെ രതീഷ് എഴുതി അവതരിപ്പിക്കുന്ന കഥ കഥാനുയായി.
3: തവിടരിച്ചോറിലുപ്പും ഉരുക്കെണ്ണയും ചേർത്തിളക്കി തിരുമാഘമകം നാളിൽ ഒരു മുത്തശ്ശി.
0: എഴുമാവിൽ രവീന്ദ്രനാഥിന്റെ കവിതകൾ നാളെ രാത്രി 9:30 സാഹിത്യ സുരഭിയിൽ.
4: FM ഈവനിംഗിൽ ഇനിയൊരു ഗാനം കേൾക്കാം. ചിത്രം ദിൽ. പി ഉണ്ണികൃഷ്ണൻ, സുജാത എന്നിവർ പാടിയത്. ഗാനരചന കപിലൻ, സംഗീതം വിദ്യാസാഗർ.

0: തക്ഷൻകുന്ന് സ്വരൂപം, യു കെ കുമാരൻ എഴുതിയ നോവൽ.
1: ഇരുളിന്റെ മടകൾ താണ്ടി നിരത്തിലൂടെ പോവുമ്പോൾ രാമറിന്റെ മനസ്സിലുണ്ടായിരുന്നത് കടകളിൽ നിന്നും ഒലിച്ചിറങ്ങുന്ന മഞ്ഞ വെളിച്ചത്തിൽ നീണ്ടും കുറുകിയുമുള്ള നിഴലുകൾ നിറഞ്ഞ അങ്ങാടിയായിരുന്നു. അതിനാദ്യമായി ചമ്പകമരത്തിന്റെ ചില്ലകളെ തല്ലിത്തകർക്കാൻ വേണ്ടി ഇടയ്ക്കെത്തുന്ന കാറ്റിനോടൊപ്പം അന്ധവിശ്വാസം എങ്ങോ അപ്രത്യക്ഷമാകേണ്ടതാണ്. അത് എന്നെങ്കിലും സംഭവിക്കുമോ? കോടതിയുടെ മുമ്പിൽ ചൂട്ടുവിൽക്കുന്ന കോമപ്പൻ വിളിച്ചു ചോദിച്ചു, ഇന്ന് ചൂട്ടുമാണ്ടേ? അവന്റെ കയ്യിൽ ഒന്നോ രണ്ടോ ചൂട്ട് മാത്രമാണ് അവശേഷിച്ചിരുന്നത്. അതിനാൾക്കാർ ഉണ്ടായിരിക്കും. നിലാവുദിക്കാൻ ഇനിയും സമയമുണ്ട്. പറമ്പിലേക്ക് കയറുന്ന മുളമ്പാലത്തിൽ നിന്നും രാമർ വീട്ടിലേക്ക് നോക്കി. ഇരുളിൽ വീട് അത്രമാത്രം ദൃശ്യമായിരുന്നില്ല. ഒരു കറുത്ത കുത്ത്. അപ്പോൾ മുറ്റക്കൊള്ളു കയറി ഒരു നിഴൽ വടക്കുഭാഗത്തേക്ക് നീങ്ങിപ്പോകുന്നത് കണ്ടു. അത് ഒരാൾ രൂപമാണോ അതോ വെറും തോന്നലോ? ഇരുളും നിഴലും ചേരുമ്പോൾ അങ്ങനെയും ചില തോന്നലുകൾ ഉണ്ടാവും. വീട്ടിൽ കയറുമ്പോൾ പടിഞ്ഞാറേ ഭാഗത്തെ വീട്ടിൽ നിന്നും ആരെല്ലാമോ ഉച്ചത്തിൽ സംസാരിക്കുന്നത് കേട്ടു. അടിയോടിയുടെ വീട് ഇതുവരെ ഒഴിഞ്ഞുകിടക്കുകയായിരുന്നു. പതിവില്ലാതെ ഇളയമ്മ പുറത്തേക്ക് മുഖം നീട്ടി പറഞ്ഞു, ആടന്ന് നാടകം പഠിക്കുകയാണ്. കുഞ്ഞിക്കേളുവിന്റെ നാടകം. രാമറിന് സന്തോഷം തോന്നി. വീണ്ടും ഇരുളിലൂടെ പുറത്തേക്കിറങ്ങി. അവിടെ പെട്രോമാക്സ് കത്തുന്നുണ്ടായിരുന്നു. പ്രകാശത്തിന്റെ ചാലുകൾ. രാമർ അവയിൽ ചവിട്ടി മുന്നോട്ടേക്ക് നടന്നു. കോഴിക്കോട് കടപ്പുറത്ത് ഉപ്പു കുറുക്കുവാൻ ചെന്ന കോൺഗ്രസ് പ്രവർത്തകരെ പോലീസ് ക്രൂരമായി മർദ്ദിച്ചു. അന്നത്തെ പത്രത്തിലെ പ്രധാന വാർത്ത അതായിരുന്നു. അത് വായിച്ച് തക്ഷൻകുന്നിലെ കോൺഗ്രസ് പ്രവർത്തകർ നടുങ്ങി. പത്രവാർത്തയല്ലാതെ കോഴിക്കോട്ടു നിന്നും മറ്റ് വിവരങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല. എല്ലാവരും വളരെ ഉത്കണ്ഠയിലായിരുന്നു. ശ്രീധരൻ ഡോക്ടറുടെ വീട്ടിൽ ഒത്തുകൂടിയിരിക്കുകയായിരുന്നു അവർ. പതിവായി അങ്ങനെ ഇരിക്കാറുണ്ടെങ്കിലും ഇന്നത്തെ ഒത്തുകൂടലിന് എന്തെല്ലാമോ സവിശേഷതയുള്ളതായി അവർക്ക് തോന്നി. അതുകൊണ്ടാവാം പതിവായി തമാശ പറയുന്നവരിൽ പലരും മൗനം പാലിച്ചു. അവർക്ക് മുകളിൽ ഗൗരവത്തിന്റെ അദൃശ്യമായ ഒരാകാശം പന്തലിക്കുകയും ചെയ്തു. പയ്യന്നൂരിലെ ഉപ്പു സത്യാഗ്രഹത്തിന് ശേഷം കേളപ്പൻ കീഴൂരിൽ വരുമെന്നാണ് കരുതിയിരുന്നത്. അദ്ദേഹത്തിന് വേണ്ടി പല ദിവസവും കാത്തുനിൽക്കുകയും ചെയ്തു. എന്നാൽ കേളപ്പൻ കീഴൂരിലേക്ക് വരാതെ നേരെ കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്നു. പയ്യന്നൂരിലേതുപോലെയായിരുന്നില്ല കോഴിക്കോട്ട് പോലീസിന്റെ പ്രതികരണം. ഉപ്പു കുറുക്കിയവരെ പോലീസ് മർദ്ദിച്ച് അവശരാക്കി. അതിനും പുറമെ 9 മാസത്തെ തടവ് ശിക്ഷയും കോടതി വിധിച്ചു. അന്തരീക്ഷത്തെ മയപ്പെടുത്തുവാൻ ശ്രീധരൻ ഡോക്ടർ എന്തെങ്കിലും സംസാരിക്കുമെന്നാണ് എല്ലാവരും കരുതിയത്. ഗൗരവപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും പറയാറുള്ളത് ഡോക്ടറാണ്. മാത്രവുമല്ല, എത്ര വിഷമം പിടിച്ച പ്രശ്നമാണെങ്കിലും അദ്ദേഹം സംസാരിച്ച് മയപ്പെടുത്തുകയാണ് പതിവ്. അതിലദ്ദേഹം മിടുക്കനാണ്. എന്നാൽ ഇന്നത്തെ ഒത്തുകൂടലിൽ അദ്ദേഹം മൗനം പാലിക്കുകയായിരുന്നു. സംസാരിക്കില്ല എന്നൊരു നിർബന്ധ ബുദ്ധി അദ്ദേഹത്തിനുള്ളതുപോലെ. അതേസമയം അദ്ദേഹം ഇടയ്ക്കിടെ മെറ്റിൽഡയെ നോക്കുന്നുണ്ടായിരുന്നു. കേളപ്പന്റെ വിവരങ്ങൾ അറിയുവാൻ പതിവ് പോലെ മെറ്റിൽഡ വരുമ്പോഴൊക്കെ എന്തെങ്കിലും തമാശ പറഞ്ഞാണ് ഡോക്ടറെ തിരയേൽക്കാറുള്ളത്. കേളപ്പനെക്കുറിച്ചുള്ള പ്രച്ഛന്നങ്ങളായ ചില പരാമർശങ്ങൾ അടങ്ങിയ സംസാരമായിരിക്കും അത്. മെറ്റിൽഡയ്ക്ക് അതിഷ്ടവുമാകും. എന്നാൽ

0: അന്ന് ഡോക്ടറുടെ ഭാഗത്തുനിന്നും അത്തരം പരാമർശങ്ങളൊന്നുമുണ്ടായില്ല. കോഴിക്കോട്ടെ സംഭവം ഏറ്റവുമധികം ആഘാതമേൽപ്പിക്കുന്നത് മെറ്റൽ ഡേ ആയിരിക്കുമെന്നും ഡോക്ടർക്കറിയാമായിരുന്നു. അതുകൊണ്ടുതന്നെ കേളപ്പനെക്കുറിച്ചുള്ള പരാമർശങ്ങളൊന്നും നടത്തുവാൻ അദ്ദേഹം തുനിഞ്ഞില്ല. മാത്രവുമല്ല, കുറച്ചുകൂടി ഗൗരവക്കാരനാകാൻ ശ്രമിക്കുകയും ചെയ്തു. മെറ്റൽ ഡേയെയും ദേവകിയെയും പത്രം കാണിക്കരുതെന്നും അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അതും വിഫലമാവുകയായിരുന്നു. രണ്ടുപേരും പതിവായി പത്രം വായിക്കുന്ന സ്വഭാവക്കാരാണ്. വന്നുകഴിഞ്ഞാൽ ആദ്യം ആവശ്യപ്പെട്ടത് പത്രമാണ്. എന്നാൽ അന്ന് പത്രം ചോദിച്ചപ്പോൾ ഡോക്ടർ ആദ്യം നിരുത്സാഹപ്പെടുത്തുകയായിരുന്നു. അപ്പോൾ തന്നെ മെറ്റൽ ഡേക്ക് സംശയം തോന്നിയിരുന്നു. പയ്യന്നൂരിൽ നടന്ന സമരം പോലെ സമാധാനപരമായിരിക്കും കോഴിക്കോട്ടേതുമെന്നാണ് അവർ കരുതിയിരുന്നത്. ഉപ്പുകുറുക്കുന്ന സമരഭടന്മാർ സമാധാനത്തിന്റെ മാർഗം മാത്രമാണ് അവലംബിക്കാറുള്ളത്. അതുകൊണ്ടുതന്നെ അക്രമമുണ്ടാകാനുമിടയില്ല. എന്നാൽ പത്രവാർത്ത കണ്ടതോടെ മെറ്റൽ ഡേയും ദേവകയും തളർന്നുപോയി. അവിടെ കൂടിയിരുന്നവരുടെ നിഗൂഢമായ മൗനത്തിന്റെ അർത്ഥമെന്താണെന്നും അവർ തിരിച്ചറിഞ്ഞു. അപ്പോഴാണ് ഡോക്ടർ സംസാരിച്ചത്. പത്രത്തിൽ പറയുന്നത്ര മോശമായിരിക്കില്ല കാര്യങ്ങൾ. അതുകൊണ്ട് പേടിക്കേണ്ട ആവശ്യവുമില്ല. തങ്ങളെ സമാധാനിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ശ്രീധരൻ ഡോക്ടർ അങ്ങനെ പറഞ്ഞതെന്ന് മെറ്റിൽഡയ്ക്കും ദേവകിക്കും അറിയാമായിരുന്നു. അവർ അദ്ദേഹത്തിന്റെ നേരെ നോക്കി. പത്രത്തിന്റെ ഒന്നാം പേജിൽ തന്നെയുള്ള വാർത്തയിലാണ് കണ്ണുകൾ ചെന്ന് തറച്ചത്. സത്യഗ്രഹികൾക്ക് ക്രൂരമർദ്ദനം, കേളപ്പനടക്കമുള്ളവർക്ക് 9 മാസം കഠിന തടവ്. തലവാചകം വായിച്ചപ്പോൾ തന്നെ തളർന്നുപോയി. പിന്നീടുള്ള വായന മങ്ങലിലൂടെയായിരുന്നു. കണ്ണീരിന്റെ മറവിൽ നിന്നും അക്ഷരങ്ങൾ പെറുക്കിയെടുക്കാൻ നന്നേ പ്രയാസപ്പെട്ടു.
1: തക്ഷൻകുന്ന് സ്വരൂപം, UK കുമാരൻ എഴുതിയ നോവൽ. ആഖ്യാനം ബോബി.
2: ഈ നോവലിന്റെ അടുത്ത ഭാഗം നാളെ രാവിലെ 7:50 കേൾക്കാം.
3: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
4: ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ എ. നുജും.
5: കരുണയുടെ കാതൽ, കരുണയുടെ നീലിച്ച കഴലിണകൾ ചുംബിച്ച് വചനങ്ങൾ തേങ്ങുന്നു എന്ന് നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് കരുണയെ രൂപകാത്മകമാക്കുന്നുണ്ട്. കരുണ എന്ന വാക്ക് നമുക്കേറെ പരിചിതമാണ്. ഉയർന്ന പദവിയിലുള്ള മനുഷ്യൻ താഴ്ന്ന പദവിയിലുള്ള മനുഷ്യരോട് പ്രകടിപ്പിക്കുന്ന ഔദാര്യമോ സ്നേഹമോ അൻപോ ഒക്കെയാകാം അത്. സാമ്പത്തികമായി സഹായിക്കുന്നതിനെയും സാഹോദര്യം പ്രകടിപ്പിക്കുന്നതിനെയും ശുശ്രൂഷിക്കുന്നതിനെയും കാരുണ്യം എന്ന് പറയാറുണ്ട്. കരുണ എന്നതിന് ബുദ്ധദർശനത്തിൽ വിശാലമായ അർത്ഥ തലങ്ങളുണ്ട്. കരുണയും നിർവാണവുമാണ് മനുഷ്യൻ്റെ 2 ലക്ഷ്യങ്ങൾ. കരുണ സാമൂഹ്യപ്രവർത്തനമോ സഹജീവികളോടും ലോകത്തോടുമുള്ള കടപ്പാടിൻ്റെ ആവിഷ്കാരമോ ആകുമ്പോൾ നിർവാണം ആത്മാവിൻ്റെ നിരുപാധികമായ ആനന്ദമാണ്. മധ്യമമാർഗത്തിലൂടെ അതിജീവിച്ച് പ്രപഞ്ചത്തെയും തന്നെയും കുറിച്ചുള്ള പരമജ്ഞാനത്തിൻ്റെ ലബ്ധിയിലൂടെ സ്വാർത്ഥത്തിൽ നിന്ന് വിമുക്തനാകുമ്പോൾ നിർവാണം അടയാവുന്നതാണ്. കരുണ എന്ന പേരിൽ കുമാരനാശാന്റെ ഒരു കവിതയുണ്ട്. അതിൽ നിന്ന് മലയാളത്തിൽ പല നാടകരൂപങ്ങളും ഉണ്ടായിട്ടുണ്ട്. പ്രശസ്തമായ ആദ്യകാല സംഗീത നാടകങ്ങളിലൊന്നായിരുന്നു കരുണ. വാസവദത്തയുടെ പ്രണയത്തെ നിരാകരിക്കുന്ന ഉപഗുപ്തൻ അവളുടെ വഴിവിട്ട ജീവിതത്തിന്റെ അന്ത്യത്തിൽ സമാശ്വസിപ്പിക്കുവാനെത്തുന്ന ആ കഥയിൽ ബുദ്ധദർശനം കരുണയെ നിരുപാധികമായ മനുഷ്യസ്നേഹമായി വ്യാഖ്യാനിക്കുന്നുണ്ട്. അതാകട്ടെ, അടിസ്ഥാനപരമായി സാമൂഹ്യ പ്രവർത്തനമാണ് എന്ന് നമുക്ക് കാണാവുന്നതാണ്. കരുണ മാനുഷികമായ വികാരത്തെയും നിർവാണം ആത്മീയമായ അറിവിലൂടെ ചിന്തയെയും പാകപ്പെടുത്തുന്നു. മതങ്ങളിൽ ദൈവം കാരുണ്യവാനായാണ് ചിത്രീകരിക്കപ്പെടുന്നത്. അമ്മയുടെ കാരുണ്യമാണ് വാത്സല്യം. അത് സാർവലൗകികമാണ്. പക്ഷികളിലും മൃഗങ്ങളിലുമെല്ലാം വാത്സല്യമെന്ന കാരുണ്യഭാവം പ്രകടമാണ്. കാരുണ്യത്തെ അനന്തര തലമുറകളിലേക്ക് പ്രസരിപ്പിക്കുന്ന മുഖ്യമായ പ്രസ്ഥാനം മാതൃത്വമാണ്. ചിന്താവിഷ്ടയായ സീതയിൽ മുനിമാരുടെ ഹൃദയത്തെ ആർദ്രമാക്കി കരുണാമയമാക്കുന്നത് ആശ്രമത്തിലെ അമ്മമാരാണെന്ന് കുമാരനാശാൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ചരിത്രാതീത കാലങ്ങളിൽ കാരുണ്യമൂർത്തികളിലധികവും മാതൃദേവതമാരായിരുന്നു. പുരുഷദേവന്മാരുടെ ആധിപത്യത്തോടെ കരുണയും ആർദ്രതയും വീരത്തിനും ശൗര്യത്തിനും ആയുധപ്രയോഗത്തിനും വഴിമാറുന്നുണ്ട്. പുരാണങ്ങളിൽ പുരുഷദേവന്മാരുടെ ആധിപത്യം കാണുന്നത് അതുകൊണ്ടാണ്. നവരസങ്ങളിൽ 2-ാമത്തേത് കരുണമാണ്. കരുണയുടെ ഭാവം ഉദ്ദീപിപ്പിക്കുന്ന കലാസ്വാദന സന്ദർഭത്തിലാണ് കരുണരസം ഉണ്ടാകുന്നത്. മറ്റുള്ളവരിൽ നിന്ന് കരുണ

0: ഗ്രഹിക്കുമ്പോഴാണ് ആളുകൾ മിക്കവാറും കരയുന്നത്. കരുണയും രോദനവും പരസ്പരം പ്രതിഫലിപ്പിക്കുന്ന രണ്ട് ഭാവങ്ങളാണ്.
1: മഹിതം മലയാളം. മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര.
2: മഹിതം മലയാളം എല്ലാ ദിവസവും രാവിലെ 7 മണിക്കും രാത്രി 8:50-നും.

കോട്ടയം മണർക്കാടുള്ള സൈനിക വിശ്രമ കേന്ദ്രത്തിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ പാർട്ട് ടൈം സ്വീപ്പറുടെ ഒഴിവുണ്ട്. താൽപര്യമുള്ളവർ വിശദവിവരങ്ങൾ സഹിതം ഈ മാസം 29 വൈകിട്ട് 5 മുൻപ് ജില്ലാ സൈനിക ക്ഷേമ ഓഫീസിൽ നേരിട്ടെത്തി അപേക്ഷിക്കണം. വിമുക്ത ഭടന്മാർക്കും ആശ്രിതർക്കും മുൻഗണന. വിളിക്കേണ്ട നമ്പർ 0481 23 71 18 7, 0481 23 71 18 7. ഒരറിയിപ്പ്. ആകാശവാണി കൊച്ചി FM നിലയം നാളെ ഉച്ചകഴിഞ്ഞ് 3 പ്രക്ഷേപണം ചെയ്യുന്ന ഹലോ കൊച്ചി FM തത്സമയ ഫോണിൻ പരിപാടിയിൽ നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്ന വിഷയത്തിൽ ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ന്യൂട്രീഷനിസ്റ്റ് ഡോക്ടർ മുംതാസ് ഖാലിദ് ഇസ്മയിൽ മറുപടി നൽകുന്നു. നല്ല ആരോഗ്യത്തിനായി ഭക്ഷണം എങ്ങനെ കഴിക്കണം എന്നറിയാൻ താൽപ്പര്യമുള്ളവർ നാളെ ഉച്ചകഴിഞ്ഞ് 3 മുതൽ 0484 242 6397 അല്ലെങ്കിൽ 0484 242 6387 അല്ലെങ്കിൽ 944 6455 888 എന്ന നമ്പറിൽ വിളിക്കുക.

FM ഈവനിംഗിൽ ഇനി FM ഡയറിയിലെ ചോദ്യവും അതിന്റെ ഉത്തരവുമാണ്. ചോദ്യം ഇതായിരുന്നു, ഇനോള ഗേ എന്ന വിമാനത്തിന്റെ പ്രത്യേകത എന്താണ്? ഉത്തരം, 1945 ഓഗസ്റ്റ് 6 ജപ്പാനിലെ ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന ബോംബ് വർഷിച്ച അമേരിക്കൻ വിമാനമാണ് ഇനോള ഗേ. ഈ നിലയത്തിൽ നിന്നും നാളെ പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികൾ: നാളെ രാവിലെ 5:55 സുഭാഷിതം, കുഞ്ഞു മുഹമ്മദ് പുലവത്ത് അവതരിപ്പിക്കുന്നു. 6:32 റീഗൽ ജ്വല്ലേഴ്സ് ഇടപ്പള്ളിക്കൊച്ചി പ്രധാന പത്രവാർത്തകൾ, തുടർന്ന് ഗ്രീൻമൗണ്ട് സ്പൈസസ് കാവ്യധാര ചങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ രമണൻ എന്ന കവിതയിൽ നിന്ന്.

8:00 മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ ആരോഗ്യ വിചാരം. സന്ധി മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ സീനിയർ കൺസൾട്ടന്റ് ജോയിന്റ് റീപ്ലേസ്മെന്റ് സർജൻ ഡോക്ടർ മുഹമ്മദ് തമീമുമായി അഭിമുഖം.

6:50 കാർഷിക ജീവനം, വളങ്ങളുടെ സന്തുലിത ഉപയോഗം. ഈ വിഷയത്തിൽ കൃഷി വിജ്ഞാന കേന്ദ്രം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ഷോജി ജോയ് എഡിസൺ സംസാരിക്കുന്നു. 6 ഏക്കറിലായി റംബൂട്ടാൻ കൃഷി ചെയ്യുന്ന ആയവനയിലുള്ള സിബി കൊല്ലറക്കൽ കൃഷിവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.

0: FM Evening.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 8 മണി കഴിഞ്ഞ് 59 മിനിറ്റ് 39 സെക്കൻഡ്. ഇനി 9 മണിക്ക് ന്യൂസ് അറ്റ് 9 ഡൽഹി റിലേ.

0: Centre issues health advisory for passengers arriving from or transiting through Ebola-affected countries. India-Africa Forum Summit postponed. IMD issues red alert for heat wave conditions over Uttar Pradesh, Madhya Pradesh and Vidarbha for tomorrow. And an IPL cricket match between Gujarat Titans and Chennai Super Kings underway in Ahmedabad. And for details of these stories and more, log on to our website www.newsonair.gov.in and News on AIR app. And that is all in the news at 9. Good night.
1: ആകാശവാണി കൊച്ചി എഫ് എം 102.3 സമയം 9 കഴിഞ്ഞ് 14:55. ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം 96 എന്ന ചിത്രത്തിലെ ഗാനം ചിന്മയി പാടിയത്. ഗാനരചന ഉമാദേവി, സംഗീതം ഗോവിന്ദ് വസന്താ.

സീതാരാമം എന്ന ചിത്രത്തിൽ ഹരിചരൺ, സിന്ദൂരി വിശാൽ എന്നിവർ പാടിയ ഗാനം. ഗാനരചന കർക്കി, സംഗീതം വിശാൽ ചന്ദ്രശേഖർ.

വെളുത്തായ എഴുത്തായ.

കുടുങ്ങി.

0: ഞാനിപ്പോ പറഞ്ഞില്ലേ നേരിനെ പറ്റി, അത് ഒരടിസ്ഥാന കാരണമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നൊന്നുള്ളത് എന്റെ തൊഴിൽശാലകളിൽ പണിയെടുക്കുന്നവരോട് എനിക്കുള്ള ബന്ധമാണ്. ഞാനും എന്റെ തൊഴിലാളികളും ഒരേ ഒരു മനസ്സോടെ ജോലി ചെയ്യുന്നവരാണ്. ചെറുതിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട് കണ്ടിടത്തെല്ലാം കഠിനമായി അധ്വാനിച്ചു കിട്ടിയ കാശിൽ നിന്ന് തേനീച്ച തേൻ എന്ന പോലെ മിച്ചം വെച്ച് കൊച്ചു കൊച്ചു ബിസിനസ്സുകൾ നടത്തി പതുക്കെ പതുക്കെ പച്ച പിടിച്ച് മുന്നോട്ട് പോയ എനിക്ക് ശരീരവും മനസ്സും കൊണ്ട് ഇടതടവില്ലാത്ത പ്രയത്നമായിരുന്നു ഈ ജീവിതം. ആ എനിക്ക് എന്റെ തൊഴിലാളികളെ എങ്ങനെ എന്നിൽ നിന്ന് ഭിന്നരായി കാണാൻ കഴിയും? മെയ്യനങ്ങാതെയും വിയർപ്പ് പൊടിയാതെയും തൊഴിലാളി നേതൃത്വം എന്ന തൊഴിലും പേറി ജീവിക്കാൻ വകയുണ്ടാക്കി പുലരുന്നവർക്ക് എന്റെ ഫാക്ടറികളിൽ സ്ഥാനമില്ലാത്തതിന് കാരണം അതാണ്. എനിക്ക് ലാഭമുണ്ടാക്കി തരുന്നവർക്ക് സുഖമായി ജീവിക്കാൻ വേണ്ടത് കൊടുത്ത് ബാക്കി വരുന്നതിൽ ഒരംശമേ എന്റേതായി ഞാൻ കരുതാറുള്ളൂ. ശേഷിച്ചതെല്ലാം ബിസിനസ്സിൽ തന്നെ വീണ്ടും മുടക്കുകയാണ് പതിവ്.
1: അനുസ്യൂതമായ വളർച്ചയാണോ വിജയ ഇൻഡസ്ട്രീസിന് ഉണ്ടായിട്ടുള്ളത്?
0: ഒരിക്കലുമല്ല. മുന്നോട്ട് പോകെ തന്നെ പിന്നോട്ട് പല ചുവട് വെച്ചിട്ടുള്ള സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. എങ്ങോട്ട് നീങ്ങാതെ ഒരേ നിലയ്ക്ക് നിന്ന കാലവുമുണ്ട്. ആകെ തളർന്നു പോകുമോ എന്ന് ഭയപ്പെട്ട അവസരങ്ങളും തരണം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒന്നെനിക്ക് തീർത്തു പറയാം, കൊള്ളലാഭത്തിന് വേണ്ടി കള്ളം കാണിക്കുകയോ ബിസിനസ് കാര്യത്തിൽ എന്നോട് ഇടപെട്ടവരെ വഞ്ചിക്കുകയോ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല.
2: അങ്ങ് അനുവദിക്കുമെങ്കിൽ ഒന്ന് രണ്ട് ചോദ്യം ചോദിക്കണമെന്നുണ്ട്.
0: ഏതായാലും ഒരു നാളും ഉണ്ടായിട്ടില്ലാത്തൊരു കാര്യത്തിന് ഇന്ന് സന്നദ്ധനായി. ഇനി പിന്നെ നിങ്ങളെ എന്തിനു നിരാശപ്പെടുത്തുന്നു?
1: ഞങ്ങൾ കുറിച്ചെടുക്കുകയാണ്.
2: രാഷ്ട്രീയ മണ്ഡലത്തെ പറ്റി എന്താണ് അങ്ങയുടെ അഭിപ്രായം? ഏത് രാഷ്ട്രീയ കക്ഷിയോടാണ് അങ്ങേക്ക് കൂടുതൽ മതിപ്പും അടുപ്പവും?
0: ലോകം നന്നായി വരണമെന്നേ ഞാൻ ഇന്നുവരെ ആശിച്ചിട്ടുള്ളൂ. ആ ആശ പറഞ്ഞു എഴുതിയും ഞാൻ അന്യരെ അറിയിച്ചിട്ടില്ല. പക്ഷേ ലോകം നന്നാക്കാനാണെന്നും പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് ഫീസും പറ്റി അവരുടെ മൂക്കുകയർ തങ്ങളുടെ കയ്യിലാണെന്ന് ഭാവിച്ച് മറ്റൊരു ചെയ്യും തൊഴിലും ചെയ്യാതെ നടക്കുന്നവരോട് ഈ എനിക്ക് ബന്ധമില്ല. അവർ രാഷ്ട്രീയക്കാരായാലും സന്യാസിമാരായാലും കലാകാരന്മാരായാലും ആര് തന്നെ ആയാലും, പിന്നെ അവരോട് കലഹിച്ചു നിൽക്കാൻ നേരമില്ലാത്തതുകൊണ്ടും കലഹിച്ചാൽ ഫലമില്ലാത്തതുകൊണ്ടും അവർ പണം തണ്ടി വരുമ്പോൾ കൊടുക്കാൻ കുറെ പണം ഞാൻ എന്നും വക കണ്ടിട്ടുണ്ട്. പക്ഷേ ഭാഗ്യമെന്ന് പറയട്ടെ, എന്തെങ്കിലും ഒരു അപേക്ഷയുമായി അവരെ സമീപിക്കേണ്ട ആവശ്യം എനിക്കുണ്ടായിട്ടില്ല.
1: ഈ മതപരമായ കാര്യങ്ങളിൽ അങ്ങയുടെ നിലപാട് എന്താണെന്ന്?
0: ഞാൻ ഈ പറയുന്നതിന് മതവുമായി ബന്ധമുണ്ടെങ്കിൽ സ്വീകരിക്കുക. ആരെയും ദ്രോഹിക്കാതെയും വെറുക്കാതെയും ആവുന്നത്ര സഹായിച്ചും സ്നേഹിച്ചും കഴിയുക. നിരന്തരം നിസ്തന്ത്രം സർവകഴിവും അർപ്പിച്ച് പ്രവർത്തിക്കുക, ഇതാണ് എന്റെ മതം. ഇത് ഞാൻ ഒരു പുസ്തകവും നോക്കി പഠിച്ചതല്ല, അനുഭവിച്ചറിഞ്ഞതാണ്.
2: ആ ശരി, കുടുംബജീവിതത്തെ കുറിച്ച് എന്തെങ്കിലും
1: ചില വിവരങ്ങൾ?
2: അതെ,
0: അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാൻ ഞാൻ അർഹനല്ല.
2: അല്ല, എന്തുകൊണ്ടും സംതൃപ്തവും ആനന്ദകരവുമായ ഒരു കുടുംബജീവിതം ആയിരിക്കും തീർച്ചയായും അങ്ങ്
1: നയിക്കുന്നത്. ഞങ്ങൾ വിശ്വസിക്കുന്നത് അങ്ങനെയാണ്.
0: തീർച്ചയായും അല്ല.
2: നിങ്ങൾ അതിനെപ്പറ്റി കൂടുതൽ സംസാരിക്കുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടെന്നവരില്ല.
1: ഇല്ല, ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ചോദിക്കത്തക്ക മര്യാദകൾ ഞങ്ങൾക്കില്ല.
0: ശരി, അപ്പോൾ നമുക്ക് പിരിയാം.
2: ഇത്രയും സമയം അങ്ങുമായി കഴിച്ചുകൂട്ടി തന്നെ ഞങ്ങൾക്ക് വിലപ്പെട്ടൊരു അനുഭവമാണ്.
1: ഒരു അസാധാരണ വ്യക്തിയെയാണ് ഞങ്ങൾ ഇന്ന് പരിചയപ്പെട്ടത്.
0: നാം ഓരോരുത്തരും അസാധാരണന്മാരാണ്, അതോടൊപ്പം സാധാരണന്മാരും.
2: നലിനി മറ്റന്നാൾ കാണാം. മറ്റന്നാളത്തെ ജനസ്നേഹിയും ജനസ്നേഹകനും സത്യതയ്ക്കായിരിക്കും ഏറ്റവും പ്രാധാന്യം നൽകുന്നത്.
1: സംശയമൊന്നുമില്ല, ഓരോ സ്പെഷ്യൽ പതിപ്പുകൾ
2: തന്നെയായിരിക്കും.
1: ഞങ്ങൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്.
0: അതിലെനിക്ക് താല്പര്യമേ ഇല്ല. നിങ്ങൾ നിർബന്ധിച്ചതുകൊണ്ട് ഞാൻ ചിലത് പറഞ്ഞു, പറഞ്ഞതോടെ അതിലുള്ള രസമേ നശിച്ചു. ഇനി നിങ്ങൾ എന്ത് ചെയ്താലും എനിക്കൊന്നുമില്ല. മറ്റന്നാൾ വരുന്നത് വളരെ സന്തോഷം. അന്ന് അല്പം ചിലതുകൂടി എനിക്ക് പറയാൻ കണ്ടേക്കും. നമസ്കാരം.
2: ജയചന്ദ്രൻ അദ്ദേഹം വന്നു കഴിഞ്ഞു. ഭാര്യയും മകനുമുണ്ട്, കൂടെ ഒരു പെൺകുട്ടിയും.
0: കുറെ നേരമായോ വന്നിട്ട്?
2: വന്ന് കാപ്പുകൂടി കഴിഞ്ഞെന്ന് പറഞ്ഞു.
0: ശരി, കുമാർ പോയിക്കോളൂ.
2: അദ്ദേഹത്തെ ഇങ്ങോട്ട് വരാൻ പറയട്ടെ?
0: വേണ്ട, തോന്നുമ്പോൾ

0: വരട്ടെ. ആ എപ്പോൾ വന്നു?
1: കുറച്ചു നേരമായി. അച്ഛൻ ആരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞു.
0: ഇപ്പോഴിങ്ങോട്ട് പോരാൻ കാരണം? 5 വർഷമല്ലേ ആയുള്ളൂ ഇവിടെ ഒന്ന് പോയിട്ട്.
2: ഞാൻ ദിവസവും പറയും അച്ഛനെ കാണാൻ പോകണമെന്ന്. കുറേ നാൾ ഇവിടെ വന്ന് അച്ഛന് ഒന്നിച്ച് താമസിക്കണമെന്ന്.
0: വരേണ്ട ആവശ്യമില്ലല്ലോ, മാസം തോറും 5-ാം തീയതിക്കകം പണം അവിടെ എത്താറുണ്ടല്ലോ മുടങ്ങാതെ.
1: ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടല്ലല്ലോ പണം അയക്കുന്നത്.
0: ശരിയാണ്, അങ്ങനെ ഒരു തെറ്റും ഞാൻ ചെയ്യുന്നുണ്ട്.
1: അതെന്തിനു ചെയ്യുന്നു? അതും കൂടി ഫാക്ടറി തൊഴിലാളികൾക്ക് ശമ്പള കൂടുതലോ മറ്റോ ആയി വീതിച്ചു കൊടുക്കാമായിരുന്നില്ലേ? തൊഴിലാളികൾ അത്രയ്ക്കും സന്തോഷിച്ച് തലയിൽ കയറ്റി എഴുന്നള്ളിക്കുമായിരുന്നല്ലോ.
2: വന്ന് കയറിയപ്പോൾ അച്ഛനോട് വാദാടം തുടങ്ങിയോ? പിറന്നാളിന്റെ ഏർപ്പാടുകൾ അന്വേഷിക്കുന്നതിന് പകരം ഇതാണോ ചെയ്യാൻ കണ്ട പണി?
1: ഓ, അതിനൊക്കെ ഇവിടെ വേണ്ടപ്പെട്ട തൊഴിലാളികളുണ്ടല്ലോ. നമുക്കൊക്കെ അതിലെന്ത് കാര്യം? മനസ്സുണ്ടെങ്കിൽ ആ സമയത്ത് വരണം, കാര്യം കഴിഞ്ഞങ്ങ് പൊയ്ക്കോണം.
0: പോക്കിയതല്ലോ, പോയതല്ലേ രണ്ടും കൽപ്പിച്ച്?
1: മക്കളുടെ വാക്കിനും അഭിപ്രായത്തിനും യാതൊരു വിലയും ഇല്ലാത്തടത്ത് താമസിക്കാൻ അഭിമാനമുള്ളവർക്ക് സാധിക്കുമോ?
0: അഭിമാനം സംരക്ഷിക്കാൻ എടുത്തു ചാടിപ്പോയവർ ഇന്നും പുലരുന്നത് സ്വന്തമായി 4 കാശുണ്ടാക്കിയല്ലോ. ഇന്നും വയസ്സായ അച്ഛൻ നോക്കി സൂക്ഷിച്ചുണ്ടാക്കുന്ന മുതൽ കൊണ്ടാണല്ലോ പ്രഭു ചമഞ്ഞ് ജീവിക്കുന്നത്.
2: കൊമ്പിച്ച പണക്കാരന്റെ മകനാണല്ലോ എന്ന് കരുതി എന്നെ പിടിച്ചു കൊടുത്തു വരണ്ടോ? എന്റെ ഈ നാണക്കേടും ദുരിതവും അറിയുന്നു.
0: നിനക്കതുകൊണ്ട് എന്തു കുഴപ്പം വന്നുപോയി? നീ കഴിയുന്നത് വലിയ കൊച്ചമ്മയായി തന്നെയല്ലോ. പണം കായ്ക്കുന്ന മരം ഇവിടെയുണ്ട്, അത് കുലുക്കി കുലുക്കി വീഴുന്നതെടുത്ത് സുഭിക്ഷമായി ആർഭാടമായി കഴിയുന്നു, തൂർത്തടിക്കുന്നു. പിന്നെ എന്ത് മനസ്സുമുട്ടും സുഖവും?
1: അച്ഛൻ നിലവിട്ട് സംസാരിക്കരുത്.
0: യാതൊരു നിലയും വിലയും ഇല്ലാത്തവൻ തന്നെ ഇത് പറയണം.
1: അതുണ്ടോ ഇല്ലയോ എന്ന് നിശ്ചയിക്കേണ്ടവർ നിശ്ചയിച്ചോളൂ.
0: കേടാ, എനിക്ക് നിശ്ചയിക്കാൻ വയ്യാത്ത നിലയും വിലയും നിനക്ക് എന്തുണ്ട്? ഒന്ന് പറഞ്ഞു തരൂ. പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഏതോ ഭൂതാവേശം പിടിച്ച പോലെ എടുത്തു ചാടി രാഷ്ട്രീയക്കാരുടെ കൊടിയും പൊക്കി പിടിച്ചു നടന്നു. ലോകം നന്നാക്കാൻ 4 കാശുള്ളവന്റെ മകനല്ലേ, വേണ്ട പോലെ മുതലെടുക്കാമെന്ന് കരുതി രാഷ്ട്രീയ തൊഴിലുകാര് മാലയും ചൂടിച്ചുകൊണ്ട് നടന്നു. കാര്യം കഴിഞ്ഞപ്പോൾ താഴെത്തിറക്കി. ആ കൊടുകാറ്റിൽ ആടി ഉലഞ്ഞ് നടന്ന കാലത്തെങ്ങാനും കാൽ കഴഞ്ഞ് രാഷ്ട്രീയം പഠിക്കാമായിരുന്നില്ലേ? അതൊട്ടില്ലാതാണ്. എന്നിട്ട് ഒടുവിൽ അവർ കാലിപ്പാട്ടയായി തട്ടി ഉരുട്ടിയപ്പോൾ വന്ന് അച്ഛനെ ഗുണദോഷിക്കാം, തൊഴിലാളിയെ നേരെ നിർത്തണമെന്നും പറഞ്ഞു, അവർക്ക് കൂലി കൂട്ടരുതെന്നും സ്വാതന്ത്ര്യം കൊടുക്കരുതെന്നും ഉപദേശിക്കാം.
1: അച്ഛനായാലും മഠത്തരം കാണിച്ചാൽ ഞാൻ ഗുണദോഷിക്കും. ഇന്നുള്ളതിൽ ഇരട്ടി ലാഭം കിട്ടാൻ വഴിയുള്ളപ്പോൾ തൊഴിലാളിയെ നന്നാക്കാനെന്നും പറഞ്ഞ് നാട്ടിലില്ലാത്ത ശമ്പളവും ബോണസും മറ്റ് ചക്കാത്തുകളും കൊടുത്ത് മുടിയുന്നത് ബുദ്ധിയുള്ളവൻ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കും? അവരെ വിളിച്ചിരുത്തി ഉപദേശം കേട്ട് ബിസിനസ് നടത്തുന്ന ഉച്ചക്കിറുക്ക് നിർത്തണമെന്ന് വിലക്കിയപ്പോൾ ഞാൻ കൊള്ളരുതാത്തവനായി. സ്വന്തം മകന്റെ വാക്ക് ചെവിക്കൊള്ളുകയില്ല, കണ്ട എംബോക്കുകളുടെ ചെവികടിക്കലാണ് വേദവാക്യം. ഞാൻ അന്നിവിടം വിട്ടതാണ്. ഈ മുടിവിനാശം കാണാതെയും കേൾക്കാതെയും കഴിയാ.
0: എടാ ചന്ദ്ര, ഇങ്ങോട്ട് നോക്ക്.
1: നോക്കി.
0: ഞാൻ രാഷ്ട്രീയം പഠിച്ചിട്ടില്ല, ശീലിച്ചില്ല, എന്നല്ല ഒന്നും അങ്ങനെ പഠിച്ചിട്ടുണ്ടെന്ന് പറയാനില്ല. പക്ഷെ 12 വർഷം ഒരു തൊഴിലാളിയായി കുറുക്കുഞ്ഞെരിയ ജോലി ചെയ്തവനാണടാ ഞാൻ അന്നന്നത്തേടം പുലരാൻ. വേലക്കാരന്റെ വിയർപ്പും കണ്ണീരും വേദനയും പ്രാരബ്ധവും പുസ്തകം നോക്കിയല്ലടാ ഞാൻ പഠിച്ചത്, എന്റെ തടിയും മനസ്സും അനുഭവിച്ചറിഞ്ഞതാണ്. യാതൊരു തൊഴിലും ചെയ്യാതെ സുഖമായി കഴിയാൻ വേണ്ടതുണ്ടായി കഴിഞ്ഞിട്ടും ദിവസേന 5-6 മണിക്കൂർ അധ്വാനിച്ചുണ്ടാക്കിയ ആഹാരമേ ഞാൻ ഇന്നുവരെ കഴിച്ചിട്ടുള്ളൂ. എന്നിട്ട് അറിവായ നാൾ തൊട്ടേ അരാജകമറിയാതെ വെള്ളത്തിലെ താമര പോലെ വളർന്ന നീ എന്നെ പഠിപ്പിക്കാൻ വന്നിരിക്കുന്നു തൊഴിലാളിയെപ്പറ്റി. വിജയ ഇൻഡസ്ട്രീസ് കെട്ടിപ്പടുത്തി ഈ നിലയിലാക്കിയത് എന്റെ ജോലിക്കാരാണ്. അത് മറന്നു പെരുമാറണമെന്ന് പണ്ട് അവരുടെ കൊടിയും പേറി നടന്നവൻ തന്നെ വേണം പറയാൻ. ഇന്നവരെ വേലയെടുത്ത് ഒരു നേരത്തെ വക തനിക്കും കെട്ടിയവൾക്കും മക്കൾക്കും ഉണ്ടാക്കാൻ കഴിയാത്ത നീ വേണം.
2: അയ്യോ, എനിക്കിത് കേട്ടിട്ട് തലതല്ലി ചാകാൻ തോന്നിപ്പോകുന്നു. ഈ മേലുരിഞ്ഞു പോകുന്ന വർത്തമാനം കേട്ടുകൊണ്ട് നിൽക്കാൻ കഴിയുന്നില്ലോ നിങ്ങൾക്ക്? 5-6 കാശ് തരുന്ന ഹുങ്ക് ഇങ്ങനെ പറയാമോ മനുഷ്യര്? മക്കളാണെങ്കിലും കൊച്ചുകുട്ടിയൊന്നും അല്ലല്ലോ ഇത് കേൾക്കാൻ.
1: പറയേണ്ടത് പറയേണ്ടപ്പോൾ വഴിയാമെന്ന് ഞാൻ പറഞ്ഞു. തൊഴിലാളികളെ നിലയ്ക്ക് നിർത്തി ബിസിനസ് സ്വച്ഛമായി നടത്തി ഇരട്ടി ലാഭം ഉണ്ടാക്കി തരാമെന്ന് ഞാൻ ഉറപ്പു തന്നു. അതുകൊണ്ട് ഫലമില്ലാതായപ്പോൾ ഞാൻ ആവശ്യപ്പെട്ടില്ലേ 2 ഫാക്ടറി എനിക്ക് വിട്ടുതരാൻ? ഞാൻ അതിന്റെ ഭരണം നടത്തി കഴിഞ്ഞോളാമെന്ന് പറഞ്ഞിട്ട് അതിന് സമ്മതിക്കാത്തവനാണ് ഞാൻ ഒന്നും ചെയ്യാതെ കുത്തിയിരുന്ന് നശിക്കുന്നെന്ന് കുറ്റപ്പെടുത്തുന്നത്.
0: വിട്ടുതരാൻ പറ്റിയ ആളല്ലേ നീ? വിട്ടു തന്നിരുന്നെങ്കിൽ 7 പണ്ടേ അത് കൂട്ടിയിടേണ്ടി വരുമായിരുന്നു. അതിന്റെ കുഴപ്പം

0: മുഴുവൻ ഞാൻ വലിച്ച് തലയിൽ കയറ്റി വെക്കണമായിരുന്നു. അതിനും പുറമെ ഇന്നത്തെ പോലെ നിങ്ങളുടെ തൂർത്തടിക്ക് വേണ്ട പണം ഉണ്ടാക്കേണ്ട ചുമതലയും.
1: എനിക്ക് ശേഷം പ്രളയം എന്ന് കരുതുന്നവരോട് വായിട്ടലിക്കുന്നത്.
2: പരാശ്രയമില്ലാതെ 10 പൈസ എടുത്ത് ഞങ്ങൾ ചെലവാക്കി പോകുന്നത് സഹിക്കാഞ്ഞിട്ടല്ലേ ചാകുന്നത്. ഇവരെ എല്ലാം മുടുമുന്തിയിൽ കെട്ടി സൂക്ഷിക്കണമെന്ന് വാശി പിടിക്കുന്നത് സ്വന്തം മക്കളെ വിശ്വാസമില്ലാതെ.
0: മാസം 2000 രൂപ ഒരു ദണ്ഡവും ഇല്ലാതെ എടുത്ത് ചമ്മാളിക്കാൻ തരുന്നതിന്റെ നന്ദിയാണ് ഈ പറയുന്നത്.
2: 4-5 അംഗങ്ങളുള്ള ഒരു വീട്ടില് 1 മാസം 2000 രൂപ ചെലവായി പോകുന്നതാണ് ചമ്മാളിപ്പ്. ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റമെന്നല്ലാതെ എന്താ പറയാന്.
0: മാസം 3 രൂപ ചെലവാക്കി കഴിഞ്ഞ വീട്ടിൽ നിന്നാണ് ഇവിടെ പൊറുക്കാൻ വന്നതെന്ന് അത്ര എളുപ്പം മറന്നു കളയരുത്.
2: എന്റെ വീട്ടില് ഞങ്ങൾ എന്നും ഒരേ നീതിക്കേ കഴിഞ്ഞിട്ടുള്ളൂ. ഞങ്ങൾ കണ്ടവന് കൂലി വിലക്ക് പോയിട്ടില്ല. വലിയ വർത്തകരായിട്ട് കാശ് വാരി കൂട്ടിയിട്ടുമില്ല. അവിടെ ഈ കണക്ക് പറച്ചിൽ പതിവുമില്ല.
0: ഞാൻ കൂലി വില ചെയ്തിട്ടുണ്ട് വളരെ കാലം. ഞാൻ ആരോടും ഒളിച്ചിട്ടില്ല. അഭിമാനിക്കാവുന്ന കാര്യം എന്തിനു ഒളിച്ചു വെക്കണം? എനിക്ക് നല്ലൊരു നിലയുണ്ടായിട്ടും ഞാനും എന്റെ ഭാര്യയും വെറും സാധാരണക്കാരെ പോലെ മാത്രമേ ജീവിച്ചിട്ടുള്ളൂ. അവൾ എന്നെ പോലെ കഷ്ടത അനുഭവിച്ചു. എന്റെ വേദനയും ഇല്ലായ്മയും പങ്കിട്ടെടുത്തു. അവളുടെ ഒരു വാക്ക് എനിക്ക് നിഷേധിക്കേണ്ടി വന്നിട്ടില്ല. അവൾ മറഞ്ഞപ്പോൾ എന്റെ ഒരു ജന്മം അവസാനിച്ചു.
1: ഓ, അമ്മയോടുള്ള സ്നേഹവും വാത്സല്യവും ആയിരിക്കാം ഇന്ന് മക്കളോട് കാണിക്കുന്നത് ഇങ്ങനെ.
0: ആ സ്നേഹവും വാത്സല്യവും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്രനാളും ഈ ഭൂമിയിൽ കാണുകയില്ലായിരുന്നു. അതൊന്നുകൊണ്ട് മാത്രം, അമ്മയില്ലാത്ത നിങ്ങളെ വളർത്തിയെടുത്ത് നല്ല നിലയിലാക്കാൻ മാത്രം ചിറകറ്റ ഞാൻ ഇഴഞ്ഞിഴഞ്ഞ് നീങ്ങി. പക്ഷേ എന്ത് ചെയ്യാം? എന്റെ ശ്രമം, എന്റെ മോഹം, എന്റെ സങ്കല്പങ്ങൾ എല്ലാം ഇടിഞ്ഞതാണ് നിലംപരിശായി. ഇനി എനിക്ക് ആ ചിന്തയില്ല, ആ സ്വപ്നമില്ല. തകർന്നത് തകർന്നത് തന്നെ. അച്ഛനെ മനസ്സിലാക്കാൻ കഴിയാത്ത മക്കൾ.
1: മക്കളെ മനസ്സിലാക്കാൻ, വിശ്വസിക്കാൻ, സ്നേഹിക്കാൻ കഴിയാത്ത അച്ഛൻ, അതല്ലേ സത്യം? ബിസിനസും ഫാക്ടറിയും തൊഴിലാളിയും എന്ന ചിന്തയ്ക്കിടയ്ക്ക് മക്കൾക്ക് എവിടെ സ്ഥാനം?
0: നിന്നോട് വാദിച്ചു ജയിക്കാൻ ഞാൻ ഒരുക്കമില്ല ചന്ദ്ര. എന്നാലും നിനക്കിത് പറയാൻ നാവ് പൊങ്ങുന്നത് ഓർക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. ഇക്കഴിഞ്ഞ 5 വർഷമായി ഇങ്ങനെ ഒരാൾ ചത്തോ ജീവിച്ചിരിക്കുന്നു എന്ന് അന്വേഷിക്കാൻ പോലും തോന്നാത്ത നീ ഇന്നിപ്പോൾ സ്നേഹത്തിന്റെ കണക്കെടുക്കാൻ വന്നിരിക്കുന്നു.
1: ഇപ്പോൾ തന്നെ വന്നത് ഇവിടെ 70-ാം പിറന്നാൾ പൊടി പൊടിച്ച് ആഘോഷിക്കുമ്പോൾ ഞങ്ങൾ വന്നില്ലെങ്കിൽ നാട്ടുകാരെന്ത് വിചാരിക്കുമെന്ന് കരുതി മാത്രമാണ്. ഇത് കഴിഞ്ഞാലുടനെ ഞങ്ങൾ അങ്ങ് പോയിക്കൊള്ളുകയും.
2: അതെ അതെ, ഞങ്ങളെ കൊണ്ടൊരു വിഷമം ഈ വയസ്സുകാലത്തുണ്ടായെന്ന് കേൾപ്പിക്കാൻ ഇടവരുത്തരുതല്ലോ. ഇരു കൂട്ടർക്കും മനപ്രയാസമായിട്ട് ഞങ്ങൾ എന്തിനോട് താമസിക്കുന്നു?
0: എന്റെ മക്കളെ കൊണ്ടുള്ള ആദ്യമല്ലാതെ മറ്റെന്തുണ്ട് എനിക്ക്? അവരെവിടെ താമസിച്ചാലും ഒരുത്തന്റെ കാര്യമാണെങ്കിൽ ഇങ്ങനെ. ഇനി ഒരാളുള്ളവൻ അമരത്തും അണിയത്തും ആരും ഇല്ലാത്ത വഞ്ചി പോലെ നടുക്കടലിലെ കോളിലകപ്പെട്ട് താണും പൊങ്ങിയും കൊണ്ടിരിക്കുകയാണ്. കുറച്ചുനാൾ നാടക കമ്പനി നടത്താനാണെന്നും പറഞ്ഞ് നടന്ന് പണം മുടിച്ച് ഇപ്പോൾ കണ്ട TVകളിലും രഹസ്യ സങ്കേതങ്ങളിലും ഒരു കൂട്ടം ആഭാസന്മാരുമായി കഴിയുകയാണ്. ചീട്ടുകളി, മദ്യപാനം, വ്യഭിചാരം. ഒരു ഭാര്യയുള്ളവൾ അവനെ മേക്കാൻ വയ്യാതെ നിലകെട്ട് ഈയിടെ പിഴച്ച ജീവിതം ആരംഭിച്ചിരിക്കുന്നു എന്നാണ് അറിവ്.
2: ഓ, അവൾ ആദ്യം തൊട്ടേ അത്തരക്കാരത്തിൽ തന്നെയായിരുന്നു. എനിക്ക് അറിഞ്ഞൂടെ അവൾ ഇവിടെ വന്ന കാലം തൊട്ടേ.
1: അവന്റെ തെമ്മാടിത്തരത്തിന് കൂട്ടു നിൽക്കുന്നത് മറ്റാരും അല്ലല്ലോ. ചോദിക്കുമ്പോഴൊക്കെ പണം വാരി കോരി കൊടുക്കാൻ ആളുണ്ടായിട്ടല്ലേ അവൻ നികളിച്ച് നടക്കുന്നത്. ഓ, എനിക്കാണെങ്കിൽ മാസം തോറും നുള്ളിപ്പിടിച്ച് തരുന്നത് 2000 ഉലുവ.
2: അയ്യോ,
0: ശരിയാണ് ശരിയാണ്, അതിനും ഞാൻ പണം കൊടുക്കുന്നു. നിനക്ക് തരുന്നത് പോലെ ഇനിയൊരാൾക്ക് കൂടി കൊടുക്കുന്നത് നിനക്കറിയാമല്ലോ. നിന്റെ പെങ്ങളുടെ ഭർത്താവ് ആ IAS കാരന് 1 ലക്ഷം രൂപ കൊടുത്താണ് അയാളെ നേടിയത്. വേണ്ടുന്ന തുക ചോദിക്കുമ്പോഴൊക്കെ കൊടുക്കാറുണ്ട്. എന്നിട്ട് അവളെ ആ നീചൻ ഒരു ചക്രിമത്ത പോലെ തല്ലി തേച്ചിട്ടിരിക്കുകയാണ്. അവളിന്ന് കുടിക്കുന്ന കണ്ണീർ ഓർക്കുമ്പോൾ. അല്ലെങ്കിൽ നീ എന്തിനറിയുന്നു?
2: അതിന് അയാളെ എന്തിനു കുറ്റപ്പെടുത്തുന്നു? ദൈവം വരുത്തി വെച്ചതാണേ. IAS കാരനെ കിട്ടിയപ്പം അവക്ക് എന്തൊരു അഹങ്കാരമായിരുന്നു. അവളുടെ വിധമേ അങ്ങ് മാറിപ്പോയില്ലേ 4 തീയതി കൊണ്ട്?
1: ഓ, വലിയ മിടുക്കൻ, ബുദ്ധിമാൻ, പരമസുന്ദരൻ, 3 ചക്കം ഉള്ളോടെ വിഴുങ്ങും എന്നൊക്കെ പറഞ്ഞല്ലേ അയാളെ പിടിച്ച് അച്ഛൻ വീട്ടിൽ കയറ്റിയത്. എന്നിട്ട് ഇപ്പോൾ അകത്ത് പുഴുന്നുളയുന്ന മധുര നാരങ്ങ എന്നറിഞ്ഞ് കരഞ്ഞിട്ടെന്ത് ഫലം? കഷ്ടം ആ പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതം അച്ഛൻ തുലച്ചു.
0: എല്ലാറ്റിനും കുറ്റം എനിക്ക്.

0: അതെ, എൻ്റേത് തന്നെയാണടാ കുറ്റം. പക്ഷേ കുറ്റം പറയുന്നവർക്കെല്ലാം പറയാൻ നാവാടുന്നത് ഇന്നും കൊച്ചുകുട്ടികളെപ്പോലെ പോറ്റി വളർത്താൻ ഈ ഞാൻ തുനിഞ്ഞു നിൽക്കുന്നതുകൊണ്ട്.
1: ഒരാൾ എന്നും കുന്നും വളർത്താനില്ലെന്ന് വെച്ച് ആരും നശിച്ചു പോവുകയൊന്നും ഇല്ല.
0: ചന്ദ്ര, നീ ഇത് ആലോചിച്ചു പറയുകയാണോ? ആലോചിച്ചാൽ നിനക്ക് ഇത് പറയാൻ ധൈര്യം വരും. ആലോചിച്ച് ധൈര്യമായി പറഞ്ഞതാണെങ്കിൽ എനിക്ക് എത്ര സന്തോഷമായേനെ, ഞാൻ എത്ര ആശ്വസിച്ചേനെ.
2: ഞങ്ങൾക്ക് അന്നേ രണ്ട് ഫാക്ടറി തന്നിരുന്നെങ്കില് ഇന്ന് എത്ര നല്ല നിലയിൽ, ഒരു കാശ് ഇവിടുന്ന് വാങ്ങിക്കാതെ എത്ര തന്റെ ഇടമായിട്ട് ഞങ്ങൾ കഴിയുമായിരുന്നു. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ അനുജനും നേരത്തെ ചുമതല വല്ലതും ഏൽപ്പിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ കഴിഞ്ഞടക്കുമായിരുന്നു.
1: ഞാൻ അത് പറഞ്ഞ അന്ന് 500 രൂപ ശമ്പളത്തിൽ ഒരു ഉദ്യോഗമെടുത്തിന്റെ നേരെ നീട്ടാനാണ് അച്ഛന് തോന്നിയത്. എന്റെ ഫാക്ടറിയിൽ ഞാൻ മറ്റുള്ളവരെ പോലെ ശമ്പളക്കാരനായി ജോലി ചെയ്യുക, അതും എന്റെ മുകളിൽ ചില ഉദ്യോഗസ്ഥന്മാരുമായി. ആത്മാഭിമാനമോ അന്തസ്സോ ഉള്ളവർ ഇഷ്ടപ്പെടുന്ന പണിയാണോ അത്?
0: നിന്റെ അച്ഛന് ഫാക്ടറിയിൽ ജോലി ചെയ്യാമെങ്കിൽ നിനക്ക് എന്തുകൊണ്ട് പാടില്ല?
2: അച്ഛനേ പണ്ടേ ജോലി ചെയ്ത് ശീലിച്ചതല്ലേ, അതുപോലാണോ മകൻ?
0: അത്രയും ജോലി ചെയ്യാൻ വയ്യാത്തവൻ എങ്ങനെ രണ്ട് ഫാക്ടറി നടത്തുമായിരുന്നു? ഭരിക്കുക എന്ന് വെച്ചാൽ ജോലി ചെയ്യാതിരിക്കുക എന്നാണോ നീ ധരിച്ചിരിക്കുന്നതിന്റെ അർത്ഥം?
1: അധികാരം കയ്യിലുണ്ടെങ്കിൽ ഭരിക്കാൻ പ്രത്യേകിച്ച് എന്ത് വിഷമം?
2: അതല്ലേ പറഞ്ഞു,
1: എന്തിനു സാമർഥ്യം? താഴെയുള്ള വിറച്ചുകൊണ്ട് ജോലി ചെയ്യുമല്ലോ, നാം വലുതായി ജോലിയൊന്നും ചെയ്യുകയും വേണ്ട. കുറെ ദിവസമൊക്കെ ഏത് മരക്കഷ്ണം വിചാരിച്ചാൽ ഭംഗിയായി ഭരിക്കാം.
2: അച്ഛൻ ഒക്കുന്ന കാര്യം മകൻ ഒക്കാതിരിക്കാൻ കാരണം ഒത്തുകൂടുന്ന മനഃപൂർവ്വം വിചാരം തന്നെ.
1: അങ്ങനെ പറ.
0: സ്ഥാപനത്തിന്റെ ഭാഗ്യം തന്നെയടാ നിനക്ക് ഞാൻ അന്ന് വിട്ടുതരാതിരുന്നു.
1: പിന്നെ പിന്നെ
0: ഇതാണല്ലോ നിനക്ക് ഭരണത്തെ കുറിച്ചുള്ള സങ്കല്പം. കേട്ടോ ചന്ദ്ര, പന്തീരായാലും തൊഴിലാളി കുടുംബങ്ങൾക്ക് ഏകാശ്രയമാണ് എന്റെ ഈ സ്ഥാപനം. എന്റെ ശരീരത്തിൽ ജീവനുള്ളപ്പോൾ മറ്റെന്ത് സംഭവിച്ചാലും ശരി, അത് നശിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ആട്ടെ, നിങ്ങൾ അപ്പുറത്ത് പോകൂ. അതിരിക്കട്ടെ, നിന്റെ മകൻ വന്നിട്ട് എവിടെ?
2: അപ്പുറത്തുണ്ട്, വിളിക്കട്ടെ.
0: ഇപ്പോൾ വേണ്ട. വേറെ ആരാ കൂടെ ഉള്ളത്?
2: അത് ഞങ്ങളുടെ അയൽപക്കത്തുള്ള ഒരു കുട്ടിയാ, ബാബുവിന്റെ ഒരു ഗേൾഫ്രണ്ട്. ഞങ്ങളിങ്ങോട്ട് പോന്നപ്പോൾ കൂടെ വരാൻ ശാഠ്യം പിടിച്ചു.
0: ഓഹോ, ഗേൾഫ്രണ്ട് അല്ലേ? ശരി, പോയിക്കോളൂ.

0: മണിക്കൂറുകൾ നിമിഷങ്ങളായി തോന്നുന്നു. കലർപ്പറ്റ ആനന്ദം മറ്റെല്ലാം മറന്നുപോകുന്നു.
1: നിന്നെ കൂടി കൊണ്ടുവരാൻ ഞാൻ അമ്മയോട് പ്രയോഗിച്ച സൂത്രം എങ്ങനെയിരുന്നു? അമ്മ ആ വേല ഏറ്റുപോയി.
0: വെൽഡൺ, പച്ചിലയും കത്തിരികയും പോലെ. യു ആർ എ ജീനിയസ്.
1: അമ്മ പറഞ്ഞാൽ പിന്നെ അച്ഛൻ എന്തും വിശ്വസിച്ചോളും. നിനക്കറിയാമോ ഹണി, അച്ഛൻ ഒരു പെണ്ണാണനാണ്.
0: നേരെ വിപരീതമാണ് എന്റെ ഡാഡി. മമ്മി വിറയ്ക്കും ഡാഡിയുടെ മുമ്പിൽ, പക്ഷേ ഡാഡി ആൾ ശുദ്ധനാണ്. വിറ കണ്ടാൽ തോന്നും മമ്മി എല്ലാം അനുസരിക്കുമെന്ന്. ഒടുക്കം മമ്മി വിചാരിക്കുന്നതേ നടക്കൂ.
1: ഫലത്തിൽ നമ്മുടെ മൂപ്പിൽ രണ്ടുപേരും ഒരുപോലെ തന്നെ.
0: ബാബു എന്താ ഇവിടെ വന്നിട്ട് അപ്പൂപ്പനെ കാണാത്തത്?
1: ഓ, ആ കേട്ട് സത്വം. എനിക്ക് ആ ചുളി വീണ മുഖവും നരയും കാണുന്നതും വലിയ അനുഭവജ്ഞന്റെ മട്ടിലുള്ള വർത്തമാനം കേൾക്കുന്നതും വലിയ ബോറാണ്. പിന്നെ ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് ഒന്ന് കണ്ടെന്ന് വരുത്തണം.
0: പക്ഷേ അദ്ദേഹം ഒരു വലിയ ആളല്ലേ?
1: ഒരു വലിയ പണച്ചാക്കെന്ന് പറയും. എപ്പോഴും ബിസിനസ്സും പണമിടപാടും തന്നെ. സ്വന്തം മകന് പോലും കണ്ടുകൂടാ. എന്റെ അമ്മയുടെ കാര്യം പറയുകയും വേണ്ട.
0: എന്നാലും ആ സ്വത്തിലൊരു പങ്ക് നിങ്ങൾക്കല്ലേ? പിന്നെ കുറച്ച് സഹിച്ചാൽ എന്താ? ആദ്യം കഴിച്ചാൽ പിന്നെ മധുരിക്കും.
1: ഹൂ കെയർസ് അബൌട്ട് ദാറ്റ്? അല്ലെങ്കിൽ തന്നെ അതെന്ന് കിട്ടാനാണ്? കണ്ടകോളിന് കിഴവൻ നൂറും തികച്ചു കളയുന്ന മട്ടാണ്.
0: ബാബുവിന് പഠിത്തം കഴിഞ്ഞാൽ ഒരു ഡീസന്റ് ജോബ് കിട്ടാൻ എത്ര എളുപ്പം. സ്വന്തമായി തന്നെ ഉണ്ടല്ലോ ഒരു പേരെടുത്ത ഫോം.
1: കൊണ്ടുപോയി ചൂടു നാശിച്ച പഠിത്തവും മിനക്കെട്ട ജോലിയും. പഠിക്കാൻ പോയി ഉള്ള ബുദ്ധി കൂടി തുളഞ്ഞു. ബാക്കിയുണ്ടെങ്കിൽ ജോലിക്ക് പോയാൽ മതി, അതും തീരും. ആ മുരട്ട് കാര്യങ്ങൾ ഭൂമിപ്പിക്കാതിരിക്കൂ ഡാളി. ഈ നിമിഷം നിറഞ്ഞു നിൽക്കുന്ന ആനന്ദത്തിൽ നമുക്ക് മുങ്ങാം. വരൂ, ആ കൈകൾ കൊണ്ട് എന്നെ പൂണ്ടടങ്കം ബന്ധിക്കൂ. എന്റെ ഉള്ളിൽ കത്തിയേരിയുന്ന അഗ്നി ഒന്ന് തണുപ്പിക്കൂ ഡാളി.
0: ദൂരെ നിന്നാൽ മതി, അടുക്കേണ്ട.
1: എന്ത്
0: ബാബു, ബാബു മദ്യപിച്ചോ? ഇതെപ്പോൾ, ഇതെവിടെ നിന്ന് കിട്ടി? വിട് എന്നെ, മാറി നിൽക്കൂ.
1: ഡാർലിംഗ്, ഞാൻ മദ്യപിച്ചു, അതിനെന്താ? ഇങ്ങോട്ട് പോന്നപ്പോഴേ ഒരു ബോട്ടിൽ ഞാൻ കരുതിയിരുന്നു. അല്പം മദ്യപിക്കാതെ പ്രേമത്തിനൊരു ജോറില്ല. പ്രേമം തിരഞ്ഞു

0: എടുപ്പ് സമരം ഇതൊക്കെ ഹരം പിടിക്കണമെങ്കിൽ അവൻ ശകലം ഉള്ളിൽ ചെല്ലണം. നിനക്ക് വേണോ ഡിയർ, ഒരു ഓട്ടത്തിന് ഞാൻ പോയി എടുത്തോണ്ട് വരാം.
1: വേണ്ട വേണ്ട, ഞാൻ ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ബാബു, ബാബുവിന് ഈ ചീത്ത തരമുണ്ടെന്ന്.
0: നെവർ മൈൻഡ്, ചേച്ചേ നിനക്ക് ലോകപരിചയം കുറവ്, അതുകൊണ്ട് ഇങ്ങനെ തോന്നും. ഇങ്ങോട്ട് നോക്ക്, എന്റെ അച്ഛൻ കുറേശ്ശെ കുടിക്കും, ചിറ്റപ്പനാണെങ്കിൽ മുഴുക്കുടിയൻ. ദോഷം പറയരുതല്ലോ, അപ്പൂപ്പൻ കുടിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. നിന്റെ അച്ഛനും അമ്മയും കുടിക്കും, നമ്മുടെ സാറന്മാർ പലരും ഒളിച്ചും പാത്തും കുടിക്കും. രാജ്യം ഭരിക്കുന്നവരുണ്ടല്ലോ, കൂടിയ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയക്കാരും, അവരിൽ പലരും സുഖമായി കുടിക്കും. പിന്നെ കലയും സാഹിത്യവും വേണോ? കൂടി ഉണ്ടായെങ്കിലേ പറ്റൂ, കുടിച്ചേ തീരൂ. എന്നിട്ടൊരു വിദ്യാർത്ഥി പയ്യൻ ശകലമൊന്ന് മണപ്പിച്ചാൽ ചീത്തത്തരമായി. നീ ഇത്ര മണ്ടൂസാണോ? വരൂ ഡാർലിംഗ്, ഡാർലിംഗ്, സ്വർഗത്തിൽ കട്ടറും പാകാതെ ഡാർലിംഗ്, ഡാർലിംഗ്.
1: സൂക്ഷിച്ച് പെരുമാറു ബാബു, ബാബുവിന്റെ അച്ഛനോ അപ്പൂപ്പനോ ഈ ശബ്ദം കേട്ട് ഇറങ്ങി വരും, മതിയാക്കി ഈ തമാശയെല്ലാം.
0: ഇറങ്ങി വന്നാൽ അവരെന്തെടുക്കും? പ്രേമിക്കാൻ പാടില്ലെന്ന് പറയുമോ? അവർ വിവാഹം കഴിച്ചതിൽ പിന്നെ പ്രേമിക്കുന്നു, നാം വിവാഹം കഴിക്കാതെയും. അതിൽ ഇത്ര അപരാധം എന്തുണ്ട് ഡാർലിംഗ്?
2: അങ്ങനെ മൂന്നാമത്തെ തലമുറ ഒരു രശ്മി പോലും കടന്നു ചെല്ലാത്ത അന്ധകാരം.
3: ബാബു, ബാബു.
1: അതാ ബാബുവിനെ വിളിക്കുന്നു, ആരാണോ ആവോ.
0: ആരോ ആകട്ടെ,
1: ബാബു അങ്ങോട്ട് ചെല്ലൂ, ഞാൻ ഇവിടെ തന്നെ നിൽക്കാം.
3: ഓ,
1: എളുപ്പം പോകൂ, അല്ലെങ്കിൽ വിളിക്കുന്ന ആളിങ്ങോട്ട് വരും, നമ്മ ഒന്നിച്ചിവിടെ കാണും.
0: കാണട്ടെ, അതിനെന്താ?
1: ഡോണ്ട് ബി എ ഫൂൾ, പോകൂ ബാബു.
0: എന്നെ വിളിച്ചോ?
2: വിളിച്ചിട്ടാണല്ലോ നീ വന്നത്.
0: ഞാൻ തോട്ടത്തിൽ നിൽക്കുകയായിരുന്നു.
2: തനിച്ചോ?
0: അല്ല.
2: ആരാ കൂടെ?
0: എന്റെ ഒരു ഗേൾ ഫ്രണ്ട്.
2: എന്നുവെച്ചാൽ മലയാളത്തിൽ?
0: കൂടെ പഠിക്കുന്ന ഒരു സ്നേഹിത.
2: ഓഹോ, അവളിവിടെ വരാൻ കാരണം?
0: ഞങ്ങൾ വന്നപ്പോൾ അവൾ കൂടെ പോന്നു. അച്ഛന്റെ നാടും വീടും ഒന്ന് കണ്ടാൽ കൊള്ളാമെന്ന് അവൾ അമ്മയോട് പറഞ്ഞു. അമ്മ അവളുടെ അച്ഛനമ്മമാരുടെ സമ്മതം വാങ്ങി.
2: ശരി, നിങ്ങൾ രണ്ടുപേരും ഈ രാത്രിയിൽ തോട്ടത്തിൽ പോകാൻ കാരണം?
0: ഉറക്കം വരുന്നതുവരെ സംസാരിച്ചു കൊണ്ടിരിക്കാമെന്ന് കരുതി.
2: സംസാരിക്കാൻ മാത്രം വന്നു അല്ലേ? പ്രായം ചെന്ന അവിവാഹിതയായ ഒരു പെൺകുട്ടിയുമൊത്ത് അസമയത്ത് മറ്റാരുമില്ലാത്തപ്പോൾ സല്ലപിച്ചുകൊണ്ടിരിക്കുന്നതിൽ തെറ്റൊന്നുമില്ല എന്നാണോ നിന്റെ വിചാരം?
0: അതത്ര വലിയ തെറ്റെന്ന് ഞാൻ കരുതുന്നില്ല.
2: ഓഹോ, അപ്പോൾ സല്ലാപം മാത്രമായിരുന്നു അല്ലേ? നീ അവളെ ആലിംഗനം ചെയ്തത്?
0: അന്യോന്യം സ്നേഹമുള്ളവരാകുമ്പോൾ അത് അരുതാത്തതാണെന്ന് തോന്നിയില്ല.
2: ഓഹോ, അപ്പോൾ അന്യോന്യം സ്നേഹമുള്ളവരാണോ നിങ്ങൾ?
0: അതെ.
2: എന്താ, അപ്പോൾ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചോ?
0: ഇല്ല.
2: തമ്മിൽ വിവാഹം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ടോ?
0: വിവാഹക്കാര്യം ചിന്തിച്ചിട്ട് തന്നെ ഇല്ല.
2: ആഹാ, ഇല്ലെങ്കിൽ ഈ കാണിച്ചത് ഒന്നാം തരം മര്യാദകേടും ആഭാസത്തരവുമല്ലേ?
0: രണ്ടുപേർ തമ്മിൽ സ്നേഹമാണെങ്കിൽ അവർ വിവാഹം കഴിച്ചേ തീരുമെന്നുണ്ടോ?
2: തന്തയ്ക്ക് പിറന്നവർ അങ്ങനെയാണ് ചെയ്യുന്നത്.
0: തന്തയ്ക്കല്ലാതെ ആരും പിറക്കുകയില്ലല്ലോ.
2: നിങ്ങൾ തമ്മിലുള്ള വൃത്തികെട്ട ബന്ധം പുറത്തു വന്നാൽ ആ പെണ്ണിനെ പിന്നെ ആരും വിവാഹം കഴിക്കാൻ ഒരുങ്ങയില്ലെന്ന് നിനക്കറിയാമോ? ആ ദ്രോഹമല്ലേ സ്നേഹമെന്നും പറഞ്ഞ് നീ അവളോട് ചെയ്യുന്നത്?
0: വരും വരാഴികയെല്ലാം ആലോചിച്ച് പൊരുത്തമായ പൊരുത്തമെല്ലാം നോക്കി ദോഷം ആർക്കും പറ്റിയില്ലെന്ന് ഉറപ്പായ ശേഷം രണ്ടുപേർ തമ്മിൽ പ്രേമിച്ചുകൊള്ളണം, അതും വിവാഹം നടക്കുന്നത് വരെ. അപകടമേയില്ല, സുരക്ഷിതമായ പ്രേമം. അല്ലെങ്കിൽ എന്തിന്? ഞങ്ങളുടെ തലമുറയെപ്പറ്റി 70-ാം പിറന്നാളിന്റെ വക്കത്തിരിക്കുന്ന അപ്പൂപ്പൻ എന്തറിയാം? ഞങ്ങൾക്ക് ഞങ്ങൾ ജീവിക്കുന്ന നിമിഷമാണ് ഒരേ ഒരു സത്യം. അതിനപ്പുറം എന്തു കുന്തമായാലും വേണ്ടില്ല.
2: അങ്ങനെ കരുതുന്നവരുടെ ജീവിതമാണടാ നിനച്ചിരിയാതെ വല്ല പാറക്കെട്ടുകളിലും പൊട്ടിത്തകരുന്നത്.
0: സൂക്ഷിച്ച് സൂക്ഷിച്ച് ഓരോ അടിയും വെച്ച് നല്ല ഭാവിയിൽ കണ്ണും നട്ട് സഞ്ചരിക്കുന്നവരുടെ ജീവിതമോ? അതും വല്ല പാറക്കെട്ടിലോ നീരാളി കുരുക്കിലോ നിലക്കാണാ കയത്തിലോ അല്ലേ ചെന്നടിയുന്നത്? അപ്പോൾ പിന്നെ സൂക്ഷിക്കാൻ ഈ പെടാപ്പേട് വിട്ടിട്ട് എന്ത് കാര്യം?
2: നിനക്ക് ഇത്ര ചെറുതല്ലേ ഈ നിരാശ വരാൻ എന്തുണ്ടായി കുഞ്ഞ്?
0: നോക്കുന്ന നോക്കുന്ന ദിക്കിലെങ്ങും ആശിക്കാനൊന്നുമില്ലാതായാൽ.
2: ഇത്ര ചെറുപ്പത്തിലെയോ?
0: ആ, ചെറുപ്പത്തിലേ തോന്നു. കാലം ചെന്ന തലമുറയിൽപ്പെട്ടവർക്ക് എന്തിനെ ചൊല്ലി നിരാശപ്പെടാനുണ്ട്? പൊടിഞ്ഞതും ദ്രവിച്ചതും ക്ലാവും കറയും അടിഞ്ഞതും എല്ലാം കൂടി വല്ലവിധവും ഏച്ചു കെട്ടിവെച്ച് തൃപ്തിപ്പെടുന്നവരല്ലേ അവർ?

0: നാൾ വരെ എന്റെ മാറിലും എളിയിലും ഒട്ടിയിരുന്ന് ഞാൻ താലോലിച്ചു വളർത്തിയ നീ ഇപ്പോൾ എന്നിൽ നിന്ന് എത്രമാത്രം അകന്നുപോയി കുഞ്ഞ്. ഏ അപ്പൂപ്പൻ നിനക്കിന്നൊരു കിഴട്ട് സത്വമാണ്, ഒരു ബോറാണ്, ഒരു പുരാണ വസ്തുവാണ് അല്ലേ? നിനക്ക് നല്ലത് വരട്ടെ, നീ പൊയ്ക്കോളൂ. ആ ആ പെൺകുട്ടിയെ നിന്റെ അമ്മയുടെ അടുത്തേക്ക് അയക്കൂ.
1: അപ്പൂപ്പന് അവളെ കാണണ്ടേ?
0: എന്തിന്? നിന്നിൽ കൂടി അവളെയും ഇന്നത്തെ 100,000 ചെറുപ്പക്കാരെയും ഞാൻ കാണുന്നു.

0: എന്താ എന്താണ് ഉണ്ടായത്?
1: നടയിൽ കാർ വന്ന് ഇറങ്ങിയപ്പോൾ താഴെ വിടും, ഞാൻ താങ്ങിയെടുത്ത് കൊണ്ടുവരികയാണ്.
0: എണിക്കൂ ജയബാല, എണിക്കൂ.
2: ഇവിടെ നിന്ന് എണീക്കണോ? അച്ഛൻ ക്ഷമിച്ചെന്ന് പറയണം, അല്ലെങ്കിൽ ഞാൻ എണീക്കില്ല.
0: കണക്കറ്റ് കുടിച്ചുകൊണ്ട് വരുന്ന ദിവസം ഇത് തന്നെ പതിവ്. എടാ, ക്ഷമിച്ചെന്ന് പറയാൻ എന്തുണ്ടായി ഇപ്പോൾ? ഇപ്പോൾ നീ എവിടുന്ന് വരുന്നു?
2: ഇതുവരെ ചെയ്തതൊക്കെ ക്ഷമിച്ചെന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇവിടെ കിടക്കും, ഇവിടെ കിടന്ന് മരിക്കും.
0: ഇത് നീ എത്രാമത്തെ തവണ പറയുന്നതാണടാ. കഥയില്ലാത്ത കണ്ണീരും കാലിൽ വീഴലും.
3: കുറച്ചധികം ചെലുത്തി കാണുമെന്ന്, അതാണ് ഈ പൊടിപാടൊക്കെ.
2: ചെലുത്തിയത് മറ്റാരുടെയും തറവാട്ട് മുതലുണ്ടല്ല, എന്റെ അച്ഛന്റെ കാശ് കൊണ്ടാണ്. അത് ആളാവരുത് കേട്ടോ, അറിയാം എനിക്ക്.
0: നീ എണീറ്റ് നിന്ന് സംസാരിക്കേ, അല്ലെങ്കിൽ ആ കസേരയിലോ കട്ടിലോ പോയി കിടക്ക്.
2: എന്നെ വിടാൻ എന്റെ പൊന്നും കൊടുത്ത് തിരുവടികള് മാപ്പ് തന്നെന്ന് പറഞ്ഞാലേ എനിക്ക് ഗതിയുള്ളൂ.
0: ഓ ശരി ശരി, ഞാൻ എല്ലാം ക്ഷമിച്ചിരിക്കുന്നു. നീ ആ കട്ടിലിരിക്കെ.
2: ഇപ്പൊ എന്റെ മനസ്സിൽ പാല് ഒരു ചൊരിഞ്ഞതുപോലെയായി.
1: നീ ഇപ്പോഴെവിടെ വന്ന് ഇറങ്ങി?
2: എന്റെ ധർമ്മപത്നിയല്ലേ, ധർമ്മപത്നി ആ അരുന്ധതിയുടെ ഇറച്ചിക്കടയിൽ നിന്ന്.
0: അവളെ കൂട്ടിക്കൊണ്ട് പോരാഞ്ഞത് എന്താ?
2: അവൾക്ക് ഇങ്ങോട്ട് പോരുന്നതിനേക്കാൾ ലാഭം അവിടെ ഇരിക്കുന്നതാണ്.
0: ഓഹോ, നീ വീട്ടിൽ തിരിഞ്ഞു നോക്കാറേയില്ലെന്നും എവിടെയൊക്കെയോ തെണ്ടി തിരിയുന്നു എന്നൊക്കെ ആണല്ലോ ഇവിടെ കേട്ടത്.
3: പല ദിവസം കൂടി കേറി ചെന്നതായിരിക്കും.
2: മിണ്ടി പോയത് കേട്ടോ, ചോദിക്കാൻ ആവശ്യമുള്ളത് ചോദിക്കും, പറയാൻ കടമപ്പെട്ടവർ പറയും. അതിനിടയ്ക്ക് ഒരു നത്ത് ചലിക്കുന്ന പോലെ കയറി ചലിച്ചളയരുത്.
1: നീ തനിച്ചാണോ വീട്ടിൽ പോയത്?
2: ആ, ഇന്ന് തനിച്ച് തന്നെ. മുമ്പൊക്കെ ഞാൻ പോകുമ്പോ നാലഞ്ച് പേരുകൾ ഒക്കെ എന്റെ കൂടെ കാണും.
0: അത് ശരി, എന്നിട്ട് അവൾ കൂടെ വരുന്നില്ലെന്ന് പറഞ്ഞോ?
2: ഞാൻ വിളിച്ചിട്ട് വേണ്ടേ അവള് പറയാൻ. അവളിനി വരുത്താനല്ല, അയക്കാനാ നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ലോകത്തിൽ നിന്നേ പറഞ്ഞയക്കാ.
0: എന്ത് പറ്റിയെന്ന് പറ, ഏതായാലും നടന്നത് നടന്നതല്ലേ.
2: ആ പഴയ തൊഴില് അവള് വെച്ച് നടത്തിയായിരുന്നു.
3: ഞാൻ എന്ത് പറഞ്ഞില്ലേ, അവളെ കണ്ട ദിവസം ഞാൻ ഊഹിച്ചതാ, ആള് പക്ക പുള്ളിയാണ്.
2: നിർത്തൂല നീ, ഞാൻ നിന്റെ കാര്യവും വെളിപ്പെടുത്തിയ നീ തറയിൽ നിക്കുക.
1: എന്താടാ അത്, എന്താ അവളെ പറ്റി വെളിപ്പെടുത്താൻ?
3: തലയ്ക്ക് ലെക്കില്ലാതെ വല്ലത് നാക്കി വന്ന് പറയുന്നവരോട് എന്തോന്ന് ചോദിക്കാനാ?
2: പറയാതെ എന്നെ കൊണ്ടൊന്നും കേട്ടോ, യോഗ്യത നടിക്കുന്നു.
0: ജയബാല, ജയബാല, ഉണ്ടായ കാര്യം നീ ഇനിയും പറഞ്ഞില്ലല്ലോ. പാല,
2: ഞാൻ അവളെ അവനെ ഒന്നിച്ചങ്ങ് ചെറ്റിപ്പെട്ടുമായിരുന്നു, പക്ഷേ എനിക്ക് കരുതലില്ലാതെ പോയി. അതുകൊണ്ട് ഞാൻ ഉടനെ സ്ഥലം വിട്ടോളഞ്ഞു.
1: ആരായി അവൻ?
2: അവനെ എന്റെ കൂടെ നടന്ന് എന്റെ കാശ് കൊണ്ട് ഇത്രനാളും പഠിച്ചു നോക്കി എന്നെ ആദ്യം അവളുടെ അടുത്ത് കൊണ്ടുപോയി പരിചയപ്പെടുത്തിയതും എനിക്കല്പം കൗതുകമുണ്ടെന്ന് കണ്ടപ്പോ തൊട്ട് ഇടം വല്ലം തിരിയാൻ സമ്മതിക്കാതെ അവളെ വിവാഹം കഴിക്കാൻ എന്നെ നിർബന്ധിച്ച് സമ്മതിപ്പിച്ചതുമല്ല. സാമദ്രോഹിയാണ് ആ മാളികക്കട മുതലാളിയുടെ മൂത്ത മോയ് ബർഗീസ്. എന്നിട്ട് ആ നന്ദികെട്ട കാർക്കോടകൻ, അവനയ്യപ്പാ, എന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ ദാ ഇതുകൊണ്ട് അവനെ ഞാൻ വിട്ട് കൊത്തി നുറുക്കുമായിരുന്നു.
0: അവൻ
2: തന്നെ അവന്റെ വെപ്പാട്ടിയായിരുന്നു, അവളെ ഗർഭത്തോടെ എന്നെ ഏൽപ്പിച്ചു.
1: അപ്പൊ അവളുടെ മൂത്ത കുട്ടി
2: ആ പാവത്തിന്റെ സന്തതി ആ തേ പിടിച്ച് 7 മാസത്തിൽ പറ്റു. അന്ന് ഞാൻ അവിടെ ഇല്ലായിരുന്നു, ആ സൗകര്യം നോക്കി അവനും അവളും കൂടി ചേർന്ന് അതിന് എങ്ങനെയോ നശിപ്പിച്ചേച്ച് ഗർഭവലസി പോയെന്ന് എനിക്ക് കമ്പി
0: അടിച്ചു.
2: നാടക കമ്പനിയും കൊണ്ട് മലബാറിലായിരുന്നു ഞാൻ. ഓടിയെത്തിയപ്പോ ഉള്ള കേട്ടോപ്പാരും നിലവിളി അങ്ങോട്ട് അങ്ങ് തുടങ്ങി. പാവപ്പെട്ട ഈ എന്നെ വഞ്ചിച്ചു, എന്റെ ശുദ്ധഗതിക്കെല്ലാം ഞാൻ വിശ്വസിച്ചു. അപ്പോൾ ഇത്രനാളും ഭാര്യയായിട്ട് പൊറുപ്പിക്കുകയും ചെയ്തു.

0: എളുമായി ഇല്ല ഇല്ല ഇല്ല ഇല്ല, ഇനി ഞാനേ അവൾ ഒറ്റത്തിനെയും അവൾ വഞ്ചിക്കയില്ല, ഞാനവളെ നരകം കാണിക്കും.
1: നീ പിന്നെ എങ്ങനെ സത്യം മനസ്സിലാക്കി?
0: അതെ, ആ നീജന്റെ കൊള്ളരായ്മ കൂട്ടുന്ന ഒരു ശിങ്കിടി ഈ എന്റെ അവന്റെ കൂടെ തെറ്റിപ്പിരിഞ്ഞ് നടക്കുന്നുണ്ടായിരുന്നു. അവനായി ചരിത്രം അത്രയും കേൾപ്പിച്ചത് കേട്ടോ, കൊട്ടത്ത് അവന്റെ കരണത്ത് എന്നെ പൊടകം പൊട്ടും പോലെ നല്ലാടി.
1: നില്ല നില്ല നില്ല, കടുവായെ കിടുവാ പിടിച്ചെന്ന് പറഞ്ഞതുപോലെയല്ലേ എത്ര പെൺകുട്ടികളെയാണ് കബളിപ്പിച്ച് പിഴപ്പിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ആ കെട്ട മോഹവും കൊണ്ടല്ലേ നീ നാടക കമ്പനി ഉണ്ടാക്കാൻ തന്നെ പുറപ്പെട്ടത്? അവരുടെ ശാപം കൊണ്ടാണടാ മുതലും പലിശയും മടക്കി കിട്ടിയത്. നിന്നെ ഞാൻ എത്ര വിലക്കി, എത്ര പേര് വിലക്കി, എന്നിട്ട് നിനക്ക് അതിന് കൂറപ്പന്റെ വില തോന്നിയോ? എടാ, പല വേലി ചാടിയ പശു കോലുകൊണ്ട് നശിച്ചു.
2: ജയബാല, വന്നതൊക്കെ വന്നു, ഇനി നീ അവിവേകമൊന്നും കാണിക്കരുത്, എല്ലാം മറക്കൂ. അവളുമായുള്ള ബന്ധമേ വെടിഞ്ഞ് ഒരു പുതിയ ജീവിതം തുടങ്ങും. ഒരബദ്ധം പറ്റിയത് പരിഹരിക്കാൻ ഇനിയും അബദ്ധങ്ങൾക്ക് തുനിയരുത്.
0: എന്നെ ആരും ആശ്വസിപ്പിക്കാൻ വരണ്ട, ഞാനൊരു തെങ്ങിനായിപ്പോയി, ഇങ്ങനെ എന്നെ ഞാൻ അവസാനിക്കട്ടെ. പക്ഷേ അതിനു മുമ്പ് എനിക്ക് അവർ പകരം വീട്ടണം. ഞാൻ പല സ്ത്രീകളുമായി ഇടപെട്ടിട്ടുണ്ട്, പക്ഷെ ഒരു സ്ത്രീയും എന്നെ ഇങ്ങനെ കളിപ്പിച്ചിട്ടില്ല.
1: നിനക്ക് പറഞ്ഞ കുട്ടികളോ? പകരം വീട്ടാൻ പോകുന്ന നീ അവരെ വഴിയാധാരമാക്കും അല്ലേ? എടാ, അവരാരോടും ഒന്നും പിഴച്ചവരല്ലോ.
0: അവരെ എടപ്പോടെടുത്ത് തണ്ടട്ടെ എസ് സി പിള്ളയുടെ ചെറുമക്കള്.
3: എന്നിട്ട് അവരൊടുവില് നിങ്ങളെ പോലുള്ളവർ നടത്തുന്ന നാടക കമ്പനി ചേർന്നോളൂ.
0: നീ ഇത്രക്ക് പറയാറായോ?
2: ജയബാല, സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ, ആളറിഞ്ഞു പെരുമാറണം.
0: ഞാനെന്ത് സൂക്ഷിക്കാൻ, ആളറിഞ്ഞു തന്നെയാണ് ഞാൻ പറഞ്ഞത്. കേക്കണ്ടേ ഈ ഡീക്ക് പറയുന്നവളുടെ വിശേഷം
2: എന്തോടാ?
0: ചേട്ടൻ ഇവളെ വിവാഹം കഴിച്ചുകൊണ്ട് വന്നത് പിന്നീട് കുറനാൾ എന്തായിരുന്നോ സാവിത്രിയുടെ നോട്ടം, എന്നെ വശീകരിച്ച് കയ്യിലെടുക്ക, എന്നെ എന്ത് വിദ്യ പ്രയോഗിച്ചും മയക്കിയെടുത്ത് എന്നെ കൊണ്ട് അവളുടെ അനിയത്തിയെ വിവാഹം കഴിപ്പിക്കാൻ, അങ്ങനെ അച്ഛന്റെ സമ്പാദ്യം മുട്ടുമുക്കാലും സ്വന്തം വീട്ടിലേക്ക് തട്ടിയെടുക്ക, അതിനുവേണ്ടി തരാവുന്നതൊക്കെ അവൾ തരാൻ ഒരുക്കമായിരുന്നു. ഞാൻ സ്ത്രീകളുമായിട്ടുള്ള ബന്ധത്തിൽ അല്പം ദുർബലനാണെങ്കിലും അവൾ വിരിച്ച വലയിൽ കുടുങ്ങി എന്റെ ചേട്ടൻ ഞാൻ വഞ്ചിച്ചിട്ടില്ല. എന്നിട്ടിപ്പോ അന്തസ്സുകാരി എന്റെ മുഖത്ത് നോക്കി പതിവ്രത ചമ്മച്ച് സംസാരിക്കുന്നു താണമില്ലാതെ.
2: ജയബാല, നിന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ?
3: താനും ഘട്ട് അന്യരം കെടുക്കാൻ എടുക്കുന്ന അടവ് നോക്കണേ, നിന്നട നിന്ന് താണു പോകും. ഈ നട്ടാ കുരുക്കാത്ത അപവാദം അടിച്ചു വിട്ട കുടുംബത്തിൽ പറക്കുന്നവരെ പറ്റി
0: എന്നെ കള്ളനാക്കാൻ നിനക്ക് നിഷ്പ്രയാസം സാധിക്കും. ഞാൻ ചപ്പനല്ലേ, ഞാൻ ആവാസനല്ലേ, നിന്റെ ഭർത്താവിനെ വിശ്വസിപ്പിക്കാനും കഴിഞ്ഞേക്കും. പക്ഷേ ഈശ്വരന് നേരും കള്ളവും പറയുന്ന ആരൊന്നും നോട്ടമില്ല, നേരാണോ കള്ളമാണോ എന്നേ നോട്ടമുള്ളൂ.
3: അയ്യോ, ഒരു ബന്ധമുണ്ടാക്കി വെച്ചത് കൊണ്ടേ മടുത്തു അയ്യടാന്നായി. പിന്നെയാണ് ഇനി മറ്റൊന്നും കൂടി കുടുങ്ങാൻ പെരുത്തു കൊതി. വല്ല പെണ്ണുങ്ങളും മുഖം നിറച്ച് കരിവാരി തേച്ചത് കണ്ട് അന്തം വിട്ട് നിൽക്കുമ്പം തോന്നും ലോകരെ അടച്ച് അവമാനിച്ച് ആശ്വസിക്കാവുന്ന. അതേ മനസ്സിലിരിക്കട്ടെ
2: കേട്ടോ. ജയബാല, നിനക്ക് കുറെ ദുർനടത്തമുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു, പക്ഷെ നീ ഒരു വിഷജന്തുവാണെന്ന് ഇപ്പോഴേ മനസ്സിലായുള്ളൂ.
0: സത്യമറിയാതിരുന്ന അത് ആശ്വാസമാണ്. പലപ്പോഴും എന്റെ കാര്യം കൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടെ, എന്റെ ഭാര്യ കാണിച്ച വഞ്ചന അറിയാതിരുന്ന നാളത്രയും എന്തോ ആശ്വാസമായിരുന്നു എനിക്ക്. ആ അല്ലെങ്കിൽ അത് പോട്ടെ, ക്ഷമിച്ചു ചേട്ടാ, പക്ഷേ പറയാതിരിക്കാമായിരുന്ന കാര്യം പറഞ്ഞു പോയത്. നീ ക്ഷമിക്കൂ എന്റെ മാലതി, എന്റെ വിവരക്കേട്.
1: ഈ രാത്രി പലതും എന്നെ കാണിച്ചു തന്നു, സംശയങ്ങൾ പലതും പരിഹരിച്ചു തന്നു. ഇനി നിങ്ങൾ എനിക്ക് അല്പം സ്വൈരം തരൂ. ജയബാല, പോയി സ്വസ്ഥമായി കിടന്നുറങ്ങും, നിങ്ങളും മുറിയിലേക്ക് പോകും.
2: വാ മാലതി ഇങ്ങോട്ട്, എനിക്ക് ഉറങ്ങുകയല്ല വേണ്ടത്, നിന്നോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്.
3: ജലപ്പിച്ചാച്ച ശരിക്കും പിടിച്ചു അല്ലേ, നടക്കൂ
2: ഇങ്ങോട്ട് വാ. വാ
0: അച്ഛൻ സത്യമായി ഞാൻ പറഞ്ഞത് നേരാണ്, പക്ഷെ ആവശ്യമില്ലാത്ത നേരെ പറഞ്ഞുകൂടാ, ഇനി അതൊരിക്കലും ഞാൻ പറയില്ല ആരോടും.
2: പോകൂ.
1: ആഘോഷമാണ് നാളെ നേരം വെളുത്താൽ. ആഘോഷം എന്തിന്? ആരാഘോഷിക്കാം? എന്തിന്?

0: മോളെ, നീ ഈ രാത്രി രാജശേഖരനെ എവിടെ?
1: ഞാൻ തനിച്ചേ ഉള്ളു.
0: ഒന്നുകിൽ പകലേ വരാമായിരുന്നു, അല്ലെങ്കിൽ നാളെ വന്നാൽ മതിയായിരുന്നല്ലോ.
1: രണ്ടുമല്ല നടന്നതച്ഛ.
0: അതെന്താ അങ്ങനെ? രാജശേഖരൻ വരാഞ്ഞതെന്ത്?
1: എനിക്കറിഞ്ഞുകൂടാ.
0: എന്തോ സംഭവിച്ചിട്ടുണ്ട്, എന്തെന്ന് പറയൂ.
1: ഒന്നുമില്ല, ഞാൻ ഇങ്ങു പോന്നു. എനിക്ക് വരേണ്ട ആവശ്യമുള്ളത് കൊണ്ട്. ആവശ്യമില്ലാത്ത അയാൾ വന്നില്ല.
0: അത്രയേ ഉള്ളൂ, സാരമില്ല, മനസ്സുള്ളവർ വരട്ടെ.
1: ഇന്ന് വരണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കാതെ ഞാൻ പോന്നത് കൊണ്ട് ഇനി അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്.
0: അതെന്താ വരേണ്ടെന്ന് പറയാൻ കാരണം?
1: അത് ഞാനെങ്ങനെ അറിയും? നാളെ വന്നാൽ മതിയെന്ന് നിർബന്ധമായി പറഞ്ഞു. ക്ഷണിച്ചു വരുത്തുന്ന അതിഥിയെ പോലെ പോകേണ്ടവരല്ല. ഇന്നെങ്കിലും ഇവിടെ വന്നേ തീരുമെന്ന് ഞാനും നിർബന്ധിച്ചു. ഒടുവിൽ എത്ര പറഞ്ഞിട്ടും ഫലമില്ലെന്ന് കണ്ടു ഞാൻ ഇങ്ങോട്ട് പോരാനിറങ്ങി. അപ്പോഴാണ് ആജ്ഞ, തിരിച്ചു ചെന്നേക്കരുതെന്ന്.
0: ഓ, അതൊരു സൗന്ദര്യപ്പിണക്കം, അതത്ര കാര്യമായിട്ടെടുക്കാനുണ്ടോ?
1: ഞാൻ തിരിച്ചു പോകുന്നുമില്ല.
0: പോകാതെ?
1: അഭിമാനമുള്ളവർക്ക് സഹിക്കാൻ വയ്യാത്ത പെരുമാറ്റം 100 തവണ ഉണ്ടായിട്ടും ഞാൻ എതിരു പറഞ്ഞിട്ടില്ല, ചെയ്തിട്ടില്ല. ഇന്ന് ഞാൻ പറഞ്ഞു, ചെയ്തു. അതിന് ശിക്ഷിച്ച് തോൽപ്പിക്കാമെന്ന് കരുതുന്നെങ്കിൽ കരുതിക്കോട്ടെ. ആ ശിക്ഷ എനിക്കൊരു അനുഗ്രഹമാണ്.
0: അയാൾ നാളെ വരില്ലെന്ന് പറഞ്ഞു.
1: ഞാൻ തനിച്ചു പോന്ന സ്ഥിതിക്ക് നാളെ വരില്ലെന്ന് പറഞ്ഞു.
0: കഷ്ടം മോളെ, നിസ്സാര കാര്യത്തിന് ഈ കലഹം വേണ്ടിയില്ലായിരുന്നു.
1: എനിക്ക് നിസ്സാരമാണോ അച്ഛ? അച്ഛന്റെ സപ്തതി ഞാൻ കൂടെ ഇവിടെ നിന്നും നടത്തിക്കേണ്ട ചടങ്ങല്ലേ അത്? ഇവിടെ മറ്റാരുണ്ട് സ്ത്രീകളായി? എന്റെ അമ്മയോ ജ്യേഷ്ഠത്തിമാരോ ഉണ്ടോ?
0: പറഞ്ഞത് ശരിയാണെങ്കിലും മോങ്ങാനിരുന്ന നായുടെ തലയിൽ തേങ്ങാ വീണെന്ന് പറഞ്ഞ പോലെയല്ലേ കാര്യം കലാശിച്ചത്?
1: കുറെ പണം കിട്ടിയത് കൊണ്ടും കിട്ടുന്നത് കൊണ്ടും മാത്രം സഹിക്കേണ്ട ഒരു ഭാരമായിട്ട് എന്നെ കരുതുന്ന അയാൾ ഇതിൽ കുറെ ശോഭിച്ചാൽ എനിക്കെന്ത് നഷ്ടം? എനിക്കിനി എങ്ങനെ ജീവിക്കാൻ വയ്യ? ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു.
0: പെട്ടെന്ന് അങ്ങനെ വീണ്ടും വിചാരമില്ലാതെ തീരുമാനമെടുക്കാമോ മോളെ? നാളെ നിന്റെ അഭിപ്രായം മാറിയെന്ന് വന്നുകൂടെ? അന്ന് നിനക്ക് മനസ്താപിക്കാൻ ഇടവരാതിരിക്കണമെങ്കിൽ.
1: ആ മനസ്താപം അച്ഛന് കാണേണ്ടി വരികയില്ല. ഭാര്യയ്ക്ക് വേണ്ടത് മനുഷ്യത്വവും സ്നേഹവുമുള്ള ഭർത്താവിനെയാണ്. അവൾക്ക് എന്തിന് IAS കാരൻ? അയാളെ വേണ്ടത് സർക്കാരിനാണ്. അയാൾക്ക് അധികാരമുണ്ടെങ്കിൽ അതുകൊണ്ടുള്ള ഗുണവും ദോഷവും ജനങ്ങൾക്കാണ്. കൊടുത്തൊരുങ്ങി കൂടിയ ഉദ്യോഗസ്ഥന്റെ ഭാര്യയെന്ന ഭാവം കാണിച്ചു.
0: നിന്റെ മനോവിഷമം അറിയാഞ്ഞല്ല കുട്ടി ഞാനിത് പറഞ്ഞത്. പല്ലിന്റെ അടിയിൽ നാക്കകപ്പെട്ട അവസ്ഥയിലാണ് നമ്മൾ. കുറെ കൂടി ക്ഷമിച്ചിരുന്നാൽ അയാളുടെ സ്വഭാവം മാറുന്നെങ്കിലും.
1: ആ മാറ്റവും കാത്തുകാത്ത് നരകത്തിലിരിക്കാൻ എനിക്ക് വയ്യ. എനിക്കൊരു ഹൃദയവും ചിന്താശക്തിയും ഉണ്ടെന്ന് പോലും മനസ്സിലാക്കാൻ ഇന്ന് വരെ കഴിയാത്ത മഹാബുദ്ധിമാനായ മനുഷ്യൻ. അല്ലെങ്കിൽ എന്തുമാകാമെന്ന അഹങ്കാരമായിരിക്കാം. മദ്യവും സ്ത്രീയും അതിനാകാവുന്നത്ര പ്രകാരഭേദങ്ങളുമാണ്. ജീവിതമെന്ന് വിശ്വസിച്ച് അതിന്റെ പുറകെ പാഞ്ഞു നടക്കുന്നവന്, അത് കിട്ടാൻ വേണ്ടി ഏത് വൃത്തികേടും ചെയ്യാൻ മടിക്കാത്തവന് ഭാര്യ ഒരു വീട്ടുസാധനം മാത്രമാകുന്നതാണോ അത്ഭുതം? എപ്പോഴും ഞാൻ നിനക്ക് കിട്ടാവുന്നവനാണോ എന്ന ഭാവമാണ് എല്ലാ പെരുമാറ്റത്തിലും. അതിലും അത്ഭുതം, ഇക്കൂട്ടർക്ക് ഇതൊന്നും പാടില്ലെന്ന് വിലക്കുന്ന കുറെ ചട്ടങ്ങളും പടച്ചു വിട്ടിട്ടുണ്ട് പോലും സർക്കാർ.
0: ശരി, ഞാൻ ചിലത് ഉറച്ചിട്ടുണ്ട് മകളെ. നീ തത്വമുള്ളവളാണ്, വാടി വീഴുന്ന ചീരച്ചെടിയല്ല. എന്റെ മോഹത്തിന് അടിമയായി നീ തീ തിന്നേണ്ടി വന്നു. ശരി, മകളകത്തു പോകൂ. പോകൂ, ചേട്ടന്മാരും മാലതി ചേച്ചിയും അകത്തുണ്ട്. അവരെ കണ്ടിട്ട് അധികം സംസാരിക്കാൻ നിൽക്കാതെ വല്ലതും കഴിച്ചു കിടന്നുറങ്ങും. നാളെ നേരത്തെ എഴുന്നേൽക്കേണ്ടതല്ലേ?
1: അവരൊക്കെ നേരത്തെ ഇങ്ങെത്തി. ഞാൻ വരാൻ ഈ പാതിരാത്രിയായി. പാതിരാത്രിയിൽ നിന്ന് പുറത്തു കടക്കാൻ.
0: പാവപ്പെട്ട കുട്ടി, ഒരേ ഒരു നിരപരാധി മാത്രമുണ്ട് ഈ വീട്ടിനകത്ത്.

ഇപ്പോൾ സംസാരിക്കാൻ തീരെ അശക്തനാണ്. ആയിരം നാവുകൊണ്ട് സംസാരിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും ഒരു പ്രസംഗം എന്നിൽ നിന്ന് പ്രതീക്ഷിച്ചവർ ഈ മഹാസദസ്സിലുണ്ടെങ്കിൽ അവർ സദയം പൊറുക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എനിക്ക് ചിലത് നിങ്ങളെ അറിയിക്കണമെന്നുണ്ട്. എന്റെ തൊഴിൽശാലകളിൽ പണിയെടുക്കുന്ന സഹോദരന്മാരും എന്റെ നാട്ടുകാരും മറ്റഭ്യുദയാകാംക്ഷികളും എന്റെ കുടുംബാംഗങ്ങളും സമ്മേളിച്ചിരിക്കുന്ന ഈ സദസ്സിൽ വെച്ച് തന്നെ എന്നെ സംബന്ധിക്കുന്ന ചില പ്രധാന കാര്യങ്ങൾ അറിയിക്കാൻ കഴിയുന്നത് വളരെ അർത്ഥവത്തായി ഞാൻ കരുതുന്നു. സ്നേഹിതരെ, രണ്ട് ദിവസം മുമ്പ് ജനസ്നേഹിയുടെയും ജനസേവകന്റെയും പ്രതിനിധികൾ, അവരിതാ എന്റെ മുമ്പിലിരിക്കുന്നുണ്ട്, എന്റെ അടുത്ത് വന്നിരുന്നു. എന്റെ സപ്തതി ദിവസമായ ഇന്ന് പ്രസിദ്ധീകരിക്കാൻ പ്രയോജനപ്പെടുന്ന എന്നെക്കുറിച്ചുള്ള കുറെ വിവരങ്ങൾ ശേഖരിക്കുകയായിരുന്നു അവരുടെ ഉദ്ദേശം. അവരന്ന് ശേഖരിച്ച് പ്രസിദ്ധീകരിച്ച കുറിപ്പുകൾ നിങ്ങളിൽ പലരും കണ്ടിരിക്കും. അതിൽ ഞാൻ പറഞ്ഞത് അപ്പാടെ യാതൊരു കലർപ്പും കൂടാതെ പ്രസിദ്ധീകരിച്ചതിന് ഞാൻ അവരോട് നന്ദി പറയുന്നു. അവർ പിരിയുമ്പോൾ ഞാൻ ഒരു വാക്ക് പറയുകയുണ്ടായി. സപ്തതി ദിവസം വരുന്ന അന്ന് കുറെ കൂടി വിവരം ലഭിച്ചേക്കും എന്ന് ഞാൻ അഭിമുഖ സംഭാഷണത്തിൽ പറയാൻ വൈമനസ്യം കാണിച്ച ഒരു വിഷയമുണ്ട്, എന്റെ കുടുംബ സൗഭാഗ്യം. അതിനെക്കുറിച്ച് ചിലത് പറഞ്ഞ് അവരുടെ, ഒരുപക്ഷെ നിങ്ങളുടെ ജിജ്ഞാസ പരിഹരിക്കാൻ ഇന്ന് ഞാൻ ഒരുക്കമാണ്. അതിനു മുമ്പ് ഞാൻ എടുത്ത ഒരു തീരുമാനം നിങ്ങളെ അറിയിച്ചു കൊള്ളട്ടെ. ഒരു തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് എത്രയോ നീണ്ട വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞുകൂടി, 12 വ്യവസായശാലകളുടെ ഉടമസ്ഥനാകാനും തൊഴിലാളികളുടെ നിർവ്യാജ സ്നേഹവും അവിരാമ പരിശ്രമവും നിമിത്തം വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് കുതിച്ചുയരാനും എനിക്ക് ഭാഗ്യമുണ്ടായി. ഇന്നിതാ എന്റെ ആകെയുള്ള സ്വത്തായ വ്യവസായശാലകളുടെ ഉടമസ്ഥാവകാശം മുഴുവനും അവിടെ പണിയെടുക്കുന്ന തൊഴിലാളികൾക്കായി ഞാൻ രേഖാമൂലം വിട്ടുകൊടുത്തിരിക്കുന്നു. സുഹൃത്തുക്കളെ, എനിക്കൊരപേക്ഷയുണ്ട്. സദയം നിങ്ങൾ ചെവിക്കൊള്ളണം. ഇതാ ഒരു മഹാത്യാഗി, ലോകസ്നേഹി, തൊഴിലാളി ദൈവം എന്നൊക്കെ അന്തം വിട്ടു പറയുന്ന ചില ശുദ്ധാത്മാക്കളെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിൽ കണ്ടേക്കാം. അവർ എന്നെ വിചാരിച്ച് സത്യത്തെ ബഹുമാനിച്ച് ഇതിലൊരു ത്യാഗവും മണ്ണാങ്കട്ടയും ഒന്നുമില്ലെന്നും കേവലം സ്വകാര്യ താൽപര്യമേ ഈ നിശ്ചയത്തിന് പുറകിലുള്ളൂ എന്നും ധരിക്കണമെന്ന് ഞാൻ യാചിക്കുന്നു. ഞാൻ ദീർഘസംവത്സരങ്ങൾ കൊണ്ട് പൊടിമണ്ണിൽ നിന്ന് ഉയർത്തിയെടുത്ത ഈ സ്ഥാപനങ്ങൾ നശിക്കുന്നത് കണ്ടാൽ ഉണ്ടാകാവുന്ന നൈരാശ്യവും മനോദുഃഖവും ഓർത്ത് അത് പറ്റാതിരിക്കാൻ ഇന്നെനിക്ക് എന്റെ വ്യവസായത്തെക്കുറിച്ചുള്ള സംതൃപ്തി ഞാൻ മരിക്കും വരെ നിലനിർത്താൻ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ. അതാണ് ഞാൻ സ്വീകരിച്ചത്. അതിനേക്കാൾ എത്രയോ മടങ്ങ് പ്രധാനമായ മറ്റൊരു കാരണം കൂടി ദയവുചെയ്ത് കേൾക്കൂ സുഹൃത്തുക്കളെ. ഞാൻ ചെയ്ത മഹത്തായ ഒരു അപരാധത്തിന്റെ പ്രായശ്ചിത്തമാണ് ഈ സംഭവം. എന്റെ രണ്ട് ആൺമക്കൾ ഇവിടെ നിങ്ങളോടൊത്തുണ്ട്. ജീവിത ദുഃഖത്തിന്റെ നെല്ലിപ്പലക എനിക്ക് കാണിച്ചു തന്ന വിഭാര്യനായ എന്റെ അമിതലാളന കൊണ്ട് യാതൊരു ഉത്തരവാദിത്വ ബോധവുമില്ലാതെ കേവലം ഇത്തിൽക്കണ്ണികളായി വളർന്ന, ഒരു കാലത്ത് തൊഴിലാളിയായിരുന്ന ഒരുത്തന്റെ മക്കളായിപ്പോയതിൽ ലജ്ജിക്കുന്ന അവരുടെ അഹപ്പതനത്തിന് നല്ലൊരു പങ്ക് ഞാൻ കാരണക്കാരനായിരുന്നു. ആവശ്യപ്പെടും കൊടുത്ത് കുരങ്ങിനെ കള്ളുകുടിപ്പിക്കും പോലെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ, നാശത്തിന്റെ ആഴത്തിൽ മൂക്കുകുത്തി വീണതിനു ശേഷമെങ്കിലും സ്വപ്രയത്നം കൊണ്ടവർ കരകയറുമായിരുന്നു. അവരുടെ കയ്യിൽ എന്റെ വ്യവസായം അകപ്പെടാൻ അനുവദിക്കുക ആറ്റുനോറ്റുണ്ടായ ഓമനപുത്രനെ ഘാതകന്മാരെ കൊണ്ട് കൊല്ലിക്കുന്നതിന് തുല്യമായിരിക്കും. നാളെ തൊട്ട് 100% ദരിദ്രരാകുന്ന അവർ ഒന്നുകിൽ ദാരിദ്ര്യം കൊണ്ട് നശിക്കും, അല്ലെങ്കിൽ ചെറിയ തോതിലെങ്കിലും തൻകാലിൽ നിലനിൽക്കാൻ, ജീവിതവുമായി മല്ലടിക്കാൻ കരുത്തുള്ളവരാകും. രണ്ടും ഇന്നത്തെ ജീവിതത്തേക്കാൾ എത്രയോ ഭേദമാണ്, എത്രയോ കാമ്യമാണ്. എനിക്കൊരു മകളുണ്ടെന്ന് നിങ്ങളിൽ ചിലർക്കറിയാമായിരിക്കും.
ഒരു വശത്ത് വിജയത്തിന്റെ

0: കൊടുപുടി, മറുവശത്ത് പരാജയത്തിന്റെ പടുകുഴി എന്ന് പറയാവുന്ന എന്റെ ജീവിതത്തിലെ കഠിന ദുഃഖത്തിന് കാരണക്കാരിയാണ് ആ ഭാഗ്യം കെട്ട പെൺകുട്ടി. യാതൊരു തെറ്റും ചെയ്യാത്ത പരിശുദ്ധയായ തന്റേടമുള്ള ആ കുട്ടി ഏറ്റവും ദയനീയമായ ചുറ്റുപാടുകളിൽ വിവാഹ ജീവിതം വെറുത്ത് വീട്ടിൽ നിന്ന് വന്നിട്ടുണ്ട്. അവൾക്ക് ജോലി ചെയ്യാൻ കഴിവും ഉത്സാഹവും തൊഴിലിൽ അഭിമാനവുമുണ്ട്. ഞാൻ ഈ ദാനപത്രത്തിൽ ഒരേ ഒരു വ്യവസ്ഥ ചേർത്തിട്ടുള്ളത് ഇതാണ്: എന്റെ മകൾ വിജയയെ 200 രൂപ ശമ്പളത്തിൽ ഈ വിജയ ഇൻഡസ്ട്രീസിൽ ഒരു ജോലിയിൽ നിയമിക്കണമെന്ന് മാത്രം. എന്റെ ഭാവി അതെനിക്ക് നിസ്സാരമാണ്. 70 എത്തിയ ഒരാൾക്ക് ഭാവിയെപ്പറ്റി എന്തു ചിന്തിക്കാനിരിക്കുന്നു? ഞാൻ എന്നും ഫാക്ടറിയിൽ പോകും, അവിടുത്തെ ജോലികൾ കണ്ടുകൊണ്ട് അങ്ങനെ നടക്കും. വൈകുന്നേരം എന്റെ മകളുടെ അടുത്ത് സാന്ത്വനം കിട്ടാൻ വേണ്ടി, സാന്ത്വനം നൽകാൻ വേണ്ടി എത്തും. നമസ്കാരം സുഹൃത്തുക്കളെ, ഇത്രയും പറയാൻ ഉദ്ദേശിച്ചതല്ല. എന്താ ജനസേവകൻ, ഞാൻ നിരാശപ്പെടുത്തിയോ? ഭേദപ്പെട്ട ഒരു വാർത്തയായില്ലേ?
1: കിഴവന് ഭ്രാന്താണ്, മുഴു ഭ്രാന്ത്. ഒരു അക്ഷരം ആരും വിശ്വസിക്കരുത്. ഭ്രാന്ത്, കിഴവന് ഭ്രാന്ത്.
2: പൊളിയാണ്, ശുദ്ധ പൊളിയാണ്. ആളെ വഞ്ചിക്കാൻ പറയുന്നതാണ്.
3: എന്റെ പൊന്ന് തിരുവഴികള്, കണ്ണാളെ കണ്ട കടവുള്. ഇതാ മാപ്പ്, മാപ്പ്, മാപ്പ്.
4: ഡാളിങ്, നോക്കൂ, കിഴവൻ വളരെ മോഡേൺ ആയിരിക്കുന്നല്ലോ. ഞാൻ അങ്ങേരെ പറ്റിയുള്ള മുന്നഭിപ്രായം പിൻവലിച്ചിരിക്കുന്നു.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ഇത്തിൽക്കണ്ണി, ശ്രീ എൻ കൃഷ്ണപിള്ള എഴുതിയ നാടകം. പങ്കെടുത്തവർ സർവശ്രീ പി ഭാസ്കരൻ, സത്യൻ, പ്രേം നസീർ, അടൂർ ഭാസി, കോട്ടയം ചെല്ലപ്പൻ, ജോസ് പ്രകാശ്, ടി എൻ ഗോപിനാഥ് നായർ, ശ്രീമതിമാർ ഷീല, ടി ആർ ഓമന, ഹരിപ്പാട് മീനാകുമാരി. സംവിധാനം ശ്രീ ടി എൻ ഗോപിനാഥ് നായർ.
1: ഇത് ആകാശവാണി കൊച്ചി എഫ് എം 102.3.
2: നാളെ രാത്രി 9:30 സാഹിത്യസുരഭയിൽ
1: മനുഷ്യജീവിതത്തെ ധന്യമാക്കുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ വൈകാരിക ഭാവം സ്നേഹമാണെന്ന് അദ്ദേഹം പഠിപ്പിച്ചു.
2: നിത്യചൈതന്യേതി ജീവിതവും ദർശനവും, ഡോക്ടർ സ്മൃതി എസ് ബാബു ചെയ്യുന്ന പ്രഭാഷണം.
3: ഈ പെൻഡുലത്തിന്റെ ശബ്ദം, ഓരോ 30 മിനിറ്റിലുമുള്ള മണിയടി, അത് നിശബ്ദതയെ മുറിക്കുന്നത് കേൾക്കൽ എനിക്ക് ലഹരിയാണ്.
2: കെ രതീഷ് എഴുതി അവതരിപ്പിക്കുന്ന കഥ. കഥ:
4: തവിടരിച്ചോറിലുപ്പും ഒരു കണ്ണേം ചേർത്തിളക്കി തിരുമാഘമകം നാളിൽ ഒരു മുത്തശ്ശി.
2: എഴുമാവിൽ രവീന്ദ്രനാഥിന്റെ കവിതകൾ നാളെ രാത്രി 9:30 സാഹിത്യസുരഭയിൽ.
1: റേഡിയോ നാടക ശ്രോതാക്കൾക്ക് ഇതാ ഒരു സന്തോഷവാർത്ത. May 25 തിങ്കൾ മുതൽ May 29 വെള്ളി വരെ മലയാള റേഡിയോ നാടക ചരിത്രം മാറ്റിയെഴുതിയ KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ കൊച്ചി FM പുനഃപ്രക്ഷേപണം ചെയ്യുന്നു. പിയാനോ, ഹത്യ, ശാന്തസമുദ്രം, വിതയ്ക്കുന്നവന്റെ ഉപമ, ഒറ്റ എന്നീ നാടകങ്ങളാണ് പുനഃപ്രക്ഷേപണം ചെയ്യുന്നത്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 1 മണിക്കും പുനഃപ്രക്ഷേപണം രാത്രി 9:30. കേൾക്കുക KV ശരത്ചന്ദ്രന്റെ നാടകങ്ങൾ.
5: സമയം 10:30:14. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ചിത്രം കൺമദം. യേശുദാസ് പാടിയ ഗാനം. ഗാനരചന കൈതപ്രം. സംഗീതം രവീന്ദ്രൻ.

ഈ ഗാനത്തോടെ ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ഇനി 11 മണിക്ക് ഹിന്ദിയിലും തുടർന്ന് ഇംഗ്ലീഷിലും വാർത്തകൾ ഡൽഹി റിലേ.